0: അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ആനകളും മാനുകളും കാട്ടുപോത്തുകളൊക്കെ ഉണ്ട്. യാത്ര പൂർത്തിയായിട്ടില്ല, ഏതാണ്ട് പകുതി വഴി എത്തിയിട്ടുണ്ടാവും. നമുക്ക് ആശിക്ക യാത്ര തുടരാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഏതാണ്? ആനത്തോട് കഴിഞ്ഞു,
1: ഇനി കക്കി ഡാമാണ് വരുന്നത്. കക്കി ഡാം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഡാം തന്നെയാണ്. അത് ശബരിഗിരി ജലവൈദ്യുതത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള നിർമ്മിച്ച ഒരു
0: ഡാമാണ്.
1: അപ്പോൾ അവിടെ കുറച്ച് ആദിവാസികളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് യാത്രക്കാരൊക്കെ ബസ്സിൽ കയറും. അങ്ങനെ ഒരാൾ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ബസ് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേകതയിൽ ആളുകളോടൊക്കെ ഒരു അക്രമത്തിനും ഇതിനൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
0: കണ്ടക്ടർ ഒരു പോലീസും കൂടി
1: ആവേണ്ടിയിരുന്നില്ലേ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ
0: പേര് ഓർമ്മ ഉണ്ടായിരുന്നു,
1: പേര് ഇട്ടിക്കൽ രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
0: ഒരു ഞെട്ടിക്കൽ പേരാണ്,
1: ഞെട്ടിക്കൽ പേരാണ്. അപ്പോൾ ഇട്ടിക്കൽ രാമന് എപ്പോഴും ആളുകളോട് എന്നോടൊക്കെ, ഞാൻ ഈ കാട്ടിലെ ഒരു രാമനേ ഉള്ളൂ, അത് ഇട്ടിക്കൽ രാമനാണെന്ന് ഇങ്ങനെ ആളുകളോടൊക്കെ പോയി അടുത്തിങ്ങനെ നിന്ന് പറയും.
0: ഒരു സിംഹമുള്ള പറഞ്ഞ പോലെ.
1: അപ്പോൾ ആളുകൾക്കൊക്കെ അതൊരു അരോചകമായി തോന്നിയിട്ട് എന്നോട് പറയും, അയാൾ ഇറക്കി വിടണം. അപ്പോൾ നമ്മൾ, ഞാൻ പറയും ഇത് കാട്ടിലൂടെ ആയക വണ്ടിയല്ലേ, അപ്പോൾ
0: എങ്ങനെയെങ്കിലും
1: അടിച്ചു പോകുന്നില്ല അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും.
0: ശരി.
1: കക്കി ഡാം കഴിഞ്ഞാൽ പിന്നെ ഒരു വാൽവ് ഹൗസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻസ്റ്റോക്ക് പൈപ്പ് പോകുന്ന ഒരു പ്രദേശമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ജനവാസമുള്ള ഒരു പ്രദേശമാണ് മൂഴിയാറ്.
0: മൂഴിയാർ
1: അത് കെ എസ് ഇ ബിൻ്റെ ഒക്കെ കൂടുതൽ അവിടെ കറണ്ട് ഓഫീസുകളും മറ്റേ കറണ്ട് ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു യു പി സ്കൂളുണ്ട്. അവിടുത്തെ ഒരു അധ്യാപകൻ ഞാൻ പോയ അന്ന് ബസ് കയറി, ആളെ പേര് സനൽ എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ അവസ്ഥയും കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തതിൻ്റെ അവസ്ഥയും ഇങ്ങനെ ഈ ആദിവാസികൾ ചൂഷണം ചെയ്യുന്നതിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിച്ചു.
0: സ്കൂളിൽ അവിടെ അപ്പോൾ ആദിവാസികൾ അല്ലേ പഠിതാക്കൾ കൂടുതൽ?
1: ആദിവാസികൾ കുറച്ചുണ്ട്. പിന്നെ കെ എസ് ഇ ബിന്ന് എൻ്റെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മക്കൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ള ആളുകളാണ്
0: അവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകളുടെ.
1: ഈ സനൽ മാസ്റ്റർ തന്നെ പാലക്കാരനാണ്, കോട്ടയം ജില്ല.
0: ശരി ശരി. അവിടുത്തെ പിന്നെ ആദിവാസി കുട്ടികൾ തീരെ പേരിന് മാത്രം
1: ഉള്ളൂ സ്കൂളിൽ വരുന്നതെന്നാണ് പറഞ്ഞത്.
0: അടുത്ത സ്റ്റോപ്പിൽ നിർത്താം നമുക്ക്. ഏതാണ് അടുത്ത സ്റ്റോപ്പ്?
1: അടുത്തത് മൂഴിയാർ ഡാം വരുന്നുണ്ട്. അവിടുന്ന് ഇതേപോലെ തന്നെ നമ്മൾ അവിടെ പോലീസ് ഓഫീസർമാരുണ്ടാവും. അവർ ചെക്ക് പോസ്റ്റ് തുറന്നാലുള്ള നമുക്ക് പിന്നെ തിരി കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ഒന്ന് തുറന്നു തരും. അങ്ങനെ
0: അവിടെ ഇതൊക്കെ രേഖപ്പെടുത്തണോ?
1: അവിടെ രേഖപ്പെടുത്തണ്ട. അതിന് മുൻപ് ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമ്മൾ രേഖപ്പെടുത്തണം അങ്ങനെ ഏത് സമയമാണ് ഇവിടെ കടന്നു പോയത്. അവിടെ ഒരു പത്രം കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മളവിടെ പത്രം കൊടുത്ത് പിന്നെയാണ് നമ്മൾ മൂഴിയാർ എത്തുന്നത്. മൂഴിയാറിൽ നിന്ന് ഈ ഡാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എത്തും. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് ഈ വനത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്.
0: 800 കിലോമീറ്റർ വനത്തിലുള്ള യാത്ര കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്
1: അവസാനിക്കും.
0: അപ്പോൾ ഇനി കുറേ ആളുകളൊക്കെ കാണാൻ പറ്റും.
1: ആ പിന്നെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആളുള്ള പ്രദേശങ്ങളായി ആങ്ങമൂഴി അറിയണ
0: അല്ല ചോദിച്ചോട്ടെ. ഈ യാത്രക്കാർക്കൊക്കെ പ്രാഥമിക കൃത്യങ്ങൾ വല്ല മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ
1: അതിന് പെയിൻ സ്റ്റോക്ക് പൈപ്പുകൾ പറഞ്ഞ പ്രദേശമല്ലേ, അവിടെ നിർത്തി അവിടെ ആണുങ്ങൾ മൂത്രം ഒഴിക്കും. അങ്ങനെ സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടി വണ്ടിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്.
0: ഓപ്പൺ ഏരിയയിൽ കാര്യം നടത്തണം.
1: ഓപ്പൺ ഏരിയയിൽ കാര്യങ്ങൾ നടത്തണം.
0: അട്ടയും പുലി
1: മൃഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വാനത്തിൻ്റെ മുന്നിൽ മരം വീണ് മരമൊക്കെ വെട്ടേണ്ടി വരും മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ അട്ടൻ്റെ ശല്യം ഉണ്ടാവും.
0: അങ്ങനെ ആദ്യത്തെ യാത്രയിൽ തന്നെ മരം വീണോ?
1: ആ മരം വീണ്. അപ്പോൾ അട്ട വന്ന് കാലുമ്മ കയറി ഒരാളെ.
0: ശരി.
1: അപ്പോൾ രക്തവലിക്കണുണ്ട്. അങ്ങനെ
0: അപ്പോൾ വണ്ടിയിൽ പിന്നെ കൊടുവാളും
1: ഇതൊക്കെ ഒക്കെ
0: ആയിട്ട്
1: കൊണ്ടുവരണ യാത്ര. പിന്നെ പണിക്കാരൊക്കെ ഉണ്ടാകൊണ്ട് അവരൊക്കെ മുറിച്ചു തരും.
0: പിന്നെ പണിക്കാർക്കും പോകണമല്ലോ അല്ലേ, ഇത് മുറിച്ചു മാറ്റിയാലേ പണിക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. ശരി. അപ്പോൾ നമ്മൾ കാടിൻ്റെ അതിർത്തി ഏതാണ്ട് കഴിയുന്നു അല്ലേ. കൊച്ചാണ്ടി
1: ചെക്ക് പോസ്റ്റ്.
0: കൊച്ചാണ്ടിയിൽ നിന്ന് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗവിയിലേക്കുള്ള ആളുകൾക്കുള്ള പ്രവേശനം അല്ലേ.
1: ആ പ്രവേശനം
0: എന്തൊക്കെയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ധാരണയുണ്ടോ?
1: ആ അവിടെ 9 മണിക്കാണ് അവിടുന്ന് പാസ് കൊടുക്കും. കൊച്ചാണ്ടി 1 മണിവരെ പാസ് കൊടുക്കും കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന്. അവിടുന്ന് നമ്മൾ ഗവി വഴി വന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ടച്ച് ചെയ്ത് വണ്ടി പെരിയാറ് അങ്ങനെ പോരണം. അല്ലാതെ കൊച്ചാണ്ടിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. പിന്നെ ആ സമയത്ത് തന്നെ നമ്മളെ പത്തനംതിട്ട നിന്ന് ഇതേ 5:30 നമ്മൾ കുമളിയിൽ നിന്ന് പുറപ്പെടുന്ന പോലെ പത്തനംതിട്ടയിൽ നിന്ന് 6 മണിക്കൊരു ബസ് പുറപ്പെടുന്നുണ്ട് കുമളിയിലേക്ക്. ഇങ്ങനെ 2 വണ്ടിയാണ് ഈ റൂട്ടിൽ ഓടുന്നത്. അപ്പോൾ അവർ നമ്മളെ പാസ് ചെയ്യുന്നത് ഏകദേശം കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്നാവും.
0: കെ എസ് ആർ ടി സി വണ്ടി തന്നെയാണ്. അതും ഇതേപോലെ പിന്നെ ചെറിയ വണ്ടി തന്നെയാണോ?
1: ആ ചെറിയ വണ്ടി കുറവുള്ള, പക്ഷെ അതിൽ യാത്രക്കാർ കൂടുതലായിട്ട് ഉണ്ടാവും. കാരണം ആ ഒരു ഭാഗത്തു നിന്നാണ് അധികാളുകളും കടന്നു വരുന്നത്. ഈ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഗവിയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത്.
0: ഈ ഗവി ഫേമസ് ആയത് ഒരു സിനിമയും അതുപോലെ അതിന് കെ എസ് ആർ ടി സി ഒക്കെ വന്നിട്ടുള്ള അതിനുശേഷമാണ് അത് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്.
1: അങ്ങനെയാണ് ടൂറിസ്റ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത്.
0: പക്ഷെ ഇപ്പോഴും പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഓടിച്ചെന്ന് കാണാൻ പറ്റിയ മറ്റു സ്ഥലങ്ങൾ പോലുള്ള ഒരു ഇടമല്ല.
1: ഇപ്പോഴും
0: ഫോറസ്റ്റിന്റെ അനുമതിയൊക്കെ വാങ്ങണം. ഞാൻ കുറെ ആയിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയാണ്, പക്ഷെ ഇതുവരെ ഗവിയിൽ പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഈ വിവരണങ്ങൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളെ പോലെ എനിക്കും ഗവി കാണണമെന്ന് വലിയൊരു മോഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊച്ചാണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
1: ആങ്ങമൂഴി.
0: ആങ്ങമൂഴി
1: അതിനിടയിലാണ് നമ്മളെ മൂഴിയാർ പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത്. മൂഴിയാർ പോലീസ് സ്റ്റേഷൻ, മൂഴിയാർ കുറച്ച് മേലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പോലീസ് സ്റ്റേഷന്
0: റൂട്ടിലാണ്,
1: ഈ റൂട്ടിലാണ്. പിന്നെ അവിടെ പള്ളിയും ഇതൊക്കെ ഉണ്ട്, ആങ്ങമൂഴി
0: ജനവാസവും
1: ജനവാസവും പള്ളി ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്.
0: ആങ്ങമൂഴിയിൽ വേറെ എന്തൊക്കെയാണുള്ളത് അവിടെ? ഏതാണ്ട് ശബരിമലയുടെ ഒക്കെ ഒരു
1: ശബരിമലയുടെ ബോർഡറാണ്. സീതത്തോട് പഞ്ചായത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഈ ഗവിയും ആണെങ്കിലും ആങ്ങമൂഴി ആണെങ്കിലും ഒക്കെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ സീതത്തോട് പഞ്ചായത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് കുമളിയാണ്.
0: വലിയ പഞ്ചായത്തുകളിൽ ഒന്ന്
1: ഒന്നാണ് സീതത്തോട്.
0: എന്തൊക്കെ അവിടെ കൃഷി കാര്യങ്ങളൊക്കെ? ഈ
1: ആങ്ങമൂഴിയൊക്കെ ആയ പിന്നെ നമ്മൾ സാധാരണ റബ്ബർ കൃഷിയിലേക്കൊക്കെ കാട് കഴിഞ്ഞ് വരുന്ന വേറൊരു അവസ്ഥയിലേക്കാണ്. നമ്മൾ വണ്ടിപ്പെരിയാറെന്നൊക്കെ കാണുമ്പോൾ തേയിലത്തോട്ടം മാത്രമാണെങ്കിൽ വള്ളക്കട വരെ തേയിലത്തോട്ടം മാത്രമാണ്. പിന്നെ വള്ളക്കട മുതൽ കൊച്ചാണ്ടി വരെ വനം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റബ്ബർ അങ്ങനെ ഒരു കൃഷി രീതിയിലേക്ക്.
0: റബ്ബറിനെ പറ്റിയ ഒരു കാലാവസ്ഥയൊക്കെയാണ് തോന്നുന്നത്. നേരത്തെയൊക്കെ അവിടെ ഏല കൃഷിയൊക്കെ തന്നെ ആയിരുന്നില്ലായിരുന്നത് അല്ലേ?
1: ആദ്യമായിരിക്കും ഏലം കൃഷി ആയിരിക്കും.
0: അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്?
1: പിന്നെ സീതത്തോടാണ്. അത് അവിടെ അതിന് മുൻപ് ആണത്തതില കൊച്ചു കോയിക്കല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആവാസ കേന്ദ്രമൊക്കെയാണ് ആദ്യം മുതൽക്ക് തന്നെ.
0: ബസ്സിൽ കയറാനും ഇറങ്ങാനൊക്കെ
1: ആളുകളുണ്ട്. അത് കഴിഞ്ഞാൽ ശബരിഗിരി പദ്ധതിയുടെ സ്ഥലം നമുക്ക് കാണാം, ഡാം കാണാം. പിന്നെ സീതത്തോടായി. സീതത്തോട് കുറച്ച് ചെറിയൊരു ടൗൺ ആണ്.
0: പിന്നെ ആ ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളിൽ കൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുമോ? എന്താണ് അവസ്ഥ?
1: ആ ദൂരെ നിന്ന് കാണാം നമുക്ക്. മൂഴിയാർ ഡാമിൻ്റെ അവിടെ നിന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സീതത്തോട് എത്തുന്നതിന് മുന്നിലെ ശബരിഗിരി ജലവൈദ്യുതത്തിൻ്റെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
0: അവിടെ ഡാമിൻ്റെ ഭാഗങ്ങള് വെള്ളം കെട്ടി നിൽക്കുന്ന
1: അതൊക്കെ നമുക്ക് അവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം.
0: അനുമതി കിട്ടാതെ ആദ്യത്തേക്ക് പ്രവേശനം ഉണ്ടായില്ല.
1: അനുമതി കിട്ടാതെ ഇല്ല, അവിടുന്ന് ഫോട്ടോ കൂടെയും എടുക്കാൻ സമ്മതമില്ല.
0: കൊടുക്കാൻ ആദ്യത്തേക്ക് എന്തില്ല. ശരി, ചില സ്ഥലങ്ങളിൽ അതേ ഈ പറഞ്ഞ പോലെ ഡാമിൻ്റെ ഒക്കെ ഫോട്ടോസ് പോലും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. പിന്നീട് ചിറ്റാറ്.
1: ചിറ്റാറ്
0: എന്താണ്? ചിറ്റാറ് ഇതേപോലത്തുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്.
1: ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്.
0: പിന്നെ പത്തനംതിട്ടയ്ക്ക് ഇനി ഏതൊക്കെയാണ് സ്റ്റോപ്പുകൾ ഇങ്ങനെ ഓർമ്മ ഉണ്ടോ? ഈ
1: ആദ്യത്തെ പെരുന്നാട്, കുമ്പളാമ്പൊയ്ക, വടക്കുശ്ശേരിക്കര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ. മണ്ണാറക്കുളഞ്ഞി അവിടെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ആ ഒരു റൂട്ടിൽ റാന്നി പത്തനംതിട്ട റൂട്ടിൽ വരുന്നതാണത്. അത് നമ്മൾ ആ റാന്നി മുണ്ടക്കയം പത്തനംതിട്ട റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ മഞ്ഞളാംകുഴി മണ്ണാർക്കുളഞ്ഞി അറിഞ്ഞ പ്രദേശത്ത് നിന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ മയിലപ്ര, അത് കഴിഞ്ഞാൽ പിന്നെ കുമ്പള, ഇങ്ങനെ പത്തനംതിട്ട.
0: ഈ നാവിലൊതുങ്ങാത്ത കുറെ പേരുകളാണ് പഠിച്ചു അല്ലേ?
1: പഠിച്ചു.
0: പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് അവിടുത്തെ നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും
1: പത്തനംതിട്ട?
0: എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകതകൾ കണ്ടപ്പോൾ തോന്നി ഒരു ചരിത്രപരമായിട്ടൊക്കെ ഒരു പഠനം നടത്തുന്ന ആൾ എന്നുള്ള നിലക്ക്?
1: ആ അവിടെ ഈ കുണ്ടറവിളംബരമായിട്ട് 1809 വേലുത്തമ്പിയുടെ സമയത്തൊക്കെ കുറേ വിളംബരവും സമരങ്ങളൊക്കെ നടന്നൊരു പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. പിന്നെ പത്തനംതിട്ട ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KSRTC ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് അകലെയാണ്. ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സും KSRTCയും ഒക്കെ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്ന നിർത്തുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട.
0: പിന്നെ
1: വലിയ മറ്റു ടൗണുകളെ മറ്റു ജില്ലാസ്ഥാനങ്ങളെ പോലെയല്ല, അത്ര തിരക്കില്ലാത്തൊരു ടൗൺ ആണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
0: അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്? ഈ ഒരു ഗവിയുടെ ഒക്കെ
1: അല്ല, ഗവിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ റബ്ബർ കൃഷി അങ്ങനെയൊക്കെയുള്ള പ്രദേശമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്.
0: കാലാവസ്ഥ എങ്ങനെ?
1: കാലാവസ്ഥ ചൂട്,
0: സാധാരണ അവസ്ഥയാണ്.
1: ചൂടില്ല.
0: പിന്നെ അവിടുത്തെ കാടും കുന്നുകളും ഒക്കെ മനോഹരമായ ആ ഒരു ഇടുക്കിയുടെ പത്തനംതിട്ടയൊക്കെ ദൃശ്യം അവിടെ ഉണ്ട്. എന്തൊക്കെ കുന്നുകളും കാര്യങ്ങളും ഒക്കെ?
1: ആ കുന്നുകൾ നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കുന്നൊക്കെയാണ്. പത്തനംതിട്ട ടൗണിൽ നോക്കുമ്പോൾ തന്നെ
0: ഒരു ടൗൺ എന്ന് പറയുകയാണെങ്കിലും തിരക്ക് പിടിച്ച
1: അത്ര തിരക്ക് ഇല്ലാത്ത ടൗൺ ആണ്.
0: കച്ചവട കാര്യങ്ങളും കച്ചവടങ്ങളും
1: സ്ഥാപനങ്ങളൊക്കെ ധാരാളം അല്ലേ? ഒരു
0: എന്തൊക്കെ തരത്തിലുള്ള കച്ചവടങ്ങൾ?
1: ടൂറിസവുമായി
0: ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങള് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ചെയ്യാനുണ്ടാവില്ലേ?
1: അതെ അതെ, നമ്മള് സമയം വെക്കണം ഡിപ്പോയിൽ എത്തിയാല്, അതുപോലെ തന്നെ ചെക്ക് ഇൻസ്പെക്ടറൊക്കെ കയറിയാല് അത് നമ്മള് വേബില് ഇതൊക്കെ അവര് ചെക്ക് ചെയ്യും. അങ്ങനെ
0: ആദ്യത്തെ ഡ്യൂട്ടി തന്നെ ചെക്കിംഗ് ഒന്നും പറയും എങ്ങനെയാണൊക്കെ?
1: അത് തിരിച്ച് നമ്മൾ പത്തനംതിട്ടന്ന് കുമളിയിലേക്ക്
0: പോകുന്നു. പത്തനംതിട്ടയിൽ നിന്ന് തിരിക്കുന്ന കാര്യം എങ്ങനെയാണ്?
1: പത്തനംതിട്ടന്ന് തിരിച്ച് നമ്മള് കുമ്പഴ വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോവുക. പക്ഷെ നമ്മൾ തിരിച്ചു പോരുമ്പോ കുമ്പഴ പോകാതെ മൈലപ്ര, നേരെ മൈലപ്രയിലേക്കുള്ള മൈലപ്ര പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. പിന്നെ അവിടുന്ന് മണ്ണാറക്കുളഞ്ഞ് കഴിഞ്ഞ് കുമ്പഴ പോയിക വടശ്ശേരിക്കര, അങ്ങനെ പെരുന്നാട്, അങ്ങനെ നമ്മൾ ചിറ്റാറ് വന്ന് സീതത്തോട്, ആങ്ങമൂഴി. ആങ്ങമൂഴിയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ വടശ്ശേരിക്കര എത്തിയപ്പോഴാണ് ചെക്ക് ഇൻസ്പെക്ടർ കയറിയത്.
0: എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പരിശോധന?
1: അപ്പോൾ അധികാളും ഈ റൂട്ടിൽ അങ്ങനെ ചെക്ക് ഇൻസ്പെക്ടർ കയറൂല എന്ന് പറഞ്ഞു കണ്ടാണ്
0: കയറ്റിവിട്ടത്.
1: അപ്പോൾ പെട്ടെന്ന് മുമ്പ് കയറിയപ്പോൾ നമുക്കൊരു അമ്പരപ്പായി. അങ്ങനെ മുമ്പ് ചെക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ ക്ലിയർ ആയി കൊടുത്തിരുന്നു. അങ്ങനെ മുമ്പ് വടശ്ശേരിക്കര എത്തിയപ്പോൾ ഇറങ്ങി. ഷാജി പറഞ്ഞ മൂപ്പര് പരിചയപ്പെട്ടു, അല്ലെ, സൗഹൃദമായി,
0: ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു.
1: അപ്പൊ അടുത്ത് മൂപ്പര് മരിച്ചു, പത്രത്തിൽ കണ്ടതാണ്.
0: അപ്പൊ നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. മടക്കയാത്രയിലാണ് ഈ ഷാജി സാറ് കയറിയതും അതേപോലെ പിന്നെ ചെക്കിംഗ് ഒക്കെ
1: ഉണ്ടായത്.
0: ശരി, പിന്നെ ഭക്ഷണം കഴിക്കാൻ,
1: ഭക്ഷണം കഴിക്കാൻ നമ്മള് 2 മണിയാകുമ്പോ ആങ്ങമൂടി എത്തും. അപ്പൊ അവിടുന്ന് നമ്മള് അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ കുറച്ച് പൈസ ഒക്കെ കുറച്ച്
0: ഇളവ് തരും. മീനൊക്കെ വലിയ,
1: അപ്പൊ മീനും ഭക്ഷണത്തിനും ആകെ 30 രൂപയോളം വാങ്ങുക. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ച് അവ ചിലപ്പോ പോലീസ്, അവിടുത്തെ ഗവിയിലുള്ള പോലീസുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കെ സി ബി കാരൊക്കെ ഉണ്ടാവും. നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാം
0: യാത്രയിൽ കൂടെ,
1: അവരെ ഭക്ഷണമൊക്കെ കഴിക്കാൻ അവിടെ ഇറങ്ങും. അങ്ങനെ ഞങ്ങളെ കൂടെ, ഇപ്പൊ ഞാൻ പാലും ഇതൊക്കെ വാങ്ങി, വിളിച്ച് ചേച്ചി പറഞ്ഞേ, പാലും ഇതൊക്കെ വാങ്ങി. ചിലപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പം അന്ന് പോയെന്ന്, ആദ്യം പോയെന്ന് പാല് മാത്രം ഉണ്ടായിരുന്നു. ഒരു 10 പേക്ക് പാലൊക്കെ വാങ്ങി കണ്ടക്ടർ സീറ്റിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വെച്ച്. അങ്ങനെ യാത്ര,
0: അത് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്,
1: ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവിടെ.
0: ശരി,
1: അപ്പോൾ 2:20 ഞങ്ങൾ വീണ്ടും ആങ്ങമൂഴിയിൽ നിന്ന് തിരിച്ച് ഒരു 2:30 വീണ്ടും കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കാട്ടിലൂടെ.
0: രാവിലെ അങ്ങോട്ടുള്ള യാത്രയിൽ കുറേ കൂടിയും ഒരു തണുപ്പും മൃഗങ്ങളൊക്കെ ഉണരുന്നൊരു സമയമായിരിക്കും. തിരിച്ചു വരുമ്പോഴും അതേ ഫീൽ തന്നെയാണ്? അതോ
1: അതെ, ഒരു ഫീൽ തന്നെയാണ്. കോടാമഞ്ഞൊക്കെ കൂടി ഒരു മൂടിയൊരവസ്ഥയാണ്. ചിലപ്പോ ലൈറ്റ് ഒക്കെ ഇടേണ്ട ഒരു സന്ദർഭം
0: ഉണ്ടാവും. മഞ്ഞ ലൈറ്റ് ഉണ്ടോ? ശരി. അപ്പോ പിന്നെ നമ്മള് പണ്ട് നിങ്ങളെ ബഹളം ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ.
1: ആ, അത് ഞാൻ തിരിച്ചുകൊണ്ടായിരുന്നു.
0: ഇട്ടിക്കൽ,
1: ഇട്ടിക്കൽ രാമൻ എന്ന്
0: കേറിയ പോലെ തന്നെ ആയിരുന്നു. അതോ
1: ഒരു ഇതിലായിരുന്നു മുമ്പേ. അപ്പോ
0: മദ്യം
1: അപ്പുറത്തെ ഈ കാട്ടില് മദ്യത്തിന്റെ
0: കൂടുതലാണ്. അല്ലാത്തതും പൊതുവെ കിട്ടാൻ ചാൻസ് ഉള്ള കൂടുതലുള്ള
1: സ്ഥലങ്ങളാണ്. അപ്പൊ അത് ഇങ്ങനെ വീണ്ടും ഇട്ടിക്കൽ രാമൻ, ഈ കാട്ടിലെ ഒരു രാമനെ ഉള്ളൂ അങ്ങനെ അത് പറഞ്ഞ് വീണ്ടും വാളം ഇതൊക്കെ ആയി.
0: ശരി, ആ റൂട്ടില് പിന്നെ 6 മാസത്തോളം വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞു.
1: അതെ അതെ.
0: അപ്പൊ ഇട്ടിക്കൽ രാമന് ഒരു സ്ഥിരം,
1: ആ സ്ഥിരം നമുക്ക് മീനൊക്കെ ഡാമിന്ന് പിടിച്ചുതരാ. ഇയാൾക്ക് ഇത് ഡാമിന്ന് മീൻ പിടിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക, അതുപോലെ തന്നെ തേന് ഒക്കെ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് പ്രധാനപ്പെട്ട
0: ജോലി. ജോലി മീന് വാഗ്ദാനം അല്ലാതെ കിട്ടിയിട്ടുണ്ടോ?
1: ഇല്ല, കിട്ടിയിട്ടില്ല.
0: ഈ 6 മാസം വാഗ്ദാനം തന്നെയായിരുന്നു. ശരി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേറെ യാത്രക്കാരുടെ ഉണ്ടായിരുന്നല്ലോ മാഷേ.
1: ആ മാഷ് സാനൽ മാഷ്.
0: മാഷ് സ്ഥിരം ഈ ബസ്സിൽ വരുന്ന ആളാണ്?
1: അല്ല, അത് അന്ന് ഐ ഓഫീസിലേക്ക് പോകുമായിരുന്നു, അങ്ങനെ കയറിയതാണ്. മൂഴിയാർ സ്കൂളിലെ അധ്യാപകനാണല്ലോ, അവിടുത്തെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ എന്നാ പറഞ്ഞത്. അങ്ങനെ
0: ആദിവാസികളുടെ ഒരു ഏരിയയിൽ, പക്ഷെ ആദിവാസികളുടെ എണ്ണം കുറഞ്ഞ.
1: അതുപോലെ തന്നെ ഗവിയിലും ഉണ്ട് സ്കൂള്, അത് തമിഴ് മീഡിയമാണ്. അവിടെ ഏക അധ്യാപകരുള്ളൂ, ഒരു അധ്യാപകനേ ഉള്ളൂ, കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അത് അതിൻ്റെ പണി ഇപ്പോഴും അതിൻ്റെ പണി നടക്കുന്നുണ്ട് കെട്ടിടത്തിന്. കുറേ വർഷങ്ങളായി എന്ന് പറഞ്ഞത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല,
0: പണി തീരാ വീടായി
1: അവശേഷിക്കുകയാണ്. അത് നമ്മൾ സർക്കാരുകളൊക്കെ മാറി വരുന്ന സർക്കാരുകളൊക്കെ ഈ കാട്ടിലെ ആളുകളോട് നടത്തുന്ന ഒരു ഇതാണ് അത്,
0: അനീതി
1: എന്ന് പറയാം. കാരണം ഇത്രയും കാലമായിട്ട് ഒരു സ്കൂള് നിർമ്മിക്കാൻ തുടങ്ങിയിട്ടും സ്കൂൾ പൂർത്തീകരിച്ചിട്ടില്ല. 1995 ഇത് കാറ്റിൽ തുടങ്ങിയതാണ് സ്കൂള്, ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല.
0: പക്ഷേ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കാം.
1: ആ അങ്ങനെ എന്തോ യാത്രക്കാർ പറഞ്ഞ തന്നതാണ്, എത്ര കണ്ട് സത്യം ഉണ്ട് എന്ന് നമുക്കറിയില്ല.
0: സ്ഥിരം യാത്രക്കാരനെയോ ആ വഴിയിൽ കൂടുതലുണ്ടാവുക?
1: ആ സ്ഥിരം ഈ ശശികുമാർ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. പിന്നെ ഈ പൂവ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഈ ഗവിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പൂവ് കുമളിയിൽ നിന്ന് നമ്മുടെ വണ്ടി കയറ്റി ഈ ഗവിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്.
0: ഗവിയിൽ
1: ക്ഷേത്രങ്ങളിലേക്കോ മറ്റെന്തെങ്കിലും ആവും എന്നാണ് തോന്നുന്നത്. എന്നും ആ യാത്രക്കാരനൊക്കെ ബസ്സിൽ സ്ഥിരം ഉണ്ടാവും.
0: ഈ തമിഴ്നാട്ടിലേക്ക് ബസ്സുകൾ പറയുമ്പോൾ ഒരു വട്ടിയും അതിൽ കുറേ പൂവും കുറേ നിറമുള്ള പിന്നെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള തമിഴ് പാട്ടിന്റെ ചുവയൊക്കെയുള്ള ആ ഒരു സ്റ്റൈലാണ്. ഏതാണ്ട് നമ്മുടെ വണ്ടികളിലും ആൾക്കാരും മണമൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് വരുന്നത്
1: അല്ലേ. അപ്പൊ ഇങ്ങനെ കക്കി ഡാം എത്തിയപ്പോ നമ്മളെ ഇട്ടിക്കൽ ഡാമിന് ഇറങ്ങി. പിന്നെ അവിടെ നമ്മള് ഡാമിന്റെ അവിടെ കുറച്ചു നേരം നിർത്തുകയൊക്കെ ചെയ്യും, നമ്മള് ഡാം കാണാനും യാത്രക്കാർക്ക്. അപ്പൊ സൗകര്യത്തിന് വേണ്ടിട്ട്
0: ആവശ്യപ്പെട്ടിട്ട് നിർത്തും. അതോ
1: ആവശ്യപ്പെട്ടിട്ട് ചില ഡ്രൈവർമാരാണെന്ന് നിർത്തില്ല, കുറച്ച് ഫ്രണ്ട്ലി ആയ ഡ്രൈവർമാരാണെങ്കിൽ നിർത്തി കുറച്ച് നേരമൊക്കെ ഒരു 15 മിനിറ്റ് ഒക്കെ അതിൽ കാണാനൊക്കെ അനുവദിക്കും. പക്ഷെ അപ്പോഴും പലപ്പോഴും ഫോറസ്റ്റ് ഓഫീസർമാർ അതിനെ
0: എതിർക്കും,
1: നിരുത്സാഹപ്പെടുത്തും. കാരണം ഈ കുപ്പി മറ്റും ഒക്കെ പ്ലാസ്റ്റിക്കൊക്കെ കാട്ടിൽ ഇട്ടിട്ട് മൃഗങ്ങൾക്ക് അത് ഭയങ്കര ദോഷമായിട്ട് വഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതുകൊണ്ട് ഫോറസ്റ്റുകാരെ അതിനെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഇതാണ് സമീപനാണ്.
0: അത് കഴിഞ്ഞാൽ ഡാം കഴിഞ്ഞാൽ
1: അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ആനത്തോട് എത്തും. ആനത്തോട് എത്തുമ്പോൾ നമ്മളെ പത്തനംതിട്ട പോയ വണ്ടി തിരിച്ച് നമ്മളെ പാസ് ചെയ്ത് പോകും.
0: വഴിയിൽ കാണുന്ന ഏക കെഎസ്ആർടിസി.
1: പിന്നെ നമ്മള് പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തും.
0: പമ്പ ചെക്ക് പോസ്റ്റ്,
1: പമ്പ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് വീണ്ടും അവിടെ തുറന്നാലുള്ളൂ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശനം. അങ്ങനെ നമ്മളെത്തി പിന്നെ പമ്പ ഡാം ക്യാൻറ്റീനിൽ ഒരു 4:30 എത്തും. അവിടുന്ന് നമ്മൾ ചായക്ക് പാല് തിരിച്ച് കൊടുത്ത് അപ്പോൾ പിന്നെ അവിടെ ജോലി ചെയ്യണ അയ്യപ്പഴ അയാൾ തിരിച്ച് പച്ചങ്ങാനത്തേക്ക് ബസ്സിലുണ്ട്.
0: ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആള്?
1: അയാൾ ഇതിൽ ഈ ക്യാൻറ്റീനിൽ ജോലി, ഈ KCB ക്യാൻറ്റീനിൽ ജോലിക്കാരാണ്. അവിടെ കുറച്ച് KCB ഉദ്യോഗസ്ഥന്മാരൊക്കെ ചായ കുടിക്കുന്നൊക്കെ ഉണ്ടാവും നമ്മൾ ചെല്ലുമ്പോൾ.
0: പക്ഷേ ഈ ഒരു ക്യാൻറ്റീൻ നടത്താൻ മാത്രമൊക്കെ ഉള്ള ആളുകളും വരുമാനമൊക്കെ ഉണ്ടോ? അതോ
1: അത് പ്രത്യേകം അത് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്?
0: അതൊരു ലാഭം ലാഭം നടക്കില്ല,
1: ലാഭം നടക്കില്ല.
0: ശരി, അവിടെയുള്ള ജീവനക്കാർക്ക് യാത്രക്കാർക്ക് ഫലപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം.
1: പിന്നെ കുറച്ച് ഡാമിന്റെ പണി കണക്കുകയാണെങ്കിൽ കുറച്ച് പണിക്കാരും, അത്രേ ഉള്ളൂ.
0: പിന്നെ അടുത്ത ഏതാണ് സ്റ്റോപ്പ്?
1: പിന്നെ നമ്മള് വീണ്ടും ഗവിയിലേക്ക് ഒരു 5:45 ആകുമ്പോൾ ഗവിയിലെത്തും.
0: തിരക്കൊക്കെ ഉണ്ടാവും?
1: ഇല്ല, അതുവരെ തിരക്കൊന്നും ഉണ്ടാവില്ല. നമ്മള് പത്തനംതിട്ട ആങ്ങമൂടി വരെ തിരക്കുണ്ടാവും.
0: പിന്നെ വീണ്ടും കാടില്ലാതെ
1: കാടാകുമ്പോൾ
0: ഇറങ്ങാനോ അല്ലാതെ
1: ഇല്ല ഇല്ല, മൂഴിയാറോടുകൂടെ ചിലപ്പോൾ ആളുകൾ മറ്റേ കുറവാകും. പിന്നെ കുറച്ച് ആളുകൾ കയറാൻ നമുക്ക് ഗവിയിലെത്തുമ്പോഴാണ്. അവര് ഈ കുമളി വഴി തമിഴ്നാട്ടിലേക്കൊക്കെ പോകണോല് കുറെ ആൾക്കാരുണ്ട്. ഇവരെ അധികം ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കേരളത്തിലേറെ ബന്ധവർക്ക് തമിഴ്നാടുമായിട്ടാണ്. അപ്പൊ അവരൊക്കെ ബസ്സിൽ കയറും.
0: മൊത്തത്തില് അവരുടെ ഭാഷ എങ്ങനെയാണ്? ഒരു
1: തമിഴാണ്, മൊത്തം തമിഴാണ്.
0: കുമളിയിലാണെങ്കിലും ആ ഒരു
1: ഒരു ദിവസം ബസ്സിൽ നിന്ന് നമുക്ക് പൈസ തന്നപ്പോ ഈ ശ്രീലങ്കൻ നിവാസികൾ 2 രൂപേന്റെ ഒരു ശ്രീലങ്കന്റെ പൈസയൊക്കെ തന്നു. ഞാൻ 2 രൂപയാണെന്ന് കരുതി ബാഗിലിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വേറെ ആൾക്ക് കൊടുത്തപ്പോഴാണ് അത് ഇന്ത്യൻ്റെ പൈസ അല്ല ശ്രീലങ്കൻ്റെ പൈസയാണെന്നൊക്കെ മനസ്സിലായത്.
0: നാണയശേഖരത്തിലേക്ക് മാറ്റേണ്ടി വന്നു.
1: അപ്പം ഗവിയിൽ കൂടുതൽ ശ്രീലങ്കൻ നിവാസികളും പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്, മലയാളികൾ കുറവാണ്.
0: അപ്പം ഈ ടൂറിസ്റ്റ് ആളുകൾ വന്നാലും ഒരു ഭക്ഷണത്തിനുള്ള ഒരു സംവിധാനമൊന്നും അവിടെ വേണ്ടാന്നുള്ളതാണല്ലോ അവിടെ.
1: ആ ടൂറിസ്റ്റ് അവർ ബുക്ക് ചെയ്യണം നമ്മളെ ഇവിടെ
0: ക്യാൻറ്റീനിൽ
1: പറയണം ആദ്യം, നമ്മൾ വിളിച്ച്
0: പറയണം
1: വേറെ മുൻകൂട്ടി ബുക്ക് ചെയ്താലുള്ളൂ പറ്റുക.
0: അപ്പോൾ ഗവി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടക്കയാത്രയിൽ ഏതൊക്കെയാണ്?
1: പിന്നെ നമ്മൾ കൊച്ചു ഡാമിന് പച്ചക്കാനത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തുന്നു. അവിടെ നമ്മൾ രാവിലെ ചെയ്തതുപോലെ യാത്രക്കാരുടെ എണ്ണവും വണ്ടി നമ്പറും സമയവും കടന്നു പോണ സമയമൊക്കെ എഴുതി ഒപ്പിടണം കണ്ടക്ടർ. അത് ചെയ്ത് വീണ്ടും നമ്മൾ വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര തുടരും. അപ്പോൾ ഫുള്ള് തേയില തോട്ടങ്ങൾ നിറഞ്ഞ വഴിയാണ്. രസകരമായ ഒരു കാഴ്ചയാണ്.
0: ഈ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിൽ വളഞ്ഞു വളഞ്ഞുള്ള റൂട്ട് കൂടിയുള്ള യാത്ര,
1: അത് വളരെ രസകരമായ യാത്രയാണ് വണ്ടിപ്പെരിയാർ. അതുപോലെ തന്നെ ഈ കൊച്ചുഡാമെന്ന് എന്താ ശശികുമാർ പറഞ്ഞ ആള് വീണ്ടും തിരിച്ച് വൈകുന്നേരം അങ്ങോട്ട് അദ്ദേഹം ഓരോ ഇതിനെക്കുറിച്ച് കാട്ടിലുള്ള ഓരോ അനുഭവങ്ങളും പിന്നെ യാന ചവിട്ടിക്കൊന്നതൊക്കെ അതിനെ കഥയെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞു.
0: ഫോട്ടോഗ്രാഫറെ
1: ചവിട്ടിക്കൊന്ന അങ്ങനെ അദ്ദേഹം 62 വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് നമ്മൾ പിന്നെ 62 മൈലെത്തുമ്പോൾ ഇയാൾ ഇറങ്ങും.
0: കുറേ സ്ഥലങ്ങളുടെ പേരൊക്കെ ഈ മയിൽ,
1: ആ
0: എന്താ അതിൻ്റെ എന്താ കാരണം?
1: അത് കുമളി കോട്ടയം റൂട്ടിലുള്ള പല സ്ഥലങ്ങളാണത്. അത് മയിൽ അടിസ്ഥാനത്തിലാണ്
0: കണക്കാക്കുന്നത്.
1: അത് നമ്മള് കോട്ടയത്തു നിന്ന് തുടങ്ങുമ്പോൾ തന്നെ അറിയും 14 മൈല്, 26 മൈല്, ഈ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ 26 മൈല് വരുന്നത്. അതുപോലെ പിന്നെ ഈ കുമളി എത്തുമ്പോൾ അതിന് മുൻപ് 57 മൈലുണ്ട്, പിന്നെ 62 മൈല്, 63 മൈല്, അങ്ങനെ അത് ഈ കുമളിക്കും വണ്ടിപ്പെരിയാറിന് ഇടയിലാണ് 62, 63 മൈലൊക്കെ വരുന്നത്.
0: മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടിന് ഇടയിൽ അതേപോലെ
1: 56, 55, 53 മൈല്
0: അങ്ങനെയൊക്കെ
1: ഉണ്ട്. അതന്ന് മൈല് അടിസ്ഥാനത്തിലാവും.
0: പണ്ടത്തെ
1: 1.6 അങ്ങനെ എന്തുവാണ് കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ അങ്ങനെ എന്തുവാണ്.
0: അപ്പോൾ ആഷിഖിൻ്റെ കൂടെ ഉള്ള യാത്രയിലായിരുന്നു നമ്മൾ കുമളി ഗവി പത്തനംതിട്ട വരെ പോയി. കുറേ കാട് കണ്ടു, മരങ്ങളും പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ തിരിച്ച് കുമളിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആഷിഖിൻ്റെ ഒരു സസ്പെൻസ് ഉണ്ട്. ആഷിഖ് തന്നെ പറയാവുന്നല്ല, ഒരു പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
1: ഇതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ട്. ഗവി ഡ്യൂട്ടി എന്നാണ് അത് പേര് നൽകിയിരിക്കുന്നത്. അത് കൈപ്പട ബുക്സ് എറണാകുളം പബ്ലിഷ് ചെയ്യും. ജനുവരിയിൽ പുറത്തിറങ്ങും.
0: അപ്പോൾ പുസ്തകത്തിന് വേണ്ടി എഴുതിയ കുറേ കാര്യങ്ങളാണ് സത്യത്തിൽ ആഷിഖ് അടുക്കും ചിട്ടയോടു കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, ഗ്രന്ഥകാരനാണ്. 3rd അല്ലെങ്കിൽ 2nd പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഈ ഗവിയാത്ര നടത്തിയതിന്, ഗവിയാത്രയിൽ നമ്മളെ എല്ലാവരെയും കൂടെ കൂട്ടിയതിന് ആഷിഖിന് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
2: മാഷ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ദൃശ്യം ഇതോടെ സമാപിക്കുന്നു. KSRTC കണ്ടക്ടർ എന്ന നിലക്ക് തൻ്റെ ആദ്യ ഡ്യൂട്ടിയിലെ കുമളി, ഗവി, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലെ അനുഭവങ്ങളായിരുന്നു. ആഷിഖ് എടത്തനാട്ടുകര പീസ് റേഡിയോ പ്രതിനിധി ഇബിനോലി എടത്തനാട്ടുകരയുമായി പങ്കുവച്ചത്.
3: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മുടെ പക്കലില്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുന്ന പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ കൊണ്ടുവരുന്നു. അപ്രകാരമാവട്ടെ നമുക്കോരോ ദിനങ്ങളും.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ ലൈവ് സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് 2026 സെപ്റ്റംബർ 21 തിങ്കൾ,
1: ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ റബീഉൽ ആഖർ 9,
0: കൊല്ലവർഷം 1202, കന്നി 5 തീയതി.

ഇന്നത്തെ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നസ്രുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം സിദ്ദീഖ് നിലമ്പൂർ. സിദ്ദീഖ് സലായി, വലിയൊരു യാത്രയുടെ അവസാനം ഇന്ന്. ശരിക്ക് വീട്ടിൽ മാഷാണ് വേണ്ടത്, ഉണ്ടാവേണ്ടത്. യാദൃശ്ചികമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരു യാത്രയുടെ അവസാന വാക്കാവുമ്പോൾ നമ്മൾ വീട്ടിക്കുന്ന തൽക്കാലം ഒരു ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പം തീർച്ചയായും ഇന്നത്തെ ലൈവിൻ്റെ നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളിൽ സലാം പറഞ്ഞ് നമ്മോടൊപ്പം കൂടെയുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ അധികാരികൾ കേട്ടു. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായി എന്നും എപ്പോഴും നമ്മോടൊപ്പം ചേരാറുള്ള ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരെ കണ്ടില്ല എന്ന് നമ്മളൊരിക്കലും നടിക്കാൻ പാടില്ല. ആദ്യം തന്നെ നമ്മളേക്ക് സജ്ന എടത്തനാട്ട് കരയാണ് സലാം പറഞ്ഞ് ആദ്യമായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷെരീഫ സി മുട്ടം, കെ വി കബീർ പാലക്കാഴി, ഡാനിഷ് ഹസൻ കെ പി പെരിന്തൽമണ്ണ, സീനത്ത് പാലക്കാട്, റജീന റജീന കൂട്ടുമല, ഇവരൊക്കെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനോടൊപ്പം ഈ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ നമുക്കുമുള്ളൊരു ബാധ്യത എന്ന നിലയ്ക്കൊരു പ്രാർത്ഥനയ്ക്കുള്ള വസയത്തുകൂടെ അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട നമ്മോട് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ പേരക്കുട്ടിക്ക് ഒരു ചെറിയ സർജറി ഉണ്ട്, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു എല്ലാവരെയും ഖൈറിലും സന്തോഷത്തിലുമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ദു എടത്തനാട്ടുകര, ഖദീജ സാലിഹ് കൊപ്പം, ജമീല വി പി കാളിക്കാവ്, ലൈല പടിയൂർ, ഹലീമ കെ മുഹമ്മദ് പാങ്, സഹൽ പി ഇടപ്പലം, ഐഷ അങ്ങാടിപ്പുറം, ഹക്കീന മാങ്കാവ്, എല്ലാവരും സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളിൻ്റെ ആദ്യ ഭാഗം, നമ്മുടെ ലൈവിൻ്റെ ഒന്നാമത്തെ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു. മധുരം ഖുർആൻ.

0: വിശുദ്ധ ഖുർആൻ സൂറത്തു ആലെ ഇമ്രാൻ്റെ 185-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും നമുക്കത് പരിചയമുള്ള അല്ലെ
1: ആയത്തുകളിൽ പെട്ട ഒന്നാണ്. അതായത് മരണത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരികയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നൊക്കെയുള്ള ഒരു ആശയമാണ് ഈ ഒരു ആയത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഖാരിഅനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഖുർആൻ ശ്രോതാക്കൾക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം, വളരെ പരിചയസമ്പന്നനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് ഹഫിളഹുല്ലയാണ് നമുക്ക് ഈ ആയത്തിനെ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും വിശദീകരിച്ച് പറയേണ്ടതില്ല. സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിആണ് അദ്ദേഹം,
1: അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പ്രഭാഷകൻ കൂടിയാണ്.
0: അതെ,
1: അദ്ദേഹം ജനിച്ചത് റിയാദിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായിട്ട് തന്നെ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും പിന്നെ നമ്മൾ നമ്മോടൊപ്പമുള്ള ശ്രോതാക്കളിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മധുരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തീർന്നു പോകരുതെന്ന് വിചാരിച്ചു പോകും. അൽഹംദുലില്ല, അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്ന് സഫിയ കെ തിരുരങ്ങാടിയുടെ കമൻറ്റ് നമ്മൾ വായിക്കുന്നു. സമീറ എം പി പുളിക്കൽ, അതുപോലെ തന്നെ ഖദീജ തൊടുപുഴ, സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, താനൂറും പടിഞ്ഞാറ്റുമുറിയുണ്ട്, രണ്ട് താനൂർ ഓർ പടിഞ്ഞാറ്റുമുറി എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവർ മിക്കവാറും രണ്ട് സ്ഥലത്തും
1: അതെ
0: പ്രതിനിധാനം ചെയ്യുന്ന ആളായിരിക്കും. സാബിറ അയനിക്കോട്, സിദ്ദീഖ് ഷമീർ കൊല്ലായി തിരുവനന്തപുരം, ഉസ്മാൻ കൂട്ടിലങ്ങാടി, ഷാജിദ വി ടി വല്ലപ്പുഴ, മൈമൂന കരുവാരകുണ്ട് ചുള്ളിയോട്, ഷാജിദ റസിയ മാളിയക്കൽ അരീക്കോട്, സലീന തോട്ടശ്ശേരിയറ, ഐഷ ടി എം എ, സലീമ ഒട്ടുങ്ങൽ, സലീമ ഒതുക്കുങ്ങൽ, ഉമൈബ കല്ലടിക്കോട്, മൈമൂന തെക്കേ പോയിൽ കരിക്കുളം, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നൊരു തിങ്കളാഴ്ചയാണ്, ഒപ്പം സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ടായിരിക്കും കുറേ വിദ്യാർത്ഥികൾ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം കേൾവിക്കാനായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള ആളുകളും കൂടുതലായിട്ട് ഇന്ന് പങ്കാളികളാകുന്ന ഒരു ദിവസമാണെന്നാണ് നമുക്ക് ഫീഡ്ബാക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു കൂടെയുണ്ട്, അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മോടൊപ്പം ചേരുന്നു. ഇൻഷാല്ലാ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയിക്കണം. നമുക്ക് ജസ്റ്റ് ഇന്ന് നമുക്കൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ശ്രോതാക്കൾ അവരുടേതായിട്ടുള്ള കമൻറ്റിൽ വരുത്തേണ്ട ഒരു കാര്യം ആവശ്യപ്പെടാം. നമ്മളിന്ന് പോരുന്ന സമയത്ത് തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു 100-150 കിലോമീറ്റർ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്
1: അല്ലേ.
0: അപ്പം കേരളത്തിലും അതിശക്തമായ മഴ പലയിടങ്ങളിലും ലഭിച്ചു എന്ന് നമ്മൾ വാർത്തകളിലൂടെ കണ്ടു. നമ്മൾ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഒരു 100 കിലോമീറ്റർ അല്ല എന്നെനിക്ക് തോന്നുന്നത്,
1: നല്ല
0: ശക്തമായ മഴയായിരുന്നു. റോഡ് അത്രയും പ്രയാസകരമായ രൂപത്തിലൂടെയാണ് റോട്ടിലൂടെ നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നാടുകളിലൊക്കെ മഴ എങ്ങനെയുണ്ടായിരുന്നു എന്നത് നമുക്കൊരു ജസ്റ്റ് അത് സ്ഥലം കൂടെ വെക്കേണ്ടതുണ്ട്. അത് അറിയിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായോ, സമീപ പ്രദേശങ്ങളിൽ നമുക്ക് ഒന്ന് രണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് അറിയിക്കാം. ഒപ്പം നിങ്ങളുടെ നാടിൽ എങ്ങനെയായിരുന്നു മഴയുടെ അവസ്ഥയുണ്ടായിരുന്നത്, മഴക്കെടുതികൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയിക്കട്ടെ. ഒപ്പം നമുക്ക് ഇൻഷാല്ലാഹ് കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ, നമ്മുടെ പുലരിവട്ടം വരുന്നതിന് മുമ്പേ നമുക്കൊരു പീസ് ടൈം വായിക്കേണ്ടതുണ്ട്. പീസ് ടൈം എന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ റേഡിയോയിലേക്ക് അവർ അയച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പീസ് ടൈമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് ഇവിടെ. അപ്പോൾ ഇന്നത്തെ പീസ് ടൈം സിദ്ദീഖ് സലാഹി ആരുടേതാണ്? കേൾവിക്ക് മാത്രം വേണ്ടിയല്ല,
1: അതെ ചിന്തക്കും മാറ്റത്തിനും വേണ്ടിയാണ് ഒരു മാധ്യമം. പീസ് റേഡിയോ കുറിച്ചായിരിക്കും അല്ലേ, ആ ദൗത്യം ഏറ്റെടുത്ത ശബ്ദമാണ് പീസ് റേഡിയോ എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
0: അതെ, പീസ് ടൈം അതിൻ്റെ ആളെ നോക്കിയിട്ടല്ല തിരഞ്ഞെടുക്കാറുള്ളത്, അതിൻ്റെ കാമ്പ് നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പീസ് ടൈമിലേക്ക് മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, സ്ഥലം കൂടെ വെക്കുകയാണെങ്കിൽ അത് വായിക്കുന്ന സമയത്ത് ആരാണ് എവിടെ നിന്നാണ് അത് അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്ഥലം വെക്കാൻ മടിക്കരുത് എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം അതാണ്. പിന്നെ ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതും പേരും ഇതിലെന്തില്ല, ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് പേരും സ്ഥലവും വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ ഐഷ കരുമ്പിൽ രാത്രി നല്ല മഴയായിരുന്നു എന്ന് അഭിപ്രായം അവരുടെ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
1: അതുപോലെ തന്നെ ഉസ്മാൻ കൂട്ടിലങ്ങാടി പറഞ്ഞിരിക്കുന്നത് കൂട്ടിലങ്ങാടിയിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചു, കെടുതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടിലങ്ങാടിയിൽ എന്തെങ്കിലും ചെറുതായി പോയതല്ലേ, ചുറ്റു പ്രദേശങ്ങളൊക്കെ ശക്തമായ മഴയായിരുന്നു.
0: ശക്തമായ മഴയുണ്ടായിരുന്നു, ഇവിടെയും ചെറിയ ചാറ്റൽ മഴയുണ്ടായിട്ടുണ്ട് എന്നാണ് തിരൂരങ്ങാടിയിൽ നിന്ന് സഫിയ എന്ന ശ്രോതാവ് പറഞ്ഞിരിക്കുന്നത്.
1: അങ്ങാടിപ്പുറം നല്ല മഴ കിട്ടിയിട്ടുണ്ട് എന്ന് ജസ്ന അങ്ങാടിപ്പുറം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷേ കൂട്ടിലങ്ങാടിയിലാണ് കുറച്ച് കുറഞ്ഞു പോയതല്ലേ.
0: സക്കീന ഉദിരമ്പോയിൽ നിന്ന് ഇന്നലെ രാത്രി നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നു. താമരശ്ശേരിയിലും അതുപോലെ തന്നെ
1: ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു അൽഹംദുലില്ലാ എന്നാണ് സെറീന താമരശ്ശേരിയിൽ നിന്ന് പറഞ്ഞത്.
0: അതെ, തൃശ്ശൂരിൽ നിന്നൊരു വാർത്തയുണ്ട്, ലൈല പടിയൂർ, തൃശ്ശൂരിൽ നല്ല മഴയുണ്ടായിരുന്നു. ഇതറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് ചോദിച്ചത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോന്നപ്പോൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. കാരണം തമിഴ്നാട്ടിൽ ഇത്ര മഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ എന്തായാലും മഴ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടു പോകുന്നല്ലോ. സാദിഖ് പാലക്കാടി പറഞ്ഞു നല്ല മഴ കിട്ടിയെന്നാണ്.
1: ഐഷ നാദാപുരം, അൽഹംദുലില്ലാ രാത്രി നാദാപുരം മഴ ഉണ്ടായിരുന്നു, കടുപ്പമില്ല എന്നാണ്.
0: ജമീല നന്മിനി സലാം പറഞ്ഞപ്പമുണ്ട്, വാലൈക്കും സ്സലാം. ജമീല വി പി കെ വി കളിക്കാവ് അവർ പറഞ്ഞിരിക്കുന്നു നല്ല മഴയാണ്, നല്ല മഴ ഉണ്ടായിരുന്നു, മഴയില്ല എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മഴയില്ലാത്ത സ്ഥലം പ്രത്യേകിച്ച് കാളികാവ് എന്നാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. കാളികാവ് കരികാരമുണ്ട് പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞു
1: കഴിഞ്ഞാൽ.
0: അതെ അതെ അതെ, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, ഇത് കേട്ടാണ് റേഡിയോ ഓണാക്കിയത്. നല്ലൊരു മരണം നമുക്കെല്ലാവർക്കും നാഥൻ നൽകുമാറാവട്ടെ. ആമീൻ. മൈമൂന കരുവാരക്കുണ്ട്, ഒപ്പം അവർ ഇവിടെ മഴ വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഴ പെയ്തോ എന്നുള്ള, മഴ വന്നു എന്നുള്ള ഉദ്ദേശം രണ്ടും
1: ഇവിടെ മഴ വന്നു, പെയ്തിട്ടില്ല, ചാറിപ്പോയി, അങ്ങനെയാണ് അവർ പറഞ്ഞത്.
0: ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഫസീല ഇടത്തനാട്ടേറെയും പറഞ്ഞിരിക്കുന്നു ചെറുതായി പെയ്തു എന്നുള്ളതാണ്. എത്ര മനോഹരമായ പാരായണം, അതിൻ്റെ അർത്ഥം മനസ്സിലോർത്തപ്പോൾ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. അള്ളാഹു നമുക്കും അദ്ദേഹത്തിനും സ്വർഗം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് സക്കീന ഉദരമ്പോയിൽ. ആബിദ കാര സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ റംലത്ത് ചുങ്കത്തറ, നഫീസ കാടാമ്പുഴ,
1: റുക്സാന ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത് ദുനിയാവ് എന്ന് പറയുന്നത് കണ്ണൻ ജപിക്കുന്ന താൻ എന്നും കണ്ണൻ ജപിക്കുന്നതാണ് അല്ലേ, എന്നും എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് ആയത്തിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ ആയത്ത് അങ്ങനെ ഒരു ആശയം കൂടി നമുക്ക് നൽകുന്നുണ്ട്.
0: മധുരം ഖുർആൻ കേൾക്കുമ്പോൾ,
1: അതെ,
0: അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാവർക്കും കേട്ട് പരിചയമുള്ള അല്ലെ, ഖുർആൻ ഒന്ന് പരിചയമുള്ള ആളുകൾക്കൊക്കെയും കേട്ട് പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. ഫസീല വൈലത്തൂർ, അതുപോലെ തന്നെ സമീറ, സെറീന താമരശ്ശേരി, ആസിയ കെ തിരുവേഗപ്പുറ, ഷുഹൈബ എം വളപട്ടണം, എല്ലാവർക്കും നമ്മോടൊപ്പം സലാം പറഞ്ഞ് കൂടെയുണ്ട്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഫൈസൽ ഇടത്തനാട്ടുകര, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ആത്മാവിൻ്റെ ഔഷധമാണ്. നമ്മുടെ സ്ഥിരം ശ്രോതാവ് അബ്ദുൽ ഹമീദ് സി കെ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്, വാലൈക്കും സ്സലാം. ഉമൈറ തൃശ്ശൂർ വള്ളറക്കാട് സലാം പറഞ്ഞിരിക്കുന്നു. കുട്ടി അഹമ്മദ് പേരശ്നൂറ്, ബുഷറ ഷിഹാബ് പട്ടാമ്പി, അതുപോലെ തന്നെ സൗദ മുട്ടം, ജമീല വി കെ, മധുരം ഖുർആൻ വളരെ മാധുര്യമുള്ളതാണ്, അൽഹംദുലില്ലാ. ജമീല കുമരനെല്ലൂർ സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്.
1: അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുതിയ മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ട്, ഫീഡ്ബാക്കുകൾ. ഉമറാണ്, അങ്ങാടിപ്പുറം എന്നിടത്ത് നല്ല അടിപൊളി മഴയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മഴ കൊണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ മൊയ്തീൻ ചുള്ളിയാട്, അസ്സലാമു അലൈക്കും, കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും തിരക്കേടില്ലാത്ത മഴ കിട്ടി അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്.
0: ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കാളികാവിൽ മഴ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് ഇൻഷാല്ലാ സമയങ്ങളിൽ വായിക്കാം. അനുചിതമായ രൂപത്തിലേക്ക് ഇൻഷാല്ലാ നമുക്ക്

ورحمة الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം എന്നുള്ളത് നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതാണ്. എത്രയോ ആളുകൾ മറ്റുള്ളവരോടുള്ള സ്നേഹം ഉള്ളിൽ വളരെ ശക്തമായി കൊണ്ടു നടക്കുകയും അത് താൻ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരു കൗമാരപ്രായക്കാരൻ സംസാരത്തിനിടയിൽ പറഞ്ഞു, ഞാനും എൻ്റെ വാപ്പയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ പോലും ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വാപ്പൻ്റെ അടുത്ത് നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ജീവിതത്തിൽ അവന് വേണ്ടതെല്ലാം നൽകി അവനെ സംരക്ഷിച്ച് അവൻ ആവശ്യമുള്ളതെല്ലാം നൽകുകയും നമ്മളൊക്കെ നമ്മുടെ കുട്ടിയെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന പിതാവിൽ നിന്നും ഒരു സ്നേഹം അനുഭവപ്പെടാൻ പറ്റാത്ത, അനുഭവിക്കാൻ കഴിയാത്ത വേദനയാണ് ആ കുട്ടി പങ്കുവെക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്നേഹമെന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാണ്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ സമ്പൂർണമായി അനുധാവനം ചെയ്യുമ്പോൾ, പിൻപറ്റുമ്പോൾ, അതാണ് അള്ളാഹുവോടുള്ള സ്നേഹം. അള്ളാഹുവോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന് നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാതെ തന്നെ മനസ്സിലാവും. പക്ഷേ സ്നേഹം എപ്പോഴും നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം എന്നത് വളരെ വലിയ ഒരു തത്വമാണ്. അപ്പോൾ നമുക്കിത് വളരെ ലളിതമായി ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. അല്പം ശ്രദ്ധ നമുക്ക് ആ കാര്യത്തിൽ വേണമെന്നത് മാത്രമാണ്. നമ്മൾ സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്നേഹം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത്, നമ്മളിഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നന്മയല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ അല്ലെങ്കിൽ അവളെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കും. അവൻ നേരത്തെ എഴുന്നേൽക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെടുന്നില്ല, അവൻ വൃത്തി പാലിക്കുന്നില്ല. ഇങ്ങനെ നിരന്തരമായി നമ്മൾ അവനോട് അവൻ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇഷ്ടം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ വെറുതെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പറയലാണ്, എപ്പോഴും തല്ലാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് സ്നേഹമില്ല, എൻ്റെ ഉപ്പക്ക് എന്നോട് സ്നേഹമില്ല, എന്നെ എപ്പോഴും ചീത്ത പറയലാണ് എന്ന് പല കുട്ടികളും പറയും. എൻ്റെ ഉമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, എപ്പോഴും എന്നെ ഇങ്ങനെ ചീത്ത പറയാണ് ചെയ്യാന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് അവർ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അവരെ ശരിയായ വഴിക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉപദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ആ പ്രവർത്തനത്തെ സ്നേഹമില്ലായ്മയായി കാണാനേ കുട്ടികൾക്ക് പറ്റുള്ളൂ. വളരെ ലളിതമായി നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചു, അപ്പോൾ എന്ത് ചെയ്തു, സാധാരണത്തിൽ വ്യത്യസ്തമായിട്ട് ആ പാത്രം അവൻ കഴുകി വെച്ചു, പാത്രം കൊണ്ടുപോയി വെക്കുന്ന സിങ്കിൽ വെച്ചു. അപ്പോൾ അത് കാണുമ്പോൾ അവൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നി വരുമ്പോൾ നമ്മളതിനെ പ്രശംസിക്കണം. ഓ, വളരെ ഉഷാറായി മോനെ എന്ന് പറയണം. മറ്റുള്ളവരോട് നമ്മൾ പറയണം, ഇന്ന് അവന് ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ടാവും പോകുന്നത്. ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കുമ്പോൾ, ഓ, നമ്മൾ അന്ന് ഫുൾ അതാണ് ചർച്ച എന്ന് ഞാൻ വിളിക്കാതെ തന്നെ അവൻ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ, നിങ്ങളെന്നും എഴുന്നേൽക്കട, രാത്രി നേരത്തെ കിടക്കണ്ടേ, രാവിലെ ഇങ്ങനെ വൈകി നീ എഴുന്നേൽക്കുന്നു എന്ന് അവനെ എന്നും രാവിലെ നമ്മുടെ കുറ്റപ്പെടുത്തൽ കേട്ട് ഉണരുന്നവനോട് നമ്മൾ വളരെ സ്നേഹത്തോടെയും പ്രോത്സാഹനത്തോടെയും അവൻ നേരത്തെ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തമ്മിലൊരു സ്നേഹമുണ്ടാകുന്നുണ്ട്. ആ സ്നേഹം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പിറ്റേന്നും നേരത്തെ എഴുന്നേൽക്കുവാനുള്ളൊരു പ്രചോദനം അവന് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ സംസാരിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, നാം കഴിക്കുന്നതിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു, അവരുടെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർ പറയാതെ നമ്മൾ സഹായിക്കാൻ എത്തുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമുക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാം എല്ലാ മക്കൾക്കു വേണ്ടി ചെലവഴിച്ച്, അവരെ സ്നേഹിക്കുവാൻ വേണ്ടി നമ്മൾ പണം ചെലവഴിച്ച്, അതിനുവേണ്ടി നമ്മൾ ടെൻഷൻ അടിച്ച്, അതിന് നമ്മൾ അത്യധ്വാനം രാപ്പകലില്ലാതെ ചെയ്തിട്ടും നമ്മൾ ശത്രുക്കളാണെന്ന് അവർ

0: സംസാരിക്കുന്നത് നമുക്ക് എത്ര നഷ്ടമാണ്. അതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാവുന്ന പ്രവർത്തനങ്ങൾ ബോധപൂർവം നമ്മളിൽ നിന്നുണ്ടാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ കൊടുക്കുന്ന സ്നേഹമാണ് പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ വാർദ്ധക്യത്തിലോ പ്രയാസത്തിലോ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ അവരോട് സ്വീകരിച്ച അതേ സമീപനമാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, നമ്മളെ കുറ്റപ്പെടുത്തി വിമർശിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചും നമ്മളെ അംഗീകരിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും മുന്നോട്ട് പോകാനുള്ള ഒരു പെരുമാറ്റ രീതി ചെറുപ്പം മുതൽ നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പരസ്പര സ്നേഹം അനുഭവിച്ചും പങ്കുവെച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് പോകാനും അത് അനുഭവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സവിശേഷമായ മക്കൾ അനുഭവിക്കുന്നതും അതോടൊപ്പം തന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തനീയമായൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് ഇൻഷാല്ലാഹ് വായിക്കേണ്ടി വരും. ജമീല വി കെ പൂനൂർ പറഞ്ഞിരിക്കുന്നത്, എത്ര യാഥാർത്ഥ്യമാണ് ഹാരിസ് മൗലവി ഓരോ ദിവസവും പറഞ്ഞു തരുന്നത്, അൽഹംദുലില്ലാ എന്നാണ്. ഖദീജ പി മേലാറ്റൂർ, അവരൊരു കല്യാണ വിശേഷമാണ് പങ്കുവച്ചിട്ടുള്ളത്. അവരുടെ കുടുംബത്തിലെ നാത്തൂൻ്റെ മോൻ ആദ്യമായി കല്യാണ വിശേഷമല്ല, പ്രവാസി ജീവിതത്തിലേക്ക് കയറുകയാണെന്നാണ്. അവന് നല്ലൊരു ജോലി ലഭിക്കാൻ പി ആർ കുടുംബം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. 22 വയസ്സായിട്ടേ ഉള്ളൂ, ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമക്കാനുള്ളതാണ്.
2: അതെ, 22-ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് പ്രവാസിയാകുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം.
1: അവൻ്റെ വരുമാനങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇൻഷാല്ലാഹ്. ഓരോ അല്ലെ ജീവിതങ്ങളിൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ,
2: ഓരോ സാഹചര്യങ്ങളാണ്.
1: എന്തായാലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിൽ കളങ്കമില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റുഷ്ദ കാളികാവ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് കാളികാവ് മണ്ഡലം സമ്മേളനമാണ്, ഇൻഷാല്ലാഹ് ഉച്ചയ്ക്ക് 2 PM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അവർ പ്രോഗ്രാമിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ജംഷീർ സൊലാഹി, ഷാഫി, സലഫി പട്ടാമ്പി എന്നിവരാണ് വരുന്നത്, എല്ലാവർക്കും സ്വാഗതം എന്നറിയിച്ചിട്ടുണ്ട്. സമീറ കൊയിലാണ്ടി, കൊയിലാണ്ടിക്കാർ ആരെങ്കിലും പ്രതികരിക്കുമെന്ന് കരുതി, അതാണ് പ്രതികരിക്കാൻ വൈകിയത്. നേരത്തെ ചോദിച്ചല്ലോ,
2: കൊയിലാണ്ടിക്കാരെങ്കിലും പറയുന്നു വിചാരിച്ചാണ് സമീർ അതുവരെ ഉണ്ടാതിരുന്നത്.
1: കൊയിലാണ്ടിയിൽ ചെറിയ തോതിൽ മഴ പെയ്തിട്ടുണ്ട് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയും നല്ല മഴ പെയ്തു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജമീല വി കെ പൂനൂർ.
2: അതിന്റെ കൂടെ തൊടുപുഴയിൽ നിന്ന് ഖദീജ ഉണ്ട്. നമ്മൾ പോകാൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന ഒരു പ്രദേശത്തുനിന്നുള്ള ഒരു ന്യൂസാണ്.
1: നമ്മൾ തിരിച്ചു വന്നത് അവിടെ.
2: അതെ, മൂന്നാർ വട്ടവടിയിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളങ്ങനെ തിരിച്ചു വരുന്ന വഴി മൂന്നാർ വഴി വരാൻ എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടായിരിക്കാം അവിടേക്ക് പോകാതെ നമ്മൾ തിരിച്ച് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോന്നു.
1: ഇന്നലെ കരയിൽ ഹുസൈൻ സൽഫിയുടെ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ നല്ല മഴ പെയ്തു എന്ന് ഉമർ കളപ്പാറ പാലക്കാടിയിൽ നിന്ന്.
2: ഉസ്മാൻ കൂട്ടിലങ്ങാടി, പുലരിവട്ടം സ്നേഹം മറച്ചു വെക്കാനുള്ളതല്ല, അത് മക്കളോടായാലും ആരോടായാലും പ്രകടിപ്പിക്കണം, അപ്പോഴേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് ഉസ്മാൻ പറയുന്നത്.
1: കരയിൽ നിന്ന് ആബിദ പറഞ്ഞിരിക്കുന്നതും, ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. വല്ലപ്പുഴയിൽ പാലക്കാട് നേരിയ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഷാജിദ വീട്ടി. റൈഹാന വീട്ടി, റൈഹാന ബാനു തോട്ടശ്ശേരിയാർ പറഞ്ഞിരിക്കുന്നു, ഞാൻ 2-3 മെസ്സേജ് അയച്ചിരുന്നു, സലാം പറഞ്ഞിരുന്നു, ഒന്നിനും മറുപടി കണ്ടില്ല
2: എന്നാണല്ലേ. അപ്പോ എല്ലാ മെസ്സേജുകൾക്കും ഫീഡ്ബാക്കുകളും കൂടി നമുക്ക് ഒന്നിച്ച് പറഞ്ഞ സലാം തിരിച്ചു മടങ്ങും.
1: ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഫീഡ്ബാക്കുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വായിക്കാം, നമുക്ക് ഓപ്പൺ ചെയ്യാൻ തന്നെ മുന്നിൽ എനിക്ക് തോന്നുന്നു, ഇനി 10-40 ചില്ലാനെണ്ണം ഓപ്പൺ ചെയ്യാൻ തന്നെ ഉണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ റൈഹാനാബാനുത്തോടെ ശരിയേറെ പറഞ്ഞതുപോലെ എൻ്റെ മെസ്സേജ് കണ്ടില്ല, എന്താ പ്രതികരിക്കാത്തത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചവരുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വിട്ടുപോകുന്നതല്ല ഇത്, ഒന്നിച്ച് മെസ്സേജുകളുടെ ആധിക്യം കാരണം സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴേക്ക് ഒരുപാട് എണ്ണം ഒഴിവാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാവുക. ഒമാനൂർ, നല്ല മഴയുണ്ടായിരുന്നു എന്ന് ബേബി ഷാക്കിറ ഒമാനൂരിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു. സെലീന കരുവാര കൊണ്ടും മഴയുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും ജമീല വി പി. അള്ളാഹു മാമീൻ, മഴയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, റബ്ബ് ഉദ്ദേശിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ മഴ കിട്ടിയിട്ടില്ല. സുമയ്യ അർഷൽ തിരൂർ സലാം പറഞ്ഞപ്പോഴുണ്ട്. സാദിഖ് മാത്തൂർ പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുലരിവട്ടം കഴിഞ്ഞോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുലരിവട്ടം അവസാനിച്ചല്ലോ.
2: പുലരിവട്ടം കേൾക്കണമെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അതോടൊന്ന് കേൾക്കാം, റിവൈൻഡ് ഓപ്ഷൻ
1: റിവൈൻഡിലുണ്ടാകും. എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരെ ക്വിസിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ക്വിസിൻ്റെ സമയവുമായി ഏകദേശം ക്വിസിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങുകയാണല്ലോ. അപ്പം ലൈവ് ക്വിസ് തുടങ്ങാനായിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇൻഷാല്ലാ തീർച്ചയായിട്ടും അവിടത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. നമുക്കറിയാം മോർണിംഗ് ലൈവിൻ്റെ സ്വഭാവങ്ങളും രീതികളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ മൂന്ന് പ്രാവശ്യം നമ്മൾ ചോദ്യം ആവർത്തിക്കും. ചില ആളുകളെങ്കിലും പുതിയ ആളുകളുണ്ടാവും, അപ്പോൾ അവർക്ക് ആ ഒരു അറിയിപ്പ് എന്നുള്ളവർക്ക് മാത്രം പറയാണ്, പെട്ടെന്ന് പറഞ്ഞു പോകാം. മൂന്ന് പ്രാവശ്യം നമ്മൾ ചോദ്യം ഉണ്ടാവും, ഒപ്പം അതിൻ്റെ ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷനുകളാണ് ഇവിടുന്ന് പറയാം. ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷനുകൾ എ ബി സി ഡി ലെറ്ററാണ് ഉണ്ടാവുക. ആ ലെറ്ററാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ് നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ, അവിടെയാണ് ഉത്തരം അയക്കേണ്ടത്. ഒരുപാടുണ്ടാവും. ഫീഡ്ബാക്ക് എന്ന വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടെ അവിടെ ഒരുപാട് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ 500 കോഴ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മോർണിംഗ് ലൈവിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ആ ഒരു വിൻഡോ തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: അതുപോലെ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരിൻ്റെ കൂടെ സ്ഥലവും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും.
1: ഓക്കെ,
2: അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാവും അല്ലേ?
1: ആ
2: ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം.
1: എല്ലാ ദിവസവും നമുക്ക് ചോദ്യം വളരെ ഈസി എന്ന് പറയാറുണ്ട്. ഇന്ന് അങ്ങനെ വളരെ ഈസി ആകുന്നവർ ഉണ്ടാവാം, പക്ഷെ പൊതുവേ ഒരു ഈസി ആയ ചോദ്യമല്ല
2: എന്നാണ് ആൻസർ ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. എന്തായിരുന്നാലും എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് ഓപ്ഷനൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ ഓപ്പൺ ചെയ്ത് ക്വിസിന് ഉത്തരം നൽകാൻ വേണ്ടി റെഡിയായി നിൽക്കുക.
1: ചോദ്യം ഇതാണ്,
2: അതെ,
1: ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ്?
2: ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ് എന്നുള്ളതാണ് ചോദ്യം.
1: എ 20, ബി 30, സി 35, ഡി 25. ചോദ്യം വളരെ ഈസിയാണ്,
2: അതെ.
1: ഉത്തരം കണ്ടെത്താൻ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യം ഈസി ആയിട്ട് ഒന്നുകൂടെ വായിക്കുന്നു. ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ്? എ 20, ബി 30, സി 35, ഡി 25. വേണമെങ്കിൽ ഒരാവർത്തി കൂടി വായിച്ചോളേ.
2: ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ്? 20, 30, 35, 25 എന്നിങ്ങനെ എ ബി സി ഡി എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു.
1: യെസ്, നമ്മുടെ ബീപ് സൗണ്ട് കേട്ട് തുടങ്ങി. തീർച്ചയായിട്ടും ഈ സൗണ്ട് അവസാനിക്കുന്നതോടുകൂടെ നമുക്ക് ഉത്തരമയക്കാനുള്ള
2: സമയം അവസാനിക്കും.
1: എന്തായാലും ഒരുപാട് ആളുകൾ അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ എന്നായിരുന്നു
2: സമയം അവസാനിച്ചിരിക്കുന്നത് അല്ലേ?
1: ചോദ്യം അവസാന ചോദ്യത്തിന്റെ സമയം,
2: ഉത്തരം
1: അയക്കാനുള്ള സമയം
2: അവസാനിച്ചു.
1: നമുക്കിനി 1 മിനിറ്റ് ടോക്ക് ആണ് നമ്മുടെ മുമ്പിലുള്ളത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ശയ്യാവലംബിയായ ഒരു രോഗിയുമായെങ്കിലും ബന്ധമില്ലാത്തവർ സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ രക്തബന്ധമായിരിക്കാം, സോത് ബന്ധമായിരിക്കാം, അതുമല്ലെങ്കിൽ അയൽപ്പക്ക ബന്ധമായിരിക്കാം. അത്തരം മാറാ രോഗങ്ങൾ ബാധിച്ച് ശയ്യാവലംബിയായി കിടക്കുന്ന രോഗിയെ പരിചരിക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അധ്വാനവും സമയവും ഏറിയ പങ്കും ചെലവഴിക്കുന്നത് ഈ രോഗിക്ക് വേണ്ടിയായിരിക്കാം. ആ സ്ഥാനത്ത് നമ്മെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കുടുംബത്തിൻ്റെ നിത്യജീവിതത്തിലുള്ള വരുമാനം കണ്ടെത്തണം, രോഗിയെ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്തണം, മുന്നോട്ടുള്ള ജീവിതം ഏറെ ദുർഘടമായിരിക്കും. അത്തരം അനേകായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. രോഗിയെ സന്ദർശിക്കുന്നവന് 70,000 മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുമെന്നും അവന് സ്വർഗത്തിൽ ഒരിടമുണ്ട് എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു. രോഗി പരിചരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അത്തരം നന്മകളിൽ നമ്മുടെ കരസ്പർശവും ഉണ്ടായിരിക്കട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഒരു മിനിറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. നമുക്ക് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഇടയിലൊക്കെ തന്നെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉണ്ടാകാവുന്ന രോഗികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിച്ചത്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും കാര്യങ്ങളൊക്കെ അവരടുക്കൽ ചെന്നൊന്ന് ചേർന്നിരുന്ന് അവരെ കയ്യിലോ കാലിലോ ഒക്കെ ഒരു തടവി ആശ്വസിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടതായ വലിയ ഒരു ഉപദേശമാണ്.
2: രോഗിയായി കിടക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് അല്ലേ? ചുറ്റുവട്ടങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ പോലും കഴിയാത്ത ആളുകളുമായി ഒരു സമ്പർക്കം പോലും ലഭ്യമല്ലാത്ത രൂപത്തിലുള്ള രോഗികളാവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. എല്ലാവരെയും അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുമാറാകട്ടെ.
1: തീർച്ചയായിട്ടും ഫീഡ്ബാക്കിൽ നമ്മുടെ ക്വിസുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകളിലൂടെ നമ്മൾ കറങ്ങുമ്പോൾ കറക്കി കുത്തിയതാണ്, പെട്ടെന്ന് ഉറച്ച ഉത്തരം കിട്ടിയില്ല, നോക്കാം എന്നാണ് ജമീല വി കെ.
2: ഷമീറ വെരുമ്പിലാവിൽ നിന്നൊരു പരാതിയുണ്ട്. ഞാൻ സലാം പറഞ്ഞിരുന്നു, മെസ്സേജ് അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
1: മെസ്സേജ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, കാരണം അത് കണ്ടല്ലോ നമ്മൾ.
2: അതെ അതെ അതെ,
1: പക്ഷെ നമ്മളത് കണ്ടില്ല എന്നുള്ളതാണ് പ്രശ്നം.
2: എന്തായിരുന്നാലും സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ള.
1: ഇന്നത്തെ ക്വിസ് വളരെ ലളിതമെന്ന് സക്കീന ഉദരമ്പോയിൽ പറഞ്ഞിരിക്കുന്നു. അബ്ദുൾ റസാഖ് കുഞ്ചത്തൂരും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ ഇന്നത്തെ ചോദ്യം ഈസിയാണ്. ഇനി സിസ്റ്റം കനിഞ്ഞാൽ 13 പേരിൽ ഉൾപ്പെടും. അത് സിസ്റ്റം കനിഞ്ഞേ പറ്റൂ, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമല്ല. ഇൻഷാല്ലാ. മിസ്രിയ കുഞ്ചത്തൂർ പറഞ്ഞിരിക്കുന്നു, ക്യു എച്ച് എൽ എസിൽ പഠിച്ചിരുന്നു സൂറത്തുൽ ഫുർഖാനെ. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഈസിയായി എന്നാണ് മിസ്രിയ കുഞ്ചത്തൂർ പറഞ്ഞിട്ടുള്ളത്.
2: മുഹമ്മദ് റജുൽ കൊറിയ, കൊറിയയിൽ നിന്നാണോ? ഏതായിരുന്നാലും അങ്ങനെയാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. ഞാൻ റേഡിയോ ഓൺ ആക്കുമ്പോൾ തന്നെ ബീപ് സൗണ്ട് ആണ് കേട്ടത്. ചോദ്യവും കേട്ടില്ല, ഓപ്ഷനും കേട്ടില്ല. ഞാൻ ആ സെലക്ട് ചെയ്തിട്ടുണ്ട്. എ ആയിരിക്കും അല്ലേ? ഞാൻ എ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചോദ്യവും ഓപ്ഷനൊന്നും ആള് കേട്ടിട്ടില്ല, എ എന്തായിരുന്നാലും സെലക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
1: അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്തറിയോ, ഇവര് വിജയികളിൽ ഉൾപ്പെടുവോ എന്നുള്ള, കാരണം സിസ്റ്റം തിരഞ്ഞെടുക്കാനുള്ള.
2: അതെ അതെ.
1: അപ്പൊ അഥവാ വിജയികളിൽ ഉൾപ്പെടുവോ എന്നുള്ള പേടിയാണ് നമുക്കുള്ളത്. കാരണം ഉത്തരം കേട്ടിട്ടില്ല, ചോദ്യം കേട്ടിട്ടില്ല, ഓപ്ഷനും കേട്ടിട്ടില്ല, പക്ഷെ വിജയിയായി. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് സന്തോഷവാർത്ത അറിയിക്കാം, നിങ്ങൾ വിജയി അല്ല.
2: അല്ല, ഓപ്ഷൻ എ ഉത്തരമല്ല എന്നല്ലേ ഞങ്ങൾ പറഞ്ഞു.
1: അതെ അതെ, ഓപ്ഷൻ ഉത്തരം എ അല്ല എന്നുള്ളതാണ്. എന്തായാലും എ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പം ഇപ്പോ എ എന്ന ഉത്തരം അയച്ചവരൊക്കെയും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാലിഹ് പി കെ എസ് ഒതായി പറഞ്ഞിരിക്കുന്നു, സലാം പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ കൂടെയുണ്ട്. 4 മണിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് അബൂവിയെ, ഇടത്തിനാട്ടുകാരെയാണ് എന്ന് തോന്നുന്നു. എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയം, ഈസി അല്ല, സിമ്പിളാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് നല്ല പാര തരുന്ന ആളാണ്. സിമ്പിളായിട്ട് അടിതിരി അറിയില്ലേ, അത്ര ഈസി അല്ല, സിമ്പിളാണ്.
2: സിഫിയൊക്കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും. 1 മിനിറ്റിൽ എന്നും ഒരു വലിയ അറിവാണ് കിട്ടാറുള്ളത്. അൽഹംദുലില്ല, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നുള്ളത്.
1: അത് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലേ, ഒറ്റ 1 മിനിറ്റ് ടോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റാവുന്ന വലിയ കാര്യമാണ്. കാരണം 1 മിനിറ്റ് എന്ന് പറയുമ്പോഴെന്താ അറിയോ, ഒരു പ്രസംഗം നമ്മൾ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ അതിൽ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കിട്ടും. ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഒരു പ്രസംഗമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ 20 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ ഉള്ള പ്രസംഗം, അത് പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞ് തള്ളും. ഇത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കേൾക്കാവുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ച് നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ഇഖ്ലാസാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആളുകളുടെ മനസ്സിലത് ഏഷ്യ. അതുകൊണ്ട് നമ്മൾ ആ കേൾക്കണേ കേട്ടോട്ടെ എന്ന് വിചാരിച്ചല്ല, ആളുകളത് കേൾക്കണം എന്ന ആ ഒരു നിയത്തിൽ തന്നെ അയക്കുമ്പോൾ നമുക്ക് ഒരു കൂലി പ്രതീക്ഷിക്കുക കൂടെ ചെയ്യാലോ. അപ്പം
2: അതേപോലെ തന്നെ നമുക്ക് ഒരാളും കൂടെ പരാതി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പരാതി ഒരേപോലെ തന്നെയാണ്. സുലേഖ തിരുവാലി പറഞ്ഞിരിക്കുന്ന, അസ്സലാമു അലൈക്കും, ഞാനും 2 മെസ്സേജ് അയച്ചു, അയച്ചിട്ടില്ല എന്നുള്ളതാണ്.
1: ഇനിപ്പോ മിക്കവാറും അങ്ങനെ കുറെ കേൾക്കുന്നു, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഒന്നും കേൾക്കുന്നില്ല, കുറേ നേരമായി കേൾക്കാതെ ആയിട്ട് എന്ന് റൈഹാന ബാനു തോട്ടശ്ശേരിയാറ. അത് അവരുടെ മാത്രം പ്രയാസമാണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ വിങ്ങിലേക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ.
2: നമ്മുടെ അൻവർ മുട്ടിൽ വയനാട്, എൻ്റെ ഉത്തരം ശരിയാണ്, ഇനി സിസ്റ്റം 13 പെടുത്തുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: മാഷാല്ലാ.
2: ഖൈറുന്നീസ ആലുവ ചോദിക്കുന്നത്, സൗണ്ട് തീരെയില്ല
1: തന്നെ. അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് ടെക്നിക്കൽ വിങ്ങിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഷംഷാദ് തലശ്ശേരി, ചെറിയ മഴ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ഇന്ന് ഞങ്ങൾക്ക് പിണങ്ങോട് വൈജ്ഞാനിക സമ്മേളനം നടക്കുന്നുണ്ട്. നജ്മ ഹമീദ് ചേന്നര സലാം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സഫീറ കല്ലാച്ചി, അസ്സലാമു അലൈക്കും, പുലരിവട്ടം എന്നും നമ്മൾക്ക് ഗുണപ്രദമാകാറുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അജ്വ വജീഹ് കരുവാരകുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ആങ്കറിങ്ങിൽ നസ്രു ഖാൻ്റെ കൂടെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ സിദ്ദീഖ് സലാഹി നിലമ്പൂരാണ്.
2: കുറച്ചൊക്കെ എന്നെ പരിചയം ഉണ്ടായിരിക്കണം അല്ലേ?
1: തീർച്ചയായിട്ടും റേഡിയോ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും പരിചയം ഉണ്ടാവേണ്ടതുണ്ട്.
2: അതെ, നമ്മുടെ ജരിതം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞാനാണ്.
1: എന്തായാലും ജമീല വി പി ഇന്ന് കാളികാവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു, റബ്ബ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: നൌഷിദ ഷംസുദ്ദീൻ നടുവണ്ണൂറിൽ നിന്ന് ഞാനും രണ്ട് മൂന്ന് മെസ്സേജ് അയച്ചു, വായിച്ചില്ല.
1: അസ്മാബി പറഞ്ഞിരിക്കുന്നു, രണ്ട് പ്രാവശ്യം പെരിന്തൽമണ്ണ നല്ല മഴയുണ്ടായി, രണ്ട് പ്രാവശ്യം അൽഹംദുലില്ല. മുഹമ്മദ് റജുൽ നേരത്തങ്ങൾ കൊറിയയിൽ നിന്ന്, അദ്ദേഹം കൊറിയയിൽ നിന്ന് തന്നെയാണ് തോന്നുന്നു. MTP സഫിയ എടപ്പാൾ, ഞങ്ങൾക്കും മഴ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. മുകുൾസൂ ചിറമംഗലം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നല്ല മഴ പെയ്തു.
2: ആ കൊറിയക്കാരനെ നമുക്കൊന്ന് പിടിക്കണല്ലോ, കൊറിയയിലൊന്നും പോകണ്ടേ, എല്ലായിടത്തും കറങ്ങി നടക്കുന്ന.
1: അതെ അതെ അതെ, കൊറിയയിലേക്ക് പോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഈസിയാണ്, സിമ്പിളല്ല. ഹസീന നൂറുദ്ദീൻ ദമ്മാം സലാം പറഞ്ഞിരിക്കുന്നു, സെമിയ ഉളിയിൽ കണ്ണൂർ, ഇവിടെ നല്ല മഴയുണ്ട്, മഴയില്ല, നല്ല ചൂടാണ്. അപ്പോൾ കണ്ണൂരിൽ പല ഭാഗത്തും മഴ കിട്ടിയിട്ടില്ല, എന്നാൽ ചില ഭാഗങ്ങളിൽ നല്ല മഴ കിട്ടിയെന്നുള്ളതും നേരത്തെ നമ്മൾ വായിച്ചല്ലോ. നാദിറ ഇടിമുഴക്കൽ, എന്നും പുതിയ ഓരോ അറിവുകളും ഉപദേശങ്ങളും പറഞ്ഞു തരുന്ന ഹാരിസ് മൗലിക്കും PR പ്രവർത്തകർക്കും ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ, ആമീൻ. നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, ഞങ്ങളുടെ നാട്ടിലും നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് പിന്നെ ഫീഡ്ബാക്കിന് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിലേ, ഇനി വരുന്ന ഫീഡ്ബാക്കുകൾ മൊത്തം ഞാൻ രണ്ടെണ്ണം അയച്ചു, മൂന്നെണ്ണം അയച്ചു എന്നുള്ളതായിരിക്കും.
2: ബുഷ്റ പട്ടർക്കിടവ്, അസ്സലാമു അലൈക്കും, സൗണ്ടിനൊന്നും ഒരു കുഴപ്പവും ഇല്ല, തുടങ്ങിയത് മുതൽ ഇതുവരെ നന്നായി കേൾക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.
1: അപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തപ്പോൾ റേഡിയോ കേൾക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അവിടെ നമുക്കൊരു പരിഹാരം എന്നുള്ളത് എനിക്ക് തോന്നുന്നു, മിക്കവാറും വെരി ലോ അല്ലെങ്കിൽ ലോ എന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റേഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, പ്ലേ ചെയ്യുന്ന സമയത്ത് താഴെ കാണാൻ സാധ്യതയുള്ളത്.
2: അപ്പോൾ അതിലും കേൾക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ മൊബൈലിൻ്റെയോ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെ ഡെസ്കിൽ നിന്നുള്ള പ്രതികരണം കുഴപ്പമില്ല എന്നുള്ളതാണ്. ചില ശ്രോതാക്കൾക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു.
1: ഒന്ന് ബാക്ക് പോയിട്ട് തിരിച്ചൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും ശരിയാവുമെന്ന് തോന്നുന്നു. വോളിയം ഒന്ന് ചെക്ക് ചെയ്യുക, മൊബൈലിൻ്റെ വോളിയം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക, ഇൻഷാല്ല. എന്നിട്ടും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കൂടെ അയക്കാം എന്ന് വേണമെങ്കിൽ നമുക്കൊരു അനുവാദം കൊടുക്കാം അല്ലേ?
2: അതെ.
1: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ പുലരിവട്ടം പുലരിവട്ടത്തിലൂടെ നല്ല മെസ്സേജാണ് നൽകിയത് മാഷാല്ല എന്ന് റുഖ്സാന ബാനു, റുഖ്സാന ബാലുശ്ശേരി. പുലരിവട്ടം വളരെ സൂപ്പറായിരുന്നു, ഇതിൽ കൂടുതൽ വിശദീകരിച്ച് പറയാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്കും അദ്ദേഹത്തിനും മക്കളെ സ്നേഹിക്കാൻ തോഫിക്ക് നൽകട്ടെ എന്ന് സക്കീന ഉദരംപോയിൽ. നമ്മളെ സ്നേഹിക്കുന്നവരോട് ആ സ്നേഹം തിരിച്ച് കൊടുക്കുക, തിരിച്ചറിയിച്ചു കൊടുക്കുക എന്നതും ഒരു നല്ല സ്വഭാവമാണ്. ഒരു പുഞ്ചിരി, ഒരു സ്നേഹവാക്ക് സുഖമാണോ എന്നൊരു ചോദ്യം, ആവശ്യമുള്ളപ്പോൾ നൽകുന്ന ചെറിയൊരു കരുതൽ, ഇവയൊക്കെ ഒരാളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം പകരാൻ കഴിയും. ഇസ്ലാം സ്നേഹത്തിനും കാരുണ്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് സ്നേഹിക്കുന്നവരോട് സ്നേഹം പറയാനും കരുതുന്നവരോട് കരുതൽ കാണിക്കാനും നമുക്ക് മടിക്കാതിരിക്കാം. കാരണം ചിലപ്പോൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ, മറ്റൊരാളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നത്. അമീർ ടി എടത്തനാട്ടുകര, റിയാദിൽ നിന്നും. എന്തായാലും പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഇൻഷാല്ലാ നിങ്ങൾ അയക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോയുടെ പിന്നെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒന്നുകൂടെ ആക്കം കൂട്ടുന്നത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.

0: സന്ദീസലായ് ഇന്നത്തെ നമ്മുടെ മധുരം ഖുർആൻ ഗാനം അതിന്റെ ആ ഒരു ചിന്തയിലേക്ക് തന്നെ നമ്മളെ അടുപ്പിക്കുന്ന ഒരു വരികളാണ് നമ്മൾ കേട്ടത്. അതിനോടനുബന്ധിച്ചൊരു അനുഭവം നമുക്ക് പങ്കുവെക്കാൻ ഉണ്ട്. നമ്മൾ മിക്കവാറും റേഡിയോയുടെ ഡെസ്കിൽ നിന്ന് പല സമയങ്ങളിലും പ്രത്യേകിച്ച് ഓരോ സന്ദർഭങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പം നമ്മളെ മരണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അജൽ എന്നാണ്, ഒരു അവധി. അതെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു അത് വൈകിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
1: എന്നിരുന്നാലും ചില മുൻകരുതലുകൾ, അല്ലെ, മരണത്തിലേക്കോ അല്ലെങ്കിൽ നാശത്തിലേക്കോ എത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ആത്മഹത്യാപരമായിരിക്കുന്ന ഒരു നീക്കങ്ങളും
1: അതെ
0: നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനോട് അത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന അതല്ലെങ്കിൽ അവനെ അതിനുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പ്രോത്സാഹിപ്പിച്ച ഒരാൾക്ക് അവനോട് പറയാനുള്ള ഉപദേശം എന്തായിരിക്കും?
1: നന്നായിട്ട് ഡ്രൈവ് ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളതായിരിക്കും
0: ചെയ്യുക. ഒന്ന്. രണ്ടാമത്, വേഗതയിൽ ശ്രദ്ധ കാണിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏറ്റവും സ്പീഡിൽ പോകുന്ന വണ്ടികളെ കുറിച്ചാണ് കുട്ടികൾക്ക് കൂടുതൽ. അത് രണ്ട് കാര്യം അതിലുണ്ട്. ഒന്ന്, ഒരു ഗെയിം അഡിക്ഷൻ. ഗെയിം അഡിക്ഷൻ സംഭവിച്ച കുട്ടികൾക്കിപ്പം ഒരാളെ കൊല്ലുന്നത് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു വണ്ടി കൊണ്ടിട്ട് മറ്റൊരു വണ്ടി കൊണ്ടിടിക്കുക ഇതോ കാണുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, അതൊരു അതൊരുക്കുക അവരെന്താണ്, ഒരു ഹരമാണ്. അപ്പം അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട്, അത് അവർ ചെറുപ്പത്തിലാണ് ഈ ഗെയിം തുടങ്ങുന്നത്, ഒരു 8-ാം വയസ്സ് 9-ാം വയസ്സിലൊക്കെ. അപ്പം ആ ഒരു പിന്നെ ടൈം കഴിഞ്ഞ് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, എല്ലാ കാര്യവും അങ്ങനെയാണ്, എല്ലാ കാര്യവും യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ പുളി അറിയുക അല്ലേ. അപ്പം അവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതോ അനുഭവിച്ചതോ കേട്ടതോ മറ്റൊരാൾ പറഞ്ഞു തന്നതോ ഒന്നുമല്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലാണ് പഠിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പിന്നെ സ്പീഡിൽ വണ്ടി വേഗതയിൽ ഓടിക്കുന്ന സമയങ്ങളിലാവട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നെ അത്യാഹിതങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ ഇനി പറയാറെന്നുള്ളത്, നമ്മളൊരു പെട്ടെന്ന് ഒരു ആവേശം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരിതുണ്ടല്ലോ, അവിടത്തേക്ക് ശരിക്ക് പിന്നെ നമ്മൾ നമ്മുടെ നഫ്സിനെ കൊണ്ടെത്തിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഇപ്പോൾ നാട്ടിൽ നമുക്ക് സ്പോർട്സും അതുപോലെ തന്നെയുള്ള ഗെയിംസുകൾ, ഇപ്പോൾ ഫുട്ബോൾ പോലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരു നിശ്ചിത സമയത്തിലുള്ള ഒരു ഒരു ഒരു ആവേശം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആസ്വാദനം ഉണ്ടാക്കുന്ന ഒരു കളികളും, ഒപ്പം വേണമെങ്കിൽ നമുക്ക് അത് അനുവദനീയമാണ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള കളികളൊക്കെയാണ്. എന്നാൽ അതും അതിര് കവിയാതിരിക്കാൻ റസൂൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലേക്കൊക്കെ കടന്നു വന്ന് കൊണ്ടിരിക്കുന്ന സംഭവമാണ് വണ്ടിപ്പൂട്ട് അല്ലേ.
1: അതെ,
0: അത് എന്താ അതിൽ കിട്ടുന്ന ഒരു, അതിൽ എന്താ ശരിക്കും അതിൽ കിട്ടുന്നത്? ഒരു ആരോഗ്യപരമായ ഒരു ആസ്വാദനം അതിൽ ലഭിക്കുന്നില്ല, മെച്ചം ലഭിക്കുന്നില്ല. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധൂർത്താണ് ശരിക്ക്. ഒന്ന്, അതുപോലൊരു വണ്ടി ഒപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ വണ്ടിക്കും അവിടെ ഒരു ഓടർച്ചക്ക് അതിൽ ഇറങ്ങാൻ പറ്റൂല. അതേപോലെ ഏതെങ്കിലും ഒരു സ്പ്ലെൻഡർ ബൈക്കിനും അവിടെ ഇറങ്ങാൻ പറ്റൂല, ഒരു സാധാരണ ജീപ്പിനും അവിടെ ഇറങ്ങാൻ പറ്റൂല. പിന്നെ അവിടെ അതിനായിട്ടുള്ള വണ്ടി ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിച്ച് ആ വണ്ടി ഒപ്പിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അതിന് ടീം ഉണ്ടാക്കുന്നു. പിന്നെ അതിന് ശരിക്കും എന്താ ആസ്വാദനം? നമുക്ക് ചിന്തിച്ചിട്ട് എനിക്കൊരു പിടുത്തം
1: കിട്ടാത്ത
0: അതാണ് ചോദിച്ചത്. മനസ്സിനെ ശരിക്ക് മറ്റ് ആസ്വാദനങ്ങൾ, അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇതിൽ നമുക്കൊരു പൊതുവായി അംഗീകരിക്കാവുന്ന രൂപത്തിലുള്ള ആസ്വാദനം ഉണ്ടോ അല്ലേ എന്നുള്ളത് ഒന്നത്. ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായിരിക്കുന്ന നമ്മൾ ഡേഞ്ചർ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന വിഷയമാണ്. അപ്പം അവിടെയൊക്കെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
1: ഇല്ലല്ലോ,
0: നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടം എന്നാണ് ആളുകൾ ആരും എന്ത് ചെയ്യില്ല, അതിനെ ന്യായീകരിക്കാനുണ്ടാവില്ല ഒരു അപകടം വന്നു കഴിഞ്ഞാൽ. ഇതേപോലെയാണ് നമ്മൾ പിന്നെ കാലാവസ്ഥാ പ്രവചകനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ഇപ്പം ഗവൺമെൻറ് ഏജൻസി,
1: നാട്ടുകാർ
0: മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടങ്ങൾ, പിന്നീട് നമുക്കത് പരിഹരിക്കാൻ കഴിയാത്ത, അതിൻ്റെ വില കണക്കാക്കാൻ പറ്റാത്ത അപകടങ്ങളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. ഇപ്പം ഇന്നലെ ഉണ്ടായ ഒരു മഴവെള്ളപ്പാച്ചിൽ, ഇപ്പം നമ്മുടെ അടുത്ത പ്രദേശത്താണ് ചോക്കാട് നടന്നൊരു മഴവെള്ളപ്പാച്ചിലുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ നാട്ടുകാർ അതിനൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്,
1: കൊടുത്തിട്ടുണ്ട്.
0: അതിപ്പോൾ അവിടെ മാത്രമല്ല, ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോഴും മഴവെള്ളപ്പാച്ചിൽ നീരൊഴുക്കുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അവിടെ പോകുമ്പോൾ
1: പ്രദേശവാസികൾ
0: പറയാറുണ്ട്. ഇപ്പം വരുന്ന ആളുകൾക്ക് അത് പറയൽ അത് നല്ലതുമാണ്. ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരാളാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് സൂചന നൽകുന്നത് നല്ലതാണ്. സൂചനാ ബോർഡുകൾ ഉണ്ടാവേണ്ടതുണ്ട്, പലയിടങ്ങളിലും അങ്ങനെ സൂചനാ ബോർഡുകൾ ഗവൺമെൻറ് തന്നെ വെക്കാറുണ്ട്. അപ്പം അത് കേട്ടിട്ട് പോലും അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാതെ ചെല്ലുന്ന അപകടങ്ങളിൽ ഇന്നലെ നമുക്ക് നമ്മുടെ ആ വീഡിയോ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും, ഏത് സുഹൃത്തുക്കൾ വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനൊരു മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആ ഒരു വോയിസ് ഒരു 40 സെക്കൻഡുള്ള വോയിസാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ നമുക്ക് കേൾക്കാം. പിന്നെ അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ വന്നതിന് മുമ്പേ മുന്നറിയിപ്പുകൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം?
1: കാരണം പലപ്പോൾ ചില സമയങ്ങളിലൊക്കെ പ്രദേശവാസികൾക്ക് കൂടുതൽ ആവശ്യങ്ങളിൽ അവഗാഹമുണ്ടാവും. ഇപ്പോൾ ചോക്കാടിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുഴയിലൂടെ ശക്തമായി ആ പ്രദേശത്ത് മഴയില്ലെങ്കിൽ പോലും തൊട്ട് മുകളിലുള്ള പ്രദേശം മലയാണ്, അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ശക്തമായ രൂപത്തിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ചു വരും. എന്ന് മാത്രമല്ല ആ പുഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണലുകളില്ലാത്ത വലിയ പാറകളാണ്, നടന്നു പോകണമെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ. അങ്ങനെ പെട്ടെന്നൊരു വെള്ളം കുത്തിയൊഴുകി വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ആ ഒരു പ്രദേശത്ത് ഉള്ളത് എന്നുള്ളതാണ്.
0: ഇനിയിപ്പം അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ടൂറ് പോവുക എന്നതിനപ്പുറം ഇതും ഒരു ആസ്വാദനത്തിനും ഒപ്പം എന്താ പറയുക റീലെടുക്കാനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. സംസ്കാരം അങ്ങനെയായി മാറി, നമ്മൾ മൊത്തം കുറ്റം പറയാനല്ല, അത് അതിൻ്റെതായ ഒരു വശത്തിലൂടെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നല്ലതായിരിക്കാം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഇത് ഞാനും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള വർത്തമാനം ആതൊരു ഇതിനു വേണ്ടിയിട്ട് പോകുന്ന ആളുണ്ടാവും. അപ്പോൾ ഈ ഇത്തരം മുന്നറിയിപ്പുകൾ ഒന്ന് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും പ്രത്യേകിച്ച് ഇത്തരം ഏരിയകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ആളുകളോട് നമ്മൾ പറഞ്ഞിരിക്കണം. അതായത് പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ ഇവരായിട്ട് ബന്ധപ്പെട്ടല്ലോ, അവിടെ
1: അവിടുത്തെ പ്രദേശത്ത്
0: ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ആളെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല.
1: അതെ,
0: ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ നിങ്ങൾ. ഇപ്പം അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ നാടായതുകൊണ്ട് നമുക്കറിയാം, പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ ഇരു സൈഡുകളിലും ഈ ആറുമായി കാട്ടാറുമായി ബന്ധപ്പെട്ട ഇരു സൈഡുകളിലും റോഡിൻ്റെ സൈഡുകളിലും വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ഇത് കാണാൻ വന്ന ആളുകളെ വണ്ടി ആയിരിക്കാം എന്ന് വിചാരിച്ച് അതിന് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കില്ല. ഒന്നോ രണ്ടോ ദിവസം വണ്ടി അവിടെ കാണുമ്പോഴാണ്
1: ആരോ അപകടത്തിൽ പെട്ടു
0: ഉണ്ടാവാം, കാരണം എന്താ ഈ വണ്ടി രണ്ട് ദിവസമായി അവിടെ കാണാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കാം ഇവരിങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാകണം എന്നവരും കൂടുതലും മനസ്സിലാവുന്നത്. കാരണം ചില അവരെ റബ്ബർ ഏരിയയാണ്, അപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വന്ന വണ്ടി ആയിരിക്കാം എന്ന് വിചാരിച്ച് ഒരു ദിവസമോ രണ്ടു ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനെ അതിനെ ശ്രദ്ധിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരോടൊക്കെ എന്ത് ചെയ്യണം, ഇന്ന സ്ഥലത്താണുള്ളത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു പോയാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒന്ന്. രണ്ടാമത്തത്, ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മൾ വിളിച്ചു വരുത്തുന്നതാണെങ്കിൽ ഒരു ന്യായീകരണം അവിടെ നമുക്ക് ഉണ്ടാവില്ല.
1: അതെ, ആത്മഹത്യാപരമാണ്,
0: ആത്മഹത്യാപരമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വെള്ളത്തിൽ പോകുന്ന പോലെ അല്ല ഇങ്ങനെയുള്ള കാട്ടാറുകളിൽ ചെന്ന് വിട്ടാൽ. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ പാറക്കെട്ടുകളാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മുടെ
1: വീണ് കഴിഞ്ഞാൽ തലയടിക്കുകയാണ്.
0: അതെ,
1: ഒന്ന് ശക്തമായ മലവെള്ളം വന്നു കഴിഞ്ഞ് കാലിൽ നിന്ന് നമ്മൾ കാലൊന്ന് ഇടറി വീണ് കഴിഞ്ഞാൽ നേരെ അടിക്കുന്നത് പാറയിലേക്കാണ്.
0: അതെ, അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളാണ്, ചെറുപ്പക്കാരാണ്, പ്രത്യേകിച്ച് ഇപ്പം മരണപ്പെട്ട ഒരാൾക്ക് തോന്നുന്ന മധ്യവയസ്കന അല്ലെങ്കിൽ അതിലും ഒരു
1: വയസ്സായം
0: ചെന്ന ആളാണെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്കിനി അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ
1: അല്ലെ.
0: അതിനപ്പുറം നഷ്ടപ്പെട്ട ആൾ കുടുംബത്തിന് വലിയ നഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അത് അള്ളാഹു അത് നമുക്ക് വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അബദ്ധമാകാൻ തരമില്ലാത്ത ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചു കൊണ്ടുള്ള എടുത്തുചാട്ടങ്ങൾ തീർച്ചയായിട്ടും വലിയ അപകടം നമുക്ക് വിളിച്ചു വരുത്തും. ആളുകൾ ബഹളം ഇപ്പുറത്തുനിന്ന് ബഹളം വെക്കുകയും അപ്പുറത്ത് വള്ളിയിൽ പിടിച്ച് കയറി രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പം മനസ്സിൽ ഭയങ്കര ബേജാറുണ്ടായി. കാരണം ഒരു ജീവനാണല്ലോ ഒക്കെ. അപ്പോൾ എന്തായാലും ജീവനെ നമ്മൾ വില വെക്കുക. അള്ളാഹു നമുക്ക് നൽകിയത് നമ്മൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ അവിവേകം കൊണ്ടോ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, അവധി ദിവസമാണ്, ശക്തമായ മഴയുള്ള സന്ദർഭം കൂടിയാണ്. നമ്മുടെ മക്കളെയും നമ്മളെയും തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്.
0: തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ അവസ്ഥകളിൽ അവസരങ്ങളിൽ നമുക്കതൊരു ഉപദേശമായി കാണട്ടെ അല്ലെങ്കിൽ കാണാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. മൂന്നാളുകളെയെങ്കിലും ഇനിയും തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ് ഇന്നലെ രാത്രി 11 വരെ നമുക്ക് കിട്ടിയ വിവരം. എന്തുതന്നെയാണെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് അത് നഷ്ടമാണ്, മരണപ്പെട്ടവർക്ക് അത് എന്തായാലും ഇനി തിരിച്ചു കിട്ടാത്ത രൂപത്തിലുള്ള ഒരു ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം അപകടങ്ങളിൽ സ്വയം ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്ന് വീണ്ടും ഉണർത്തുകയാണ്.

പീസ് റേഡിയോ അതിൻ്റെ ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇൻഷാല്ലാ നമുക്കിനി പെട്ടെന്ന് നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ ഇപ്പോൾ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിൻ്റെ 59-ാമത്തെ വചനമാണ് നമ്മൾ കേൾക്കുക.

0: وعرفن فلا يؤذين وكان الله غفورا رحيما.
1: അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞിരിക്കുന്നത്, പ്രകൃതി തകർന്നു പോകുമ്പോഴും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. ചരിത്രവും അനുഭവങ്ങളും എത്ര പഠിച്ചാലും തിരുത്താൻ തയ്യാറാകാത്തവർ വലിയ വില നൽകേണ്ടി വരും. വരും തലമുറക്കായി പ്രകൃതിയെയും കരുതലിനെയും തിരിച്ചുപിടിക്കാൻ ഇനിയെങ്കിലും നമുക്ക് വൈകിക്കൂടാ എന്നാണ്.
2: ഷുഹൈബ വളപട്ടണം. അനുഭവം വളരെ സങ്കടം തോന്നി. ആ വീട്ടുകാർക്ക് അള്ളാഹു സമാധാനവും ക്ഷമയും നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
1: ഐഷ മുഹമ്മദ് മുളവൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറഞ്ഞു വലൈക്കും സ്സലാം. സൈദലവി തോട്ടശ്ശേരി ആറ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില ആളുകളെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവരുടെ മുഖം മൊബൈലിൻ്റെയോ മറ്റോ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കാം, നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. നേർപഥം മെഗാ ക്വിസ് മത്സരം സെപ്റ്റംബർ 27 ഞായറാഴ്ച. എല്ലാ ശ്രോതാക്കളും ഈ വിജ്ഞാന വിരുന്നിൽ പങ്കെടുക്കണമെന്ന് മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്.
2: അതെവിടെയാണ് സംഭവം?
1: നേർപഥത്തിൻ്റെ മെഗാക്സാണ്. സൗദാമുട്ടം പറഞ്ഞിരിക്കുന്നു, ചോദ്യം എളുപ്പമാണെന്ന്. ഉസ്മാൻ കൂട്ടിലങ്ങാടിയുടെ ശബ്ദം നല്ല ക്ലിയറാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നല്ല ഇന്നലെ വിജ്ഞാനവേദി ഉണ്ടായിരുന്നു, അബ്ദുള്ള മാഞ്ഞാലിയാണ് ക്ലാസ് എടുത്തത് എന്ന്. ഓരോ മാസവും നടക്കാറുണ്ട്. ഖദീജ തൊടുപുഴ, ഇബ്രാഹിം അൽനൂർ, സൗണ്ട് ഓക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടുപേർക്കും നല്ല സൗണ്ട് ഉണ്ടല്ലോ എന്ന് ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞിരിക്കുന്നു. ഇന്നലെ തസ്കിയ സമ്മേളനം കഴിഞ്ഞു, മഴയോടൊപ്പം വീട്ടിൽ പോയി, നല്ല മഴ കിട്ടി എന്ന് ഫീസക്കാര. എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കാണില്ല എന്ന് മാത്രം. അതങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ,
2: അങ്ങനെ ഒരു നിരാശ പാടില്ല എന്നുള്ളതാണ് നിന്ന്. ജമീലാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും ഉത്തരം അയച്ചുകൊണ്ടിരിക്കുക. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ ഒരു വിധിയുള്ള ഒരു ദിവസം തീർച്ചയായും സിസ്റ്റത്തിൽ.
1: അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, സിസ്റ്റത്തിന് രണ്ട് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു കമന്റിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. എന്തായാലും ഇൻഷാല്ലാ ഉത്തരങ്ങൾ അയക്കുക, വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക, അയച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് ഇൻഷാല്ലാ കേൾക്കാം. നമ്മൾ സിസ്റ്റം എന്തായാലും തിരഞ്ഞെടുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ.
2: ജുമൈലത്ത് തുറക്കൽ ഞാനും രണ്ടു വട്ടം അയച്ചു.
1: അതെ,
2: അപ്പം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് മെസ്സേജുകൾ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലത് ശ്രദ്ധയിൽപ്പെടാതെ പോകും. ഇപ്പോൾ ജുമൈലത്ത് തുറക്കലിൻ്റെ മെസ്സേജ് എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
1: യു പി പി ഹാരിസ് ബഹ്റൈൻ നിന്ന് സലാം പറഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഇവിടെയും പ്രശ്നമില്ല, ശബ്ദമുണ്ട് എന്നാണ്. മുസ്തഫ വള്ളിത്തോട്, നല്ല മഴയുണ്ടായിരുന്നു. മുനീർ ചെമ്മനാട്, എനിക്ക് സൗണ്ടിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സമീറ കെ എം താനൂർ, ഇവിടെ സൗണ്ടിനൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എപ്പോഴും കേൾക്കുന്നുണ്ട് എന്ന് സംസാദ് പറഞ്ഞിരിക്കുന്നു. വൺ മിനിറ്റ് ടോക്ക്, നല്ലൊരു സന്ദേശം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ള ആൾ മാംഗ്ലൂരിൽ നിന്ന്. ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി അലഹമ്മദില്ല, ഉത്തരം ശരിയായിട്ടുണ്ട് എന്നും നഫീസ പി എ താമരശ്ശേരിയിൽ നിന്ന്. സഫി അടപ്പാൾ, നല്ല മഴ കിട്ടിയെന്ന് പറയുന്നു. സുഹൈല മംഗലശ്ശേരി മഞ്ചേരി, നല്ല മഴ കിട്ടി. ഭൂഷണ കെ എം പട്ടർക്കടവ്, അസ്സലാമു അലൈക്കും, സൗണ്ടിനും കുഴപ്പമില്ല.
2: പിന്നെ ഹഫ്സ വെള്ളിയിലെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് വൺ മിനിറ്റ് ടോക്ക് ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞല്ലോ.
2: കഴിഞ്ഞു. അതുപോലെ അമീർ ടി എടത്തനാട്ടുകാരെ റിയാദിൽ നിന്ന്, പാലക്കാട് ജില്ലയിലാണ് നേർപഥം മെഗാക്യൂസ് എന്നാണ്.
1: അതെ,
2: പാലക്കാട്
1: ജില്ലയിൽ നേർപ്പതം മെഗാക്യൂസ് അല്ലേ. എന്തായാലും മഷാല്ല, നമുക്ക് പീസ് റേഡിയോ ഈ ഒരു ഷെഡ്യൂളിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റേഡിയോയുടെ ചില അപ്ഡേഷനുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റേഡിയോയുടെ ചില പ്രോഗ്രാമുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്നതിനിടയിൽ നമുക്ക് ശ്രോതാക്കൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഏറ്റവും ആവേശത്തോടു കൂടെ കേൾക്കുന്നതും രക്ഷിതാക്കൾ കുട്ടികൾക്ക് ആവേശത്തോടു കൂടെ കേൾക്കാൻ അവസരം നൽകുന്നതുമായ ഒരു പ്രോഗ്രാമാണ് കഥ പറയാം എന്ന പ്രോഗ്രാം. നമ്മുടെ വി ടി മാഷാണ് കഥ പറയാം ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
2: മാഷിന്റെ തനതായ ശൈലിയിൽ കുട്ടികളെ വളരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ശബ്ദത്തിലുമാണ് അദ്ദേഹത്തിന്റെ അവതരണം.
1: എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചക്ക് 1 മണിക്കാണ് നമുക്ക് കഥ പറയാൻ പ്രോഗ്രാം നമ്മൾ കേൾക്കാറുള്ളത്.
2: എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം കിഡ്സ് ലൈവിലും
1: കിഡ്സ് ലൈവ് നമ്മൾ പറയുന്ന സമയത്ത് കിഡ്സ് ലൈവ് നമുക്ക് നമ്മുടെ കുട്ടികളെ അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് അഥവാ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചക്ക് 1 മണിക്ക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാമത് റിവൈൻഡിൽ 24 മണിക്കൂറും കേൾക്കാൻ നമുക്ക് അവസരമുണ്ട്. എന്തായാലും വീട്ടിമാഷ കഥ ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ലൈവിൽ വരുമ്പോഴും അദ്ദേഹം കഥ കൊണ്ടാണ് വരിക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവ് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ കഥ കേൾക്കാത്തതിൻ്റെ
2: അതെ,
1: നമുക്കങ്ങനെ ഒരു കഥ ഇല്ലാത്തതുകൊണ്ട്, ഒരു കഥയില്ലാത്ത കഥയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം പ്രശ്നമുണ്ടാവുകയില്ല എന്ന് നിങ്ങളത് ക്ഷമിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നമുക്ക്
2: അടുത്ത ആഴ്ച വീണ്ടും
1: പ്രതീക്ഷയില്ലേ? അങ്ങനെയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അതിന്റെ പരിഹാരം എന്ന നിലക്ക് ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ അതിനെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണല്ലോ.
2: അതെ,
1: അപ്പൊ നമുക്കൊരു കഥ പറയാൻ പ്രോഗ്രാം എങ്ങനെയായിരിക്കും?
2: അപ്പൊ ലൈവിൽ മാഷില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ ഒരു അവസരം.
1: യെസ്, ഖലീഫയായിട്ട് പോലും ഇന്നത്തെ ഈ ഒരു കഥയുടെ ഭാഗം നമുക്ക് കേട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താണോ? ഖലീഫയായിട്ട് പോലും. പ്രവിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫ ആയിരുന്നിട്ട് പോലും വളരെ ലളിതമായ ജീവിതമായിരുന്നു അലിറുള്ളാഹു നയിച്ചിരുന്നത്. വളരെ സിമ്പിളായിരുന്നു. തൻ്റെ നിത്യവൃത്തിക്കുള്ള ജോലി സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്യുമായിരുന്നു അദ്ദേഹം. ആർഭാടം നിറഞ്ഞ ജീവിത ശൈലിയെ വെറുപ്പായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും ഒരാൾ ഖലീഫയുടെ തസ്തികയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളല്ല താങ്കൾ ധരിക്കുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ അഭിപ്രായപ്പെട്ടു. അതിനോട് അലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു ഖലീഫ തൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടല്ല ഭരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിനോട് തോന്നുന്ന ഉത്തരവാദിത്വത്തോടും ക്ഷമയോടും കൂടിയാണ് ഭരിക്കുന്നത്. ഈ എളിയ വസ്ത്രങ്ങൾ എന്നെ ധിക്കാരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സംരക്ഷിക്കും. നോക്കൂ കൂട്ടുകാരെ, ഈ ലോകത്തെ ആർഭാട ജീവിതത്തേക്കാൾ അവരെല്ലാം ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും പരലോകത്ത് നന്മയും സ്വർഗവും ലഭിക്കാനാണ് അല്ലേ? നന്മ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടും ലളിതമായ വസ്ത്രവും ജീവിത ശൈലിയുമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. പരലോക നന്മയ്ക്ക് വേണ്ടി നമുക്കും അങ്ങനെ ആവാൻ കഴിയട്ടെ, ശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത കഥയുമായി. അപ്പം നമുക്ക് വീണ്ടും കാണാം.
1: വളരെ ചെറിയൊരു കഥയാണെങ്കിലും അല്ലേ, വീട്ടിയുടെ ശബ്ദവും വീട്ടിയുടെ കഥയുമാകുമ്പോൾ
2: അതെ,
1: അതിലൊരു കഥയുണ്ട്,
2: അതിലൊരു കഥയുണ്ട്.
1: അപ്പം എന്തായാലും ഇനി നമുക്ക് മറ്റൊരു കഥയുമായി അദ്ദേഹം വരുമ്പോൾ കഥ കേൾക്കാം. ഒപ്പം കഥ പറയാൻ പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ റേഡിയോയുടെ ഭാഗമാകട്ടെ, പ്രത്യേകിച്ച് വൈകുന്നേരത്തുള്ള ലൈവിലൊക്കെ കുട്ടികൾ വരട്ടെ, അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയട്ടെ, അവർക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അവർ പറഞ്ഞിരിക്കുന്നു സൗണ്ട് ക്ലിയർ ഉണ്ട്.
2: സുബൈദ മാത്രമല്ല, ഖൈറു നിസ, അതുപോലെ ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, പിന്നെ റസിയ ചെങ്ങാനി, പിന്നെ ഇങ്ങനെയുള്ള കുറേ പേർ ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു.
1: അബൂവിയെ നേരത്തെ ഞാൻ വായിച്ചപ്പോൾ എടത്തനാട്ടുകാരെയാണെന്ന് പറഞ്ഞിരുന്നു.
2: അത് തിരുത്തിയിട്ടുണ്ട്,
1: തിരുത്തിയിട്ടുണ്ട്, കൊടുങ്ങല്ലൂരാണ്. ഞാൻ മറ്റൊരു ചിന്തയിലാണ് അബൂ പിന്നെ എടത്തനാട്ടുകാരെന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഹഫ്സ വെള്ളില ഇന്ന് 1 മിനിറ്റ് ടോക്കില്ലേ എന്ന് ചോദിച്ചു നേരത്തെ ഒരാൾ. ശരി, ഇൻഷാല്ലാ നമ്മൾ പിന്നെ നമുക്ക് അല്പം എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ വൈകിട്ടാണ് പോകുന്നത്. നമുക്ക് തിരുമൊഴികൾ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. തിരുമൊഴികൾ പ്രോഗ്രാം നമ്മുടെ റേഡിയോയുടെ പീക്ക് ടൈമിൽ നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് തിരുമൊഴികളിലേക്ക് പോകേണ്ടതുണ്ട്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികൾ പ്രോഗ്രാമിൽ നിന്നത്തെ വിഷയം
2: അള്ളാഹുവിന്റെ തൃപ്തിക്കും മാപ്പിനും വേണ്ടി സുജൂദിൽ പ്രാർത്ഥിച്ച റസൂൽ എന്നുള്ളതാണ് ഇന്നത്തെ തിരുമൊഴിയുടെ ടോപ്പിക്.
1: ശ്രോതാക്കളെ, കെ വി മുഹമ്മദ് അലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തിരുമൊഴികൾ കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. عن عائشة أم المؤمنين رضي الله عنها قالت فقدت رسول الله صلى الله عليه وسلم ليلة من الفراش فالتمسته فوقعت يدي على بطن قدميه وهو في المسجد وهو منسوبتان وهو يقول اللهم أعوذ برضاك من سخطك ومعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. പ്രശ്രോതാക്കളെ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്.
5: ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയാണ്. അവരുടെ മാതാവ് ഉമ്മു റുമാൻ ബിൻത് ആമിർ എന്നിവരാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അനവധി മതവിഷയങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല മതനിയമങ്ങൾ, ഹദീസുകൾ, ഫറായിലുകൾ തുടങ്ങി പല വിഷയങ്ങളിലും പല സ്വഹാബികളുടെയും താബിഈകളുടെയും ഒക്കെ സംശയ നിവാരണ കേന്ദ്രമായിരുന്നു അവർ എന്നതും ചരിത്രം. മദീനയിൽ വെച്ച് തന്നെയാണ് അവർ മരണപ്പെടുന്നത്. ബക്കയിൽ അവർക്കതിലാണ് മറമാടപ്പെട്ടിട്ടുള്ളതും. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ഫഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിനൽ ഫിറാഷ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ രാത്രി അന്വേഷിക്കുകയുണ്ടായി. അതായത് അവരുടെ കൂടെ താമസിക്കേണ്ട ഒരു ദിവസം അവരുടെ കൂടെയായിരുന്നു. പക്ഷേ രാത്രി വൈകി ഞാൻ അന്വേഷിച്ചപ്പോൾ നബിയെ കണ്ടെത്തിയില്ല, നബി എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഫൽ തമസ്തുഹു, അപ്പോൾ ഞാൻ നബിയെ അന്വേഷിച്ചു. ഫവക്കാഴത്ത്, ആ ഉറക്കിൽ അയിരുട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പിനോക്കി എന്നർത്ഥം. ഫവക്കാഴത്ത് യദി അലാ ബത്നി ഖദമൈഹി, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങളിൽ, കാലിൻ്റെ പള്ളയിൽ എൻ്റെ കൈ ചെന്ന് പതിച്ചു. നബിയെ ഞാൻ അന്വേഷിച്ചപ്പോൾ, എൻ്റെ കൈകൊണ്ട് പരതിയപ്പോൾ എൻ്റെ കൈ തൊട്ടത് നബിയുടെ കാൽപാദങ്ങളിലാണ്. വഹൂഫിൽ മസ്ജിദ്, നബി പള്ളിയിലായിരുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും പള്ളിയും ചേർന്നാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഒരു വിരിയിട്ട വാതിലിനപ്പുറം പള്ളിയായിരുന്നു. അപ്പം നബി തൊട്ടപ്പുറത്ത് പള്ളിയിൽ നമസ്കരിക്കുകയാണ്. വഹുമ മൻസൂബത്താൻ, ആ രണ്ട് കാലുകളും ഇങ്ങനെ നാട്ടിവെച്ച് നബി സുജൂദിലാണ്. വഹു യക്കോല, സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹു റസൂൽ പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വഅഊദു ബിക മിൻക ലാ ഉഹ്സീ സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുവേ, അള്ളാഹുമ്മ അള്ളാഹുവേ, അഊദു ബിറിദാക, നിന്റെ തൃപ്തിയാൽ, ഞാൻ എൻ്റെ തൃപ്തിയാൽ ഞാനിത കാവൽ തേടുന്നു. മിൻ സഹത്തിക്, നിന്റെ കോപത്തിൽ നിന്ന്. അള്ളാഹുവേ, നിന്റെ കോപം അതൊരിക്കലും എനിക്ക് സംഭവിക്കരുതേ, നിന്റെ തൃപ്തി നൽകണേ എന്നതാണ് ആശയം. അള്ളാഹുമ്മ അഊദു ബിറിദാക മിൻ സഹത്തിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക്, അപ്രകാരം നിന്റെ മാപ്പിനാൽ, നിന്റെ സംരക്ഷണത്താൽ, നിന്റെ മാപ്പിനാൽ, നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവേ, നിന്റെ ശിക്ഷ എനിക്ക് വന്ന് സംഭവിക്കരുത്. നീ മാപ്പ് നൽകി, ശിക്ഷയിൽ ഇളവ് നൽകി. നിന്റെ അഫ് ലഭിച്ച ഭാഗ്യവാന്മാരിൽ, ശിക്ഷ ലഭിക്കാത്ത ഭാഗ്യവാന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്നു. വ അഊദു ബിക മിൻക, നിന്നിൽ നിന്നും നിന്നോട് തന്നെ ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവേ, നിന്നിൽ നിന്ന് ഭയപ്പെടുത്തുന്ന വിശേഷണങ്ങളിൽ എന്തുണ്ടോ ആ എല്ലാ വിശേഷങ്ങളിലൂടെയും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. ലാ ഉഹ്സി സനാഅൻ അലൈക, എനിക്ക് നിന്നെ സ്തുതിക്കാൻ, നിനക്കുള്ള സ്തുതികൾ അത് കണക്കാക്കാനാവുന്നതല്ല. ഞാൻ കണക്കാക്കിയാൽ, കിളിത്തപ്പെടുത്തിയാൽ നിന്റെ മേലുള്ള വാഴ്ത്തലുകൾ മതിയാകുകയില്ല. എനിക്കത് ഒരിക്കലും പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ല റബ്ബേ. എന്തക്കമാ സ്നേഹിത ആലാ നഫ്സിക്, നീ നിന്നെക്കുറിച്ച് എങ്ങനെയാണ് വാഴ്ത്തിയത്, പുകഴ്ത്തിയത്, അതുപോലെ തന്നെയാണ് നീ നിന്നെ വാഴ്ത്തിയതുപോലെ തന്നെയാണ്. അതിനപ്പുറം എനിക്ക് നിന്നെ വാഴ്ത്താൻ അറിയില്ല, കഴിവില്ല. നന്ദി പറയാൻ, നന്ദി കാണിക്കാൻ ദുർബലനാണ് ഞാൻ എന്ന രൂപത്തിലാണ് ആ വാക്കുകളുടെ ആശയം എന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ച അനവധി പ്രാർത്ഥനകളിൽ ഒന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും മാപ്പിനും വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിനെ പുകഴ്ത്തിയും വാഴ്ത്തിയും നന്ദി പറഞ്ഞും ആ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന ആ സുജൂദിൻ്റെ സമയം റസൂലുള്ള ഉപയോഗിച്ചു എന്നതുകൂടി നാം തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ റസൂലാണ് തേടുന്നത്. നാം എത്ര തേടേണ്ടവരാണ്, എത്ര പറയേണ്ടവരാണ്, എത്ര സ്തുതിക്കേണ്ടവരാണ് എന്ന ചിന്ത കൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാഹുമ്മ അഊദു ബിറിദാക മിൻ സഖതിക് വ ബിമുആഫാതിക മിൻ ഉഖൂബതിക് വ അഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചരിത്രതാളുകളിൽ സ്ഥാനം പിടിച്ച് പിന്നീട് വരുന്ന തലമുറ ഏറ്റുപാടേണ്ട ഒരു വീരഗാഥയല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ പ്രതീകങ്ങളായി മാറി മാതൃകയാവുക നാം എല്ലാവരും. അതിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പരിപാടികൾ നിരന്തരം ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പീസ് റേഡിയോ എന്ന നന്മയുടെ ഈ വഴി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അൽഹംദുലില്ലാ. അൻവർ എൻ ടി.
2: അൻവറിൻ്റെ വളരെ അർത്ഥഗർഭമായ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിച്ചത്.
1: സലാമാഷ് ലൈവിലില്ലെങ്കിലും സൗണ്ട് അതേപോലെ എനിക്കും തോന്നിയിരുന്നു.
2: അതാരുടെ? ഞങ്ങളുടെ ആയിരിക്കും.
1: ജമീല വി കെ പൂനൂർ. അല്ലാതെ നിങ്ങളെ കുറിച്ച് പറഞ്ഞാണ്. എന്തായാലും സലാമാഷ് ലൈവിൽ ലൈവുണ്ട് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടാൽ അൽഹംദുലില്ലാ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അല്ലാഹു റേഡിയോ കേൾക്കാത്ത ആർക്കും നഷ്ടം തന്നെയാണ്. റേഡിയോ കേൾക്കാത്ത ആർക്കും നഷ്ടം തന്നെയാണ്. അല്ലാഹു ഓരോ മെസ്സേജുകൾ വായിക്കുമ്പോഴും സന്തോഷം തന്നെയാണ്. ഓരോരുത്തരുടെ സ്ഥലവും പേരും കേൾക്കുന്നു, പരിചയമില്ലെങ്കിലും പേരിൻ്റെയും സ്ഥലത്തിൻ്റെയും പറ്റി കേൾക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് സഫിയ കെ തിരുവങ്ങാടി. അതൊരു അല്ലേ, ഒരു ആശയാണ് നമ്മളെ ഈ. അതെ, നമുക്കൊരു എന്താ പറയുക, ആരൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ട് എന്ന്, പുതിയ പുതിയ കൂട്ടുകാരുണ്ട് എന്ന് തോന്നാനവസ്ഥയെ ഈ പി ആർ, അതായത് പീസ് റേഡിയോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും തോന്നാറുണ്ടെന്ന് പല ആളുകളും ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ മെസ്സേജുകൾ കാണാറുണ്ട്.
2: അതെ അതെ. ഇപ്പം ഷുഹൈബ വളപ്പട്ടണം പറഞ്ഞിരിക്കുന്നത് നല്ല കഥ. അൽഹംദുലില്ലാ, ഈവനിങ് ലൈവിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. സലാം സാറിൻ്റെ അവതരണ ശൈലിയിൽ കഥ സൂപ്പറാകാറുണ്ട് എന്നാണ് പറയുന്നത്.
1: സാറിൻ്റെ കഥ കേൾക്കാൻ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെയും
2: തീർന്നു പോകുന്നു,
1: തീർന്നു പോകുന്നു എന്നാണ് ജമീല.
2: വെയിറ്റ് ചെയ്ത് കേട്ട് തുടങ്ങുമ്പോഴേക്ക് തീർന്നു പോകുന്നു.
1: അതെ, അതെനിക്കും തോന്നി നേരത്തെ. ഞാനൊരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കേൾക്കാമെന്ന് ആസ്വദിക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മളും ഒന്നിരുന്ന് നോക്കിയതാണ്. പക്ഷെ അപ്പോഴേക്കും കഥ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പോയി.
2: അതെ. സഫിയ തിരുവങ്ങാടി എന്താ പറഞ്ഞു?
1: അസ്സലാമു അലൈക്കും. കഥ കേട്ടോ? അൽഹംദുലില്ലാ, കഥ കേട്ടു എന്നാ.
2: അതായിരിക്കണം.
1: ആ, നല്ല ഗുണപാഠമുള്ള കഥ. കഥ നല്ല കഥ. കഥയിൽ നല്ല ഗുണപാഠങ്ങളുണ്ട്. റസിയ ചെങ്ങാനി. സൗണ്ട് ക്ലിയർ ഉണ്ടല്ലോ എന്ന്
2: നേരത്തെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് ശബ്ദത്തെ കുറിച്ചുള്ള. പിന്നെ മുനീർ ചെമ്മനാട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ തിരുമൊഴി എന്നത്തെ പോലെയും നല്ല ഒരു ഉപദേശമാണ്. മാഷാ അല്ലാ, മൗലവിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മുനീർ, കാസർഗോഡ്.
1: അത് ശരി. ഇവിടെ എനിക്ക് ചെറിയൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്.
2: ആരാണ് ഇട്ടത്?
1: സെമിയ ഉളിയിൽ കണ്ണൂർ.
2: എന്താ ഇട്ടത് നിങ്ങൾക്കുള്ളത്?
1: നസറുല്ലാ സലായിയുടെ സൗണ്ടാണ് വിടിയുടെ സൗണ്ട് പോലെ.
2: അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. അപ്പോൾ നിങ്ങളെ പറഞ്ഞ എൻ്റെതാണ്. അത് നിങ്ങൾ തിരുത്തിയിരിക്കുകയാണ് ശ്രോതാക്കൾ.
1: ശരി ശരി, ആയിക്കോട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഏതായാലും.
2: അപ്പോൾ ഒരു വിഷയം അതില്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം ലൈവിൽ ഇരുന്നാലും പ്രശ്നം ഉണ്ടല്ലോ.
1: അതുണ്ട് അല്ലേ? ആരാണ് പറയുന്നത് അറിയില്ല. മാഷാല്ലാ. അസ്സലാമു അലൈക്കും. തിരുമൊഴി കേട്ടാൽ അൽഹംദുലില്ലാ എന്നും ഒരു ഹദീസും ഒരു സഹാബിയെക്കുറിച്ചും പഠിക്കാൻ കഴിയും. അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന്.
2: സിനിജ ആലപ്പുഴ അല്ലേ. അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞിക്കഥയായി പോയി, അതിലും ഒരു വലിയ സന്ദേശമുണ്ട്.
1: ഏതായാലും പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ അതിൻ്റെ ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ റേഡിയോയുടെ കുറച്ച് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകൾ നമ്മളെന്നും കൊടുക്കാറുണ്ട്. പല ആളുകളും അന്നാന്ന് കേൾക്കുന്ന, അഥവാ പുതിയതായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഓരോ ദിവസവും നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് കോഴ്സുകളിലേക്കൊക്കെ ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ നമുക്കിന്നും അപ്ഡേറ്റ്സിനെ കുറിച്ച് ചെറുതായിട്ടും സംസാരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും മികച്ചു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് അല്ലെങ്കിൽ പിന്നെ കോഴ്സുകളാണ് റേഡിയോ ഇപ്പോൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പല ആളുകളും, എനിക്ക് തോന്നുന്നു ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും, ലൈവിലെ സ്ഥിരം ശ്രോതാക്കളും. ഇപ്പോഴും ഈ കോഴ്സിൽ പങ്കെടുക്കാത്തവരുണ്ടോ എന്ന് സംശയമുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നമ്മളാണ് ഈ കോഴ്സുകൾ ആദ്യം കേൾക്കുകയും ചേരുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അറബി ഭാഷാ പഠനം അത് സാധാരണക്കാർക്ക് വരെ വളരെ എളുപ്പമാകുന്ന രൂപത്തിലാണ് നമ്മുടെ അറബി ഭാഷാ പഠന കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നിങ്ങൾ കേൾക്കാറുണ്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതിൻ്റെ കമൻറ്റുകൾ വരും. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം അവിടെ നമ്മൾ, ഞാനിപ്പോൾ ഈ സമയത്ത് അറബി പഠിച്ചിട്ട് എന്താപ്പോൾ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം, അറബി അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ആ ആ ഖുർആന്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കാൻ നമുക്ക് പറ്റും.
2: അതിലൂടെ കൂടുതൽ ഖുർആനിലേക്കും അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുക.
1: അതെ, നിസ്കാര സമയത്തൊക്കെ ഞാൻ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ. ഖുർആന്റെ ആശയങ്ങളിലേക്ക് പിന്നെ നമുക്ക് തഫ്സീർ വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊന്നുണ്ട്. പക്ഷേ നമ്മൾ വായിക്കുന്ന സമയങ്ങളിൽ, ഓതുന്ന സമയങ്ങളിലൊക്കെ ഖുർആന്റെ അർത്ഥങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സലീം സുലൈമി അത്രയും സരളമായ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറിലേക്കെത്തി. ആ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ക്ലാസ് 15-16 ഈ വരുന്ന ശനിയും ഞായറും 10 രാത്രി നമുക്കതിൻ്റെ ക്ലാസ് കേൾക്കാൻ പറ്റും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. ഒരു പാരൻറ്റിങ് കോഴ്സിന് നമ്മൾ, അല്ലെങ്കിൽ ഒരു പാരൻറ്റിങ് ക്ലാസ്സിന് നമ്മൾ 1-2 വേണ്ടിയിട്ട് അതിൻ്റെ ലൈവ് ക്ലാസ്സുകളിലേക്കൊക്കെ ഒന്ന് ചെന്നിരിക്കാൻ എത്രയാണ് പൈസയാവുക എന്ന് ചോദിച്ചാൽ അല്ലേ.
2: അതെ അതെ, പാരന്റിങ് കൊടുക്കുന്ന പല സംരംഭങ്ങളുണ്ട്, പാരന്റിങ് കോഴ്സുകൾ കൊടുക്കുന്ന പല സംരംഭങ്ങളുണ്ട്. പക്ഷേ 10,000 ഫീസ് ഈടാക്കിയ ശേഷം മാത്രമായിരിക്കും നമുക്കതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക.
1: അതെ, 100% ഫ്രീ ആയിട്ടാണ് നമ്മുടെ റേഡിയോയിൽ ഈ കോഴ്സ് കൊടുത്തിക്കൊണ്ടിരിക്കുന്നത്.
2: അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ പീസ് റേഡിയോ വഴി സംപ്രേഷണം ചെയ്യുന്ന പാരന്റിങ് കോഴ്സ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ, അല്ലെങ്കിൽ അതിൽ അധിഷ്ഠിതമാണ്, ഖുർആനിൻ്റെയും പ്രവാചകന്റെ ചര്യകളുടെയും വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കോഴ്സുകൾ. പക്ഷേ എല്ലാ കോഴ്സുകളും ആ രൂപത്തിലല്ല, സൈക്കോളജിക്കലിയും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിലേക്കാണ് പോവുക. ഇവിടെ സൈക്കോളജിയും ശാസ്ത്രീയവും അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും ഉൾപ്പെടെയുള്ള രൂപത്തിലാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്.
1: തീർച്ചയായിട്ടും അതിൽ നമുക്ക് ക്ലാസ് കേൾക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒപ്പം പരീക്ഷ എഴുതാനും സമയമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ 1 നമ്മുടെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒപ്പം എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി 10 നമ്മൾ ക്ലാസ് കേൾക്കാറുള്ളത്. ഇനി നാളെ അല്ലേ, നാളെ അല്ലേ ചൊവ്വ, നാളത്തെ ദിവസം രാത്രി 10 നമുക്ക് അതിൻ്റെ ക്ലാസ് കേൾക്കാം. പീസ് റേഡിയോ ഇനിയും പീസ് റേഡിയോയുടെ കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൻറോൾ ചെയ്യാനുള്ള സൗകര്യം റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കൂടി ഉറപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പറയാം സതീശലായി. ഇപ്പം നമ്മളതിന് ചേർന്നിട്ടുണ്ടാവും, നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ മക്കളത് കളി ചെയ്യുന്നില്ല, മക്കളത് ചെയ്യുന്നില്ല. ഇനി മക്കൾ ചിലപ്പോൾ പരാതി പറയും, വാപ്പ ഇങ്ങനെ കാട്ടണം മതി അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്നെങ്കിൽ നമ്മുടെ സഹോദരി, നമ്മുടെ ജ്യേഷ്ഠത്തി അനിയത്തി, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ അനുജൻ, നമ്മളുമായി ബന്ധപ്പെട്ട
2: നമ്മുടെ അയൽവാസികൾ ബന്ധുക്കൾ അല്ലേ,
1: ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഷെയർ ചെയ്യാൻ പറ്റും.
2: അതായത് മാതാപിതാക്കളെ കുറിച്ച് പരാതി ഇല്ലാത്ത കുട്ടികളോ കുട്ടികളെ കുറിച്ച് പരാതികളില്ലാത്ത മാതാപിതാക്കൾ വളരെ കുറവാണ്.
1: അപ്പോൾ അത്തരം ആളുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നീ ഇതൊന്ന് കേട്ട് നോക്കുക എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും.
2: അതെ,
1: രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, പാരൻറ്റിങ് കോഴ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എൻറോൾ ചെയ്യുന്നതോടുകൂടെ റേഡിയോയുടെ മറ്റു പ്രോഗ്രാമുകളും അവർ കേൾക്കട്ടെ.
2: അതെ,
1: അവർക്ക് ഉപകാരമില്ലാത്ത ഒരു പരിപാടിയും റേഡിയോ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമുക്കെന്തായാലും നമുക്കാണത് ഏറ്റവും കൂടുതൽ അറിയാം. നമ്മൾ അഥവാ കേൾവിക്കാരായിട്ടുള്ള നമ്മുടെ പി ആർ കുടുംബത്തിലെ ഇപ്പം നമ്മൾ ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും,
2: അതെ,
1: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ കൂടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക എന്നതൊരു സുന്നത്ത് കൂടെയാണ്. ഒരു സുന്നത്ത് കൂടെയാണ്. അപ്പോൾ ഇൻഷാല്ലാ അത്

0: മഷാല്ലാ, നല്ലൊരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് പഴയ പഴയ കാലം പഴക്കമുള്ള
1: ഒരുപാട് പഴക്കമുള്ള ഒരു പാട്ട്
0: ഒരു ഗാനമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ടെക്കി ഷിഹാബിൻ്റെ ശബ്ദത്തിലും കൂടി ആകുമ്പോൾ അല്ലേ?
1: നമ്മുടെ ടെക്കി ഷിഹാബിൻ്റെ ശബ്ദമാണോ അത്?
0: അതെ അതെ,
1: എനിക്കറിയില്ലായിരുന്നു.
0: റേഡിയോയുടെ ടെക്നിക്കൽ വിങ്ങിലും അതോടൊപ്പം തന്നെ ഡെസ്കിലും ഒക്കെ സജീവമായി പങ്കെടുക്കുന്ന ഷിഹാബിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്.

0: മഷാല്ലാ ശിഹാബിന്റെ ഗാനമാണ് ഇപ്പൊ നമ്മള് കേട്ടത്.
1: അപ്പൊ ഇനി പ്രത്യേകിച്ച് വേറെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു, ശിഹാബ് ഇത്രയും നല്ല മനോഹരമായിട്ട് പാടുമെങ്കിൽ.
0: അതെ അതെ, അല്ല അവിടെ നമ്മളൊരു വിഭവങ്ങൾ കൊടുക്കുന്നതിൽ എന്താ പറയാ വൈവിധ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അപ്പൊ അതിൻ്റെ കൊണ്ട്
1: അതിന്റെ
0: ഭാഗമായിട്ട് ഓരോരുത്തരും മാറ്റി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ശിഹാബ് തന്നെ മതി. അപ്പം അങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പം ആങ്കറിംഗ് ഡെസ്കിൽ നമ്മൾ എത്തിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ എത്താൻ വൈകും എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും എന്തില്ല, ബേജാറില്ല.
1: സാബിക്കും പാടുന്ന പറയാം,
0: സാബിക്ക് നല്ല പാട്ടാണ്,
1: നല്ല പാട്ടാണ്.
0: സാബിക്ക് പഠന സമയത്ത് അത്യാവശ്യം നല്ല പാട്ടുകാരനായിരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു അനിയൻ അഥവാ എൻ്റെ മുത്തപ്പാടെ മോൻ പറഞ്ഞിട്ടുണ്ട്, സാബിക്ക് നല്ല പാട്ടാണ്.
1: സാബിക്കും ശിഹാബും എല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ വളരെ ശക്തമായൊരു ടീം, ഗായകരുടെ ഒരു ശക്തമായ ടീം പീസ് റേഡിയോയിലുണ്ട്.
0: അതെ അതെ, അതിപ്പോ വിശേഷം പറയുകയാണെങ്കിൽ കുറേയുണ്ട്. സാബിക്ക് ഒരു പാട്ടുകാരൻ മാത്രമല്ല, സാബിക്ക് നല്ലൊരു ആരോഗ്യ പ്രവർത്തനം കൂടി, ഒരു പ്രവർത്തകൻ കൂടിയാണ്. അതായത് കേരളത്തിലെ ഒരു ലൈസൻസ് ഉള്ള പിന്നെ ജിം മാസ്റ്റർ കൂടിയാണ് തന്നെ സാബിക്ക്
1: ആണല്ലേ.
0: അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ റേഡിയോയിലുണ്ട് എന്നുകൂടി നമ്മുടെ ശ്രോതാക്കളെ കൂടെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ഷിഹാബിന്റെ പാട്ടിലൂടെ കിട്ടി. സാബിക്കല്ല, ഹിഷാം, ഹിഷാം, ഹിഷാമാണ്,
1: ഹിഷാമാണ് ആരോഗ്യ പ്രവർത്തകൻ, ജിമ്മിലെ ഒരു ലൈസൻസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം, ജിമ്മൻ. അപ്പൊ എല്ലാം കൊണ്ടും അല്ലെ പീസ് റേഡിയോ
0: സമൃദ്ധം,
1: ജിമ്മന്മാരെ കൊണ്ടും ഗായകന്മാരെ കൊണ്ടും ഒക്കെ സമൃദ്ധമാണ്.
0: അതെ അതെ, എന്തായാലും മഷാല്ലാ സ്വരം സൂപ്പർ. പഴയകാലം ഓർമ്മ വന്നു എന്ന് ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടും,
1: അതാണ് ആ പാട്ടിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എത്ര കാലം കഴിഞ്ഞാലും അതൊരു മടുപ്പ് തോന്നാത്ത രൂപത്തിലുള്ള ഒരു ഗാനം കൂടിയാണ്.
0: അങ്ങനെയുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പം വേണമെങ്കിൽ ശ്രോതാക്കൾ പറയട്ടെ അങ്ങനെയുള്ള ഗാനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്. ഇപ്പൊ കിളിയേ ദിക്കൃപാടി കിളിയേ, അല്ലെ, അങ്ങനെയുള്ള ഗാനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ശിഹാബിനെ കൊണ്ട് തന്നെ
1: പാടിപ്പിക്കാം.
0: അപ്പൊ ഏതൊക്കെ ഗാനങ്ങളാണ് നിങ്ങൾക്ക് അങ്ങനെ പഴയകാല ഒരു എന്താ
1: ഗൃഹാതുരത്വം,
0: നോസ്റ്റു ഫീലിംഗ് വരുന്ന ഗാനങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്കത് ഷിഹാബ് പാടാൻ റെഡിയാണ്.
1: റുക്സാന ബാലുശ്ശേരി, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ പാടിയ ഷിഹാബിന് അഭിനന്ദനങ്ങൾ എന്നാണ്. എന്തായിരുന്നാലും ഷിഹാബിന് ഞങ്ങൾ ആ അഭിനന്ദനങ്ങൾ കൈമാറിയിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഓരോരുത്തരും ഓരോ ആംഗിളിലാണ് ഇതൊക്കെ കാണുന്നത്, അല്ലേ.
1: അതാണ്
0: നമ്മൾ ചിലപ്പം വെറും ഒരു പാട്ട് കേൾക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ചിലപ്പോൾ ഇതിൽ കണ്ടുകൊള്ളുന്നില്ല. പക്ഷെ ഇത് ഇതിൻ്റെ ആ ഒരു ആംഗിൾ തന്നെ കണ്ട ചില ആളുകളുണ്ട്. മുനീർ ചെമ്മനാടും പറഞ്ഞിരിക്കുന്നു നല്ല ഗാനമാണ്, സൂപ്പർ മഷാല്ലാ.
1: എടത്തനാട്ടുകരയിൽ നിന്ന് സജന, ഹൃദയസ്പർശിയായ വരികളും മനോഹരമായ ആലാപനവും സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിച്ചത്.
0: സ്വരം സൂപ്പർ, അർത്ഥവത്തായ വരികൾ, എനിക്കേറെ ഇഷ്ടമുള്ള ഗാനം, നല്ല ഈണത്തിൽ പാടിയ ഷിഹാബിന് അഭിനന്ദനങ്ങൾ.
1: ഷുഹൈബ വളപട്ടണം, സ്വരം സൂപ്പർ മഷാല്ലാ, ഷിഹാബ് പാടിയപ്പോൾ വളരെ സൂപ്പറായി അല്ലേ. അപ്പൊ ഷിഹാബിന്റെ പാട്ടിനാണ് ഇവിടെ നമ്മൾ മാർക്ക് കൊടുത്തിരിക്കുന്നത്. പലരും പഴയ പാട്ടാണെങ്കിലും എത്ര കേട്ടാലും മതിവരാത്ത നല്ല അർത്ഥവത്തായ ഗാനം. മോനെ അള്ളാഹു ഇനിയും ഏറെ ഉയരത്തിലെത്തിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന.
0: സൂപ്പർ പാട്ട് എന്ന് ഐ ജമീല കുമരനല്ലൂരും പറഞ്ഞിരിക്കുന്നു. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്നും, മഷാല്ലാ എൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടഗാനം, എത്ര അർത്ഥവത്തായ ഗാനം, ബാറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞിരിക്കും.
1: മെസ്സേജ് അയക്കുന്ന ആളുകൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും.
0: അത് മറ്റൊന്നുണ്ട്, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആളുകളും മടിക്കേരിക്കാരാണ്. മടിക്കേരി അതുപോലെ തന്നെ നമ്മളെ സി കെ അഴിയൂറൊക്കെ ഉണ്ടല്ലോ, സി കെ അഴിയൂറൊക്കെ അവര് ചിലപ്പം മംഗ്ലീഷിൽ എഴുതും, അത് മംഗ്ലീഷിൽ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറയാം. കാരണം ചിലവര് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വായിച്ചെടുക്കാൻ കിട്ടില്ലായിരുന്നു. അപ്പം മംഗ്ലീഷ് തന്നെ വരട്ടെ. മാഷാല്ലാ പീസ് റേഡിയോയിലുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ളതാണ്. ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പരാജയമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ ചൊല്ല്, എല്ലാത്തിനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സി കെ അഴിയൂർ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹത്തിൻ്റെ കമൻ്റ് അതാണ്. പാട്ട് ആസ്വദിച്ച് കേട്ടു, കുറേ മുമ്പേ കേൾക്കുന്ന പാട്ടാണ്. മാഷാല്ലാ സ്വരം, അർത്ഥവത്തായ വരികൾ, അവതരണവും നല്ലത്. അതാണ് വരികൾ അർത്ഥവത്തായിട്ട് മാത്രം കാര്യമല്ല
1: അല്ലേ.
0: ഇപ്പൊ നമ്മളൊക്കെ പാടുകയാണെങ്കിൽ അർത്ഥവത്തായ വരികളാണ്, പക്ഷെ നിങ്ങളത് പാടരുത്,
1: ഇനി പാടരുത്, പാടിയത് പാടി ഇനി പാടരുത് എന്നറിയില്ലേ. നിങ്ങൾ പാടിയ പാട്ട് പാടിയാൽ മറ്റുള്ളവർ പാടുപെടും എന്ന് പറയാറുണ്ട്.
0: അതെ അതെ, അപ്പൊ അതുകൊണ്ട് അർത്ഥവത്തായ വരികളും അത് അവതരിപ്പിക്കുമ്പോഴുള്ള അതിൻ്റെ ശൈലിയും തീർച്ചയായിട്ടും നന്നാവേണ്ടതുണ്ട്. ബറക്കല്ലാഹു ഫീക്കും, നല്ല സൂപ്പർ സോങ്. പാടിയവർക്ക് പാടിയവൻ അഭിനന്ദനം.
1: നമുക്ക് നസ്രുദ്ദീൻ ഫീഡ്ബാക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു, കാരണം ഷിഹാബ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വല്ലാതെ പൊങ്ങുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ അഭിനന്ദനങ്ങളെല്ലാം അങ്ങനെ കേട്ട് കേട്ടിട്ട് എല്ലാവരും ആണെങ്കിൽ ഷിഹാബിനെ കുറിച്ച് നല്ല വാക്കുകൾ നന്നായിട്ട് ഉഷാറായിട്ട് പറയുന്നുണ്ട്.
0: ബാക്കിയുള്ളവർക്ക് കൂടി പാടാനുള്ള
1: ഒരു പ്രചോദനമാവട്ടെ.
0: പാരന്റിങ് ക്ലാസ് 6 അറ്റൻഡ് ചെയ്തു എന്നാണ് ജമീല വി കെ പൂനൂർ. ഇനി ആരുണ്ട് വേറെ ആരും 6 ക്ലാസ്സും അറ്റൻഡ് ചെയ്തവർ എന്നുള്ളത് തൊട്ട് താഴെ കമൻറ്റുകൾ വരട്ടെ. ജമീല വി കെ പൂനൂരിനാണ് ഇന്നത്തെ ആ ഒരു കമൻറ്റിലുള്ള പിന്നെ പാരന്റിങ് കോഴ്സിൻ്റെ വിഷയത്തിലെ ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടത്.
1: ഇവിടെ ആലപ്പുഴയിൽ മഴയുണ്ട്, നമ്മോട് ഇവിടെ മഴയുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് സിനിജ.
0: ഇവിടെ ഇപ്പോൾ മഴയില്ല,
1: ഇപ്പോൾ മഴയില്ല.
0: നമ്മൾ പോരുന്ന വഴിയിൽ മൊത്തം മഴയായിരുന്നു.
1: അതെ.
0: അബ്ദുൽ അസീസ് മഷാല്ല, ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ റേഡിയോ ഓൺ ആക്കും, നല്ല മനസ്സമാധാനം കിട്ടും. അൽഹംദുലില്ല. ഖലീഫയുടെ കഥ സൂപ്പർ, കഥ ചെറുതാണെങ്കിലും ചിന്ത വലുതാണ് എന്നാണ് ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്.
1: സാബിറ അയനിക്കോടിന്റെ മെസ്സേജ് ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ലോകമാണ് പീസ് റേഡിയോ. അൽഹംദുലില്ല, ബി ആർ ഫാമിലിക്ക് എല്ലാ ഹൈറും ബറക്കത്തും നൽകട്ടെ എന്നുള്ളതാണ്.
0: അമീർ ടി എർത്തിനാട്ടുകര നമ്മളൊരുമായി ഒരു പിന്നെ മെസ്സേജ് അഥവാ ഒരു വാർത്ത പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോക്കാടുണ്ടായ മഴവെള്ളപ്പാച്ചിലുമായി ബന്ധപ്പെട്ട്, ചോക്കാട് കോട്ടപ്പുഴയിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ 3 പേർ മരിച്ചു എന്ന്, നമ്മൾ നേരത്തെ ഒരാളും മരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് മരണപ്പെട്ടത്. ഇതിൽ കോട്ടക്കൽ എടരിക്കോട് സ്വദേശിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടേതാണ് തിരിച്ചറിഞ്ഞ മൃതദേഹം എന്നാണ് പിന്നെ ഒരു പത്രവാർത്ത അവർ നമുക്ക് ഷെയർ ചെയ്തതാണ്.
1: അതെ. പിന്നെ 1-2 സജഷൻ കൂടിയുണ്ട്. ഷുഹൈബ പറഞ്ഞിരിക്കുന്നത് ഷിഹാബിനോടുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ. പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ എന്ന ഗാനം ഷിഹാബ് പാടിയാൽ നന്നാവും. ഷിഹാബ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ.
0: അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഷിഹാബിൻ്റെ ആ ഒരു പാട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാം.
1: മറ്റൊന്ന് നസീറ പാലക്കാട് നിന്ന്, എൻ്റെ കുടുംബത്തിലെ ഒരു സഹോദരൻ ഇന്നലെ ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ആമീൻ.
1: നാദിറ ഇടിമുഴിക്കൽ ഷിഹാബിനുള്ളതാണ്. പരം വിധി ചുമ്മാ വിട്ട് ചൊങ്കി നടക്കുന്ന വരികൾ ശരിയാണോ എന്നറിയില്ല, ഇത് നല്ല ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷിഹാബ് എഴുതി വെച്ചോളൂ.
0: അതിപ്പോൾ എന്താ പറയാൻ കാരണം അറിയാം, നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടല്ലോ നിങ്ങൾക്ക് നൊസ്റ്റു ഉണ്ടാകുന്ന അല്ലേ,
1: അതെ,
0: ഗൃഹാതുരത്വം മനസ്സിലുദിപ്പിക്കുന്ന പാട്ടുകൾ ഏതൊക്കെ, നിങ്ങളെ പഴയകാല പാട്ടുകൾ, അതിനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ 6 അറ്റൻഡ് ചെയ്തു ആബിദ കാര, അതുപോലെ തന്നെ ഞാനും പാരന്റിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ബുഷ്റ ഷിഹാബ് പട്ടാമ്പി കരുവമ്പടി.
1: അസ്മാബി പെരുന്നൽമണ പറഞ്ഞത് അൽഹംദുലില്ല, ഇന്നലെയും ഷിഹാബ് തന്നെയാണ് സ്വരത്തിലുണ്ടായിരുന്നത്. ഷിഹാബ് ആൻഡ് ഫാമിലി പി ആറിൽ ഫുൾ ആക്റ്റീവ് ആണ്.
0: നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. സഫിയ എടപ്പാൾ മഷാല്ല, പാരന്റിങ് ക്ലാസ്സുകളെല്ലാം കേട്ടു, ഉത്തരങ്ങൾ അയച്ചു അൽഹംദുലില്ല. സെറീന വി പി വളാഞ്ചേരിയും 6 ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. സമീറ റിയാദ് പാരന്റിങ് കോഴ്സ് 6 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റുഖ്സാന ബാലുശ്ശേരിയും 6 ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ആൻസറും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു.
1: കടമ്പഴി പുറം തറാൻ, സുബഹാന്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് ഉയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് ഏകല്ല, ഈ പാട്ടും എനിക്കിഷ്ടമാണ്. ഷിഹാബിനെ കൊട്ടക്കണക്കിന്
0: മിക്കവാറെല്ലാ പാട്ടുകളും പാടാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ വിങ്ങിൽ
1: നിന്ന് മാറി പാട്ടിലേക്ക്
0: മാറേണ്ടി വരും. ഐഷ മുഹമ്മദ് മുളവൂർ, സ്വരം എത്ര മനോഹരം, ഇനിയും പാടാനായി അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഞാനും 6 ക്ലാസ്സും കേട്ടുവെന്ന് താഹിറ ടി കെ കാസർഗോഡ്. ജാസ്മിൻ വയനാടും സലാം പറഞ്ഞിരിക്കുന്നു. സാബിറ അയനിക്കോട് ചുരുക്കി പറ നേരത്തെ
1: വായിച്ചല്ലോ. ഇങ്ങനെ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊന്ന് പാടി നോക്കിയാലോ.
0: നമ്മൾ പാടണ്ട. അപ്പൊ എന്താ സംഭവിക്കുക, ഇനി ഷിഹാബും പാടണ്ടെന്ന് പറയും. അതാണ് സംഭവിക്കുക. എനിക്ക് ഈ ഗാനം കേൾക്കുമ്പോൾ സങ്കടം വരും, സൂപ്പർ ഗാനമെന്ന് സിനിജ ആലപ്പുഴ. ഓക്കെ, എന്തായാലും ഇനി ഷിഹാബിൻ്റെ ഗാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് ഓരോ സ്വരം സമൃദ്ധമാക്കാം എന്ന് തന്നെയാണ്. ഞാനെല്ലാം കേട്ടിരിക്കുന്നു എന്ന് അഥവാ 6 കോഴ്സും കേട്ടിരിക്കുന്നു, 6 ക്ലാസ്സും കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ സൗജ കൊളക്കാടുണ്ട്, മൈമുന പാറപ്പുറമുണ്ട്, അതുപോലെ തന്നെ അസിയ കെ തിരുവേഗപ്പുറ. ഞാൻ പാരന്റിങ് ക്ലാസ്സും അറബി ഭാഷാ പഠനവും ഇതുവരെയുള്ള ക്ലാസ്സുകൾ പൂർത്തിയാക്കി അൽഹംദുലില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാം അറിയും നാഥ, ആ പാട്ടും പാടണമെന്ന് ജസീറ ഷിഹാബിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.
1: ഷിഹാബ് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ടാവുന്നാണ് വിചാരിക്കുന്നത്.
0: പാട്ട് കേട്ടപ്പോൾ മദ്രസയിൽ പഠിച്ച കാലം ഓർമ്മ വന്നു എന്ന് സുലൈഖ തിരുവാലി. ഷിഹാബ് അവിടെ തന്നെയല്ലേ?
1: ഷിഹാബ് നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്.
0: എന്താണ് ഷിഹാബ് അവിടെ തന്നെയല്ലേ എന്നാണ് കറക്റ്റ് കിട്ടുന്നില്ല.
1: മംഗ്ലീഷ
0: ആ പ്രശംസയുടെ പെരുമഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാഷ അല്ല എന്ന്. എന്നാലും ഷിഹാബിന് അങ്ങനത്തെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റിയ ഒരാളാണ് ഷിഹാബ് മാഷാല്ല. പിന്നെ അവനെ കണ്ടാലും നീ ഷിഹാബിനെ കാണാത്തവർ അഥവാ ഇനി കണ്ടാലും ഇവനാണോ ഈ പാട്ട് പാടിയത് എന്നൊക്കെ വേണമെങ്കിൽ അനുഭവത്തോടും. അത്രയും മാഷാല്ല
1: ലാളിത്യം.
0: എന്തായാലും ഇനി ഷിഹാബിനെ നമുക്ക് വിടാം. നമുക്ക് ലൈവിന്റെ
1: ഏകദേശം ഒരു 10-15 മിനിറ്റ് ഷിഹാബിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. പീസ് റേഡിയോയിലെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഇത്ര അധികം പ്രശംസ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും.
0: തീർച്ചയായിട്ടും. പിന്നെ റേഡിയോയുടെ മറ്റുള്ള വിഷയങ്ങളിൽ ഇപ്പൊ അൽ ഇജാബയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം പറയാനോ പറയാതിരിക്കാൻ വയ്യ. റേഡിയോയുടെ ഇപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നമുക്കൊരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങൾ ഇനി നമുക്ക് ഇല്ലെങ്കിലും നമ്മോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം. എന്താണ് ഇപ്പോൾ അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുക. ഇങ്ങനെയാണ് ഈ മതപരമായ വിഷയത്തിൽ നമുക്ക് അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഒഴിവാക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വേറെ അതിപ്പോൾ നിങ്ങൾ വേറെ ആരെയും ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കിനിപ്പം നമ്മളെ സംബന്ധിച്ച് വേറെ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കി എന്ന് പറയുന്നതിനപ്പുറം അതൊരു കാര്യം ചെയ്യും, നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് ഒന്ന് ചോദിച്ചു നോക്കി എന്ന് പറയാം.
1: അതെ
0: അല്ലേ? മുമ്പൊക്കെ നമുക്ക് അലിജാബയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ കുറേ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അവസ്ഥ മാറിയിട്ട് പിന്നെ എല്ലാവർക്കും ഗുണകരമായ രൂപത്തിൽ ഉപകാരപ്രദമായ രൂപത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ അത് അപ്ഡേഷൻ അത് ആ ഒരു പിന്നെ കാലാനുസൃതമായിരിക്കും ചോദ്യം. ഇപ്പം ഈ ഓരോ അവസരത്തിനൊത്ത് ചോദ്യമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞതിലെ ബിദാത്തുമായി ബന്ധപ്പെട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ കുറേ ചോദ്യങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസരോചിതമായിരിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് തിരഞ്ഞെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട രക്ഷിത ശ്രോതാക്കളോട് ഇന്ന ദിവസം നിങ്ങളുടെ ചോദ്യവും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവും റേഡിയോയിൽ നിങ്ങൾ കേൾക്കാമെന്ന് പറയുന്ന അവസ്ഥ വരെ എത്തി നമ്മൾ അൽഹംദുലില്ലാ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ സംശയങ്ങളും റേഡിയോയിലേക്ക് അയക്കുകയും അത് ചോദ്യോത്തര പരിപാടിയിൽ അഥവാ അലിജാബയിൽ അത് വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഗുണം എന്താ പറയുക, നമുക്ക് മാത്രമല്ല അത് ഉപകാരപ്പെടുക. അപ്പം നിങ്ങളെ സംശയം നിങ്ങൾക്ക് മാത്രമല്ല, വേറെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് കൂടി എന്ത് ചെയ്യും, ആ ഒരു അറിവ് നിങ്ങളുടെ ചോദ്യം കൊണ്ട് നിങ്ങളുടെ ഒരു ശ്രമം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഗുണം അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഏറ്റവും ചെറുതാവട്ടെ വലുതാവട്ടെ അത് ചിലപ്പോൾ അതൊക്കെ ഇപ്പം അവിടെ ചോദിക്കാൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പം അതൊക്കെ എങ്ങനെ പോയി ചോദിക്കുക എന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോയുടെ ഫീഡ്ബാക്ക് സെക്ഷനിൽ അലിജാബയിലോ അതല്ലെങ്കിൽ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് അലിജാബയിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടും. ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്കത് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് കേട്ടപ്പോണ്ടല്ലോ അലഹമില്ല ഞാൻ ഇത് കേൾക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ഈ ചോദ്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൽ ഇജാബയിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങളായിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതിൽ ഒരുപാട് പിന്നെ മതപരമായ രൂപത്തിൽ നമുക്കറിയേണ്ടതും അത് ആരാധനാകാര്യങ്ങളായിരിക്കാം അനുഷ്ഠാനങ്ങളായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും റേഡിയോയിൽ മറ്റുള്ളവർ കൂടി അറിയേണ്ടതായിട്ടുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അത്തരം ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. പ്രോഗ്രാമുകൾ അതിൻ്റെ ഷെഡ്യൂളുകളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ശ്രോതാക്കൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടത്തേക്ക് നമുക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് ഈ ഒരു ചോദ്യവും ഒരു ഉത്തരവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാമല്ലോ, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് കേട്ട് തിരിച്ചു വരാം.
1: ചോദ്യം: പകുതി വിരൂപികളായ കുട്ടികൾ അവിശ്വാസികളുടേതാണെന്ന് പറയുന്നുണ്ടല്ലോ, ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ളതാണ് ചോദ്യം.
2: ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ വയൽ മിഹ്റാജ് പോയപ്പോൾ ഇബ്രാഹിം നബിക്കൊപ്പം കളിക്കുന്ന കുട്ടികളെക്കുറിച്ച് പറയുന്നിടത്ത് പകുതി വിരൂപികളായ കുട്ടികൾ അവിശ്വാസികളുടേതാണെന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുക എന്നാണ്.
3: പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളുടെ അവസ്ഥകൾ എപ്രകാരമാണ് എന്ന് ഹദീസുകളിൽ മനസ്സിലാകുന്നുണ്ട്. ചില ഹദീസുകളിൽ അവർ സ്വർഗത്തിലാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെയായിരിക്കും എന്ന് കാണുമ്പോൾ, മറ്റു ചില ഹദീസുകളിൽ അവർ പരീക്ഷണത്തിന് വിധേയരാകും എന്ന് പറയുന്നുണ്ട്. മുസ്ലിങ്ങളായ മാതാപിതാക്കളുടെ കുട്ടികളാണ് എങ്കിൽ അവർ സ്വർഗത്തിലാണ്. എന്നാൽ കുഫറിൻ്റെ വക്താക്കളുടെ മക്കളാണ് എങ്കിൽ ചില ഹദീസുകളിൽ അവർ സ്വർഗത്തിലാണ് എന്നും, കാരണം ഫിത്രത്തോടുകൂടിയാണ് മരണപ്പെട്ടു പോയത് എന്ന കാരണത്താൽ സ്വർഗത്തിലാണ് എന്നും, മറ്റ് ചില ഹദീസുകളിൽ അള്ളാഹു അവർക്ക് ഒരു ഇംതിഹാൻ പരീക്ഷണം വെക്കും, അതിൽ വിജയിച്ചവർ സ്വർഗത്തിലാണ് എന്നും അല്ലാത്തവർ നരകത്തിലാണ് എന്നും ഒക്കെ കാണാൻ സാധിക്കും. ഈ ഹദീസുകളെ പണ്ഡിതന്മാർ ജംഅ് ചെയ്തത് വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളുടെ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലായിരിക്കും, ഫിത്രത്തോടുകൂടി തന്നെയാണ് മരണപ്പെട്ടത്. എന്നാൽ അവിശ്വാസികളുടെ മക്കൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെക്കുറിച്ച് നന്നായി അറിയുന്നവനാണല്ലോ, അതുകൊണ്ട് അവർ ഒരു പരീക്ഷണത്തിന് വിധേയമായാലും, ഏതുപോലെ അഹുൽ ഫത്ര പ്രവാചകന്മാർ കടന്നു വരാത്ത കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ ദൗത്യം ലഭിക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായി പരലോകത്ത് പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ, ഈ പരീക്ഷണത്തിൽ വിധേയരാകുന്ന മക്കൾ അത് വിജയിക്കുന്നവരാണ് എങ്കിൽ അവർ സ്വർഗത്തിലായിരിക്കുമെന്നും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന് അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്നുമാണ് ഈ ഹദീസുകൾ ഒക്കെ മുന്നിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അള്ളാഹു തആല ആലം.
0: മാഷാല്ലാ, എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സുകളിലൊന്നും വരാത്ത ഒരു ചോദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അതെ
0: അല്ലെ? കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ടാവും. ഒന്നുകിൽ അവരുടെ വായനകളിൽ നിന്നോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട പ്രഭാഷണങ്ങളിൽ നിന്നോ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുമായി പങ്കുവച്ച പിന്നെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അവർക്കറിയാത്തതോ മറ്റോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ റേഡിയോയോട് ചോദിച്ചതായിട്ടുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അത്തരം സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരറിവായിട്ടത് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ നമ്മൾ എങ്ങനെ ഇപ്പോൾ ആരോടെ ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇത് കേൾക്കുക. അപ്പോഴാണ് പറയുക, ഓ ഇത് ഞാൻ ചോദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടി വിചാരിച്ചായിരുന്നു എന്ന് അല്ലേ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് മറ്റുള്ളവർ കൂടി അത് നിങ്ങളുടെ ചോദ്യങ്ങൾ കൊണ്ട് ഒരു ഉത്തരം കിട്ടി എന്നുള്ളത് ആ ഒരു സമാധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക എന്നുകൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ഇനി വഴിവിളക്കിൻ്റെ ഒരു സമയമാണ്. വഴിവിളക്ക് പോസ്റ്റർ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വൺ മിനിറ്റ് ടോക്ക്, അതുപോലെ തന്നെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ പോലുള്ള പിന്നെ പ്രോഗ്രാമുകൾ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റാവുന്ന, സ്റ്റോറിയിൽ ഇടാൻ പറ്റാവുന്ന രൂപത്തിലുള്ള അത്രത്തോളം ആകർഷണീയമായിട്ടുള്ള പോസ്റ്ററാണ് വഴിവിളക്ക് പോസ്റ്റർ. അത് 2662 പോസ്റ്ററുകൾ ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ അത് തയ്യാറാക്കി നമ്മളെ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വഴിവിളക്കിൻ്റെ ഒരു സ്വഭാവം പറയുമ്പോൾ എത്ര ഭാഷകളിലാണുള്ളത്? 11 ഭാഷകളിൽ.
1: അതെ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടഗലോഗ് എന്നീ ഭാഷകളിലെല്ലാം തന്നെ നമ്മുടെ വഴിവിളക്കുകൾ ലഭ്യമാണ് എന്നുള്ളതാണ്.
0: ഇന്നത്തെ വഴിവിളക്കൊന്ന് കേൾപ്പിക്കാം.
1: 4 കാര്യങ്ങൾ സൗഭാഗ്യമാണ്: സ്വാലിഹത്തായ ഭാര്യ, വിശാലമായ പാർപ്പിടം, നല്ല അയൽവാസി, ധന്യമായ വാഹനം.
0: അതെ, ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്റർ അതാണ്. അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും നമുക്ക് രാവിലെ അത് എത്താറുണ്ട്. പിന്നെ 2662 വഴിവിളക്കാണ് ഇന്നത്തേത്. നമ്മളത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സന്ദേശങ്ങൾ നമ്മൾ നമ്മുടെ അഹലുകാരിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടുകാരിലേക്ക് നമ്മളത് ഷെയർ ചെയ്തു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടും അഭിമാനിക്കാം. അതിന് കിട്ടാവുന്ന പ്രതിഫലം എത്ര എന്നുള്ളത് നമുക്കറിയില്ല. ഒരു നന്മ നമ്മൾ പിന്നെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അലയൊലികൾ അത് അപ്പോൾ തീരുന്നില്ല എന്നുള്ളതാണ് ഒരു നന്മയുടെ. അതിപ്പോൾ ഒരു വഴിവിളക്ക് പോസ്റ്റർ പിന്നെ അയച്ചു കൊടുത്താൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഒരു വഴിവിളക്ക് പോസ്റ്ററോ 1 മിനിറ്റ് ടോക്കോ അതല്ലെങ്കിൽ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ അതല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതിന് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വഴിവിളക്ക് പോസ്റ്ററും 1 മിനിറ്റ് ടോക്കും അതുപോലെ തന്നെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്.
1: അതെ, ഒരു നന്മ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണല്ലോ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ.
0: അതിൻ്റെ അലയൊളികൾ എത്രയാ?
1: അതെ,
0: ഒരു ദിവസം കൊണ്ട് തീരുമോ?
1: ഇല്ലല്ലോ.
0: എത്ര മാത്രം ഉണ്ടാവും അത്?
1: അതെ,
0: അത് ഒരാൾ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്ത ഒരു സാധനം ഒരു നന്മ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്കതൊരു നന്മയായിട്ട് തോന്നി അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം തോന്നി, ഇന്ന ആൾക്കൂടെ അയച്ചു കൊടുക്കണം തോന്നി, നിങ്ങൾ അയച്ചു കൊടുത്തു, അയാൾക്ക് അയാളുടെ വിചാരിച്ച കുറെ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുന്നു.
1: അതെ,
0: അപ്പം ഞാനത് നിങ്ങൾക്ക് അയച്ചിരുന്നതോടുകൂടെ എൻ്റെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഞാനതുമായി ബന്ധപ്പെടുന്ന എനിക്കൊരു ചിന്ത ഉണ്ടാവില്ല, ആ ഒരു റൗണ്ട് അവിടെ തീരുകയാണ്. പക്ഷേ അത് നിങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ആളുകളിലേക്ക് അത് സ്പ്രെഡായി, അത് അത് അവരുപയോഗപ്പെടുത്തുന്നു, അവരുപകാരമെടുക്കുന്നു, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, ഇതൊന്നും ഞാൻ അറിയുന്നില്ല.
1: അതെ,
0: അതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. ഞാൻ മരണപ്പെട്ടു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളാണത് കൊടുത്തത്, നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കും. ഞാൻ ആ ചങ്ങാതി അയച്ചെന്നൊരിതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്, മനസ്സിലായത്. എത്രയോ ആളുകൾ അങ്ങനെ പറയുന്ന കേൾക്കാറല്ലേ. ഇപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ നമ്മളെ പണ്ഡിതന്മാരെക്കുറിച്ച് ഒക്കെ, അപ്പം എൻ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രഭാഷണം, അതൊക്കെ പറഞ്ഞാൽ
1: ഉമർ മൗലവി അതേപോലെയുള്ള പ്രഗത്ഭരായ കഴിഞ്ഞു പോയ ചില പണ്ഡിതന്മാരുടെ ഒക്കെ പ്രഭാഷണം,
0: എൻ പിയുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങൾ ഒരു യാത്രയിൽ ഒരു മുജാഹിദ് ആദർശമുള്ള സുഹൃത്തൊന്നുമല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ യാത്രയിൽ സുഹൃത്തായത് കേട്ടോ, അല്ലെ സുഹൃത്തല്ല, കാരണം യാത്രയിൽ സുഹൃത്താണ്,
1: മുൻകൂട്ടി സുഹൃത്തായി പോയതല്ല,
0: അല്ല. അപ്പം യാത്രയിൽ ഇങ്ങനെ കണ്ടുമുട്ടി സംസാരം, നമ്മളൊരു വേഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇങ്ങോട്ട് സംസാരം തുടങ്ങി. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ, കണ്ണൂരുള്ള ഒരാളാണ്, അപ്പം കൂടുതലൊന്നും നമ്മുടെ പ്രസ്ഥാന ബന്ധവുമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കാതെ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ സംസാരിച്ചിങ്ങനെ പോകുന്നതിനിടയിൽ, ഉത്തരേന്ത്യയിലെ ചില സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയിൽ ഈ പണ്ഡിതന്മാരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്തെയും അന്നത്തെ പണ്ടത്തെ കാലത്തെയും ആളുകളുടെ ഒരു അന്തരം.
1: അതെ,
0: നമുക്കിന്നൊരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും ആ സൗകര്യങ്ങളെ, അത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആളുകളെ സ്വാധീനിക്കുന്ന പ്രാസംഗികരോ മറ്റൊക്കെ വളരെ കുറവാണ്. എന്നാൽ അന്നൊന്നും ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിലും വളരെ കൂടുതൽ ആളുകളെ സ്വാധീനിച്ച പ്രഭാഷകന്മാരുണ്ടായിരുന്നു എന്ന ആ ഒരു തലത്തിലേക്ക് ഇങ്ങനെ സംസാരം മാറിയപ്പോൾ അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാനൊരു ഒരു ഒരു മുസ്ലിയാർ പ്രസംഗം കേട്ടു, എൻ പി അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ വേഷവും സംസാരവും കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഞങ്ങൾ, അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആളായിട്ടാണ് തോന്നിയത്. അങ്ങനെയാണ് ആ പ്രഭാഷണം ഞാൻ മുഴുവരുന്ന് കേട്ടത് എന്നതൊരു അന്നത്തെ സി ഡി അല്ല കാസറ്റാണ്. അപ്പോൾ കാസ് ഓല അല്ലേ?
1: അതെ, VCR VCD ഒക്കെ പറയാറുണ്ട്.
0: ആ അതെ, സാധാ ഇത് ഓഡിയോ കാസറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ ശൈലിയും പാട്ടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ കേട്ടാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം മാല മൗലൂദുകളിലെ അനർത്ഥങ്ങൾ പറയുന്ന, അഥവാ അതിലെ അർത്ഥശൂന്യത പറയുന്ന ഒരു ഭാഗം എന്നെ വല്ലാതെ ഹടാതെ ആകർഷിച്ചു, എന്നെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച് കുലുക്കി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലിത് സ്ഥിരമായി എന്ത് ചെയ്യാണ്, ഖുറാൻ്റെ പകരം അല്ലെങ്കിൽ ഖുറാനോടൊപ്പം ഞങ്ങളിത് ചെയ്യാറുണ്ട്. ഖുറാനോടൊപ്പം ഞങ്ങൾ
1: ഒരുവേള ഖുറാനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ വരെ അതിനുണ്ടായിട്ടുണ്ടായിരുന്നു.
0: അത്രത്തോളം ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ. അപ്പോൾ അദ്ദേഹം സംസാരിച്ച് തുടങ്ങി ഇങ്ങനെ വന്നപ്പം അദ്ദേഹം നമ്മുടെ ആദർശ ബന്ധു അല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ യു പി ഭാഗങ്ങളിൽ പഠിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ, പിന്നെ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ പഠിച്ച ആളുകൾ കുറച്ചൊരു ഒരു അയവ് കിട്ടും. അങ്ങനെ ഒരു ആ ഒരു സമീപനമുള്ള ഒരാൾ എന്നുള്ളതുകൊണ്ടാണ് പുള്ളി നമ്മുടെ ഓപ്പണായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് എൻ പിയുടെ പ്രസംഗം. അങ്ങനെ ഞാൻ പിന്നെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാസറ്റ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം മുജാഹിദാണ് എന്നറിയാൻ പറ്റിയത്.
1: എൻ പിയെ
0: കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ കാസറ്റാണ് കിട്ടിയത്. അപ്പം പിന്നെ അദ്ദേഹം മുജാഹിദാണ് എന്നറിഞ്ഞോടുകൂടെ ഇപ്പം ഞാൻ എന്ത് ചെയ്ത് തൽക്കാലം അത് അവിടെ നിർത്തി. കാരണം വീട്ടിൽ മുജാഹിദിൻ്റെ പ്രസംഗമാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെയും ഇതിട്ട് കേൾക്കും. അങ്ങനെ പറഞ്ഞു വരുന്നത് ഈ ഒന്നാമത്തെ കാസറ്റ് ഉണ്ടല്ലോ,
1: അതായത് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വാക്കാണ് ഇപ്പോൾ പറഞ്ഞത്.
0: അതെ, അതേപോലെ ഒന്നാമത്തെ കാസറ്റ് തന്ന ഒരാളുണ്ടല്ലോ. അപ്പം അയാൾ ഇതെന്ത് ചെയ്തിട്ടില്ല, അയാൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ അയാൾ ആരാന്നുള്ള വലിയ പിടുത്തനിക്കില്ല. ഞങ്ങളൊരു പ്രോഗ്രാം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞങ്ങൾ മേശിട്ടാണ് ഇങ്ങനെ സി ഡി ഈ കാസറ്റുകൾ വിൽക്കലുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തപ്പോൾ എന്നോട് ഒരാൾ നിങ്ങളിതൊന്ന് കേട്ടു നോക്കി എന്നാണ് എടുത്ത് തന്നതാണ്. അയാളാണ് അതിൻ്റെ പൈസ കൊടുത്തത്. ഇയാൾ ആരാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിൽ പറഞ്ഞത് 100% സത്യമാണെന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷം വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള മൗലൂദ് പ്രാരായണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം നേരത്തെ അന്ന് ഞാൻ വീട്ടിൽ പോകില്ല. പുള്ളി പറയും പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അന്ന് ഞാൻ എന്ത് ചെയ്യില്ല വീട്ടിൽ പോകില്ല. അപ്പം അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കിയ മാറ്റമാണ്. അപ്പോൾ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു നന്മ നമ്മളങ്ങോട് ഷെയർ ചെയ്യുന്നതോട് കൂടെ അത് പിന്നെ അദ്ദേഹം ആർക്കൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാൻ പറ്റുള്ളൂ.
1: അതെ അതെ, ഒരു അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ അതിന്റെ എഫക്ട് ഉണ്ടല്ലോ, മക്കളിലൊക്കെ അതിന്റെ എഫക്ട് ഉണ്ടാവും,
0: മക്കളിലെന്തായാലും ഭാര്യയിലെന്തായാലും ഉണ്ടാവുമല്ലോ
1: അല്ലേ.
0: അപ്പൊ അങ്ങനെ മറ്റൊരാളിലേക്ക് ഹിദായത്തിന്റെ ഒരു വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞു, ദുനിയാവില് ഒരു ചുവന്ന ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് എന്നെ അതാണ് ഉത്തമം, അതുകൊണ്ട് അത് നടക്കട്ടെ എന്നുള്ളത് നമ്മൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറേ ടൂളുകൾ നമ്മളെ കയ്യിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഴിവിളക്ക് പോസ്റ്റർ. അത് നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സ്റ്റാറ്റസ് വെച്ചാൽ ആരൊക്കെ ഇത് കാണുന്നു എന്ന് പോലും നമ്മൾ അറിയേണ്ടതില്ല, എല്ലാവരും കാണട്ടെ അല്ലേ. അപ്പം
1: ആധുനിക കാലഘട്ടത്തിൽ നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും പക്ഷേ നന്മകളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, കൈമാറാൻ വളരെ എളുപ്പമാണ്. ആയിരങ്ങളിലേക്ക് നിമിഷ സമയം കൊണ്ട് തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള സൗകര്യങ്ങൾ കൂടിയുണ്ട്.
0: അതെ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്റർ ഇപ്പോൾ അത്രയും പറഞ്ഞത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളത് ചെയ്യണം.
1: അതെ,
0: അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ കേൾവിക്കാരെ
1: എന്ന് പറയുമ്പോൾ പീസ് റേഡിയോ അതുപോലെ തന്നെ അതെ
0: ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ പറയുന്നത് നമ്മളടക്കം. ഞാനേതായാലും ഷെയർ ചെയ്യും, നിങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ള ആ ഒരു തിരുത്തിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പോകണം എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കൊരു കാര്യം ബാക്കിയുണ്ട്, നമ്മുടെ ക്വിസിൻ്റെ ഉത്തരവും അതിൻ്റെ എന്താ പറയുക
1: വിജയികളെയും
0: നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. എന്തായാലും ഇന്നത്തെ ചോദ്യം, ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ് എന്നാണ് ചോദ്യമുണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം നമ്മൾ കൊടുത്തിരുന്നത് എ 20, ബി 30, സി 35, ഡി 25. അതിൻ്റെ ശരിയുത്തരം ഡി
1: 25.
0: 25-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. അപ്പോൾ ശരി ഉത്തരം അയച്ച ആളുകൾ ഇപ്പോൾ ഒന്ന് നേരിട്ട് ശ്വാസം വലിച്ചിട്ടുണ്ടാവും, എൻ്റെത് ശരിയാണ് അല്ലേ. അത് പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, പിന്നെ കുറേ ആളുകൾ ഇത് ചോദ്യം അയച്ച ഉടനെ അല്ലെ ഉത്തരത്തിൻ്റെ ഓപ്ഷൻ അയച്ച ഉടനെ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ ഇതൊന്ന് മൊബൈലിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാറുണ്ട്.
1: അതെ, എത്രാമത്തെ സൂറത്താണെന്നുള്ളതാ,
0: അതാണ് എൻ്റെ ഉത്തരം ശരിയാണ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പം ഉത്തരം ശരിയായവർ ഇൻഷാല്ലാ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ പേരുകൾ 13 ഉൾപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ അത് ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖുർആനിൻ്റെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാൻ എന്ന് ശരി ഉത്തരം അയച്ചവർക്ക് അവരുടെ പിന്നെ ശരിയുത്തരത്തിന് പങ്കെടുത്ത അല്ലെങ്കിൽ ശരിയുത്തരം അയച്ച 13 ആളുകളിൽ 13 ആളുകളെ ഇൻഷാല്ലാ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പേരുകൾ ഇതാ നമ്മുടെ ഡെസ്കിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കവരുടെ പേര് വായിച്ചാലോ അല്ലേ.
1: ആയിക്കോട്ടെ, ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
0: തീർച്ചയായിട്ടും ഒന്നാമത്തത് ഉമർ. സ്ഥലമില്ല, ഞാൻ നമ്മൾ നേരെ പറയാറുണ്ട് സ്ഥലം പറയണം, കേൾക്കുമ്പോൾ ഒരു കുഞ്ചിൻ കിട്ടാൻ തീർച്ചയായിട്ടും അത് വേണം. ഇത് ഏത് ഉമർ? അപ്പൊ ഒന്നുണ്ട് എല്ലാ ഉമർ, ഇതിൽ ഉത്തര അയച്ച എല്ലാ ഉമറിനും
1: അതിൽ ഒരു സന്തോഷിക്കാനാണ്. കാരണം ഇനിഷ്യൽ ഇല്ല, സ്ഥലമില്ല, ഉമർ മാത്രമേ
0: ഉള്ളൂ. ഉമർ മാത്രം.
1: ഇനിയിപ്പോ ഫോൺ നമ്പറൊക്കെ ഉണ്ട്, ഫോൺ നമ്പർ വായിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ.
0: അതെ, രണ്ടാമത്തെ ആള് അഷ്റഫ് സി പി ആണ്, എവിടുത്തുകാരനാണെന്ന് അറിയില്ല.
1: അതെ,
0: ഉമ്മു ഹബീബ തിരുവേഗപ്പുറ.
1: നാലാമത്തെ ആള് സഹദാണ്, പേരോ സ്ഥലമോ മറ്റോ കാര്യങ്ങളൊന്നുമില്ല, സഹദ് മാത്രം.
0: അഞ്ച് താഹിറ മാഹി.
1: ആറാമത്തെ ആള് സാജിദ ഷംസു കാസർഗോഡ്.
0: ഏഴ് സുരിജ കെ ആലപ്പുഴ.
1: എട്ടാമത്തെ ആള് ഫെബീന തൃക്കാക്കര അല്ലേ.
0: അതെ, സാജിദ പി എസ് പറവന്നൂർ.
1: പത്താമത്തെ ആള് സാദിഖ് മാത്തൂർ പാലക്കാട്.
0: സൗദ മുട്ടം.
1: പന്ത്രണ്ടാമത്തെ ആള് മൊയ്തീൻ കുട്ടി വേങ്ങര.
0: ഖദീജ സാലേഹ് കോപ്പം.
1: 13-ാമത്തെ ആളല്ലേ. അതെ, ഇത്രയും 13 ആളുകളെയാണ് ഇന്നത്തെ വിജയികൾ.
0: നമുക്കൊന്നുകൂടെ സ്പീഡ് അത് വായിക്കാം. ഒന്ന് ഉമർ, രണ്ട് അഷ്റഫ് സി പി, മൂന്ന് ഉമ്മു ഹബീബ തിരുവേഗപ്പുറ,
1: സഹദ്, താഹിറ മാഹി, സാജിദ ഷംസു കാസർഗോഡ്, സുരിജ കെ ആലപ്പുഴ, ഫെബീന തൃക്കാക്കര, സാജിദ പി എസ് പറവന്നൂർ, സാദിഖ് മാത്തൂർ പാലക്കാട്, സൗദ മുട്ടം.
0: അതെ, ഇതിൽ 13 ആളുകളെ മാത്രമാണ് നമ്മൾ പേര് വായിച്ചത്. അപ്പോഴെ തന്നെ ജാസ്മിൻ പൂച്ചാക്കൽ എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിജയികൾപ്പെട്ട ആളാണ്. ഉത്തരം ശരിയായാലും സിസ്റ്റം തിരഞ്ഞെടുക്കാറില്ല എന്ന ആബിദക്കാരയുടെ പരാതി നമ്മൾ വായിക്കാതിരിക്കാൻ പറ്റില്ല. സഫിയ ഇടപ്പാളും മാഷാല്ലാ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു.
1: ജമീല പൂനൂർ പറഞ്ഞിരിക്കുന്ന തുടക്കം തന്നെ പുരുഷന്മാർ വന്നല്ലോ എന്നുള്ളതാണ്, പുരുഷാധിപത്യമാണ് ഇവിടെയും കാണുന്നത്.
0: ഇന്നത്തെ പിന്നെ ലീവ്, അഥവാ മിക്കവാറും ഇന്ന് അവധി ദിവസമായതുകൊണ്ടേ കുറേ സഹോദരങ്ങൾ കേൾക്കാൻ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ മെസ്സേജുകളിലും കണ്ടത്. ജാസ്മിൻ പൂച്ചാക്കലിൻ്റെ ഉത്തരം ശരിയാണ്. ഷംസാദ് തലശ്ശേരി തെറ്റിപ്പോയി. ഒരറിവ് കിട്ടിയല്ലോ. സൗജ കുളക്കാട് എന്റെ ഉത്തരം ശരിയാണ്.
1: ആബിദ കാര എന്റെ ഉത്തരം ശരിയാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഉത്തരം ശരിയാണെന്ന്. ചിലരൊന്നും വളരെ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലും അവസരമുണ്ടായിരിക്കും.
0: എന്തായാലും 13 ആളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 10-300 ചില ആളുകൾ ശരിയുത്തരം അയച്ചാലും നമുക്കത് 13 ആളെ വായിക്കാൻ പറ്റുള്ളൂ ഇവിടെ. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ശരിയുത്തരം അയച്ചവർ എല്ലാവരും വിജയികളാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം ഇൻഷാല്ല. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, അവർ പറഞ്ഞിരിക്കുന്നത് വഴിവിളക്ക് കിട്ടിയ ഉടനെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്, ഗ്രൂപ്പുകളിൽ എല്ലാം അയക്കാറുണ്ട്. ഉത്തരം ശരിയായി, സിസ്റ്റം കാണില്ല. ജമീല വി കെ പൂനൂർ.
1: സഫിയും അത് തന്നെയാണ് പറഞ്ഞത്. തിരുവനങ്ങാടി, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുക്കുമ്പോൾ എന്നറിയില്ല എന്നുള്ളതാണ്.
0: എന്നും സ്റ്റാറ്റസും ഷെയറും ചെയ്യാറുണ്ടെന്ന് സഫിയ അടപ്പാൾ പറഞ്ഞിരിക്കുന്നു. ഉത്തരവും വിജയികളെയും പറഞ്ഞല്ലോ,
1: പറഞ്ഞില്ലല്ലോ എന്നുള്ളത് പക്ഷേ നമ്മൾ പറയുന്നതിന്
0: മുമ്പുള്ള മെസ്സേജാണ്. വിജയികളെ പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ച നേരത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ വന്ന ചോദ്യമാണ്. അസ്സലാമു അലൈക്കും, ഇന്നത്തെ വഴിവിളക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും എല്ലാം സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട് എന്നാണ്.
1: അബ്ദുൽ ഹമീദ് അടിയൂർ, മഷാല്ല, തീർച്ചയായും ഇത് പുതിയ അറിവാണ്. ഇങ്ങനെയുള്ള അറിവ് പറഞ്ഞു തരുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്.
0: പി ആർ ഫാമിലിയെ എല്ലാവർക്കും, പീസ് റേഡിയോ ഒരു മഹത്തായ കെൻസാണ്, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി.
1: പിന്നെ ഉമ്മു സൈനബ് പറഞ്ഞിരിക്കുന്നത്, അസ്സലാമു അലൈക്കും, നിങ്ങൾ രണ്ടുപേരും ഗുഡ് ആങ്കറിംഗ് ടീം, അലിജാബ വെരി യൂസ്ഫുൾ പ്രോഗ്രാം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആങ്കറിങ്ങിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞവർക്ക് അല്ലേ ശുക്രൻ, ജസാകല്ലാഹു ഖൈറ എന്നുള്ള കൂടെ പറയാണ്.
0: സുലൈഖ തിരുവാലി, മരണത്തെ നേരിൽ കാണും, മണ്ണോട് നീയും ചേരും.
1: ഇഷ്ടമാണ്,
0: ഇഷ്ടമാണ്. ആങ്കർമാർക്കും
1: പാട്ട് പാടാട്ടോ എന്നുള്ളതാണ്.
0: ഈ അവസാന സമയമായതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ ആരും ചീത്ത വിളിക്കൂല, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നും എനിക്കൊക്കെ ഒരു പാട്ട് പാടാം. പക്ഷേ
1: സഫിയ അടപ്പാൾ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ വാലി സ്റ്റുഡിയോയിലെ മിസ് അബ് നന്നായിട്ട് പാടും എന്നുള്ളതാണ്.
0: ആ, അപ്പോൾ മിസ് അബിനെയും ഷിഹാബ് ഇങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാൻ ഷിഹാബിന് അടുത്ത ജോലിയായിട്ടുണ്ട് ഇൻഷാല്ലാ.
1: അൻവർ മുട്ടിൽ, വയനാട് നിന്ന് ഷിഹാബിനോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് ഒക്കെ ഉണ്ട്. മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ തിരികെ പോകേണ്ട അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട വളരെ നിസാരന്മാരാണ് മനുഷ്യരായ നമ്മൾ. ജീവിതകാലം ജീവിക്കുന്ന സുഖമേ മാറുക, അതിലേക്ക് വഴി തെളിയിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്ന ടീം പീസ് റേഡിയോയുടെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാം അള്ളാഹു റബ്ബ് അനുഗ്രഹം നൽകട്ടെ. പ്രത്യേക റിക്വസ്റ്റ് അല്ല, പ്രാർത്ഥനയാണ്.
0: ആബിദ് വെട്ടിക്കാട്ടിരി, മണിമക്കത്തണിഞ്ഞുള്ള നൂറുള്ള, ഈ വൈറൽ ഗാനം ഒന്ന് ആലപിക്കാൻ പറയണം
1: ഷിഹാബിനോടല്ലേ.
0: ഷിഹാബിനോട്
1: പറഞ്ഞിരിക്കുന്നു. അടുത്തത് സഫിയ പറഞ്ഞിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് ആങ്കർമാറും പാടാറുണ്ട്, നിങ്ങൾക്കും പാടാമെന്നുള്ളതാണ്. നസറുള്ള സാഹിബ് ഒരു പാട്ട് പാടി കൊടുത്തത്,
0: അത് പാട്ടറിയുന്നവരാണ് പാടല്.
1: ഞങ്ങളൊരു പാട്ട് പാടും, ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും.
0: അപ്പോൾ അത് നമ്മൾ പാട്ടി,
1: നസറുള്ള സാഹിബ് നന്നായിട്ട് പാടും, പക്ഷേ
0: ഇപ്പോൾ പാടുന്നില്ല. ഐഷ കരിമ്പിൽ 6 ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, റുഖ്സാന ഹുസൈൻ ഉപ്പുകളും 6 ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, ഞാനെല്ലാം കേട്ടു എന്ന് സൗജ പാലക്കാട്.
1: ഇവിടെ സബിന പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിഹാബിനെ മാത്രം പറഞ്ഞാൽ പോരാ, ഷുക്കൂർ സുന്ദരൻ ഇവിടെ ഉണ്ട്. അതാരാണോ അല്ലേ
0: ഷുക്കൂർ
1: സുന്ദരനായ ഷുക്കൂർ ആരാ?
0: അദ്ദേഹം പാടും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊരു പിന്നെ ഷുക്കൂർ അൻസാരിയെ കുറിച്ചാണ് പറഞ്ഞത്.
1: അങ്ങനെയാണ് പറഞ്ഞല്ലേ.
0: ഉത്തരം ശരിയായി അയച്ചു, കൂടെ പേരും സ്ഥലവും ഒക്കെ ആയി, ബട്ട് സിസ്റ്റം 13-ൽ പെടുത്തിയില്ല, എന്നാലും കൂടെ ഓൺലൈനിൽ ഉണ്ട്. അൻവർ എൻ ടി മുട്ടിൽ വയനാട്. അൻവർ എൻ ടി മുട്ടിൽ വയനാട് ഇനി സിസ്റ്റം തിരഞ്ഞെടുത്താലും പേര് ഞങ്ങൾ പറയില്ല അവിടുന്ന്, കാരണം അത്രയും പ്രാവശ്യം നമ്മൾ അൻവർ എൻ ടി മുട്ടിൽ
1: വായിച്ചിട്ടുണ്ട്.
0: മാത്രമല്ല, പി ആർ ഫാമിലിയിലെ മുഴുവൻ ആളുകൾക്കും എനിക്ക് തോന്നുന്നു അൻവർ എന്ന് പറയുമ്പോഴേക്ക് എൻ ടി മുട്ടിൽ വയനാട് ബാക്കി അവർ പറയും. ആ രൂപത്തിൽ നിങ്ങളെങ്ങാനും ഉത്തരം ശരിയായി കഴിഞ്ഞാൽ സിസ്റ്റത്തെ ഞങ്ങൾ പതുക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറയും. വഴിവിളക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും സ്ഥിരമായി രണ്ട് ഫോണിലും സ്റ്റാറ്റസ് വെക്കാറുണ്ട് സാജിദ ഷംസു. അസ്സലാമു അലൈക്കും. ഉത്തരം തെറ്റി ഒരു വിഷയം പഠിക്കാനായി. അതാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തയാണത്.
1: അതാണ്
0: ഷിഹാബ് കൽപ്പറ്റ വയനാട്. എൻ്റെ ആൻസർ ശരിയാണ് ജാസ്മിൻ പുള്ളിപ്പാടം. എൻ്റെ ഉത്തരവും ശരിയായി. സിസ്റ്റം കനിഞ്ഞില്ല സീനത്ത് സി ടി ചുള്ളിയോട്. ഇന്നത്തെ സിസ്റ്റം പുതിയ ആൾക്കാർ കൊണ്ടുപോയി. അത് ശരിയാണ്, കുറേ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ വന്ന ആളുകൾ
1: ആമിനക്കാരക്കുന്നാണോ അത് പറഞ്ഞത്?
0: അതെ. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതാരാണ്?
1: ജമീല.
0: ജമീല വി കെ പൂനൂർ.
1: ജമീല സ്വന്തമായിട്ട് തന്നെ ആശംസകൾ അറിയിച്ചിരിക്കുന്നു.
0: അതെന്താ വെച്ചാൽ വിജയിച്ചിട്ടുണ്ട്. അതായത് ഉത്തരം ശരിയായ അച്ചവരെല്ലാം വിജയികളിൽ പെടും. പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിൽ 13 ആളുകളെ പെടുകയുള്ളൂ. അതിന് പ്രശ്നമാക്കണ്ട. എൻ്റെ ഉത്തരം ശരിയായി. സിസ്റ്റം പരിഗണിച്ചു. ഈ ആഴ്ച 3 പ്രാവശ്യം സിസ്റ്റം തെരഞ്ഞെടുത്തു. അൽഹംദുലില്ലാ. സാദിഖ് മറ്റത്തൂർ പാലക്കാട്. സാദിഖിൻ്റെ പേര് ഇപ്പം നിങ്ങൾ വായിച്ചോ? സാദിഖിൻ്റെ പേര് വായിച്ചിട്ടുണ്ടല്ലോ. എന്താണ് സാദിഖ് അങ്ങനെ? ആ ഉണ്ട്, സാദിഖ്. സാദിഖ് മാത്തൂറാണ്, മറ്റത്തൂർ അല്ല, മാത്തൂർ. വായിച്ചിട്ടുണ്ട്. അപ്പം 3 പ്രാവശ്യം ഞാൻ അതുകൊണ്ട് എടുത്ത് നോക്കിയത്. 3 പ്രാവശ്യമൊക്കെ ഒരാഴ്ചയിൽ തന്നെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റത്തിന് എന്റെ പേര് ഇഷ്ടമായി തുടങ്ങി എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ സാദിഖ്.
0: അത് ശരി.
1: വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റത്തിന് എന്റെ പേര് ഇഷ്ടമായി തുടങ്ങി.
0: അപ്പൊ പിന്നെ എന്തായാലും അത് പരിഗണിക്കേണ്ട തന്നെയാണ്. വർഷങ്ങളായി അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. മെസ്സേജ് കണ്ടന്റ് കേൾക്കുമ്പോൾ തന്നെ അൻവർ എൻ ടി ആണെന്ന് മനസ്സിലാവുന്നു. അമീർ ടി പറഞ്ഞത് ആരാന്ന് പറയൂ? ആരാ? അമീർ ടി ആണ്. ഇങ്ങോട്ട് രണ്ടാളും തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം അമീർ ടി എന്ന് പറയുമ്പോഴേക്കും എടത്തനാട്ടുകര എന്ന് പറയുന്ന ആളുകളും ഇവിടെ ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പം എന്തായാലും ഇൻഷാല്ലാഹ് പീസ് റേഡിയോയുടെ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ വളരെ സമൃദ്ധമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവസാന സമയം വരെ നമ്മോടൊപ്പം ചേർന്ന ഇത് ഓരോ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകളോട്, ഒപ്പം നമ്മുടെ മെസ്സേജുകൾ അയച്ച്, ഫീഡ്ബാക്കുകൾ അയച്ച് നമ്മുടെ പ്രോഗ്രാമിനെ അതിൻ്റെ ഒരു പിന്നെ ഒഴുക്കിന് ആക്കം കൂട്ടിയ ഓരോ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മോടൊപ്പം പീസ് റേഡിയോടൊപ്പം ഇനിയും ഉണ്ടാകണം എന്നുകൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ടെക്നിക്കൽ വിങ്ങിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് തൻസീലാണ്. അതോടൊപ്പം ഷിഹാബുണ്ട്, സാബിഖുണ്ട്, ഹിഷാമുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവർ കൂടെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമുകൾ ഒരു തടസ്സവുമില്ലാതെ അള്ളാഹുവിൻ്റെ തോഫീഖിനാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഇന്നത്തെ ലൈവിൻ്റെ ആങ്കറിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നസറുല്ലാ മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം
1: സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
0: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പീസ് റേഡിയോ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ നമ്മോടൊപ്പം വൈബായിട്ടുള്ള നുസാൻ രണ്ടത്താണിയുണ്ട്, കൂടെ ഞാൻ അബുൽ ഫാദിയുണ്ട്. ഏതായാലും ഇന്ന് കളറായിട്ട് നമുക്ക് നമ്മുടെ ഈ റേഡിയോ വൈബ്സിനെ ഒന്ന് കാണേണ്ടത്.
1: ഈ അബുൽ ഫാദി എന്ന് പറഞ്ഞത് നിങ്ങളെ പേര് കവർ ചെയ്യാനുള്ള മറ്റൊരു പേരായിട്ട് നിങ്ങൾ ഉപയോഗിച്ചതാണോ?
0: അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. വലിയ മക്കളെ മകനായിട്ടുള്ള ഫാദിയുടെ വാപ്പയാണ് ഞാൻ, അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് അബുൽ ഫാദി എന്നുള്ള
1: എന്തായാലും പുതിയ
0: സ്വയം സ്വീകരിച്ചതാണ്.
1: സ്വയം പ്രഖ്യാപിത രൂപത പേരാണ്. ഓക്കെ, മാഷാല്ലാ. എന്തായാലും അങ്ങനെ ഒരു പേര് മാറ്റിട്ടുണ്ട് നമ്മളെ മുസ്തഫ മാഷ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഇഷ്ടം?
0: യെസ്.
1: ഓക്കെ, അപ്പം എന്തായാലും ഇൻഷാല്ലാ നമ്മളെ വൈബില് നിങ്ങൾ വൈബായി തുടങ്ങിയോണ്ട് വൈബിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ. എന്തായാലും പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഒരു പുതിരക്ഷകരെ തേടുന്ന പാശ്ചാത്യ ലോകം എന്നുള്ള രൂപത്തിൽ എന്നുള്ളൊരു വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ സംസാരിച്ച ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും പുതിയ കാലഘട്ടത്തിൻ്റെ ചരിത്ര സംഭവങ്ങളെയും പുതിയ കാലഘട്ടത്തിലെ സമകാലീന വിഷയങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും ഒരു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസൈറ്റ് നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി വസല്ലം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ കേൾവിക്കാറി, 1980കളിൽ സോവിയറ്റ് യൂണിയൻ്റെ പതനാനന്തരം ശീത യുദ്ധാനന്തര കാലഘട്ടമെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ആ ഒരു സമയത്ത് 1993ലാണ് ലോക വ്യവസ്ഥതകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ അധികരിച്ചുകൊണ്ട് സാമുവൽ ടി ഹണ്ടിങ്ടൺ തൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ സംഘടനം എന്ന പേരിലുള്ള കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഈ കൃതിയിൽ അദ്ദേഹം ഭാവിയിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലായിരിക്കുകയില്ല എന്നും അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും എന്നൊരു പ്രവചനമാണ് നടത്തിയത്. ഇവിടെ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലുകൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നാളിതുവരെ മനുഷ്യനാർജിച്ച മഹത്വങ്ങളുടെ ആകത്തുകയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ഇനി ഉയർന്നു വരാനിരിക്കുന്നത് ഇസ്ലാമിക നാഗരികതയാണ് എന്നും അതുകൊണ്ട് തന്നെ ആ വളർച്ചയെ ഉയർച്ചയെ പ്രതിരോധിക്കേണ്ടത് പാശ്ചാത്യ ലോകത്തിൻ്റെ ബാധ്യതയാണ് എന്നും അദ്ദേഹം ആനുഷംഗികമായി പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിനൊരു വർഷം മുൻപ് 1992 ഫ്രാൻസിസ് ഫുക്കുയാമ എന്ന ജാപ്പനീസ് ചരിത്രകാരൻ അല്ലെങ്കിൽ സാമൂഹിക വിശകലന വിദഗ്ധൻ, അദ്ദേഹം പാശ്ചാത്യ ലിബറൽ ജനാധിപത്യത്തെ ചരിത്രത്തിൻ്റെ അന്തിമഘട്ടമായി വിശേഷിപ്പിക്കുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ മനുഷ്യൻ തൻ്റെ വളർച്ചയുടെ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ ഏറ്റവും ഉച്ചയിലെത്തി നിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം. ഇസ്ലാമിനെ പൊതുശത്രുവാക്കിക്കൊണ്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് ഇറാഖിനും അഫ്ഗാനിസ്ഥാനും സിറിയക്കും ഇപ്പോൾ ഗാസക്കും ലബനാനുമെല്ലാം മുകളിൽ അധിനിവേശത്തിനുള്ള ഒരു ലൈസൻസായി കൊണ്ട് പാശ്ചാത്യരും അല്ലെങ്കിൽ അമേരിക്കയും മറ്റ് ഇതര രാജ്യങ്ങളിലുമെല്ലാം ഉപയോഗിച്ചത്. എന്നാൽ തീർച്ചയായും ഇന്ന് 10-30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. യൂറോപ്പിലാകമാനം ഈ നേരത്തെ അതിശക്തമായി പ്രചാരത്തിലുണ്ടായിരുന്ന ലിബറൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനു പകരമായി യാഥാസ്ഥിതിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തീവ്ര വലതുപക്ഷത്തേക്കുള്ള ഒരു വ്യതിയാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ യൂറോപ്പിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ, വിശ്വാസങ്ങളിൽ, മനോഭാവങ്ങളിലെല്ലാം വന്നുകഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ. റൊണാൾഡ് എഫ് ഇംഗൾഹാർട്ട് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഇതിനെ അധികരിച്ചുകൊണ്ട് നടത്തിയ ചില പഠനങ്ങൾ, അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ അല്ലെങ്കിൽ ചെറിയ ചില മുദ്രാവാക്യങ്ങളെ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ ചില സൂചനകളാണ്. നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നു, അത് തിരിച്ചുപിടിക്കണം. നമ്മുടെ രാഷ്ട്രം അത് തകർന്നുകൊണ്ടിരിക്കുന്നു, അതിനെ പുനഃസൃഷ്ടിക്കണം. ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങൾ. ആരാണ് പൊതുശത്രു എന്നതിന് നമ്മുടെ സേവനങ്ങൾ കയ്യേറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാർ, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നവർ, ഇവർ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്നുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് യു എന്നിൻ്റെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറായ വോൾക്കർ ടാർക്ക് ഈ അടുത്തൊരു ദിവസം ഈ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, യൂറോപ്പിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമെല്ലാം കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. സത്യത്തിൽ യൂറോപ്പ് നാളിതുവരെ വലിയ വായിൽ പറഞ്ഞു കൊണ്ടിരുന്നൊരു കാര്യം, അവർ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നുവെന്നാണ്. മനുഷ്യത്വത്തിൻ്റെ, സഹകരണത്തിൻ്റെ, നന്മയുടെ എല്ലാം ഔന്നത്യത്തിലാണ് അവർ നിൽക്കുന്നതെന്നാണ്. മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന, അവനെ മനുഷ്യനായി ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് യൂറോപ്യന്മാർ എന്ന രീതിയിലുള്ള വളരെ പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്നുള്ള വാദം. ഇന്ന് ഈ വാദം, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ വാദം നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നവ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്. നവലിബറൽ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ തങ്ങളുടെ ഉൾക്കാമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയങ്ങളെ തിരസ്കരിക്കുകയാണ് യൂറോപ്പ് ചെയ്യുന്നത്. മറ്റൊന്ന്, സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ ലോകത്തിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമാണ് ലോകത്തിന് മുന്നേറാൻ കഴിയുക എന്ന രൂപത്തിൽ അവർ പ്രചരിപ്പിച്ച ആശയങ്ങളെ അവർ തന്നെ തിരസ്കരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. നമ്മൾ ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ലോകത്തുടനീളം ഈ യൂറോപ്യൻ ശക്തികൾ, പലപ്പോൾ യൂറോപ്പ് മാത്രമല്ല പാശ്ചാത്യ ശക്തികളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രീൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻസ്, അതിനുവേണ്ടി അവർ നടത്തുന്ന വാദമുഖങ്ങൾ, എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഇന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ്. യൂറോപ്പിന് തന്നെ അതൊരു വലിയ ബാധ്യതയായി മാറി എന്നാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇതിനെ തിരസ്കരിക്കുന്നതിലൂടെ നമ്മോട് പറയുന്നത്. എന്നിട്ട് ഇതിനെല്ലാം മുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പുരോഗമനവാദികൾ, യുക്തിവാദികൾ, ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, മനുഷ്യന് ശാസ്ത്രബോധമുണ്ടായാൽ, അല്ലെങ്കിൽ ശാസ്ത്രബോധം ഉൾക്കൊണ്ടാൽ മനുഷ്യന് മഹത്വത്തിലേക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ്. ശാസ്ത്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള, ശാസ്ത്രത്തെ ഏതാണ്ട് മതമായി ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഈ സമൂഹങ്ങളെ, ഈ രാഷ്ട്രങ്ങളെ ഇന്നെങ്ങനെയാണ് ഏറ്റവും വന്യമായ, ഏറ്റവും നികൃഷ്ടമായ, മനുഷ്യത്വരഹിതമായ ഒരു രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ, അതിനെ പുൽകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത്? വംശീയതയുടെ, ദേശീയതയുടെ, പലപ്പോഴും അന്യ ദേശക്കാരെ, അന്യമതക്കാരെ, അന്യവിഭാഗങ്ങളെ, അന്യഭാഷക്കാരെ എല്ലാം തന്നെ മനുഷ്യരല്ലാത്ത വിധം തല്ലിച്ചതയ്ക്കുവാൻ, കൊല്ലുവാൻ, അവരെ അട്ടിപ്പുറത്താക്കുവാൻ, അവരെ മറ്റൊരു തരം ജീവികളായി തന്നെ കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുവാൻ മാത്രമുള്ള ആധികാരികമായ ഒരു മനോഭാവമാറ്റം, ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. തീർച്ചയായും അവർ ആർജിച്ച സംസ്കാരത്തിൻ്റെ അന്തസത്തയില്ലായ്മയാണ് എന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ കൂടുതലായി ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ മനുഷ്യന് മഹത്വത്തിലേക്ക് നയിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ സ്വഭാവം, അടിസ്ഥാന പ്രകൃതം, വിശ്വാസങ്ങൾ, മനോഭാവം, അവൻ്റെ അവബോധങ്ങളും അഹംബോധങ്ങളും, ഇതൊന്നും സംസ്കരിക്കുവാൻ അവനിൽ മനുഷ്യത്വം, കാരുണ്യം, സഹാനുഭൂതി, സഹജീവി സ്നേഹം എന്നിവ പകരം വയ്ക്കുവാനും തന്നെ ശാസ്ത്രത്തിനോ ശാസ്ത്രാവബോധത്തിനോ ശാസ്ത്രത്തിലൂടെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടോ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മൾക്ക് ഒരു തിരിച്ചറിവായി നൽകുന്നതാണ് യൂറോപ്പിൻ്റെ ഈ പിന്മടക്കം എന്ന് നമ്മൾ മറക്കുക. കാരണം മനസ്സിലാക്കുക, വംശീയതയുടെയും ദേശീയതയുടെയൊക്കെ അക്രമോത്സുകമായ കുടുസുമുറികളിലേക്കാണ് ഇന്ന് യൂറോപ്പ് തിരിച്ചു നടക്കുന്നത്. ഇസ്ലാം വിമർശകർ എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല? നമുക്കറിയാം, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം തിരസ്കരിച്ച അടിമത്വത്തിൻ്റെ പേരു പറഞ്ഞുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ തങ്ങളുടെ വീടുകളിലേക്ക്, തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മറ്റാരും കയറി വരരുത്, വന്നാൽ തന്നെ അവർ രണ്ടാംകിട പൗരന്മാർ ആയിരിക്കണമെന്ന് വാദിക്കുന്ന ഈ പൊതുദേശീയത ഏതൊരു കാലഘട്ടത്തിൻ്റെ, ഏതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ സോഷ്യൽ സർവേ എന്ന ഒരു സർവേ നടക്കുന്നുണ്ട്. 200,000-ത്തിലധികം ആളുകൾ ഈ കാര്യത്തിൽ ഇതുവരെ ഈ സർവേയുടെ ഭാഗമായിട്ട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഈ സർവേകളിൽ കണ്ടെത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗവും വൈകല്യങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ യൂറോപ്പ് രക്ഷകരെ തേടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന വാദവുമായി, അല്ലെങ്കിൽ അത്തരം വ്യാമോഹ ചിന്തകളുമായി അവരെ സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരെ സ്വാധീനിക്കാൻ കഴിയുകയും, ഇതാണ് ഇന്ന് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ഒരുപക്ഷെ മുൻകാലത്ത് സോഷ്യലിസത്തിൻ്റെയും ലിബറൽ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഈറ്റില്ലങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വംശീയതയും ദേശീയതയും വംശ വെറിയുമെല്ലാം വളർന്നു വരുവാൻ കാരണമായിട്ടുള്ളത്. നമ്മൾക്ക് നോക്കിയാൽ കാണാം, ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യം, അത് വലതുപക്ഷത്തേക്ക് ചായുന്നു. ഹംഗറി, അത് വലതുപക്ഷത്തേക്ക് ചായുന്നു. ഗ്രീസും ഇറ്റലിയും നെതർലാൻഡും ഫിൻലാൻഡും, അങ്ങനെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഔന്നത്യങ്ങളിൽ വിരാജിച്ചിരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം ഈ ഒരു പതനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് രക്ഷകനെ തേടുന്ന യൂറോപ്പ് എന്ന ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസങ്ങളെ കൈവിട്ട, യഥാർത്ഥ നന്മകളെ കൈവിട്ട, മനുഷ്യനാവശ്യമായ അടിസ്ഥാന ധാരണകളെ, വിശ്വാസങ്ങളെ, കാഴ്ചപ്പാടുകളെ, മൂല്യങ്ങളെ എല്ലാം തിരസ്കരിച്ച ഈ പാശ്ചാത്യ ലോകം ഇന്ന് ഒരു പുതുരക്ഷകനെ തേടാൻ ശ്രമിക്കുമ്പോൾ, തീർച്ചയായും ആ പുതുരക്ഷകൻ കൈനീട്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഈ ഏറ്റവും വൈകല്യം നിറഞ്ഞ പൈശാചികമായ ആശയങ്ങളെ അവരേറ്റവും വലിയ മൂല്യങ്ങളായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇന്നത്തെ യൂറോപ്പ് തീർച്ചയായും ഒരു തിരിച്ചു നടത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിമർശനാത്മകമായി കാണുന്നവർക്ക് ഇസ്ലാം കൂടുതൽ മൂല്യബദ്ധിതമായി, കൂടുതൽ പുരോഗമനാത്മകമായി, കൂടുതൽ മനുഷ്യത്വമുള്ള, കൂടുതൽ ലോകത്തിന് ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കൂടുതൽ നന്മയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ആശയമായി ഇന്ന് തിരിച്ചറിയപ്പെടുന്നതും. ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, യൂറോപ്പ് പാശ്ചാത്യ ലോകം ഇന്ന് പുരോഗതിയുടെ ഒരു രേഖയിലല്ല, ആ മാർഗത്തിലല്ല, മറിച്ച് തിരിച്ചടികളുടെ തിരിച്ചുപോക്കിൻ്റെ ഒരു ലോകത്താണുള്ളത്. ഇവിടെ രക്ഷകനെ തേടുന്ന യൂറോപ്പിന് പിശാച്ച് രക്ഷകനായിത്തീരുന്നു എന്ന് മാത്രം. ഇസ്ലാം വീണ്ടും അജയ്യമാണ്. ഇസ്ലാം തന്നെയാണ് ലോകത്തിൻ്റെ പുരോഗമനത്തിൻ്റെ, അതിൻ്റെ മഹത്വത്തിൻ്റെ, ഔന്നത്യത്തിൻ്റെ പതാക വഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശയം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും ലോകം അത്തരമൊരു തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, നമ്മൾ പുതിയ വിഷയങ്ങൾ കേൾക്കാൻ നമുക്കൊരു ആവേശം ഉണ്ടാകും. ഏതായാലും ഇൻസൈറ്റിലൂടെ നമുക്ക് വളരെ ഉൾക്കാഴ്ച നൽകുന്ന പല വിഷയങ്ങളുമാണ് ഓരോ ദിനവും റേഡിയോ വൈബ്സിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ന് നാം കേട്ടത് പുതു രക്ഷകരെ തേടുന്ന പാശ്ചാത്യ ലോകമെന്ന വിഷയത്തിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ അവതരിപ്പിച്ച ഇൻസൈറ്റായി.
1: നമുക്കൊരു പാട്ട് കേട്ടുണ്ട്.
0: പാട്ട് ഭയങ്കര സ്ഥല കേൾക്കാൻ.
1: ഓക്കെ,
0: നമുക്ക് കേൾക്കാം
1: സ്വരത്തിലേക്ക്.
3: ഹംദും ശുക്രും നിനക്ക് മാത്രമാണ് ഹദേ നിൻ കൃപ തേടിനാ.

0: ഔ, എന്താല്ലേ പാട്ട്! ഇതൊക്കെയാണ് സ്വരം എന്ന് പറഞ്ഞാലല്ലേ. യെസ്, മാഷാല്ലാ, അടിപൊളിയായി. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്തേ നമുക്കിനി കൂടുതൽ വൈകിക്കണ്ട, നമുക്ക് വളരെ സുപ്രധാനമായൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആരോഗ്യവിചാരം.
1: ഓക്കെ, ആരോഗ്യവിചാരത്തിൽ ആൻറ്റിബയോട്ടിക് ചില തിരിച്ചറിവുകൾ. പലപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു പനി വന്നാൽ അല്ലെങ്കിൽ എന്ത് ചെറുതുണ്ടെങ്കിലും വേഗം ആൻറ്റിബയോട്ടിക്സിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനായ ആഷിഖ് ഹസൻ, ഡോക്ടർ ആഷിഖ് ഹസനുമായി കൊണ്ട് നടത്തിയ പീസ് റേഡിയോ പ്രതിനിധി കൂടിയായിട്ട് ബഹുമാന ഡോക്ടർ അബ്ദുൽ മാലിക് പി പി നടത്തിയ ആരോഗ്യ വിചാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്

0: ആൻറ്റിബയോട്ടിക് എന്ന ഒരു തരം മരുന്നിൻ്റെ കാര്യങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതരം അസുഖങ്ങളുടെ ചികിത്സക്കും വളരെ വ്യാപകമായ രീതിയിൽ തന്നെ മോഡേൺ മെഡിസിനിലെ ഒരു ചികിത്സ മരുന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് പല ധാരണകളും തെറ്റിദ്ധാരണകളും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് PVS ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആഷിഖ് ഹസൻ. പ്രിയ ഡോക്ടറെ, ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് പല രീതിയിലുള്ള ഒരു ധാരണയുമാണ് ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. തൻ്റെ അസുഖത്തിന് വേണ്ടി ഡോക്ടറെ കാണിച്ച് അതിൻ്റെ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഇല്ലേ എന്ന് ചോദിച്ച് ഡോക്ടറെ കൊണ്ട് എഴുതിച്ചു വാങ്ങുന്ന ആളുകൾ മുതൽ ഡോക്ടർ തരുന്ന കുറിപ്പടിയിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടോ എന്ന് ഭീതിയോടെ നോക്കുന്ന രോഗികൾ വരെ, ആ രണ്ട് എതിർദിശയിൽ ഇരിക്കുന്ന ആളുകളാണ് ഇന്ന് പൊതുവെ നാം കാണാറുള്ളത്. എന്താണ് ആൻറ്റിബയോട്ടിക് എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: അതായത്, ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ചയെ തടയുകയോ ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആൻറ്റിബയോട്ടിക്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ മൂലം ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സയായും ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ രോഗം വന്നതിനു ശേഷം അവ ചികിത്സിക്കാനും അപൂർവം ചില ഘട്ടങ്ങളിൽ വളരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിൽ രോഗം വരാതിരിക്കാനായും നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളെ ഉപയോഗിക്കാം. ആൻറ്റിബയോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പേരിന്റെ ഉത്ഭവം. അതായത്, സൂക്ഷ്മജീവികളുടെ ജീവനെതിരെ എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1942 ഡോക്ടർ സൽമാൻ വാക്സ്മാൻ എന്ന ജൈവശാസ്ത്രജ്ഞനാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാധിക്കുന്ന ബാക്ടീരിയ എന്ന അണുക്കളെ നശിപ്പിക്കാൻ അവ മൂലമുള്ള അണുബാധക്കെതിരെ മാത്രമാണ് ഈ ഒരു ആന്റിബയോട്ടിക് എന്നുള്ള മരുന്ന് ഉപയോഗിക്കുന്നത്.
1: ബാക്ടീരിയകൾക്കെതിരെ മാത്രമാണ് നമ്മൾ ഇത്,
0: മറ്റുള്ള സൂക്ഷ്മാണുക്കളുടെ അണുബാധയ്ക്ക് ഇത് ഉപയോഗിക്കുന്നില്ല.
1: ഇല്ല, സാധാരണയായി വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇതെല്ലാം നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ വൈറസുകൾക്കെതിരെ ആന്റിബയോട്ടിക് ഒരിക്കലും നമുക്ക് അത് ഫലപ്രദമല്ല. ചില ഫംഗസുകൾക്കും പ്രോട്ടോസോവയ്ക്കും എതിരെയുള്ള മരുന്നുകളും ഉണ്ട്, അത് ആന്റിബയോട്ടിക് എന്ന ഗണത്തിലല്ല പെടുക. മറ്റു ചില രാസവസ്തുക്കൾ നമുക്ക് അതിനെതിരെ കൊടുക്കാൻ പറ്റും.
0: ഈ ആന്റിബയോട്ടിക് എന്നുള്ള മരുന്നിലെ ഏതൊക്കെ ടൈപ്പ് മരുന്നുകളുള്ളത് എന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് സിമ്പിൾ ഭാഷയിൽ ഒന്ന് പറയാൻ പറ്റുമോ?
1: നമുക്ക് മൂന്ന് രീതിയിൽ ആന്റിബയോട്ടിക്കുകളെ തരംതിരിക്കാം. ഒന്ന്, നാച്ചുറലി ഒക്കറിങ്, അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ചില സോയിൽ ബാക്ടീരിയ അതല്ലെങ്കിൽ ഫംഗസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ, പെൻസിലിൻ, ടെട്രാസൈക്ലിൻ തുടങ്ങിയ മരുന്നുകളാണ് അവയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് കൃത്രിമമായി നിർമ്മിക്കുന്നവ, സിന്തറ്റിക് ആന്റിബയോട്ടിക്. അതിൽപ്പെടുന്ന പ്രധാനത് ക്വിനലോൺസ്, സൾഫണമൈൽസ് തുടങ്ങിയ മരുന്നുകളാണ്. മൂന്നാമത്തേത് സെമി സിന്തറ്റിക് ഉണ്ട്, അതായത് നാച്ചുറലായി കിട്ടുന്ന മരുന്നുകൾ തന്നെ ചില രാസപ്രക്രിയകൾ വഴി ചില മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില മരുന്നുകളുണ്ട്. അപ്പൊ ഇത്തരം ഇതാണ് പ്രധാനമായും മൂന്ന് തരത്തിൽ നമുക്ക് ആന്റിബയോട്ടിക്കുകളെ തിരിക്കാൻ പറ്റുന്നത്.
0: ഈ ആന്റിബയോട്ടിക് ഇന്ന് പലതരം ആന്റിബയോട്ടിക്കുകൾ നാം ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട്. പല പേരിലും പല കമ്പനിക്കാരും വർക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: അതായത്, 2000 മുമ്പ് തന്നെ രോഗപ്രതിരോധത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ചില മിശ്രിതങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ തെളിവുകളുണ്ട്. പുരാതന ഗ്രീസിലും അതുപോലെ തന്നെ ഈജിപ്തിലുമെല്ലാം സസ്യങ്ങളുടെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസുകൾ തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് രോഗത്തിൻ്റെ ചികിത്സക്കായി അവർ ഉപയോഗിച്ചിരുന്നതിന് ചില തെളിവുകളുണ്ട്. മോഡേൺ ഇറയിലേക്ക് വരുമ്പോൾ, അതായത് പുതിയ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴേക്കും, ശാസ്ത്രജ്ഞർ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അതായത്, സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിൽ ചില സൂക്ഷ്മാണുക്കൾക്ക് തന്നെ ചിലത് ചെയ്യാൻ കഴിയും എന്ന് അവർ നിരീക്ഷിക്കുകയും ആ നിരീക്ഷണം പിന്നീട് ആന്റിബയോട്ടിക്കുകളുടെ സ്വാഭാവിക കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും ചെയ്തു. ലൂയി പാസ്ചർ, ജോസഫ് ലിസ്റ്റർ, പോൾ എർലിക് തുടങ്ങിയ ചില ശാസ്ത്രജ്ഞർ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 1928 ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായി പെൻസിലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയും അവ ബാക്ടീരിയയുടെ വളർച്ചയെ തടയും എന്നുള്ളത് തിരിച്ചറിയുകയും അതിന് പെൻസിലിൻ എന്ന പേര് നൽകുകയും ചെയ്തു. അതിനുശേഷം മറ്റു പല കോമ്പൗണ്ടുകളും കണ്ടുപിടിക്കുകയും അത് രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം.
0: ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ ആന്റിബയോട്ടിക് എന്നുള്ളത് നാം ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് ഒന്നാകെ ആന്റിബയോട്ടിക് അവയർനെസ് വീക്ക്, ആന്റിബയോട്ടിക്കുകളെ കുറിച്ചൊരു അവബോധം ജനങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ആന്റിബയോട്ടിക് അവയർനെസ് വീക്ക് ആചരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് അത്തരം ഒരു ഒരാഴ്ച ആചരിക്കുന്നതുകൊണ്ട് എന്താണ് മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർ അല്ലെങ്കിൽ WHO ആയിരിക്കും ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ WHO എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒരു വീക്ക് ആചരിക്കുന്നുണ്ട്?
1: ആന്റിബയോട്ടിക് അവബോധ വാരം ഈ വർഷം നമ്മൾ ആചരിച്ചത് കഴിഞ്ഞ മാസം നവംബർ 13-19 വരെയാണ്. എല്ലാ വർഷവും ഇതുപോലെ ഒരാഴ്ച ഇത്തരത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ആന്റിബയോട്ടിക് അവബോധ വാരം ആചരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്കൊരു ഒരു വാക്കിനെ പരിചയപ്പെടാം. അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് വരുന്ന ഒരു വാക്കിനെ പരിചയപ്പെടാം. ആന്റിബയോട്ടിക്കുകളെ ചെറുക്കാനായി ബാക്ടീരിയകൾ സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
0: ബാക്ടീരിയക്കെതിരെ കൊടുക്കുന്ന മരുന്നുകൾക്ക് അവർ പ്രതിരോധം തീർക്കുക.
1: അതെ അതെ, സ്വയം പ്രതിരോധം തീർക്കുക. നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനായി ബാക്ടീരിയകൾ തന്നെ സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. കൃത്യമല്ലാത്ത അളവിലും അതിൻ്റെ ദൈർഘ്യം കൃത്യമായി കൊടുക്കാതിരിക്കുകയും വളരെ അലക്ഷ്യമായും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി ബാക്ടീരിയകൾ അവയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തും. അവരുടെ ജനിതക ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്താം, അതല്ലെങ്കിൽ ഈ ആന്റിബയോട്ടിക്കുകളെ നിർവീര്യമാക്കാനുള്ള ചില രാസവസ്തുക്കൾ അവർ സ്വയം ഉൽപ്പാദിപ്പിക്കാം തുടങ്ങിയ ചില പ്രക്രിയകളിലൂടെ ഈ ആന്റിബയോട്ടിക്കുകളെ ചെറുക്കാൻ അവർ സ്വയം പര്യാപ്തമാകുന്നു. ഇതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന ബാക്ടീരിയകളെ നമ്മൾ സൂപ്പർ ബഗ്സ് എന്ന് വിളിക്കും. ഈ സൂപ്പർ ബഗ്സ് പിന്നീട് നമ്മുടെ പ്രകൃതിയിൽ വ്യാപിക്കുകയും അവ മനുഷ്യരിലും മൃഗങ്ങളിലും മറ്റ് പല ഏരിയകളിലുമായി ഇവ വ്യാപിക്കുകയും ഇത്തരത്തിൽ വ്യാപിക്കുന്നത് വഴി വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ബോധം ഇപ്പോൾ നമുക്ക് എല്ലാവരെയും അതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇത്തരത്തിലൊരു അസുഖങ്ങൾ ഈ സൂപ്പർ ബഗ്സ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷന് നമ്മൾ സാധാരണ ആന്റിബയോട്ടിക്കുകൾ കൊടുത്താൽ അവ ഫലം കാണാതെ വരികയും രോഗം മൂർച്ഛിക്കാനുമുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത പൊതുജനങ്ങളിലേക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടേഴ്സും നഴ്സും ഫാർമസിയിലെ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ ഒരു അവബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആന്റിബയോട്ടിക് അവയർനെസ് വീക്ക് നമ്മൾ ആചരിക്കുന്നത്.
0: അപ്പോൾ ഇത്തരം ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പറഞ്ഞു, അലക്ഷ്യമായിട്ട് കൃത്യമല്ലാത്ത ഡോസിലൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്, ആരാണ് ഈ ഒരു അവസ്ഥക്ക് ഉത്തരവാദി?
1: നമുക്ക് ഈ അവസ്ഥക്ക് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്വമായിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഓരോരുത്തരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഉദാഹരണം ആന്റിബയോട്ടിക് കൊടുക്കുന്ന ഡോക്ടർമാർ, എല്ലാ അസുഖങ്ങൾക്കും ആന്റിബയോട്ടിക് ആവശ്യമില്ല എന്നുള്ളത് ഡോക്ടർമാർക്ക് പൊതുവേ അറിയാം. എങ്കിൽ കൂടിയിട്ട് നമ്മൾ വളരെ ആവശ്യമുള്ള അത്യന്താപേക്ഷിതമായ സിറ്റുവേഷനിൽ മാത്രം ആന്റിബയോട്ടിക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒന്നും ചെയ്യാനുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ രോഗനിർണയം ചെയ്യുന്നതിലുള്ള തെറ്റുകൊണ്ടും ആവാം ആന്റിബയോട്ടിക് അല്ലാതെ കൊടുക്കുന്നത്. ചിലപ്പോൾ രോഗം മൂർച്ഛിക്കും എന്നുള്ള രോഗിയുടെ പേടി കൊണ്ടോ അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ആന്റിബയോട്ടിക് എഴുതുന്നതായിട്ട് കാണാറുണ്ട്. ഒരു കാരണം അതാണ്. രണ്ട്, സ്വയം ചികിത്സയാണ്. രോഗികൾ സ്വയം തീരുമാനിക്കുന്നു എനിക്ക് ഇന്ന മരുന്ന് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിലെ മറ്റൊരു മെമ്പറിന് കൊടുത്തിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ കുറച്ചെടുത്ത് കഴിച്ച് എന്നിട്ട് ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ പോയി കാണുക. അപ്പോൾ അതിൻ്റെ ആന്റിബയോട്ടിക്കിൻ്റെ പൂർണ്ണമായ കോഴ്സ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഫാർമസിയിൽ പോയി നമുക്ക് നമ്മളുടെ രോഗലക്ഷണങ്ങൾ പറഞ്ഞ് അപ്പോൾ ഫാർമസിക്കാര് ഓക്കെ എന്നാൽ ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ആ ചോയ്സ് തെറ്റായിരിക്കും ആന്റിബയോട്ടിക്കിൻ്റെ, അവർക്ക് വേണ്ട മരുന്നായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടാവും. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനത്തിനായി വളർത്തുന്ന മൃഗങ്ങൾക്ക്, ഇപ്പോൾ കന്നുകാലികൾ, കോഴികൾ തുടങ്ങിയ അവയ്ക്ക് വളർച്ച അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം അവയിലും സൂപ്പർ ബഗ്സ് ഡെവലപ്പ് ചെയ്യുകയും ആ ബഗ്സ് നമ്മളുടെ ശരീരത്തിലോട്ട് ഓട്ടോമാറ്റിക്കലി ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുകയും ഇത് പ്രകൃതിയിൽ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തടയാനായിട്ട് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, അതായത് റെസിസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, എപ്പോഴും വൃത്തിയുള്ളതാവുക, കൈ വാഷ് ചെയ്യുക, രോഗികളെ പരിചരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭക്ഷണം പാകം ചെയ്യുന്ന വിധം, അതിലെ സൂക്ഷ്മത, അതുപോലെ തന്നെ പോഷകാഹാരങ്ങളെല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വരിക, ബാലൻസ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളതൊക്കെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബഗ്സിനെ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാനും അത് കയറിയാൽ തന്നെ ഇൻഫെക്ഷൻ ആയിട്ട് വരാതിരിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
0: ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നാം കേട്ടത്. അതായത് ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്ന ജീവൻ രക്ഷാ മരുന്നുകളായിട്ട് നാം ഉപയോഗിക്കുന്ന പല മരുന്നുകളും അലക്ഷ്യമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഒരു പ്രതിഭാസം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ആയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോക്ടർമാർ മുതൽ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടർമാരെ കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതിപ്പിക്കുന്ന രോഗികൾ മുതൽ ആവശ്യത്തിനും അനാവശ്യത്തിനും സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് ഷോപ്പിൽ പോയി ഫാർമസിസ്റ്റിനെ സോപ്പിട്ട് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങുന്ന ആളുകൾ മുതൽ ഒക്കെ ഇതിൽ പ്രതികളാണ് എന്നുള്ള ഒരു വളരെ ദുഃഖകരമായ എന്നാൽ ഒരു വേറെ രീതിയിൽ ആലോചിച്ച് രസകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾക്ക് നാം ഒരു അസുഖമായി ഒരു ഡോക്ടറത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ആൻറ്റിബയോട്ടിക് വേണോ വേണ്ട എന്നുള്ളത്. ഒരിക്കലും ഡോക്ടറെ കൊണ്ട് ആൻറ്റിബയോട്ടിക് ചോദിപ്പിച്ച് എഴുതിച്ച് വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇനി ആൻറ്റിബയോട്ടിക് എഴുതി കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനാണോ അല്ല എന്നുള്ള നമ്മളെ ഡൗട്ട് എന്ത് ചെയ്യുക, ഡോക്ടറോട് ചോദിക്കുക. ആ രീതിയിൽ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് ആവശ്യമാണെങ്കിൽ നമ്മൾ കഴിക്കുകയും ചെയ്യും, ആവശ്യമില്ലാതെ കഴിക്കാൻ വേണ്ട. ആ രീതിയിലുള്ള ഒരു വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ രോഗിക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതിനാണ് ഈ ഒരു ഡിസ്കഷനിൽ നാം ഉരുത്തിരിഞ്ഞു വന്നത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിൻ്റെ കാര്യം വളരെ സൂക്ഷിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി നാം ഈ സമയത്ത് ഓർമ്മിപ്പിക്കണം. കാരണം വൃത്തി ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും ആയ വൃത്തി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി ഒരു സമയത്ത് അടിവരായിട്ട് മനസ്സിലാക്കണം. നമുക്ക് സ്വഭാവത്തിന് അടുത്തൊരു ഭാഗത്തേക്ക് ചർച്ച പോകുമ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ ഒരു കോഴ്സായിട്ട് കഴിക്കണം എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ അഡ്യൂക്കേറ്റ് ഡോസ് കിട്ടിയിട്ടുണ്ടാവല്ലോ, കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഫാർമസിയിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങുന്ന അവസ്ഥയിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്.
2: അപ്പം
0: അങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക് എന്താണ്?
1: എന്താണെന്ന് വെച്ചാൽ ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയകൾക്കും നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ കോഴ്സ് അല്ലെങ്കിൽ ആ ദൈർഘ്യം അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില രോഗങ്ങൾ സാധാരണ നമ്മൾ കാണുന്നത് തൊണ്ടവേദന, ഒരു ഫാരിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ ഫാരിഞ്ചൈറ്റിസ് ഒക്കെ ആണെങ്കിൽ 5 മുതൽ 7 ദിവസം വരെയാണ് ആൻറ്റിബയോട്ടിക് സാധാരണ കഴിക്കേണ്ടത്. എന്നാൽ ക്ഷയരോഗം പോലെ ഒരു അസുഖമാണെങ്കിൽ അത് 6 മാസം മുതൽ 9 മാസം വരെ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആൻറ്റിബയോട്ടിക് കോഴ്സാണ്. അത് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര ദൈർഘ്യത്തിൽ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത്. അതായത് ആ ശാസ്ത്രീയമായി നമ്മളത് പഠിക്കുമ്പോൾ പൂർണ്ണമായും ഈ അണുക്കളെ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും അതിനുശേഷം രണ്ടാമത് ഈ അണുബാധ ശരീരത്തിൽ വരാതിരിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര കാലം, എത്ര ഡ്യൂറേഷൻ, എത്ര ഡോസിൽ ഈ മരുന്ന് കഴിക്കണം എന്നെല്ലാം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രോഗത്തിന് ഒരു ഡോക്ടർ ഡോസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ആ രോഗിയുടെ ഉത്തരവാദിത്വമാണ്. പൂർണ്ണമായിട്ടും അത് രോഗി കഴിച്ചു എന്ന് ഉറപ്പാക്കേണ്ടത് ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം വീണ്ടും വരികയാണ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ പ്രശ്നം വരും. ഈ അണുക്കൾ ആ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത് രോഗം, സെയിം രോഗം വീണ്ടും വരും. അപ്പോൾ വീണ്ടും പുതിയൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. മൂന്നാമത് വന്ന രോഗം പൂർണ്ണമായും മാറിപ്പോകുന്നില്ലെങ്കിൽ രണ്ടാമത് വരുന്നതിനേക്കാളും കൂടുതൽ ശക്തിയായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കണമെന്നും വളരെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം.
0: പലപ്പോഴും ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന ചില ഒരു അസുഖമായിട്ട് വന്നു, അണുബാധയായിട്ട് വന്നു, അപ്പോൾ അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് അതിലുണ്ടെങ്കിൽ ഈ അസുഖം ഒന്നും കുറയുമ്പോൾ, കുറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ രോഗി ചികിത്സ സ്വയം നിർത്തുന്നു. എല്ലാം കുറഞ്ഞല്ലോ, ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്വയം നിർത്തുന്നു. അത് വളരെ അപകടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്. ഇനി മറ്റൊരു കാര്യം അന്വേഷിക്കാനുള്ളത്, ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിയുള്ളത് പല അസുഖങ്ങളിലെയും അവസാനത്തെ ഒരു സ്റ്റെപ്പാണ്. ചെറിയ ചെറിയ ഡോസിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടൊന്നും കുറയാത്ത അസുഖങ്ങൾക്കാണ് ആൻറ്റിബയോട്ടിക് എന്നുള്ള ഒരു ഡോസ് കൂടിയ മരുന്ന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് വളരെ ഡോസ് കൂടിയ മരുന്നായതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും, കിഡ്നിയും ലിവറൊക്കെ നശിച്ചു പോകും എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും പലരും ചോദിക്കാം. ഞാൻ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ സൂചിപ്പിച്ചല്ല, ആൻറ്റിബയോട്ടിക് ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഡോക്ടറെ എന്നുള്ള ഭീതിയോടുകൂടി ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അതാണ്. ഇത് കഴിക്കുമ്പോഴേക്ക് ലിവറും കിഡ്നിയൊക്കെ അടിച്ചു പോകും എന്നുള്ള ഒരു ചിന്തന എന്താണ് ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ
1: എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് ആണെങ്കിലും ആൻറ്റിബയോട്ടിക് അല്ലാത്ത മരുന്നുകളാണെങ്കിലും ഒക്കെ അതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഓരോ മരുന്നിൻ്റെയും സൈഡ് എഫക്റ്റുകൾ, അത് കൊടുത്താൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നം രോഗിക്ക് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാം. അപ്പം രോഗിയുടെ അസുഖം എന്താണെന്നും അതിന് ഏറ്റവും സേഫായിട്ടുള്ള മരുന്നിൻ്റെ ചോയ്സ് എന്താണെന്നുള്ളതും ഡോക്ടർ തീരുമാനിക്കുകയും എന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ് സാധാരണ പതിവ്. അത് കൊടുത്തതിന് ശേഷം ഡോക്ടർ ആ രോഗിയെ ഒബ്സർവ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഇതിൻ്റെ നോൺ സൈഡ് എഫക്റ്റുകൾ വല്ലതും വരുന്നുണ്ടോ എന്നറിയാനായിട്ട് പേഷ്യൻറ്റിനെ തന്നെ നോക്കിയിട്ട് തിരിച്ചറിയാൻ ഡോക്ടറിന് പറ്റും. അതല്ലെങ്കിൽ ചില വളരെ സിമ്പിളായിട്ടുള്ള രക്തപരിശോധനകളിലൂടെ ഇതിന് സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും അതിന് പ്രതിമാർഗം ഉടനെ തന്നെ നിർദ്ദേശിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഡോസ് കൂടിയ മരുന്ന് അതല്ലെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക് എന്നുള്ള ധാരണ ശരിയല്ല. ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണ വളരെ മൈൽഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. സീരിയസ് ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് കൊടുക്കാൻ ശക്തമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, ചെറുക്കാൻ ജീവൻ രക്ഷ എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് എഫക്റ്റുകൾ നമ്മൾ ഉണ്ടാവുന്നത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല ഓരോ രോഗികളും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ഈ ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുക. ഒട്ടുമിക്ക ആൻറ്റിബയോട്ടിക്കുകൾക്കും ചെറിയ ചെറിയ വളരെ മിനിമം ലഘുവായിട്ടുള്ള ചില സൈഡ് എഫക്റ്റുകൾ മാത്രമേ കാണാറുള്ളൂ. ചെറിയ വയറിളക്കം, അലർജി, മേൽ തൊലിപ്പുറമേയുള്ള ചൊറിച്ചിൽ, വേദന തുടങ്ങിയ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതിന് ഡോക്ടർ ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വന്നാൽ ഭയപ്പെടേണ്ടതില്ല എന്നും താൽക്കാലികം മാത്രമാണെന്നുള്ള റീഅഷുറൻസോട് കൂടിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറെ പോയി കാണുകയും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും.
0: ഓക്കെ, അപ്പോൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ഗുണം അത് ആ മരുന്നുകൾ കൊടുത്താൽ ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ നാം ഉപയോഗിക്കാറുള്ളൂ അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. നമ്മളൊരു രോഗിയെ കാണുമ്പോൾ തന്നെ ഈ മരുന്നുകൾ ആ രോഗിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു തുടങ്ങുന്നത്. അതൊരു ജീവൻ രക്ഷാർത്ഥം ആയിട്ടുള്ള മരുന്നായിട്ടുമാണ് സാധാരണ അത് കൊടുക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുകയും ആ രോഗം പൂർണ്ണമായും മാറുകയും ചെയ്യണമെങ്കിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് കൊടുത്തേ തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നോക്കുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഗുണമാണ് ഒരുപാട് ഒരുപാട് കൂടുതലാണ്. സൈഡ് എഫക്റ്റുകൾ വളരെ മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനുകളിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിൻ്റെ റോള് ചെറുതൊന്നുമല്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ രോഗിയുടെ ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളരെ കുറവുള്ള ആളുകളിൽ ഈവൻ ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ പോലും അത് പിന്നീട് കൂടുകയും സീരിയസ് ആവുകയും സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാനും ഈ ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും.
0: ഓക്കെ, അപ്പോൾ വളരെ സുപ്രധാനമായ ചില പോയിന്റുകളാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ ഒരു അവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് അത്യാവശ്യമായി നാം കൊടുക്കുന്ന മരുന്നാണ്. എന്നാൽ അതിൻ്റെ പലപ്പോഴും അതിൻ്റെ ദുരുപയോഗം കാരണം പല ഭവിഷ്യത്തുകളും ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇതൊരു മുന്നോട്ട് പോക്കിന് തടസ്സമാവുന്ന രീതിയിൽ ഉള്ളൊരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാതെ നോക്കാൻ കൂടുതൽ എന്തൊക്കെ സജഷനാണ് താങ്കൾക്ക് നൽകാനുള്ളത്?
1: നമുക്ക് ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം, ഇപ്പോൾ നമ്മൾ ഇന്ത്യ അല്ലാതെ മറ്റ് പല രാജ്യങ്ങളിലും, ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഒക്കെ ഒരു ആൻറ്റിബയോട്ടിക് പോളിസി ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ അങ്ങനെ ഒരു പോളിസി, ആക്ഷൻ പ്ലാനൊക്കെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയറിൻ്റെ കീഴിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. അതിൽ ഒന്ന്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ തടയാൻ പറ്റും നമുക്ക്. അതായത് ഫാർമസിയിൽ പോയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഡോക്ടറുടെ കുറിപ്പില്ലാതെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ചില പോളിസീസ് ഉണ്ടാക്കാം. രണ്ട്, ഡോക്ടർമാർ തന്നെ ആൻറ്റിബയോട്ടിക് എഴുതുന്നതിൻ്റെ യൂസും അത് ആവശ്യമുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില മാർഗ്ഗങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഓഡിറ്റ് ഉണ്ടാവും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചതിൻ്റെ ഹോസ്പിറ്റലിലും മറ്റ് നഴ്സിംഗ് കെയറുകളിലെല്ലാം ഒരു ഓഡിറ്റ് നടത്തി എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക് കൊടുത്തത്. അപ്പം പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തെ തടയാനും അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമാണോ അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാനും, രണ്ട്, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പല സ്റ്റേജുകളിൽ നിന്നും അത് തടയാനൊക്കെ ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനേക്കാളും ഒക്കെ ഉപരി നാം തന്നെ സ്വയം അതിന് തയ്യാറാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അത് കൊടുക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ നമ്മളത് തിരിച്ചറിയണം. ഇതിനൊരു വലിയ വിപത്ത് ഈവൻ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന പല ആന്റിബയോട്ടിക്കുകളും ഇത്തരം സൂപ്പർ ബോക്സ് ഡെവലപ്പ് ചെയ്യാനും അത് കാരണമുള്ള ഇൻഫെക്ഷൻ വളരെ അപകടം പിടിച്ചതാവാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമ്മളത് ഡോക്ടർ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഡോക്ടർ തന്നെ അത് നിർദ്ദേശം അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പേടിയൊന്നും കൂടാതെ തന്നെ നമ്മൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുക. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഉള്ളത് മറ്റുള്ളവർക്കും ഈ അറിവ് നമ്മൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്.
0: വളരെ നന്ദിയുണ്ട്. നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു അറിവാണ് ഇന്ന് ആരോഗ്യചരിത്രത്തിൽ നാം ശ്രവിച്ചത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന കോഴിക്കോട് PVS ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആഷിഖ് ഹസന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ ഉപകാരപ്രദമായ വിഭവങ്ങളുമായി ഇൻഷാല്ലാ തുടർന്നും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്.
2: മാഷാല്ലാ, ആരോഗ്യചാരം കേട്ടപ്പോൾ ഒരു കാര്യം ഒന്നും കൂടി എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എഴുതുന്ന ആൻറ്റിബയോട്ടിക് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ 6 ദിവസമോ ഒരു കോഴ്സായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ മരുന്ന് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അസുഖം വരുമ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ മരുന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് പോയിട്ട് ഈ മരുന്ന് ചോദിക്കും. പക്ഷെ അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ അവർ പറയും ഇത് ആൻറ്റിബയോട്ടിക് രീതിയിൽ തരാൻ കഴിയില്ല, അത് ഓരോ സമയത്തേക്ക് ആ ഇതിനനുസരിച്ച് രോഗത്തിനനുസരിച്ച് ഡോസ് ചെയ്തെന്നാണ്. അതേ ഡോസ് പിന്നെ നമുക്ക് തരാൻ കഴിയില്ല, അത് ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറിനെ തരണമെന്ന് പറയും. അത് വലിയൊരു പിന്നെ സന്ദേശം തന്നെയാണ്. ചില ആളുകളൊക്കെ അങ്ങനെ വേടിച്ച് കുടിച്ചിട്ട് അവസാനം കിട്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
3: ഇനി നമുക്കൊരു പ്രാർത്ഥനാ പഠനത്തിലേക്ക് പോകാം. പ്രാർത്ഥനാ പഠനത്തിനുള്ള പഠിക്കാൻ പോകുന്നത് ഇഹപര അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥനയാണ്.
2: അബ്ദുല്ലാ മൊഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്
3: പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആവേശപൂർവ്വം അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് നന്ദി പ്രകടിപ്പിക്കുവാനുമുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചില പ്രാർത്ഥന എന്നോണം ചില ആയത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഖസസിൻ്റെ 70-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കാം. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. ഇതിൻ്റെ അർത്ഥം അവനാണ് യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു, അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. ഈ ലോകത്തും പരലോകത്തും അവനാകുന്നു സർവസ്തുതിയും, അവനാണ് പരമമായ വിധികർത്തൃത്വവും. പ്രാർത്ഥന ആവർത്തിക്കാം. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. വഹുവല്ലാഹു വഹുവല്ലാഹു وهو الله لا اله الا هو وهو الله لا اله الا هو له الحمد له الحمد وهو الله لا اله الا هو له الحمد وهو الله لا اله الا هو له الحمد وهو الله لا اله الا هو له الحمد في الاولى والاخره في الاولى والاخره في الاولى والاخره وهو الله لا اله الا هو له الحمد في الاولى والاخره وهو الله لا اله الا هو ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറതി വലഹുൽ ഹുക്മ് വലഹുൽ ഹുക്മ് വലഹുൽ ഹുക്മ് വലഹുൽ ഹുക്മ് വഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറതി വലഹുൽ ഹുക്മ് وهو الله لا إله إلا هو له الحمد في الأولى والآخرة له الحمد في الأولى والآخرة وله الحكم ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. ഈയൊരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വേറെയും ചില പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ അവൻ്റെ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ നല്ലൊരു പ്രാർത്ഥന പഠിച്ചു. എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥന പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. അതും നമ്മളിങ്ങനെ ചൊല്ലി കൂടെ ചൊല്ലി പഠിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠന സെഷൻ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.
3: ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന പഠിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പ്രാർത്ഥന പഠിക്കാൻ പഠിച്ചു
2: പറ്റിയിട്ടുണ്ടാവും
3: അല്ലേ? ഒരു ദിവസത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ചൊല്ലേണ്ട എത്ര പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളൊന്ന് ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചുക. ഇപ്പോൾ ഒരുപാട് ചെറിയ കുത്തൈബകളുണ്ട്, ചെറിയ കുത്തൈബ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ. കുത്തൈബ പറഞ്ഞ ചെറിയ പുസ്തകങ്ങളാണല്ലോ. അപ്പോൾ ചെറു പുസ്തകങ്ങൾ, ആ ചെറു പുസ്തകങ്ങൾ, അതേപോലെ തന്നെ ചെറിയ പാംഫ്ലെറ്റുകൾ. ഇപ്പോൾ ഒന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നീളത്തിലുള്ള സാധനമുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ റിങ് ചെയ്ത് കണ്ടപ്പോൾ ചെറിയ പ്രാർത്ഥനകൾ വരുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ കാർഡുകൾ. അപ്പോൾ അസ്മാഉൽ ഹുസനയുടെ ഒരു കാർഡുണ്ട്, സദസ്യം അറിയാം. അല്ലാതെ 99 നാമം ചെറിയ ഒരു ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ചെറിയ ബോർഡായിട്ട് അതിൽ ആ പേരുകൾ റിങ് വെക്കുന്നുണ്ട്. അതേപോലെ ചെറിയ പ്രാർത്ഥനകളുടെ സാധനങ്ങളുണ്ട്. നമ്മൾ ലൈഫിൽ നമ്മൾ കൊണ്ടടക്കേണ്ടത് കുറേ സാധനങ്ങൾ, അതൊക്കെ മീൻസ് കൊണ്ടടക്കുക വെച്ചാൽ അത് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധനങ്ങളാണ്. പക്ഷെ വേറൊരു സാധനമുണ്ട്, അത് നമ്മളെല്ലാവരുടെ ഫോണിലുള്ള സാധനമാണ്. പറയാൻ പറ്റുമോ? അതെ, നമ്മുടെ ജമീൽ ആപ്പിൽ പ്രാർത്ഥന പഠനം നടത്താനുള്ള അധികാരികളുണ്ട്. അത് ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു സെൽഫ് ഇവാലുവേഷനുള്ള സിസ്റ്റം പോയിന്റ് വൈലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് ഒരു കൃത്യമായ ഒരു അടുക്കും ചിട്ടയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
2: കൊണ്ടുപോകാൻ പറ്റും,
3: കൊണ്ടുപോകാൻ പറ്റും.
2: ഈ പ്രാർത്ഥനാ പഠനത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, ഇത് ഡെയിലി എഴുതി വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രോതാക്കളൊന്ന് ഒന്ന് പ്രതികരിക്കണം. അതായത് ഓരോ ദിവസവും എഴുതി വെച്ചുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ സംവിധാനങ്ങളിൽ ആ എഴുതി പഠിക്കുമ്പോൾ നേരെ തലച്ചോർക്ക് കയറും. അത് ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ എഴുതി പഠിക്കുന്നത് നമ്മൾ മനസ്സ് കയറുമല്ലോ. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഭക്ഷണം ഐറ്റോ ഇതൈറ്റൊന്നും മേടിച്ചു കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ കുത്തൈബ അല്ലെങ്കിൽ ഈ ചെറിയ ഈ പിന്നെ അള്ളാഹുവിൻ്റെ പേരുകളെ കുറിച്ചുള്ള സംഭവം, അത് ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഒരു കിട്ടലേക്ക്. ഇന്ന് പൊതുവെ ഈ സമ്മാനങ്ങൾ കൊടുക്കൽ ഇല്ലല്ലോ, ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നത്? അപ്പോൾ നമുക്കൊരു ഒരു നേട്ടം കിട്ടിയ ഒരാൾ, അയാളെങ്ങനെ സമ്മാനം കൊടുക്കുന്നത്? അയാൾ ഒരാൾ ഓരോ ഹോട്ടലിൽ കണ കൊണ്ടുപോകും, ഭക്ഷണം കഴിപ്പിക്കും അല്ലേ. പക്ഷെ അവിടെ ചിലവാക്കുന്ന 500-ഉം 1000-ഉം ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു 4 വളരെ ചെറിയ പൈസക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ എത്ര സന്തോഷകരമായിരിക്കും.
3: ഈ ഗിഫ്റ്റ് ബന്ധപ്പെട്ട സംഭവം അനുഭവം പറയാം. എൻ്റെ കസിന് അൽഹംദുലില്ലാഹ് ചെറുപ്രായത്തിൽ തന്നെ മാഷാ നല്ല നല്ല പഠിത്തവും നല്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടൊരു കുട്ടിയാണ്. അവള് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 5-ാം ക്ലാസ്സിൽ റാങ്ക് ഉണ്ടായിരുന്നു, ഫസ്റ്റോ സെക്കൻഡോ റാങ്ക് ഉണ്ടായിരുന്നു. 7-ാം ക്ലാസ്സിൽ അന്ന് 7-ാം ക്ലാസ്സിലാണ് പൊതുവെ 7-ാം ക്ലാസ്സിൽ 3rd റാങ്കോ 2nd റാങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് SSC എത്തിയപ്പോൾ ഫുൾ A+ ഉണ്ടായിരുന്നു. +2 അത്യാവശ്യം നല്ല ഫുൾ A+ നല്ല മാർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റിന് പോയി, റിപ്പീറ്റിൽ നല്ല റാങ്ക് കൊണ്ടിട്ട് പാസ്. അപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പുറത്ത് വേറെ ഈ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് മാഷാ അല്ലാ. അപ്പോൾ അതുപോലെ നല്ല ഒരു മറ്റേ എക്സ്ട്രാ കരിക്കുലർ സയൻസ് ഫെയർ അങ്ങനത്തെ പങ്കെടുത്തതിൽ വേറെയും ക്വിസിലൊക്കെ പങ്കെടുത്ത് ഒക്കെ പങ്കെടുത്തല്ല അപ്പൊ ഓരോ സമയം കിട്ടുമ്പോഴും ഈ ഷീൽഡാണല്ലോ കിട്ടുക, ഷീൽഡ് ആണ് നമുക്ക്. അതെ, അപ്പൊ തമാശക്കിന്റെ വല്യമ്മ പറഞ്ഞേ, ഇജ്ജ് കൊടുത്തിട്ടുള്ള ഈ മരപ്പലക വെച്ച് വെക്കാനുള്ള അലമാറോടെ ഫുള്ളായിക്കണി, വേറെ വല്ലതും തരാൻ പറയാ. അപ്പൊ ഉപകാരമുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോ എന്താ സാറ് വിട്ടു പോയപ്പോ ഒരു ഷെൽഫ്, ഒരു ഒരു ഷെൽഫ് മൊത്തം അവളുടെ ഷീൽഡുകളാണ് വെക്കുന്നത്. അപ്പോ വലിയ തമാശക്ക് പറഞ്ഞാണ് ഇവിടെ നീങ്ങി വെക്കാൻ സ്ഥലമില്ല, ഈ വേറെ വല്ലതും തരാൻ പറയുന്നില്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഉപകാരമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെച്ചതാണ്. ഉപയോഗിക്കുകയും ചെയ്യാം, എന്ത് ചെയ്യാം, ഒരുപാട് ഉപകാരങ്ങൾ നടത്താനും പറ്റും. അതിന് എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനമാണ് എന്ത്, ഇതേപോലെയുള്ള പ്രാർത്ഥന പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കാനുള്ളത്.
2: എന്താറിയോ, ഈ സമ്മാനങ്ങളൊക്കെ വിഷയം പറയുമ്പോഴേ ഓരോ ഘട്ടത്തിലാണ് സമ്മാനം കിട്ടുക. ഇതൊക്കെ പാട് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു സാധനം കൊടുക്കേനി അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ സമ്മാനങ്ങൾക്കും പകരം ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമൊക്കെ ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഷീൽഡാണെങ്കിലും ഇനി എന്ത് വുഡിൻ്റെ സംഗതികളാണെങ്കിലും ഓർമ്മകളും സന്തോഷങ്ങളും അത് വലുതാണ്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ജീവിതത്തിലൊരു പ്രയാസഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ചില കഴിഞ്ഞ ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഓർക്കാൻ ഈ ഈ ഗിഫ്റ്റുകളാണ് നമുക്ക് ഏറെ അല്ലേ കാരണമാവുക. അപ്പോൾ അതൊക്കെ സന്തോഷം കൂടെയാണ്. പിന്നെ കുട്ടികൾക്ക് മാതൃകയാണല്ലോ, കുട്ടികൾക്ക് ഭാവിയിൽ കാണിച്ചു കൊടുക്കാമല്ലോ, ഇതൊക്കെ നിങ്ങളെ ഉമ്മച്ചി ഞാൻ അല്ലേ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെ ഇപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കാതാ നേടിയതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു അഭിമാനം, അന്തസ്സിനിക്കും അങ്ങനെ കാണണം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ഏതായാലും ഇൻഷാല്ലാ ഒരു പ്രാർത്ഥനാ പഠനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇഹ വരാനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ മുസ്ലിം വണ്ടൂരിൻ്റെ പ്രാർത്ഥനാ പഠനം നമുക്ക് കിട്ട് കഴിഞ്ഞത്.
3: ഇനി നമ്മൾ പോകുന്നത് പൂമരത്താണിലേക്കാണ്. തൗഹീദിൻ്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ അബ്ദുസലാം വിട്ടിയുടെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ നമ്മൾ പല വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരോടൊപ്പം ഒത്തുചേരുന്ന ഒരു വൈജ്ഞാനികവും അതുപോലെ തന്നെ ആസ്വാദനകരവുമായിട്ടുള്ള ഒരു സമയമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരാണ് ചേരുന്നത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ അമീൻ വി, അതുപോലെ തന്നെ ഹാസിക് ബിൻ ഹബീബ് അർഷ്, ഈ മൂന്ന് കൂട്ടുകാരാണ് ഇന്ന് പൂമരത്തണ്ണിൽ നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടണം. അതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ നമുക്ക് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അർഷ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എട്ടേല്. അർഷിൻ്റെ വീട് എവിടെയാ?
6: മാവൂര്.
5: മാവൂര്. ഇപ്പം ഗ്രീൻ വാലി സ്കൂളിൽ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നത്. പിന്നെ അമീൻ എത്രാം ക്ലാസ്സിൽ
7: പഠിക്കുന്നു?
5: വീട് എവിടെയാ?
7: വീട് കണ്ണൂർ.
5: കണ്ണൂരാണ്. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ഹോസ്റ്റലിലാണ് അല്ലേ. ആ ഇനി ഹാസിഖ് ബിൻ ഹബീബ്.
8: ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
5: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. വീട് എവിടെയാ ഹാസിഖിൻ്റെ?
8: എരഞ്ഞിമാവ്.
5: എരഞ്ഞിമാവ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ സുഖമായിട്ട് പോകണം അല്ലേ?
7: അൽഹംദുലില്ലാഹ്.
5: അപ്പോൾ നമ്മൾ ഇന്ന് പൂമരത്തണലിൽ, പൂമരത്തണലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തണലിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും കൂടി ചർച്ച ചെയ്യാറുള്ളത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇന്ന് പൂമരത്തണലിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? തൗഹീദിൻ്റെ പ്രാധാന്യം. അമീനെ, അപ്പോൾ നമുക്ക് തൗഹീദിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് തൗഹീദ്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും?
7: തൗഹീദ് നമ്മളെ സൃഷ്ടിച്ചതന്നെ നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആയത്തിൻ്റെ മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹു എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലേ അതെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
5: അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യനെ ജിന്നുകളെ അല്ല സൃഷ്ടിച്ചിട്ടില്ല അല്ലേ. ആ
7: അപ്പം തൗഹീദ് ഉണ്ടെങ്കിലുള്ള നമ്മളെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുക, അത് നമ്മളെ അടിത്തറയാണ്, നമ്മുടെ ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്.
5: നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അതായത് തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ കുറിച്ച് നമുക്ക് ഈ പൂമരത്തണ്ണിൽ ഒന്ന് പറയാൻ തോന്നുന്നല്ലേ. എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞു?
7: സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം.
5: സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെയാണ്, അതാണ്. അപ്പം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് തൗഹീദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ലേ ആസിക്കെ?
8: അതെ.
6: എന്താണ് രണ്ടാമത്തെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താ നമ്മൾ പറയാം, ഹാസിക് എന്ന് പറയാം, രണ്ടാമത്തെ ഒരു ഒരു പ്രാധാന്യം എന്താണ്?
8: തൗഹീദിന്റെ ശുദ്ധ പ്രകൃതി.
6: എന്താണ്
8: തൗഹീദിന്റെ
6: തൗഹീദാണ് ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്? തൗഹീദാണ് ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാസിക് പറയാൻ പറ്റും.
8: അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്.
6: ആ എന്താണ് അമീൻ പറയ്?
7: അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് തൗഹീദിലായിക്കൊണ്ട് തന്നെയാണ്. പിന്നെ അവർ മതം മാറി വരുന്നത് അവരുടെ മാതാപിതാക്കള് അവരെ പ്രകൃതി,
6: അതായത് മനുഷ്യനൊക്കെ ജനിക്കുന്നത് ഈ തൗഹീദിൽ തന്നെയാണ് അല്ലേ, ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. കാരണം നമ്മുടെ ആത്മാവിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോ, എല്ലാ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോഴും അല്ലാഹു ഒരു കാര്യം എല്ലാവരോടും ചോദിക്കേണ്ട, ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ, മനുഷ്യനായി പിറന്നുപോയവരും പിറക്കാനിരിക്കുന്നവരും ഇപ്പം ജീവിക്കുന്നവരുമായ എല്ലാവരുടെ ആത്മാവിനെ ആദനബിനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ആത്മാവിനോടൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട്, എന്ത് അലസ്തു പിറപ്പിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ആത്മാവും സമ്മതിച്ചിട്ടുണ്ട് അതേന്ന്. പിന്നെ അതാത് സമയങ്ങളിൽ ആ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അല്ലാഹു ആത്മാവിനെ കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനായി ജനിക്കുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്,
7: ജനിക്കുന്നത്.
6: ജനിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടാവുക അമീനെ? അതായത് ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം ഒന്ന്,
7: അതിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമസ് ഔ യുമജ്ജിഹസാനിഹി കമാ തുൻതജു അൽഹി البهيمة بهيمة جمعا هل تحسون فيها من جدعاء ابم ഏതൊരു കുഞ്ഞും ശുദ്ധപ്രകൃതിയോട് കൂടി അല്ലാതെ ജനിക്കുന്നില്ല, എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവനാക്കുന്നു അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ അതിൽ കാതു മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിക്കും.
6: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു അല്ലേ, അപ്പോ പിന്നെ ആ പ്രസവ വേളയിൽ, അപ്പൊ അതിലൊന്നുമില്ല, പിന്നീട് അതിനുശേഷം വല്ല മാറ്റങ്ങൾ, പിന്നീട് കാതിനും ക്ലിപ്പൊക്കെ ഇടും പിന്നീട് മനുഷ്യനെ. അപ്പൊ ജനിക്കുന്ന സമയത്തൊന്നും, അപ്പൊ ജനിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരും എന്തുപോലെയാണ്, എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്. അവിടെ പടച്ചോൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പടച്ചോനുണ്ട്. പിന്നെ അവർ ജനിച്ചത് മജൂസിയുടെ വീട്ടിലാണോ ക്രിസ്ത്യാനിയുടെ വീട്ടിലാണോ യഹൂദിയുടെ വീട്ടിലാണോ, അപ്പോൾ അവരതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശുദ്ധ പ്രകൃതി ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പടച്ചവനിലേക്ക്, അവൻ്റെ ഉള്ളിൽ ആ ഒരൊറ്റ പടച്ചവനെ അവിടെ ഉള്ളൂ, പിന്നെ പല പടച്ചവനായിട്ട് മാറുന്നതൊക്കെ പിന്നെയാണ് അല്ലേ. എല്ലാവരും ഉള്ളിൽ ഒരൊറ്റ ദൈവമാണ്, ഒരു സൃഷ്ടാവാണുള്ളത്. ഇസ്ലാം ശരിക്കും ആ സൃഷ്ടാവിലേക്കാണ് ആരെ വിളിക്കുന്നത്? ജനങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ നേരത്തെ ഒരു ആയത്ത് ഓതിയല്ലോ, അതിനു വേണ്ടിയിട്ടല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചില്ല. അപ്പൊ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത അല്ലേ. അതെങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുക? അല്ലാഹുക്ക് മാത്രം ചെയ്തുകൊണ്ട് അല്ലേ. ശരി, ഇനി വേറെ ഏതെങ്കിലും ഈ തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയിക്കുന്ന വേറെ അതിന്റെ ഒരു പോയിന്റ്സുകൾ വേറെ ആരാ പറയാം? അള്ളാഹുമായിട്ടുള്ള മനുഷ്യന്റെ ഒരു കരാറ്. ആ കരാറ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ് ആ കരാറ്? ജനിക്കുന്ന സമയത്ത് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ആത്മാവിനോട് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതേ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കരാറെടുത്തിട്ടാ വന്നത്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ആ പടച്ചോനില്ല, എന്നിട്ട് ആ പടച്ചോനെ വിട്ടിട്ട് വേറെ പടച്ചോനിലേക്ക് പോവാ, അല്ലെങ്കിൽ വേറെ വേറെ ആൾ പടച്ചോനാണെന്ന് പറയാ, അതാ കരാറിന്റെ ഒരു ലംഘനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അല്ലാഹു ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് അമീനെ വേറെ എന്തെങ്കിലും ഒരു ഒരു വചനം ഇതുമായി ബന്ധപ്പെട്ട്, ഈ കരാറുമായി ബന്ധപ്പെട്ട്, ആ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയുണ്ടോ, അതിലെന്തെങ്കിലും ഉണ്ടോ?
7: يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء
6: എന്താണ് അതിന്റെ
7: ആശയം? ഐഹിക ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അക്രമകാരികളെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും ചെയ്യും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു.
6: ഇവിടെ ബിൽ ഖൗലി സാബിത്ത് എന്ന് പറഞ്ഞല്ലോ അല്ലേ, ആ ആയത്തിൽ പറഞ്ഞല്ലോ. എന്താണ് ഖൗലി സാബിത്ത് എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അർത്ഥം എന്തായിരിക്കും വരിക? സുസ്ഥിരമായ വാക്ക് എന്ന് പറഞ്ഞു. സുസ്ഥിരമായ വാക്ക് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്താണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച ഈ സുസ്ഥിരമായ വാക്ക് എന്ന് പറഞ്ഞത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ഉറപ്പിച്ചു നിർത്തും മുഅ്മിനീങ്ങളെ സുസ്ഥിരമായൊരു വാക്ക് കൊണ്ട് ഉറപ്പി. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അപ്പം ആ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ് മനുഷ്യനെ. അതിന്ന് പിടുത്തം വിട്ടാൽ മനുഷ്യൻ തെറ്റിപ്പോയി അല്ലേ. അപ്പൊ അതൊരു പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ഏതാ പറയാം?
7: ദൈവിക മതത്തിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്.
6: ആ ശരിക്കുള്ള ദൈവികമായ മതം, ആ മതത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് ഇസ്ലാം ദൈവിക മതമാണ്. ആ ഇസ്ലാമിന്റെ ബേസ് എന്താ? തൗഹീദാണ്. ഇത് അറിയിക്കുന്ന ആയത്തുകളെ ഏതാ ആർക്കും പറയാൻ
7: പറ്റുമോ? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹു ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, അതിനുവേണ്ടി അള്ളാഹു ദൂതരെ ഓരോ സമുദായത്തിൽ
6: അയച്ചിട്ടുണ്ട്.
7: എല്ലാ
9: സമുദായത്തിലേക്കും നിയോഗിച്ചു.
7: ഇപ്പം അവര് ബഹുദൈവ ആരാധകരേക്കും, അപ്പം അതിനെ മാറ്റി നിർത്തി ലാലാള പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു ദൂതരെ നിയോഗിച്ചാണ്
6: നിയോഗിച്ച്. ഹാസിക്ക് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കണ്ടായില്ല എന്തെങ്കിലും എന്ന് പറയുമ്പോ?
8: ഓരോ സമുദായത്തിലും പല പല ആരാധനകളായിരിക്കും,
6: വ്യത്യസ്ത ആരാധന ആളുകൾ പിഴച്ചു. അപ്പൊ ആദനബി വന്നപ്പോ ഓക്കെ ആയിരുന്നു, പിന്നെ കൊറേ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു?
8: വിഗ്രഹങ്ങൾ
6: ആരാധിക്കുന്ന ഇടത്തേക്ക് എത്തി. അങ്ങനെ
8: അങ്ങനെ
6: അങ്ങനെ
8: അങ്ങനെ അള്ളാഹു ദൂതരെ അയച്ചു ഓരോ സമുദായത്തിലേക്കും.
6: ആ എന്നിട്ട് ആ ദൂതരിലൂടെ ഈ സത്യം തൗഹീദ് അവരെ പഠിപ്പിക്കാൻ അല്ലേ. ആദ്യമായി അങ്ങനെ വന്നതാണ് നൂഹ് നബി, ആദ നബിക്ക് ശേഷം അല്ലേ.
7: അവര് വലിയ ആൾക്കാരെ, അവര് വലിയ ഇതിന്റെ വന്നിട്ട് വലിയ പ്രത്യേകത ഉണ്ട്, അവരെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക ആരാധിക്കുക അങ്ങനെ ചെയ്യുമായിരുന്നു.
9: അവരിൽ നിന്ന് ബർക്കത്ത് ലഭിക്കും.
6: അപ്പൊ അങ്ങനെ വിചാരിച്ച ആളുകളോട് അല്ലാ തഅബ്ദു ലേ ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലോ നബിമാരെ അയച്ചിട്ടുള്ളത്. അപ്പൊ തൗഹീദിന് അതിൻ്റെ ഒരു പ്രാധാന്യമാണ്. തൗഹീദ് ഇല്ലാതെ ഒരു നബിനെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. മറ്റൊരു പ്രാധാന്യം എന്തായിരിക്കും?
8: ഐക്യത്തിനുള്ള മാനദണ്ഡം.
6: ഐക്യത്തിനുള്ള മാനദണ്ഡം. അപ്പൊ ഐക്യം എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകൾ, മനുഷ്യരൊക്കെ വിവിധ ആളുകളായിട്ട് മാറുമ്പോൾ എല്ലാവർക്കും ഒന്നിക്കാനുള്ള മാനദണ്ഡം ഏതാ? അർഷ എന്താ അത് ഒന്ന് ഉദ്ദേശിക്കുന്നത്? ഐക്യത്തിനുള്ള മാനദണ്ഡം പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? ആസിക്കോ അമീന പറയാൻ പറ്റുമോ എന്താ ഈ ഐക്യത്തിനുള്ള മാനദണ്ഡം?
7: അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മതൻ വാഹിദത്തിൻ വാന റബ്ബുക്കും ഫഅബ്ദൂൻ. മനുഷ്യരെ, തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാൻ നിങ്ങളുടെ രക്ഷിതാവും, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ.
6: ഒറ്റ സമൂഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ സമൂഹത്തിന്റെ പടച്ചോനെ ആരാധിക്കുമ്പോ അപ്പൊ അവിടെ ഐക്യം ഉണ്ടാവുന്നത്. അല്ലെങ്കിലോ ഓരോരുത്തർക്കും ഓരോ റബ്ബായി, അപ്പൊ അനൈക്യമായി. സാക്ഷാൽ റബ്ബ് എല്ലാവരെയും പടച്ചോനാണ്. ആ പടച്ച റബ്ബിനെ, എല്ലാവരെയും പടച്ച റബ്ബിനെ എല്ലാവരും ആരാധിക്കും. എന്തായി മാറി? ഐക്യമായി, ഒന്നായി. അപ്പൊ ഒറ്റ സമൂഹമായി. പക്ഷേ ആ റബ്ബിനെ ആരാധിക്കാതെ കുറച്ചാൾക്കാർ ആ റബ്ബിനെ, കുറച്ചാൾക്കാർ വേറെ അള്ള പടച്ച പടപ്പുകൾ ആരാധിക്കും. എന്തായി? ഭിന്നിപ്പായി അല്ലേ. അപ്പൊ ഐക്യത്തിന്റെ, അതെ അതെ. അപ്പൊ ഷിർക്കാവും. പിന്നെ മറ്റൊരു പോയിന്റ് എന്താ ഇതില് തൗഹീദിന്റെ പ്രാധാന്യം?
7: നന്മകൾ സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം. തൗഹീദ് ഉണ്ടെങ്കിലുള്ള മാത്രമേ നമ്മളെ കർമ്മങ്ങളും ചെയ്യുന്നത്
6: സ്വീകരിക്കുള്ളൂ. അയ്യോ, തൗഹീദ് ഇല്ലാത്ത കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹു
7: സ്വീകരിക്കൂല.
6: ലൈൻ അശ്റഖ്ത ലയഹ്ബത്തന്ന അമലുക വല തകൂന മിന മിനൽ ഖാസിരീൻ വല തകൂന മിനൽ ഖാസിരീൻ. ഇത് നബിയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നബിയുടെ കർമ്മങ്ങളൊക്കെ
7: പൊളിഞ്ഞു.
6: അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ആരുണ്ടാവണം? പടച്ചോ മാത്രാവണം. ഇയ്യാക്കനഅബ്ദു വയ്യാക്കനസ് അള്ളാഹിനോട് മാത്രം ആരാധിക്ക, അള്ളാഹിനോട് മാത്രം സഹായം തേടുക. അപ്പൊ നമ്മളെല്ലാ സഹായ തേട്ടത്തിന്റെയും നമ്മള് ഒരു പടച്ചോനോട് തേടുന്ന പോലെ വേറൊരാളോട് തേടാൻ പറ്റുമോ?
9: ഇല്ല.
6: പടച്ചോനോട് പറയുന്ന പോലെ വേറൊരാളോട് പറയാൻ പറ്റുമോ?
9: ഇല്ല.
6: അത് സാധാരണ നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നയം തീർന്ന പോലെയാണോ? അല്ലല്ലോ,
7: അല്ല.
6: പടച്ചവനോട് എന്ത് നമ്മൾ പറയുന്നോ അത് ഒരാളോടും വേറെ സൃഷ്ടികളോട് പറയാൻ പാടില്ല. പടച്ചവൻ്റെ പടപ്പുകളോടതില്ല. അപ്പം സഹായം തേട്ടും പ്രാർത്ഥന ഉള്ളതിനോട് മാത്രമേ ആകൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ മറ്റൊരു ഉദാഹരണം, മറ്റൊരു ഒരു ഐക്യ ആഡ് ചെയ്യാൻ പറ്റി വേറൊരു കാര്യം എന്തായിരിക്കും?
7: തൗഹീദിനെ സംബന്ധിച്ചാണ് ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യുക.
6: ഖബറിൽ ആദ്യം മരിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് അല്ലേ, അത് അത് നിശ്ചയിക്കുന്ന തന്നെ ഖബറിൽ ആദ്യത്തെ ചോദ്യം കൊണ്ടാണ്. എന്തായിരിക്കും ആസിക്ക ആ ചോദ്യം? അല്ല, എന്തായിരിക്കും ഖബറിലെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം?
7: എന്തായിരിക്കും?
6: നിന്റെ റബ്ബാരാണ്. അപ്പൊ തൗഹീദ് ഇല്ലാത്തവൻ എന്തായിരിക്കും? ഉത്തരം പറയാൻ വിട്ടോ?
7: കിട്ടുമോ?
6: ഒരാൾക്ക് ഏർഷെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം പറയാൻ കഴിയുള്ളൂ. അപ്പൊ അവൻ മൻ റബ്ബു ചോദിച്ചപ്പോ അവരെന്താ പറയാ? റബ്ബാര റബ്ബി അള്ളാന്ന് പറയും. എന്റെ റബ്ബാരാ? അള്ളാഹു ആണെന്ന് പറയും അല്ലേ. അതൊന്ന്. പിന്നെ മറ്റൊരു, അപ്പൊ അത് പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു ഖബറിലെ ഒന്നാമത്തെ ചോദ്യം. അത് തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള പിന്നെന്തായിരിക്കും പോയിന്റ്?
7: സ്വർഗപ്രവേശത്തിനും നരകമോചനത്തിനുള്ള മാനദണ്ഡം.
6: ഒരാൾ സ്വർഗത്തിൽ പോവാനും നരകത്തിൽ പോകാനും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ തൗഹീദുണ്ടോ? എന്നോ എന്താണ്? തൗഹീദില്ലേ? നരകത്തിലേക്ക്. ഇനി ഒരാളുടെ ഇപ്പോൾ നമ്മുടെ മീസാന് അള്ള തൂക്കിയിട്ട് അത് കനം തൂക്കുമ്പോൾ തിന്മ തൂങ്ങി, പക്ഷെ അതിൽ ശിർക്കില്ല, വേറെ കുറെ തിന്മകളുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യും? നരകത്തിൽ പോയാലും ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കാരണം എന്താണ്? ഈ ഒരു കടുകുമണിന്റെ അത്ര ഈമാന് തൗഹീദ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾക്ക് അയാൾക്ക് അവസാനം രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ശിക്ഷ അനുഭവിച്ചിട്ടാണെങ്കിലും. അല്ലാത്തവനോ? കാലാകാലം തന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് എന്താവണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി മാറണം. എന്നാ അവന് സ്വർഗത്തിൽ പോകും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ മരിക്കുമ്പോ പറയാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറണം. ഇത് ശരിക്ക് എന്താണ്, ഇതിൽ അവസാനത്തെ ഒരു പോയിന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ?
7: സൃഷ്ടികളിൽ നിന്ന് അല്ലാഹുവിന് കിട്ടേണ്ട അവകാശമാണ് തൗഹീദ്.
6: അതെ, നമ്മളെടുത്തുനിന്ന് അള്ളാഹ്ക്ക് കിട്ടേണ്ട അവകാശമാണ് എന്ത്? തൗഹീദ്. അപ്പൊ അള്ളാഹു നമുക്ക് തരേണ്ട അവകാശമാണ് എന്ത്? സ്വർഗം. അപ്പൊ തൗഹീദ് ഉണ്ടെങ്കിൽ എന്തായി? സ്വർഗം ഉണ്ടായി. ഈ തൗഹീദ് നശിപ്പിക്കാൻ പിശാച് എന്ത് ചെയ്യുന്നു? ഉറുമ്പരിച്ച് വരുമ്പോ ആരെയും കാണൂ എന്നതുപോലെ ശിർക്ക് അരിച്ചു വരും. അത് ഏതൊക്കെ രൂപത്തിലോ പടച്ചവനിലുള്ള വിശ്വാസത്തെ കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആരെ വിശ്വസിക്കാനോ, ആളുകളെ വിശ്വസിക്കാനോ, ആളുകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ തുടങ്ങും. പടച്ചവൻ അവിടെ ഉണ്ടാവില്ല, അവിടെ പകരം ആ ഇന്നയാളുടെ അടുത്ത് പോയാൽ മതി, അയാൾ രക്ഷപ്പെടുത്തും, ഇന്നയാൾ രക്ഷപ്പെടുത്തും. പടച്ചവന്റെ മനസ്സിലില്ലാതെയാവും അല്ലേ. അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവുമ്പോൾ പടച്ചവനോട് പറഞ്ഞതിൽ ആറെ വിഷമത്തോടു കൂടി ആരോട് പറയാൻ തുടങ്ങും?
7: സൃഷ്ടികളോട്.
6: അതിലിപ്പോ ഒരു ഉദാഹരണം ആരാ നമുക്ക് പറയാം? നമ്മളെ നാട്ടിൽ സാധാരണ സംഭവിക്കണം എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ സാധാരണ ഈ തൗഹീദ് നഷ്ടപ്പെട്ടു വരുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളെ നാട്ടിൽ ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന തൗഹീദിന് വിരുദ്ധം, തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം,
9: വിഗ്രഹങ്ങൾ
6: ആരാധിക്കുന്ന
7: ഷെയ്ഖന്മാര്,
6: അതുപോലെ തന്നെ ബീവിമാര്, തങ്ങന്മാര്, ബദ്രീങ്ങളും ബദ്രീ ശുഹദാക്കളുടെ പേരിൽ, ഉഹുദ് ശുഹദാക്കളുടെ പേരിൽ, നബിയുടെ പേരിൽ ഒക്കെ വിളിച്ച് പ്രാർത്ഥനകൾ നടക്കുന്നു, അവർ രക്ഷപ്പെടുത്തുന്നു വിചാരിക്കുന്നു, അവരല്ലാഹു കാണുന്ന പോലെ കാണുന്നു
7: വിശ്വസിക്കുന്നു.
6: ആ ഒരു രൂപം വരും. നബിയിൽ നമ്മൾ വിശ്വസിക്കണം, പക്ഷേ നബിയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നബിയെ ആദരിക്കണം, പക്ഷെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മുഅ്ജിസത്തുണ്ട്, പക്ഷെ നബിക്ക് എല്ലാം കാണാൻ പറ്റുമോ? പറ്റൂല. നബിക്ക് അല്ല എന്താ അറിയിച്ചു കൊടുത്തു, അത് കഴിയും. എന്നാ നബി സാധാരണ ഒരു മനുഷ്യനാണ്? അല്ല, നബി വഹി കിട്ടിയ റസൂലാണ്. അള്ളാഹു പലതും നബിക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പം നബിക്ക് അതറിയും. നബി മഅസൂമാണ്. അപ്പം അങ്ങനെ നബിയുടെ മൂജിത്വം, ഔലിയാക്കന്മാരുടെ മൂജിത്വം അല്ല കറാമത്തുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തൗഹീദിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം നമുക്ക് ഈ ഒരു പിന്നെ ഇനി എന്തെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഏകദേശമായി എല്ലാ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൂടെ ഈ തൗഹീദിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആർഷ് മുഹമ്മദ്, ഹാസിഖ് ബിൻ ഹബീബ്. നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കിൽ പുതിയ വിഷയങ്ങളുമായിട്ട് കുറച്ചുകൂടി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന വിഷയങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുമിച്ച് കൂടാം. അവസാനിപ്പിച്ചാലോ
2: മാഷാല്ല. പൂമരത്തണലിൽ എന്ന പ്രോഗ്രാം വളരെ ഹൃദ്യമാണ്, കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. വളരെ സുന്ദരമായി തൗഹീദിൻ്റെ പ്രാധാന്യത്തെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുത്ത ഒരു സംസാരമായിരുന്നു.

0: ഏതായാലും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് റേഡിയോ വൈവ്സിൽ നമുക്കറിയാം വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്രാഹമായി അല്ലെങ്കിൽ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് അസ്മാൽ ഹുസ്ന.
1: അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് പ്രകാശമേകുന്നവൻ എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് വിശേഷണം, ഗുണവിശേഷണമാണ് പ്രകാശമേകുന്നവൻ. അപ്പോൾ അതിലേക്കുള്ള ആ നാമത്തെക്കുറിച്ചുള്ള സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ അന്നൂർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ അന്നൂർ എന്ന നാമം, അത് വേറെ രൂപത്തിലും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. നൂറു സമാവാത്തി വൽ അർദ്, അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന പേരാണ് ഉള്ളത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും. അന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, അള്ളാഹു വെളിച്ചമേകുന്നവനാണ്. അള്ളാഹുവിന് പ്രകാശമുണ്ട്. അള്ളാഹു പ്രകാശത്തിലൂടെ വിശ്വാസികളെ നയിക്കുന്നു. പ്രകാശം നൽകുന്നവൻ, പ്രകാശമുള്ളവൻ, പ്രകാശം കനിയുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകാശമെന്നത് സന്മാർഗം എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹിദായത്ത് നൽകുന്നവൻ എന്നതും അന്നൂർ എന്നതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗത്ത് പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാത്തി വൽ അർദ് വമൻ ഫീഹിന്ന. അല്ലാഹുവെ, നിനക്കാണ് സർവസ്തുതിയും, നീ ആകാശഭൂമികളും അതിലുള്ളതിൻ്റെയും

നമ്മെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് ചെയ്ത നന്മകളും തിന്മകളും കണക്കാക്കുന്ന, തൂക്കി നോക്കുന്ന, നീതി നടപ്പിലാക്കുന്ന ഒരു ലോകമുണ്ട്. വിചാരണ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകാശമായി കൊണ്ട് അവിടെ ഹാജറാകും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു സുമറിലെ 69-ാമത്തെ ആയത്ത് ആ വിഷയം നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ആ ഭൂമി മഹ്ശറ വൻസഭ അത് പ്രകാശപൂരിതമായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ആയത്തിൻ്റെ ബാക്കി പറയുന്നത്. വഉദി അൽ കിതാബ്, ആ ഗ്രന്ഥം, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് കൊണ്ടുവരപ്പെടും. വജീ അബിൻ നബീന വശുഹദ, ശുഹദാക്കളും നബിമാരും ഹാജറാകുന്ന ഒരു സന്ദർഭം. വഖുലിയ ബൈനഹും ബിൽ ഹഖി, സത്യം കൊണ്ട് നീതി കൊണ്ട് അവിടെ വിധിക്കപ്പെടും. വഹും ലാ യുളമൂൻ, അവർ അക്രമിക്കപ്പെടുകയില്ല, അവർ അനീതി കാണിക്കുകയില്ല, അനീതിക്ക് വിധേയമാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നീതി നടപ്പിലാകുന്ന ആ വേളയിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ഇരുട്ട് നിറഞ്ഞ ആ സ്ഥലം അത് പ്രകാശപൂരിതമാകും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നൂറുണ്ട്, പ്രകാശമുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു ഖൽഖഹു ഫീ ളുൽമതിൻ, അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ഇരുട്ടിലായിക്കൊണ്ടാണ്. എന്നിട്ട് ഫഅൽഖ അലൈഹിം മിൻ നൂരിഹി, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രകാശം അവരിലേക്ക് ഇട്ടുകൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ അസാബഹു മിൻ ദാലിക നൂർ ഇഹ്തദ, ഇനി ആർക്കാണോ ആ വെളിച്ചം ലഭിച്ചത് അവരാണ് സന്മാർഗം ലഭിച്ചത്, അവർക്ക് സന്മാർഗം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ നൂർ ഇട്ടുകൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഹിദായത്താണ്. അതുകൊണ്ടാണ് ആർക്കാണോ ആ നൂർ ലഭിച്ചത്, ആ വെളിച്ചം ലഭിച്ചത്, അവൻ ഇഹ്തദ, അവൻ സന്മാർഗം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഹദീസിൻ്റെ ബാക്കി പറഞ്ഞു, വമൻ അഖ്താ, ഇനി ആർക്കെങ്കിലും ആ ഒരു നൂറ് ലഭിച്ചിട്ടില്ല എങ്കിൽ, വമൻ അഖ്തഅഹു വല്ല, അവൻ വഴിപിഴച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഉദ്ദേശം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അള്ളാഹുവിൻ്റെ നൂറ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് ഹിദായത്താണ്. അപ്പോൾ ഹിദായത്തേകുന്നവൻ എന്ന അർത്ഥവും അന്നൂർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ മാത്രമേ ഹിദായത്തിലാക്കുകയുള്ളൂ. മയ്യഹ്ദില്ലാഹു ബിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, സന്മാർഗം ലഭിക്കുകയുള്ളൂ. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ അബൂ ത്വാലിബിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഹിദായത്ത് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സത്യം മനസ്സിലാക്കിയിട്ട് പോലും ഹിദായത്ത് സ്വീകരിക്കാതെ, ലാ ഇലാഹ ഇല്ലല്ല പറയാതെ, അള്ളാഹുവിൻ്റെ ആ ഒരു ഹിദായത്ത് അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത് കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ഹിദായത്തേകുന്നവനാണ് എന്ന അർത്ഥവും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ആ ഖുർആനും നൂറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വഅൻസൽന ഇലൈക്കും നൂറൻ മുബീന, വ്യക്തമായ പ്രകാശമാണ് നിങ്ങളിലേക്ക് ഇറക്കി നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും നൂറ് എന്ന് പറഞ്ഞാൽ വഴി തെളിയിച്ചു കാണിച്ചു നൽകുന്നത്, ഇരുട്ടത്ത് തപ്പിത്തടയാതെ വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആൻ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇരുട്ടിൽ തപ്പാതെ വെളിച്ചത്തിൽ പ്രകാശപൂരിതമായ അവസ്ഥയിൽ നിങ്ങൾക്ക് നടന്നു മുന്നോട്ടു പോകാം എന്നതാണ് ഈ ആയത്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹു നൂറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ

0: ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് അത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അല്ലാഹു. വിശ്വാസികളുടെ വലിയാണ് അല്ലാഹു. ഇപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷാപ്രയോഗമാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുക എന്നതാണ്. ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ്. അപ്പോൾ ദുർമാർഗത്തിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നവനാണ് അല്ലാഹു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അല്ലാഹു. ഈ രൂപത്തിൽ അല്ലാഹു അന്നൂറാണ്. അവൻ പ്രകാശമേകുന്നവനാണ്. അവൻ ഹിദായത്ത് നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വമൻ യജഅലില്ലാഹു ലഹു നൂറൻ, ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു തആല നൂറ് പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചത്, ഫമാ ലഹു മിൻ നൂരിൻ, അവനല്ലാതെ ആ പ്രകാശം ലഭിക്കുകയില്ല. അല്ലാഹു പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രകാശം ലഭിക്കും, അതല്ലാത്തവർക്ക് പ്രകാശം ലഭിക്കുകയില്ല. അതായത് ഹിദായത്ത് ലഭിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ അവന് ഹിദായത്ത് ലഭിക്കും, സന്മാർഗം ലഭിക്കും, അല്ലാത്തവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല. അപ്പോൾ അല്ലാഹു നൂറ് നൽകുന്നവനാണ്. അല്ലാഹു അന്നൂറാണ്. മാത്രമല്ല യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശം നൽകുമെന്നാണ്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അല്ലാഹു നൂറാണ്. അവൻ നൂറേകുന്നവനാണ്. അവന് നൂറുണ്ട്. അവൻ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ, താങ്കൾ അല്ലാഹുവിനെ കണ്ടിട്ടില്ലേ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു നൽകുക. അപ്പോൾ ഈ ചോദ്യം എന്തായാലും പ്രസക്തമാണ്. പ്രവാചകൻ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്, ആകാശലോകത്തേക്ക് പോയിട്ടുണ്ട്, അല്ലാഹുവുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന നിലക്കാണ് ചോദിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, നൂറുൻ അന്നാ അറ, അല്ലാഹു നൂറാണ്, എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ലാഹുവും അടിമകളും തമ്മിൽ ഈ ലോകത്ത് ഒരു പ്രകാശത്താലുള്ള മറയുണ്ട്. ആ മറ നീക്കുന്നത് നാളെ സ്വർഗത്തിലാണ്. എല്ലാ അടിമകളും വിശ്വാസികളായ നന്മകൾ ചെയ്ത സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫയക്ഷിഫുൽ ഹിജാബ്, അടിമയും ഉടമയും തമ്മിലുള്ള അതിനിടയിലുള്ള ആ ഒരു മറയെ അല്ലാഹു നീക്കുമെന്നാണ്. അതാണ് വിശ്വാസികൾക്ക്, സ്വർഗനിവാസികൾക്ക് ഏറ്റവും വലിയ മനോഹരമായ അനുഭൂതിയെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ നൂറുള്ളവൻ അല്ലാഹുവാണ്, നൂറേകുന്നവൻ അല്ലാഹുവാണ്, ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്, ഹിദായത്ത് തടഞ്ഞു വയ്ക്കുന്നവനും അല്ലാഹുവാണ്. ആ നൂറ് ലഭിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ നൂറ് ലഭിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തും നൂറ് ലഭിക്കും, പ്രകാശം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, ഇർഫഉ റുഊസക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ശറ വൻസബയിൽ ആളുകളെ വിളിച്ചുകൊണ്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തുക. ഫയർഫഊന റുഊസഹും, ആ സമയത്ത് തലകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ നിൽക്കും. എന്നിട്ട് അവിടെ നടക്കുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു നൽകുന്നു, ഫയുതീഹിം നൂറഹും അലാ ഖദ്രി അഅ്മാലിഹിം, അവർ ചെയ്ത നന്മകൾക്കനുസരിച്ചു കൊണ്ടുള്ള തോതിനനുസരിച്ചു കൊണ്ട് അവർക്ക് നൂറ് നൽകപ്പെടും എന്നാണ്. നാളെ പരലോകത്ത് നൂറ് പ്രകാശം നൽകും. അല്ലാഹു നൂറ് നൽകുന്നവനാണ്. അവൻ ആ പ്രകാശം നൽകും. അവർ എത്രയാണോ നന്മ ചെയ്തത് അതിനനുസരിച്ച് അവർക്ക് പ്രകാശം ലഭിക്കും. ചില ആളുകൾ വലിയ പർവ്വതക്കണക്കിന് സമാനമായ പ്രകാശവുമായി അവർ മുന്നോട്ടു പോകും. ചില ആളുകൾക്ക് ഈത്തപ്പനയുടെ അത്രയുള്ള പ്രകാശം ലഭിക്കും എന്നാണ്. ചില ആളുകൾക്ക് അവരുടെ കാലിൻ്റെ വിരലിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരല്പം പ്രകാശം ലഭിക്കും എന്നാണ്. അത് ചിലപ്പോൾ അണഞ്ഞുപോകും. അപ്പോൾ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസികളായ ആളുകൾ സിറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പ്രകാശവുമായി കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. കപട വിശ്വാസികൾ, വിശ്വാസികളുടെ ആ പ്രകാശത്തിൻ്റെ നിഴലിനാൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസികൾ പോവുകയും കപട വിശ്വാസികൾ ആ സിറാത്തിൽ നാശമടയുകയും ചെയ്യുന്ന നരകത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു നൽകുന്ന നൂറ് പ്രകാശം അത് നമുക്ക് ഉപകാരപ്പെടും. ആ നൂറ് ലഭിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത്തരത്തിൽ കപടവിശ്വാസികളായ ആളുകൾ അവർ നാശമടയുന്നത് കാണുന്ന സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റബ്ബന അത്മിം ലന നൂറന ഫഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകണം, വഴിയിൽ കെടുത്തിക്കളയരുത്. അള്ളാഹു, നീ ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർത്തീകരിച്ചു തരണം, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസികൾ ആ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു നൂറേകുന്നവനാണ്. അതാണ് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവൻ്റെ ആ നൂറ് വിശ്വാസികൾക്ക്, അടിമകൾക്ക് നൽകിയാൽ മാത്രമേ അവർക്ക് ഇരുലോക വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നൂറ് ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശം നമുക്ക് ലഭിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. വുദുവെടുക്കുക. നാളെ പരലോകത്ത് വുദുവിൻ്റെ അടയാളങ്ങൾ പ്രകാശമായി കാണും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം വുദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഖൽബി നൂറ, അല്ലാഹു നീ എൻ്റെ ഹൃദയത്തിന് പ്രകാശം നൽകണമേ. ഒഫി സംഇ നൂറ, എൻ്റെ കേൾവിക്ക് നീ പ്രകാശം നൽകണമേ. ഒഫി ബസരി നൂറ, എൻ്റെ കാഴ്ചയിലും നീ പ്രകാശം നൽകണമേ. വ അൻ യമീനി നൂറ വ അൻ ഷിമാലി നൂറ, എൻ്റെ ഇടതിലും വലതിലും. വ ഫൗഖി നൂറ വ തഹ്തി നൂറ, എൻ്റെ മുകളിലും താഴെയും എൻ്റെ ഖൽഫിലും പുറകിലും മുന്നിലും എല്ലായിടത്തും നീ പ്രകാശം നൽകണമേ. വ ജഅൽലി നൂറ, എന്നെ നീ പ്രകാശപൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു അന്നൂർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവൻ പ്രകാശം നൽകുന്നവനാണ്, ഹിദായത്ത് നൽകുന്നവനാണ്, അവൻ പ്രകാശമുള്ളവനുമാണ്. അല്ലാഹു അടിമയും ഉടമയ്ക്കും ഇടയിലുള്ള ഒരു മറയെന്നത് പ്രകാശത്താൽ ഉള്ള മറയാണ്. അവനെ ഈ ലോകത്ത് നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കാത്തത്രയുമുള്ള പ്രകാശത്താൽ, നൂറിനാൽ മറയിട്ട് വച്ചിട്ടുണ്ട് എന്നതാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അന്നൂർ എന്ന് പഠിക്കുമ്പോൾ ആ അല്ലാഹുവിൻ്റെ നൂറ് നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കേണ്ടത്. ആ നൂറ് നേടിയെടുത്താൽ മാത്രമേ, ആ പ്രകാശം ലഭിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അസ്മാൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. ദറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരത്തിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ നാമമായ പ്രകാശമേകുന്നവൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ

0: ഇനി നമ്മൾ പ്രവേശിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്താലോ, കുട്ടികൾ കടന്നുറങ്ങുമ്പോളേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു സാധനമാണെന്ത്, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടെ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മടിയുണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാധനമാണെന്ത് കഥ പറയാൻ പ്രോഗ്രാം.
1: ഓക്കെ, ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മൾ അബ്ദുസ്സലാം വീട്ടി ഗൾഫിൽ നിന്നൊരു ഫോൺ എന്നുള്ള ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ ഭാഗം 21-ാമത്തെ ഭാഗത്തിൽ നിന്നുള്ള ഒരു കഥ നമുക്ക് കേട്ടു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 21. ഗൾഫിൽ നിന്ന് ഒരു ഫോൺ. 3 മാസം കഴിഞ്ഞാൽ തിരിച്ചുവരുമെന്നുറപ്പ് തന്ന ചെറിയാപ്പ 5 മാസം കഴിഞ്ഞിട്ടും വന്നു കാണാത്തതിൽ സുമയ്യക്ക് പ്രയാസം തോന്നി. പലരും അവളോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതാണ് പ്രയാസത്തിന് കാരണം. അവളുടെ മനപ്രയാസം മനസ്സിലാക്കിയ അമ്മായിയമ്മ സമാധാനപ്പെടുത്തി, "മോളെ, കിട്ടിയത് മഹാഭാഗ്യം. എത്ര കൊല്ലായി നിന്നെപ്പറ്റി ചോദിക്കാനോ നിനക്ക് ചോദിക്കാനോ ആരുമില്ലായിരുന്നല്ലോ. ചെറിയപ്പ വന്ന് ഇവിടെ 6 മാസം താമസിച്ചതുകൊണ്ടല്ലേ രണ്ടാമതും വരാത്തതുകൊണ്ട് നിനക്ക് പ്രയാസം തോന്നുന്നത്. ആ പ്രയാസത്തിനുണ്ടൊരു സുഖം, കാരണം നിനക്കൊരാളെപ്പറ്റി ചോദിക്കാനുണ്ടല്ലോ. അതിൽ ഭർത്തൃപിതാവും പങ്കുകൊണ്ടു. ഉമ്മ പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. ഹസനിൽ വന്ന് നമ്മളുമായി ബന്ധപ്പെട്ട 6 മാസം ജീവിച്ചതിൽ സുമിയേക്കാൾ അധികം മനസ്സമാധാനം എനിക്കാ. ഞാൻ കിടപ്പിലാവുകയോ മരണപ്പെടുകയോ ചെയ്താൽ ഹസനലിയുണ്ടെങ്കിൽ ഓൻ എൻ്റെയും കുട്ടികളുടെയും രക്ഷിതാവായി വേണ്ടതു ചെയ്തോളും. അതൊന്നും പറയില്ലിപ്പാ, എനിക്ക് പേടിയാവുന്നു. പടച്ചോൻ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആയുസ്സിന് നീട്ടം തരികയും രണ്ടാൾക്കും ആരോഗ്യം തരികയും ചെയ്യട്ടെ. ആമീൻ. അതൊക്കെ മോള് പ്രാർത്ഥിച്ചോ? ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് പണ്ടത്തെക്കാളും ഉന്മേഷവും ആരോഗ്യവുമുണ്ട് ഇപ്പോൾ. അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. എന്നാലും ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുകയും തുറന്നു പറയുകയും വേണം. ഒരു ദിവസം എല്ലാവരും ഈ ലോകത്തു നിന്ന് യാത്രയാകും. ദുനിയാവ് എന്നത് ഒരു ഇടത്താവളമാണ്. വണ്ടി വരുന്നതുവരെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ ജീവിതം. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം കളിയും വിനോദവും അലങ്കാരവും. നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി. പിന്നീടതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീടത് തുരുമ്പായി പോകുന്നു. അത്രയും ചെറുതാണ് മോളെ ദുനിയാവിലെ ജീവിതം. എന്നുവെച്ച് ദുനിയാവിലെ നമ്മുടെ വിഹിതം നാം മറക്കരുത്. മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ച് ജോലിയെടുക്കാതിരിക്കരുത്. പണമുണ്ടാക്കാൻ ശ്രമിക്കണം. കിട്ടിയതെല്ലാം ചെലവഴിച്ച് തീർക്കരുത്. അത്യാവശ്യത്തിന് ചെലവ് ചെയ്ത് അല്പം മിച്ചം വെക്കണം. നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ മടിക്കുകയും ചെയ്യരുത്. അദ്ദേഹം സംസാരം നിർത്തി മുറ്റത്തേക്ക് നോക്കാൻ തുടങ്ങി. സുമയ്യക്ക് കാര്യം മനസ്സിലായി. മുറ്റത്ത് അസർമുല്ല വിരിഞ്ഞിട്ടുണ്ട്. അത് ഉപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണണം. അങ്ങനെയുള്ള ഏത് കാഴ്ച കണ്ടാലും അതിനെപ്പറ്റി ഉപ്പ ഖുർആനുമായി ബന്ധിപ്പിച്ച് സംസാരിക്കും. മോളെ, അസർമുല്ല വിരിഞ്ഞത് കണ്ടോ? എന്നും ഒരേ സമയത്തത് വിടരും. 10 മണി മുല്ലയും അതുപോലെ തന്നെ. അതിൽ മാറ്റമില്ല. കൃത്യമായ ടൈം ടേബിൾ. അതൊക്കെ പടച്ചോന്റെ സംവിധാനമാണ്. എന്തു വളമിട്ടാലും എത്ര ദുർഗന്ധമുള്ള മണ്ണിൽ വളർന്നാലും മുല്ലച്ചെടിയിൽ മുല്ലപ്പൂവ് തന്നെ. അതിൻ്റെ സുഗന്ധത്തിന് നിറത്തിന് ഒരു മാറ്റവുമില്ല. അത് റബ്ബിൻ്റെ കഴിവാണ് മോളെ. അവന് നമ്മുടെ ജീവിതത്തിന്മേലും ഒരു കളിയുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെയും ഉമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ സംസാരം തീർന്നെന്ന് സുമയ്യക്ക് തോന്നി. ഇനി ഒരു ചായ കിട്ടിയാൽ വലിയ ഇഷ്ടമായിരിക്കും. അവൾ എഴുന്നേറ്റു. മോള്, നല്ല ചൂടിലൊരു ചായങ്ങെടുത്താ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ ബാപ്പക്ക് ചായ വേണ്ടിവരുമെന്ന്. അതിനാലാ ഞാൻ എഴുന്നേറ്റത്. ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു, 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മക്കൾ സ്കൂൾ വിട്ടുവരും. അവർ രണ്ടുപേരും വന്നാൽ 4 പേർ വന്ന ഫലമാണ്. വീടിനൊരു ജീവൻ വെക്കും. സ്റ്റൗവിനടുത്തേക്ക് എത്തിയതേയുള്ളൂ. അതാ ഉമ്മയുടെ വിളി. വേഗം വാ. ചായ കൊണ്ടുവരാനല്ല വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾ ധൃതിയിൽ അങ്ങോട്ടേക്ക് തന്നെ ചെന്നു. ഇതാ മൊബൈലിൽ നിന്നൊരു തരിപ്പ്, എന്താന്ന് നോക്കിയേ. അവൾ ചിരിച്ചു. നമസ്കരിക്കുമ്പോൾ സൈലൻ്റാക്കിയതാണ്, വൈബ്രേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഉമ്മ തരിപ്പ് എന്ന് പറഞ്ഞത്. അവൾ മിസ് കോൾ പരിശോധിച്ചു. ഹാവൂ, എന്താടി? ചെറിയപ്പാൻ്റെ നമ്പറാണ്, അൽഹംദുലില്ല. അത് പറഞ്ഞു തീരേണ്ട താമസം വീണ്ടും ഫോൺ ശബ്ദിച്ചു. ഹലോ, സുമിയല്ലേ? മോളെ, ഞാൻ ഞായറാഴ്ച കാലത്ത് വിമാനത്താവളത്തിലെത്തും, ഇൻഷാ അല്ലാ. ചെറിയപ്പ ഫോൺ വെച്ചപ്പോൾ മക്കൾ സ്കൂളിൽ ഇന്ന് വേഗം വന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. വന്നാൽ അവർക്ക് നൽകാൻ സന്തോഷമുള്ളൊരു വാർത്തയുണ്ടല്ലോ. പെട്ടിയിൽ നിറയെ സമ്മാനങ്ങളുമായി ചെറിയാപ്പ നാളെ വരുമെന്ന്.
0: മാഷാല്ല, കഥ പറയാം എന്ന ഈ പംക്തിയിൽ നമ്മൾ കേട്ടത് ഗൾഫിൽ നിന്നൊരു ഫോണ് എന്ന തലക്കെട്ടിൽ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും നാം കേട്ടുകഴിഞ്ഞ അബ്ദുസലാം വീട്ടിയുടെ അവതരണമാണ് നാം കേട്ടുകഴിഞ്ഞത്. ഇനി നമുക്ക് ഒരു യാത്ര പോകാം. യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിനു അലി എടത്തനാട്ടുകരയും ഹനീഫ വണ്ടൂരുമാണ്. ജറാവകളെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇനി ദൃശ്യത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാബാദ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെക്കുറിച്ചുള്ള ഇബ്നു അലി എടത്തനാട്ടുകരയുടെ വിവരങ്ങളിലാണ് നമ്മൾ കടന്നുപോയത്. അതിൻ്റെ തുടർച്ച എന്നോണം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇവിടുത്തെ കൃഷി, അതുപോലത്തെ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണരീതിയുമായി ബന്ധപ്പെട്ടു, അവിടേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ വിവരിക്കുകയുണ്ടായി. അവിടെ പിന്നെ പൊതുവെ ആളുകൾ ഒരു ജറുവ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്, അതായത് കാട്ടുവാസികൾ, തീരെ നമ്മുമായി ബന്ധമില്ലാത്ത അങ്ങനത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പലരുടെയും സംസാരങ്ങളിലും ലേഖനങ്ങളിലൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടോ? എന്താണ് സത്യത്തിൽ ആ വിഭാഗം? എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വിവരിക്കാനാണ് താല്പര്യപ്പെടുന്നത്.
4: ജറാവകൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ജറുവകൾ എന്നൊക്കെ അവർ ലോക്കൽ സംസാരത്തിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു ഗോത്രവർഗ്ഗക്കാരാണ്.
3: ഗോത്രത്തിൻ്റെ പേരാണ് ജറാവ?
4: ആ വിഭാഗത്തിൻ്റെ
3: പേരാണ്.
4: അത് ഗോത്രവർഗം എന്ന് പറയുമ്പോഴറിയാലോ, ആളുകളുമായി നേരിട്ട് മിക്സ് ചെയ്യാത്ത,
3: നമ്മുടെ നാട്ടിലേക്കുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞ രൂപമാണോ? അതാണ്
4: അതിൻ്റെയും കുറെ പിന്നിൽ നിന്നുള്ള രൂപത്തിൽ
3: വിചാരിച്ചാൽ. നമ്മുടെ നാട്ടിൽ ഡെവലപ്പായി അവർ ഒക്കെ വന്നു. അല്ല, പണ്ട് കാലങ്ങളിൽ നമ്മളങ്ങനെ ആണല്ലോ. ആ ഒരു വിഭാഗമാണോ?
4: അതെ അതെ, അതുപോലെയുള്ളൊരു വിഭാഗം നോക്കുകയാണെങ്കിൽ പറയാം. ഈ ജറാവകളെ കണ്ടോ എന്നുള്ളതാണ് മിക്കവാറും ആൻഡമാനിൽ പോയാലുള്ള ആദ്യത്തെ ചോദ്യം.
3: അതെ അതെ,
4: കണ്ടോ എന്ന് സ്ഥിരമായി ചോദിക്കും. സ്വാഭാവികമായിട്ടും നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകം യാത്രയാണ് ആദ്യം എന്നാണ് ഉദ്ദേശിച്ചത്. NH 4 ഒരു 50 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്രയാണ്. ആ യാത്ര തന്നെ ഒരു രസം, ത്രില്ലിംഗ് ആണ്.
3: കാട്ടിലൂടെയാണ്
4: യാത്ര. പക്ഷേ
3: റോഡൊക്കെ
4: നല്ല റോഡ്, വലിയ മോശമില്ലാത്ത റോഡാണ്. NH 4 പേര്. പോർട്ട്ബ്ലെയറിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഒരു 50 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യണം. അതിലെ യാത്രയുടെ പ്രത്യേകത പറയുമ്പോൾ, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം, അത് ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോ, ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി കൊടുക്കണം. അവിടെയൊക്കെ നോക്കി പരിശോധിച്ചിട്ട് തരുള്ളൂ. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം, ഡ്രൈവറുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊടുത്ത് പിന്നെ ഈ റോട്ടിൽ കൂടി യാത്ര ചെയ്യാനുള്ളതാണത്.
3: അതെ,
4: പിന്നെ നമ്മൾ അന്ന് VIP കളാണ്. കാരണം നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ പോലീസ് ഉണ്ടാവും.
3: അത് ശരി, അവരെ അകമ്പടിയോടെ
4: കൊണ്ടുപോകും. പോലീസ് അകമ്പടിയോടെ മാത്രമേ അതിൽ പോകാൻ പാടുള്ളൂ. പിന്നെ അത്യാവശ്യം വല്ല പിന്നെ അപകടങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ, ആംബുലൻസ് ഒന്നും അല്ലാത്ത കാലി വണ്ടികളൊക്കെ മാത്രമേ അതിലൂടെ കടത്തി വിടുള്ളൂ. അല്ലാത്ത ഓരോ സമയമുണ്ട്, രാവിലെ 9 മണി, 11 മണി, അങ്ങനെ ഒരു നിശ്ചിത സമയമുണ്ട്. ദിവസം 2-3 സമയമൊക്കെ ഉള്ളൂ. ആ സമയം മൊത്തം അവിടെ വന്ന വണ്ടികളൊക്കെ തന്നെ നിർത്തിയിട്ട്, വരി വരിയായിട്ട് നിർത്തിയിട്ട് അങ്ങനെ അവർ കൊണ്ടുപോകും. മുന്നിൽ പോലീസ് ഉണ്ടാവും, പിന്നിൽ പോലീസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പിന്നെ, ഞാൻ നേരത്തെ ഞങ്ങളുടെ ഒരു പിന്നെ കൂട്ടുകാരൻ്റെയൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്, ഒരു മൊയ്തുക്ക
3: പറഞ്ഞു,
4: മൊയ്തുക്കാൻ ഒരു മോനുണ്ട്, അവൻ്റെ പേര് റാഷിദ് എന്നൊക്കെയാണ്, അവിടെ ചോട്ടുബായി എന്നാണ് അവനെ വിളിക്കല്ലോ. ആ അപ്പോൾ അവനും പിന്നെ അവൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സംബായി. ചോട്ടുബായി ഹോട്ടലിൽ മൊയ്തുക്കാനെ സഹായിക്കുന്ന ആളാണ്. അവൻ്റെ സുഹൃത്താണ് ഈ സാലിംബായി.
3: സാലിംബായി
4: അവൻ അവിടുത്തെ ഒരു ഫ്രീലാൻസ് വീഡിയോഗ്രാഫറാണ്. അപ്പോൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഫോട്ടോഗ്രാഫിക്ക് ചെയ്യുന്ന ആളാണ്. ഇവരും രണ്ടാളും കൂടിയാണ് ഞങ്ങൾക്കുള്ള ഡയറക്ഷനും കാര്യമൊക്കെ തന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു, സ്കോർപ്പിയോ വണ്ടിയായിരുന്നു. അതിൽ ഡ്രൈവർ ഷറഫ് ഒരു പയ്യനായിരുന്നു, അവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്, മലയാളം സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമ്മളെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം
3: പേടിപ്പിക്കുകയാണ്,
4: പേടിപ്പിക്കുകയാണ്, അതൊരു ആകാംക്ഷയാണത്. അത് പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മൾ വാഹനം യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്, മൊബൈൽ ഫോണൊക്കെ തൽക്കാലം എടുത്തു വെക്കുക, യാതൊരു കാരണവശാലും പിന്നെ മൊബൈൽ ഫോണ് നിങ്ങൾ ചിത്രം എടുക്കാൻ പാടില്ല. ഈ ജറാവകളെ കണ്ടു കഴിഞ്ഞാൽ ചിത്രം എടുക്കരുത്, അവരെ നോക്കാം, അവിടെ ആംഗ്യം കാണിക്കരുത്, അവരെ കളിയാക്കൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വാഹനം അവിടെ നിർത്തില്ല, അങ്ങനെ ഓടി അങ്ങനെ പോവുകയെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. അത് നിങ്ങൾ ഫോട്ടോ എടുത്താൽ അതെന്തായാലും പിടിക്കപ്പെടും, പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഫൈൻ ഉണ്ടാവും, എനിക്കും പോകാൻ പറ്റില്ല, എനിക്കും ഫൈൻ ഉണ്ടാവും, വണ്ടിക്കും ഡ്രൈവർക്കും എല്ലാം കൂടി മൊത്തം പ്രശ്നം, നിങ്ങളെ യാത്ര മുടങ്ങും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് പൊതുവേ എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുന്ന,
3: എന്താണ് അപ്പോൾ അവരെ ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ അവരെ നോക്കിയാലൊക്കെ പ്രശ്നമെന്ന് പറയുമ്പോൾ എന്താണ് അത്രമാത്രം ഭീകരത? എന്താണ്
4: ഭീകരത എന്നതിനപ്പുറം, അവരുടെ സ്വകാര്യതയിൽ ആരും കടന്നു കയറാൻ പാടില്ല. സർക്കാർ അവർക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരവിടുത്തെ വി ഐ പികളാണ്, നമ്മളാണ് അവിടുത്തെ രണ്ടാം തരക്കാർ. ആ രൂപത്തിലാണ് അവരെ, അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ പ്രയോറിറ്റിയും സർക്കാർ കൊടുക്കുന്നു. അങ്ങനെ ഈ ജറാവകളെ കാണുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്.
3: അവരെ ആകാരമൊക്കെ നമ്മുടെ മനുഷ്യൻ അങ്ങനെ തന്നെ അല്ല, വേറെ എന്തെങ്കിലും അല്ല ഈ ജറാവ എന്നൊക്കെ പറയുന്നത്.
4: പിന്നെ ഞങ്ങൾ കുറേ യാത്ര നല്ല രസമായിരുന്നു. രണ്ട് ഭാഗത്തും പിന്നെ കാടുകൾ അങ്ങനെ പതുക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷറഫ് പറഞ്ഞു, ഇൻഷാല്ലാ ഞങ്ങളെ എന്തായാലും ജറാവകളെ കാണിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷേ കുറേ ദൂരം പോയിട്ടും ഒന്നും കണ്ടില്ല. അപ്പോൾ ഇട മിന്നൽ പോലെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീ രണ്ട് കുട്ടികളും ഒരു വലിയ കൊട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒക്കെ ഒരു മിന്നാട്ടൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവെ ചുവന്ന വേഷത്തോട് വലിയ താല്പര്യമാണ്. അത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് നമ്മളിവിടെ മാക്സി കെട്ടുന്നുണ്ട്, മാക്സി അതുപോലെ ഒരു സാധനം ഇട്ടിരുന്നത്. അങ്ങനെ ചെറിയ കൂട്ടുകാരൊക്കെ തുള്ളി അങ്ങനെ തട്ടില്ല, ഇങ്ങനെ ആ ഒരു ലെവലിൽ. പക്ഷേ നമുക്കൊന്ന് വിശദമായി കാണാൻ പറ്റി. പിന്നെ അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പോകും. അപ്പോൾ അതിനിടക്ക് വണ്ടികളിങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ മാലമാലയായിട്ട് അങ്ങനെ പോവുക, വലിയ ഉണ്ടാവില്ല, ഒരു ശരാശരി സ്പീഡിൽ അങ്ങനെ. അപ്പോൾ ഇടക്ക് മുന്നിലുള്ള വന്നു, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പിന്നിലുള്ള വണ്ടികളൊക്കെ വന്നു. അപ്പോൾ ഷറഫ് പറഞ്ഞു, അതാ വണ്ടിയിൽ ജറാവ പറഞ്ഞു. അപ്പോൾ ഒരു കൊട്ട ജീപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ജീപ്പിനെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്,
3: ജറാവുകൾ
4: തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ അവർ ആരി കൊടുത്താലേ വണ്ടിക്ക് പോകാൻ പാടുള്ളൂ, അവരവിടെ നിൽക്കുന്ന അവിടെ നിൽക്കന്നെ, അല്ലാതെ അവരെ ശല്യപ്പെടുത്തിയും കൊണ്ടോ ഹോൺ അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും ചെയ്യില്ലാരും, എന്തെങ്കിലും ചെയ്താൽ ശിക്ഷയാണ്. അപ്പോൾ അവർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവർ വണ്ടി പരിശോധിക്കുകയാണ് സാധനം ഉണ്ടോ നോക്കിയിട്ട്. അതിൽ അപ്പോൾ ഒരു നാലഞ്ച് പേര് അവർക്ക് രൂപം എന്ന് പറയുമ്പോൾ നല്ല കരിമലന്മാരാണ്, കറുത്ത ആൾക്കാർ. അപ്പോൾ അവർക്ക് ചില ഫുഡൊക്കെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഞങ്ങൾ പറഞ്ഞു കേട്ടത് നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഉപ്പൊന്നും അവരുടെ ശരീരത്തിന് യോജിച്ചതല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും കൊടുക്കില്ല. പക്ഷേ അവർ കൈ കാണിച്ച് തടഞ്ഞെത്തിയിട്ട് എടുത്തുകൊണ്ട് പോകും, അതുപോലെ വെള്ളക്കുപ്പി അതൊക്കെ അവരെടുത്തോണ്ട് പോകും. അങ്ങനെ ഈ വണ്ടിയെ തടഞ്ഞ് ഒരു കുറച്ച് നേരം നിർത്തി, രണ്ട് മൂന്നാൾ ഇവിടെ പിന്നിൽ കയറി, കൊട്ട ലോഡ് കയറ്റുന്ന സ്ഥലത്ത് കയറി, രണ്ട് മൂന്ന് ആൾക്കാർ മുന്നിലും അങ്ങനെ വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ജറാവടെ കണ്ടൊരു ഭയങ്കര സന്തോഷം, അത് വളരെ അടുത്ത് കണ്ടു. പറഞ്ഞല്ലോ നല്ല തടിമിടുക്കുള്ള, അതിനേക്കാളും നമ്മളെ പേടിപ്പിക്കുന്നത് അവരുടെ കയ്യിലെ കാമ്പും വില്ലുണ്ട്. അതിൽ
3: പരമ്പരാഗത
4: രീതിയിൽ കുറച്ച് വലിപ്പം കുറഞ്ഞ കുട്ടികളുടെ അടുത്ത് ചെറിയ അമ്പും വലുതും, മറ്റുള്ള ആളുകളുടെ അടുത്ത് വലുതും. കാണുമ്പോൾ ഒരു ഭീഭസ്ഥയല്ല, ഒരു താൻപോരിമുണ്ടല്ലോ, അമ്പട ഞാനേ എന്നുള്ള, ഞാനാണ് ഇവിടുത്തെ അധികാരി, നിങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു സൗകര്യത്തിൽ പോയിക്കോ, ഒരു കന്നിവിൽ അങ്ങനെയാണ് പോയിക്കോട്ടെ അതാണ് ഒരു ഭീഷണി അല്ല, പക്ഷെ അവരുടെ നാട്ടിൽ നമ്മൾ അവരുടെ നാട്ടിൽ നമ്മൾ ഇടിച്ചു കയറിയിട്ടുള്ള ആ ഒരു ഇത്, അവരാണ് അവിടുത്തെ അധികാരിയുടെ രൂപത്തിൽ. അങ്ങനെ ആ വണ്ടി കുറച്ച് നേരം പോയി, കുറെ കണ്ട് നിർത്തി, പിന്നെ കയറിയിരുന്ന ആൾക്കാർ ഈ മൂന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ കുട്ടികളെ കടക്കുള്ള ഒരു ടീം ഇവരെ കാത്തു നിന്നിരുന്നു. ഇതെങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തറിയില്ല, അത് ഒരു സ്ഥിരം പോയിന്റാണെന്ന് അറിയില്ല. ചിലപ്പോഴും ഇവർ ഈ വാഹനത്തിൽ കയറാനുള്ള കൗതുകൊണ്ട് വെറുതെ കയറുന്നു. അത് കഴിഞ്ഞ് വാഹനം വീണ്ടും മുന്നോട്ട് പോയി, കുറെ കഴിഞ്ഞപ്പോൾ മുന്നിലിരുന്ന രണ്ടാൾക്കാരും ഇറങ്ങി
3: ഇറങ്ങി. അല്ല ഉപദ്രവിക്ക അങ്ങനെയൊന്നുമില്ല അല്ലേ?
4: ഉപദ്രവിക്കില്ല, പക്ഷേ ഇവർ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരെ എന്തെങ്കിലും അവരെ എന്തെങ്കിലും ചെയ്ത്
3: ആക്രമിച്ചു കൊണ്ടുപോകും അങ്ങനെ
4: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ സാധനങ്ങളൊക്കെ ചോദിക്കും, അപ്പൊ
3: അതില്ലെങ്കിൽ ഭാഷ തന്നെയാണോ
4: അവർ, വേറെന്തൊക്കെയോ പിന്നെ ഭാഷകളാണ്. പക്ഷെ ചില വാക്കുകൾക്ക് അവർക്ക് അറിയുന്ന പറഞ്ഞത് മാങ്തന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേണം എന്നൊക്കെയുള്ള അങ്ങനെ ചെറിയ കാര്യങ്ങള്.
3: വസ്ത്രം
4: അവിടെ പ്രകടമായിട്ട് കണ്ടത് പയ്യന്മാരെയാണ്, ഒക്കെ ഒരു ഒരു 20-25 ഏജിലുള്ള കുട്ടികളാണ്. ഒക്കെ അങ്ങനെ ജിമ്മിൽ നിന്ന് അപ്പം ഇറങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടാവും, മസിലൊക്കെ പിടിപ്പിച്ച് പിന്നെ നല്ല കറുത്ത ബോഡി, അങ്ങനെ എണ്ണ മിനുപ്പുള്ള ബോഡി പോലെ. അതുപോലെ അവർ ചിരിക്കുമ്പോൾ ഒക്കെ അവർ ആ കറുത്ത ശരീരത്തിലുള്ള പല്ലുകളാണ് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കയ്യിൽ അമ്പു വില്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് രണ്ടാളുടെ കയ്യിലുള്ള വില്ലിൻ്റെ സോറി അമ്പിൻ്റെ തറ് മൂർച്ചയുള്ള എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, നമ്മൾ കത്തിയൊക്കെ മൂർച്ച തിളങ്ങുന്ന സംഭവം ഉണ്ടല്ലോ അതുപോലെ. അതേപോലെ അവർ
3: വേട്ടയാടുമ്പോഴും വേട്ടയാടിയിട്ടാണോ അങ്ങനെ എന്തെങ്കിലും
4: അവര് കായികനികള് പഴങ്ങള് മത്സ്യം അതേപോലെ കാട്ടുനികളൊക്കെ വേട്ടയാടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത്.
3: മൃഗങ്ങള് വന്യമൃഗങ്ങളൊക്കെ
4: മൃഗങ്ങളുള്ള കാടാണ്, പക്ഷെ അങ്ങനെ അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നു അറിയുന്നില്ല. പിന്നെ കാടാകുമ്പോൾ
3: സ്വാഭാവികമായിട്ടുണ്ടാവും
4: വീടുകൾ, പിന്നെ ജെറുകളുടെ തരത്തിലുള്ളൊരു വീടുണ്ട്. അതായത് അതിൻ്റെയൊക്കെ മാതൃകകൾ നമ്മൾ കണ്ടത് ഒരു കോഴിമുട്ട പകുതി മുറിച്ചിട്ട് കമഴ്ത്തി വെച്ച് അങ്ങനെ
3: ഉണ്ടാവും.
4: പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ വീടുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോഴിമുട്ടയുടെ പകുതി കമഴ്ത്തി വെച്ചാൽ അവരുടെ വീടിൻ്റെ ഷേപ്പ് ഒരു ചെറിയൊരു ദ്വാരം പോലെ, അതിങ്ങനെ തല കുഴിച്ച ഉള്ളിൽ കയറണം. ഉള്ളിൽ വേറെ പാർട്ടീഷനും കാര്യങ്ങളൊന്നുമില്ല,
3: എല്ലാം
4: ഒരു റൗണ്ടിലൊരു ഹാള്. കൂടുമ്പോഴൊക്കെ പാടെ അവിടെ തന്നെയാണ് കിടക്കലെന്നാണ് പറഞ്ഞത്. പിന്നെ അതിൽ രസകരമായൊരു കാര്യം പറഞ്ഞത്, അവർ മാനുകൾ കണ്ടമാനം കാട്ടിട്ടുണ്ടാവും, പക്ഷെ മാനുകളെ അവർ ഉപദ്രവിക്കില്ല. ഈ അതിന് കേട്ടൊരു കഥ എന്താണെന്ന് വെച്ചാൽ, വേനൽക്കാലത്തുമ്പോൾ വെള്ളം ഒക്കെ ടൈറ്റാവും, വെള്ളത്തിൻ്റെ ലഭ്യത കുറയും. അപ്പം ഈ മാനുകൾക്ക് വെള്ളം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ഒരു സവിശേഷത സ്വാഭാവികമായിട്ടും കാട്ടിലെ മൃഗമുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാനുകൾ വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിച്ചാൽ അവർ ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം കേട്ടാൽ പിന്നെ അവിടെ വെള്ളമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിക്കും. അപ്പം അതുകൊണ്ട് വെള്ളം കണ്ടെത്തുന്ന ഒരു ദൈവതുല്യമായ ഒരു ആരാധനയാണ്. അതുകൊണ്ട് മാനുകൾ ഒരിക്കലും ഒരു വേട്ടയാടില്ല എന്നാണ് പറഞ്ഞത്. പഴങ്ങളും കായികനികളും പിന്നെ മീന് പോലെയുള്ള കടലിലെ അതും അതേപോലെ പിന്നെ വേട്ടയാടുന്ന മറ്റു മൃഗങ്ങളൊക്കെയാണ് അവരുടെ ഭക്ഷണം.
3: ഈ ഗവൺമെൻറ് ഇപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു പറഞ്ഞു പറയാം. അപ്പോൾ അവർക്കിപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അവരാരോഗ്യം ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
4: ഞങ്ങൾ പിന്നെ ഈ സാലിം എന്ന് പറഞ്ഞത് പിന്നെ ആദിവാസികളുടെ കൂടെയൊക്കെ അവരോട് കൂടെയൊക്കെ ചെന്ന് അവരുടെ ഭാഷയൊക്കെ കുറേശ്ശൊക്കെ പഠിച്ച് പഠിക്കല്ല, അവരുടെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും.
3: അതെ അതെ,
4: അങ്ങനെ കൂടുതൽ അറിയാനാണ്. അപ്പോൾ അവർ പറഞ്ഞത് വിദ്യാഭ്യാസം ഇപ്പോൾ കുറച്ചൊക്കെ ഈ ഏക അധ്യാപക വിദ്യാലയം എന്നൊക്കെ പറഞ്ഞ മോഡലായിരിക്കണം, കുറേയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആയില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ അവരുടെ ഭാഷകൾ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ പുറത്തുനിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൻ്റെ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കും, അവരുടെ ഭാഷയൊക്കെ പഠിച്ചിട്ട് അവരെ കൂടെ നിൽക്കുന്നു. അതേപോലെ അവർക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ഉണ്ടാവും. അപ്പം ഈ പിന്നെ പുറത്തുനിന്ന് ചെല്ലുന്ന അവരുടെ ഭാഷ അറിയാവുന്ന അവർക്ക് സെക്യൂരിറ്റി കൂടുന്ന ആളുകൾ അവർക്കൊരു വ്യക്തിബന്ധം ഉണ്ടാക്കും, അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് എന്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും മറ്റുമൊക്കെ. ഇപ്പോൾ സർക്കാർ ഭക്ഷണത്തിനുള്ള കൊടുക്കുന്നു, അതേപോലെ ഭക്ഷണത്തിൻ്റെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളും ചോദിച്ചൊരു ചോദ്യമാണ് ഈ അവർക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ അവർക്ക് കുറവാണ്.
3: കാരണം
4: ഒരു കാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, കാട്ടിലൊരു കുപ്പായം നേടാതെ ട്രൗസർ മാത്രം നടക്കാറുണ്ട്. ഈ കൊതുക് അടി തന്നെ കൊതുകും മട്ടയും കാര്യങ്ങളൊക്കെ പക്ഷെ അതിനൊക്കെ അവർക്ക് പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ സാധനമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതൊക്കെ രക്ഷപ്പെടും, എന്തൊക്കെ പോയക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞവർ. അപ്പം ഈ അവരുടെ ചികിത്സക്ക് ഈ പറഞ്ഞ രണ്ട് ബന്ധങ്ങളിലെ ആളുകളുണ്ടല്ലോ, അവർ വഴിയാണ് ആശുപത്രിയിലേക്കൊക്കെ അപൂർവമായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇയാളെ കാണുന്ന പറഞ്ഞപ്പോൾ നമ്മൾ സാലിംബായി പിന്നെ ഒരു ഹോസ്പിറ്റലിലെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അന്വേഷിച്ച് നോക്കി ഞങ്ങൾ പിന്നെ കാണാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമാശം തന്നു, എൻ്റെ കൂടെ അങ്ങനെ വരിക, ഒന്നും സംസാരിക്കാൻ പാടില്ല, ഞാനിങ്ങനെ ചൂണ്ടി പറയും, കൈയൊന്നും ചൂണ്ടാൻ പറ്റില്ല, ഇടതുഭാഗത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് നോക്കണം. അങ്ങനെ സാലിമ് മുന്നിലും ഞങ്ങൾ ആറ് ആൾക്കാരെ പിന്നിലായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു ഈ ഭാഗത്ത് അവിടെ ആളില്ല പറഞ്ഞു. പിന്നെ തിരിച്ച് അയാളെ വീണ്ടും ഫോൺ ചെയ്യും, അപ്പോൾ വേറൊരു ഭാഗത്താണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു വാർഡുണ്ട്, നമ്മൾ സ്കൂളിലൊരു രണ്ട് മൂന്ന് ക്ലാസ് റൂമുകൾ ഒരുമിച്ചുള്ള ഒരു സാധനം പോലെ ഒരു ഹാള്, അവിടെ ഇവർക്ക് ഇവരെ പിന്നെ ചികിത്സിക്കുന്ന ഒരു പ്രത്യേക വാർഡാണെന്നാണ് പറഞ്ഞത്. അവർ കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ചുകൊണ്ട് പോരും. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ മിന്നൽ പോലെ ഒരു സ്ത്രീനെ കണ്ടു, രണ്ട് കുട്ടികളെയും കണ്ടു. അത് നമുക്കൊരു ആൾക്കാരെ കൃത്യമായി നോക്കി മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. തന്നെ ഞങ്ങൾ ഈ അഞ്ചാറാൾക്ക് നടക്കുന്നത് കണ്ടപ്പോൾ ഓഫീസിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കാറിൽ
3: തിരിച്ചു.
4: അതെ അതെ, അതാണ് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ.
3: ഇനിയും കുറേ ഡെവലപ്പായി വരാനുണ്ട്.
4: പിന്നെ ഞങ്ങൾ വീണ്ടും പോയപ്പോൾ രണ്ടാമത്തെ ഒരു സംഘത്തിന് കൂടി കണ്ടു. അത് പിന്നെ നമ്മളൊരു ചെറിയ ജാഥയൊക്കെ നടത്തുന്ന പോലെ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് അമ്പുമ്പിൽ കേട്ട് ഇങ്ങനെ റോഡ് കൂടി നടന്നു വരികയാണ്. ബസ്സിൻ്റെ കൂടെ ഇങ്ങനെ വാഹനങ്ങളുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു.
3: അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ വേട്ടയാടുന്നു നോക്കുന്നു, അല്ലാതെ നമ്മളെപ്പോലെ ഓഫീസ് ജോലി വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെ ചിന്തിക്കണമെന്നില്ല.
4: പക്ഷികളെ പോലെ എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെയൊക്കെ പറയുന്നില്ല, ഒരു സങ്കടമല്ല. നമുക്ക് റേഷൻ കാർഡ് ബി പി എൽ
3: പക്ഷെ മനുഷ്യന്റെ മാനസികമായ വികാരങ്ങൾ ഇപ്പൊ ശരിക്കും അവർക്കും ഉണ്ടാവില്ല. അതൊക്കെ
4: തീർച്ചയായിട്ടും
3: സ്വന്തമായിട്ടൊരു വീട് അങ്ങനെയൊക്കെ ഉള്ള കുറെ സ്വപ്നങ്ങൾ, എന്തായാലും മനുഷ്യനാണല്ലോ കാട്ടുവാസിയാണെങ്കിലൊക്കെ.
4: അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് ഒരു കാറ് വേണം, അല്ലെങ്കിൽ വലിയ വീട് വേണം, വലിയ ഫോണ് വേണം, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ പരിമിതമാണ്. അവർക്ക് വലിയ വീട് വേണമെന്നില്ല, അവർക്ക് ഉറങ്ങിയാൽ മതി. പിന്നെ നമുക്ക് ഫാനും സോഫയും ബെഡും എ സിയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവുള്ളൂ. അവർക്ക് കാട്ടിൽ കിടങ്ങാൻ പറ്റും, അവരുടെ മനസ്സത്രയും
3: റോട്ടിലൂടെ വന്നപ്പോ കണ്ടു. അപ്പൊ അവര് കാടിനകത്ത് കുറെ വിദൂരത്താണ് ശരിക്കും.
4: അവർക്ക് പിന്നെ സർക്കാർ വെച്ചുകൊടുത്തിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ആ പരിസരത്ത് അവർക്കില്ല, അവര് ഉൾഭാഗത്താണെന്നാണ് കൂടുതൽ താമസിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോ ജറാവകളെ കാണാനുള്ളൊരു ആഗ്രഹം.
3: അതെ അതെ, ജറാവ എന്ന് പറയുമ്പോ ഒരു നമ്മള് സാധാരണ ഒരു മനുഷ്യനല്ല എന്നുള്ള രൂപത്തിലാണ് അത് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഇപ്പം ജറാവയെ മനുഷ്യൻ തന്നെ, പക്ഷെ ഒരു പ്രത്യേക തരം അല്ലേ,
4: ഒരു ആദിമവാസികൾ.
3: പക്ഷെ നമ്മളിപ്പം ഒരുപാട് അറിവുകളാണ് നമ്മൾ ഈ കൂടുതൽ മനസ്സിലാക്കിയത്. ആൻഡമാനിലെ ജറാവയെ കുറിച്ചും അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും നമുക്ക് കുറേ കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് എന്നാണ് താങ്കളുടെ സംസാരത്തിൽ മനസ്സിലാകുന്നത്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാ. ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ കേട്ടത് ജറാവകളെ തേടി എന്നുള്ള വിഷയത്തിൽ ഇബ്നു അലി അടത്തനാട്ടുകാരെയും ഹനീഫ വണ്ടൂരും നടത്തിയ ഒരു ദൃശ്യം പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മനോവേദനകൾക്കു മാധുര്യമുള്ള പരിഹാരം എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ താജുദ്ദീൻ സലാഹി നിർവഹിച്ച സ്നേഹക്കൂടിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ സമയങ്ങളിലായി ശ്രോതാക്കൾ ഉയർത്തിയ ചില സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും വ്യക്തിഗത ദുഃഖങ്ങളും വേദനകളുമാണ്. ഇതിലെ പല വിഷയങ്ങൾക്കും നേരിട്ട് തന്നെ പ്രായോഗികമായി നേരിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകുകയും സമയബന്ധിതമായി അത്തരം വിഷയങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് ബാക്കിയുള്ളവർക്ക്, സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഉപകാരം ലഭിക്കണം എന്ന നിലക്കാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആരിസ്മോലിയോട് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ദിനചര്യകൾ നോക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അമിതമായ സങ്കടവും മരണത്തെക്കുറിച്ച് ഭയവും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും എന്ന സ്ഥിതിയും എല്ലാം ഉണ്ടാകും. രോഗത്തിന് കുറച്ച് ശമനം കിട്ടിയാൽ സ്വാഭാവികമായും ആ വിഷമങ്ങൾക്കൊരു ആശ്വാസമാകും. പഴയതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടും. കുടുംബാംഗങ്ങളോട് സംസാരിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ പോകും. രോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈറാണ്. എനിക്ക് അള്ളാഹുവിനെ ധാരാളം ഓർക്കാൻ അതുവഴി സാധിക്കുന്നു. പക്ഷേ അമിതമായി ഉണ്ടാകുന്ന വിഷമവും പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും ദിനചര്യകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമൊക്കെ വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്ന ചോദ്യത്തോടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആരിസ്മോലിവി ആദ്യം പ്രതികരിക്കുന്നത്.
6: ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ഒരു ഡിപ്രഷൻ, ചെറുതായിട്ടൊരു വിഷാദം സാധാരണ ആളുകൾക്ക് ഉണ്ടാവണത് തന്നെയാണ്. അങ്ങനെ വന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചാൽ ഇത് ശരിയാവും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം ഒരു നല്ല ഡോക്ടർ കാണുന്നതായിരിക്കും നന്നായിരിക്കും. സാധാരണഗതിയിൽ എല്ലാറ്റിലും ചികിത്സകളുണ്ട്. ആയുർവേദത്തിലും ഹോമിയോയിലും അലോപ്പതിയിലും ഒക്കെ ചികിത്സകളുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള നിലക്കുള്ള എന്തെങ്കിലും ചികിത്സകൾ സ്വീകരിക്കലായിരിക്കും ഇതിലേറ്റവും നന്നായിരിക്കാൻ തോന്നുന്നുണ്ട്.
5: ഈ സഹോദരിയുടെ ചോദ്യം ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിന് ഹരിസ്വലി നൽകിയ ഉത്തരവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രോഗം എനിക്ക് ഹൈറാണ് എന്ന് അവർ പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ അവർക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവായി എനിക്ക് തോന്നുകയാണ്. രോഗം എനിക്ക് ഹൈറാണ്, കാരണം രോഗാവസ്ഥയിലെത്തുമ്പോൾ ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും സങ്കടങ്ങളിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ, ആശ്വാസം കിട്ടാൻ പലപ്പോഴും അദ്കാറുകളിലും പ്രാർത്ഥനകളിലും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും ഒക്കെ മുഴുകുകയും ചെയ്യുന്നു എന്നാണ് ആ സഹോദരി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ രോഗം എനിക്കൊരു ഹൈറാണ് എന്ന് ചിന്തിക്കാൻ ഭാഗ്യം ലഭിച്ച ആ സഹോദരി, അവർ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് അതിൽ ടെൻഷനാവുകയും അസ്വസ്ഥതപ്പെടുകയും പലപ്പോഴും വലിയ വിഷമങ്ങൾക്കത് പിന്നീട് കാരണമാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ സഹോദരിയെ അവരുടെ വീടന്തരീക്ഷത്തെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഒരു ആത്മവിമർശനത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് അവരുടെ ആ വരിയിൽ വലിയ ഉത്തരങ്ങളുണ്ട്. അതോടൊപ്പം ആ സഹോദരിക്ക് കൊടുത്തിട്ടുള്ളൊരു സജഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. എന്നിട്ട് ആ സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് അവരുടെ ഒരു മൈൻഡ് മാപ്പിങ്ങും അനുബന്ധ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ കൊടുക്കുന്നൊരു ഡയറക്ഷൻ ഉണ്ടാകും. ആ ഡയറക്ഷൻ സ്വീകരിച്ച്, ആ മാർഗനിർദ്ദേശം സ്വീകരിച്ച് കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരത്തിലെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, മറ്റു ചില അനുബന്ധങ്ങൾ ഒക്കെ ഇത്തരം മാനസിക പ്രതിസന്ധികൾക്ക് പലപ്പോഴും കാരണമാകാറുണ്ട് എന്നതുകൊണ്ടാണ് ആരിസ്മോലിവി അങ്ങനത്തെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഈയൊരു സഹോദരിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. നമ്മൾ അറിയാത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകം കിട്ടുമെന്ന കാര്യം മറക്കരുത് എന്ന് ഞാൻ എൻ്റെ പീസ് റേഡിയോ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മാനസിക വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുടെ കമൻസുകൾ വായിക്കുന്ന ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അടുത്തത് പോകുന്നത് മറ്റൊരു വ്യക്തിയിലേക്കാണ്. കഴിഞ്ഞുപോയ ചില സംഭവങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ, അങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വല്ലാതെ മനസ്സിൽ കടന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ധാരാളം ദുആയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അമിതമായി മനസ്സിൽ വരുന്ന ചിന്തകളെ എങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ഓർത്തും വിഷമിച്ചും അങ്ങനെ കുറേ നേരം കഴിഞ്ഞാണ് അതെല്ലാം വിട്ടുപോകുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം തന്നെ നിരാശയിൽ കഴിയും, പിന്നെ അത് മാറി ഇബാദത്തിൽ മുഴുകും. പക്ഷേ വീണ്ടും അതിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ മാറുന്നു. ഇതാണ് അവസ്ഥ. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വേഗത്തിൽ എങ്ങനെ കരകയറാൻ പറ്റും? അനാവശ്യമായ ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പേ എങ്ങനെ രക്ഷപ്പെടണമെന്നാണ്. മനസ്സ് വല്ലാത്തൊരു ചുഴിയിലകപ്പെട്ട ഒരു പ്രതിസന്ധി തീർച്ചയായും അവരനുഭവിക്കുന്നു. വിഷയത്തോട് ആരിസ് മൗലവി പ്രതികരിക്കുന്നു.
6: ഇത് മാനസികമായൊരു വിഷമത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ നമസ്കാരം ഏകാഗ്രമായി നിർവഹിക്കുക, നമ്മുടെ അധികാരങ്ങൾ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടികളൊക്കെ വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൊതുവെ ഒരാളുടെ ജീവിതം വളരെ സ്മൂത്തായിരിക്കും. എന്നാൽ നമ്മളൊരിക്കലും വിചാരിക്കാത്ത, നമ്മൾ താല്പര്യപ്പെടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക, ആ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുക, നമ്മുടെ സാധാരണ ജീവിതത്തെ നമുക്ക് വിഷമകരമാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെന്തെങ്കിലും ആ സമയത്തൊരു കാരണം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, പെട്ടെന്നുള്ള വല്ല മരണങ്ങളും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരിക്കുക, അല്ലെങ്കിൽ നിരന്തരമായ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭയപ്പെടുത്തുന്ന ന്യൂസുകൾ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരിക, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ വളരെ പ്രയാസകരമായ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരവസ്ഥ വരാം. അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഒരു സ്വാഭാവികമായി ഒരു മാനസികമായ ഒരു അസുഖം, രോഗം എന്ന നിലക്ക് വരാം. അത് നമുക്ക് ഈസി ആയിട്ട് മെഡിസിനിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വിശദമായിട്ട് അറിയണമെങ്കിൽ എന്തു ചെയ്യണം, ഈ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് നേരിട്ടിരുന്ന് അയാളുടെ എല്ലാവിധ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച ശേഷം മാത്രമേ ഇതിലൊരു പൂർണ്ണമായ തീരുമാനത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ.
5: ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ചില പരിമിതി മറുപടി പറയുന്നിടത്തുണ്ട് എന്നുള്ള കാര്യം ശ്രോതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ മാനസിക സാഹചര്യങ്ങളെയും അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയും ഒക്കെ ഒരു മൂന്നോ നാലോ വരികളിൽ ഒതുക്കി എന്താണ് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതി, അതുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും ഒക്കെ ഇത്തരം ചോദ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ടെലഫോൺ വഴി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സംവിധാനമാണ് വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന വിസ്ഡം അലൈവ്. വിസ്ഡം അലൈവിൽ നിങ്ങൾക്ക് ഡയറക്ടർ കൗൺസിലേഴ്സിനെ ലഭ്യമാണ്, ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഒരു അനുബന്ധം ഞാൻ ചേർത്ത് വെക്കുന്നു, നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അത് നമ്മൾ ഓർക്കുന്നത് അനുഗ്രഹമായി കണ്ട് അങ്ങനെ തെറ്റുകൾ ഓർമ്മ വരുമ്പോഴൊക്കെ അതിന് ഇസ്തിഗ്ഫാർ നടത്തുക, ഇസ്തിആദത്ത് നടത്തുക എന്നുള്ളത് ചെയ്തു പോയ തെറ്റുകളിലെ തെറ്റുകൾ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാക്കുന്ന പിശാചിൻ്റെ പദ്ധതിയെ തകർക്കാനുള്ള നല്ലൊരു വഴിയാണ്. ഒരു അവിഹിതം ചെയ്തു, വളരെ യാദൃശ്ചികമായി അപ്രതീക്ഷിതമായ ഒരു അവിഹിതം ചെയ്തു, ആ അവിഹിതത്തിൻ്റെ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിനെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ നോവിക്കുക, എന്നിട്ട് മാനസികമായി തകർക്കുക, നമ്മളിലെ ഒരു ഹൈവീയത്തിനെ, ഒരു എനർജിയെ, ഒരു ഉന്മേഷത്തെ ഇല്ലാതാക്കുക എന്നത് ശൈത്താൻ്റെ വളരെ വലിയൊരു പദ്ധതിയാണ്. തെറ്റ് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി അതിലെ കുറ്റബോധത്തെ അവനനുകൂലമാക്കി തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശൈത്താൻ്റെ അമലു ശൈത്താനിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള പരിഹാരം തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ ഇസ്തിആദത്ത് നടത്തുക. أعوذ بالله من الشيطان الرجيم بسم الله لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇസ്തിആദത്തിൻ്റെ രൂപങ്ങൾ സ്വീകരിക്കാം. അതോടൊപ്പം ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ അലദീം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ അസ്തഗ്ഫിറത വരുമ്പോൾ ഷെയ്ത്താന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായും ചേർത്ത് വെക്കുന്നത്. പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ അരിസ്മലി പറഞ്ഞതുപോലെ എന്താണത് എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. അതായത് മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും അക്രമം ചെയ്ത വ്യക്തികൾ, ഇതിലൊന്നും ഒരു വിശദാംശങ്ങൾ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമുക്കുള്ള നഷ്ടങ്ങൾ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ ഓർമ്മകളുടെയൊക്കെ മുന്നിൽ ഞാൻ ക്ഷമ അവലംബിക്കുന്നതിലൂടെ ക്ഷമാലുക്കൾക്കുള്ള പുണ്യം വളരെ വിശാലമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവർക്കൊപ്പമാണ്. ഉപ്പ വളരെ യാദൃശ്ചികമായൊരു ദിവസം നഷ്ടപ്പെട്ടു, ഉമ്മനെ അപ്രതീക്ഷിതമായൊരു ദിവസം നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ അരികിൽ നിന്ന് അവർ വിട്ടുപോയി, അല്ലെങ്കിൽ ആശിച്ച് കൊതിച്ച് കടന്നെത്തിയ ദാമ്പത്യത്തിൻ്റെ പൂക്കൾ വിടർന്നതിൻ്റെ സുഗന്ധം നുകരുന്ന, അതിൻ്റെ തേൻ നുകരുന്ന ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അല്ലെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ നഷ്ടദുഃഖങ്ങളാണ് ഇവിടെ ആളുകളുടെ ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചതെങ്കിൽ ഒരു സംശയമല്ല, നമുക്കതിൽ കൃത്യമായി പറയാൻ സാധിക്കും. നമ്മളവിടെ സ്വബർ എന്നൊരു ഭാഗം തന്നെയാണ് ഓർക്കേണ്ടത്. സ്വബർ കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ പുണ്യങ്ങൾ എനിക്കുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ന് ഓർത്ത് നമുക്ക് ആ ഒരു കൊടുങ്കാറ്റിനെ, മനസ്സിനെ മഥിക്കുന്ന ആ ഒരു പേമാരിയെ, ഇടിമിന്നലിനെ, കൊടുങ്കാറ്റിനെ നമുക്ക് തീർച്ചയായും അതിജീവിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല, വളരെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിനെ കീഴടക്കാൻ ഇത്തരം ചില വളരെ ഇടപെട്ടുകൊണ്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാകും, ദുആ അങ്ങനെ പോയി പിന്നെ മനോദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം ദുആകളുണ്ട്. മനോദുഃഖത്തിൽ നിന്ന് അല്ലാഹുമ്മിനി അഊദു ബിക മിനൽ ഗമ്മി വൽ ഹമ്മി എന്നൊക്കെ തുടങ്ങുന്ന ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അദ്കാർ സബാഹും അദ്കാറുൽ മസായിലൊക്കെ ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. മനസ്സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ക ഷെഡ്യൂൾ അവർക്ക് വേണം. രാവിലെ എണീറ്റാൽ ഒരു പേജ് ഖുർആൻ ഓതും, ശേഷം അദ്കാർ സബ ഒരു പേജല്ല കഴിഞ്ഞത്ര ഖുർആൻ ഓതും, അദ്കാർ സബാഹും അദ്കാറുൽ മസായും ഒക്കെ ചൊല്ലും. പിന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കാതെ നമ്മുടെ ഷെഡ്യൂളിലേക്ക് പോകും. ഫ്രീ ടൈം ഇല്ലാതെ നോക്കി, ആലോചനകൾക്കിടമില്ലാതെ നോക്കി, കാര്യങ്ങളിലൂടെ അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടന്ന് പോയി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, തലച്ചോറിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഒരു റിമൈൻഡറിൻ്റെ ആ ഒരു കോഡുകൾ, ആ ഒരു അവസ്ഥകൾ അത് പൂർണ്ണമായി അങ്ങോട്ട് ഡിലീറ്റായി പോകുന്ന വിധമുള്ള പ്രാക്ടീസസിലേക്ക് തീർച്ചയായും നമ്മൾ പോകണം. ഒരു മല കയറുന്ന ദൗത്യമുണ്ട് എന്നത് ഇത്തരം ആളുകൾ മറക്കരുത്. മല കയറി പകുതി എത്തുമ്പോൾ നിർത്തി താഴോട്ട് തിരിച്ചു പോരുന്ന ഒരുവനെ പോലെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ഡിപ്രഷൻ മോഡലുള്ള ആളുകൾ. അതോടൊപ്പം മരുന്ന് കഴിക്കണം, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ തീർച്ചയായും ഇതൊക്കെ വളരെ സിമ്പിളായി, ഒരു പ്രശ്നമല്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഖുറാൻ കേൾവി, പഠനം, പാരായണം, മക്കളുടെ പിന്നെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യം. അതോടൊപ്പം പാർട്ട്ണർമാരുടെ, പങ്കാളികളുടെ പൂർണ്ണ സഹകരണങ്ങൾ ഇതിലുണ്ടാവണം. പാരൻസിൻ്റെ പൂർണ്ണ സഹകരണങ്ങൾ ഉണ്ടാവണം. അത്തരം വിഷയങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഗൈഡ്ലൈനുകൾ കിട്ടേണ്ടതുണ്ടെങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഇടപെടലുകൾ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും പൂർണ്ണതയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ഹരിസ്മോലി പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു അനുബന്ധമായി ഈ ഒരു സന്ദർഭത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ഒരു ചോദ്യകർത്താവ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, പഠിക്കാനോ നിസ്കരിക്കാനോ പറയുമ്പോൾ മക്കൾക്കത് ചെയ്യാൻ മടിയാണ്. സ്കൂളിലും മദ്രസയിലും പറഞ്ഞയച്ചിട്ടല്ലേ ഇതൊക്കെ പഠിക്കേണ്ടിയും ചെയ്യേണ്ടിയും വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കവിടെ പോകാൻ ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ പറയില്ലല്ലോ ഇതൊന്നും ചെയ്യാൻ എന്നാണ് അവർക്കൊക്കെ അവർ മറുപടി തരുന്നത് എന്നാണ് ഒരു സഹോദരി വളരെ പ്രയാസത്തോടു കൂടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആരിസ് മൗലവിയുടെ മറുപടിയിലേക്ക് പോകാം.
6: ഇതൊന്നിപ്പോ ഒരു പ്രശ്നമല്ലല്ലോ, കാരണം എല്ലാ വീട്ടിലും, കുട്ടികളുള്ള വീട്ടിലെല്ലാം ഉമ്മമാരെ പണി എന്താ വെച്ചാൽ നീ നിസ്കരിച്ചോ, നീ പഠിച്ചോ, ഈ രണ്ട് ചോദ്യങ്ങളാണ് എല്ലാ ഉമ്മമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉമ്മമാർ ചോദിക്കുമ്പോൾ കുട്ടികൾ വേഗം നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവർ പാങ്ക് വയ്ക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കാരം തുടങ്ങുന്നില്ല. അതേമാതിരി പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പുസ്തകം എടുത്ത് പഠിക്കലും വായിക്കലും അതൊന്നും ഉണ്ടാവില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രായത്തിനനുസരിച്ചുള്ള ചില കളികളും തമാശകളും വിനോദങ്ങളും ആഗ്രഹങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ തന്നെയാണ് അവരുടേത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ തന്ത്രപരമായി അവരെ എന്ത് ചെയ്യാണ്, കാര്യഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളവരെ ബോധപൂർവം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാനും അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനു വേണ്ടിയുള്ള നല്ല നല്ല പ്രശംസകൾ നടത്തി അവരെ നമ്മൾ എന്ത് ചെയ്യാണ് സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഭീഷണികളാവും, ചിലപ്പോൾ ഒരു സന്തോഷപരമായ എന്തെങ്കിലും ഓഫറുകളാകും, അങ്ങനെയാണ്. ഈ കുട്ടികളുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചില പ്രതീക്ഷകളാണ് അവരെ നയിക്കുന്നത്. പ്രതീക്ഷകളാണ് നനഞ്ഞൊരു പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ കുട്ടി എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കുക. അതേപോലെ തന്നെ അടുത്ത ഏപ്രിലൊരു ടൂറുണ്ട്, അതൊക്കെ 6 മാസം 7 മാസം പോലും ആ മനസ്സിൽ ആ പ്രതീക്ഷകൾ ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കുട്ടി, എനിക്ക് എല്ലാ വിഷയത്തിലും 8+ വേണം, എനിക്ക് 8ാം ക്ലാസ്സിൽ ഞാൻ ടോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത്. കാരണം ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യങ്ങളും നേടണമെങ്കിൽ അപ്പോൾ നല്ല പ്രതീക്ഷകൾ കൊടുത്ത്, നല്ല സമ്മാനങ്ങൾ കൊടുത്ത്, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനും നിങ്ങളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാതിരിക്കാനും അവർ പരമാവധി എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഐഡിയകളോ അല്ലെങ്കിൽ നല്ല മറുപടികളോ നല്ല ലോജിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ മെല്ലെ രക്ഷപ്പെട്ടു പോകും. അപ്പം നമ്മൾ അവരെക്കാളും വളരെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലതായ ലക്ഷ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ്. ഒരാട്ടിടയൻ ആടിനെ നോക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം എന്താണോ, അതിനേക്കാളും പ്രയാസമാണ് മനുഷ്യരെ നയിക്കാൻ. ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉമ്മമാർ അനുഭവിക്കുന്നത്. നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ത്തോടും കൂടെ കാര്യങ്ങൾ സമീപിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
5: ഈ ഒരു കുട്ടികളുടെ പ്രായം എത്രയാണ് എന്നത് ഈ ചോദ്യത്തിൽ വ്യക്തമല്ല. പലപ്പോഴും പാരൻസ് കുട്ടികളെ ദീനിയായി വളർത്തണം എന്ന നിലക്ക് അവരോട് നമസ്കാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ബോധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത പ്രായത്തിൽ, നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊരു നിർബന്ധപൂർവം അവരോട് നിർദ്ദേശിക്കേണ്ട പ്രായമാണ് ഒരു 7 വയസ്സിന് ശേഷമുള്ള പ്രായം. നിർബന്ധമല്ല, ഒരു അവർക്കതിലൊരു കൃത്യത വേണം എന്ന നിലക്ക് പറയേണ്ട ഒരു പ്രായമാണ്. 10 വയസ്സ് കഴിയുമ്പോൾ നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ട സമയമാണ്. അതിൻ്റെയും മുമ്പുള്ള ടൈമിൽ പലപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടികൾ കളിച്ച് ആവേശപൂർവ്വം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളെ ഇതിലേക്ക് നിർബന്ധിച്ച് തള്ളിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അത്തരം സംഗതികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കൂല, അതിലെന്താ സംശയമുള്ളത്? അപ്പോൾ അവരുടെ കളിയുടെ രസച്ചരടിനെ മുറിക്കുന്ന ആ കാര്യം അതവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് റുഖ്സയുള്ള ആശ്വാസമുള്ളതെല്ലാം അവരെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അത് അതിലൊക്കെ ഉപരി ഇപ്പോൾ ഈ ഓൺലൈൻ കാലത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ വീട്ടിൽ തന്നെയാണ്. മറ്റേത് അവരുടെ എനർജി ഓടിത്തീർക്കാനും ചാടി തീർക്കാനും ഒക്കെ സ്കൂളുണ്ടായിരുന്നു. ഇതൊന്നും പാരൻസ്

0: യിൽ നിന്ന് ഇവർ ഇത്തരം കാര്യങ്ങളേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ കുട്ടികൾ ഈ ചെറിയ കുറച്ചുകൂടി പ്രായം ചെന്ന കുട്ടികളായിരിക്കും. അവിടെ ആരംഭം മുതൽ അവരെ കൈകാര്യം ചെയ്തു കൊടുത്ത ചില പ്രശ്നങ്ങളുണ്ടാകും എന്ന് തന്നെ അനുമാനിക്കണം. ഇനി ഇല്ലെങ്കിലും പൊതുവായ ചില പ്രകൃതങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതിലൊക്കെ ബേജാറായി ടെൻഷനായി നമ്മൾ ഇടപെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ അരിസ്മലി പറഞ്ഞ ആ ഭാഗം റിവൈൻഡിൽ നിങ്ങൾ ഒരു തവണ കൂടി കേട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. പലപ്പോഴും പ്ലാനില്ല, പാരൻസിന് പ്ലാനില്ല, എന്താണ് കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം, എന്താ അവനെവിടെ വരെ കൊണ്ടുപോകണം, എന്തിലെല്ലാം ഇൻവോൾവ് ചെയ്യിക്കണം, എന്തിലെല്ലാം പങ്കെടുപ്പിക്കണം, ഇതിലൊന്നൊരു പ്ലാനും ഇല്ല. അവന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ 1, 2, 3, 4, 5 ഇങ്ങനെ 5 ഉത്തരങ്ങളുണ്ട്. ആ 5 ഉത്തരങ്ങൾ ഇന്ന സമയത്ത് ഇന്നത്, അടുത്ത ആഴ്ച ഇന്നത്, അങ്ങനത്തെ പ്ലാനും ഇല്ല. അപ്പം അതുകൊണ്ട് പ്ലാനുകളിലൂടെ മാത്രമേ നമുക്ക് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അടിയും ബഹളവും നിർബന്ധിക്കലും ഭീഷണിപ്പെടുത്തലും അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു അതൊരു ഒരു ആത്യന്തിക പരിഹാരമല്ല എന്നത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുകൂടി ഈ ഒരു വാചകങ്ങളോടൊപ്പം ഞാൻ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ സമയം വൈകുന്നു, അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ചോദ്യം. ഞാൻ 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ ഉമ്മ ഞാൻ പറയുന്ന ഒരു വാക്കിന് ഒരു വിലയും തരാറില്ല. വീട്ടിലെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഉമ്മ എന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാൻ തീരെ താല്പര്യമില്ല. ഇതിൻ്റെ പേരിൽ ഉമ്മ എന്നെ കുറേയധികം ആക്ഷേപിക്കുകയും ചെയ്യും. ഇത് ഉമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി, 20 വയസ്സുള്ള മോള് ചോദിച്ചിട്ടുള്ളത്. ആരിസ്മോലിയുടെ ഉത്തരം നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാം.
1: നമ്മൾ ഈ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചതുപോലെ തന്നെ വീടുകളിൽ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിലും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അത് വീടാണെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു വിദ്യാലയം ആണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം കൊണ്ട് നടക്കുന്ന ആ വ്യവസ്ഥകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളും ഉണ്ടായിരിക്കും. അതിൻ്റെ ഡയറക്ടറാവാം, അല്ലെങ്കിൽ വീട്ടിനാവുമ്പോൾ ഉമ്മയാകാം, അല്ലെങ്കിൽ വാപ്പയാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനാവാം. എല്ലായിടത്തും എന്തുണ്ടാവും, ഒരു വ്യവസ്ഥയും ഉണ്ടാകും. അതേപോലെ തന്നെ ആ വ്യവസ്ഥയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡർ ഉണ്ടായിരിക്കും, ഒരു തലവനുണ്ടായിരിക്കും, ഒരു അമീർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നായകത്വം നൽകുന്ന വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ താല്പര്യവും അറിവും കഴിവും പ്രാപ്തിയും അനുസരിച്ച് കൊണ്ടായിരിക്കും അവിടുത്തെ സിസ്റ്റങ്ങൾ രൂപപ്പെട്ട് വരിക. അതാരും എഴുതിണ്ടാക്കണതല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ എപ്പോൾ ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം ഉണ്ടാവണം, എങ്ങനെ ചിലവഴിക്കണം, എത്ര വൃത്തി വേണം, എത്ര വൃത്തി വേണ്ട, എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, കുട്ടികൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇതൊക്കെ ഓരോ സഹോദരിമാരും അവരുടെ ഒരു അറിവനുസരിച്ച് കൊണ്ട് അവർ രൂപപ്പെടുത്തണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്ത് അവിടെ അതിന് കീഴിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഓരോ വ്യക്തികളും തങ്ങളുടെ താല്പര്യം ഇന്നതാണ് എന്ന നിലക്ക് ആ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പല മരുമക്കളും അമ്മായിമ്മമാർക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത്. അമ്മായിമ്മയുടെ സിസ്റ്റവുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റില്ല, അവിടെ സിസ്റ്റമായിട്ട് അമ്മായിമ്മയ്ക്ക് യോജിക്കാൻ പറ്റില്ല. എന്നാൽ അമ്മായിമ്മയുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്യാനും അത് അംഗീകരിക്കാനും കഴിഞ്ഞാൽ ആ വീട്ടിൽ സമർത്ഥമായി നിന്നു പോകാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഒരു മകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സംവിധാനങ്ങളെ വ്യവസ്ഥകളെ നമുക്ക് കഴിയുന്നത് പോലെ പിൻപറ്റി മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ സംതൃപ്തരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ മുഴുവനും മാറ്റിത്തിരുത്തി നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളത് നമ്മളവിടെ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ എപ്പോഴും അവിടെ വഴക്കും അതേപോലെ തന്നെ ബഹളങ്ങളും വാഗ്വാദങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മതപരമായി ബുദ്ധിമുട്ടില്ലെങ്കിൽ, ആരോഗ്യപരമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളോട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകലായിരിക്കും ഗുണകരമെന്നാണ് മനസ്സിലാവുന്നത്.
0: അത് തീർച്ചയായും. അതോടൊപ്പം ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കേണ്ട ഒരു മേഖല കൂടി ഇതിലുണ്ട്. എൻ്റെ മോൾ അങ്ങനെ ഒരു കാര്യം പറയേണ്ട സാഹചര്യമുണ്ടോ എന്നത് ഉമ്മമാരും ഉപ്പമാരും അവരും ആലോചിക്കേണ്ടതാണ്. 10-20 വയസ്സായ കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികം അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെ നമ്മൾ സാവകാശം കേൾക്കുകയും അത് തിരുത്തേണ്ടതാണെങ്കിൽ ശകാരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും പകരം വളരെ സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഈ കുട്ടി

0: അവൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അത്ര സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത്ര കൃത്യമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഉമ്മ ഇങ്ങനത്തെ ഒരു ശൈലി സ്വീകരിക്കുന്നത്. പക്ഷേ ഒരാളെയും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും ഒന്നും വിഷയം പരിഹരിക്കാനല്ല, കൂടുതൽ വലിയ വിഷയങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക. മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ ഈ അടുക്കള ജോലിയിലും വീട്ടുജോലിയിലും ഒക്കെ ഇടപെടുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. നന്നായി ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂന്നാലാളുകൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല. അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങനെ ചെയ്യല്ല, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ അവസ്ഥയായിരിക്കും ചിലപ്പോഴൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ. അവളൊരു കറി വെക്കുമ്പോൾ അതിലേക്ക് ആദ്യം മല്ലി കൊണ്ടേയിട്ടു, എന്നിട്ട് മുളകിട്ടു. ചിലപ്പോൾ മുളകായിരിക്കും ആദ്യം ഇടേണ്ടത്, അവളിട്ടത് മല്ലിയായിരിക്കും. അപ്പോൾ അതിന് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നിന്നോട് എത്ര തവണ പറഞ്ഞതാന്നൊക്കെ ചോദിക്കുന്നതോടുകൂടെ അവരുടെ ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കും. ആ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയാതെ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കി, ആ കറി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു, ഇന്ന് ഇന്ന ആളുണ്ടാക്കിയ മോള് ഇന്ന് ഫാത്തിമ ഉണ്ടാക്കിയ കറിയാണെന്ന് പറയുമ്പോൾ ആ കറി രുചിച്ച് അത് ചിലപ്പോൾ ഒത്തിരി ചമർപ്പുള്ളതാണെങ്കിലും ഓ നന്നായിണ്ട്. പക്ഷെ ഇതിൽ ആ മല്ലി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതൊന്ന് കുറച്ചാൽ ഒന്നും കൂടിയും ടോപ്പാകും എന്ന് പറയുമ്പോൾ അടുത്ത തവണ മല്ലി ഇടാൻ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഓർമ്മ വരും, ബാക്കിൽ നിന്നിങ്ങനെ ഉപ്പാൻ്റെ ശബ്ദം അല്ലെ ഉമ്മാൻ്റെ ശബ്ദം അങ്ങനെ വരും അല്ലേ. നേരെ മറിച്ച് ആക്ഷേപമാണെങ്കിലോ, ആ കറിയൊക്കെ അങ്ങോട്ട് ഉന്തി മാറ്റി എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ജീവിതത്തിലുടനീളം ആ ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സാധാരണ പറയാറുണ്ട് ഈ ISRO സയൻറ്റിസ്റ്റുകൾ, ഇന്ത്യയുടെ ആകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണല്ലോ, ശൂന്യാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ISRO. ISRO സയൻറ്റിസ്റ്റുകൾ ഒരു ഉപഗ്രഹ വിക്ഷേപം അത് വിജയിച്ചാൽ അവിടുത്തെ ജൂനിയർ സയൻറ്റിസ്റ്റുകളാണ് പത്രസമ്മേളനം നടത്തുക, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരാണ് മുന്നോട്ട് വരിക. എന്നാൽ കോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അത് കത്തിത്തകർന്ന് താഴെ വീണാൽ മുതിർന്ന ആളുകൾ രംഗത്ത് വരും, എന്നിട്ട് അവരത് ഏറ്റെടുക്കും, അപ്പോൾ ജൂനിയേഴ്സിനെ പറഞ്ഞേക്കില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ മക്കളെടുത്തുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഇങ്ങനത്തെ കാര്യത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. അവരെ ചേർത്ത് നിർത്തി തിരുത്തലാണ് എപ്പോഴും നന്നാവുക. മറുവശത്ത് മക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ആരിസ്മലയുടെ പറഞ്ഞ പോലെ നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനഃശാസ്ത്രമോ സൈക്കോളജിയോ ഒന്നും അറിയില്ല, പച്ച മനുഷ്യരാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടാകില്ല, ഒരുപാട് മനസ്സംഘർഷങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഇതൊക്കെ അവർ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നത് കുട്ടികളും മനസ്സിലാക്കി ക്ഷമാപൂർവ്വം അവരുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നോക്കി, ഉമ്മാക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് കുറച്ചും കൂടി ഒരു താല്പര്യവും അനുകൂല മനസ്സും ഉണ്ടാകും എന്ന ഒരു ഭാഗവും കൂടി ഇതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിലായ ഒരു ഒരു ചോദ്യത്തിലേക്കാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വീടുകളുടെ സന്തോഷവും, വീടുകളിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ നിന്നൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ആ ഒരു പിന്നെ മാനസികാവസ്ഥക്ക് ഉള്ള ഉത്തരവൊക്കെ യഥാർത്ഥത്തിലാകുന്നത്. ദയവചെയ്ത് എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകണം എന്ന റിക്വസ്റ്റോടുകൂടെ ആ സഹോദരി തുടരുകയാണ്. മാനസികമായി അത്രയും തളർന്നിരിക്കുകയാണ് ഞാൻ, മറുപടി എന്തായാലും എനിക്ക് വേണം. വേറെ എവിടെ നിന്നും ഒരു പരിഹാരവും എനിക്ക് കിട്ടാനില്ല. പീസ് റേഡിയോ അതിൻ്റെ അണിയറ പ്രവർത്തകർ അവരുടെ ഇടനെഞ്ചിൽ എപ്പോഴും സൂക്ഷിക്കുന്നൊരു വികാരമാണിത്. ഈ ഒരു സംവിധാനമല്ലാതെ ആശ്വാസം കണ്ടെത്താനും പഠിക്കാനും മനസ്സിലാക്കാനും മറ്റൊന്നുമില്ലാത്ത ആയിരങ്ങളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന നീയത്തോടു കൂടെയാണ് പീസ് റേഡിയോയെ എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിലും അതിൻ്റെ പ്രചാരണ മേഖലയിലും ഒക്കെ അധ്വാനിക്കുന്നവർ പലപ്പോഴും അതിനെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ ഒരു വാചകം അവരുടെ ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ വിഷയം ഇതാണ്: എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, നിക്കാഹ് മാത്രമായിരുന്നു നടന്നത്, പിന്നെ കുറച്ച് പേര് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുകാർ സ്വർണമൊന്നും കാര്യമായി നൽകിയിരുന്നില്ല. പിന്നീട് 7-ാം മാസത്തിൽ പ്രസവത്തിന് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് വീട്ടുകാർ എൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരുടെ 15 പവൻ വീതം സ്വർണം എടുത്ത് 30 പവൻ തന്നത്. എന്നാൽ ഇക്കാര്യം ഞാൻ ഭർത്താവിനോടോ വീട്ടുകാരോടോ പറഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഭർത്താവ് ഇതറിയുകയുണ്ടായി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇത് നാത്തൂന്മാരുടെ സ്വർണമാണെന്നൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു. അതെൻ്റെ ഭർത്താവിനെ വളരെയധികം പ്രയാസപ്പെടുത്തി. എൻ്റെ ഭർത്തൃ വീട്ടുകാർ സ്വർണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒന്നുമില്ലാതെ തന്നെയാണ് കൊണ്ടുപോയത്. എൻ്റെ വീട്ടുകാരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് പിന്നീട് 7-ാം മാസത്തിൽ ഇങ്ങനെ ഒരു സ്വർണം തന്നത്. ആ സമയത്ത് ഭർത്തൃവീട്ടുകാർ എത്രയുണ്ടെന്നൊന്നും എന്നോട് ചോദിച്ചിരുന്നില്ല. അവർക്ക് സ്വർണത്തോട് അങ്ങനെ പ്രിയമൊന്നുമില്ല. പക്ഷെ പിന്നീട് ഇതാ അറിഞ്ഞതിൽ പിന്നെ ഭർത്താവ് എന്നെ മാനസികമായി തളർത്താൻ തുടങ്ങി. നിന്റെ വീട്ടുകാർക്ക് നിനക്ക് നാത്തൂന്മാരുടെ സ്വർണമാണോ നൽകാൻ തോന്നിയത്, നിനക്കായി സ്വർണം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്നെൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അങ്ങനെ സ്വർണം വാങ്ങി നൽകാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് സാമ്പത്തികമായി ഉണ്ടായപ്പോൾ അവർ രണ്ട് നാത്തൂന്മാർക്കും 15 പവൻ വീതം മേടിച്ച് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നത്, ആ വാങ്ങി നൽകിയത് നിനക്ക് നൽകാമായിരുന്നല്ലോ, നിനക്ക് പുതിയ സ്വർണം ധരിക്കാൻ ആഗ്രഹിച്ചുകൂടെ? ഞങ്ങൾ ചോദിക്കുകയോ സ്വർണം ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് പഴയ സ്വർണം വീട്ടുകാർ നൽകിയത്? ആ സ്വർണം നാത്തൂന്മാരുടെ ഉപ്പമാർ അവർക്ക് നൽകിയതല്ലേ, അതെങ്ങനെ നീ ഉപയോഗിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കരമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ വിഷമങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നത്, നിനക്ക് നൽകിയ സ്വർണം എങ്ങനെ കിട്ടിയെന്ന്, എവിടെ നിന്ന് കിട്ടിയെന്നോ നിന്റെ ഭർത്താവും വീട്ടുകാരും അറിയേണ്ടതില്ല. നിനക്ക് നൽകാനുള്ളത് ഞങ്ങൾ നൽകി. ജ്യേഷ്ഠന്മാർക്ക് വാങ്ങി നൽകാൻ കഴിയില്ലെങ്കിൽ നാത്തൂന്മാരുടെ സ്വർണം തന്നെയാണ് നൽകുക എന്നൊക്കെ ഉമ്മയും പറയുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നാത്തൂന്മാരുടെ സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 30 പവൻ സ്വർണവും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. ഭർത്താവ് പറയുന്നത്, എന്തു തന്നെ വന്നാലും ആ സ്വർണത്തിൽ ഞാൻ തൊടില്ല എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് നമ്മൾ ഹാരിസ് മൗലവിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ്.
1: ഇതിലെന്താന്ന് വിചാരിച്ചാൽ, ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോ അതിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ, ഈ സ്വർണം എപ്പോഴും ഭർത്താവിന് കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെ ഒരു ധാരണ. സത്യത്തിൽ ഒരു പിതാവ് തങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന സ്വർണം 100% അവരുടെ അവകാശത്തിലും അവരുടെ കൈകാര്യത്തിലും പെട്ടതാണ്. അതിൽ യാതൊരു അവകാശവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഭർത്താവിന് കൊടുത്തതല്ലല്ലോ, അത് തൻ്റെ മകൾക്ക് വിവാഹ സമയത്ത് കൊടുത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് പലപ്പോഴും തൻ്റെ ഭർത്താവിന് കൊടുത്ത പോലെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല, കാരണം ഭർത്താവ് അത് എടുക്കേണ്ട കാര്യമല്ല, ഭർത്താവിൻ്റെതല്ല തന്നെയത്. അപ്പോൾ ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹയർ എന്നുള്ളതാണ്. അതൊരു വാഗ്വാദത്തിലേക്കോ വിവാദത്തിലേക്കോ ചർച്ചയിലേക്കോ നിങ്ങൾ പോകേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ പറ്റിച്ചോ വഞ്ചിച്ചോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കുന്നത്. അത് അയാൾക്കുള്ളതല്ലല്ലോ, പിന്നെ അയാൾ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കേണ്ട പറ്റി നിങ്ങളെന്തിനാണ് വെറുതെ വ്യാകുലപ്പെടേണ്ട കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നല്ലൊരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നൊരു ബന്ധമല്ലേ? ആ ബന്ധത്തിന് ഒരിക്കലും ഈ ഒരു പണം, പലപ്പോഴും വിവാഹ സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന കാറ്, സ്ത്രീധനം, പണ്ടം, ഇതൊക്കെ പിന്നീട് എന്തായിരിക്കും, ദാമ്പത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം എന്താ വെച്ചാൽ, ഈ പണം കടമായി കൊടുക്കുക അല്ലെങ്കിൽ ദാനമായി കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക, ഇങ്ങനെയൊന്നും അല്ലാതെ ആരതാണെന്ന് നിർവചിക്കപ്പെടാത്ത ഇത്തരം പണങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഭർത്താവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്വത്ത് അവനെങ്ങനെ എടുക്കാന്നുള്ളതൊക്കെയായിരിക്കും ഭാര്യയും അതേപോലെ തന്നെ വീട്ടുകാരും ഉണ്ടായിരിക്കുക. എടുക്കാതിരുന്നാൽ എന്താണ് അവരത് എടുക്കാത്തതെന്നായിരിക്കും. അതുകൊണ്ട് ഇതൊരു പുലിവാല് പിടിച്ചൊരു സ്വത്താണ് ഈ വിവാഹ സമയത്ത് കൊടുക്കുന്നതെല്ലാം. അതുകൊണ്ട് നമ്മൾക്ക് അത് നിങ്ങൾക്ക് ഉപ്പാപ്പ തന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു എന്നുള്ള നിലക്ക് സമാധാനമായിട്ട് നിന്ന് പോവുക എന്നുള്ളത് അതൊരു ചർച്ചയാക്കി നിങ്ങളുടെ കുടുംബജീവിതം പ്രശ്നകലുഷിതമാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും.
0: തീർച്ചയായും വളരെ ക്ലിയറായൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ സഹോദരിക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇങ്ങനത്തെ നമ്മളെ ചിന്തകളെ വല്ലാതെ കെട്ടിമുറുക്കുന്ന ഇത്തരം ചില കാര്യങ്ങളുടെ കറക്റ്റൊരു ഇസ്ലാമികമായ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഭാര്യയുടെ കയ്യിലുള്ള സ്വർണം എൻ്റേതാണ് എന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഭർത്താവ് ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പൊതുവേ പറയുക. പക്ഷേ അവളത് അങ്ങോട്ട് മാറ്റുകയോ ഇങ്ങോട്ട് മാറ്റുകയോ എന്തിലേക്കും കൊടുക്കുകയോ അനിയത്തിക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ അമ്മായിൻ്റെ മോൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുന്നു. അതിൽ നമുക്ക് പുരുഷന്മാർക്ക് ഒരു അവകാശവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരാളും തീർച്ചയായും അങ്ങനത്തെ ഭാര്യയുടെ ആ കൈകാര്യ കർത്തൃത്വത്തെ മണ്ടത്തര അബദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഡ്വൈസ് കൊടുക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്തൊരു രീതിയിൽ ഒരിക്കലും ഇടപെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സ്വർണം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ അതിലിപ്പോൾ വിഷമിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഒരു ഘട്ടം വരുമ്പോൾ, ആ സ്വർണം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമോ സന്ദർഭമോ വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ദീനീയ കാര്യങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ പരലോകത്തേക്കുള്ള ഒരു ദാനമായി സദഖയാക്കി മാറ്റാം, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം എന്ന് ആരിസ് മൗലവി പറഞ്ഞ ആ ഒരു ഉത്തരം നമുക്ക് വലിയൊരു സമാശ്വാസം നൽകുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ വേദനകളാണ് നമ്മൾ പങ്കുവച്ചത്, കൺഫ്യൂഷനുകളാണ് നമ്മൾ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയക്കുക. പൊടുന്നനെ മറുപടി കിട്ടേണ്ട ചില കാര്യങ്ങൾ, എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടണം എന്ന ടെക്സ്റ്റിംഗ് തീർച്ചയായും നന്നായിരിക്കും. ഇത് നൂറുകണക്കിന് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വരുന്നു, അതോരോന്നും സോർട്ട് ചെയ്തെടുത്ത് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി അലിജാബ് വഴിയും സ്നേഹക്കൂട് വഴിയുമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ തീർച്ചയായും ഉണ്ടാകണം. പീസ് റേഡിയോ പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ലഭിക്കേണ്ട ധാരാളം ആളുകൾ അസ്വസ്ഥരായി പല വീടുകളിലും കഴിയുന്നുണ്ട്, അവർക്ക് പീസ് റേഡിയോ അറിയില്ല. അതുകൊണ്ട് പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന ഒരു ചെറിയ വാട്സാപ്പ് കൂട്ടായ്മ സംവിധാനമുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പീസ് റേഡിയോയുടെ എല്ലാ പരിപാടികളുടെയും പോസ്റ്ററുകളും വീഡിയോസും ഒക്കെ ലഭിക്കും. അത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ തീർച്ചയായും അയക്കാനും സാധിക്കും എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പൊതു അഭിപ്രായം എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് റേഡിയോ എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ നിങ്ങളെ പ്രസ്തുത ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വരാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാഅല്ലാ, സ്നേഹക്കൂട് വളരെ മനസ്സിന് നമുക്ക് വലിയൊരു ഇടം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. കാരണം മനോവേദനകൾ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. വ്യത്യസ്തമായ വേദനകൾക്കുള്ള ഒരു കൃത്യമായ പരിഹാരമാർഗം നമുക്ക് നൽകിയത് താജുദ്ദീൻ സുലാഹിയാണ്. സ്നേഹക്കൂടാണ് നാം ഇതുവരെ കേട്ടത്.
3: ഇനി നമ്മൾ ഉസൂലിലേക്കാണ്. അൽ ഉസൂൽ, അൽ ഉസൂലിൽ അൽ മുസൽസിൽ, അൽ മുസൽസിൽ എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ്. അത് സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു فنقلوه بصيغه معينه او حال معينه. ഇതാണ് ഇബ്ൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചു കൊണ്ടു തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലുഹു ബിസീഖത്തി മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹമീദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു ഖാല ഹദ്ദസന അൽ ഹമീദി. ഇമാം ഹമീദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഖാല ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅത്തു എന്നാണെങ്കിൽ സമിഅത്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബക്കയിലും എല്ലാ റാവിമാരും സമിഅത്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം യാദൃശ്ചികമായി കൂടി വരുമ്പോഴാണ് മുസൽസൽ സംഭവിക്കുന്നത്. അതല്ലാതെ മുസൽസൽ ആക്കാൻ വേണ്ടി എല്ലാവരും അഖ്ബർനി എന്ന് പറയുന്നതല്ല. അപ്പോൾ വസ്ഫുൽ അദാ ഫീ സീഗത്തി മുഅയ്യന, ഒരു പ്രത്യേകമായ സീഗയിലുള്ള ഏകത, ഐക്യം, ഒരുപോലെയാവൽ. രണ്ടാമതായി ഔ വസ്ഫി ഹാലിർ റാവി, റാവിയുടെ അവസ്ഥ, ഇത് ഏകമായി വരിക. ഉദാഹരണമായി ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെ ഇരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെ ഇരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമുഅ്മിനു ലിൽമുഅ്മിനി കൽബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക്ക ബൈന യദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബക പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിൻ്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത റിവായ, ഒരു ഫായിദ, ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സ്വഹാബി അല്ലെങ്കിൽ താബിഈ തബഈ അതാരായിരുന്നാലും ആ ഹദീസിന്റെ റാവി റിപ്പോർട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ്, എന്നും നോക്കിയിട്ടല്ല പറയുക. നേരെ പിടിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ. വ ഹസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ. എനിക്ക് നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തൻ്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, ദുബ്രി കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹദീസിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് അതിൻ്റെ ഓരോ തബഖയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തൻ്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽ മാ അലാ വസ്ഫിൻ അഥ മസലു അമാ വല്ലാഹി അംബഅനിൽ ഫത. മുസൽസലുൻ, മുസൽസൽ എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അഥ മിസ്ലു മാ അമാ വല്ലാഹി അംബഅനി അൽ ഫത. അംബഅനി അൽ ഫത, അതൊരു പ്രയോഗമാണ്. എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബാനി അൽഫത്ത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബാനി അൽഫത്ത, അമാ വല്ലാഹി അംബാനി അൽഫത്ത, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് കസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബാനി അൽഫത്ത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേപോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്നു സഹാബി ഹദീസ് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല് അവസ്ഥ, ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ, അതല്ല നമസ്കാരത്തിന് ശേഷമാണോ, നമസ്കാരത്തിന് ശേഷമാണോ, എങ്കിലെല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും, ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി യുഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സലാ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഈ പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഅദാബിഈകൾക്ക് നൽകി, അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിന്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ സീഗ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി, അതിൻ്റെ റിപ്പോർട്ടർ ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി, ആ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഅതാബിഈകളും ഒക്കെ ആ ഹദീസിന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫത. مسلسل قل ما على وصف أتى مثل أما والله أنبأني الفتى أنبأني وما والله أنبأني الفتى إن ذبولي وري وصف الحديث عند سند المروة أنداوغا إن لضانا المسلسل إن بريوغا إذا أنا فندد المار അതിന് നൽകിയിട്ടുള്ള വിശദീകരണവും ഉദാഹരണവും. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകളുടെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ വബുത്ത് ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാഹ്, ഹദീസുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വളരെ ഗൗരവമായ പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സെഷനാണ് അൽ-ഉസൂൽ, പ്രത്യേകിച്ച് ഹദീസുകളെക്കുറിച്ച്. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് അൽ മുസൽസൽ എന്ന വിഷയത്തിലുള്ള അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമായിരുന്നു. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
3: അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേട്ട പരിപാടികളും അതുപോലെ തന്നെ വൈബ്സ് മോർണിംഗ് ലൈവ് ഷോ നമ്മോടൊപ്പം ചേർന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ലാ, വീണ്ടും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വൈബ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനത്തിലെ 2-ാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ത്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാ സൂറത്തു ഇബ്രാഹീം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 22-ാമത് ആയത്തിൻ്റെ ആദ്യത്തൊരു ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഇൻഷാ അള്ളാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, നാം 22-ാമത്തെ ആയത്തിൻ്റെ 2-ാമത്തൊരു ഭാഗമാണ് നാം പഠിച്ചത്. ഇനി നമുക്ക് 3-ാമത്തൊരു ഭാഗമാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ അത് നാം അടുത്തൊരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കും. ഇൻഷാല്ലാ, അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 22-ാമത്തെ വചനത്തിലെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: മക്കളെ ഒരിക്കലും അവർക്കിഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനായി നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. മനസ്സിന് സന്തോഷം തരുന്നൊരു ജോലി നേടുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളൊന്നും ജീവിതത്തിൽ ആർക്കും കിട്ടാനില്ല. ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ശിക്ഷയും ഒരാൾക്ക് ലഭിക്കാനില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അയാൾക്ക് മാത്രമല്ല, സമൂഹത്തിനും അത് ഗുണകരമാവില്ല. പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരാൾ അധ്യാപകനായാൽ എത്ര കുട്ടികളുടെ ഭാവിയെയായിരിക്കും അത് ദോഷകരമായി ബാധിക്കുകയെന്നറിയാമോ? ഒരു ഡോക്ടർക്ക് അയാളുടെ ജോലിയോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എത്ര ആളുകളുടെ ജീവന് അത് ഭീഷണിയാകുമെന്നറിയാമോ?
3: കുറഞ്ഞ വാക്കുകളാണ് പറയുകയാണെങ്കിൽ കുറെ പറയണ്ടാവും.
4: അതാണ് ചിന്ത.
3: അല്ല, ഒരു കമൻറ്റ് പറയണ വെച്ചാൽ, ഈ പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടമില്ലാത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അതെന്തൊരു പായരായിരിക്കും,
4: അവർക്ക്
3: ഭാരമായിരിക്കും തീരില്ല. അപ്പം ഒന്നും വേണ്ട, അടുക്കളയിൽ പോലും നമ്മൾ ഇഷ്ടമില്ലാതെയാണ് ഭക്ഷണം വെക്കുന്നത്, വിളമ്പുന്നത്. അത് ഒരു നിലക്കും അത് ആ സമയവും ആ സന്ദർഭവും ആ ഭക്ഷണവും ആ വസ്തു ഒക്കെ ഒരു നഷ്ടമാണ്. പിന്നെ ഒരു നമുക്ക് അസ്വസ്ഥത തന്നുകൊണ്ടേയിരിക്കുന്ന പണിയാണ് ജോലി. അധ്യാപകനെ കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ട് പിന്നെ അധ്യാപനം കുട്ടികളെ പഴിക്കുന്നു, ഒരു ജാതി എല്ലാം നെഗറ്റീവ് കാണുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഒക്കെ
4: നെഗറ്റീവ് ആയിരിക്കും.
3: ഇഷ്ടമല്ലെങ്കിൽ അതിലുള്ള എല്ലാ വിഷയവും ഓരോന്നിനെ നെഗറ്റീവ് ഇങ്ങനെ മാതികൊണ്ടേയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിലോ അങ്ങനെയൊന്നും പ്രശ്നം കണ്ടില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും.
4: അതൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഏതൊരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? ജോലി ഇപ്പം ഈ ചിന്തയിലെ ജോലി എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഒരു വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാൻ വെച്ചോക്കെ, നമ്മുടേതായിട്ടുള്ള ചില നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതെങ്കിൽ, ഒരു യാത്രയാണെങ്കിൽ പോലും അല്ലേ, ഭയങ്കര പ്രശ്നമാവും.
3: പിന്നെ
4: ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു
3: ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോയാൽ, അതേപോലെ ഇഷ്ടമില്ലാത്ത ഭാര്യ ഉണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ഇഷ്ടമല്ല ഭാര്യന് ഇഷ്ടമല്ല പിന്നെ ഓള് ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, എല്ലാം കുറ്റേ കാണുള്ളൂ. അതേപോലെ സുഹൃത്തിന് ഇഷ്ടമല്ല, ഓൻ്റെ ഒപ്പം പോവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
4: രക്ഷയില്ല.
3: ഇഷ്ടമില്ലാത്തൊരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര പോവാണ് പിന്നെ കുറ്റം തന്നെ ആയിരിക്കണ്ട. മറ്റേതെന്താണോ, നമ്മൾ വേഗം ഫോർഗീവ് ചെയ്യും, കുഴപ്പമില്ല, നമ്മളവിടെ പ്ലസ് പോയിന്റേ കാണുള്ളൂ.
4: ഫോർഗീവ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊന്നിലേക്ക് എൻഗേജ് ആവുകയും ചെയ്യും. ഇത് വിടുകയല്ല, മറ്റേതിലേക്ക് എത്തുകയല്ല എന്ന പോലത്തെ ആയിരിക്കും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബയോകെയർ ഫെലോഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. വനിതാ ഗവേഷകർക്ക് 60 ലക്ഷം വരെ ഗ്രാന്റ്. ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വനിതകൾക്ക് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ബയോടെക്നോളജി വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ബയോകെയർ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 23. 55 വയസ്സ് കവിയരുത്. ഇന്ത്യയിൽ താമസിക്കുന്നവരായിരിക്കണം. തൊഴിൽരഹിതർക്കും ജോലിയുള്ളവർക്കും അപേക്ഷിക്കാം. ഗവേഷണ പ്രൊജക്ട് അനുവദിച്ചു കിട്ടുന്ന പക്ഷം അത് ജോലി ഉപേക്ഷിക്കേണ്ടി വരും. ഇതിനു മുമ്പ് ഗവേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ സർക്കാർ സഹായം കിട്ടിയുള്ളവരോ വനിതകൾക്കുള്ള മറ്റേതെങ്കിലും സർക്കാർ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരോ അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും DBT HRD PMU റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഫരീദാബാദ് പിൻ 1201001. ഇതു സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 01292848535.
2: ഒരു വ്യക്തിയുടെ റൂമിലേക്ക് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട് പഠിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏത് രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, 10ാം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, ബാത്തിനിയാക്കളും ഉൾസാര വ്യാഖ്യാനങ്ങളും. ഷമീർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിനെ മറയാക്കി ഷിയാസത്തിന്റെ ആശയങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു വിഭാഗമാണ് ബാത്തിനിയാക്കൾ അഥവാ ഉൾസാര വ്യാഖ്യാനത്തിന്റെ വക്താക്കൾ. അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ ആദർശങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. അവരുടെ ആശയ ആദർശങ്ങളുടെ ആകത്തുകയായി ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നത് കാണുക: സൃഷ്ടാവിനെ നിഷേധിക്കലും പ്രവാചകത്വത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങളെയും നിരാകരിക്കലും പുനരുദ്ധാനത്തെ അഥവാ പരലോകത്ത് നിഷേധിക്കലുമാണ് ഇവരുടെ ആശയത്തിന്റെ ആകത്തുക. എന്നാൽ ഇക്കാര്യം അവർ ആദ്യം പരസ്യമാക്കില്ല. മറിച്ച് അല്ലാഹു സത്യമാണ്, മുഹമ്മദ് നബി സത്യമാണ്, ഇസ്ലാം ശരിയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. എന്നാൽ അതോടൊപ്പം ഇതിനൊക്കെ പ്രത്യക്ഷമല്ലാത്ത ഓരോ ആന്തരിക ആശയവും വിവക്ഷയുമുണ്ട് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. തൽബീസു ഇബ്ലീസ് പേജ് 113. ഇവരെക്കൊണ്ട് ചില്ലറ കളികളല്ല പിശാജ് കളിച്ചത്. പിശാജ് അവരെ വിദൂരമായ വഴികേടിലേക്ക് കൊണ്ടുപോവുകയും അവരിലൂടെ ധാരാളം ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തു. ഇവർക്ക് വ്യത്യസ്തങ്ങളായ 8 പേരുകളുണ്ട്. അതിലൊന്നാണ് ബാത്തിനീയത്ത് അഥവാ ഉൾസാര വ്യാഖ്യാനക്കാർ എന്നത്. ഖുറാനിന്റെയും ഹദീസുകളുടെയുമൊക്കെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾക്കപ്പുറത്ത് ഓരോന്നിനും ആന്തരികമായ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നതുകൊണ്ടാണ് ബാത്തിനീയത്ത് അഥവാ ഉൾസാര വ്യാഖ്യാനക്കാർ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നത്. തൊലിയും കാമ്പും പോലെ ബാഹ്യമായ രൂപം കണ്ട് അതിനെ വിലയിരുത്തുന്നവൻ തൊലിപ്പുറം മാത്രം കണ്ടവനാണ്. അവർ വിവരമില്ലാത്തവരും ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണ്. എന്നാൽ അതിനപ്പുറത്തെ ഉൾസാര വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമാന്മാർക്ക് സാധിക്കും. ആ ബാഹ്യമായ പദങ്ങളും വാചകങ്ങളും ആന്തരികമായ ആശയങ്ങളിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണെന്നാണ് ഇവർ പറയാറുള്ളത്. പ്രസ്തുത ആന്തരികമായ ഉൾസാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ബാഹ്യമായ അർത്ഥങ്ങളിൽ തൃപ്തരായി ജീവിക്കുന്നവർ മതത്തിന്റെ വിധിവിലക്കുകൾ എന്ന ചങ്ങലകളിൽ ബന്ധിതരായിരിക്കും. എന്നാൽ ഉൾസാര വ്യാഖ്യാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവർക്കാകട്ടെ അത്തരം നിയമശാസനകളൊന്നും ബാധകമായിരിക്കേയില്ല. മതനിയമങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ആ ബാണ്ഡം ഇറക്കിവെച്ചവരായിരിക്കും അത്തരക്കാർ എന്നും ഇവർ ജയിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അവരുടെ ഭാരം അവരിൽ നിന്ന് ഇറക്കിവെക്കുകയും അവരുടെ മേലുണ്ടായിരുന്ന ചങ്ങലക്കെട്ടുകൾ നീക്കുകയും ചെയ്യും എന്നും പറഞ്ഞത് തങ്ങളെക്കുറിച്ചാണെന്നും ഇവർ വാദിക്കുന്നു. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിക്കാൻ പിശാജ് തോന്നിപ്പിച്ചുകൊടുത്ത ഒരു ദുർന്യായം മാത്രമാണ് ഈ ഉൾസാര വ്യാഖ്യാനമെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു രീതി പഠിപ്പിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നവരെയും മതനിയമങ്ങളും ശാസനകളുമൊക്കെ പാലിച്ച് ശരിയാത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാന്യമായി ആരാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മരണപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് വരെ അദ്ദേഹം മതത്തിന്റെ നിയമങ്ങൾ കണിശമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്തിരുന്നു. ആ രീതി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചു മനസ്സിലാക്കിയ അനുചരന്മാരടക്കമുള്ള സച്ചരിതരായ മുൻഗാമികൾ തുടർന്നു വന്നത്. ഖുർആൻ പറയുന്നു: ഉറപ്പായ കാര്യം മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. അധ്യായം 15:99. ഒരു പ്രവാചകനും സ്വന്തം ജനതയോട് കർമ്മങ്ങളുടെ നിയമശാസനകളുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിൽ അതൊന്നും ബാധകമല്ലാത്ത മറ്റൊരു ജീവിതം നയിക്കുന്ന രീതി സ്വീകരിച്ചിട്ടേയില്ല. സത്യത്തിൽ അതൊരു തരം കാപട്യമാണ്.

0: സ്വഭാവം പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വലിയ ക്രോധത്തിന് കാരണമാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അല്ലാഹുവിങ്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കുന്നു. അധ്യായം 61 വചനം 2-3. മതനിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശരിയായ വിവക്ഷയും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു തരാനാണ് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞുതരാത്ത ഒരു ഉത്സാര വ്യാഖ്യാനവും ഒരു വിശ്വാസി സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഐടി ജാലകം. കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
2: അസ്സലാമു അലൈക്കും. നമ്മൾ വാഹനത്തിലിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, വയറുവേദന, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇതിന് സാധാരണ പറയുന്ന പേരാണ് മോഷൻ സിക്നസ്. ഇതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പരിഹാരം ഫിസിക്കലി നമ്മൾ ജെർക്കിങ് ഒഴിവാക്കുന്നുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോൺ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എന്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ എന്ത് ചെയ്യും, മോഷൻ സിക്നസ് ഒഴിവാക്കിട്ടും. പിന്നെ ടെക്നിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് കൈൻ സ്റ്റോപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് പുള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ചെറിയ ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനും അല്ലാതെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സംഗതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐടി ജാലകം. സാങ്കേതികമായ അറിവുകൾ പകർന്നു നൽകുന്ന ഐടി ജാലകത്തിൽ ഇന്ന് കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
3: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ഇബ്നു അബി ദുന്യ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിന് ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്തി അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികത്വം അങ്ങനെ ആയിരിക്കുമല്ലോ. അവരും അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
4: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
3: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ, പിശാജ് അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല, കുറേ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കൂ,
4: ഒഴിവാക്കാൻ വേണ്ടി.
3: ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടും എന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പം അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
4: പൈസ കിട്ടാതെയായി.
3: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടുന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
4: ഇല്ല,
3: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റുമോ? അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല, എന്തുകൊണ്ട് കഴിയില്ല ഞാൻ

0: തർക്കും,
1: തർക്കായി പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ, അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
0: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
1: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പൊ അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇപ്പൊ വന്ന നിങ്ങൾ ആ പണത്തിന്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിലുള്ള നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തടുത്തു നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു വന്നാണ്. ഇതൊരു കഥയാണെങ്കിലും ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിന്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ, അതിൽ ഒന്നിന്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
0: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക,
1: അതെ,
0: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല,
1: നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
0: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
1: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ.
0: അപ്പം
1: ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജഹ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ,
0: അതെ, ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം രണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്ക കയറുന്നു എവിടക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടർ ഒന്ന് ചോദിക്കുന്നു, എവിടെ പോകണം, എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലങ്ങൾ പുറത്തിറങ്ങിക്ക് വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷെ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാവുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം,
1: ഈ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
0: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ
1: ചെയ്യുക, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടോ, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണ അറിയില്ല.
0: ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരി ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
1: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
0: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ, അല്ല എനിക്കങ്ങനെ
1: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണം എന്നറിയാം.
0: എന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
1: എങ്ങോട്ടും പോവാം
0: എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത് അത് ശരിക്കും അതൊരു പോയിന്റാണ്. ആ പോയിന്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്. അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാച്ചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
1: മാറിയതോടുകൂടി പിന്നെ
0: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അടുത്തൊരു സ്ലോട്ട്, അറിയാം ഒരു നന്മ. ഇന്ന് നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ, മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകള്, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
3: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മളെങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മിനിറ്റിൻ്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മളെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നത് വായനയിലൂടെയാണ്.
2: നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്, അതിൽ ഓരോ നമ്മൾ എടുക്കാൻ. ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, വിശ്വാസത്തിന്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മതത്തിന്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ ഓരോന്നിനും, വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22 അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റു ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിൻ്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
4: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്ന ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, മൂന്നിലൊന്ന് മകൾക്ക് കൊടുക്കണം, 9-ൽ 1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷെ 17-ആണുള്ളത്. അപ്പം നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17-ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 8.5 3-ൽ 1 പറഞ്ഞാൽ 5.66 9-ൽ 1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിയേക്ക് ചേർത്തിട്ട് 18 കൂട്ടിയിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3-ൽ 1 എന്ന് പറയുമ്പോൾ 6, 18-ൻ്റെ 3-ൽ 1, പിന്നെ 9-ൽ 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 9+6+2=17 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായ പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ. ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്താ വെച്ചാൽ, പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
5: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക്ക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്ന ഒരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് മധുരം ഖുർആനെന്ന് കേട്ടുവരാം.
1: അതെ, ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അശ്ശൂറ വചനം 13 പാരായണം നിർവഹിക്കുന്നത് ശൈഖ് മിശാരി റാഷിദ് അൽ അഫാസി.
2: أعوذ بالله من الشيطان الرجيم.

മാഷാ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ അധ്യായം അശൂറ വചനം 13 പാരായണം നിർവഹിച്ചത് അഷേഖ് മിഷാരി റാഷിദ് അല്ല ഫാസി. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മതത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നൊരു ആശയമാണ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട് നൂഹിനോട് അവൻ അള്ളാഹു കൽപ്പിച്ചരുളിയും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ളതും ഇബ്രാഹിമിനോടും മൂസായോടും ഈസായോടും നാം കൽപ്പിച്ചരുളിയതും എന്താണോ അതുതന്നെ അവൻ നിങ്ങൾക്ക് മതമായി നിയമിച്ചു തന്നിരിക്കുന്നു. അതായത് ഈ മതത്തെ നിങ്ങൾ നിലനിർത്തണം, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് ബഹുദൈവവിശ്വാസികളെ ഏതൊന്നിലേക്ക് നീ വിളിക്കുന്നുവോ അതവർക്ക് വമ്പിച്ച അഥവാ ഭാരപ്പെട്ടതായിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ തൻ്റെ അടുക്കലേക്ക് അവൻ തിരഞ്ഞെടുക്കുന്നു, വിനയപ്പെട്ട് മടങ്ങുന്നവർക്ക് അവൻ തൻ്റെ അടുക്കലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു എന്നുള്ള ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തി മഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിൽ ലിബറൽ തോന്നിയാസങ്ങളെ നാം അതിജയിക്കും എന്ന ഷെരീഫ് കാര സംസാരിച്ച സംസാരത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് ولا تموتن الا وانتم مسلمون.

0: الدنيا ويوم يقوم الأشهاد. ഏറെ സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ലിബറൽ ഫാസിസം അനുവദിക്കുകയില്ല എന്ന ഈ കാലത്ത് നാം ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യേണ്ട ഈ ഒരു പ്രമേയത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇൻഷാല്ലാ അതിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരണത്തിനപ്പുറമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമായി ഇവിടെയുള്ള ഈ സംസാരങ്ങളെ, ഇതിൻ്റെ കേൾവിയെ, സംഘാടനത്തെ അള്ളാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന മനുഷ്യരിൽ ഒന്നാമത്തെ പ്രബോധകനായി കടന്നു വന്ന പ്രവാചകനാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുവരെ ശിർക്കെന്ന ഏറ്റവും വലിയ തിന്മ ഇല്ലാത്ത മനുഷ്യരിൽ ആ തിന്മ മുളപൊട്ടിയ സന്ദർഭത്തിലാണ് ആളുകളെ തൗഹീദാകുന്ന നന്മയിലേക്ക് തിരിച്ചു വിളിക്കാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. ആളുകൾക്കെല്ലാം അറിയുന്ന ഓരോ മനുഷ്യൻ്റെയും സൃഷ്ടിപ്പിൽ തന്നെ അവൻ്റെ മനസ്സിൽ അടങ്ങിയിട്ടുള്ള ആ ശരിയായ നന്മയിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കടന്നു വന്ന ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് പ്രബോധനം തുടങ്ങിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആളുകൾക്കിടയിലേക്ക് ആ നന്മ പറഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത്, മാ ഹാദ ഇല്ല ബഷറു മിസ്ലുക്കും യുരീദു അൻ യതഫള്ള അലൈക്കും, ഇത് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ്, പക്ഷെ നിങ്ങളെക്കാൾ ചില ശ്രേഷ്ഠതകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകണമെന്നോ എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകണമെന്നോ ഒരു തരിമ്പ് പോലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ശത്രു അദ്ദേഹത്തിനെതിരെ ആരോപണമായി പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ഞാൻ തന്നെയാണ് സ്രഷ്ടാവ് എന്ന് സമൂഹത്തോട് പറഞ്ഞ് പൊന്നോമനകളെപ്പോലും പിഞ്ചു പൈതങ്ങളെപ്പോലും കൊന്നുകളയുന്ന അതിദാരുണമായ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യൻ ഫിറഔൻ ഭരിക്കുന്ന നാട്ടിലേക്ക് കടന്നു വന്ന് ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നും തിന്മയാണ് എന്നും ഇതല്ല ശരിയെന്നും പറഞ്ഞ് സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഫിറഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് സ്വന്തം ജനതയോട് പറഞ്ഞത് യുരീദു അൻ യുഖ്രിജകും മിൻ അർളിക്കും ഫമാദാ തുഅ്മുറൂൻ, യുരീദു അൻ യുഖ്രിജകും മിൻ അർളിക്കും, നിങ്ങളുടെ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇദ്ദേഹം ഇത് പറയുന്നതിന് പിന്നിലുള്ളത് എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പോലും ചിന്തിക്കുകയോ മനസ്സിൽ ആലോചിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെ അദ്ദേഹത്തിന്റെ മേലിൽ കെട്ടിവെച്ച് അദ്ദേഹം പറയുന്ന സത്യത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു അന്ന് ഫിറഔൻ ചെയ്ത കാര്യം. ഞാൻ ഈ രണ്ട് ചരിത്രങ്ങളെ ആമുഖത്തിൽ പറഞ്ഞത് സഹോദരങ്ങളെ, ലിബറലിസം എന്ന തോന്നിവാസം എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നും നാളെ ഈ നാടിനെ നയിക്കേണ്ടവരും നാളെ ഈ സമൂഹത്തിലെ വിവിധ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരുമായ ഒരു ജനതയെ എത്രമേൽ അരക്ഷിതാവസ്ഥയിലേക്കാണ് ഈ സമൂഹത്തെ കൈപിടിച്ച് ലിബറൽ തോന്നിവാസികൾ കൊണ്ടുപോകുന്നത് എന്ന് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും അതിൻ്റെ ഓരോ പടികൾ കയറി നമ്മുടെ പുതിയ തലമുറയെ അതിലേക്ക് പതിയെ പതിയെ കൊണ്ടുപോകുന്ന ഓരോ പടികളിലെത്തുമ്പോഴും സമൂഹമേ ഇത് തിന്മയാണ്, ഇത് നമ്മുടെ നാടിന് വരുന്ന അപകടത്തിന്റെ ആദ്യ സൂചനകളാണ് എന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഈ സൂംബയടക്കം ചർച്ച ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നിന്ന്, മാധ്യമ ചർച്ചകളിൽ നിന്ന് നാം കേൾക്കേണ്ടി വന്ന പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത മേൽപ്പറഞ്ഞ പ്രതികരണം പോലെയാണ്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഈ സൂംബ അത് ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിലുള്ള ഈ ലിബറൽ മതമൊഴികെ വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗം മുന്നോട്ട് വെച്ച അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരാശയമല്ല. പക്ഷേ അതിനെതിരെ പ്രതികരണമുണ്ടായപ്പോൾ ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബ് അതിനെതിരെ ഫേസ്ബുക്കിലൂടെ ഞാനതിൽ പങ്കെടുക്കുകയില്ല, എന്റെ മകനെ ഞാൻ പങ്കെടുപ്പിക്കുകയില്ല എന്ന് തീർത്തും ഈ രാജ്യം അനുഭവിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി പറഞ്ഞപ്പോ അതിനെതിരെ ഉണ്ടായ പ്രതികരണം എന്താ? അതിനെതിരെ ഉണ്ടായ ഒരു പ്രതികരണം മതസ്പർദ്ധ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സ്പർദ്ധ വളർത്തി എന്നാണ്. നോക്കൂ, അത് ഒരു ചാനൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നൊന്ന് കേട്ടു നോക്കൂ.
1: അദ്ദേഹം അവിടെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഒരുപക്ഷെ ഒരു സർക്കാർ അധ്യാപകൻ തന്നെ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഇത്തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പ്രചാരണം നടത്തി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട്
0: നേരത്തെ പറഞ്ഞതുപോലെ 60 ലക്ഷം വിവിധ മതക്കാരും ജാതിക്കാരും വിഭാഗക്കാരുമായ 60 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2.5 ലക്ഷത്തോളം അധ്യാപകർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതു ഇടത്തിലേക്ക് ചർച്ചകളില്ലാതെ ആലോചനകളില്ലാതെ ഒരു കാര്യത്തെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോ അതിൽ ഞാൻ പങ്കെടുക്കില്ല, ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? 2 വിഭാഗത്തിനിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യമാകുന്നത്. ആ നിലക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും അല്ലെങ്കിലും ചില മാധ്യമങ്ങൾ ശ്രമിച്ചു. ഇനിയോ ഇത് മുന്നോട്ട് പോയപ്പോ പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് കേവല വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് എന്ന വലിയ അപകടകരമായ അവസ്ഥ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. വാക്കത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇവർക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കയറി, ഒരു യൂട്യൂബിൽ കയറി, അതല്ലെങ്കിൽ ഒരു നെറ്റ് സംവിധാനത്തിൽ കയറി ഒരു കാര്യം സെർച്ച് ചെയ്യാനുള്ള അക്ഷരാഭ്യാസം പോലും ഇല്ല എന്ന് തോന്നും വിധത്തിലേക്ക് തീർത്തും ഒരു വിഭാഗത്തെ ഏറ്റവും കൊച്ചാക്കി സംസാരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വെച്ചത് എന്താ, നമുക്കൊന്ന് കേൾക്കാം.
2: ഈ സൂബാദ് കേട്ടപ്പോ ചില സുഹൃത്തുക്കൾ പോയി പെട്ടെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി. അപ്പൊ ചില ആളുകൾ സാമ്പ എന്നാണ് അടിച്ചത്. അപ്പൊ സൂംബ എന്നടിക്കുന്നതിന് പകരം സാമ്പ എന്നടിച്ചപ്പോ അവരതിനകത്ത് നോക്കിയപ്പോ അവരിൽ പലരുടെയും ശരീരത്തൊന്നും വേണ്ടത്ര വസ്ത്രമില്ല എന്നുള്ളവർ മനസ്സിലാക്കി. ഉടനെ അവർ പെട്ടെന്നൊരു കുറിപ്പം ഇറക്കുന്നു. ചില ആളുകളാണ് കേട്ടു, അല്പവസ്ത്രധാരികളായ മനുഷ്യരുടെ ജീർണത നിറഞ്ഞ ആഭാസത്തരത്തിന്റെ പേരാണ് സൂംബ. കണ്ടത് സാമ്പ, എഴുതിയത് സൂംബയെ കുറിച്ച്. സംഭവിച്ചത്
0: ഈ ഒരു വാക്ക് എത്ര വലിയ അപകടമുള്ള വാക്കാണത്. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ സാമ്പ എന്നും സൂംബ എന്നും ഒന്നും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വിഭാഗമാണ് എന്ന നിലയ്ക്ക് ഒരു സമൂഹത്തെ മുഴുവൻ കൊച്ചാക്കി സംസാരിക്കുകയാണ്. എന്നിട്ട് സെർച്ച് ചെയ്തത് സാമ്പ, എഴുതിയത് സൂംബ എന്ന് പറയുമ്പോ ഇത് സാമ്പയും സൂംബയും പോലും എഴുതാനും വായിക്കാനും തിരിച്ചറിയാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് എന്താണോ ഓരോ കാലഘട്ടത്തിലും ധാർമ്മികതയിലേക്ക്, നന്മയിലേക്ക്, സദാചാരത്തിലേക്ക്, നീതിബോധത്തിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ കടന്നു വന്ന നന്മയുടെ പ്രചാരകർ ഏത് നിലക്കുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നോ അതിനെ വേറെ കോലത്തിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഈ നന്മ പറയുന്ന, സദാചാരത്തെ കുറിച്ച് സംസാരിക്കുന്ന ഈ ആളുകളുടെ, മുസ്ലിം സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചത്. നമുക്കത് കേൾക്കാം.
3: സംസാരിക്കാം. ഇവിടെ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് വിഷയം. ആ വിഷയത്തെ
4: അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ കുട്ടികളെ പഠിക്കണമെങ്കിൽ വേണ്ട, മാറി നിൽക്കട്ടെ.
3: ഈ അരുൺകുമാർ, ഒരു മിനിറ്റ്, സ്മൃതി, ഈ അരുൺകുമാർ കുറെ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആനിനെയും ഹദീസിനെയൊക്കെ കളിയാ.
0: നോക്കൂ, നിങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നാണ്. അതിനാണ് സുഹൃത്ത് അബ്ദുള്ള അബ്ബാസിൽ ചോദിച്ചത്. കുറെ സമയമായി അദ്ദേഹം സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനമായ ചില അധ്യാപനങ്ങളെ പോലും ചോദ്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ഖുർആനിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? സത്യത്തിൽ ഭൂമി ഉരുണ്ടതും പരന്നതും സൂംബയും തമ്മിലുള്ള ബന്ധം എന്താ? പക്ഷെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം ഒരു സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തെ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. പിന്നീട് ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയോ? കാലശ്ശേരി മാഷ് പറഞ്ഞു വെച്ചൊരു കാര്യം, ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കാലത്തൊരു സ്ഥിരതയില്ലാത്ത ആളുകളാണ്. ഒരു കാലത്തൊരു അഭിപ്രായം പറയും, അടുത്ത കാലത്ത് വന്നാൽ അത് തിരുത്തും. ഒരു സ്ഥിരതയില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ആ ഒരു ഭാഗം കൂടി നമുക്ക് കേൾക്കാം.
5: ഇവിടെ കേരളത്തിലൊരു വാദം എന്താണ്? വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പൊ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പൊ പറയുന്നത് എന്താ, സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്, അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്, സന്താന നിയന്ത്രണം അവരെതിരാണ്. 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം സന്താന നേതൃത്വത്തിൻ്റെ കാര്യം പോയി, സിനിമയുടെ ഹറാമ് പോയി, ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഹറാമ് പോയി, പെൺകുട്ടികൾ അക്ഷരം പഠിക്കുന്നതിൻ്റെ ഹറാമ് പോയി.
0: അപ്പോൾ നോക്കൂ, നിങ്ങൾ സിനിമ ഹറാമായിരുന്നു, സിനിമയുടെ ഹറാമ് പോയി, അതുപോലെ തന്നെ ഓരോ കാര്യം എടുത്തു പറഞ്ഞ് അതിൻ്റെയൊക്കെ ചിത്രം വരയ്ക്കൽ ഹറാമായിരുന്നു, അതിൻ്റെ ഹറാമ് പോയി എന്ന് പറഞ്ഞാൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥിരതയില്ലാത്ത ആളുകളാണ് എന്ന് പൊതുമധ്യത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളുടെ കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കളക്ഷന് വേണ്ടിയുള്ള ബോക്സ് വരുന്നുണ്ട്. നമുക്കറിയാം വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ഈ പരിപാടിയുടെ അനിവാര്യത എന്തായിരുന്നു എന്ന് ആർക്കും വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു കടബാധ്യത വരാത്ത വിധത്തിൽ അത് ഏറ്റെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ പറഞ്ഞു വെച്ചത്, മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തൊന്നു പറയും, അതിൽ നിലനിൽക്കാതെ പിന്നീട് അത് മാറ്റിപ്പറയുന്ന ആളുകൾ. വിഷയം എന്താണ്? വിഷയം സ്ത്രീയുടെ പള്ളിപ്പോക്കോ സ്ത്രീയുടെ പ്രസവമോ ഒന്നല്ല, ചർച്ചയുടെ വിഷയം എന്താ? സൂം വേണം. പക്ഷെ അവിടെ ശ്രമിക്കുന്നത് ഓരോ കാര്യങ്ങൾ ഹറാമായതൊക്കെ ഹലാലാക്കി കൊണ്ടുവന്ന് സ്ഥിരതയില്ലാത്ത ആളുകളാണ് ഈ മുസ്ലിം വിഭാഗം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പിന്നീട് ചർച്ചകളിൽ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ, മുസ്ലിമായ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കുന്ന രീതിയിൽ ആദ്യം നമുക്ക് ഈ കാരശ്ശേരി മാഷന്റെ തന്നെ മറ്റ് ഒരു ക്ലിപ്പ് കേൾക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്ന വിഷയം എന്താ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി.
5: പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എന്റെ അപേക്ഷ. ഇവിടെ കേരളത്തിൽ ഒരു വാദം എന്താണ്? വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പൊ അത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. അദ്ദേഹം കൈക്കൂലി
0: വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിനെതിരെ ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നത് തീർത്തും കുറ്റകരമായ കാര്യമാണ്. പക്ഷെ വിഷയം സൂമ്പല്ലോ, ആ ഡോക്ടർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞില്ലേ, അയാൾക്കെതിരെ നടപടിയെടുത്തപ്പോ പറയാണ് ഇതെന്താണ് ഈ രാജ്യത്ത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലേ? തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴേക്ക് ഒരാൾക്കെതിരെ നടപടിയെടുത്തു എന്നത് തീർത്തും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതേ ആളെന്നെ ടി കെ അഷ്റഫ് സാഹിബ് സൂമ്പയ്ക്കെതിരെ പ്രതികരിച്ചപ്പോ അതിന് കൊടുത്ത മറുപടി ഒന്ന് കേട്ടു നോക്കി.
5: പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എന്റെ അപേക്ഷ.
0: ഈ സൂമ്പയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാൾ തന്റെ അഭിപ്രായം പറഞ്ഞപ്പോ ഇങ്ങനത്തെ പിന്തിരിപ്പൻ അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല. ഈ വിഷയം പറയുമ്പോ ഒരാൾ ഒരു

0: ആറിന് പാലക്കാട് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷെരീഫ് കാര നടത്തിയ സംസാരത്തിന്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ കേട്ടത്.
1: തുഫൈൽ ബിൻ അംറു ദൗസി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ഒരു സ്വഹാബിയെ പോലെ അത്ര തന്നെ പ്രസിദ്ധനല്ല. തുഫൈൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു. അപ്പോൾ ഗോത്രത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരു ഹജ്ജ് സീസണിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം മക്കത്ത് ഏതോ ഒരു പുതിയ ചങ്ങാതി വന്നിട്ടുണ്ട്, അപ്പം മോനെ ശ്രദ്ധിക്കണം. അയാളെ കേൾക്കാൻ ശ്രമിച്ചവരൊക്കെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുഫൈൽ നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ ലീഡറായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വഴിയിലുടനീളം ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മക്കയിലെ പുതിയ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വചനങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതിലേക്ക് ആകൃഷ്ടരാകുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു കേൾവിയിൽ അങ്ങോട്ട് അവസാനിക്കുന്നതും തീരുന്നതുമാണ് ഇതൊക്കെ എങ്കിൽ അതങ്ങോട്ട് തീരട്ടെ. അദ്ദേഹം നേരെ എന്ത് ചെയ്യുന്നു, പ്രവാചകനെ കാണുന്നു. അദ്ദേഹം പ്രവാചകനിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. സ്പോട്ടിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. നേരെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ വന്ന് ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ലോകാനുഗ്രഹിയായ പ്രവാചകനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി, ഇത് സത്യസന്ധമായ വഴിയാണ് എന്ന് പറഞ്ഞു കേട്ട ഉടനെ ആ ഗോത്രത്തിലെ കുറച്ചാളുകൾ, ഇപ്പോൾ ഞങ്ങൾക്ക് നബിയെ കാണണം, അവർ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അവരെയും കൊണ്ട് ഏകനായിപ്പോയി. വലിയൊരു സംഘത്തെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാര്യങ്ങളെ, ഇസ്ലാമിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവാചകനായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൻ്റെയും അഭിമുഖത്തിൻ്റെയും ഈ ഒരു സന്ദർഭത്തിൻ്റെയും ഒക്കെ ആ ഒരു പരിമിതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരു സംഘവുമായിട്ടാണ് എത്തിയത്. ആ സംഘത്തിലെ ഏറ്റവും മൗനമായ സാന്നിധ്യമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എല്ലാവരും അറിയും, എന്നാൽ തുഫൈൽ ബിൻ അംറു ദൗസി ആരും അറിയില്ല. തുഫൈൽ ബിൻ അംറു ദൗസിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണം. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ചത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിമിഷങ്ങളും ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ, വിശ്വാസങ്ങളെയൊക്കെ അപരവൽക്കരിക്കാനും അവർക്കില്ലാത്തത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനൊക്കെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളങ്ങനെ മൗനമായി ഇരിക്കേണ്ടവരല്ല. നമ്മുടെ നോട്ടവും ഇരുത്തവും നടത്തവും ഒക്കെ ഏതെല്ലാം രീതിയിൽ ഈ ഇത്തരം ധാരണകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്താൻ ആവശ്യമാണോ അത്തരം ഇടപെടലുകൾ നമ്മളടുത്ത്. ഞാനൊക്കെ ഇപ്പോൾ ചെയ്തിട്ട് എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. തുഫൈൽ ബിൻ അംറു ദൗസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിലൂടെ മനുഷ്യ ചരിത്രം മുഴുവൻ അറിയുന്ന വൈജ്ഞാനിക യാത്രയിലെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നാമധേയമായി പിന്നീട് മാറിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതോടൊപ്പം ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത് ഫർള് രണ്ട് തരമാണ്. ഒന്ന് ഫർള് അയിൻ ഉണ്ട്, രണ്ട് ഫർള് കിഫായ ഉണ്ട്. ഫർള് അയിൻ എന്ന് പറയുന്നത് വ്യക്തിഗതമായി ഒരാൾ ചെയ്താൽ മാത്രം അയാൾക്ക് കുറ്റത്തു നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 5 മക്കളുണ്ട്. അപ്പം ഞാൻ വയ്യാതെ കിടക്കാമെന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്ക് ദീർഘായുസ് ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ സുബഹ് നിസ്കരിച്ചിട്ട് എല്ലാവരും വാപ്പിയമ്മയും മക്കളും എല്ലാവരും എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. അപ്പോൾ അപ്പാക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചിട്ട് പിന്നെ മാറി നിന്ന് എനിക്ക് വേണ്ടി സുബഹ് നിസ്കരിച്ചു. ഉമ്മയും അങ്ങനെ നിസ്കരിച്ചു. മക്കളും അനിയനും അനിയൻ്റെ കുടുംബവും എല്ലാവരും അങ്ങനെ നിസ്കരിച്ചു. അതുകൊണ്ട് നടക്കൂല. 5, 2, 7 ഒന്ന് 8, 2, 10, 12 ആളെൻ്റെ വീട്ടിൽ, പിന്നെ പെങ്ങളും കുട്ടികളും ഒക്കെ. അതുകൊണ്ട് എൻ്റെ സുബഹ് എന്ത് ചെയ്യൂല, വീടൂല. മറിച്ച് ഞാനവിടെ ഈ രോഗശയ്യയിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്തോ കാണിച്ചു കൂട്ടുന്ന ആംഗ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ കാര്യങ്ങളോ ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എൻ്റെ ഫർള്. അത് ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റേത് വീടുള്ളൂ. അതാണ് ഫർള് അയിന്. ദഅവത്ത് അങ്ങനെയുണ്ട്, നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ ഇടപെടണം, നമ്മൾ തന്നെ കാരണക്കാരാകണം. നമ്മൾ തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ കാരണക്കാരാകണം. അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ടാകും. അത് നമ്മളെ മക്കൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അങ്ങനെയുള്ള നമ്മളുടെ ഒരു സഹപ്രവർത്തകർ, ദീർഘമായ മണിക്കൂർ നമ്മളോടൊപ്പം ഒന്നിച്ച് ജീവിക്കണ ജോലിസ്ഥലത്തെ വ്യക്തികൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. രണ്ട് ഫർള കിഫായ ആണ്. ഫർള കിഫായ എന്ന് പറയുന്നത്

ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെടും. സമൂഹത്തിൽ ഉള്ള ഇസ്ലാമിനെതിരുള്ള തെറ്റിദ്ധാരണക്കെതിരിൽ ചിലപ്പോൾ ഒരു റിസർച്ച് വേണ്ടി വരും, ഒരു പുതിയ കളവ് എവിടുന്നോ പഠിച്ചുണ്ടാക്കിക്കൊണ്ടുവന്നു, ബുഖാരിയിൽ എത്രാമത്തെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, നമ്പർ വൺ നുണയായിരിക്കും. അപ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് അത് ഇവിടുത്തെ സ്കോളേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരം സ്കോളേഴ്സ് ഉണ്ടായി വരാൻ ആവശ്യമായിട്ടുള്ള വൈജ്ഞാനിക സ്ഥാപനങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലത്തെ ആളുകൾ അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വഇന്ദ ഖില്ലത്തി ദുആത്ത് വഇന്ദ കസറത്തിൽ മുൻഖിറാത്ത് വഇന്ദ ഗലബത്തിൽ ജഹിൽ കഹാലിൻ അൽയൗം തകൂനു ദഅവ ഫർദായൻ അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബ ദവഖതിഹി. ഈ തെറ്റുകൾ വർദ്ധിക്കുന്ന കാലത്ത്, അജ്ഞതകൾ വ്യാപിക്കുന്ന കാലത്ത്, ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആളില്ലാത്ത കാലത്ത് ദഅവത്തൊരു പൊതുബാധ്യതയാണ്, ഒരു എല്ലാവരുടെയും ഒരു ഫർളായിട്ടുള്ള ബാധ്യതയാണ്, വ്യക്തിബാധ്യതയാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, ഒരു ലിങ്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരാളൊരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ, നമ്മളെ വണ്ടിയിൽ, നമ്മളുടെ വീട്ടിൽ നിന്ന് പോണ വണ്ടിയിൽ ഒരു ഏതോ ഒരു പ്രോഗ്രാം സ്ഥലത്തൊക്കെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഒരു ഫറലാണ്. അത് നമ്മളെ വണ്ടിയിലൊരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഓല വിളിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഓരെങ്ങനെയൊക്കെ വന്നോളും, ഓല വല്ല ഓട്ടർഷി ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അതിനൊക്കെ ഒരു മതപരമായ തലമുണ്ട്. ആ തലം നമ്മൾ അറിഞ്ഞും കണ്ടും തന്നെ എന്തു ചെയ്യണം, പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, സ്ത്രീ, എല്ലാവർക്കും ഉള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളത് ഔദാര്യമൊന്നുമല്ല. അത് ഓരോരുത്തരും അവരുടെ പരിമിതിയിൽ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തു പോകണമെന്ന് തന്നെ നമുക്ക്

നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷൻ കരട് അഭിപ്രായം അറിയിക്കാം. വൈദ്യുതി രംഗത്തെ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും ചിലവ് ചുരുക്കലും വഴി ലഭിക്കുന്ന നേട്ടം പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് റെഗുലേഷന്റെ കരട് പ്രസിദ്ധീകരിച്ചു. 2027-2028 സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്ന 5 വർഷ നിയന്ത്രണ കാലത്തേക്കുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചത്. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ 2026 കൺസൾട്ടേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന 18 സെപ്റ്റംബർ മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0471-2735-544. കമ്മീഷന്റെ വെബ്സൈറ്റ് www.erckerala.org.
2: നമ്മൾ ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
3: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന.
2: തെക്കൻ കേരളത്തിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പൊ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
3: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോടു കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
3: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
2: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
3: ഓക്കേ, ഇൻഷാ അല്ലാഹ്.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദ് 12 വചനം ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു മുഹമ്മദിലെ 12 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 10 വചനം മുതൽ പാരായണം ചെയ്ത് നമുക്ക് തുടങ്ങാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്ത് മുഹമ്മദിലെ 12-ാം വചനമാണ്. അതിൻ്റെ ആദ്യ ഭാഗം നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: ما ودعك ربك وما قلى ولا الآخر

0: حدث.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. രണ്ടാമത്തെ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യമാണ്, അള്ളാഹുവേ, നിന്റെ അടിമകളെ നിന്നിൽ നിന്ന് മാറ്റി നിർത്താൻ നിനക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്ന് എൻ്റെ കുതന്ത്രങ്ങൾ വഴി ഞാൻ അവരെ നിന്റെ ദീനിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതായിരുന്നു നാം പ്രധാനമായും മനസ്സിലാക്കിയത്. തൗഹീദുള്ളവനായിക്കൊണ്ട് ശിർക്ക് കലരാത്ത ജീവിതം കൃത്യമായി കൊണ്ടു നടക്കുന്നവനാരോ അവൻ്റെ അടുക്കലേക്ക് പിശാജ് വരിക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു നന്മ നമ്മൾ ചെയ്യുമ്പോഴും ഇഖ്ലാസോടുകൂടിയായിരിക്കണം നാം ആ നന്മ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് അവനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ദിക്ര് നാം ചൊല്ലുന്നുണ്ട് എങ്കിൽ, ഒരു സംഖ്യ നാം ദാനമായി നൽകുന്നുണ്ട് എങ്കിൽ, രണ്ടരക്കായത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ, അതൊക്കെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചാവുക എന്നുള്ളതാണ്. കാരണം പിശാജ് തന്നെ റബ്ബിൻ്റെ മുന്നിൽ അംഗീകരിച്ച് പറഞ്ഞ വാചകമായി അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു പറയാണ്, പിശാജ് പറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു പറയാണ്, എന്നെ നീ വഴിപിഴപ്പിച്ചതിനാൽ ആളുകളെ മുഴുവൻ ഞാൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇല്ലാ ഇബാദിക മിൻഹുമുൽ മുഖ്ലിസീൻ. ആരെയൊഴിച്ച്? നിന്റെ അടിമകളിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ആളുകളെ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. അപ്പോൾ പിശാജ് പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്, നിന്റെ അടിമകളിൽ ആത്മാർത്ഥതയുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് നല്ലതായിരിക്കും, പക്ഷേ പള്ളിയിൽ നമ്മുടെ നമസ്കാരം ശ്രദ്ധിക്കുന്ന ഒരാളവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിസ്കാരത്തിനിടയിൽ ഒരാൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോയേക്കാം. അവിടെ പിന്നെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കില്ല, ആ മനുഷ്യന് വേണ്ടി, ആ പള്ളിയിലിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി അയാൾ കാണുമ്പോൾ എൻ്റെ നമസ്കാരം നല്ലതാവണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ നീയത്ത് ആയി മാറുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ നീയത്തിനെ ചികിത്സിച്ച അത്രയും മറ്റൊന്നിനെയും ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല. കാരണം അത് വേഗത്തിൽ മാറിപ്പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം നാം രക്ഷ തേടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. പൈശാചികമായ പ്രേരണകളിൽ നിന്ന്, അവൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായി പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, പിശാചിൽ നിന്ന് വല്ല ദുർമന്ത്രവും നിങ്ങളെ ബാധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണേ. ഇന്നഹു ഹുവസ്സമീഉൽ അലീം. അവൻ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നുള്ളതാണ്. എല്ലാം അറിയുന്നവനായ എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാൻ പോലും ആവശ്യപ്പെട്ടു. എന്ത്? അള്ളാഹു പറയുകയാണ്, വഖുൽ, നബിയെ താങ്കൾ പറയണം, റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാത്തീൻ. അള്ളാഹുവെ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന താങ്കളെ താങ്കള് പറയണം. അള്ളാഹുവെ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രവാചകരെ താങ്കള് പറയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുകയാണ്. പിശാചിൽ നിന്നുള്ള ദുഷ്പ്രേരണകളും അതുമൂലമുണ്ടാവുന്ന പ്രയാസങ്ങളുമാണ് ഹമസാത്ത് ശയാത്തീൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, മരണസമയത്ത് പിശാചി പ്രത്യേകം നമ്മുടെ മുന്നിൽ ഹാജരാകുമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും കുഫറിൻ്റെ വാചകം നമ്മെക്കൊണ്ട് പറയിപ്പിക്കാൻ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ, ഹറാമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും അതെല്ലാം കണ്ടുകൊണ്ടും മരിക്കാൻ, ആ ഒരവസ്ഥയിൽ മരിക്കാൻ വേണ്ടി മരണസമയത്ത് പിശാജ് അവൻ്റെ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവെ, മരണസമയത്ത് പിശാജ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷ തേടുകയാണ്. പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക സന്ദർഭങ്ങളെല്ലാം പ്രത്യേകം ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നാം ഔദു ഓതാറുണ്ട് അല്ലേ? കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഇദാ ഖറഅത്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതി തുടങ്ങിയാൽ, ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ. പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്മിയേക്കാൾ പ്രാധാന്യമാണ് ഖുർആൻ ഓതുമ്പോൾ ഔദു ഓതുക എന്നുള്ളതിന്. കാരണം അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേക കൽപ്പനയാണ്. ഭാര്യാഭർത്താവ് ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനശ്ശൈത്വാൻ വജന്നിബിശ്ശൈത്വാന മാ റസഖ്തന എന്ന പ്രാർത്ഥന നാം ചൊല്ലിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുഞ്ഞിന് പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ലേ അല്ലാഹുവേ, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എത്രയോ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിശാചിൽ നിന്ന് രക്ഷ തേടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് മാതൃകയാക്കേണ്ടതുണ്ട്. പിശാചിൽ നിന്ന് നിരന്തരമായി രക്ഷ തേടാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഔദു ഓതാൻ നമുക്ക് സാധിക്കണമില്ല എങ്കിൽ, കുറച്ച് സമയം കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പിശാചിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ആ ഒരു നന്മ എടുക്കുന്നതിന് പകരം മറ്റൊരു കാര്യം, വെറുതെ ഒരു ഉപകാരമില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പിശാച് നമ്മെ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ തേടാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്താം ഭാഗം രണ്ട്, ക്ലാസ് എടുത്തത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി യുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഫിസിഷ്യൻ ഡോക്ടർ ആസിഫ് അലി തയ്യിൽ. അദ്ദേഹം കോട്ടക്കൽ HMS ഹോസ്പിറ്റലിലും വർക്ക് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: തീർച്ചയായും നാം അനുദിനം സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP. എല്ലാവരും, സാധാരണ ജനങ്ങൾ പോലും വളരെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് BP കൂടി എന്നുള്ള അവസ്ഥ. എന്താണ് ബ്ലഡ് പ്രഷർ അഥവാ BP?
2: ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന രക്തം രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഓരോ അവയവത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിലേക്കുള്ള രക്തക്കുഴലുകൾ. ഈ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുകൾ സംഭവിച്ചാൽ, അതിപ്പോൾ രക്തത്തിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടും അങ്ങനെയുള്ള കേടുകൾ സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ടാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലെ, ഇല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം പോലെ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വരുന്നത്, ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
1: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ, അളവുകൾ എത്രയാണ്?
2: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെ എല്ലാം കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് BP അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് BP,
1: അത്
2: 120, 140, 150 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
1: അതിൽ
2: ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് BP 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് BP അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക് BP 80 താഴെയുമാണ് നോർമൽ BP ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ, 120, 80, അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതിനനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷനെ പല സ്റ്റേജുകളായിട്ട്, സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും, പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140, 90, അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140, 90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 മുകളിലുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130, 180 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത് 140, 90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്ന് ഒരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150 അല്ലെങ്കിൽ 150-90 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
2: ഇല്ല, ഒറ്റത്തവണ ബി പി ഇപ്പോൾ 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റായിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 മിനിറ്റോളം ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140-90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 വിസിറ്റുകൾ, അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 വിസിറ്റുകൾ, അത് തന്നെ ഓരോ വിസിറ്റിലും 2 തവണ ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 മിനിറ്റോളം ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 മിനിറ്റിന് ശേഷം അങ്ങനെ ബി പി നോക്കി, 2 തവണ ബി പി നോക്കി, അങ്ങനത്തെ 2 വിസിറ്റുകളിലും കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു
2: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ് നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ടിട്ട ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും, ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഡോക്ടർ, ഒരു സംശയം കൂടി. തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിൻ്റെ കാലമാണ്, ഡിജിറ്റൽ തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
2: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോമാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിൽ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവെച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
2: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ 2 രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും പ്രഷർ കൂടുന്നതിന്. ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിനേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്, പിന്നെ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റു പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിസിലെത്തുന്നതിന് മുമ്പ് പൊതുവേ ഈ ഒരു 5% അഥവാ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷറാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലെ?
2: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഉയർന്ന രക്തസമ്മർദ്ദം,
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിലൊരു വിങ്ങൽ എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവെ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യേകത ആവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യേകത. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
2: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെയധികം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ, അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക്, നമ്മൾ പറയാറുണ്ടല്ലോ ബ്ലോക്ക് വരിക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാം. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാവുന്നതാണ്. ഇനി ഹാർട്ടിൻ്റെ വെസലുകളിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാലം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ വലിപ്പം കൂടുകയും അതുവഴി ആ മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വീണ്ടും ഹാർട്ടിന് അസുഖങ്ങൾ വരാവുന്നതാണ്. മറ്റൊന്നുള്ളത് സ്ട്രോക്കാണ്, അതും രണ്ട് പക്ഷാഘാതമാണ്. അതും ഒന്ന് ഒരു രണ്ട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിന് ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ബ്ലോക്ക് വരാം, കാരണം ഈ അതിറോസ്ക്ലിറോസിസ് കൊഴുപ്പടിഞ്ഞു കൂടിക്കൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെ പക്ഷാഘാതം ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവുന്ന വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേടുവന്നിട്ട് അത് കിഡ്നിയുടെ, വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പോൾ കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം?
2: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു ഒരു സൈഡ് തളരൽ മാത്രമല്ല ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജി അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും ഇല്ല കൈയ് തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയാണ്, രക്തം കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്, അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ പക്ഷാഘാതം പോലെ തന്നെ വരും, എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറോ ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ല എന്നെങ്കിൽ ഒരു കയ്യിനോ കാലിനോ ഒരു സൈഡിലുള്ള കയ്യിനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പോൾ തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ TIA അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്, അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
2: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ ഡയറ്റ് തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാർ, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്, അച്ചാർ, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി അതായത് പരമാവധി കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെയും 120 ശതമാനം അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും

0: ടോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ളത്. അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീർ. അപ്പോൾ ഇളനീർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള, അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, BP മരുന്നുകൾക്ക് ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ?
0: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ BP മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. എഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും, ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ AC ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യാംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും BP കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും, അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ BP മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി. പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസ്ഹർ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്

0: ബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ. ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: 3 ക്വാളിറ്റീസ് ഉള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി. 1, നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആള്. ആളൊരിക്കലും നിങ്ങളെ കുഴിയും കൊണ്ടുപോയി ചാടിക്കില്ല. 2, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുന്നിൽ പോയിട്ട് ഒരു പ്രജഡീസും ഇല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്. 3, നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് യുവർ ഗോൾഡ് മൈൻ, നെവർ ലൂസിംഗ്.
3: അതിമനോഹരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മനോഹരമാണ് സൗഹൃദമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്ക് ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണല്ലോ. വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും മൂല്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തുമാത്രം മനോഹരമാണ് ജീവിതം. ഒരാൾ പണ്ട് പറഞ്ഞ് അങ്ങനെ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് എത്രയോ കാലമായി, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പഴക്കമില്ല. നമ്മൾ കാണാതിരിക്കുന്ന പഴക്കേ ഉള്ളൂ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എനിക്ക് പഴക്കമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഒന്നാമത്തെ പറഞ്ഞെന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. എന്ത് തുറന്ന് പറയാൻ കഴിയുക, വിശ്വസിക്കുക. അപ്പോൾ അവിടെ പരസ്പര വിശ്വാസ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അവിടെ പറയും, ഓനോട് പറഞ്ഞ മറ്റവനോട് പറയും. അപ്പോൾ ഒരു വിശ്വാസ്യത ബന്ധത്തിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയും. പിന്നെ ഇല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തെറ്റിത്തിരുത്തുക. ചെറുക്ക് പറയുക, എന്താ തെറ്റിത്തിരുത്തുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. എങ്ങനെ രണ്ട് രൂപത്തിൽ തെറ്റിത്തിരുത്തും. ഒന്ന്, അവനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അഭിമാനത്തെപ്പോലും പരിഗണിക്കാതെ പബ്ലിക്കിൻ്റെ ഇടയിലിട്ടിട്ട് ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണലായിട്ട് കണ്ടിട്ട് അവൻ്റെ ഗുണം ആഗ്രഹിച്ചു കൊണ്ടുള്ള തെറ്റിത്തിരുത്തൽ. അങ്ങനത്തെ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ളതെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ എണ്ണ എല്ലാവരും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല, ഉണ്ടാവുമോ? എല്ലാവരും എല്ലാ സൗഹൃദങ്ങളും വന്നിട്ട് നമ്മളോട് അങ്ങനെ നിങ്ങൾ ചെയ്ത്, ആ ശരിക്ക് പലരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർ ഈ തെറ്റിത്തിരുത്തൂല. അത് വലിയൊരു ഒരു എന്താ പറയുക, തെറ്റിത്തിരുത്തണം. ശരിക്ക് നമ്മൾ തിരുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അല്ലേ.
4: അതെ അതെ, ഈ ചങ്ക് ബ്രോ അല്ലേ, ഇപ്പോൾ എല്ലാം അതാണല്ലോ.
3: അതെ അതെ,
4: ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ പിന്നെ ബൈക്കിൽ വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് തീരുമാനിക്കണം. അവർ ആ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നല്ലൊരു ഒരു മൂന്ന് മെസ്സേജുകളാണ് ഇപ്പോൾ വന്നത്.
3: എന്തിനു കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറയും, അതിൽ ചില അടിവരയേണ്ട കാര്യമുണ്ട്. എന്തിനു കട്ടക്ക് കൂടെ നിൽക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കണം. അതും വേണ്ടടാ, അതും നമുക്ക് നമ്മളുടെ നയരേഖ തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം നയരേഖ. അപ്പോഴാണ് ഒരു സുഹൃത്താവുള്ളൂ. മറ്റേത് ഏത് തോന്നിവാസങ്ങളിലേക്കും കൂട്ടുകൂടുന്ന കുറേ കൂട്ടങ്ങൾ മാത്രമാണ്.
4: സുഹൃത്തുക്കൾ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയില്ല. അതിൻ്റെ പേരിലാണ് പലരും ആ സുഹൃത്ത് ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സെലക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഒരു വാങ്ങിക്കണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ നല്ല അന്വേഷിച്ചിട്ട് തന്നെ അത് കണ്ടെത്താറുള്ളൂ അല്ലേ. ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അതെന്തും ആവട്ടെ. പക്ഷേ ഈയൊരു സെലക്ഷൻ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുണ്ട് അല്ലേ. ഓ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടത് ആരായിരുന്നു?
3: അബൂബക്കർ സിദ്ദീഖ്.
4: അതിനൊരു കാരണം ആ സുദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെയാണല്ലോ,
3: ആ വിശ്വാസ്യതയാണ്. നബി വിശ്വസിച്ചു എന്തിലും അല്ലേ, ആത്മാർത്ഥമായി വിശ്വസിച്ചു.
4: അപ്പം നമുക്ക് അതിലൊക്കെ ആരെ സുഹൃത്താക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? യെസ്, എങ്കിൽ
3: വിശ്വസിച്ചു,
4: ഞാൻ വിശ്വസിച്ചു. അതാണ് സുഹൃത്ത്. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് ആണ്, നമുക്ക് തോന്നിയതാണ് അല്ലേ. അതിപ്പോൾ അത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്. മറിച്ച് അതോടൊപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ അതേപോലെ അത് ചെയ്യാമെന്ന് പറയുന്ന സുഹൃത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈക്കിൻ്റെ ബൈക്കിലിരുന്ന്. സുഹൃത്തിന്റെ ആഗ്രഹം എന്താണ്? ഇന്ന് ഊട്ടി പോവലാണ്. ഊട്ടിക്കുള്ള യാത്ര എന്താ ഒന്നും ചിന്തിക്കണില്ല. അത് ആ ഒരു നമ്മൾ ഊട്ടി പോകുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിന് ഊട്ടി പോകാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവൻ്റെ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ യാത്ര സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് നെല്ലും പതിരും തിരിച്ച് കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്ന് കൂടി.
3: നമ്മളെ ആവശ്യവും അതുപോലെ നമ്മൾ സുഹൃത്തിൻ്റെ ആവശ്യം ഇതിന് യോജിക്കുന്നുണ്ടോ പരസ്പരം, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെയുള്ള പ്രധാനം ഒന്ന് തെറ്റിതിരുത്തണം, മറ്റൊന്ന് ആപത്തിൽ കൂടെ നിൽക്കുക, പ്രയാസം ഉണ്ടാവുമ്പം സഹായിക്കാനുണ്ടാകും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞ കാര്യമാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ഓരോ അബൂക്കറല്ലാനെ കുറിച്ച് പറയാം, എൻ്റെ ഖലീൽ പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രതിസന്ധികൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായ അബൂക്കർ സിദ്ദീഖുള്ളാണ്. അപ്പോൾ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ അല്ലേ, നല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് തന്നെ നബി എന്താണ് അത്ര വിൽക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ.
4: അങ്ങനെ ആവണം.
3: അപ്പം അങ്ങനെ ആവണം. അപ്പം നമ്മൾ
4: നമ്മളിപ്പോൾ ഈ സലംക ഈ സുഹൃത്ത് ബന്ധങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാവണം. ആ ഒരു സമയത്താണ് നമ്മൾ ആക്സിഡൻ്റ് വാർത്ത കേട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിൽ ആ ഒരു സങ്കടത്തോടെ നിന്ന് ബന്ധുക്കളും കുടുംബങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ അവർ നിൽക്കും. ഒരുപക്ഷെ അവരെക്കാൾ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവരുടെ വാപ്പയും ഉമ്മയൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് സുഹൃത്തുക്കളായിരിക്കും ഐ സി യു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കളും അപ്പോൾ ആപത്ത് വരുന്ന സമയത്തുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ അങ്ങനൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്വാളിറ്റികളാണ് ആദ്യത്തെ
3: ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഒരാൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അയാൾ മരണപ്പെട്ടു, തൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതിനെ കുറിച്ച് പറയണം. മരിക്കുന്നവരെ ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരുന്ന മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇത് ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് പ്രാർത്ഥന കിട്ടുന്നു. അതുകൂടി മരണപ്പെട്ടതോടുകൂടി തൻ്റെ സുഹൃത്ത് അപ്രത്യക്ഷനാവുന്നില്ല, അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സൗഹൃദം അതിൻ്റെ എൻഡ് അത് പരലോകമായിട്ടുള്ള, അതാണല്ലോ റസൂല് പറഞ്ഞത്, അവിടേക്ക് കൂട്ടാണ്. അവസാനം പറയരുത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വിരൽ കടിക്കുന്നൊരു നിമിഷം പറയുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിത്വ നില തീരുമാനിക്കുന്നിടത്തും വഴി തിരിച്ചു വിടുന്നിടത്തൊക്കെ പല സൗഹൃദങ്ങളാണ്. പൊതുവെ രക്ഷിതാക്കൾ അപ്പോഴും അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടിയെ നമ്മളൊരിക്കലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്തല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നിടത്താന്നുള്ളത് ഒരു മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ സൗഹൃദങ്ങൾ ആരാണ് നേരത്തെ തീരുമാനിക്കപ്പെടാൻ അതും ചിന്തിക്കാനും കഴിയണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല വഴി കിട്ടി. നേരെ മറിച്ച് നമ്മൾ അവന് ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം നമ്മൾ അവിടെ ഒരു ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾ ഈ വഴിവിട്ട ആൾക്കൂട്ട കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി പോവുകയും ഇന്നലത്തെ ചിന്തയിൽ പറഞ്ഞില്ലേ, ആ കൂട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് അധ്യാപകൻ വരെ അടിച്ചത്. അവിടെയൊന്നും വേണ്ടടാ എന്ന് പറയാൻ അവിടെ ഞാനതിലില്ല, നമുക്കതിൽ വേണ്ട. അപ്പോൾ അവിടെ വേഗം ആൾക്കൂട്ടവിടെ ആ കൂട്ടത്തിലുള്ള ആൾ തീരുമാനിക്കപ്പെടും വേണ്ട നല്ലതല്ല, അപ്പം മാറി നിൽക്കും. അതൊക്കെ നല്ലതാണെന്ന് കൂട്ടം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും.
4: സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന ഒരു ക്വാളിറ്റിയിലേ, അതായിക്കഴിഞ്ഞാൽ മുസ്ലിമിന് ഒരു വിശ്വാസം നന്നായി കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണല്ലേ?
5: പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാദുസ് സ്വാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖ്ബിർനീ അനിൽ ഈമാൻ, ഈമാൻ എന്താണ് എന്ന് പറഞ്ഞു തരണം എന്നന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹ് അതിന് നൽകിയ മറുപടിയാണ് അൽ ഈമാനു അൻ തുഅ്മിന ബില്ല. ഈമാൻ എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഈ പറയാൻ പോകുന്ന ആറ് കാര്യങ്ങളാണ്. ഒന്ന്, അൻ തുഅ്മിന ബില്ല, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും നാല് കാര്യങ്ങളിൽ അതിൽപ്പെടും. ഒന്ന്, അല്ലാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കണം. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാഖയാണ് അല്ലാഹു എങ്ങനെ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാകും? അല്ലാഹു ഉണ്ട് എന്നറിയാനുള്ള മാർഗങ്ങൾ പലതാണ്. ഒന്ന്, നമ്മുടെ ശുദ്ധമായ പ്രകൃതം, അത് തന്നെ അല്ലാഹുവിൻ്റെ വിശ്വാസത്തിൽ ഊട്ടപ്പെട്ടതാണ് അല്ലാഹു ഉണ്ട് എന്നുള്ളത്. രണ്ട്, മനുഷ്യൻ്റെ അനുഭവങ്ങളാണ്. സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം, മദീനയിൽ ജലക്ഷാമം നേരിട്ടപ്പോൾ ഒരു സ്വഹാബി റസൂലുള്ളാഹ് ഖുതുബ നിർവഹിക്കുന്ന വേളയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും റസൂലുള്ളാഹ് പ്രാർത്ഥിച്ചു, മിമ്പറിൽ നിറങ്ങുന്നതിന് മുമ്പ് മഴ വർഷിച്ചു. ഉടനതിൻ്റെ ഫലം കണ്ടു പ്രാർത്ഥനയുടെ. അടുത്ത ആഴ്ച ഈ സ്വഹാബി അല്ലെങ്കിൽ മറ്റൊരാൾ റസൂലുള്ളാഹോട് വന്ന് വെള്ളം കൂടിയതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹ് മിമ്പറിൽ വെച്ച് മഴ നിലക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ മഴ നിലച്ചു. ഇതവരുടെ അനുഭവമാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ മഴ കിട്ടുന്നു. മഴയെ നിർത്തണം എന്ന് പറയും ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു തആല മഴ നിർത്തുന്നു. അപ്പോൾ ഇതവരുടെ അനുഭവത്തിനുള്ള ഉണ്ടായ ഒരു കാര്യമാണ്. ആവശ്യപ്പെട്ട കാര്യം നൽകാനും അത് ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണേ എന്ന് പറയുമ്പോൾ നീക്കിക്കൊടുക്കുവാനും കഴിയുന്നവരാറുണ്ട് എന്ന് പ്രസ്തുത ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം. അത് മനുഷ്യൻ്റെ ഹിസ്സാണ്, അനുഭവമാണ്. മൂന്നാമത്തെ ഒന്ന് അഖ്ലാൻ, മനുഷ്യൻ്റെ ബുദ്ധി. തെളിഞ്ഞ ശരിയായ രീതിയിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ സ്രഷ്ടാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ സ്രഷ്ടാവ് ആരാണ്? മൂന്ന് സാധ്യതകൾ പറയുന്നു. ഒന്ന്, നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ തന്നെ. നമ്മൾ തന്നെയാണ് നമ്മുടെ സൃഷ്ടാക്കൾ. അതേതായിരുന്നാലും ശരിയല്ല എന്നെല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത്, ഞാൻ സ്വയംഭുവാണ്, സ്വമേധയാ ഉണ്ടായതാണ്. അതും അംഗീകരിക്കുവാൻ സാധ്യമുള്ള കാര്യമല്ല. പിന്നെ മൂന്നാമത്തതും ശരിയായതുമായൊരു കാര്യം, എന്നെ സൃഷ്ടിച്ച വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതാണ് ശരിയും എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ ഈ രീതിയിൽ ഹിസ്സ്, അനുഭവം, അഖ്ല്, ബുദ്ധി, അതേപോലെ മനുഷ്യൻ്റെ ഫിത്റത്ത്, അവൻ്റെ ശുദ്ധ പ്രകൃതം, നാലാമത്തേത് ശറാൻ, ശറാൾ എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ലോകത്ത് വന്നിട്ടുണ്ട്. ആ ശറാഇലൂടെയും നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാം. അപ്പോൾ അല്ലാഹുവിലുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ, ഒന്ന്, അല്ലാഹുവിൻ്റെ വുജൂദ്, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ. രണ്ട്, അല്ലാഹു മാത്രമാണ് ഇലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതാണ് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമതായി നമ്മളറിയേണ്ടത്. മൂന്നാമതായി, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കലാണ്. അല്ലാഹു റബ്ബ് അല്ല മാത്രമാണ് എന്ന് വിശ്വസിക്കൽ. റബ്ബ് എന്ന് പറയുമ്പോൾ അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ, സ്രഷ്ടാവും ഉടമസ്ഥനും നിയന്താവും, അത് അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കലാണ് അല്ലാഹു ആകുന്നു റബ്ബ് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം അസ്മാഉ വസ്സിഫാ, നാല്. ഒന്ന് പറഞ്ഞത് അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ട്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക. മൂന്ന്, അല്ലാഹു മാത്രമാണ് റബ്ബായിട്ടുള്ളവൻ, സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രം. നാല്, അല്ലാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവനെപ്പോലെ നാമവിശേഷണങ്ങളുള്ള ആരും ഇല്ല. ലൈസ കമിഥിലിഹി ഷൈ, അല്ലാഹുവിന് തുല്യനായ ഒന്നും തന്നെ ഇല്ല. അവൻ്റെ ഏത് വിശേഷണങ്ങൾ എടുത്തു നോക്കിയാലും സമീഉ ബസീർ ഖദീർ അലീം തുടങ്ങിയ ഏത് വിഷയങ്ങളെടുത്തു നോക്കിയാലും അവന് തുല്യമായി സമാനമായ വേറെ ആരും ഇല്ല എന്ന വിശ്വാസം, അതും അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ ശരിയാകുന്നത് എന്നർത്ഥം. ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. മുഹല്ലദുൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനാകും. അവിശ്വസിക്കണമെന്നില്ല, സംശയിച്ചാലും ശരി, അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും എന്നത് വളരെ ഗൗരവപൂർവം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് അതാണ്, അൻ തുഅ്മിന ബില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകളിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ മലക്കുകൾ എന്ന് പറയുന്നൊരു സൃഷ്ടിയുണ്ട്, ഗൈബിയായ സൃഷ്ടികളാണ്. അവരുടെ ചില കഴിവുകളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഉദാഹരണമായി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷാൽ രൂപത്തിൽ രണ്ട് തവണ കണ്ടിട്ടുണ്ട്. അത് 600 ചിറകുകളോടെയാണ് എന്ന് ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസിൽ കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ മലക്ക്, അതുപോലെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏതാനും മലക്കുകളുണ്ട്, മിക്കായിൽ, അതുപോലെ ഇസ്രാഫീൽ, ഇങ്ങനെ ഉള്ള മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കൽ. അവർക്ക് അല്ലാഹു താല അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വിശ്വസിക്കൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന് വഹി എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ, എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് വിശ്വസിക്കണം, അതാണ് അവരിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നൂറുകൊണ്ടാണ്. ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ, ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ, മലക്കുകളെ അല്ലാഹു പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, തീ ജ്വാലയിൽ നിന്ന് ജിന്നുകളെ പടച്ചു. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദമിനെ മണ്ണിൽ നിന്നും പടക്കപ്പെട്ടു എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ. ഇവിടെ മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ മലായിക്കത്തു മിൻ നൂർ, നൂറിൽ നിന്നാണ് മലക്കിനെ പടച്ചത്. ജിന്നുകളെ പടച്ചത് മിൻ മാരിജിൻ മിൻ നാർ എന്നാണെന്നും പറഞ്ഞു. ഇവിടെ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സലഫുകളുടെ അഖ്വാലുകൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. കാരണം ഇബ്ലീസ് ജിന്നിൽപ്പെട്ടവനാണെന്ന് ഖുർആൻ പറയുന്നു. സൂറ അൽ ഖഹ്ഫിൽ അല്ലാഹു പറയുന്നു, കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. അവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് ഖുർആനിൽ നിന്ന് കിട്ടുന്നു. ആദമിന് സുജൂദി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു ന്യായം, ദുർന്യായം, എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ആദമിനെ മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനെങ്ങനെയാണ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമെന്ന് സുജൂതി ചെയ്യുക എന്നാണ്. അഥവാ അവന്റെ വാദത്തിന്റെ പൊരുൾ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഉന്നതനും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം അധമനുമാണ്, ഉത്തമൻ എങ്ങനെ അധമെന്ന് സുജൂതി ചെയ്യും എന്നതാണ് അവൻ്റെ ന്യായം. അപ്പോൾ അവിടെ തീ കൊണ്ടാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഹദീസിൽ നിന്നും തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും വരുന്നു. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇബ്ലീസ് ഒരിക്കലും കണ്ണ് ഇമവെട്ടുന്ന നേരം പോലും മലക്കായിട്ടില്ല എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞതായും നമുക്ക് കാണാം. അപ്പോൾ അവനൊരിക്കലും എന്തല്ല, മലക്കിൽപ്പെട്ട ആളായിരുന്നില്ല. അള്ളാഹു മലക്കുകളോട് സുജൂതി ചെയ്യാൻ പറഞ്ഞു, മലക്കുകളെല്ലാം സുജൂതി ചെയ്തു ഇബ്ലീസ് ഒഴികെ എന്ന ആയത്ത് പഠിക്കുമ്പോൾ പലർക്കുമുണ്ടാകുന്ന കടന്നു വരാറുള്ളൊരു സംശയമാണ്, മലക്കുകളെല്ലാം സുജൂതി ചെയ്തു ഇബ്ലീസ് ഒഴികെ എന്ന് പറയുമ്പോൾ ഇബ്ലീസ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ എന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. എന്ന ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അഖ്വാലു സലഫിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ നൂറുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കണം. അവരുടെ എണ്ണം, അവ ഖൽഖും കസീർ ലാ യഅലമു അദദഹും ഇല്ലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിനല്ലാതെ അവരുടെ എണ്ണം അറിയില്ല. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഏഴാനാകാശത്തുള്ള ഒരു വിശുദ്ധ ഗേഹമുണ്ട്. അതിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ കയറിയിറങ്ങുന്നു. ഒരിക്കൽ മാത്രമേ പ്രവേശമുള്ളൂ. ഒരിക്കൽ കയറിയാൽ പിന്നെ രണ്ടാമത് അവർക്കവിടെ പ്രവേശമില്ല. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ 70,000 മലക്കുകൾ അത് കയറിയിറങ്ങുമ്പോൾ മലക്കുകളുടെ എണ്ണം എത്ര, അസംഖ്യം എന്നേ പറയാൻ സാധിക്കൂ. അതേപോലെ ജഹന്നം യുതാബി ജഹന്നമ യൗമഇദിൻ, അന്ത്യനാളിൽ ജഹന്നം കൊണ്ടുവരപ്പെടും. ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. മഅകുല്ലി സിമാം സബഊന അൽഫ മലക് യജുറൂനഹ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളുമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പതിൽ നിന്നെല്ലാം മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. അള്ളാഹുവിന് മാത്രമേ അറിയൂ. നമ്മളെ സംബന്ധിച്ച് അസംഖ്യം എന്ന് പറയാം, അള്ളാഹു അഅലം എന്നേ പറയാൻ പറ്റൂ. ഈ രീതിയിലൊക്കെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
7: മാഷാല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലു സ്വാലിഹീൻ. ഇന്നത്തെ റിയാലു സ്വാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ, സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്നുവെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല, ഫഅന്നാ തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. വിവാഹ വിരുന്ന് ഇവ ശ്രദ്ധിക്കുക. അവതരണം ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച 500 ആളുകൾക്ക് ഒരുമിച്ച് മഞ്ഞപ്പിത്തം വന്നു, അഥവാ വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും കണ്ണ് ഒക്കെ മഞ്ഞ നിറത്തിലായിക്കൊണ്ടൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പരിശോധന വിധേയമാക്കിയപ്പോഴാണ് അവിടെയുള്ള കിണറ്റിലെ വെള്ളത്തിൽ ഫീക്കോ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കാം കാരണമെന്ന ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അത് നമ്മുടെ കല്യാണങ്ങൾക്കായിക്കോട്ടെ, നമ്മുടെ മറ്റു സൽക്കാരങ്ങൾക്കായിക്കോട്ടെ, മറ്റു പരിപാടികൾക്കായിക്കോട്ടെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുചിത്വമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല ഓഡിറ്റോറിയങ്ങളിലും പലപ്പോഴും അവിടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിൽ, അവിടുത്തെ വെൽക്കം ഡ്രിങ്കാണ് വില്ലനായി കൊണ്ട് വന്നത്. വെൽക്കം ഡ്രിങ്ക് അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിലെ കിണറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളമെടുത്ത് അതിലായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നത്. അതാണ് അസുഖത്തിന് കാരണമായത്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു പാറയിൽ നിന്നുള്ള വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത്, എല്ലാ സമയവും അത് അണുബാധയുള്ളതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ചില ദിവസങ്ങൾ, ചില സമയം, ചിലപ്പോൾ കുറേ കാലമായിട്ട് മഴ പെയ്യാതെ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴോ ഞാൻ അതല്ല വേറെ വല്ല എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവ കണ്ടാമിനേറ്റഡ് ആവാൻ, അത് ഒരു അതിലേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വരാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളും ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശുചിത്വം കൃത്യമായിക്കൊണ്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് വിവാഹ പാർട്ടികളൊക്കെ വെക്കുമ്പം ഓരോ വ്യക്തികളും ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ആർക്കും അതൊരു അസുഖത്തിന് കാരണമാകരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രത്യേക പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു കാറ്ററിംഗറെ ഏൽപ്പിക്കും, അവർ എവിടുന്നെങ്കിലൊക്കെ വെള്ളം കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടേതായ രീതിയിൽ ചെയ്യും. അതിൽ വേറെ ഒന്ന് കാറ്ററിംഗറെ ഏൽപ്പിച്ചാൽ എല്ലാമായി എന്നുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും പല കല്യാണ വീടുകളിലും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കാറ്ററിംഗറെ ഏൽപ്പിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന വെള്ളം ഏതാണ്, അതിൻ്റെ സ്രോതസ് എന്താണ്, അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? പിന്നെ അതേപോലെ അവരുടെ തൊഴിലാളികളുടെ അവർക്ക് വല്ല അസുഖങ്ങളുണ്ടോ, ആ കാര്യങ്ങളൊക്കെ അവരോട് പരിശോധിക്കാൻ വേണ്ടി പറയണം. ഇത് നമ്മൾ അവരോട് പറയുമ്പോഴായിരിക്കും പലപ്പോഴും അവരിത് ശ്രദ്ധിക്കുക. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികളുണ്ടോ, അസുഖങ്ങളുണ്ടോ, അതെല്ലാം നോക്കി അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഒരു പരിപാടി വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലത്തുള്ള വൃത്തിയും കാര്യങ്ങളും അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ശുചിത്വമാണ്, വെള്ളമാണ് പ്രധാനമായിക്കൊണ്ടും പല സ്ഥലത്തും വില്ലനായിക്കൊണ്ട് വരുന്നത്. അതേപോലെ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ, പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ സൂക്ഷിക്കാനും അടച്ച് സൂക്ഷിക്കാനും പിന്നെ വിളമ്പി കൊടുക്കുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പലപ്പോഴും കാണാൻ കിച്ചൻ്റെ തൊട്ടടുത്തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൈ കഴുകാനും ചിലപ്പോൾ സോപ്പിട്ട് കൈ കഴുകാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും. പലരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ ബാത്റൂം പോയി വന്ന് നേരെ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകാതെ തന്നെ പാചകത്തിൽ ഇടപെടുകയും മറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയാൽ തന്നെ അതന്നെ അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരികയില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊരു ശ്രദ്ധ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഇപ്പോൾ പുതിയ ഒരു നിയമം അനുസരിച്ചിട്ട് കല്യാണം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിലെ HIയുമായിട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടൊക്കെ അവരിത് അറിയിക്കണം. അപ്പോൾ അവരവിടെ വന്ന് പരിശോധനകളൊക്കെ നടത്തും, അവർ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ സഹായം കൂടി നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഭക്ഷ്യവിഷബാധകൾ വരുന്ന ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ചിലപ്പോൾ ഇത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഭക്ഷ്യവിഷബാധകൾ വരാം, പക്ഷേ ഒരു പരിധിവരെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയും. മിക്ക കല്യാണങ്ങളും ഭക്ഷ്യവിഷബാധകൾ ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അഥവാ നമ്മുടെ ഇത്തരത്തിലെ ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചിലറയല്ല. ചില ഇപ്പം ഈ അടുത്ത് വഴിക്കടവിലൊക്കെ ഉണ്ടായ കോളറ, അത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, അടുത്ത് നമ്മുടെ കേരളത്തിൽ കോളറ ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷേ അടുത്ത് വഴിക്കടവിൽ പോലും അതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാവുകയുണ്ടായി. അവിടെയുള്ള ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു അതിന് കാരണമായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വയറിളക്കം കോളറ പോലെയൊക്കെ ഉണ്ടായാൽ മരണത്തിലേക്കാണ്. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിച്ച് പെട്ടെന്ന് തന്നെ മരണം വരാൻ സാധ്യതകളൊക്കെ ഒരു അസുഖങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
4: ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച വളരെ നല്ല ഫീഡ്ബാക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒന്ന് വായിക്കാറുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ പീസ് ടൈം നമ്മൾ ഒന്ന് പരിശോധിക്കാം. സൽമാഷേ, ഇന്നത്തെ പീസ് ടൈമിൽ ഇങ്ങനെയാണ്, നേരത്തെ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ്. നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും ഓർക്കാറില്ല, വേദന അറിയാറില്ല, കാരണം പീസ് റേഡിയോ കൂടെയുള്ളതിനാലാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ പീസ് എത്ര നല്ല അനുഗ്രഹം, അൽഹംദുലില്ലാ. മൈമൂന ചിക്കിലോടാണ് ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പങ്കുവച്ചത്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്.
5: മാഷാ, അപ്പോൾ ഈയൊരു പിന്നെ പീസ് ടൈമിൽ വരാറുള്ള പ്രധാനപ്പെട്ട ഫീഡ്ബാക്കിൽ മെസ്സേജുകൾ എടുത്തു കൊടുക്കാറുള്ളത് ഇന്നത്തെ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പലപ്പോഴും ഈ ബെഡ് റെസ്റ്റിലൊക്കെ ആയിട്ടുള്ള ആളുകൾ പേരമകനോട് അല്ലെങ്കിൽ മകനോട് അവർക്ക് വേണ്ടിയൊരു ടാബ് അല്ലെങ്കിൽ ഒരു മൊബൈൽ എന്ത് ചെയ്യണം, പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി മാത്രം, അവരുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലോരോരോ പങ്കതികളുണ്ടല്ലോ. അപ്പോൾ അതിൽ രോഗത്തെക്കുറിച്ച് പറയും, ഒരു രോഗിക്ക് കിട്ടുന്ന എത്രമാത്രം കണക്കറ്റ പുണ്യങ്ങളാണ് ഒരു രോഗിക്ക് കിട്ടുന്നത്, ആ നിലക്കുള്ള ഹദീസുകളും അതിലുള്ള തിരുമുറികളും തിരുനബിയോടൊപ്പം മറ്റുള്ള ഓരോ പങ്കുകളും ഇങ്ങനെ കേൾക്കുമ്പോൾ ആ രോഗിക്ക് എന്ത് ചെയ്യാണ്, മറ്റ് ആരുടെയും വർത്തമാനങ്ങൾ കൊണ്ടോ മറ്റെന്തുകൊണ്ടും ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ ഈ പീസ് റേഡിയോ ഓൺ ചെയ്ത് അതിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ രോഗി അറിയാതെ തന്നെ രോഗിക്ക് എന്ത് ചെയ്യണം, വലിയ ആശ്വാസവും ഒരു സമാധാനവും എന്ത് ചെയ്യണം മനസ്സിന്, അത് പിന്നെ ഉള്ളിലേക്ക് വലിയൊരു കുളിർമ അനുഭവപ്പെടണം. അപ്പോൾ ആ രൂപത്തിലുള്ള ശരിക്കൊരു മെസ്സേജാണ് ഇപ്പോൾ ഇന്ന് വായിച്ചത്. വേദന അറിയാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പുണ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും പീസ് റേഡിയോ വഴി ലഭിക്കുമ്പോൾ ആ രോഗിക്ക് പിന്നെ എന്ത് ചെയ്യണില്ല, വേറൊന്നും വേണ്ട പോലെ അനുഭവിക്കണില്ല.
4: അടിയറച്ചൊരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്.
5: ആ ഒരു ദൃഢമായ ബോധ്യം ലഭിക്കുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യണം, വല്ലാത്തൊരു ഒരു പിന്നെന്താ പറയാ, നല്ലൊരു വിശ്വാസിയുടെ മനസ്സ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ദൃഢമായി വരണം. അതെ, പാകപ്പെടണം. അപ്പൊ അതിന്റെ ഒരു യഖീൻ വർദ്ധിക്കണം. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഒരു ഓർമ്മയും അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലാനുള്ള ചിന്തയും, എന്നാലും അൽഹംദുലില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് വേദന കടിച്ചമർത്തി അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എന്റെ ഭർത്താവ് മൂക്കുകുത്താൻ വർഷങ്ങളായി ആവശ്യപ്പെടുന്നു, എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? നാട്ടിലെ ചുറ്റുപാട് അനുസരിച്ച് ട്രെൻഡ് ആയിട്ടില്ലാത്ത മൂക്കുകുത്തൽ ഒരു സിസ്റ്റം ആയിട്ടില്ല എന്നാണ്.
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ, അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്കുകുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
3: ഇവിടെ ഒരു സംശയം: മറ്റു മതസ്ഥർ ഇങ്ങനെ ഒരു സമ്പ്രദായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് മൻ തഷബ്ബ ബി ഖൗമിൻ ഫഹുവ മിൻഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഇത് ആ ഗണത്തിലേക്ക് കൂട്ടുമോ? എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്?
2: മൻ തഷബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ വേഷവിധാനങ്ങളിലുമൊക്കെ ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിയാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒക്കെ, മൂക്കുകുത്തുക എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം അടയാളമല്ല. ഒരു പക്ഷേ നമ്മുടെ കേരളക്കരയിൽ മൂക്കുകുത്തുക എന്ന സമ്പ്രദായം ഇല്ലായിരിക്കാം. എന്നാൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു ആചാരം ആയി അത് കണ്ടുകൂടാ. മുസ്ലിങ്ങളായ സ്ത്രീകൾ പോലും അവിടെ മൂക്കുകുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂക്കുകുത്തുക എന്നതിന് ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു നാട്ടിൽ അവിടെ ഉള്ള ആചാരവും സമ്പ്രദായവുമൊക്കെ മൂക്കുകുത്തുന്നു എങ്കിൽ അങ്ങനെ ആ നാട്ടിൽ ഉള്ള സമ്പ്രദായമനുസരിച്ച് ഒരു സ്ത്രീ മൂക്കുകുത്തുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് സൂചിപ്പിച്ചത്.
1: നോമ്പ് നോൽക്കുവാൻ കഴിയാത്തവർ കൊടുക്കേണ്ട മുദ്ദ് റമദാനിൽ തന്നെ കൊടുക്കണോ ഇപ്പോൾ കൊടുത്താൽ മതിയോ എന്നാണ്.
4: മുദ്ദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും, എന്തിനാണ് മുദ്ദ് കൊടുക്കേണ്ടത്,
2: ആർക്കു വേണ്ടിയാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നത് ചിന്തിക്കാറില്ല. ആർത്തവകാരികൾ ഏഴ് നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കുകയാണ്, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഭേദമാകുന്ന രോഗമുള്ള ആളുകൾ അവരും ചോദിക്കുന്നു, ഞാൻ എത്രയാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് മുദ്ദു കൊടുക്കേണ്ടത് എന്നാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ഇനി ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമുള്ള രോഗികളും പ്രായം കൊണ്ട് അവശരായ ആളുകളുമാണ് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി അവിടെ ഭക്ഷണം കൊടുക്കേണ്ടത്. മുദ്ദ് എന്ന പ്രയോഗമല്ല. മുദ്ദാണോ രണ്ട് മുദ്ദാണോ എന്നതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു നേരത്തെ ഭക്ഷണം, അനസ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സമയത്തൊക്കെ എത്ര നോമ്പാണ് ഒഴിവാക്കിയത്, അത്രയും ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, ഒരു രണ്ട് മുദ്ദ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1200 1250 ഒക്കെ അരിയായി നമുക്ക് കണക്കാക്കാം. അത് സാധുക്കൾക്ക്, ഫക്കീർ മിസ്കീൻ എന്നീ ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റമദാനിൻ്റെ ശേഷം കൊടുക്കാം. ഇപ്പോൾ ഇന്നൊരു നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇന്ന് കൊടുക്കാം. റമദാൻ്റെ മുമ്പ് തന്നെ മുൻകൂട്ടി കൊടുക്കുന്ന ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം റമദാൻ പരിപൂർണമായി താൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഓരോ നോമ്പ് കഴിയുമ്പോഴും ആ ഓരോ ദിവസം കൊടുക്കാം. ഇനി അതല്ല, നോമ്പ് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഫിദിയ കൊടുക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, അനുവദനീയമാണ്. അതേപോലെ തന്നെ അതിലുള്ള മറ്റൊരു ചോദ്യം, ഇത് 30 ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. 30 ആളുകൾക്ക് കൊടുക്കാം. ഇനി അതല്ല, ഓരോ ദിവസവും ഓരോ പ്രത്യേകമായ നോമ്പാണ് എന്നതുകൊണ്ട് തന്നെ ഒരാളിലും കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ആളുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, മറ്റൊരു വീട്ടിൽ 10 ആളുകൾക്കുള്ളത് കൊടുക്കുക, ഈ രൂപത്തിൽ കൊടുക്കാം. ഇനി വളരെ പാവപ്പെട്ട അർഹരായ ആളുകളുടെ ആ ഒരു വീട്ടിൽ, ആ വീട്ടിലേക്ക് മുഴുവൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വിശദമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആലം. എന്നാൽ നോമ്പിൻ്റെ ഫിദിയല്ലാത്ത മറ്റു ചില കഫാറത്തുകളുണ്ട്. ഉദാഹരണമായി, റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ദിഹാറ് ചെയ്തു, അല്ലെങ്കിൽ സത്യലംഘനം നടത്തി. ഇപ്പോൾ ഇതിൽ ചിലത് 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റു ചിലത് 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അവിടെ ഈ 60 പാവപ്പെട്ട, ഉദാഹരണമായി റമദാൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി നോമ്പുള്ള ആൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അടിമയെ മോചിപ്പിക്കണം, അതിന് സാധ്യമല്ലെങ്കിൽ മാത്രം 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം, അതിനും കഴിയില്ലെങ്കിൽ മാത്രം 60 പാവപ്പെട്ട ആളുകൾക്ക് ഓരോ നേരത്തെ ഭക്ഷണം കൊടുക്കണം. അത് എല്ലാം കൂടെ ഒരു വീട്ടിലേക്ക് പാടില്ല, 60 വ്യക്തികൾക്ക് തന്നെയായി കൊടുക്കണം. അത്തരം ഒരു നിബന്ധന ഈ നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി ഫിദിയ കൊടുക്കുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്.
1: മയ്യത്ത് നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ മറ്റു നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് പറയുന്നത് കാണാം. അത് അങ്ങനെ തന്നെ ആണോ എന്നാണ്.
5: ജനാസ നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു, ഈ വബറകാത്തുഹു എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സുന്നത്തിലില്ലാത്തൊരു വിഷയമല്ല, അപ്രകാരവും സലാം വീട്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നതുപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്നും വന്നിട്ടുണ്ട്. അത് ഇപ്പം നമ്മുടെ നിർബന്ധ നമസ്കാരത്തിൻ്റെ വിഷയത്തിലും 1-ാമത്തെ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് വബറകാത്തുഹു എന്ന പ്രയോഗം ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് നിർബന്ധ നമസ്കാരങ്ങളിൽ സലാം വീട്ടുമ്പോൾ 1-ാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് ആ വബറക്കാത്തു എന്നുള്ള പ്രയോഗം എപ്പോഴെങ്കിലും നിർവഹിക്കുകയാണ് എങ്കിൽ അതിൽ പ്രശ്നമല്ല. ചില റിപ്പോർട്ടുകൾ അപ്രകാരം സലാം വീട്ടിയതായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: മോട്ടോർ തൊഴിലാളിക്ക് വാഹനത്തിനും തൊഴിലാളിക്കും ക്ഷേമനിധി എന്ന പദ്ധതിയിൽ അംഗത്വം എടുക്കേണ്ടതുണ്ട്. 60 വയസ്സുവരെ നിശ്ചിത തുക അടച്ചാൽ മാസപെൻഷൻ, മെഡിക്കൽ, കുടുംബസഹായം എന്നീ നിലയിൽ സഹായം ലഭിക്കുന്ന ഗവൺമെൻറ് പദ്ധതിയാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക അനുവദനീയമാണോ എന്നാണ്.
2: ഒരു നിശ്ചിത കാലം സേവനം ചെയ്യുന്നതിന് പ്രത്യുപകാരമായി സ്ഥാപനങ്ങൾ ഗവൺമെൻറ് നൽകുന്ന സഹായ ധനമാണ് പെൻഷൻ.

0: താടിയില്ല, താടി വരാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ്.
1: നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലാണ് അവൻ്റെ സൃഷ്ടികളെ പടച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് നല്ല നീളമുള്ള താടിയുണ്ടാകും, തിക്കുള്ള താടിയുണ്ടാകും. ചില ആളുകൾക്ക് മീശ പോലും മുളക്കാത്ത, പ്രായമായാലും മീശയും താടിയൊന്നും മുളക്കാത്ത വരാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് നേർത്ത ചെറിയ രൂപത്തിലുള്ളതുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏത് രൂപത്തിൽ സൃഷ്ടിച്ചാലും, എന്ത് അള്ളാഹു നമുക്ക് തന്നാലും അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതിൽ തൃപ്തിപ്പെടുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതാണ്. ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഏത് വിഷയത്തിലും. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് കാത്തിരിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടില്ലാതെ മക്കളുണ്ടാവും. ഇങ്ങനെ പല രൂപത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് വരാം. അതിലൊരു പൊറുതികേടും കാണിക്കേണ്ടതില്ല. താടിയില്ലാത്തതിൻ്റെ പേരിൽ താടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേക ചികിത്സക്കും പോകണമെന്നില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരേ പ്രായക്കാരായ, നമ്മുടെ കൂടെ പഠിച്ച, കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും താടിയുണ്ട്. എല്ലാവരും അതിൽ സന്തോഷിക്കുകയും അതിൽ എല്ലാവരെയും കാണുമ്പോൾ അതൊരു പ്രത്യേക രീതി, നമുക്ക് മാത്രം അതൊരു കുറച്ചിലും ഒരു പ്രയാസമൊക്കെ ആയിട്ട് തോന്നുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇതൊക്കെ ഒരു എന്താണെന്ന്, ഒരു ബിസിനസ് മേഖലയായിട്ട് പലതിനെയും ആളുകൾ കാണാം. മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നറിഞ്ഞാൽ അതിനെ ബിസിനസ്സുമായി ബന്ധിപ്പിച്ച് അത് എങ്ങനെ പൈസയാക്കാം എന്നതാണ് ചില ആളുകളുടെ ഗവേഷണം തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഓയിലുകളും മരുന്നുകളും ഒക്കെ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഡോക്ടർമാർ അതല്ലെങ്കിൽ വിശ്വസ്തരായ ഏതെങ്കിലും നല്ല നല്ല വ്യക്തികൾ പറയാൻ അതിൻ്റെ ഫലങ്ങൾ, ഗുണങ്ങൾ, അതിനൊരു സൈഡ് എഫക്റ്റുമില്ല ശാരീരികമായി നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലത്ത് ശരീരത്തിനോ ആരോഗ്യത്തിനോ ഹാനികരമല്ലാത്ത, പ്രതികൂലമായ ഒന്നുമില്ലാത്ത സംഗതിയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. മീശ വെട്ടി ചെറുതാക്കാനും അഥവാ ചുണ്ടിന് താഴെ ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടി ചെറുതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. താടി വളർത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ആ രൂപത്തിൽ താടിയും മീശയുമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബികൾ പ്രയോഗവൽക്കരിച്ച ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൂടി പാലിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: സ്ത്രീകൾ മാത്രമായി ടൂർ പോകുന്നുണ്ട്, അതിൽ പോകാൻ പറ്റുമോ? ബസ്സിൽ മ്യൂസിക് ഇട്ട് തുള്ളുന്നവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്നൊക്കെയാണ്.
2: ദീർഘയാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന, ഒന്നിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒരു കസറാക്കാവുന്ന ദൂരപരിധിയിൽ യാത്രയായി മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മെഹ്റമായ ആരെങ്കിലോ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ഗൗരവമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സുരക്ഷിതത്വം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അവൾക്ക് ഒരു നിലക്കുമുള്ള നഷ്ടങ്ങൾ സംഭവിക്കുവാൻ പാടില്ല എന്നത് അള്ളാഹുവിൻ്റെ മതമായി ഇസ്ലാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പാടില്ല, തുസാഫിറ മസീറത്തെ യോമിൻ, ഒരു ദിവസത്തെ യാത്ര ഇല്ലാ മഅദി മഹ്റം, മഹ്റമായ ആളുടെ കൂടെയല്ലാതെ എന്നാണ്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുടെ കൂടെ മാത്രമേ, വാപ്പ, സഹോദരൻ, മകൻ എന്നിത്യാദി മഹ്റമായ ആളുകളുടെ കൂടെ മാത്രമേ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു ടൂർ പ്രോഗ്രാം, ഹജ്ജും ഉംറ പോലുമല്ല, ഒരു ടൂർ പ്രോഗ്രാമിന് വേണ്ടി സ്ത്രീകൾ മാത്രമായി ഒരുങ്ങിയാലും ശരി, അത് പാടില്ല എന്നാണ്. ഒരു പക്ഷേ നമുക്ക് പറയാനുണ്ടാവും, ഒരു കൂട്ടം സ്ത്രീകളുണ്ടാകുമ്പോൾ നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാകുമെന്ന് ആർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും? ഇനി അങ്ങനെ ഒരു സുരക്ഷിതത്വം ആണ് എങ്കിൽ, നിർഭയത്വം ആവാമെങ്കിൽ

0: സ്ത്രീകൾക്ക് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എത്രമാത്രം സ്ത്രീകൾ ഒരുമിച്ചുള്ള യാത്രയായിരുന്നാലും ശരി, അത്തരം യാത്രകളിലൊക്കെ മഹ്റമില്ലാതെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് നാം അറിയേണ്ടത്.
1: നിക്കാഹ് കഴിഞ്ഞു, മഹർ കൊടുത്തിട്ടില്ല, ഇവർ തമ്മിൽ സംസാരിക്കാമോ? അങ്ങനെ ചെയ്താൽ അവരുടെ ഈ ബന്ധം ഹലാലാകുമോ എന്നൊക്കെയാണ് ചോദ്യം.
2: നിക്കാഹ് കഴിയുന്നതോടുകൂടി ഒരു ഭാര്യ ഭർത്താക്കന്മാരായി. നിക്കാഹിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മഹർ. പക്ഷേ അത് നിക്കാഹ് നടത്തിയ വേളയിൽ തന്നെ കൊടുത്തു കൊള്ളണമെന്നില്ല. ഏതുവരെ നിക്കാഹിൻ്റെ വേളയിൽ മഹർ പരസ്യപ്പെടുത്താത്ത ഇന്ന മഹർ തരും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നിക്കാഹ് ശരിയായി തീരും. അപ്പം അത്തരം വേളകളിൽ ആ നാട്ടിലൊക്കെ പൊതുവെ എത്രയാണോ മഹർ കൊടുക്കാറുള്ളത് ആ മഹറാണ് അവിടെ കൊടുക്കേണ്ടത്. ഏതായിരുന്നാലും മഹർ കൊടുത്തിട്ടില്ലെങ്കിലും നിക്കാഹ് കഴിയുന്നതോടുകൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരായി.
1: മഹർ പിന്നീട് കൊടുത്തു
2: പിന്നീട് കൊടുത്തു വിട്ടിയാൽ മതി.
1: കൃത്യമായി ചെലവിന് നൽകാത്ത മക്കളുടെ വിദ്യാഭ്യാസ വസ്ത്ര ആവശ്യങ്ങൾ പരിഗണിക്കാത്തയാളാണ് ഭർത്താവ്. പരസ്ത്രീ ബന്ധം പിടിക്കപ്പെട്ട് മാപ്പ് നൽകിയിട്ടും വീണ്ടും അത്തരം ബന്ധങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇദ്ദേഹം ഇരുവിഭാഗത്തു നിന്നും ആൾക്കാരിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. ഭാര്യക്കും മക്കൾക്കും ഇദ്ദേഹത്തോട് ഉറപ്പുമാണ്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം? ഭർത്താവിനെ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ അന്വേഷണം.
2: സത്യത്തിൽ ഭാര്യ ഈ ഒരു ചോദ്യമല്ല ചോദിക്കേണ്ടത്, ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ടോ എന്നല്ല. ഇസ്ലാമിൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട അനിവാര്യ സാഹചര്യങ്ങൾ വേർപ്പെടുത്താനുള്ള അനുവാദമുണ്ട്. അത് ത്വലാഖുമുണ്ട്, ഖുൽഉമുണ്ട്. ഭർത്താവിൻ്റെ ദുസ്വഭാവം, ശാരീരികമായ പ്രശ്നങ്ങൾ, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഭാര്യ അയാളുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് ജീവിക്കാനല്ല ഖുർആൻ പറയുന്നത്, തന്നെ ഒഴിവാക്കി തരണമെന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടാം. അതിനാണ് ഖുൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പരസ്ത്രീ ബന്ധമുള്ള, ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള, ഭാര്യയ്ക്കും മക്കൾക്ക് പോലും അറപ്പും വെറുപ്പുമുള്ള ഈ ഒരു ഭർത്താവിനെ എന്തിനാണ് ഒരു ഭർത്താവ് എന്ന പേരിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഒരു പക്ഷേ തുടർന്നുള്ള ജീവിതം, പരസ്ത്രീ ബന്ധമുള്ള ഒരാളുമായുള്ള ജീവിതം, ഇവർക്ക് തന്നെയും മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കുക, ഗുണദോഷിക്കുക, അതിന് സാധ്യമല്ല, ഭർത്താവ് നന്നാവുന്നില്ല എങ്കിൽ ഖുൽഇന് ആവശ്യപ്പെടുക. അയാളുടെ കീഴിൽ ഭാര്യ എന്ന പദവി അലങ്കരിക്കുന്ന കാലമത്രയും മതത്തിനെതിരല്ലാത്ത എന്തൊരു വിഷയം പറഞ്ഞാലും അത് അനുസരിക്കേണ്ടി വരും. ഭർത്താവാണോ അനുസരിക്കേണ്ടി വരും? ഇവിടെ ഭർത്താവുമായി ഒന്നിച്ചു പോകുന്നത് പ്രയാസകരമായതുകൊണ്ട് ആ ബന്ധം ഒഴിവാക്കാനുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത്.
1: ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ വളരെയധികം പണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതുപോലുള്ള അസുഖങ്ങൾ വന്നാൽ മാത്രം ഉപയോഗിക്കുക എന്ന നിബന്ധനയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമോ?
2: നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ദാഹം ഉണ്ടാകും, അതുകൊണ്ട് കുറച്ച് മദ്യം മുൻകൂട്ടി വാങ്ങി വെക്കാം എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു ചോദ്യം തന്നെ വളരെ കറക്റ്റാണ്. ഇത്തരം ഇൻഷുറൻസ് നിഷിദ്ധമാണ് എന്ന് പറയാം. കാരണം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ സംഖ്യ വരും. അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ആ എടുത്തു വെക്കുന്ന ആളുടെ ലക്ഷ്യമെന്താണ്? കുറഞ്ഞ ഇൻകമിൽ വലിയ ലാഭം ലഭിക്കണമെന്നാണ്. നേരെ മറിച്ച് കമ്പനി അവിടെ ആഗ്രഹിക്കുക, തങ്ങളുടെ സംരംഭത്തിൽ നിക്ഷേപിച്ച ആളുകൾ, ഇൻഷുറൻസ് പോളിസി എടുത്ത ആളുകൾക്കൊന്നും വരരുതേ, അവർക്ക് ഒരു അസുഖവും വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ ചോദ്യകർത്താവും അങ്ങനെ തന്നെയാണല്ലോ. ക്യാൻസർ പോലുള്ള മാരക രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വലിയ പണം വരും, അതുകൊണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഇൻഷുറൻസ് എടുക്കുക, അങ്ങനെ ഒന്നില്ല. കാരണം ചൂതാട്ടമാണ്, ലോട്ടറിയാണ് എന്നത് പൂർണ്ണമായ ബോധ്യമാണ് ഈ ചോദ്യത്തിലൂടെ മനസ്സിലാകുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസർ, മദ്യം, ചൂതാട്ടം, ഇതൊക്കെ രിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമാണ്, പൈശാചികമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൻ്റെ കലാഖദറിൽ വിശ്വസിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ചികിത്സാ വഴികൾ തേടി, അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് മറ്റ് സഹോദരങ്ങളൊക്കെ തന്നെ ഇത്തരം ആളുകളെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിച്ച് കടം കൊടുത്ത് മുന്നോട്ട് പോകുക, അതിലപ്പുറം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് ഇതിനുള്ള വഴി.
1: എന്റെ സുഹൃത്തിന് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ ആ സന്തോഷത്തിന് ആദ്യത്തെ സാലറി ലഭിച്ചപ്പോൾ എല്ലാവർക്കും ലഡു വാങ്ങിച്ചു നൽകി. അത് കഴിക്കാമോ എന്നാണ്
2: ഇവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചതിൻ്റെ പേരിൽ എന്ന് എടുത്തു പറഞ്ഞത്. ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അധ്യാപകനായിട്ടോ മറ്റേതോ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബാങ്കിൽ ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലിശ ബാങ്കുമായി ബന്ധപ്പെട്ട ശമ്പളമാണ് അയാൾ ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന്, അത്തരം ആളുകളോട് ഹലാലായ വഴികൾ സ്വീകരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ പലിശയുമായി ബന്ധമുണ്ടെങ്കിലും അയാൾ നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഹറാമായ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജൂതന്മാരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു. ജൂതസ്ത്രീ നൽകിയ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു. അവസാന ദിനങ്ങളിൽ ജൂതന്മാരുമായി പടയങ്കി പണയം വെച്ച് ബാർലി വാങ്ങിയിരുന്നു. ജൂതന്മാരാകട്ടെ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. എന്നിട്ടും ആ വിഭാഗം ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യവഹാരങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നു, അവരുടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം ഭക്ഷണം കഴിക്കുന്നത് ഹറാമല്ല. പക്ഷേ നാം അവിടെ അവരെ ഇത് ബോധ്യപ്പെടുത്തുകയും മറ്റ് ഹലാലായ വഴികൾ ജോലികൾ സമ്പാദിക്കുകയാണ് ചെയ്യേണ്ടത്. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുത്തുകാരും സാക്ഷികളുമൊക്കെ ലഅനത്തിന് വിധേയരാണ് എന്ന് ബോധ്യപ്പെടുത്തി ഇത്തരം ഒരു ഉപഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ ലഡു വാങ്ങിക്കൊടുത്തപ്പോൾ അത് ഇന്ന കാരണത്താൽ ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ നന്നായിരിക്കും. അതായിരിക്കും അയാൾക്ക് ഒന്ന് ചിന്തിക്കുവാൻ ഏറ്റവും ഉത്തമമായത് എന്നാണ് തോന്നുന്നത്. അല്ലാഹു തആല ആലം.
3: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
4: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه اجمعين ما بعد മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റിലേക്ക് ഹാർദമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക സ്റ്റാർ കൊസ്റ്റിൽ ഒട്ടനേകം കൂട്ടുകാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു അംന അബൂബക്കർ, JMUP സ്കൂൾ കണ്ണൂർ ചെറുപുഴയിൽ നിന്നും 6-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് അംന അബൂബക്കർ. അംന അബൂബക്കറിന്റെ
1: ഗാനപാട്ടുമായിട്ട് നമുക്ക് തുടങ്ങാം.
0: ഇൻഷാ അല്ലാഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാഅല്ലാ, അമ്ന അബൂബക്കറിൻ്റെ നല്ലൊരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്.
1: അത് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വ്യത്യസ്തമായ ഒരു പാട്ടായിട്ട് എനിക്കതിനെ തോന്നി.
0: അതെ,
1: സാധാരണ നമ്മുടെ റസൂലുള്ളാഹിയുടെ ചരിത്രം പറയുമ്പോൾ പറയുന്ന ഒരു സ്ഥലമാണ് ത്വായിഫ് എന്നുള്ളത്. ത്വായിഫ് പ്രവാചകന്റെ ഉമ്മയുടെ നാടാണ്. സാധാരണ നമ്മൾ ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്ന് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ മക്കയിൽ നിന്ന് ഒരു അഭയം തേടി അങ്ങോട്ട് എത്തുമ്പോൾ പ്രവാചകന് അതിനേക്കാൾ വലിയ ക്രൂരത അവിടെ ഉള്ളവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹനം കാണിക്കുന്ന ഒരു പാട്ടൊക്കെയാണ്
0: വരികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1: അതെ, മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് പാടി, വീണ്ടും വീണ്ടും പാടി മനോഹരമാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ ഒരുക്കുന്ന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് ആരാണ്?
0: അടുത്ത് നമുക്ക് പട്ടത്താനം SNDP UP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാജറ സൽമാൻ.
1: ഹാജറ സൽമാൻ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിനിയാണ്.
0: യെസ്,
1: നമുക്ക് അവളുടെ പാട്ടൊന്ന് കേട്ടിട്ട്
0: ഇൻഷാല്ലാ
1: പറയാം.
2: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജറ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ല ഐത്തിൽ. ഞാൻ പഠിക്കുന്നത് SNDP UP സ്കൂൾ പട്ടത്താനം 5 സ്റ്റാൻഡേർഡ്. മക്കൂറു മിക്ക ഹക്കിലതിർപ്പം പങ്കൂഷം കിതവാ മിക്കൂർ സുബുദപ്പം ചൗക്കിലതിർപ്പം പങ്കൂഷം കിതവാ മികവികവാലതി ബാദറൊത്ത ബാദനം ശോഭ തരിശുടു ഗുസ്തി കൂതിയൊത്ത ജമാലം ശോഭ മമകതികെന്തം സുന്ദരനീൻ പോരുളാറിന്തേ മനമതിലെങ്കും മിസ് അബുറങ്ക ഉണർന്നേ ചിന്ത ചിന്ത് പുലർന്ന് നടന്നവരർത്ഥം വൈത്തുടെ ഭാഷം നേഷമിലെ ചുന്തിട വചനം ചിന്തുപേശവിൽ ഉള്ളറിയാനുണ്ടാശയിത് മക്കൂറു മിക്ക ഹക്കിലതിർപ്പം പങ്കുയിഷം കിതവാ മിക്കൂർ സുബുദപ്പം ചൗക്കിലതിർപ്പം പങ്കുയിഷം കിതവാ തക്കുറു മിക്കുറു ചൊക്കര മിസബ് തക്കമിഹക്കുന്ന വിത്തിടലായി തക്കമിലായൊരു ബക്കമിലായി നമ്മ ഷൗക്കൽ ഖുർആൻ പൂക്കിടലായി തക്കുറു മിക്കുറു ചൊക്കര മിസബ് തക്കമിഹക്കുന്ന വിത്തിടലായി തക്കമിലായൊരു ബക്കമിലായി നമ്മ ഷൗക്കൽ ഖുർആൻ പൂക്കിടലായി പേശും വശനത്തിൽ പേശും മുഖമൊഴിലെങ്കിൽ പാശം ഹബീബുള്ളാ നിശം കരമി തടങ്ങി ചിങ്കാര ചെറുപിറ പൊങ്കി ചെങ്കാലെ മിസ് പിറങ്ങി ചിങ്കാല ചെറുപിറ പൊങ്കി ചെങ്കാലെ മിസ് പിറങ്ങി എന്നും കുലുകുലറങ്ക എതിരിടറങ്കിടതീനിറങ്കിടലായി എന്നും കുലുകുലറങ്ക എതിരിടങ്കിറതീനിറങ്കിടലായ്

0: പിറന്ന് നടന്നവരർത്ഥം ബൈത്തോടെ പാശം നീശമില് ചുന്തിട വചനം ചിന്തമേ അജബിൽ ഉള്ളറിയാനുണ്ടാശയിതേ മക്കൂറു മിക്ക ഹക്കിലതിർപ്പം വങ്കീഷം കിതവാ മിക്കൂർ സുബുദപ്പൊൻ ശൗക്കിളതിർപ്പം വങ്കോശം കിതവാ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, ഹജറ സൽമാൻ്റെ മനോഹരമായൊരു പാട്ടാണ്. കൊല്ലം ജില്ലയിലെ പട്ടത്താണം എസ് എൻ ഡി ബി യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: അതെ, ഇവ ഈ ഹാജറയുടെ പാട്ട് കേൾക്കുമ്പോഴേ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും കേട്ടിരിക്കുക നല്ല രസമാണ്. ഈ മാപ്പിളപ്പാട്ടുകൾക്കുള്ള പ്രത്യേകത അങ്ങനെയാണ്.
1: ചില വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവുണ്ടാവില്ല,
2: ചില വാക്കല്ല അധിക വാക്കും മനസ്സിലാവില്ല, ചില വാക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുണ്ട്, അങ്ങനെയാണ് പല പേർഷ്യൻ ഭാഷകൾ, തമിഴ്, ഉറുദു, മലയാളം, അങ്ങനെ ഈ ഓദർക്ക് ഏതൊക്കെ ഭാഷ അറിയോ അതൊക്കെ
1: ഇതിലുണ്ടാവും.
2: അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പക്ഷെ അത് അതിങ്ങനെ അങ്ങനത്തെ വാക്കുകളൊക്കെ കോർത്തിണക്കി പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവ് തന്നെയാണ്, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കഴിവാണ്. ഈ മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യർ അല്ലേ, അദ്ദേഹം അതിൻ്റെ ഒരു ഒരു മരമാണ്. കാരണം ഇങ്ങനല്ലേ, ആശാൻ തന്നെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് മാപ്പിള പാട്ടുകൾ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ പുതിയ പുതിയ ഇങ്ങനെ പാട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിലേക്കൊന്നും പുതിയ ആളുകൾ എത്തുന്നില്ല, അത് ഒരു സത്യം തന്നെയാണ്. ഏതായിരുന്നാലും ഹാജറയുടെ പാട്ട് വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഈ സ്റ്റാർ ക്വസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലും ഈ കലാമേളകളും ഇങ്ങനെ ആർട്സ് ഫെസ്റ്റിവലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ ഒരു സമയത്തൊക്കെ കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പാട്ടും കൂടെയാണ് മാപ്പിളപ്പാട്ട്. എന്നാൽ ഈ മാപ്പിളപ്പാട്ടിനെ എന്താ പറയുക, കുറേ ഈ ആൽബം പാട്ടുകൾ ഇറക്കിക്കൊണ്ട് അതിനെ വികൃതമാക്കുന്ന ചില മാപ്പിളപ്പാട്ട് എന്ന പേരിൽ മാപ്പിളമാരെ പറയിപ്പിക്കാനുള്ള കുറേ പാട്ടുകൾ ഇപ്പോഴുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അതിനൊക്കെ ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും കുറച്ച് മുന്നേ ഒക്കെ ഒരുപാട്, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലിയെ പറ്റി തന്നെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്ന രൂപമൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എന്താ പറയുക, നല്ലതല്ലാത്ത രൂപത്തിൽ മാപ്പിളപ്പാട്ടിനെ കൊണ്ടുപോയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ അതുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായിരുന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹാജറ സൽമാൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മുടെ കൂടെ
1: ഹാജറയുടെ ബ്രദർ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബിലാൽ സൽമാൻ. ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ഒരാൾ കൂടിയാണ് നമുക്ക് ഈ ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർ കോസ്റ്റിൽ വരുന്നത്.
2: ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ബിലാൽ സൽമാൻ.
1: കൊല്ലം ജില്ലയിലെ എസ് എൻ ഡി പി യു പി സ്കൂളിൽ തന്നെയാണ്, പട്ടത്താണം തന്നെയാണ് ബിലാൽ സൽമാനും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിലാൽ സൽമാൻ്റെ പാട്ട് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബിൽ, ഞാൻ ചെന്നത്തില്ലേരും ആടംബ മുട്ടോര.

0: നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു, അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു.
1: മാഷാല്ലാ, നമ്മുടെ ബിലാൽ സൽമാൻ്റെ മനോഹരമായ ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മുടെ നേരത്തെ ഗാനം ആലപിച്ച ഹാജറ സൽമാൻ്റെ ബ്രദറാണ് ബിലാൽ സൽമാൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളൊരു പാട്ട് തന്നെയാണ്. മക്ക പ്രദേശത്തെക്കുറിച്ച്, അവിടുത്തെ ആ മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് ആ ഒരു പാട്ടിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്.
2: സൽമാൻ്റെ ഒരു ഏജ് പരിഗണിക്കുമ്പോൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ട്
1: മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സൽമാൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഈ സംസാരങ്ങളൊക്കെ ക്ലിയറായി ഇങ്ങോട്ട് വരുന്ന സമയമാണ്.
2: അതെ,
1: അപ്പോൾ ആ ഒരു ക്ലിയറായി വരുന്ന സമയത്ത് ുള്ള ആ ഒരു രസം ആ പാട്ടിനുണ്ട്.
2: അതെ.
1: അപ്പോൾ ആ രൂപത്തിൽ നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തതായിട്ട് വീണ്ടും ഒരു ഗാനവുമായി സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നു ഫാത്തിമ ജന്നത്ത്. ഫാത്തിമ ജന്നത്ത് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്.
2: ക്രിസ്തുവ മഹിളാലയം HSS ആലുവയിൽ പഠിക്കുന്നതാണ്.
1: അതെ.
2: അപ്പോൾ ഫാത്തിമ ജന്നത്തിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും.

സ്തുതിക്കുന്നു രബി ദൂത പിറക്കുന്നു അജബിൻ്റെ ഓളിവായി പരിവായി ജ്വലിക്കുന്നു പരിഹാരം അരുളുന്നു ആമി നബി വിചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനെ സ്തുതിച്ച് മനമുള്ളിൽ ചുരുകുന്നു.

തുതിക്കുന്നു ലഭിദൂത പിറക്കുന്നു അജബിൻ്റെ ഒളിവായി, പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുളുന്നു ആമിന ബീവിച്ചിരിച്ചു മതിച്ചുരസിച്ച് കൊതിച്ചു റയോനെ സ്തുതിച്ച് മനമുള്ളിൽ സുറകുന്നു.

0: പതിമക്കത്തുദിക്കുന്നു, നബിദൂത പിറക്കുന്നു, വജബിൻ്റെ ഓളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു, ആമി നബി വിചിരി ചുമതിച്ചുരസിച്ച് കൊതിച്ചിറയോന സ്തുതിച്ച് മനമുള്ളിൽ ചുരുവകുന്നേ, മുത്തിൻ ബജ്ഹവർ നടത്തിരുന്നേ, കൽബിൽ പെരുത്തു മഹാബത്തലയൊരുത്തന വാഴ്ത്തി അൽഹംദിനുടയോനിയർമാനേ.
1: മാഷാല്ലാ, വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഫാത്തിമ ജന്നത്ത് ഈ ഒരു ഗാനം ആരംഭിച്ചിട്ടുള്ളത്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. ക്രിസ്തുവ മഹിളാലയം HSS ആലുവയിൽ നിന്നാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മുഴുവൻ ഗാനങ്ങളാണ് നമുക്ക് ശ്രവിക്കാൻ പറ്റിയത്. നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ച സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന വിഷയം കൊടുത്തെങ്കിലും ഇന്നതേ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പ്രസംഗം മാത്രമേ ആകാവൂ, പാട്ട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ പാട്ട് തന്നെയാണ് നമുക്ക്
2: കൂടുതലും വന്നത്, പാട്ടാണ്.
1: അതെ, അതൊരു ഒരു എളുപ്പമുള്ള കാര്യം കൂടിയാണ്. പാട്ട് പ്രസംഗം പറയാൻ കുറച്ച് പ്രയാസമാണല്ലോ. പിന്നെ എന്ന് വെച്ചാൽ
2: പാട്ട് കിട്ടാനും സാധ്യതയുണ്ട്.
1: അതെ, കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊക്കെ നല്ല സൗണ്ടുള്ള ആളുകൾക്ക് ഒന്നുകൂടെ താല്പര്യവും ഒരു പാട്ടൊക്കെ പാടാനായിരിക്കും അല്ലേ. ഈ സാധാരണ സ്കൂളുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഗതി, കുറച്ചൊക്കെ പാട്ട് പാടുന്ന കുട്ടികളെ വേറെ ഒരു പ്രോഗ്രാമിനും അവർ പ്രതീക്ഷിക്കണ്ട. ഈ ഒരു പാട്ട് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഐറ്റങ്ങളുണ്ടോ അതിൽ അവർ മുന്നിലുണ്ടാവും. അല്ലാത്തതിനൊക്കെ തൽക്കാലം വേറെ ആളുകൾ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കട്ടെ എന്ന മനോഭാവമാണ് കുട്ടികൾക്ക് ഉണ്ടാവാറുള്ളത്. ഏതായിരുന്നാലും നമ്മൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ള പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ മനോഹരമായിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മളിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളും കഥകളും ഒക്കെ ആയിട്ട് സ്റ്റാർ ക്വസ്റ്റുകൾ നിങ്ങളിലേക്ക് വരും. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്തതിനേക്കാൾ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്റ്റാർ ക്വസ്റ്റ്. അവതരിപ്പിച്ചത് മൂസ പി, ജൗഹർ ഒഴുകൂർ. പങ്കെടുത്തത് അംന അബൂബക്കർ, ഹാജറ സൽമാൻ, ബിലാൽ സൽമാൻ, ഫാത്തിമ ജന്നത്ത്.
4: ഒന്നും ചെയ്യാതിരുന്നാലും മനസ്സിന് വിശ്രമമില്ലേ എന്നൊരു ചോദ്യമുണ്ട്, ഒരു ചിന്തയാണ്. ഒന്നും ചെയ്യാതിരുന്നിട്ടും മനസ്സിന് വിശ്രമമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒന്നും ചെയ്യാതെ, അത് സ്ട്രെസ് ലാക്സിങ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, സ്ട്രെസ് ലാക്സിങ്. അത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അല്പസമയം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്തെ മനസ്സിലിങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനെയാണ്. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മാറി നിൽക്കുമ്പോഴും സ്ട്രെസ് ലാക്സിങ് ആണ്, ഭയങ്കര അസ്വസ്ഥത. അപ്പം ആ അസ്വസ്ഥത പിന്നെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത്തരം അവസ്ഥകളുണ്ടെന്നാണ്. എന്തെങ്കിലുമൊക്കെ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള ഇങ്ങനെ ഒരു തോന്നൽ, വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ മനസ്സ് സുഖമല്ല. അപ്പോൾ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്, പൂർത്തിയാക്കാനുള്ള ജോലികളെക്കുറിച്ചുള്ള ആശങ്ക അങ്ങനെ വരികയാണ്, വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സമ്മർദ്ദം അനുഭവപ്പെടുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിനാണ് സ്ട്രെസ് ലാക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ഇല്ല റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സൈക്കോളജികളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമിക്കുന്നതിനിടയിൽ കുറ്റബോധം ഉണ്ടാവുക, ഉത്കണ്ഠ അനുഭവപ്പെടുക, അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെയാണ് ഈ സ്ട്രെസ് ലാക്സിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറ്റബോധം തോന്നുക, എന്താ കുറ്റബോധം, ഞാനിപ്പോൾ എനിക്കൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്, ഇത് ചെയ്തൊന്നും ശരിയായിട്ടില്ല, ഇനി കഴിഞ്ഞതൊന്നും ഒന്നും റെഡി ആയിട്ടില്ല, ഇനി ചെയ്യാനുള്ള, ഇങ്ങനെ ആകുലതയും ആശങ്കയും അനുഭവപ്പെട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ സാധാരണ ഒരു ജോലി സമ്മർദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വിശ്രമം തന്നെയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ വിശ്രമിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ജോലി എടുക്കുമ്പോൾ പ്രശ്നമല്ല, വിശ്രമിക്കും അസ്വസ്ഥത വരിക. അപ്പോൾ ഇവിടെ പറയണതെന്ന് വെച്ചാൽ, ദീർഘകാല മാനസിക സമ്മർദ്ദം, എല്ലാം പൂർണ്ണതയോടെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി, ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മൊബൈൽ ഫോണിലൂടെയും മറ്റു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയൊക്കെ ജോലി സംബന്ധമായ സന്ദേശങ്ങൾ നിരന്തരം എത്തുന്നത് വിശ്രമ സമയത്ത് പോലും മനസ്സിനെ പ്രശ്നമാക്കണം. ഇപ്പം ഈ ഒരു സമയത്ത് എങ്ങനെ അതിനെ മറികടക്കാം, അത് പലരും അനുഭവിക്കുന്ന പ്രശ്നം. അപ്പം അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അതിൽ കുറേ ആശയങ്ങൾ വന്നേക്കാം, അവർക്ക് പറയാം. വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ആ വികാരം തിരിച്ച് എന്തിനാണ് കുറ്റബോധം? അപ്പോൾ ആ കുറ്റം എന്തോലും ഒരു പ്രശ്നത്തെ അല്ല, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാതെ വിശ്രമിച്ചുകൊണ്ട് കാര്യമല്ല. എന്തേലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ വിശ്വാസപരമായി നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടച്ചവനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് തന്നെയാണ് കുറ്റബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി. റിറേസ് ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ടല്ലോ, മായ്ക്കാൻ പറ്റുന്ന ആ വഴി കണ്ടെത്തുക എന്നുള്ള ഏറ്റവും പ്രധാനം. പിന്നെ ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ജോലി അവസാനിപ്പിച്ച വിശ്രമത്തിൽ പോവുക, അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി പിന്നെ അങ്ങനെ അത് ഒരു ഒരു അതെന്തൊക്കെയാണെന്നുള്ളത് കുറിച്ച് വെക്കാൻ പറ്റുക. ഇനി നെക്സ്റ്റ് എന്താണ്, അങ്ങനെ ഒരു കാര്യം എന്താണെന്നുള്ളൊരു ഒരു കാര്യം അവൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികം. പിന്നെ ഉള്ളത് വിശ്രമിക്കുന്ന സമയങ്ങളിൽ വെറുതെ വിശ്രമം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ്. മറിച്ച് വിശ്രമിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ പൂന്തോട്ട പരിപാലനം, ചിലപ്പം നമ്മൾ വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിൽ പോലും ഈ പറഞ്ഞത് എന്താണ്, അവൻ്റെ കേൾവി ഉണ്ടാവും, നല്ല കേൾവികൾ, ഖുർആൻ കേൾക്കുക, അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അങ്ങനെ ഫൈദ ഫറഹത്ത് ഫൻസബ് വൈൽ അറബിക്ക് ഫറഹ് വന്ന ആരിസ് മൊലൈൻ്റെ ഒരു സംസാരം കേട്ടൊന്നുണ്ട്, വിശ്രമം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. ചിലപ്പോൾ എന്താണ്ട വിശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതിരിക്കുന്ന മനുഷ്യന് സ്ട്രെസ്സാണ്. വിശ്രമിക്കുമ്പോൾ പോലും അവൻ എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ മാനസികമായി ചെയ്യലും ചിന്തയായിരിക്കാം, നല്ല ചിന്തകൾ, പോസിറ്റീവ് തോട്ട്സുകൾ, ചിലപ്പോൾ വായനയായിരിക്കാം, ചിലപ്പോൾ ഒരു പൂന്തോട്ടം നിർമ്മാണം, ചിലപ്പോൾ ഒബ്സർവേഷൻ ആവാം. അതുപോലെ തന്നെ വേറെ കുടുംബത്തോടൊപ്പമുള്ള സമയം, അതും വിശ്രമമാണ്. കുട്ടികളുടെ കൂടെയുള്ള കളി, അത് വിശ്രമമാണ്. ധ്യാനം, ധ്യാനം എന്ന് പറയുന്നത് ബലക്ക് ധ്യാനം, ധ്യാനം പറഞ്ഞാൽ നമ്മളത് എന്താണ്, ദിക്കറുകളാണ്. അപ്പം അങ്ങനെ പോകാൻ പറ്റുമ്പോഴാണ് വിശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു അലസതയല്ല, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ആവശ്യമായ കാര്യമാണ് വിശ്രമം. ഇതാണ് അതിൻ്റെ ഒരു ഒരു തോട്ട്സ് ആയിട്ടുള്ളത്.
5: യെസ്, തീർച്ചയായും. എനിക്ക് തോന്നിയത് നമ്മൾ ഒരു ഒരു കലണ്ടർ നമ്മൾ സ്വയം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ കഴിയും.
4: അതെ അതെ.
5: ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതിലപ്പുറം നമ്മളൊരു ദിവസത്തെ മൊത്തം ഷെഡ്യൂളിന് നമ്മളൊന്ന് കലണ്ടർ സെറ്റ് ചെയ്യുക, പിന്നെ വീക്കിലി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്യുക, മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകാം. സ്ഥിരമായി ചെയ്യുന്ന പിന്നെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന സ്വഭാവമുള്ള ആളുകൾക്ക് വളരെ അവർക്ക് എപ്പോഴും എന്താ പറയുക, ഈ ഒരു പ്രശ്നം കുറേ ഒഴിവായി കിട്ടും. കാരണം എന്താണെന്നറിയോ, രാവിലെ ഇപ്പോൾ എണീറ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ശീലമുള്ള ആളുകൾ അത് അങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാൻ പറ്റും, കാരണം അത് കംപ്ലീറ്റ് ആയി.
4: അതൊരു റിലാക്സേഷൻ.
5: അപ്പം ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് കൂടി ചെറിയൊരു ഒരു പ്ലാൻ വേണം. അപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മുടെ അങ്ങനെ ഇങ്ങനൊരു സെൽഫ് കലണ്ടർ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഈ ജോലി സ്ഥലത്താവട്ടെ, നമ്മൾ ചെന്ന ഓടി നേരെ ഡ്യൂട്ടി കയറുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രേ പറയുള്ളൂ, നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടറിൽ എല്ലാ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട്, അങ്ങനെ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പി സ്റ്റുഡിയോ എന്നുള്ള സംവിധാനം നിലനിന്ന് പോണത്, ആ ഒരു കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ കറക്റ്റ് മീറ്റിങ്ങുകളിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നത്, ആ കലണ്ടർ ഉള്ളതുകൊണ്ടാണല്ലോ ഞാനും സലാം സുല്ലാഹി രാവിലെ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ഇവിടെ എത്തുന്നത് അല്ലേ.
4: അതെ അതെ,
5: ഇതാണ് എനിക്ക് പറയാൻ തോന്നിയ ആശയം.
6: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് അള്ളാഹുവിന്റെ വലിയുകൾ. ഖുതുബ നിർവഹിക്കുന്നത് താജുദ്ദീൻ സലാഹി.
1: സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു നേന്ത്രപ്പഴം വിറ്റത് 2500 രൂപക്കാണ്. ചർച്ചകൾ ഒരു നേന്ത്രപ്പഴത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ നേന്ത്രപ്പഴത്തിനുള്ള പ്രത്യേകത, ഇത് ജിന്ന് മുറിച്ച പഴമാണ് എന്നാണ് പറയുന്നത്. ഇത് ജിന്ന് മന്ത്രിച്ചൂതിയ പഴമാണ് എന്നാണ്. 1000 തുടങ്ങിയ കച്ചവടം 2500 അവസാനിച്ചു. ഇവിടെ വിഷയം യഥാർത്ഥത്തിൽ പഴമല്ല, ആ പഴത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങളാണ്. 2500 500 അല്ലെങ്കിൽ 50 ഇവിടുത്തെ വിഷയം തീരോ? വിഷയം തീരുന്നില്ല. ഒരാൾ അസാധാരണമായ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അതുകൊണ്ട് അയാൾ അള്ളാഹുവിന്റെ വലിയാകുമോ? സാധാരണഗതിയിൽ ഇത്തരം ചൂഷണങ്ങൾ വളരെ വ്യാപകമാണിന്ന്. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ നടക്കുന്നത് തന്നെ ചില വ്യക്തികളുടെ ജാറങ്ങൾ വലിയ തുകക്ക് വാങ്ങിയിട്ടാണ് ഒന്നിലധികം സ്ഥാപനങ്ങൾ നടക്കുന്നത്. മിമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും സംഘടനകളെയോ സംഘങ്ങളെയോ ഒന്നും പരാമർശിക്കാനല്ല, മറിച്ച് ഇതിന്റെയൊക്കെ ചുറ്റിലും നമ്മുടെ വിശ്വാസം എന്താണ്? ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനൊരു പ്രശ്നം വന്നാൽ ഞാൻ അങ്ങനത്തെ ആളുകളെടുത്ത് പോകുമോ? ഞാനതിനെ സമീപിക്കുമോ? അപ്പൊ ഇതിലൊക്കെ ഉള്ള യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ശക്തമായൊരു പരീക്ഷണം വരുമ്പോൾ, ആ പരീക്ഷണത്തിന് പരിഹാരമുണ്ടെന്ന് ഒരുപാട് ആൾ ആവർത്തിച്ചു പറയുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്ർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംലി. ഒരു ഉറുമ്പ് അരിക്കുന്നതിനേക്കാളും സൂക്ഷ്മമായി ശിർക്ക് നിങ്ങളിലേക്ക് വരും. ഒരു ഇരുട്ടുള്ള രാത്രിയിലെ ഒരു കറുത്ത ഉറുമ്പിന്റെ ഒരു കറുത്ത പാറയിലെ സഞ്ചാരത്തെക്കാളും സ്വകാര്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരും എന്ന ആശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആരോടാണ്? നെഞ്ചിൽ കല്ലുവെച്ച് കയ്യിലും കാലിലും കയറിട്ട് വലിച്ച് മരുഭൂമിയിലെ കൂർത്തുമൂർത്ത കല്ലുകൾക്ക് മുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും, അഹദ് അഹദ് എനിക്ക് അല്ലാഹു മതി എന്നുറക്കെ പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. ഹിജ്റയുടെ വേളയിൽ ഖുറൈശികൾ പിടിച്ചു വച്ചപ്പോ, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ തരാം, നിങ്ങൾ എന്നെ വിടുവോ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് അംബാനിയുടെ നിലവാരത്തിൽ അന്നുണ്ടായിരുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കൊടുത്തിട്ടാണ് വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോയത്. അവരിങ്ങനെ മദീനയിൽ ജീവിച്ചൊരു സമൂഹമായി പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ശിർക്ക് അതിസൂക്ഷ്മമായി നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്നത്. അത് പല രീതിയിലും പല കോലത്തിലും പലതരം നിസ്സാരണവൽക്കരണങ്ങളിലൂടെ ഒക്കെ വരും. അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്താൽ പറയുന്നവരും സംസാരിക്കുന്നവരും കുറച്ച് വാശിക്കാരും കണിശക്കാരും പ്രശ്നക്കാരും ഒക്കെയായി ചിത്രീകരിക്കപ്പെടും. അല്ലെങ്കിലും ചരിത്രത്തിൽ ഹിജറ ചെയ്യാത്തൊരു പ്രവാചകൻ പോലുമില്ല. അത് പ്രവാചകന്മാരെ ശൈലി മോശമായിട്ടാണോ? ഏതെങ്കിലും പ്രവാചകൻ ഒരു സമൂഹത്തെ മനസ്സിലാക്കാതെ പറഞ്ഞിട്ടാണോ? സമൂഹത്തെ മനസ്സിലാക്കാതെ പറയണവരും സംസാരങ്ങൾക്കിടയിൽ വാക്കുകൾ വഴിതെറ്റുന്നവരൊക്കെ ഉണ്ടാകും. അവരൊക്കെ തിരുത്തണം, അവരോടൊക്കെ ശക്തമായി പറയണം, അവരുടെ അമല് കളയരുതെന്ന് അവരോട് പറയണം. അത് വേറെ വിഷയമാണ്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ വിഷയങ്ങളെ നമ്മൾ വേറെടുത്ത് പഠിക്കണം. ഒരു നേന്ത്രപ്പഴത്തിന് 2500 രൂപക്ക് വിൽക്കുമ്പോൾ ആ വിറ്റതോ വാങ്ങിയതോ ആ നേന്ത്രപ്പഴത്തിന് ആ മൂല്യമുണ്ടോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അതിലേക്കെത്തുന്ന പ്രചോദനം എന്താണ്, അതിലേക്കെത്തുന്ന വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരാളിങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കാണുകയാണ്, അല്ലെങ്കിൽ വായുവിലൂടെ അങ്ങനെ പറക്കുന്നത് കാണുകയാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മള് സ്വകാര്യമായി വെച്ചൊരു കാര്യം നമ്മളോട് വന്ന് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ ഒരു ജിന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്, അല്ലെങ്കിൽ ഒരാളിങ്ങനെ കൈവച്ചാൽ രോഗം മാറും എന്നിങ്ങനെ കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കൈയും കാലും കുഴയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചാലിയാർ പുഴയിലൂടെ ഒരാളിങ്ങനെ കൈയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ തെക്കോട്ട് നടക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നടക്കുക, അതോടുകൂടെ കൈയും കാലും കഴിഞ്ഞ് വീണ് അയാളൊരു ഔലിയാവുമോ? ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്? അത്ഭുതങ്ങളും സിദ്ധികളും വാക്കുകളും വാഗ്ദാനങ്ങളും കേൾക്കുമ്പോഴേക്ക് വിശ്വാസി വിഷയങ്ങളിൽ അടിപതറേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിനെന്ത് വേണമെന്നറിയോ, ഇസ്ലാമിൽ ഉള്ളതെന്ത് ഇല്ലാത്തതെന്ത് വേർതിരിച്ച് മനസ്സിലാക്കണം. ഉള്ളതിനെ നിഷേധിക്കുന്നിടത്തേക്ക് വന്ന അനുഭവിച്ചവൻ ഒരിക്കലും അംഗീകരിക്കൂല. ഒരാൾ പറയാം, ഞാൻ അവിടെ ചെന്നപ്പോ അയാൾ എന്നോട് ചോദിച്ചു, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണല്ലേ, ആ ഇങ്ങനെ 3 കൊല്ലമായിട്ട് അവിടെയാണല്ലേ, മറ്റത് ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇയാളങ്ങോട്ട് ബേജാറായിട്ട് തങ്ങൾ പാപ്പാന്ന് പറഞ്ഞു കാലുമൊക്കെ വീഴാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇതിലെ ഇസ്ലാമിന്റെ അഖീദ മനസ്സിലാക്കി വെച്ച ഒരു പ്രശ്നമല്ല. നോക്കൂ, നിങ്ങൾ ജിന്നാണല്ലോ ഇവിടുത്തെ വിഷയം. ജിന്നുള്ളതല്ലേ, ജിന്നുള്ളതാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. ഖുൽ ഹുയ ഇലയ്യ അന്നഹു സ്തമഅന ഫുർ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅന ഖുർആന അജബ. പ്രവാചകന്റെ സദസ്സിൽ ഖുർആൻ പാരായണത്തിന് സാക്ഷിയായ ജിന്നുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലൊരു അധ്യായം തന്നെ അതാണ്. അപ്പോ അതിനാധുനിക ശാസ്ത്ര സത്യങ്ങളുടെ കാലത്ത് ജിന്നിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് അതിനെ ബാക്ടീരിയയും അതിനെ വൈറസും ആക്കേണ്ട കാര്യമല്ല. എല്ലാതും ശാസ്ത്രത്തിന്റെ പിന്നെ സ്റ്റെതസ്കോപ്പിലൂടെയും ശാസ്ത്രത്തിന്റെ ഗവേഷണ ടൂളുകളിലൂടെയും

കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താ പറയാ, മൈക്രോസ്കോപ്പിന്റെയും ലാബിന്റെയും ടെസ്റ്റ് ട്യൂബിന്റെയും ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ തെളിയുന്ന കാര്യങ്ങളല്ല. അവിടെ അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കണം? നൂറുനൂറ് കാര്യങ്ങളിൽ ഇസ്ലാം പറഞ്ഞത് ഹക്കാണ്. അതുകൊണ്ട് ഇതിലും ഹക്കാണെന്ന് ഞാൻ വിശ്വസിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ജിന്ന് ഹക്കല്ലേ, ജിന്ന് ഹക്കാണ്, ജിന്നില്ല എന്ന് നമ്മൾ പറയണ്ട. സിഹർ ഹക്കല്ലേ, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി വമാ ഹും ബിദാരീന മിൻ ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. എന്താ ഹാറൂത്ത് മാറൂത്ത് വന്ന് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിച്ചത് എന്തിനാ? നിങ്ങള് കുഫറിലേക്ക് പോകുമല്ലേ എന്ന് നോക്കാൻ വേണ്ടിയാണ്. മെഡിക്കൽ കോളേജിൽ ഇന്ന ഇന്ന മരുന്നുകൾ വിഷമുള്ളതാണ്, ഇന്നതിന് ഇന്ന ഡോസേജ് ആണ് വേണ്ടത്, ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല, ഇന്നത് പാടില്ല എന്ന് പഠിപ്പിക്കണം എന്തിനാ? അത് രോഗികൾക്ക് എഴുതി കൊടുക്കാനല്ല. അപ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സിർ ഹക്കാണ്. അതുകൊണ്ടാണ് ശിർക്കിൽ തുടങ്ങുന്ന ഏഴ് വൻപാപങ്ങളിൽ സിഹറിനെ എണ്ണിയത്. അതുകൊണ്ടാണ് അതിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്. ഇല്ലാത്തൊരു പൂച്ചയെ ഇല്ലാത്ത കുരി ഇട്ടത്ത് തപ്പാ റസൂറുള്ള പറയില്ല. അതിന്റെ അർത്ഥം എന്താ? സിഹർ ഹക്കാണെന്ന് പറഞ്ഞാൽ എല്ലാതും നാട്ടിൽ കാണുന്ന എല്ലാതും സിഹർ അല്ലേ? എന്തോ ഒരു വയറുവേദന വന്നു അതും സിഹർ, തലവേദന വന്നു അതും സിഹർ, ഇങ്ങനെ എന്തെങ്കിലാണോ? അല്ല. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉള്ളത് ഉള്ളതായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഉള്ളത് ഉള്ളതായിട്ട് ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഉള്ളതായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ഇതിനുവേണ്ടി പിന്നെ എട്ടുകാലി വല കെട്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾ, അവർ ഈ ആളുകളെ പിടിച്ചോണ്ടോണേ ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഇനി റുഖ്യ മന്ത്രം ഇസ്ലാമിലില്ലേ? മന്ത്രം ഇസ്ലാമിലുണ്ട്. കുന്ന നർഖീഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രിക്കാറുണ്ടായിരുന്നു. അപ്പോ റസൂലുള്ളാഹിനോട് ഞങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ കൈഫ തറഫി ദാലിക്, എന്താണ് മന്ത്രത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിം, നിങ്ങൾ ചെല്ലണേ ആ റുഖ്യകളൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചു തരൂ, നിങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരൂ, ഒന്ന് പറഞ്ഞു തരൂ. ചിർക്കില്ലാത്തടത്തോളം കാലം അതൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ട്. എന്താ ഉറങ്ങാൻ കിടക്കുമ്പോ രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഊതിയിട്ട് നമ്മൾ ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ മുഅവ്വിദതൈനിയൊക്കെ ചൊല്ലി മന്ത്രിച്ച് കിടക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് ശാസ്ത്രത്തിന്റെ ലബോറട്ടറിയിൽ നിന്ന് കിട്ടൂല. ഏയ്, എന്നാൽ ഇത് ഉണ്ട് എന്ന് പറയുന്ന പ്രവാചകന്റെ സത്യത ശാസ്ത്രത്തിന്റെ ലബോറട്ടറി കൊണ്ട് തെളിയും ചെയ്തിട്ടുണ്ട്. ഒറ്റ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ 2010 വരെ എംബ്രോയോ സയൻസ്, ഭ്രൂണശാസ്ത്രം, കുഞ്ഞ് എക്സസ് ക്രോമസോമും എക്സ് വൈ ക്രോമസോമും മാതാവിന്റെ ഗർഭപാത്രത്തിൽ അങ്ങനെ കൂടിച്ചേർന്ന് അതിന്റെ അളവ് വ്യത്യാസങ്ങളിൽ നിന്ന് അത് എക്സ് എക്സും കൂടിയാലും എക്സും വൈയും കൂടിയാലും ഒക്കെ ഉള്ള ആൺപെൺ മാറ്റങ്ങളുടെ ശാസ്ത്ര പഠിപ്പിച്ച്. 2010 ശേഷം ശാസ്ത്രം എന്ത് പറഞ്ഞു? റസൂലുള്ള എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു. റസൂൽ എന്താ പറഞ്ഞേ? ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഒരു 40-42 ദിവസമൊക്കെ ആകുമ്പോൾ ഒരു മലക്കിനെ പഠിച്ചോ പറഞ്ഞേക്കും. പറഞ്ഞു വെച്ചിട്ട് ആ മലക്കിനോട്, ആ മലക്ക് അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചോ ഇന്ന നാട്ടിലെ ഇന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ ആണാക്കണോ പെണ്ണാക്കണോ? ശാസ്ത്രം മലക്കിനെ കണ്ടില്ല, ശാസ്ത്രം പടച്ചോനെ കണ്ടില്ല, പക്ഷെ ശാസ്ത്രം ഒന്ന് കണ്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭപാത്രത്തിൽ എത്തുന്നതോടുകൂടെ ആണും പെണ്ണും ആണില്ല, അതിന് കുറച്ചുകൂടി കഴിഞ്ഞതാകണുള്ളൂ. ഏകദേശം ഈ ഒരു കാലയളവിലൊക്കെ ആണും പെണ്ണും എന്നുള്ളത് വേർതിരിയുന്നുള്ളതെന്ന് കണ്ടെത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വരികളെ ശാസ്ത്രവും ചരിത്രമൊക്കെ സത്യപ്പെടുത്തുന്നു. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെയും ഇതുപോലത്തെ വിഷയമല്ല. അത് നോക്കാനല്ല ശാസ്ത്രവും അതിന്റെ ടൂളുകളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് പറയാം ഇത്തരം അദ്കാറുകളുണ്ട്, അതൊക്കെ നമുക്ക് പറ്റും. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, പക്ഷേ സ്ഥിരപ്പെടാത്ത ദിക്റുകളും ഏർപ്പാടുകളും പ്രത്യേകം എണ്ണം നിശ്ചയിച്ച പരിപാടികളും അതൊന്നും ഇസ്ലാമിൽ ഇല്ല. റസൂലുള്ളാഹി തന്നെ രോഗികളുടെ ശരീരത്തിൽ കൈവച്ച് പോലെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയത് നമുക്കറിയാം. ഇനി കറാമത്ത് സത്യല്ലേ? കറാമത്ത് സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ടാളുകൾ, അവർക്ക് വെളിച്ചല്ല. അപ്പോ ഒരാൾ വരുന്നു, വരും ഞങ്ങൾ നിങ്ങളെ കൊണ്ടാക്കി തരാന്ന് പറയുന്നു. രണ്ട് വഴിയിലേക്ക് പിരിയേണ്ടി വരുമ്പോ അതാ അടുത്ത ആള് വരുന്നു, നീ എന്റെ കൂടെ വന്നോ മറ്റേ ആളെ കൂടെ നീ പോയിക്കോന്ന് പറയുന്നു. രണ്ടാളും കാണാനല്ല, പക്ഷേ ഈ രണ്ടാളുകളും അവരുടെ ഈ കറാമത്തിനെ കച്ചവടത്തിന് വെച്ചിട്ടില്ല. എത്ര എത്ര സംഭവങ്ങളുണ്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നിങ്ങൾക്ക് അള്ളാഹു തന്ന സഹായമാണ് എന്ന് പറയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ ആരാണ്? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. വളരെ എളുപ്പ. ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ടോ നബി പരമ്പരയിൽ പിറന്നതുകൊണ്ടോ ഒന്നും ഒരാളും വലിയ ആവൂല. വലിയ ആകാനുള്ള ഡിമാൻഡ് എന്താ? അയാളുടെ അടുത്ത് പൈസ ഉണ്ടോ?

0: അയാൾക്ക് ഭംഗിയുണ്ടോ? അയാൾക്ക് വാചക വൈഭവങ്ങളുണ്ടോ? ഇതൊന്നുമല്ല. അലാ ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയകൾക്ക്, അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല. വലഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടിയും വരില്ല. അവരാരാണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവര് വിശ്വസിക്കുന്നവരും സൂക്ഷ്മത പാലിക്കുന്നവരും ആണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. എന്താ? മാസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഒരടിമ എന്നിലേക്ക് സുന്നത്ത് കൊണ്ട് ഇങ്ങനെ അടുക്കും, സുന്നത്തുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുക്കും. ഹതാകൂനു സമഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി വയദഹു അല്ലദി യബ്തിശു ബിഹി, അങ്ങനെ അവന്റെ കാത് ഞാനാകും, അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും. എന്താ അതിന്റെ അർത്ഥം? അയാൾ അള്ളാഹു ആകുന്ന, കുറച്ചാൾക്കാർ അങ്ങനെ അർത്ഥം വെച്ച്, റബ്ബുൻ യക്കുന്ന റബ്ബൻ എന്നാണ് പണ്ടൊരു സൂഫി. ഉപരി റൊട്ടി കടിച്ചിട്ടേ അള്ളാഹ് അള്ളാഹനെ തിന്നുന്നു. എന്താ, റൊട്ടി അള്ളയാണ്, ഞാനും അള്ളയാണ്, മൊത്തം അദ്വൈതം, ദ്വൈതമില്ല എന്ന് പറഞ്ഞുകൊടുത്തേക്ക്. അതല്ല അതിന്റെ അർത്ഥം. എന്താ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുകൾ ചെയ്ത് ചെയ്ത് ചെയ്ത് അയാൾക്ക് അയാളുടെ കൈകൊണ്ട് തിന്മ ചെയ്യാൻ കഴിയാത്ത വിധം അള്ളാഹു അയാളെ അങ്ങോട്ട് ഏറ്റെടുക്കും, തിന്മയിലേക്ക് നടക്കാത്ത വിധം അയാളുടെ കാലുകളെ സംരക്ഷിക്കും, തിന്മ കാണാത്ത വിധം അയാളുടെ കണ്ണുകളെ സംരക്ഷിക്കും. ഇത്ര വലിയ പണിയുണ്ടോ? നമ്മളെ കൺമുന്നിലുള്ള എന്തൊക്കെ സാധനം നമ്മൾ കാണാതാകുന്നുണ്ട്? അത്ര ഉള്ളൂ. നമ്മളെ കൺമുന്നിലുള്ള സാധനം, കണ്ണ്, കണ്ണട കണ്ണുമ്പ് വെച്ച് തരയിടവരുണ്ട് അല്ലേ? അത്രയുള്ളൂ. പടച്ചോൻ, ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല. അപ്പോ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇസ്ലാം ഔലിയാക്കൾ എന്ന് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്. അതല്ലാതെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാറ്റഗറിയല്ല. ഇബാദത്തിലൂടെ, അദ്കാറുകളിലൂടെ, ജീവിത വിശുദ്ധിയിലൂടെയാണ് എത്തേണ്ടത്. എന്നാലോ ഇന്ന് പലപ്പോഴും നമ്മൾ ഔലിയാക്കൾ എന്നുള്ള പേരിൽ ആഘോഷിക്കപ്പെടുന്നവർ, ആരാധിക്കപ്പെടുന്നവർ, അവരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവർ നിസ്കരിക്കലില്ല എന്നാണ്, അവർ നിസ്കരിക്കാറില്ല എന്നാണ്. എന്നിട്ട് അതിനെന്താ തെളിവ്? അതിനുള്ള തെളിവ് പലപ്പോഴും പറയാം, തെളിവായി പലപ്പോഴും പറയാം. എന്താ? വഅബുദു റബ്ബക ഹത്താ യതിയകൽ യഖീൻ. ആയത്ത് റെഡിയാണ് എല്ലാറ്റിനും കേട്ടോ, അതാണ് പ്രത്യേകത. വഅബുദു റബ്ബക ഹത്താ യതിയകൽ യഖീൻ, നിനക്ക് യഖീൻ ആകുന്നതുവരെ നീ അള്ളാഹുവിനെ ആരാധിക്കണമെന്നേ ഉള്ളൂ. ഷെയ്ഖൊക്കെ യഖീനിന്റെ വലിയ ദർജയിലേക്ക് ഉയർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഷെയ്ഖ് അങ്ങനെ ആരാധിക്കേണ്ടതില്ല എന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കാളും അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുമോ? ആ പ്രവാചകന്റെ മരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങൾ എന്താ? ഞായറാഴ്ച രാത്രി ഇശാ സ്വല, ഇശാ നമസ്കാരത്തിന് വേണ്ടി സ്വഹാബത്ത് കാത്തു നിൽക്കുക, ബോധം തെളിയുമ്പോഴൊക്കെ സ്വഹാബത്ത് പറയും, നബിയെ നിസ്കരിക്കണ്ടേ, നബി പെട്ടെന്ന് അബോധാവസ്ഥയ്ക്ക് പോകും. പിന്നെ എപ്പോഴോ ഒന്ന് ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ പറയുന്നു പറഞ്ഞു. പ്രവാചകന്റെ പള്ളിയിൽ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ ഒരു രോഗാവസ്ഥക്ക് ശേഷം അങ്ങനെ ഇമാമത്ത് നിൽക്കുകയാണ്. സ്വഹാബത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക്, ആയിഷ ബീവിയുടെ, ഇങ്ങനെ ഇത് പള്ളിയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്താണ് വീട്, അവിടേക്ക് ഇങ്ങനെ ഖിറാഅത്ത് ചെല്ലുകയാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ജമാഅത്തിൽ ചിട്ടയില്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിട്ട ഉണ്ടാക്കാൻ തീരുമാനിച്ച ആർക്കും പറ്റും, ഏതാൾക്കും പറ്റും. പടച്ചോനെ ഫറള്ള എന്ന് പറഞ്ഞൊരു കാര്യവും പ്രായോഗികമല്ലാത്ത ഒന്നും ഫറള്ള എന്ന് പറഞ്ഞിട്ടില്ല. ഇനി പ്രായോഗികമല്ലാത്ത ഏതെങ്കിലും കാര്യം ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പഠിച്ച ഓപ്ഷൻ, നിസ്കാരം ഫറള്ളല്ലേ, ഇരുന്നിട്ടോ നിന്നിട്ടോ കടന്നിട്ടോ എങ്ങനെയെങ്കിലും അല്ലേ? എന്തിനാ ജമ്മും കസറും കൊണ്ടുവന്നത്? ഇസ്ലാമിനോളം മനുഷ്യ ജീവിതത്തെ അഡ്രസ് ചെയ്ത് അറിഞ്ഞ് നിയമം പറഞ്ഞ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? എന്താ കാര്യം? പഠിച്ചോനത് ഇറക്കിയത് അല്ലേ, പടച്ചോനത് ഇറക്കിയത്. അപ്പോ ഖിറാഅത്ത് ഇങ്ങനെ കേട്ടപ്പോ നബി പറഞ്ഞു, എനിക്ക് പോണം പള്ളിക്ക്. അങ്ങനെ ഫളൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബി ത്വാലിബിന്റെയും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോ വിരി മാറ്റി നബി വരുന്നത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കോട്ട് നിന്നു. നബി ഇങ്ങനെ ആംഗ്യം കാണിച്ചെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കോട്ട് നിന്നു. നബി അവിടെ ഇരുന്നാ നിസ്കരിച്ച്, അപ്പൊ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഇമാമ ഇരുന്ന് നിസ്കരിച്ചപ്പോ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ഒരുപാട് മസാല ആ ഒറ്റ സംഭവത്തിൽ നിന്ന് കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ടാത്ത ദർജീകത്ത് ഏത് ആളുണ്ടാകുക? മാത്രല്ല, വഫാത്തിന്റെ നേരത്ത് നബി രണ്ട് മൂന്ന് കാര്യങ്ങളെ ഊതി പറഞ്ഞു. അതിലൊന്ന് അസ്വലാന്നാണ്, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലാ തജഅലു ഖബ്റി ഈദ, നിങ്ങൾ എന്റെ ഖബറിനെ ഈദാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ ഉറുദുവിലെ ഉറൂസ് എന്നാണ് പറയാ, ഈദിന്റെ അർത്ഥം. എന്റെ ഖബറും പുറത്ത് നിങ്ങൾ ഉറൂസ് നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാൽ പോയത് അല്ലേ? ഈ കാലം വരെയും നടന്നിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇത്തരം ഒരു ദർജയിലേക്ക് എത്തുന്നവരെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെയാണ് പൊതുവെ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. നോക്കൂ, നിങ്ങൾ വെള്ളത്തിന്റെ മുകളിലൂടെ ഒരാൾ നടക്കുന്നത് കണ്ടു, അയാൾ ഔലിയ എന്ന് പറയാൻ പറ്റുമോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാം, വലൈസ ഫീ ശൈഇ മിൻ ഹാദിഹിൽ ഉമൂരി മാ യദുല്ലു അലാ അന്ന സ്വാഹിബഹ വലിയുൻ ലില്ലാ. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും ഒരാൾ അള്ളാഹുവിന്റെ വലിയാണെന്നുള്ളതിന്റെ തെളിവല്ല. ഒരു പഴം മുറിച്ച് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് അത് തൊലിച്ചോക്ക, അതിന്റെ ഉള്ളിൽ മുറിഞ്ഞിട്ടുണ്ടാകും. തൊലി മുറിയാതെ എങ്ങനെ പഴം മുറിയാന്നാണ്. ഇത് സോഷ്യൽ മീഡിയന്റെ കാലല്ലേ, ഓരോരുത്തരും ഇങ്ങനെ ലൈവായിട്ട് മുറിച്ച് കാണിച്ചു കൊടുക്കുക. ഒരു സൂചിയാണ് ഉള്ളിൽ കയറ്റി കണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്, എടുത്തു, ഹലാസ് മുറിഞ്ഞു. ഏ ഒരു ഒരാള് ഒരു വീഡിയോ കണ്ടാണ് ഞാൻ, ഇങ്ങനെ ഒരു പഴം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സൂചി അങ്ങോട്ട് ഉള്ളിൽ കിട്ടും, എന്നിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കി പതുക്കെ പതുക്കെ ആക്കിയിട്ടുണ്ട്, എടുത്ത് മുറിച്ചു. ഇനിയിപ്പോ ഒരു എന്താ പറയാ, ഇതൊന്നും അല്ലാത്ത രീതിയിൽ തന്നെയാണ് നോട്ടിക്കോളി, അവ പറ്റുമോ? നമുക്ക് എന്താണെങ്കിലും എല്ലാറ്റിനും ഇസ്ലാമികമായ പ്രമാണം വേണം. ഒരാളൊരു പഴം മുറിച്ചതുകൊണ്ട് അയാൾ വലിയാകുക അല്ലേ, അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതം കാണിക്കുമ്പോൾ തന്നെ വലിയാകുക ഇല്ലാന്നാണ് അദ്ദേഹം പറയുന്നത്. ബൽ ഇത്തഫഖ ഔലിയാ അല്ലാഹി അല അന്ന റജുല ലൗ ത്വാറ ഫിൽ ഹവാഇ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എല്ലാവരും ഒന്നിച്ചൊരു കാര്യമുണ്ട്, ഒരാൾ ആകാശത്ത് ഇങ്ങനെ പറക്കുകയാണ്, ഔ മശാലൽ മായി അല്ലെങ്കിൽ വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കുകയാണ്, ലം യുഖ്തറ ബിഹി ഹത്താ യുമറ മുതാബഅതുഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ മുവാഫഖതുഹു ലിഅംരിഹി വ നഹ്യിഹി. എന്താ, ആ വ്യക്തി ആകാശത്ത് കൂടെ പറന്നാലും അയാൾ വെള്ളത്തു കൂടെ നടന്നാലും അയാളുടെ ജീവിതം എന്താ നോക്കണം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, ഇസ്ലാമിന്റെ നന്മകൾ നന്മതിന്മകൾ പാലിക്കുന്നുണ്ടോ, ഹറാം ഹലാൽ സൂക്ഷിക്കുന്നുണ്ടോ. ഹറാം ഹലാലിൽ നിന്ന് ഒഴിവായ അവസ്ഥ ഭ്രാന്തുള്ളവർക്ക് ഉണ്ടാവില്ല, ഭ്രാന്തുള്ളവർക്ക് ഇല്ല. ഒരാളിപ്പോ ഒരു അഞ്ചു കൊല്ലം ഭ്രാന്തനായി, ആ കാലത്ത് നിസ്കാരം അയാൾ വീട്ടണ്ട, അയാൾക്ക് നിസ്കാരം വീട്ടിൽ ബാധ്യതയല്ല. അയാൾ അന്ന് ചെയ്തതൊന്നും പടച്ചവന്റെ അടുത്ത് കുറ്റകരമായിട്ട് വരൂല, അത് വേറെ കാര്യമാണ്. അള്ളാഹു നമ്മളെ അത്തരം അവസ്ഥകളൊന്നൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് വളരെ കൃത്യമായി പണ്ഡിതന്മാർ ഇത് ഇങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയിലേക്ക് ചേർത്തുകൊണ്ടുള്ള റിവായത്തുണ്ട് അദ്ദേഹത്തിൽ നിന്നുള്ളതായി ഉദ്ധരിക്കപ്പെടുന്ന, പിന്നെ നുഖല അനിൽ ഇമാം അഷാഫി എന്നുള്ള നിലക്ക് വന്ന തബാഖത്ത ഷാഫിഇയിൽ കാണുന്ന വാചകമാണ്. ഖുൽതുലി ഷാഫിഇ, ഞാൻ ഇമാം ഷാഫിഇയോട് ചോദിച്ചു, ഇന്ന സ്വാഹിബന അല്ലൈസ്, നമ്മുടെ സുഹൃത്ത് ലൈസ് വലിയൊരു ഒരു ഷെയ്ഖാണ്, അത് കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇദാ റഅയ്തു മുർജുല യംഷി അലൽ മാഇ, ഒരാൾ വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കണ നിങ്ങൾ കണ്ടു, ഫലാ തഖ്തറു ബിഹി, നിങ്ങൾ അതിൽ വഞ്ചിതനാകരുത്, ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അയാളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ചേർത്ത് പരിശോധിക്കണം. എന്നിട്ട് അയാൾ ബോധ്യപ്പെട്ട ചിലപ്പോ അയാൾക്ക് അള്ളാഹു ഇത് കൊടുത്തതായിരിക്കും. ഞാൻ അങ്ങനെ കൊടുത്തതുകൊണ്ട് അയാളുടെ അടുത്ത് പോയി പിന്നെ അയാളോട് പ്രാർത്ഥിക്കാന്നൊന്നും ഇന്ന് കിട്ടൂല എന്ന് അദ്ദേഹം പറയാണ്. ഇനി ഫഖാല ഷാഫിഇ റഹിമഹുല്ലാ, അപ്പൊ ഇമാം ഷാഫി റഹിമുള്ളയോട് ലൈസിനെ കുറിച്ച് ലൈസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, കസറ ലൈസ് റഹിമഹുല്ല, ഉപരി പറഞ്ഞ വളരെ ചുരുക്കിയല്ലോ ഉപരി പറഞ്ഞിട്ടുള്ളൂ, പറയാനുള്ളത് ഫുള്ളും ഉപരി പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാം, ബൽ ഇദാ റഅയ്തു മുറജല യംഷി അലൽമാ, ഒരാൾ വെള്ളത്തിലൂടെ നടക്കണത് കണ്ടു, അത് മാത്രമല്ല കണ്ടത്, ഒന്നും കൂടി ഞാൻ പറയാം, വയത്തീറു ഫിൽ ഹവാ, വായുവിലൂടെ പറക്കണത് കണ്ടു, ഫലാ തഖ്തറു ബിഹി, ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്, ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും അയാളുടെ കാര്യങ്ങൾ പരിശോധനാ വിധേയമാക്കുന്നതുവരെ ഒരിക്കലും ഇത് പരിഗണനീയമല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് ആ അത്ഭുതപ്പെടുത്തുന്ന കേട്ട് അങ്ങോട്ട് പോയ അല്ലേ, എവിടെയൊക്കെ പോയി, അവിടെ പോയി ആശുപത്രി പോയി ആശുപത്രി പോയി, എന്നിട്ടൊന്നും മാറാത്ത പുതിയൊരു ചികിത്സ, ഏയ് പുതിയൊരു അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെ കുറച്ചു കാലം ഉണ്ടാകലുള്ളൂ, പിന്നെ കാണലില്ല. ക്യാൻസറിന് ഫുൾ ഇത്, എന്നിട്ട് കുടിക്കണ മരുന്നൊക്കെ നിർത്തിയിട്ടാണ് പോകും ചില ആൾക്കാർ. മൂപ്പര് പറഞ്ഞ ഇനിയൊരു മരുന്നും വേണ്ട, മെഡിക്കൽ സയൻസ് അനാട്ടമി ഇതൊന്നും അറിയാത്ത ആൾക്കാർ കൊടുക്കണ മരുന്ന്, ഒന്നും അറിയാത്ത ആൾക്കാർ കൊടുക്കണ മരുന്ന്. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാനഹു മസ്ഊല, നിനക്ക് വിവരമില്ലാത്തത് നീ പറയരുത്. നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ ഹൃദയവും ഒക്കെ പടച്ചവൻ ചോദ്യം ചെയ്യൂ, നിനക്കത് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തെങ്കിലും എവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ അത്ഭുത വാർത്ത കേൾക്കുമ്പോഴത്തിന് അതിന്റെ പിന്നാലെ പോകേണ്ട ആളുകളല്ല നമ്മൾ. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ഫിറൌനിന്റെ മന്ത്രവാദികൾ അവര് മൂസ അലൈഹി ഇസ്ലാമിയുടെ മുന്നിൽ ചെയ്ത പണി എന്താ? ഫലമ അൽഖൗ സഹറു അയുനന്നാസ് വസ്തർഹബൂഹും വജഹു ബിസിഹ്രിൻ അദീം, അവര് കയറിനെ പാമ്പാക്കിയപ്പോ എല്ലാരും പേടിച്ചു, മൂസ അലൈഹി സ്വലാമൊക്കെ അടക്കം ഹൃദയത്തിൽ അത് സ്വാധീനമുണ്ടാക്കി എന്ന് ഖുർആനിൽ കാണാം. അദ്ദേഹം അടക്കം ചെയ്തു എന്ന് പറച്ചു. അപ്പോളെ പഠിച്ചോ പറയണേ, പേജറണ്ട നീ നിന്റെ വടി താഴെട്, അപ്പോളാണ് മൊത്തം വിഴുങ്ങണത്. അപ്പൊ ഈ സാഹചര്യങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മളെ പരിപാടിയല്ല, നമ്മള് കയറിനപ്പാ പിന്നെ പാമ്പാക്കിയമാരത്ത് പരിപാടിയല്ല ആ വടി പാമ്പായത്. അപ്പൊ അവരെന്ത് ചെയ്തു, അവരെല്ലാവരും എന്ത് ചെയ്തു, സുജൂദിൽ വീണു. നോക്കൂ നിങ്ങൾ മൂസ അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായ അവസ്ഥ, ഫൈദാ ഹിബാലുഹും വഅസിയഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്അ. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു എന്താണ് ആ പിന്നെ വടിയും കയറുമൊക്കെ അതിങ്ങനെ രൂപമാറ്റം വന്നതായി അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോഴാണ് പടച്ചോൻ അദ്ദേഹത്തോട് താഴെയിടാൻ വേണ്ടി പറയുന്നത്. അപ്പം ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്തിനാ? ഈ ചരിത്രമൊക്കെ വിശദീകരിക്കണേ, നമ്മുടെ കൺമിന്നിലൂടെ എന്തെങ്കിലും അത്ഭുതമോ കാര്യമോ കണ്ട നേരെ അത് കറാമത്ത് ചെയ്ത ആള് നേരെ ഔലിയപ്പാപ്പ, ഈ മൂപ്പരെടുത്ത് പോയ എല്ലാറ്റിനും പരിഹാരം കിട്ടും, മൂപ്പർക്ക് എന്തും കൊടുക്കും, സ്വർണം ഫുള്ള് അവിടെ കൊണ്ടേ കൊടുത്തു, ഏ ഭാര്യമാരെ അടക്കം കൊടുക്കുന്ന ത്വരീഖത്തും സൂഫിസം സമ്പ്രദായങ്ങൾ നാട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 6 ദിവസം ഷെയ്ഖിന്റെ അടുത്താണ് ഭാര്യനെ താമസിപ്പിക്കേണ്ടത് എന്നാണ്. ഇത് മിമ്പർമെന്നല്ലാവിനെ എവിടുന്ന പഠിപ്പിക്കണ്ടു, സമുദായത്തിന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. സമുദായത്തിൽ ത്വരീഖത്തുകളും സൂഫീസും ഒക്കെ ഇങ്ങനെ ഇരട്ടിക്കരട്ടി വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരമെല്ലാ തെറ്റായ അടിസ്ഥാനങ്ങൾ എങ്ങനെ പൊളിക്കുക, ഇസ്ലാമിലുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളത് ഹക്കായി വിശ്വസിക്കുകയും ഇല്ലാത്തതിനെ ശക്തമായി നിരാകരിക്കുകയും ചെയ്യുക, അത് ആധുനികതയുടെ പേരിലും മറ്റും ഉള്ളതിനെ നിരാകരിക്കാൻ നമുക്ക് പറ്റൂല. ഇനി ദജ്ജാൽ വരുന്ന ദിവസത്തെ അവസ്ഥ നിങ്ങൾ നോക്ക്, ദജ്ജാൽ വരുമല്ലോ, ദജ്ജാൽ വരുന്നുള്ളത് അന്ത്യദിനത്തിന്റെ അവസാന അടയാളങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാലിനെ കുറിച്ച് മിമ്പറുകളിൽ നിന്ന് സംസാരിക്കുന്നത് അവസാനിക്കുന്ന കാലത്താണ് അവൻ വരിക എന്ന്. എല്ലാ അമ്പിയാക്കളും ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് അല്ലേ. അപ്പൊ അത് ദജ്ജാൽ എന്നൊക്കെ പറയണത് അതിങ്ങനെ കിതാബില് ലൈബ്രറിയിൽ ഇങ്ങനെ കിടക്കാനുള്ളതാണ്, അതൊന്നും സാധാരണക്കാരന് പഠിക്കാനുള്ളതല്ല എന്നുള്ള ധാരണ ഒന്നും ആവശ്യമല്ല. നമ്മള് ദജ്ജാലുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വൈജ്ഞാനികമായ ഹദീസിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ധാരാളം വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഇപ്പൊ പീസ് റേഡിയോയുടെ ആർക്കൈവ്സിൽ ധാരാളം പഠിക്കാവുന്ന കാര്യങ്ങളുണ്ട്, എടുത്തു പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല. ദജ്ജാൽ വന്ന അവൻ കാണിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് അവനെ വന്നിട്ട് എന്ത് ചെയ്യും, ആളുകളെ കുറെ ക്ഷണിക്കും, അവനെ വിശ്വസിക്കും, അവന്റെ വാക്കുകൾക്ക് ഉത്തരം കൊടുക്കും, ആകാശത്തോട് മഴ പെയ്യാൻ പറയും, ആകാശത്തോട് മഴ പെയ്യട്ടെ എന്ന് പറയും. അപ്പൊ ആളുകൾക്ക് തോന്നും മഴ പെയ്യുന്നുണ്ട്, മഴ പടച്ചവനെ പെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ആളുകൾക്ക് മുന്നിൽ അവൻ കാണിക്കണ മായാജാലാണത്, അല്ലാതെ യഥാർത്ഥത്തിൽ ആകാശം പെയ്യുന്നതല്ല. വല്ലാർന്നു ഫത്തുൻബിത്ത്, ഭൂമിയോട് മുളക്കാൻ പറയും, അപ്പൊ ചെടികൾ മുളക്കും. فتروه عليهم سارحتهم اطول ما كانت ذرا واصبغه ضرورا وامده خواصرا മേയാൻ പോയ അവരുടെ ആടുമാടുകളൊക്കെ തിരിച്ചു വരുമ്പോ അകിടുകൾ ഇങ്ങനെ കനം തൂങ്ങിയതായിട്ട് അവർക്ക് തോന്നും, പുല്ലൊക്കെ തിന്ന് ഭയങ്കര ഉഷാറായിട്ട് തോന്നും. അപ്പൊ എന്ത് ചെയ്യും, ദജ്ജാലിന്റെ കെണിയിൽ കുടുങ്ങി ആയിരക്കണക്കിന് ആളുകൾ, 10,000,000 അവൻ റബ്ബാണെന്ന് വിശ്വസിച്ചിട്ട് സുജൂദിൽ വീഴുന്നതാണ് അവന്റെ മുമ്പിൽ. പക്ഷേ വിശ്വാസിയോട് അള്ളാഹു റസൂൽ പറയണേ, വിശ്വാസിക്ക് മനസ്സിലാവും അവനെ ഇവിടെ കദ്ദാബ് നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, കദ്ദാബ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഏയ് കദ്ദാബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും, നീ ആഴ്വറാണ്, നീ ഒറ്റക്കണ്ണനാണ് അല്ലേ, നിന്നെ എനിക്ക് മനസ്സിലാകുമെന്ന് പറയുന്നതാണ് സൂറത്തു കഹഫിന്റെ ആദ്യത്തെ 10 വചനങ്ങൾ. ദജ്ജാൽ വരുന്ന നാളിലെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവർക്കുള്ള രക്ഷാമാർഗമായി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ഇത്തരം വിഷയങ്ങൾ നമ്മൾ നേരത്തെ കേൾക്കാത്തതോ അല്ലെങ്കിൽ നമ്മുടെ വായനകൾ കുറച്ചും കൂടി ഇന്റലക്ച്വലൊക്കെ ആകുമ്പോൾ മതം പഠിപ്പിച്ച ഇത്തരം അടിസ്ഥാനങ്ങളെ പഠിക്കാനും ഉൾക്കൊള്ളാനും ചെറിയൊരു വിഷമം നമുക്കുണ്ടാവും. അതിനാണ് ഞാൻ നേരത്തെ ആമുഖം പറഞ്ഞത് കേട്ടോ. എല്ലാതും നമ്മുടെ തലച്ചോറിന് തെളിഞ്ഞ നിലയിൽ മനസ്സിലാകണതായിട്ട് അത് വിശ്വസിക്കണില്ല, എന്താ പിന്നെന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ഒക്കെ നമുക്കിങ്ങനെ സയൻസ് ടു സയൻസ്, ഹിസ്റ്ററി ടു ഹിസ്റ്ററി ഒക്കെ ഇങ്ങനെ ഭയങ്കര ക്ലാരിറ്റിയിൽ ഇങ്ങനെ കിട്ടുക. പടച്ചോൻ പറഞ്ഞതുകൊണ്ട് റസൂല് പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കണേ ഒന്നുമില്ലാതെ അതിലെന്താ അത്ഭുതമുള്ളത്, അതിലൊരു ഇത്താഴത്തുമില്ല, അതിലൊരു അനുസരണമല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് ഉൾക്കൊണ്ട് പഠിച്ചു പോകണം. നോക്കൂ നിങ്ങൾ ഇനിയിപ്പോ പറയാം, നമ്മൾ ചെന്നപ്പോ ഒരു തങ്ങള് പാപ്പ നമ്മളോടാണ് പറഞ്ഞു ഇങ്ങനെ കണ്ടില്ലേ എന്നാണ് പറഞ്ഞു വിചാരിക്കുക. ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയുള്ള ഭാഗം കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ചിലപ്പോ അങ്ങനെയാണ് ചെന്നു ആണ് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഞാനെന്താ വിചാരിക്കാറിയോ, അയാൾ ശൈത്താനെ പൂജിക്കണേ അയാൾക്ക് ശൈത്താനെ പൂജിക്കുന്ന പരിപാടി ഉണ്ട്. ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യാറിയോ, അയാളെ കൊണ്ടുപോയിട്ട് കഴുത്ത് മുറിച്ചിട്ട് താഴെടും, അല്ലാതെ അയാൾ ഔലിയപ്പാപ്പയാണ്, ഭയങ്കര സംഭവമാണെന്ന് അറിഞ്ഞിടൂല. ഞാൻ ഹദീസ് വായിക്കാം. സഅല ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കുഹാൻ, ജ്യോത്സ്യന്മാരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യന്മാരെ കുറിച്ച് പറഞ്ഞു, ലൈസു ബിശൈൻ, ഒരു ചുക്കല്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഫഖാലു, അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ അശ്ശൈഅ ഇക്കുനു ഹഖ്ഖ, അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഹക്കായി വരുന്നുണ്ടല്ലേ നബിയെ. എന്താ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, തിൽക്കൽ കലിമ മിനൽ ജിന്നി യഹ്ഫളുഹൽ ജിന്നിയു ഫയഖിറുഹാ ഫീ ഉദ്നി വലിയഹി ഖറ ദജാജതി ഫയഖ്ലിതൂന ഫീഹാ അക്സറ മിൻ മിഅതി കദിബ. എന്താ പിന്നെ അത് ജിന്ന് റാഞ്ചിയെടുക്കുന്ന ചില വാക്കുകളാണ്. അങ്ങനെ ആകാശത്തു നിന്ന് ജിന്ന് റാഞ്ചിയെടുക്കുന്ന ആ വാക്ക് അയാൾ എന്ത് ചെയ്യും, ആ അയാളെ പൂജിക്കുന്ന ഈ ജ്യോത്സ്യന് കൊണ്ടുവന്നൊടുക്കും, ആ ജ്യോത്സ്യൻ അത് പറയുന്നതാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിനെ വിശ്വസിച്ച ഒരുപാട് ആളുകളുടെ കൺഫ്യൂഷൻ തീർന്നു. നമ്മളതിനിങ്ങനെ അത് ചിലപ്പോൾ അയലോകത്ത് ആളോട് ചോദിച്ചിട്ടുണ്ടാവും, ഒരാൾ വന്നിട്ട് പറയണം നിങ്ങളോട്, എന്താ പറയണേ, ഞാൻ ഇന്ന തങ്ങളെടുത്ത് പോയി, അയാൾ എന്റെ ഇന്ന കാര്യം, ഒരാൾക്കും അറിയാത്ത ഇന്ന കാര്യം അയാളാൻ പറഞ്ഞു എന്ന് പറയണം. അപ്പൊ നമ്മൾ പറയണത്, ഏയ് അതൊന്നും ഉണ്ടാവില്ല, ഉണ്ട് എന്നുള്ളത് അയാളുടെ അനുഭവമാണ്, ഉണ്ട് എന്നുള്ളത് അയാളുടെ അനുഭവമാണ്. അപ്പോ പറയണം, അയാൾ പണ്ട് അയലോകത്ത് ആളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ല അത് ഇന്ന് രാവിലെ 6 മണിക്ക് ഉണ്ടായതാണ്, 6:01 ഞാൻ മുപ്പിടടുത്ത് പോയത്. തൗഹീദ് പൊളിയില്ല, ഗൈബ് അള്ളാഹു മാത്രം അറിയുള്ളതുള്ളതും പൊളിയില്ല, ഒരിക്കലും പൊളിയില്ല. ഈ ഹദീസിലുള്ളിടത്തോളം കാലം പൊളിയില്ല. എന്താ കാരണം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്ത്, ആകാശത്ത് മലക്കുകൾ തമ്മിലുള്ള സംഭാഷണം ഇവർ കട്ടുകേട്ട് അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്ന് കിട്ടും, അതിലേക്ക് 100 കളവൊക്കെ ചേർത്തു, എന്നിട്ട് ഓൻ ഭയങ്കരമായിട്ട് വലിയ സംഭവമായിട്ട് എവിടുന്നോ ഇങ്ങനെ എടുത്തു പറയണ പോലെ പറയും. എന്നോ ക്ലിക്കായ ഒന്നുമേ ഒക്കെ ക്ലിക്കാകുന്നുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നും, അതാ സംഭവം. ഇനി ഈ ഹദീസിന്റെ ഒരു വിശദാംശം കൂടി നമ്മൾ വായിച്ചു പോകണം. ഇതാ ഖലല്ലാഹു, ഇതൊക്കെ സ്വഹീഹ ഹദീസുകളാണ് കേട്ടോ, ഇമാം ബുഖാരി 4800-ാമത്തെ ഹദീസായി ചേർത്തതാണ്. ഇതാ ഖലല്ലാഹു അൽ അംറ ഫിസ്സമ, അള്ളാഹു ആകാശത്തൊരു വിധി പുറപ്പെടുവിച്ചാൽ, വറബത്തിൽ മലായിക്കത്ത് ബി അജ്നതിഹ ഖുർആനൻ ലിഖൗലിഹി, അള്ളാഹു പറഞ്ഞതനുസരിച്ച് അതിനോട് അനുസരിക്കാൻ വേണ്ടി മലക്കുകൾ ചിറകിട്ടടിക്കും. അങ്ങനെ കട്ടുകേൾക്കാൻ വരുന്ന പിശാചുക്കൾ എന്ത് ചെയ്യും, ഒരാൾക്കുമേലെ ഒരാളായി നിന്ന് എന്താ ഫയസ്മഉൽ കലിമ ഫയുൽഖീഹ ഇലാ മൻ തഹ്തഹു സുമ യുൽഖീഹൽ ആഖറു ഇലാ മൻ തഹ്തഹു, ഒരാളുടെ മേൽ ഒരാളായി നിന്ന് അതിങ്ങനെ ഈ ജ്യോത്സ്യനെ, ഈ പ്രവചിക്കാനിരിക്കുന്ന ആൾക്ക്, മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കാനിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ്.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സവിശേഷം. പക്ഷികളെ പഠിക്കാൻ ഫോറസ്റ്റ് സർവേകളും തിരിച്ചറിയാൻ ആപ്പും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിച്ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ആങ്കറിംഗ് അബ്ദുസ്സലാം വീട്ടി.
4: അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ അലഹമുല്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സവിശേഷത്തിൽ മുമ്പ് നമ്മൾ കേട്ട എപ്പിസോഡിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറാണ്. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ എപ്പിസോഡ് കേട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജോബ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഹോമിയോ ഡോക്ടറാണ്. ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു, സ്വന്തമായി ക്ലിനിക്കുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുനാള് മുതലേ ഈ പ്രകൃതിയും ചുറ്റുപാടുമായിട്ടുള്ള നിരീക്ഷണവും അതിൽ പക്ഷി നിരീക്ഷണം എന്നുള്ളത് ഒരു പാഷനായിട്ട് എടുക്കുകയും അതിൽ റിസർച്ച് നടത്തുകയും അതിൻ്റെ ഭാഗമായപ്പോൾ പീസ് റേഡിയോയിൽ നമ്മുടെ കൂടെ അത്തരം വൈജ്ഞാനികമായിട്ടുള്ള ഒരു കൗതുകമുള്ള വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരമ്പരയിൽ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് സാറിന് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
5: അപ്പോൾ
4: സാറേ, നമ്മൾ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ നമ്മളുടെ എപ്പിസോഡുകളിലൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടിയും പിന്നെ അതിന് പരിമിതികളുണ്ട്, പറയുന്നതിനും കേൾക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോന്നു. ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റമോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലേക്ക് എന്താണ് മറ്റുള്ള ഒരു ഔട്ട്സോഴ്സിൽ നിന്ന് എന്ത് സഹായമാണ് അങ്ങനെ താല്പര്യമുള്ള ആൾക്ക് കിട്ടുക?
5: ഇപ്പോൾ പക്ഷി നിരീക്ഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നമുക്ക് നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ സർവേകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയ ആളുകൾക്ക് ഉണ്ടല്ലോ, അപ്പോൾ പഠിക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു സാഹചര്യമാണ്. അപ്പോൾ ആ സാധ്യത ചില പുതിയ ആളുകളൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ പക്ഷെ കുറച്ച് താല്പര്യം വേണം. അപ്പോൾ
4: അതിനെന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ?
5: ടെസ്റ്റ് നമ്മൾ അത് പത്രത്തിലോ ഇതിലൊക്കെ വിജ്ഞാപനം വരും. അപ്പോൾ നമ്മൾ അതിന് നമ്മളെ അപ്ലൈ ചെയ്യുക, ഫോം വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെ അവർ അറിയിപ്പ് തരും. പലപ്പോഴും ഓരോ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഒരാളൊക്കെ വലിയ അറിയാത്ത ആൾക്കാരെ ഇടും, പിന്നെ ക്യാമറ ഉള്ള ആളുകളെ ഇടും, പിന്നെ നല്ല ഒരു ഗൈഡായിട്ടുള്ള ഒരാൾ, അത്യാവശ്യം സർവേനെ പറ്റിയിട്ടും പക്ഷികളെ പറ്റി അറിയുന്ന ഒരാൾ, അങ്ങനെ ഉള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് പണ്ട് സ്ഥിരം ഇട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് കാര്യമായിട്ട് ഇതുള്ളത്. പിന്നെ എൻ ജി ഒസ് ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനത്തെ ഇതിനായിട്ടുള്ള, അതായത് ചില ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ട്. ഈ പക്ഷി നിരീക്ഷണ യാത്ര അല്ലെങ്കിൽ പ്രകൃതിയെ അറിയാൻ എന്നുള്ള രീതിയിലുള്ള യാത്രകൾ നടത്തുന്ന സ്ഥിരമായിട്ടുള്ള അങ്ങനത്തെ പല ഇതുണ്ട്. ഇപ്പം നമുക്ക് എം എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതല്ലെങ്കിൽ UNHS എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ബേസ് ചെയ്തിട്ട്, മലപ്പുറം ജില്ല ബേസ് ചെയ്ത്, അതായത് കോഴിക്കോട് ജില്ല ബേസ് ചെയ്തിട്ട് MNHS ഉണ്ട്. അതായത് കൊച്ചി വെച്ചിട്ട് കൊച്ചി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി.
4: MNHS എന്ന് പറയുമ്പോൾ
5: മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, മറ്റേ യുണൈറ്റഡ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നുള്ളതിൽ മലപ്പുറം ബേസ് ചെയ്തിട്ട്, കൊച്ചി വെച്ച് ബേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുണ്ട്, കൊല്ലം ബേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, TNHS KNHS എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഇതുണ്ട്. എന്ത് പക്ഷി മാത്രമല്ല, ചെടി ഉണ്ടാവും,
4: എല്ലാം ഉണ്ടാവും.
5: ആ അതിൽ പല എക്സ്പേർട്സ് ഉണ്ടാവും. പിന്നെ ഫേസ്ബുക്കിലോ ആണെങ്കിലും ഇതൊക്കെ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് പക്ഷിയാണെങ്കിൽ പക്ഷീൻ്റെ ID ചോദിക്കാൻ പറ്റിയ ഓൾ ഇന്ത്യ ഗ്രൂപ്പുകളുണ്ടാവും. അതേപോലെ വാട്സപ്പുകളിൽ നമ്മളെ പരിന്തുകൾ മാത്രം പഠിക്കാൻ പറ്റിയുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ട്.
4: അങ്ങനെ ഇതിന് ഈ ഒരു റിസർച്ചിന് ഗവൺമെൻറ് തലത്തിൽ പ്രോത്സാഹനമുണ്ട്.
5: ആ അത് ഈ ഗവൺമെൻറ് തരത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വയനാട് കോളേജുകളിലും അതേപോലെ നമ്മുടെ മണ്ണുത്തി പോലത്തെ കോളേജുകളിലൊക്കെ അതിന് റിസർച്ചിന് ആയിട്ടുള്ള കുട്ടികളും അതിൻ്റെതായിട്ടുള്ള PhD പ്രോഗ്രാമുകളുണ്ട്. പിന്നെ പക്ഷി നിരീക്ഷണത്തിൽ തന്നെ ആണെങ്കിൽ കോയമ്പത്തൂർ സാക്കോൾ എന്ന് പറഞ്ഞിട്ട് സാലിമലിൻ്റെ ഇതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതിൽ റിസർച്ചായിട്ട്
4: ചെയ്യാനും PhD ചെയ്യാൻ
5: പറ്റും.
4: ഓക്കെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സർവേയെ കുറിച്ച് പറഞ്ഞു സാറേ, എത്ര ആദ്യമായിട്ട് പങ്കെടുത്ത സർവേ ഏതാണ്, അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റും?
5: ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത് ഞാൻ പറഞ്ഞ
4: തുടക്കത്തിൽ നമ്മൾ
5: ആറാം സർവേ.
4: ഓക്കെ, പിന്നെ
5: പിന്നീട്
4: ഒരുപാട്
5: സർവേ, രണ്ടെണ്ണം മൂന്ന് സർവേ ആറെല്ലാം തന്നെ പലതും ആയിട്ട്. പിന്നെ ഞാൻ നമ്മളെ വയനാട് പോയിട്ടുണ്ട്, കോഴിക്കോട് മലബാർ നാച്ചുറൽ ഹിസ്റ്ററിൻ്റെ പോയിട്ടുണ്ട് സെഞ്ചുറിയിൽ, പിന്നെ മൂന്നാർ പോയിട്ടുണ്ട്, അതായത് നമ്മളെ കുറിഞ്ഞിമല സെഞ്ചുറി,
4: അതിലൊക്കെ നമ്മളെ എക്സ്പെൻസ്
5: സൈലന്റ് പോയിട്ട്. ആ അതിലൊക്കെ പോകാനുള്ള എക്സ്പെൻസ് വേണം, അവിടെ താമസം ഫുഡൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തരും.
4: ഡിപ്പാർട്ട്മെൻറ്റ് തരും. അത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണോ പേഴ്സണലി ഒരാൾക്ക് പോകാൻ പറ്റണോ?
5: പേഴ്സണലി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതിൻ്റെ വിജ്ഞാപനം വരും, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക.
4: ഓ,
5: പത്രത്തിലായിട്ടും ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പത്രത്തിൽ വരുമായിരുന്നു.
4: ഇപ്പം
5: ഗ്രൂപ്പുകളിൽ തന്നെ അറിയും.
4: അപ്പോൾ
5: ഗൂഗിൾ ഫോമും
4: ഒക്കെ ചെയ്ത് കൊടുക്കുക. ഈ സർവേൻ്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യവും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാം?
5: സർവേകളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്കോസിസ്റ്റത്തിൻ്റെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളിലും ഒരു വഴിയാണ് പക്ഷി നിരീക്ഷണം, അതായത് പക്ഷികളുടെ സർവേ.
4: അതൊരു കേവലം പക്ഷിയെ മാത്രമല്ല, അപ്പോൾ ഈ സിസ്റ്റം തന്നെ പഠിക്കണം.
5: ആ കാരണം പക്ഷി അതേപോലെ തന്നെ മീൻ അല്ലെങ്കിൽ പല സാധനത്തിനും പഠിക്കുമ്പോൾ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും എത്രത്തോളം അത് കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും.
4: പിന്നെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം ഇതിനെങ്ങനെ ബാധിക്കുന്നുണ്ട്
5: അങ്ങനത്തെ പല കാര്യങ്ങളും. കാരണം നമ്മൾ എണ്ണം വെച്ചിട്ടും അതുപോലെ തന്നെ എത്ര തരം പക്ഷികളുണ്ട് എന്നുള്ള രീതിയിലുള്ള പല സർവേകളുണ്ട്, അതായത് ഡെൻസിറ്റി മാത്രം. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പക്ഷി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഇത്, അത് നമ്മുടെ പ്രാവായിട്ടാണ് ഇപ്പൊ
4: പറയുന്നത്.
5: നമ്മുടെ റോക്ക് പീജിയാണ്
4: ആണോ?
5: ആ
4: ശരി,
5: ഏറ്റവും കൂടുതലുള്ള പക്ഷിയായിട്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ആദ്യം കാക്കയാണ്, പിന്നെ ഇപ്പൊ മൈനയാണെന്നാണ് തോന്നുന്നത്
4: ഇന്ത്യയിലല്ലേ. ഓ, കാക്ക വംശനാശം വരുന്ന അങ്ങനെ ഒന്നുമില്ല.
5: നല്ല എമൗണ്ട് എണ്ണം ഉണ്ട് കാക്ക,
4: പക്ഷേ കൂടുതലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കണമെന്ന് തോന്നിയൊരു ചോദ്യമായിരുന്നു, ശരിക്കും ഈ ജീവികളിലൊക്കെ പരിണാമം സംഭവിക്കുന്നുണ്ടോ?
5: പരിണാമം സംഭവിക്കുന്നുണ്ട്. നമുക്ക് പല ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറഞ്ഞിട്ട്, അതാണ് ഡാർവിൻ്റെ സമയത്ത് പരിണാമ സിദ്ധാന്തം പറയാൻ വേണ്ടിയിട്ട്
4: അവർ പറയുന്നത്. ഡാർവിൻ ഫിഞ്ചസ്
5: ഫിഞ്ചസ് എന്ന് പറഞ്ഞ കുറച്ച് ഫിഞ്ചസ് ഉണ്ട്. കാലപ്പോ സൈലൻ്റ് പോയപ്പോൾ അത് അവിടുത്തെ ഓരോ ജീവിതശൈലിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൊക്കിന് മാറ്റം വന്നു എന്നൊക്കെ ആണല്ലോ പഠനം
4: പറയുന്നത്. അത് ഓൾറെഡി കാക്കകളിൽ, കാക്കകളിൽ തന്നെ ഓരോ ഐറ്റം ഉണ്ടല്ലേ.
5: കാക്ക നമുക്ക് കാര്യമായിട്ട് രണ്ട് കാക്കയാണ് അറിയുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്.
4: ഒന്ന്
5: വലിക്കാക്ക, പേനക്കാക്ക.
4: പേനക്കാക്ക ഈ രണ്ട് കാക്ക. ഈ ചില കാക്കകളിൽ അത് അതല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്ന
5: ചേഞ്ചസ് അല്ല, ബുദ്ധിയിലും അതിൻ്റെ ഉപയോഗത്തിലൊക്കെ. ഇപ്പോൾ കാക്കകൾ ചില ഉറപ്പുള്ള നെറ്റ്സൊക്കെ റോട്ടിൽ കൊണ്ടിട്ടിട്ട് വണ്ടി കയറ്റിയിട്ട് പൊട്ടിക്കുന്ന ഇത് അങ്ങനത്തെ പല കാര്യങ്ങൾ. ഇപ്പോൾ കൂട് നിർമ്മിക്കാനും ഇപ്പോൾ കെട്ടുകമ്പി അല്ലേ, ചില കാക്കകൾ കെട്ടുകമ്പി മാത്രം കൊണ്ട് കൂടുണ്ടാക്കുന്ന കാക്കകളുണ്ട്. കമ്പി ഇഷ്ടംപോലെ കമ്പി. ഇപ്പൊ കാക്കകളൊക്കെ അധികം കമ്പി കൂടുതലായിട്ട് യൂസ് ചെയ്യും.
4: ശരിക്കും കൂട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു പഠനമാണല്ലേ കിളികളുടെ.
5: അത് പല പക്ഷേ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കാൻ പക്ഷേ ഉമിനീര് മറ്റ് അതേപോലെ
4: ശരിയാ
5: നെയ്തിട്ട് തുന്നിയിട്ട്
4: തുന്നാരം പക്ഷികൾ മറ്റേ അത്
5: തുന്നി അങ്ങനെ പല തരത്തില് മണ്ണില് ഒട്ടുണ്ടാക്കിയിട്ട്
4: അതിൻ്റെ അകത്ത് കൂട് കൂട്ടുന്നത്.
5: നമ്മളെ വേലിത്തത്തയല്ലേ, വേലിത്തത്തയ്ക്ക് മണ്ണിലോട്ടുണ്ടാക്കിയിട്ട് നമ്മളെ ഇതും അതേപോലെ കിങ് ഫിഷർ, നമ്മളെ
4: കിങ് ഫിഷർ ഓക്കെ ഓക്കെ
5: അതൊക്കെ
4: കിണറിൻ്റെ ഉള്ളിൽ പൊത്തുണ്ടാക്കിയിട്ട് ശരി
5: അതന്നെ പൊത്തുണ്ടാക്കും.
4: അതിൻ്റെ അകത്ത് തന്നെ മുട്ടിട്ട് അതിനകത്ത്
5: മറ്റേ ഉള്ള പൊത്തല്ല, ഇപ്പൊ മൂങ്ങയൊക്കെ ഉള്ള പൊത്തലാണ്,
4: ഉള്ള പൊത്തലാണ് പോവാ. ഇതാ സ്വന്തം പൊത്തുണ്ടാക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് തിരിച്ചു വരുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു ഇതിന് നമുക്ക് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും പറ്റിയ സംവിധാനങ്ങൾ നിലവിൽ ഒരു ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ട്. അപ്പം അങ്ങനെയാണ് സാറും ആ ഒരു വിഷയത്തിലൂടെ തന്നെ കടന്നു വന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. സാറിൻ്റെ ഒരു ഈ ഒരു വിഷയത്തിൽ സാറിന് ഇനി നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും?
5: നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് യാത്രകളാണ് ഇനി വരിക. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ അധികം ഞാൻ സൗത്ത് ഇന്ത്യയിലുള്ള ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അത് കേരള, തമിഴ്നാട്, കർണാടക. ഇനിയിപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ ഇതേ നമ്മൾ കേരളത്തിലെ പക്ഷികളുടെ പല പക്ഷികളുടെയും പോലത്തെ പക്ഷികൾ പിന്നെ തൊട്ടടുത്തുണ്ടാവുക പലതും നോർത്ത് ഈസ്റ്റിലാണ്. അത് അത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും അതൊരു ബന്ധമുള്ള പോലെയാണ്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റിൽ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി യാത്രകളാണ് അതിൽ വരിക. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ നമുക്ക് ഇവിടെ നമുക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യമൊക്കെ അതിന് എത്തണം.
4: ഇങ്ങനെ പക്ഷികളൊക്കെ
5: ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസമൊക്കെ നമുക്ക് ഡിസ്പെൻസറിയിൽ
4: നിന്നും
5: മാറി നിൽക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക്.
4: അപ്പൊ ഈ പക്ഷികളൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജോബിനെ ബാധിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഒന്ന് മാറി ഒറ്റക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പൊ കുടുംബത്തിൽ നിന്ന് എങ്ങനെ പറയണത്, ഒരു സഹായം എന്താണ്, അവരെ ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടി ഇതിൽ ക്യൂരിയോസിറ്റി ഉണ്ടോ?
5: കുടുംബത്തിൽ ഇപ്പോൾ സപ്പോർട്ട് തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ അടുപ്പിച്ചിട്ട് കുറെ പോകുന്നൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടുപ്പിച്ച് പോകുന്ന അവസ്ഥ വരുമ്പോഴൊക്കെയാണ് പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. ഇപ്പോൾ പക്ഷി നിരീക്ഷിക്കാൻ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല, ചുറ്റുമുണ്ട്. അതിനായിട്ട് യാത്ര
4: പോകുമ്പോഴാണ് പ്രശ്നം.
5: യാത്ര പോകുന്നുണ്ട് എപ്പോഴും, പക്ഷെ ഇപ്പോൾ വളരെ കുറച്ചേ പോകലുള്ളൂ.
4: പക്ഷെ എന്നിരുന്നാലും നമ്മൾ നിരീക്ഷിക്കാന്ന് പറയുമ്പോൾ
5: സർവേ തന്നെ വർഷത്തിൽ കുറെ സർവേ ഉണ്ടാവും. ഞാൻ ഒരു സർവേ ഒരു വർഷം പോവുള്ളൂ. കാരണം നമുക്ക് ഒരു ഫ്രൈഡേയും സാറ്റർഡേ സൺഡേ മൺഡേ, അപ്പോൾ അത് ഫ്രൈഡേയും മൺഡേ നമുക്ക് ലീവ് എടുക്കണം, സാറ്റർഡേയും ലീവ് എടുക്കണം. പക്ഷെ അത് 4 ദിവസം അടുപ്പിച്ച് വരുമ്പോൾ അത് ഡിസ്പെൻസറിയിലാണെങ്കിൽ ക്ലിനിക്കിലാണെങ്കിൽ പേഷ്യൻസിനെ
4: ജോബിനെ ബാധിക്കുന്ന രൂപത്തിലുള്ളതിനൊക്കെ മാനേജ് ചെയ്തിട്ട് തന്നെയാണ് പോണത്.
5: അപ്പോൾ അടുപ്പിച്ച് പോകുമ്പോഴാണ് പ്രശ്നം വരാം.
4: ഓക്കെ, വീട്ടിൽ വന്ന ഒരാൾക്ക് നിങ്ങളൊരു പക്ഷി നിരീക്ഷകനാണെന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ എന്തെങ്കിലും അസറുകൾ അവിടെ ഉണ്ടോ?
5: ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നാൽ അതിനുള്ള അസറുകളൊന്നുമില്ല. ബുക്സ് ഉണ്ട്, അതൊന്നും പ്രദർശനത്തിൽ ഇല്ല,
4: ഇല്ല,
5: പക്ഷെ
4: സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
5: ആ ബുക്സ് ഉണ്ട്, ക്യാമറ ഉണ്ട്, ബൈനോക്കുലർ ഉണ്ട്, അങ്ങനത്തെ അതൊന്നും കാണുന്നിടത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ.
4: മക്കൾക്ക് എത്ര വയസ്സായി?
5: മൂത്താള് 9 വയസ്സാവണം.
4: 9 വയസ്സാവുന്നു.
5: മറ്റേ 6 വയസ്സ്.
4: ബൈനോക്കുലർക്ക് എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ കളി നോക്കലുണ്ടോ?
5: ആ കുട്ടികള് നോക്കാറുണ്ട്,
4: നോക്കാറുണ്ട്.
5: അവർക്ക് തന്നെ എൻ്റെ 2 ബൈനോക്കുലർ, 1 കുട്ടികളെ നോക്കാൻ സ്ഥിരം പുറത്തു തന്നെയാണുള്ളത്.
4: ആണ് ഈ ബൈനോക്കുലറിലൂടെ കണ്ടില്ല നിങ്ങൾക്ക് ഫസ്റ്റ് നോക്കിയപ്പോൾ അന്ന് അന്ന് നമ്മളെ പെട്ടി പൊളിച്ച് വന്നപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
5: ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് ബൈനോക്കുലറിൽ ഇതുവരെ കണ്ടില്ല. കാരണം നമ്മൾ സാധാരണ ബൈനോക്കുലറിൽ നമ്മൾ പണ്ട് റഷ്യൻ ബൈനോക്കുലർ മറ്റെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമല്ലേ നമ്മൾ
4: നോക്കുന്നത്.
5: അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മങ്ങിയ ഒരു ഇമേജാണ് ശരിക്കും കാണുക. അപ്പോൾ നമ്മൾ ബൈനോക്കുലറിൽ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ലൊരു ബൈനോക്കുലറിൽ നോക്കുമ്പോഴാണ് എൻ്റെ യഥാർത്ഥ കളറും
4: കറക്റ്റ് കിട്ടുക.
5: അപ്പോൾ ആ പക്ഷിനെ കാണുമ്പോൾ നമുക്ക് അത്രയും നമ്മളെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം വരും. അപ്പോൾ വെറുതെ ഒരു മൈനിനെ നോക്കിയാൽ തന്നെ നമ്മൾ ശരിക്കും കാണുന്ന മൈനല്ല ഒരു ബൈനോക്കുലറിൽ നമ്മളൊരു മൈനിനെ നോക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം വരും. കാരണം അതിൻ്റെ ഒരു ഷേപ്പും കൊക്കിൻ്റെ ഷേപ്പും ഈ കണ്ണിൻ്റെ മഞ്ഞ അവസാനിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. ആ ബൈനോക്കുലർ കിട്ടിയ സമയത്ത് ഞാൻ ഹോസ്റ്റലിലാണ്. ആ ഹോസ്റ്റലിൻ്റെ തൊട്ട് അതായത് 1-3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഹൈറ്റിലേക്ക് മഞ്ഞവാകകൾ നിരത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റലിൽ 3-ാം നിലയിലാണ്. അപ്പോൾ നമ്മുടെ അതേ ഐ ലെവലിൽ ആണ് നമ്മുടെ പോണ്ട് ഹെറോൺ, നമ്മുടെ കൊളക്കൊക്കുകൾ കൂടുണ്ടാക്കി സ്ഥിരമായിട്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് പ്ലോമേജ്, അതായത് ചില പക്ഷികൾ പ്രജനകാലത്ത് പ്രത്യേക തൂവലുകൾ
4: ഉണ്ടാക്കും,
5: ഭംഗി വരുത്തും. അപ്പോൾ അതിൻ്റെ കൊക്കൊക്കെ നല്ല നീല കളറും അതിൻ്റെ പ്രത്യേക തൂവൽ അതൊക്കെ ബൈനോക്കുലറിൽ നോക്കുമ്പോൾ അതാണ് അത്രയും ഭംഗിയായിട്ട് അതിനെ കാണാം.
4: നിങ്ങൾ ക്യാമറ ഉണ്ടോ? അപ്പോൾ അത് ഇങ്ങനത്തെ പിടിച്ചു വെച്ചതൊക്കെ ഉണ്ടോ?
5: ക്യാമറ ഉണ്ട്. കാരണം നമുക്ക് ചില പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഫോട്ടോ ഇട്ടയാലേ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് കണ്ടിട്ട് നോട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടൂല ചിലത്.
4: ഓ,
5: അപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതിന് നമുക്ക് ഫോട്ടോ, അതേപോലെ തന്നെ ഈ ഫോട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈബേഡ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അത് ബാക്കി ആളുകൾക്ക് AI ട്രെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനും കഴിയും.
4: ഈ പക്ഷി നിരീക്ഷണത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ ഇതിൻ്റെ, ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ റിവാർഡ് എന്താവട്ടെ, എന്താ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് തിങ്സ് ആയിട്ട് എന്തായിരിക്കും?
5: അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഒരു മുഷിപ്പ് ഉണ്ടാവില്ല.
4: അതാണ്,
5: കാരണം നമുക്ക് എവിടെ പോയാലും ഒന്ന് ചുറ്റും നോക്കിയാൽ എന്തെങ്കിലും എന്തായാലും സൗണ്ടായിട്ടോ കാഴ്ചയായിട്ടോ പക്ഷികളായിട്ടോ ഇതായിട്ടോ കിട്ടും. നമുക്കൊരു മുഷിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മൾ എന്ത് സ്ട്രെസ്സാണെങ്കിലും ഇങ്ങനത്തെ ഇതിലേക്ക് പോയാൽ ആ സ്ട്രെസ് പറ്റേ
4: ഒഴിവായിപ്പോവും.
5: ചില പക്ഷികളൊക്കെ നമ്മൾ നോക്കി നിന്നാലും മതിയാവില്ല. ചില പക്ഷികളുടെയൊക്കെ ഇപ്പോൾ നമുക്ക് നീലഗിരി വുഡ് പീജി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ റയർ ആയിട്ടാണ് കാണുക. പക്ഷെ എനിക്ക് കൊടികുത്തിമല എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അതിനൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക്
4: കുറച്ചുകൂടി ക്ഷമ കിട്ടൂലേ.
5: ക്ഷമ നിർബന്ധമാണ്
4: ഇന്നത്തെ കാലഘട്ടത്തിൽ. അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ സമയമാണല്ലോ.
5: സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ അതിനെ കാത്തിക്കുക എന്നുള്ളത്. കാരണം ഒരു പക്ഷി ചിലപ്പോൾ ഒന്ന് നമുക്ക് മിസ്സായാൽ പിന്നെ അത് നമ്മൾ മൂവ് ചെയ്യാതെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അത് അടുത്തേക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും
4: ഓക്കെ.
5: അപ്പോൾ അതിനെ അത്രയും ക്ഷമിച്ച് നിന്നാലേ അത് കിട്ടൂ.
4: കിളികൾ ഉറങ്ങാറുണ്ടോ?
5: ആ
4: പക്ഷികൾ
5: എല്ലാ പക്ഷികളും ഉറങ്ങുന്ന പക്ഷികളാണ്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ പറക്കുമ്പോൾ ഉറങ്ങുന്ന പക്ഷികളുണ്ട്. ചിലത് അതേപോലെ നമ്മുടെ അധിക പക്ഷികളും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഒരു റിഫ്ലക്സാണ് എന്ത് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടുത്തം വിടില്ല കാലിൽ, അതവിടെ മുറുകും.
4: മുറുകും
5: ആ അതുകൊണ്ട് അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി വീഴൂലേ, അതുപോലെ പക്ഷി ഉറങ്ങി വീഴൂല. ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ല അവർക്ക് പ്രത്യേകം കഴിവ് കൊടുത്താണ്.
4: അപ്പോൾ കൂട്ടിലിരുന്നിട്ടല്ല ഉറങ്ങുക, കൊമ്പിലിരുന്നിട്ടോ?
5: കൊമ്പിലിരുന്നിട്ടാണ് അധിക പക്ഷികളും ഉറങ്ങുന്നത്. ഇപ്പം നമ്മളെ തുന്നൽക്കാരനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ വീടിൻ്റെ അടുത്തുള്ള വയറമ്മ ഒക്കെ വന്നിട്ട് ഉറങ്ങും. അപ്പോൾ തലയൊക്കെ ചുറ്റി ഒരു പന്ത് പോലെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ.
4: അപ്പൊ രാത്രി ഫുൾ ടൈം ഉറക്കാണോ? നേരം വെളുക്കുമ്പോഴേ എണീക്കുള്ളൂ?
5: ആ, അധിക പക്ഷികളും അങ്ങനെ തന്നെയാണ്.
4: അങ്ങനെയാണ്,
5: ആ രാത്രി ഫുൾ ടൈം ഉറക്കാം. എന്നാൽ രാത്രി ലൈറ്റൊക്കെ ഉള്ള ഇതിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മൾ ഡ്രോങ്കോസ് ആണെങ്കിലും ചില പക്ഷികളൊക്കെ രാത്രി ഇരപിടിക്കുന്നുമുണ്ട്.
4: ഓ,
5: ശരിക്കും രാത്രി ഉറങ്ങാണ് വേണ്ടത്. അത് നമ്മളിപ്പോൾ സിറ്റി ലൈഫ് അവരും അവരും സിറ്റി ലൈഫിലേക്ക് വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ കാണാം.
4: പക്ഷികൾ ഇന്ന് നേരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും?
5: അതിൽ ഒന്ന് ലൈറ്റ് പൊല്യൂഷൻ. അവരെ അവസ്ഥനെ അത്യാവശ്യം നന്നായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ സൗണ്ട് പൊല്യൂഷനും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ആവാസ വ്യവസ്ഥ നശീകരണം വരുന്നുണ്ട്.
4: പിന്നെ അതുപോലെ ഈ ടവറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടില്ല.
5: ആളുകൾ കാരണം ഒന്നാമത് ടവർ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണല്ലോ, നമ്മൾ സൗണ്ട് വേവ്സ് ആണ് അത്. അപ്പോൾ അത് ഒരിക്കലും ഒരു പക്ഷിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും തന്നെ ഞാൻ പറഞ്ഞു, ചില പക്ഷികൾ മാഗ്നറ്റിക് വേവ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. എന്നാൽ തന്നെ അത് ചില പക്ഷികളുടെ മൈഗ്രേഷനെ ബാധിക്കുന്നുണ്ടെന്നുള്ള സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ചില
4: റിപ്പോർട്ടുകൾ
5: പറയുന്നുണ്ട്, പക്ഷെ അത് പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ലൈറ്റുകളും, സിറ്റിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ലൈറ്റുകൾ ഈ ചില മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സിനെ തെറ്റിച്ചിട്ട് വഴി തെറ്റിച്ച് വിടുന്നുണ്ട് എന്നുള്ളതൊക്കെ.
4: സാധാരണക്കാരായ ആളുകൾക്ക് പക്ഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
5: അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന്, നമ്മളെ ചുറ്റുപാടും പക്ഷികൾക്ക് തീറ്റ കിട്ടുന്ന രീതിയിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. മരങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് മാത്രമാവില്ല, അതിൽ പൂമ്പാറ്റ മുട്ടിട്ടുള്ള പുഴുക്കളും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന പക്ഷികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക, അതേപോലെ നമ്മുടെ നാട്ടിൽ തീറ്റ വെച്ചു കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും പക്ഷികൾക്ക് നമ്മുടെ നാട്ടിൽ തീറ്റ വെച്ചു കൊടുക്കാൻ പാടില്ല. കാരണം വെള്ളം വേനൽക്കാലത്ത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കുറച്ച്, കാരണം തീറ്റ വെച്ചു കൊടുത്താൽ ഈ തീറ്റ തിന്നാൻ വരുന്ന പക്ഷികളുണ്ടാവും, അതിനെ പിടിക്കുന്ന പ്രെഡേറ്റേഴ്സ് അതിനെ കാത്തുക്കുണ്ടാവും. അപ്പോൾ ഇത് ഓപ്പണാവും, ഓപ്പൺ ഏരിയയിലാണ് വരിക, കാണുന്ന സ്ഥലത്തല്ല ഇത് വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രെഡേറ്റേഴ്സിന്
4: പെട്ടെന്ന്
5: കിട്ടാനും അതിനെ അത് വേഗം ചത്തുപോകാനുള്ള ചാൻസ് കൂടുകയും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നോർത്ത് അമേരിക്കയിലോ അങ്ങനത്തെ ഇതിലൊക്കെ വെച്ചാൽ തണുപ്പ് വന്നിട്ട് ഫുൾ ഐസാവും, മഞ്ഞും ഇതായി. അപ്പോൾ അവിടെ ഒരു തീറ്റ കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ തീറ്റ വെക്കുന്നത്.
4: നമ്മളവിടെ
5: നമ്മളവിടെ വെള്ളമാണ് കമ്മി വരുന്നുള്ളൂ. അപ്പോൾ വെള്ളം വെച്ചിരുന്നു ആളുകൾ, ഇപ്പോൾ തീറ്റയും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീറ്റ ശരിക്കൊരിക്കലും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളെ വൈൽഡ് ആനിമൽസ് അവർക്ക് പ്രകൃതിയിലൊരു ധർമ്മമുണ്ട്.
3: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സവിശേഷം, പക്ഷികളെ പഠിക്കാൻ ഫോറസ്റ്റ് സർവേകളും തിരിച്ചറിയാൻ ആപ്പും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ആങ്കറിംഗിൽ അബ്ദുസലാം വിട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

0: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം. ദൈനംദിന ജീവിതത്തിലെ ഇസ്ലാമിക അറിവുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവുമായാണ് പ്രകാശതീരം ശ്രോതാക്കളിലെത്തുന്നത്. ഇന്ന് പ്രകാശതീരത്തിൽ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയമാണ് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി അവതരിപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين الحمد لله الذي أنعم علينا بنعمة الإسلام ومن علينا بنعمه العديدة التي لا تعد ولا تحصى والصلاة والسلام على النبي الأمي المبعوث رحمة للناس جميعا ثم أما بعد اتقوا الله عباد الله. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ നമ്മൾ നടത്തി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഖിത്ബ, പെണ്ണ് കാണൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത്. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും വിവാഹത്തിന് മുമ്പായി പ്രസ്തുത ഉദ്ദേശം വെച്ചുകൊണ്ട് എന്തിനാണ് കാണുന്നത്? അത് കേവലം ഒരു ചടങ്ങ് മാത്രമാണോ? അതല്ല, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്? അതല്ല, അതിൻ്റെ പിന്നിൽ വല്ല ലക്ഷ്യങ്ങളുമുണ്ടോ എന്നൊക്കെ പ്രസ്തുത ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിവാഹാനന്തരം മരണം വരെ ഈ ദുനിയാവിൽ മാനസികമായ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി സ്നേഹം കളിയാടുന്ന രൂപത്തിൽ ഇരുവരും, അതുപോലെ അവരിൽ നിന്നുണ്ടാവുന്ന മക്കളുമൊക്കെ ജീവിക്കണം, അള്ളാഹുവിന് വഴിപ്പെട്ടവരാകണം. ആ ഒരു വിവാഹബന്ധം ദുനിയാവിലെ ജീവിതത്തോടുകൂടി അവസാനിക്കാതെ മരണാനന്തരവും അവർ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമായി ഇണകളായി ജീവിക്കണം എന്നതാണ്. ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ദുനിയാവിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചതുപോലെ പരലോകത്തും ഒന്നിക്കുമെന്ന യാഥാർത്ഥ്യം അറിയിച്ചു തരുന്നുണ്ട്. സൂറത്ത് റഅദിലെ 23-ാമത്തെ ആയത്ത്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ ومن صلح من ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. നിത്യവസന്തത്തിൻ്റെ സ്വർഗം, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സച്ചരിതരായ പിതാക്കന്മാർ, അവരുടെ ഇണകൾ, മക്കൾ, അഥവാ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. വൽമലായിക്കത്ത് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്രകാരം തന്നെ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബ്ബേ, അവരെയും അവരുടെ സച്ചരിതരായ ഇണകളെയും നീ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എങ്കിൽ സ്വർഗത്തിലും അവർ ഇണകളായി ഭാര്യ ഭർത്താക്കന്മാരായി സംതൃപ്തിയോടുകൂടി കഴിയണമെങ്കിൽ അവിടെയും കണ്ടുമുട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇണകളായിരിക്കണം ദുനിയാവിൽ തിരഞ്ഞെടുക്കേണ്ടത്. വിവാഹാന്വേഷണത്തിന് പോകുമ്പോൾ ഒരു പുരുഷൻ്റെ മുമ്പിലുണ്ടാകേണ്ട വളരെ മർമ്മപ്രധാനമായ ലക്ഷ്യം ഇതായിരിക്കണം. അങ്ങനെയെങ്കിൽ തൻ്റെ മതം അംഗീകരിക്കാത്ത ഒരു മുശ്രിക്കത്തായ സ്ത്രീയെ ഒരിക്കലും ഒരു മുസ്ലിമായ പുരുഷന് വിവാഹം കഴിക്കുവാനോ വിവാഹം അന്വേഷിക്കുവാനോ സാധിക്കുകയില്ല, പാടില്ല. കാരണം അതൊന്നും തന്നെ ഇഹത്തിലും പരത്തിലും ഒരു സംതൃപ്തിയേകുന്ന ജീവിതം അവന് നൽകുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഖുർആൻ സൂറത്ത് അൽബഖറ 221-ാമത്തെ ആയത്തിലൂടെ ഒരു മുസ്ലിമായ പുരുഷൻ ആരെയായിരിക്കണം വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുന്നു. പെണ്ണ് കാണാൻ പോകുന്നൊരു പുരുഷൻ സൂറത്ത് സൂറത്ത് അൽ ബഖറയിലെ 221-ാമത്തെ ആയത്ത് മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, വല തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, നിങ്ങൾ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ അവർ വിശ്വാസികളാകുന്നത് വരെയും വിവാഹം കഴിക്കുവാൻ പാടില്ല, വിവാഹം കഴിക്കരുത്. വല അമത്തും മുഅ്മിനത്തും ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅ്ജബത്കും, മുശ്രിക്കത്തായ സ്ത്രീ അവളുടെ ഭംഗി നിങ്ങളിൽ കൗതുകം ജനിപ്പിച്ചേക്കാം, അവളുടെ ഭംഗി നിങ്ങൾ താൽപ്പര്യപ്പെട്ടേക്കാം, എന്നിരുന്നാലും അവളേക്കാൾ നിങ്ങൾക്ക് ഉത്തമം വിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാകുന്നു. അതുകൊണ്ട് മുശ്രിക്കത്തായ ഒരു സ്ത്രീയെ ഒരു മുസ്ലിം ഒരിക്കലും വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഇത് ഒരു പുരുഷനോടുള്ള അഭിസംബോധനയാണ് എങ്കിൽ, പുരുഷനോടുള്ള കൽപ്പനയാണ് എങ്കിൽ, സ്ത്രീകളോടും സ്ത്രീകളുടെ വലിയിനോടുമുള്ള ഖുർആന്റെ കൽപ്പന തൊട്ട് ശേഷം അതേ ആയത്തിൽ പറയുന്നു, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു, മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷന് നിങ്ങളുടെ കീഴിലുള്ള മുസ്ലിമത്തായ പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വല അബ്ദു മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലു അഅ്ജബകും, ഒരുപക്ഷേ മുശ്രിക്കായ ആ മനുഷ്യൻ, ആ പുരുഷൻ, അവൻ്റെ സൗന്ദര്യമോ സ്ഥാനമാനമോ പദവികളോ ശമ്പളമോ എന്തു വേണമെങ്കിലും ഉന്നതമായിരുന്നേക്കാം, അത് നിങ്ങളിൽ ഇഷ്ടം ജനിപ്പിച്ചേക്കാം, കൗതുകമുണ്ടാക്കിയേക്കാം. ആ കാരണങ്ങൾ വെച്ചുകൊണ്ടൊന്നും നിങ്ങളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള സ്ത്രീകളെ, പെൺകുട്ടികളെ ഒരു മുശ്രിക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം, വല അബുദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ, ഒരു മുശ്രിക്കിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം വിശ്വാസിയായ ഒരു അടിമയാകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭർത്താക്കന്മാരാകാൻ പോകുന്നവരോട് പറഞ്ഞു, രണ്ട് പെൺകുട്ടിയുടെ വലിയനോടും പറഞ്ഞു, ഒരു കാരണവശാലും മുശ്രിക്കിനെ സ്വീകരിക്കുവാൻ പാടില്ല, ഭാര്യയായി സ്വീകരിക്കാൻ പാടില്ല, ഭർത്താവായി സ്വീകരിക്കാൻ പാടില്ല. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഉലായിക യദുഊന ഇലന്നാർ, അവരൊക്കെ നരകത്തിലേക്കാവുന്നു ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്. വല്ലാഹു യദുഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറ, അള്ളാഹു ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കുമാണ് അവൻ്റെ അനുമതിയോടുകൂടി. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് അവർ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുവാനും വേണ്ടിയാവുന്നു എന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇന്ന് മുസ്ലിം സമൂഹം പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. അവയിൽ മിക്കതും ഇല്ലാത്ത ദുരാരോപണങ്ങളാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ദുരാരോപണങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കുകയും തുടർന്ന് അതിന് മറുപടി പറയുകയും ചെയ്യുന്ന വളരെ ഖേദകരമായൊരവസ്ഥ. അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ലൗ ജിഹാദ്. മുസ്ലിങ്ങളല്ലാത്ത പെൺകുട്ടികളെ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും തുടർന്ന് അവരെ വിവാഹം കഴിക്കുകയും ചെയ്യുക, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു, മുസ്ലിങ്ങൾ ചെയ്തു വരുന്നു എന്ന അതീവ ഗുരുതരമായ ഒരു ദുരാരോപണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 221-ാമത്തെ ആയത്ത് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. ദീനിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം താൽപ്പര്യപ്പെടുന്നില്ല. ഒരു കാരണവശാലും മുശ്രിക്കത്തായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു പോകരുത് എന്ന് തന്നെയാണ് ഖുർആൻ ഇവിടെ പറയാനുള്ളത്. ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിം എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്ത്രീയെ പ്രേമിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുക? അഥവാ ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനപരമായ അറിവിനോട് ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനപരമായ അറിവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒന്നാമത്, മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ പാടില്ല. മുശ്രിക്കായ ഒരു പുരുഷന് ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനും പാടില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയം, വിശുദ്ധ ഖുർആനിൽ തന്നെയും ഒരു സൂക്തമുണ്ടല്ലോ, ജൂതന്മാരെയും ക്രൈസ്തവരെയും ഒരു പുരുഷന് വിവാഹം കഴിക്കുവാൻ അനുവാദമുണ്ട് എന്നത്. ആ ആയത്തും ഈ ആയത്തും തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്നൊക്കെ ഒരു പക്ഷേ സംശയിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മായിദയിലെ 5-ാമത്തെ ആയത്തിൽ ആ കാര്യം വ്യക്തമാക്കുന്നു. ഒരു ഭാഗത്ത് ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ, ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെ, മുശ്രിക്കായ സ്ത്രീ പുരുഷന്മാരെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ സൂറത്ത് മായിദയിലെ 5-ാമത്തെ ആയത്തിൽ ആ വിഭാഗത്തിൽ നിന്നും ചില ആളുകളെ മാറ്റി നിർത്തി. അല്യൗമ ഉഹില്ല ലകുമുത്തയ്യിബാത്ത്, ഇന്ന് എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. വത്തുആമുല്ലദീന ഊത്തുൽ കിതാബ്, അഹ്ലു കിതാബിൻ്റെ ഭക്ഷണം ഹില്ലുൽ

المحصنات من المؤمنات والمحصنات من الذين أوتوا الكتاب من قبلكم. അപ്രകാരം തന്നെ സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമുണ്ട്. അത് ഹലാലാണ്. എന്താണ് നിബന്ധന? ഗൈറ ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് നൽകേണ്ട മഹർ നൽകിക്കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. മുഹ്സിനീൻ, പതിവ്രതകളായിരിക്കണം, ചാരിത്രശുദ്ധിയുള്ളവരായിരിക്കണം. ഗൈറ മുസാഫിഹീന വലാ മുത്തഖിദി അഹ്ദാൻ, അവര് വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരും വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവരും രഹസ്യ വേഴ്ചക്കാരെ കാമുകന്മാരെ സ്വീകരിക്കാത്തവരുമായ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നു. അപ്പോൾ ചില നിബന്ധനകളോടുകൂടി അഹ്ലി കിതാബുകാരിൽപ്പെട്ട സ്ത്രീകളെ ഒരു മുസ്ലിമായ വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകി. ഒന്ന്, മഹർ കൊടുക്കണം. രണ്ട്, പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കാത്തവരായിരിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകളോടുകൂടി അഹ്ലി കിതാബുകാരിൽപ്പെട്ട സ്ത്രീകളെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാവുന്നതാണ്. ഈ ഒരു അഭിപ്രായമാണ് തബിഈങ്ങളിൽപ്പെട്ട സഹാബിമാരിലൊക്കെ പെട്ട ധാരാളം മഹത്തുക്കളുടെ അഭിപ്രായങ്ങൾ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അൻ ഇബ്നു അബ്ബാസിൻ ഫി ഖൗലിഹി വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, സൂറത്ത് അൽ ബഖറയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 221-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഫ്ന അല്ലാഹു ഫീ ദാലിക നിസാ അഹൽ കിതാബ്, മുശ്രിക്കത്തായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും അഹ്ലി കിതാബുകാരായ സ്ത്രീകളെ മാറ്റി നിർത്തി, അഥവാ ജൂത ക്രൈസ്തവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അവരിൽപ്പെട്ട സ്ത്രീകളെ. അല്ലാതെ ഒരു മുസ്ലിമായ സ്ത്രീയെ അഹ്ലി കിതാബുകാരായ പുരുഷന് വിവാഹം കഴിക്കാമെന്നല്ല, അത് നിഷിദ്ധമാണ്. വഹാക്കദ ഖാല മുജാഹിദ്, ഇതേ അഭിപ്രായമാണ് മഹാനായ താബിഈ മുജാഹിദ് ഇബ്നു ജബർ, ഇക്രിമ, സഈദ് ഇബ്നു ജുബൈർ, മക്ഹൂൽ, ഹസൻ ബസരി, ലഹാക്ക് എന്നു വേണ്ട ധാരാളം ആളുകളുടെ അഭിപ്രായങ്ങൾ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യഹൂദിയായ സ്ത്രീയെ കല്യാണം കഴിച്ചു. അതേപോലെ തന്നെ തൽഹത്ത് ബിൻ ഉബൈദില്ല, ക്രൈസ്തവയായ ഒരു ക്രിസ്ത്യാനിയായ സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ വിവരമറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവർക്കൊരു കത്തെഴുതുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരമാണ് എഴുതിയത്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ജൂത സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോൾ അവരെ ഒഴിവാക്കുവാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫയ്ക്കൊരു എഴുത്തെഴുതി. അതിന് മറുപടിയായി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം എഴുതി, ഇൻകാന ഹറാമൻ ഖല്ലൈതു സബീലഹ, ഈ ഒരു കാര്യം ഹറാമാണ് എങ്കിൽ ഞാൻ അവളെ ഒഴിവാക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഇനി ലാ അസ്അമു അന്നഹ ഹറാം, അത് ഹറാമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലാക്കിനി അഖാഫു അൻ തഅത്തു അൽ മുമിസാത് മിൻഹുന്ന, അത് ഹറാമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ അത് ഭയപ്പെടുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഖാലത് ത്വാഇഫത്തുൻ ഹറമല്ലാഹു നികാഹൽ മുശ്രികാത്തി ഫീ സൂറത്തിൽ ബഖറ, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ ബഖറയിലെ

0: 221-ാമത്തെ ആയത്തിലൂടെ മുശ്രിക്കത്തായ സ്ത്രീകളെ വിവാഹം കഴിക്കൽ ഹറാമാക്കി. സുമ്മന സഹ മിൻ ഹാദിഹിൽ ജുംല നിസാ അഹിൽ കിതാബ്. അഹ്ലി കിതാബുകാർ അവർ മുശ്രിക്കത്താണ്, കാരണം ഈസ അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വാദിക്കുന്ന ക്രൈസ്തവരും ഉസൈർ നബി അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ജൽപ്പിക്കുന്ന ജൂതന്മാരുമാണ്. എന്നിരുന്നാലും അവർ മുശ്രിക്കത്ത് എന്ന അഭിസംബോധനക്കപ്പുറം വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അഹ്ലി കിതാബ് എന്ന പേരിലാണ് അറിയപ്പെടുക. അവരെ ഈ വൃത്തത്തിൽ നിന്നും ഒഴിവാക്കി. ഫഅഹല്ലഹുന്ന ഫീ സൂറത്തിൽ മാഇദ, സൂറത്ത് മാഇദയിലെ 5-ാമത്തെ ആയത്ത് മുഖേന ജൂത ക്രൈസ്തവരായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവാദമാണ്, അനുവാദമുണ്ട്, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അനുമതി നൽകി. വറവ ഹാദൽ ഖൗൽ, ഈ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, സുഫിയാനു സൗരി, അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ, ഇമാം ഔസാഇ എന്നിങ്ങനെയുള്ള മഹാന്മാരുടെ അഭിപ്രായം. നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വിവാഹാന്വേഷണം നടത്തുമ്പോൾ ആദ്യമായി കാണേണ്ടത് മുശ്രിക്കത്തായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം, അല്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യം, ജൂത ക്രൈസ്തവരായ സ്ത്രീകളെ ഒരു മുസ്ലിമായ പുരുഷന് വിവാഹം കഴിക്കാം എന്നാണല്ലോ. അതിനുള്ള മറുപടിയാണ് സൂചിപ്പിച്ചത്, അഹ്ലി കിതാബുകാരെ ഈ ഒരു വൃത്തത്തിൽ നിന്നും വിശുദ്ധ ഖുർആൻ മാറ്റി നിർത്തി, അവരെ വിവാഹം കഴിക്കൽ അനുവാദമാണ് ഒരു മുസ്ലിം പുരുഷനും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവസാനമായി ഇറക്കപ്പെട്ട സൂറത്തുകൾപ്പെട്ടതാണ് സൂറത്ത് അൽ മാഇദ. ഈ സൂറത്തിൽ ഇപ്രകാരമുള്ള ഒരു വിധി വന്നു എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജൂതന്മാരും ക്രൈസ്തവരും വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉള്ളവരായിരുന്നു, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ ഉള്ളവരായിരുന്നു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗത്തെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ അറിയിക്കുകയാണ്. എന്നാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആളുകളൊക്കെ ഈ ഒരു രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം എന്നതുകൊണ്ട് ഇത്തരം വിവാഹങ്ങൾക്ക് ഒരു പ്രോത്സാഹനമല്ല നൽകേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിവാഹരംഗത്ത് ഒന്നാമതായി തിരഞ്ഞെടുക്കേണ്ടത് മുസ്ലിമായ ഒരു മുസ്ലിം സ്ത്രീയെ തന്നെയായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി കാഴ്ചവെച്ചത്. കാരണം അവരിലൂടെ ഉണ്ടാവുന്ന മക്കൾ അത് മുസ്ലിമായിരിക്കണം, എന്നാൽ ഒരു ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ ജൂത സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവരിലൂടെയുണ്ടാവുന്ന മക്കൾ 100% മുസ്ലിമായി ജീവിക്കും എന്ന് ഉറപ്പു പറയുവാൻ സാധ്യമല്ല. മിക്കപ്പോഴും ഭർത്താക്കന്മാരുടെ സ്വഭാവത്തേക്കാൾ, ഭർത്താക്കന്മാരുടെ വിശ്വാസത്തേക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് മാതാക്കളെയായിരിക്കും, അവരുടെ വിശ്വാസവും സംസ്കാരവുമായിരിക്കും എന്നത് പ്രസ്താവ്യമാണല്ലോ. മാത്രമല്ല ഇവിടെ വഹാന ഇബ്നു ജരീർ ത്വബരി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെയും ആ ഹദീസിനെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു, ഇന്നമ കരിയ ഉമർ ലിത്വൽഹ വ ഹുദൈഫ റളിയല്ലാഹു അൻഹുമ, തീർച്ചയായും ഉമർ റളിയല്ലാഹു അൻഹു തുൽഹത്തിൻ ഉബൈദില്ലയും ഹുദൈഫ റളിയല്ലാഹു അൻഹും ജൂത ക്രൈസ്തവരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെ എതിർത്തത് ഹദാറൻ അൻ യഖ്തദി ബിഹിമ الناس في ذلك, അവരെ ജനങ്ങൾ പ്രസ്തുത വിഷയത്തിൽ അനുകരിച്ചേക്കാം, പിന്തുടർന്നേക്കാം എന്നതുകൊണ്ടാണ്. ഫയസ്ഹദു ഫിൽ മുസ്ലിമാത്, അങ്ങനെ മുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കാത്തൊരു അവസ്ഥ വന്നേക്കാം. ഔ ലിഗൈരി ദാലിക മിൽ മആനി ഫഅമറഹുമാ ബിതഖ്ലിയതിഹിമാ, അല്ലെങ്കിൽ അപ്രകാരമുള്ള മറ്റു വല്ല ആശയങ്ങളും ഉള്ളതുകൊണ്ട് ഇവരെ ഒഴിവാക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കത്തിലൂടെ ഇരുവരെയും സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ, ഒരു മുസ്ലിം വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ മുമ്പിലുണ്ടാകേണ്ട മുഖ്യ അജണ്ട മുസ്ലിമത്തായ സദ്വൃദ്ധയായ ദീനി സ്നേഹിയായ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം പുരുഷന്മാർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിനേക്കാൾ ദീനിന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു അവരെ ഉയർത്തുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രകാശതീരം. ദൈനംദിന ജീവിതത്തിലെ ഇസ്ലാമിക അറിവുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവുമായാണ് പ്രകാശതീരം ശ്രോതാക്കളിലെത്തുന്നത്. ഇന്ന് പ്രകാശതീരത്തിൽ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയമാണ് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി അവതരിപ്പിച്ചത്.
2: email hello@peaceradio.com, phone 902 0840 840, www.peaceradio.com.
3: ഹൃദയത്തിന്റെ വസന്തം, അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ഹൃദയ വസന്തം, സൂറത്തു അന്നിസാഇന്റെ 82-83 വചനങ്ങൾ. മുഹമ്മദ് കുട്ടി സലഫിയാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 82-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, അഫല യതദബ്ബറൂന, അപ്പോൾ അവർ ഉറ്റാലോചിക്കുന്നില്ലേ. അൽ ഖുർആന, ഖുർആനിനെക്കുറിച്ച്, വലൗ കാന, അതായിരുന്നെങ്കിൽ, മിൻ ഇന്ദി, അടുക്കൽ നിന്ന്, ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ, ലവജദു, അവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഫീഹി, അതിൽ, ഇഖ്തിലാഫൻ, പരസ്പര വ്യത്യാസം, അല്ലെങ്കിൽ ഭിന്നിപ്പ്, കസീറ, ധാരാളം. ഇതാണ് 82-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. എന്നാൽ അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ, അത് അല്ലാഹുവല്ലാത്തവരുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ വളരെ പരസ്പര വ്യത്യാസം അതിൽ അവർ കണ്ടെത്തുമായിരുന്നു, അഥവാ വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതാണ് 82-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ കപടവിശ്വാസികൾ അവിടുന്ന് പിരിഞ്ഞു പോയാൽ അവർ രഹസ്യമായ ഗൂഢാലോചന നടത്തുന്നു, പ്രവാചകനോട് പറഞ്ഞതിന് വിരുദ്ധമായി അവർ സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ആ ഖുർആനിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നിഷ്പക്ഷമായി അവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാപട്യം അവർ കാണിക്കുമായിരുന്നില്ല. കാരണം ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നത് പക്വമതികളായ, ചിന്താശേഷിയുള്ള, ഖുർആനിനെ ആ നിലക്ക് പഠിക്കാൻ വേണ്ടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഖുർആനിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് കേവല പാരായണത്തിന് വേണ്ടി അല്ല, മറിച്ച് പഠിക്കാനും അത് ചിന്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് എന്ന് ഇത്തരം ആയത്തുകൾ ആ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖുർആനിലെ സൂറത്ത് സ്വാദ് എന്ന അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, അതിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, അതാകട്ടെ മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു, ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കാനും പഠിക്കാനും മനനം ചെയ്യാനുമുള്ളതാകുന്നു. വലിയ തതക്കറ, അതേപോലെ ഓർമ്മിക്കുവാൻ വേണ്ടി, ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ള ആളുകൾ. അപ്പോൾ ഇതാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫല യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവർ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല അത് ചിന്തിക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടിവച്ചിരിക്കുകയാണോ. അപ്പോൾ ഈ ആഹ്വാനം, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഖുർആനിൻ്റെ ആയത്തുകളെ, ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ അത് പകർത്താൻ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിക അധ്യാപനങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. തുടർന്ന് അല്ലാഹു പറയാൻ, വലൗ കാന മിൻ ഇന്ദി ഗൈരില്ല, ഇത് അല്ലാഹുവല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ, ഈ ഗ്രന്ഥം അല്ലാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നെങ്കിൽ, ലവജദൂ ഫീഹി, അതിലവർ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു, ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ, പരസ്പര വ്യത്യാസങ്ങൾ. എത്ര ചിന്താശേഷിയുള്ള, എത്ര ധിഷണാശാലികളായ ആളുകൾ, എത്ര കൂടുതൽ ആളുകൾ ചേർന്നെഴുതിയ ഗ്രന്ഥമാണെങ്കിലും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടനകളായിരുന്നാലും, എത്ര വലിയ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരുന്നാലും, കാലം ഒരുപാട് പിന്നിടുമ്പോൾ ആ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാകപ്പിഴവുകളും അപാകതകളും പോരായ്മകളും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അത് മനുഷ്യൻ കാലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. എന്നാൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു, അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനങ്ങളും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ഒരു കാലത്തെയും ഒരു കാലത്തിനും ഒരേതെങ്കിലും പരിമിതിക്കുള്ളിൽ ഒതുക്കപ്പെടേണ്ടതല്ല. കാലങ്ങളെ അതിജയിക്കാൻ കഴിവുള്ളതാകുന്നു അള്ളാഹുവിന്റെ വചനങ്ങൾ. ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അൻസലഹുല്ലദി യഅലമു സിർറ ഫിസ് സമാവാത്തി വൽ അർദ്. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ആകാശഭൂമികളിലെ രഹസ്യങ്ങൾ അറിയുന്നവനാകുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റ് മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ആകാശഭൂമികളിലെ അതീവ രഹസ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണ് പ്രപഞ്ച സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യവും ഒരു പരസ്പരമുള്ള ഭിന്നിപ്പും വ്യത്യാസവും കാണുക എന്നത് സാധ്യമല്ല എന്നത് ആ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന കാര്യം ഏതെങ്കിലും പ്രത്യേക വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷേ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഖുർആനിൻ്റെ ഏതെങ്കിലും പരാമർശങ്ങൾ അത് തെറ്റിപ്പോയി, അത് കാലത്തോട് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നാളിതുവരെ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, ആദർശം, അത് മനസ്സിലാക്കാതെ അതിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വൈരുദ്ധ്യമുള്ള വചനങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് അല്പബുദ്ധികളായ, കാര്യങ്ങളെ നേരെ ചൊവ്വയെ മനസ്സിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാകുന്നു. അതാണ് ആവിശേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യവും, ശാസ്ത്രീയമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥം, ഏറ്റവും പുതിയ ഈ കാലത്ത്, ഈ 21-ാം നൂറ്റാണ്ടിൽ അതിൽ വൈരുദ്ധ്യമുണ്ട്, ആ പരാമർശം ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അത് ഈ കാലത്തൊട്ടും യോജിക്കുന്നതല്ല എന്ന് പറയാൻ പോലും, പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൻ്റെ അനേകായിരം തെളിവുകളിൽ ഒരു തെളിവ് കൂടിയാകുന്നു എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. അഫല യന്ദുറു ഹാഉലാഇ ഫിൽ ഖുർആനി, ഇക്കൂട്ടർ ഖുർആനിനെക്കുറിച്ച് നോക്കുന്നില്ലേ? വമാ ജാഅ ബിഹി മിനൽ ഹഖ് നദറു തഅമ്മുലിൻ വ തദബ്ബുരിൻ, ചിന്തയോടുകൂടിയുള്ള, ഗവേഷണത്തോടുകൂടിയുള്ള, ആലോചനയോടുകൂടിയുള്ള നോട്ടം അവർ നോക്കുന്നില്ലേ? ഹൈസു ജാഅ അലാ നസ്ഖു മുഹ്കമിൻ യഖ്തഉ ബിഅന്നഹു മിൻ ഇൻദില്ലാ വഹ്ദഹു, അങ്ങനെ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി ബോധ്യപ്പെടും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന്. വലൗകാനമിൻ ഇൻദി ഗൈരിഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതല്ല അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നുമാണ് ഈ ഖുർആൻ അവതീർണമായതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അഫല യതദബ്ബറൂന ഖുർആൻ വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. തുടർന്ന് 83-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫ് അദാഉ ബി ولو ردوه الى الرسول والى اولي الامر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان الا قليلا. ഇതാണ് 83-ാമത്തെ വചനം. واذا جاءهم അവർക്ക് വന്നാൽ, അമ്രുൻ വല്ല കാര്യവും മിനൽ അംനി നിർഭയത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനത്തെക്കുറിച്ച് അവിൽ ഹൗഫി അല്ലെങ്കിൽ ഭയത്തെ സംബന്ധിച്ച് അദാഉ അവർ പ്രചരിപ്പിക്കും ബിഹി അതിനെ വലൗ റദ്ദൂഹു അവർ അതിനെ മടക്കിയിരുന്നെങ്കിൽ ഇലർ റസൂലി റസൂലിലേക്ക് വ ഇലാ ഉലിൽ അംരി കൈകാര്യമുള്ളവരിലേക്കും മിൻഹും അവരിൽ നിന്നുള്ള അഥവാ അവരിൽ കൈകാര്യകർത്താക്കളിലേക്കും ല അലിമഹു അതിനെ അറിയുമായിരുന്നു അല്ലദീന യാതൊരു കൂട്ടർ യസ്തംബിത്തൂനഹു അതിനെ ആരാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്ന മിൻഹും അവരിൽ നിന്ന് വലൗല ഫദ്ലുല്ലാ അല്ലാഹുവിന് അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മത്തു അവൻ്റെ കാരുണ്യവും ലത്തബഅത്തും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമായിരുന്നു അശ്ശൈത്വാന പിശാജിനെ ഇല്ലാ ഖലീല അല്പം ഒഴികെ. ഇതാണ് 83-ാമത്തെ ആയത്ത്. സമാധാനത്തെയോ ഭയത്തെയോ സംബന്ധിക്കുന്ന വല്ല കാര്യവും അവർക്ക് വന്നാൽ അവർ അതിനെ പ്രചരിപ്പിക്കുന്നതാണ്. അവർ അതിനെ റസൂലിലേക്കും അവരിൽ നിന്ന് കാര്യവിവരമുള്ളവരിലേക്കും മടക്കിയിരുന്നെങ്കിൽ അവരിൽ നിന്ന് അതിനെ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന് അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അല്പം ആളുകളൊഴികെ പിശാചിനെ പിൻപറ്റിക്കളയുമായിരുന്നു. ഇതാണ് 83-ാമത്തെ വചനം. ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത്. വൈദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി സമാധാനത്തെയോ ഭയത്തെയോ കുറിച്ചുള്ള വല്ല കാര്യവും അവർക്ക് വന്നാൽ അവരത് പരസ്യപ്പെടുത്തും. രണ്ട് കാര്യം. ഒന്ന്, ദുർബല വിശ്വാസികളായ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ അത് പരസ്യപ്പെടുത്തും. അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ചില ആളുകൾ സാത്വികന്മാരായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആളുകൾ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെയും അവർ അത് പിന്നെ പരസ്യപ്പെടുത്തും. അവർ ദുരുദ്ദേശപൂർവമല്ല, അതെന്താണ് അതിലടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, പക്ഷേ അതും ദോഷകരമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അവർ അതിനെ റസൂലിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ശരിയായ ഉദ്ദേശ്യം എന്താണ്, എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യമൊക്കെ പ്രവാചകനോട് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിലെ തന്നെ അറിവുള്ള ആളുകളിലേക്ക് മടക്കിയിരുന്നെങ്കിൽ നിരീക്ഷണ പാഠവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. അതാണ് ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. തുടർന്ന് അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ അവരിൽ കുറച്ച് ആളുകളല്ലാത്തവരൊക്കെ പിശാചിനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനം, ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് പൈശാചിക പ്രേരണയോടുകൂടിയാണ്, ദുരുദ്ദേശപൂർവമാണ്, ഒരു നന്മയും അതിലടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. വൈദാ ജാഉലാ ഇല്ലദീന ലം യസ്തഖിറു അൽ ഈമാൻ ഫി ഖുലൂബിഹിം അംറുൻ യജിബു കത്മാനുഹു മുതഅല്ലിഖൻ ബിൽ അംനി അല്ലദീ യഊദു ഖൈറുഹു അലൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ വല്ല കാര്യം അവർക്ക് അവതീർണമായാൽ, അവർക്ക് വന്നു കിട്ടിയാൽ, മനസ്സിൽ ഈമാൻ രൂഢമൂലമായിട്ടില്ലാത്ത ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരത് മറച്ചുവെക്കേണ്ടതാണ്. അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും അതിൻ്റെ നന്മ മടങ്ങും, ആ നന്മ കിട്ടുമെന്ന് ചിന്തിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവിൽ ഖൗഫി അല്ലദി യുൽഖി ഫി ഖുലൂബിഹിം അദമുൽ ഇത്മിഇനാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭയം ഉണ്ടാക്കുന്ന വല്ല കാര്യവും വല്ല വാർത്തയും കിട്ടിയാൽ അഫ്ഷൗഹു വഅദാഉ ബിഹി ഫിന്നാസ്, ഇത്തരം ആളുകൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിക്കും, ജനങ്ങൾക്കത് പ്രചരിപ്പിക്കും. അല്ലാഹു പറയും, വലൗ റദ്ദ ഹാഉലാഇ മാ ജാഅഹും ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഇൽമി, തങ്ങൾക്ക് വന്ന തങ്ങൾ അറിഞ്ഞ ആ കാര്യം അതിൻ്റെ നിജസ്ഥിതി അറിയാൻ അവർ പ്രവാചകനെ സമീപിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ, ല അലിമ ഹഖീഖത മഅനാഹു അഹ്ലൽ ഇസ്തിംബാത്തു മിൻഹും, പരീക്ഷിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ചറിയുന്ന ആളുകൾ, അതിൻ്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുമായിരുന്നു. വലൗലാ അൻ തഫദ്ദലല്ലാഹു അലൈക്കും വറഹിമക്കും ലത്തബഅ്തുമുശ്ശൈത്വാൻ വവസാവിസിഹി ഇല്ലാ ഖലീലം മിൻകും. നിങ്ങൾ അല്ലാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകളല്ലാത്തവരെല്ലാം പിശാചിൻ്റെ വലയിൽ അകപ്പെടുമായിരുന്നു, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നൊരു താക്കീത് കൂടി അല്ലാഹു അവർക്ക് നൽകുകയാണ്. സത്യത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, വല്ല ദുർവൃത്തിക്കാരനും വല്ല വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ അത് നിങ്ങൾ വ്യക്തമായി അറിയണം. അത് വാർത്തകളെക്കുറിച്ച് പരാമർശിക്കുന്ന വചനമാണ്. വല്ല വാർത്തയും കേട്ടാൽ അത് പരസ്യപ്പെടുത്തലല്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രചരിപ്പിക്കലല്ല, മറിച്ച് ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാല, ഒരു ജനതയ്ക്കെതിരെ നിങ്ങൾ അറിവില്ലായ്മ പ്രവർത്തിക്കാതിരിക്കാൻ. എന്നതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ അത് എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ അത് വ്യക്തമായി അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വിഷയത്തിലും ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പോലും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് പ്രമാണത്തിലേക്ക് മടക്കാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെയാണ് ആ ആയത്ത് പ്രവാചകൻ വിശദീകരിച്ചത് എന്ന് പരിശോധിക്കുക. ഇനി പ്രവാചക വചനങ്ങളിൽ അതിൻ്റെ വിശദീകരണം കാണുന്നില്ലെങ്കിൽ സ്വഹാബത്ത് ആ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പരിശോധിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ ആ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും ആ പ്രവാചകൻ നേർക്കുനേരെ കേട്ടുപഠിച്ച സ്വഹാബത്തും സലഫു സ്വാലിഹ്യങ്ങളുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നത് പരിശോധിക്കാതെ അതിൻ്റെ ബാഹ്യാർത്ഥം എടുത്തുകൊണ്ട് അത് തെറ്റാണ്, ആ വചനത്തിൽ ഇന്ന കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് എന്ന് തങ്ങളുടെ വകയായി വ്യാഖ്യാനിക്കുന്നത് വലിയ അപകടത്തിലേക്ക്, വലിയ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടാകട്ടെ, അല്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടാകട്ടെ, അങ്ങനെയുള്ള ഖുർആനും ഹദീസും വ്യംഗ്യമായും അതേപോലെ ചില ഭാഗത്തൊക്കെ വ്യക്തമായും പരാമർശിച്ച കാര്യങ്ങൾ പോലും തങ്ങളുടെ ബുദ്ധിക്കു നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും വചനങ്ങൾക്കത് വിരുദ്ധമാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ പൂർവീകരെക്കുറിച്ച്, സലഫു സ്വാലിഹ്യങ്ങളെക്കുറിച്ച്, ഖുർആൻ വ്യാഖ്യാതാക്കൾ, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു, എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അത് പ്രചരിപ്പിക്കുന്നത് വഴി പലപ്പോഴും അപകടങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അനർത്ഥങ്ങളിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം അത് ആദ്യമായി അവതീർണമായത് പ്രവാചകനാണ്. പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ കേട്ട് പഠിച്ചത് ഒന്നാമതായി സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരാണിത് കേട്ട് പഠിച്ചത്. പിന്നീട് ആ സ്വഹാബത്ത് നിന്ന് കേട്ട് പഠിച്ച താബിഈങ്ങളാണ് പിന്നെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചേർന്നത്. ആ വഴികൾ, അതിന് നാൾ വഴികൾ, അതൊന്നും പരിശോധിക്കാതെ നമുക്ക് നമ്മളോടാണ് നേർക്കുനേരെ അള്ളാഹു സംസാരിച്ചത് എന്ന രൂപത്തിൽ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി മനസ്സിലാക്കുന്ന പ്രവണത കരുതിയിരിക്കേണ്ട കാര്യമാണ്. ആ വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ലത്തബഅതുമുശ്ശൈത്വാന ഇല്ലാ ഖലീല, നിങ്ങളിൽ കുറച്ചു പേരല്ലാത്തവരെല്ലാം ഷെയ്ത്താനെ, പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്ന പരാമർശം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തുകളെയും ഹദീസുകളെയും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു നിസായിലെ 82-83 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
3: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
3: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
4: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
3: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
4: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
3: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി അല്ലാഹുമ്മ ആഫിനി ഫി സംഇ അല്ലാഹുമ്മ ആഫിനി ഫി ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
4: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
3: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
4: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു ഈവനിങ് സമയത്ത് കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു അല്ലേ.
1: അൽഹംദുലില്ലാ,
0: ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈവൻ ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വരാറുണ്ട് അല്ലേ. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സാൽപിയിടപ്പലം, അമ്ര ബിൻതി യാസിർ, ആമിർ ബിൻ യാസിർ, ഇവരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് നമ്മൾ പരിചയപ്പെടുത്താം അല്ലേ. ഇന്ന് നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മംഗള,
1: എന്നോടൊപ്പം
0: ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അതിഥികളുമുണ്ട്. ഇൻഷാല്ലാ അവരെത്തും എത്തും ഇൻഷാല്ലാ. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കാനും നമ്മൾ ചിന്തിക്കാനും
1: അല്ലേ
0: മനസ്സിലാക്കാനും ഉണ്ട്. നമ്മുടെ നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ട് എന്തെല്ലാമാണ് റബ്ബിന് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല ഇന്ന് രാവിലെ എത്തിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ നമ്മൾ ജീവിച്ച് നല്ല ഉഷാറായി വൈകുന്നേരം ആയപ്പോൾ ഈ രാവിലെയുടെയും വൈകുന്നേരത്തിൻ്റെയും ഇടയിൽ
1: എത്രയോ ആളുകൾ മരണപ്പെട്ടു.
0: യെസ്, മാത്രമല്ല എന്ത് ഞാൻ ചെയ്തു എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് എന്ന് ആലോചിക്കാൻ നമുക്ക് ഉള്ളൊരു സമയമാണ് അല്ലേ. മാത്രമല്ല ഈ സമയമൊക്കെ നമുക്ക് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉൾപ്പെടുത്തുക അല്ലേ.
1: ഉത്തരം കിട്ടുന്ന
0: സമയം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഉത്തരം ഏത് സമയത്ത് നമ്മൾ കിട്ടും. ഞാൻ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഈ യാത്രയുടെ ഇടയിലൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും
1: അല്ലേ.
0: യാത്രാ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന്
1: സ്വീകരിക്കുന്ന
0: ഒരു സമയമാണ്. സൗണ്ട് കുറവുണ്ടോ എന്നൊരു സംശയമൊന്നു ഇൻഷാല്ലാ നമ്മുടെ മീഡിയ വിങ് പരിഹരിക്കും. വീണ്ടും ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. താഹിറ ടി കെ കാസർകോട്, സഫിയ എടപ്പാൾ എന്നിവർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അലൈഹി സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം അയക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കുന്ന നമ്പർ. ഒരിക്കൽ കൂടി പറയാണ്, 9020840840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ കഥയാകട്ടെ, പാട്ടാകട്ടെ, ഏത് പ്രോഗ്രാമുകളും നിങ്ങൾ കൃത്യമായിട്ട് അയക്കുക. അത് നമ്മൾ ഈ വൺ ലൈവിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ
1: ഏതായാലും
0: ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് വഴി നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക. പിന്നെ സലാം പറഞ്ഞിട്ട് സഫിയ എടപ്പളും പറഞ്ഞു, സൽമാൻ ഓരടമ്പാലം,
1: ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്.
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര, നഫീസ കാടമ്പുഴ, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം. ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട് അലഹമ്മദില്ല. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീഡിയ വിങ് എന്നെ പ്രശംസിക്കാൻ
1: പരിഹരിച്ചു.
0: അപ്പോൾ ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ് അഷറഫ്. മഷാല്ല ബറക്കല്ല ഫീ ഇൻഷാല്ലാ. അഷ്റഫ് വി പാലക്കാഴി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഹമീദ് സി കെ, അഴിയൂർ. ഈ അഴിയൂർ എന്ന് പറയുമ്പോൾ ഏത് ജില്ല അല്ലേ, മലപ്പുറമാണോ?
1: മലപ്പുറം ആവാൻ സാധ്യത ഉണ്ട്.
0: അഴിയൂർ കേട്ട് പരിചയമുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാ പീസ് റേഡിയോ കുടുംബത്തിനും മണിയറ പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ദീർഘായുസ്സും വർഷിക്കുമാറാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ചില ആളുകൾക്ക് അല്ലേ ബോണസ് പോയിൻ്റാണ് അതൊക്കെ ഓരോ സമയങ്ങളല്ലേ. പ്രവാസ മാത്രമല്ല നമ്മളിൽ നിന്ന് എത്ര പെട്ടെന്നല്ലേ
1: സമയങ്ങൾ പോയി.
0: ഇപ്പം നമ്മൾ അടുത്തൊരു കഴിഞ്ഞൊരു ഈവൻ ലൈവ് ഇന്നലെ ഇരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന കാലത്തിൽ. അപ്പം അത്രയും പെട്ടെന്ന് വേഗത്തിലാണ് നമ്മുടെ സമയങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കുക,
1: പരീക്ഷണം
0: ലോകാവസാനത്തിന്റെ അടയാളം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. പക്ഷെ ഇതൊന്നും ആളുകൾ മനസ്സിലാക്കണില്ല. ഇല്ല. പിന്നെ ഐശാങ്ങാടിപ്പുറം, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ഓക്കെ ഓക്കെ. കുട്ടികളുടെ പ്രോഗ്രാം നയിക്കേണ്ട നമ്പർ 90 20 840 840, 9020 840 840 എന്നുള്ള നമ്പറിലേക്ക് കുട്ടികളുടെ പ്രോഗ്രാം നിങ്ങൾ 90 20 90 20 9020 8408 0 8408 0 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമുകളേക്ക്. സീനത്ത് പുളിഞ്ഞാൽ വയനാട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജംഷീന പി മേപ്പാടി, നേരത്തെ സൗണ്ടിൻ്റെ ഇഷ്യൂ റെഡിയാക്കിയാണല്ലോ, വീണ്ടും എന്താ കുറവുണ്ടോ എന്നൊരു സംശയം അറിയിച്ചിട്ടുണ്ട്. എന്തോ ഒരു നമ്മുടെ ശ്രോതാക്കൾ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രോഗ്രാം പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഒരാൾ മാത്രം അയച്ചതാണ്. ഇൻഷാല്ലാ റെഡി ആവും. ഇനിയിപ്പോൾ ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടി നോക്കിയാൽ ചിലപ്പോൾ റെഡി ആയിക്കോട്ടെ അല്ലേ. ഇൻഷാല്ലാ എന്നൊക്കെ റെഡി ആവും. ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അല്ലേ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
1: വരും ഇൻഷാല്ലാ.
0: നിങ്ങൾക്ക് വല്ല ചോദിക്കാണ്ടോ ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. നിലവിൽ കുസൃതി ചോദ്യങ്ങളും മറ്റുള്ള ജി കെ ആയാലും
1: ചോദ്യങ്ങൾ വരും.
0: ഇൻഷാല്ലാ ഇസ്ലാം ചോദ്യങ്ങൾ. നമ്മൾ ഒരു സിമ്പിളായ ചോദ്യം, ഖുർആനിലേ സിമ്പിളായ ചോദ്യം കേട്ടോ. ഖുർആനിലെ ഒരു സ്ത്രീയുടെ പേരിൽ സൂറത്തുണ്ട്, ആ സൂറത്ത് ഏതാണ് എന്നുള്ള ഒരു ചോദ്യം. പക്ഷേ നമ്മളെ ശ്രോതാക്കൾ പറയട്ടെ. വളരെ സിമ്പിളായ ചോദ്യം അല്ലേ,
1: എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള ചോദ്യം തന്നെ.
0: ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ആ ചോദ്യം മാറ്റി കൊടുക്കണം.
1: ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട്
0: ആയിക്കോട്ടെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. ആളുകൾ ഉത്തരം അയക്കല് തുടങ്ങിയിട്ടില്ല. ആൾക്കാർ അറിയുന്നുണ്ടാവും. യാ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാഷാല്ലാ. ഏതായാലും നമ്മളെ അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സാരോപദേശം അല്ലെ, സാരോപദേശത്തിൽ കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് സാരോപദേശത്തിലേക്ക് പോവാം.
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിവി ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രയോഗം നബിയുടെ മറ്റൊരു ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വന്നു. വഹിയ ഹസ്ബുക മിൻ സഫിയ. നിങ്ങൾ ആ സഫിയനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. വഹിയ സഗീറ, അത് ഖസീറ, ആ കുറിച്ചിയായിട്ടുള്ള കുറിയ പെണ്ണ്, ഉയരം കുറഞ്ഞ പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബിവി സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാൻ ഒരു കുറിച്ചി, ഹൈറ്റില്ലാത്ത കുറിയ പെണ്ണ് എന്നർത്ഥത്തിൽ പ്രയോഗം നടത്തി. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹ്രി ലമസജ്തുഹു. ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് കടലിൽ കലക്കിയാൽ കടലിലെ വെള്ളം മുഴുവൻ മലിനമായി പോകും, ചീത്തയായി പോകും എന്നാണ് പറഞ്ഞത്. അത്രയും വലിയ കുറ്റമായ വാക്കാണ് നീ പറഞ്ഞത്. നോക്കൂ, നമ്മുടെ ഇന്നത്തെ സംസാരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കേട്ട് നോക്കുമ്പോൾ ഇതൊന്നൊരു വാക്കല്ല. എന്ത്, അവളൊരു ഷോട്ടാണ് എന്ന് പറഞ്ഞത് അല്ലേ, അവരുടെ ഒരു കുറവ് എടുത്തിട്ട് അവരെ പറഞ്ഞതാണ്. ഇന്ന് ആളുകൾ എന്തൊക്കെയാണ് ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. പക്ഷേ ഈ വാക്കിനെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഈ വാക്ക് കടലിൽ കലക്കിയാൽ കടലിലെ വെള്ളം മൊത്തം മലിനമാകും. നമ്മളെ കുറിച്ചൊരാൾ നമ്മുടെ പേര് വിളിക്കുന്നതാണോ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഓമന പേര്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ പേര്, അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങൾ വെച്ച് നമ്മളെ വിളിക്കുന്നതാണോ നമുക്കിഷ്ടം, അതല്ല. ഇരട്ട പേരുകളും ദുഷിച്ച പേരുകളും ഒക്കെ നമുക്ക് വെച്ചിട്ട് പിന്നീട് അത് തന്നെ വിളിക്കുന്നതാണോ? എപ്പോഴോ നമ്മൾ എന്തോ ഒരു വാക്ക് പറഞ്ഞ് തെറ്റിപ്പോയി, പിന്നെ ആ തെറ്റിപ്പോയ വാക്ക് നമ്മുടെ പേരായി മാറി. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാർ പേരിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പേരിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ശൈലിയുടെ പേരിൽ നമുക്കൊരു പേരിട്ട്, അല്ലെങ്കിൽ ബുക്കിൽ വായിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് നമുക്കിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളും പലർക്കും ഇടാറുള്ളത്. ഇങ്ങനെ ഒരു പേര് വിളിക്കുന്നതാണോ നമുക്കിഷ്ടം, അല്ല നമ്മുടെ ഒറിജിനൽ പേര് വിളിക്കുന്നതാണോ? അപ്പം നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഇരട്ട പേര് വിളിക്കരുത്. മറ്റുള്ളവർക്ക് നമ്മൾ മോശപ്പെട്ട പേരുകളിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പേരുകളിടുന്ന ആൾക്കാർ, അത് കൂട്ടുകാർക്കിടും ടീച്ചേഴ്സിനിടും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് പിന്നെ കാലങ്ങളായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊക്കെ പഠിച്ച കാലത്ത് സ്കൂളിലെ ടീച്ചേഴ്സിന് പല പേരുകളും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ പേരൊക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇട്ടുപോയ മനുഷ്യന്മാർ, അവർക്കൊക്കെ എത്ര കുറ്റം കിട്ടുന്നുണ്ടാവും. കാരണം കൊല്ലങ്ങളായിട്ട് തലമുറകൾ ആ ടീച്ചറുടെ ആ മാഷെ ഇരട്ടപ്പേരാണ് വിളിക്കുന്നത്. ആ ഇരട്ടപ്പേര് ആദ്യമായിട്ട ആൾക്ക് എത്ര വലിയ കുറ്റം ഉണ്ടാവും. കാരണം വിദ്യ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപകൻ, എത്രയധികം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ആ അധ്യാപകനെ, അല്ലേ? ആ അധ്യാപകനൊരു ഇരട്ടപ്പേര് വെക്കുന്ന ആള് അയാൾക്ക് എത്ര കുറ്റം കിട്ടും. അതുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെയായാലും നമ്മുടെ കൂട്ടുകാരെ ആയാലും നമ്മുടെ വീട്ടുകാരെ ആയാലും ആരെയും നമ്മൾ ഇരട്ടപ്പേര് വിളിക്കരുത്. ഒരു മര്യാദക്കൊരു പേരുണ്ടല്ലോ, ഉണ്ടല്ലോ, ഉമ്മയും ബാപ്പയും ഇട്ട നല്ലൊരു പേരുണ്ട്, ആ പേരാണ് നമ്മൾ വിളിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമുണ്ടാക്കുന്ന പേരുകളായിരുന്നു മറ്റുള്ളവരെ വിളിച്ചിരുന്നത്. സ്വന്തം പേരുകൾ വിളിക്കും, മക്കളിലേക്ക് ചേർത്തി അബു വച്ച് വിളിക്കും, അവരുടെ പെറ്റ്സിലേക്ക് ചേർത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന കോലത്തിൽ അവരെ വിളിക്കും. ഇങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിഷമിപ്പിക്കുന്ന കോലത്തിൽ വിളിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് നാവുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ നല്ല പേരുകളാണ് വിളിക്കേണ്ടത്. മോശപ്പെട്ട പ്രയോഗങ്ങൾ, അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള കുറവുകൾ, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ അവരെ വിളിക്കുമ്പോൾ അത് വലിയ വിഷമാണ്. ആ വിഷം സമുദ്രത്തിലെ കടലിലെ മുഴുവൻ വെള്ളത്തെയും മലീമസമാക്കും, മലിനമാക്കും, കേടാക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു ഇരട്ടപ്പേര് നമ്മുടെ ക്ലാസ്സിലോ നമ്മുടെ പരിസരത്തിലോ നമ്മുടെ പരിചയത്തിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്ന ആൾക്കാരോട് ഇതിൻ്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇട്ട പേര് വിളിക്കാൻ നമ്മളവരെ അവരോട് ആവശ്യപ്പെടണം. അങ്ങനെ നല്ലവരാകാനും നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഏറ്റവും നല്ല ടാലൻ്റാവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാകുംല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നല്ലൊരു ഉപദേശം, നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കേൾക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശമാണ്. പേര് വിളിക്കുന്നതിൻ്റെ ഗൗരവം
0: പല സ്കൂളുകളിലും ക്യാമ്പസുകളിലും കേട്ടുവരുന്നൊരു തന്നെ, ടീച്ചർമാർക്ക് അറ്റ പേരിടുക,
1: കൂട്ടുകാർക്ക്
0: അറ്റ പേരിടുക, എന്നിട്ട് അത് വിളിച്ച് പിന്നെ ആ പേരിലാണ് അറിയപ്പെടുക. പക്ഷേ ആ വിളിക്കുന്ന ആൾക്കത് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനൊക്കെ ഇരട്ടപ്പേരിലിട്ടിരുന്നത്, അവർക്ക് ഒരു അവരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പേര്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം അങ്ങനെ പൂച്ചയുള്ള ഒരു പൂച്ചപ്രേമിയായിരുന്നു അദ്ദേഹം. അത് കാരണമാണ് പ്രവാചകൻ യാ അബൂ ഹുറൈറ, അത് ഹുറൈറ എന്നപ്പോൾ എന്താണ് പൂച്ച, പൂച്ചകൾ അല്ലേ. അപ്പം അങ്ങനെയാണ് അബൂ ഹുറൈറ എന്ന് പറഞ്ഞത്, പൂച്ചയുടെ വാപ്പ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അങ്ങനെ സന്തോഷിക്കും വിധത്തിലായിരുന്നു പ്രവാചകൻ അവരെ വിളിച്ചിരുന്നത്.
1: പക്ഷെ ഇന്നങ്ങനല്ല.
0: ഇങ്ങനെ ഇന്നിപ്പോൾ നാല് കാലിലെ ജന്തുവിൻ്റെ പേരും വിളിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുകളാണ് സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവൻ്റെ പേര് വരില്ല, വേറെ നാല് കാലിലെ ജന്തുക്കളും പല മറ്റുള്ള തോന്നിയവാസ വേർഡുകളാണ്
1: വിളിക്കുക.
0: എപ്പോഴും ആ ഒരു വേർഡായിരിക്കും ഓരോ വായിൽ നിന്ന് വരുന്ന ഒരു ഇതാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരേ സൂറത്തുൽ മറിയം എന്നതാണ് ഉത്തരം. സൂറത്തുൽ മറിയം ആരാണ് ഉത്തരം, നമുക്ക് നോക്കാം ആരാണ് ആദ്യം ഉത്തരം അയച്ചത് നോക്കാം. ഉത്തരം ആദ്യമായി അയച്ചത് ഷംനാദ് ഖാൻ, പിന്നെ അഷ്റഫി പാലക്കാഴി, സെഫിയ എടപ്പാൾ, അബ്ദുൽ അമീദ് സി കഴിയൂരിൽ, അദ്ദേഹം കോഴിക്കോട് ജില്ലയാണ്, മാഹിയുടെ അടുത്ത് കുഞ്ഞിപ്പള്ളി എന്ന സ്ഥലമാണ്
1: അഴിയൂരാത്തിൻ്റെ അടുത്ത്.
0: ജാറുണ്ടോ എനിക്കറിയില്ല, കുഞ്ഞിപ്പള്ളി കേട്ടിട്ടുണ്ട്. മദ്യം മറിയം എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, ജംഷീന പി മേപ്പാടി, ചോദ്യം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. താഹിറ ടി കെ കാസർകോട്, സൽമാൻ ഓറടംപാലം, ഷംസ തലശ്ശേരി, പിന്നെ ചില സുഹൃത്തു നിസാ എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഷംസ തലശ്ശേരി പറഞ്ഞു, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ കെ തിരുങ്ങാടി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമീജ പാറൽ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. മാഷാല്ലാ, നല്ലൊരു ഉപദേശം നഫീസ കാടാമ്പുഴ. വേറെ ഒരു ചോദ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, സൂര്യനും ചന്ദ്രനും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു എന്ന ശാസ്ത്രീയമായ കാര്യം പ്രതിപാദിച്ചത് എവിടെയാണ്? അതൊരു സൂറത്തിലാണ്. ആ സൂറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സഫിയ എടപ്പാൾ, മാഷാല്ലാ, സാരോപദേശത്തിലൂടെ ഉസ്താദ് പറഞ്ഞു തന്നത് വളരെ നല്ലൊരു ഉപദേശമാണ്. ഇങ്ങനെയുള്ള പേരുകളുള്ള ടീച്ചേഴ്സിനെയും നാട്ടിലെ ആളുകളെയും അറിയാം. പലപ്പോഴും നമുക്കറിയാം ആ പേരിട്ടവർക്ക് എത്ര കുറ്റമുണ്ടായിരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനേ നേരത്തെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ചോദിച്ചിരുന്നു, അത് പോയി, കയ്യിൽ നിന്ന് പോയി.
1: എന്തേ
0: നേരത്തെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞില്ലേ, അത് പോയി, മറന്നുപോയി. സുബൈദ ഇസ്മായിൽ മെഡിക്കൽ, അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്നാലും നമ്മൾ സാര വശം കേട്ടു. നമ്മൾ അതിഥികൾ എത്തിയിട്ടുണ്ടല്ലേ, നമുക്ക് അവരെ പരിചയപ്പെടാം.
3: എന്റെ പേര് മുഹമ്മദ് അസ്ലം, ഞാൻ സ്കൂളിലെ 9 ക്ലാസ്സിലാണ്, മദർസിൽ 8
0: വീട്
3: കൊളത്തൂര്. ഞാന് 2 ഇഫ്ലു അടിച്ചു, കംപ്ലീറ്റ് ആക്കി, ഹാഫ്ലായി. 3 ദൗറ ചെയ്തു കൊണ്ടിരിക്കുകയാണ്.
0: മാഷാല്ലാ, ബാറകല്ലാഹു ഫിക, അല്ലാഹു അപ്പടിച്ച് നിലനിർത്താനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തോഫീക്ക് അല്ലാഹു നൽകട്ടെ എന്ന് ആശംസ പ്രാർത്ഥിക്കാണ് ഇൻഷാല്ലാ. ഞാൻ അടുത്ത ആള്.
4: എൻ്റെ പേര് മുഹമ്മദ് മുഹ്സീൻ, ഞാൻ സ്കൂളില് 8 പഠിക്കണ, മദ്രസില് 9, പിന്നെ എൻ്റെ വീട് തിരൂര് പറവണ്ണാണ്. ഞാനിപ്പോ 1.5 ഇഫ്ലു അടിക്കാണ്, 9 യൂസ് പഠിച്ചോണ്ടിരിക്കണം.
0: പലരും പല കഴിവുകളാണ് അല്ലേ, ചില ആളുകൾക്ക് പെട്ടെന്ന് കുറാൻ പാടിയും, ചില ആളുകൾക്ക്
1: പെട്ടെന്ന്
0: ആക്കും പോലെ കഴിയൂല. ആക്കും പോലെ പഠിച്ചാൽ മതി, ദൃഢ്യം കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഉത്തരം കിട്ടുകയല്ലേ, അതായത് കൂലി കിട്ടുകയല്ലേ. സുബൈദ ഇസ്മായിൽ മെഡിക്കൽ പറഞ്ഞു, സാജിദ കാലിക്കറ്റ്, മറ്റിൻ്റെ ഉത്തരങ്ങൾ വരുന്നുണ്ട് അല്ലേ. മറ്റു നമ്മൾ ചോദിച്ചു, സൂര്യനും ചന്ദ്രനും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു എന്ന ശാസ്ത്രീയമായ കാര്യം പ്രതിപാദിച്ചത് അത് ഏത് സൂറത്തിലാണ്
1: അല്ലേ.
0: നമുക്ക് ഇന്നേ അതിഥികളിലേക്ക് ഒന്ന് കിടക്കാം അല്ലേ. ഇൻഷാല്ലാ. അപ്പൊ ആരാ ആദ്യം അവതരിപ്പിക്കുന്നത്, പറയോ, അന്ന് തുടങ്ങിക്കോ.
5: അസ്സലാമു അലൈക്കും. മദീര

സിംഗാരത്തള മധുബെളിവേ, പൊന്താരത്തള മധുബെളിവേ, പൊന്താടിനു പളപള മിന്നണ തളമതിനുളി തെളിവായ്, ചിണ്ടാരച്ചിരിയുടെ ശജറിൽ ചൊണ്ടാരത്തിരുനബിയരികിൽ ചൊണ്ടാടിരു.

0: عليكم.
1: وعليكم السلام.
2: وعليكم السلام ورحمة الله وبركاته. എന്താ അതിന് മറുപടി പറയേണ്ടത് എനിക്കറിയില്ല.
1: ഉഷാറായി
2: മാഷാല്ലാ അല്ലേ? ഉഷാറായി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നൊരു സംശയം അല്ലേ?
1: നല്ല ഉഷാറ്.
2: യൂണിയൻ ലൈവില് ഇന്നത്തെ യൂണിയൻ ലൈവ് പെരുന്നവണ്ണം വന്നതിന് മുതലായി
1: വിജയിച്ചു
2: നമ്മളെ. നല്ല മുതലായി മാഷാല്ലാ. അൽഹംദുലില്ലാ ബറക്കല്ലാ ഫീകല്ലാഹു.
1: ഒരു പാട്ടിൽ ലയിച്ചില്ലേ?
2: ഓ ഞാൻ ആസ്വദിച്ചു പോയി. നമ്മൾ സാധാരണ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും.
1: ഉണ്ടോ?
2: പക്ഷേ ഇത് മാപ്പിളപ്പാട്ടാ അല്ലേ? മാപ്പിളപ്പാട്ടിന് അതിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അതിന് പ്രത്യേക ഇതാണ്, ഭയങ്കര ഒരു ഇമ്പം അല്ലേ?
1: മദ്രസയിലൊക്കെ പങ്കെടുക്കലുണ്ടോ?
2: സർക്കാർ ഫസ്റ്റ് സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ഏ സ്റ്റേറ്റിലല്ലോ. ആ ഫസ്റ്റ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റേറ്റിൽ പോയില്ലേ?
1: പോയില്ലേ?
2: അതന്നെ വലിയ കിട്ടലാണ്, അങ്ങനെ വലിയ കാര്യമാണ്. മാഷാല്ലാ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് അല്ലേ? പിന്നെ ഇത് നമ്മൾ കമൻ്റ് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ എനിക്കൊന്നേ ആളുകളും അവൻ്റെ പാട്ടിൽ ലയിച്ച് പോയി, അവസാനം വെച്ചിട്ടാണ്
1: കമൻ്റ്
2: വന്നത്. അഷ്റഫ് ഈ പാലക്കാഴി മാഷ ഒന്നും പറയാനില്ല, സൂപ്പർ പാട്ട്. അബ്ദുല്ല സി കെ അടിയൊരു മാഷാല്ലാ മോന് വിഫത് പൂർത്തീകരിച്ച് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കൂടുതൽ പാടി പഠിക്കാനും നല്ല പാട്ട് പാടാനും വളരെ സ്തുതി മധുരമായി പാടി പാടി പുതുമയുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കട്ടെ. അമീൻ റബ്ബുൽ ആലമീൻ. ജമീല കുമരനല്ലൂർ അട്ടിപൊളി. സഫിയ ഡപ്പാൽ മാഷാല്ലാ മോൻ്റെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാ ഫീക്കും. സുബൈദ ഇസ്മായിൽ മടിക്കേരി സൂപ്പർ അവതരണം മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. സഫിയ തിരുങ്ങാടി അസ്സലാം വലൈക്കും. അല്ലാ വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ പോയി ഓക്കെ. ലൈവ് പാട്ട് കൊണ്ട് പൊളിച്ചു, അടിപൊളിയായിട്ടുണ്ട് അൽഹംദുലില്ല. അതാ പറഞ്ഞത്
1: ഇന്നത്തെ ഒരുപാട് ആളുകൾ
2: ആളുകളല്ലേ ഇന്നത്തെ ലൈവ്. പേരെന്തേനു? മുഹമ്മദ് അസ്ലം. തൂക്കി എന്ന് പറയാം അല്ലേ? മാഷാല്ലാ അടിപൊളി. സാജിദ കാലിക്കറ്റ് മാഷാല്ലാ അടിപൊളി. ബറക്കല്ലാ ഫീക്ക്. കമൻ്റ് ചെയ്യുന്നോണ്ടേ കുറേ ഇങ്ങനെ റീഫ്രഷ് ചെയ്യുമ്പോൾ ഒക്കെ അടിക്കുവാണേ
1: വരണ്ട്,
2: അപ്പോൾ കാണില്ല. നമ്മളെ സൽമാൻ ഉഴമ്പലം മാഷാല്ലാ തകർത്ത് പൊളിച്ചടക്കിയ എല്ലാവിധ ആശംസകളും. കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിട്ട് റബ്ബിൻ്റെ തോഫിക്ക് കൂടെ ഉണ്ടാകട്ടെ. ഞാനേ അവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ഇങ്ങനെ പാടുന്നു.
1: പക്ഷേ
2: ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലായ, പക്ഷേ ഇപ്പോൾ ചില ആളുകളുണ്ടാവും പച്ച പാവം പോലെ നമ്മൾ എഴുതും അവനൊന്നും പാടില്ല, പക്ഷെ അവൻ്റെ പാട്ടുണ്ടല്ലോ
1: അതേപോലെ
2: ആണ് മാഷാല്ലാ അടിപൊളിയാക്കി. നമുക്ക് ഇനിയും പാടിപ്പാടി ഉയരങ്ങളിലേക്ക് എത്തണം കേട്ടോ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇസ്ലാമിക മാർഗത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ അതിനനുസരിച്ച് ഇത് നമുക്ക് പഠിച്ച വറക്കത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഷംസ തലശ്ശേരി മാഷാല്ലാ വളരെ നല്ല പാട്ട്. ഷംനാദ് ഖാൻ മാഷാല്ലാ സൂപ്പർ സോങ്. അള്ളാഹു ആഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരുപാട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്
1: ഉത്തരം
2: നമുക്ക് പറയാം. സൂറത്തുൽ യാസീൻ എന്ന

0: അതാണ് ഉത്തരം. അതിൽ ഉത്തരം പറഞ്ഞ ആളുകൾ, ഉത്തരം പറഞ്ഞ ആളുകൾ നോക്കാം. സാജിദ കാലിക്കറ്റ്, സലീമ ഉദുക്കുങ്ങൽ, ഷെഫിയ എടപ്പാൾ, പിന്നെ അത്തരം ആളുകളാണ് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളത്. വേറൊരു ചോദ്യമുണ്ട്, രണ്ട് ചോദ്യങ്ങളാണ് വന്നത്. സ്വർഗത്തിലെ, സ്വർഗത്തിൻ്റെ എന്താണ്,
1: സ്വർഗത്തിൻ്റെ പാത്രത്തിൽ,
0: പാത്രത്തിൻ്റെ മെറ്റീരിയലോ, പാത്രത്തിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന്,
1: എന്താണ്
0: എന്താണ് അത്, എനിക്ക് മംഗ്ലീഷാണ്ട് ഒരു കിട്ടണില്ല. അപ്പോൾ ആ സ്വർഗത്തിലെ പാത്രത്തിൻ്റെ ഇതെന്താണ്, അത് സ്വർണമാണോ വെള്ളിയാണോ ഇരുമ്പാണോ, അതാണ്
1: ചോദ്യം.
0: അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉത്തരങ്ങൾ അയക്കാം. വേറെ ചോദ്യങ്ങളുണ്ട്, ജമീല കുമരന്നുള്ള ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലം ജീവിച്ചു എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹസീന നൂറുദ്ദീൻ ദമാം അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടിനേ ഉള്ളൂ, ഒരു പാട്ടിനെ ഉണ്ടാവോ? ഇൻഷാല്ലാ എനിക്ക് ഇനി ഒരു പാട്ട് കൂടി ഉണ്ട്,
1: പാടട്ടെ.
0: പാട്ടല്ലേ, ഇൻഷാല്ലാ. ഓൻ്റെ കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ, എന്നായിക്കോട്ടെ. എന്നാ മുഹമ്മദ് മുഹ്സിൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും.
1: മാഷാ നല്ലൊരു ഗാനം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടു. നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ആ ഒരു സമയത്തുള്ള പദ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ആ പാട്ട് അതിൽ ഉൾക്കൊള്ളിച്ചു, വരികൾ ഉൾക്കൊള്ളിച്ചു. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എത്ര വർഷം ജീവിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ഉത്തരം അയച്ചിട്ടുള്ളത് അസീന നൂർദ്ദീൻ ദമാം 150 വർഷം. ആദ്യമായിട്ട് ഇതിൽ ഉത്തരം അയച്ചിട്ടുള്ളത് ഹസീന നൂറുദ്ദീൻ. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്വർഗത്തിലുള്ള പാത്രം ഏത് മെറ്റീരിയലാണെന്ന്. അതിനുത്തരം അവർ പറയട്ടെ. നിങ്ങൾ മുമ്പ് എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും പരിപാടി? കഴിഞ്ഞ കൊല്ലം. ഏത് പ്രോഗ്രാമാണ്? ഇയർ 11. ടെലിഗസിൽ പങ്കെടുത്തിട്ടുണ്ടോ?
0: ഇല്ല, ഒരു വട്ടം എൻ്റെ അമ്മ പങ്കെടുത്തിട്ടുണ്ട്
1: ടെലിഗസിൽ. പാട്ടുകൾ ചെറുപ്പത്തിൽ പഠിച്ചതാണോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണോ?
0: ഞാൻ ഇപ്പൊ ചെറുപ്പം ഇപ്പൊ പാടലുണ്ട്, അപ്പോ ഇപ്പാന്റെ കേട്ട് ഇങ്ങനെ പഠിച്ചാണ് ചെറുപ്പം മുതൽ.
2: ഞാൻ ആദ്യം തന്നെ ഉമ്മി ഇപ്പം പാടണം അങ്ങനെ ഞാൻ പാടി പഠിച്ചപ്പോൾ രീതി ഉണ്ട്, പാട്ട് പഠിക്കണം.
1: അപ്പോൾ പഠിച്ചു?
2: പഠിച്ചു.
1: മാഷാല്ലാ, ഒരുപാട് ആളുകൾ പാട്ട് ഉഷാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സന്തോഷമല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. ആദ്യമായി ഉത്തരം അയച്ചത് സ്വർഗത്തിലുള്ള പാത്രം വെള്ളി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉത്തരം അയച്ചിട്ടുള്ളത് ജംഷീന എന്നുള്ളൊരു ആളാണ് ആദ്യമായിട്ട് ഉത്തരം അയച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഈ ഒരു സമയത്ത് വരും, ഒരുപാട് നമുക്ക് പറയാൻ പ്രയാസമുണ്ടാവും. അമീർ ടി എടുത്തനാട്ടുകര ഒരു ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ശേഷിക്കുന്നത് സമ്പാദിച്ചതല്ല, നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ വരച്ചുപോയ അടയാളങ്ങളാണ്. ഒരു സ്നേഹവാക്ക് ഒരാളുടെ കണ്ണിലെ കണ്ണിനീർ തുടച്ചിരിക്കാം. ഒരു പുഞ്ചിരി ഒരാളുടെ ഏകാന്തത അകറ്റിയിരിക്കാം. ഒരു ക്ഷമ ഒരു ബന്ധത്തെ വീണ്ടും ചേർത്തിരിക്കാം. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഒരു അമാനത്തായി കരുതാം. കാരണം വാക്കുകൾക്ക് ഹൃദയങ്ങളെ ഉയർത്താനും തകർക്കാനും കഴിയും. നന്മ പറയുക അല്ലെങ്കിൽ മൗനം പാലിക്കുക. ഇന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരാളെയെങ്കിലും സന്തോഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കാം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആർക്കെങ്കിലും ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും മനോഹരമായ വിജയം. അള്ളാഹുവേ, ഞങ്ങളുടെ വാക്കുകളോ നന്മയാക്കണമേ. ഞങ്ങളുടെ പെരുമാറ്റത്തെ ഇബാദത്താക്കണമേ. ഞങ്ങളുടെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിൻ്റെ ഓർമ്മയായി ഞങ്ങളെ മാറ്റണമേ. ആമീൻ. ഈ ഒരു വരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഒരാളെ നമുക്ക് ദേഷ്യപ്പെടുത്താനും പറ്റും, അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാനും പറ്റും. ഇന്ന് കൂടുതലും എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാനാണോ പ്രയാസപ്പെടുത്താനാണോ ആളുകൾ കൂടുതൽ നോക്കുന്നത്?
0: പ്രയാസപ്പെടുത്താനാണ്.
1: അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ളൊരു പ്രശ്നമാണ് കുടുംബബന്ധം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഒരു കുടുംബ വീട്ടു പോകുമ്പം പരസ്പരം കുട്ടികൾക്ക് അറിയാമായിരുന്നു പേര് പോലും, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പേരും നിങ്ങൾക്കറിയോ? കുടുംബത്തിലുള്ള മുതിർന്ന ആളുകളുടെ പേരൊക്കെ ഒരു ഒട്ടുമിക്ക കുട്ടികൾക്ക് ഇന്നറിയില്ല. കാരണം ബന്ധങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സമ്പാദിക്കുക എന്നതല്ല, ഇന്ന് ധാരാളം ആളുകൾ പണം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ, പക്ഷേ അതൊക്കെ ഹലാലായിട്ടുമാണ് എന്ത് സമ്പാദിക്കേണ്ടത്. ഇന്ന് സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ആളെ പറ്റിച്ചുകൊണ്ടാണ് ഇന്ന് പല ആളുകളും സമ്പാദിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഈയൊരു സമയത്ത് ഗൗരവത്തോടെ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ വർക്കത്ത് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പലിശ. ഇന്ന് ഒട്ടുമിക്ക ആളുകളും പലിശയുടെ പിന്നിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ പോലും ഇന്ന് ആളുകൾ എന്ത് ചെയ്യാണ്, പലിശയെ സമീപിക്കണം. ഒരു ബൈക്ക് അതുപോലെ തന്നെ ഒരു കാർ എടുക്കാനൊക്കെ ഇന്ന് ഒരുപാട് ആളുകൾ പലിശയെ സമീപിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കൂല. പലിശ ഏറ്റവും വലിയ ഒരു തിന്മയാണ് എന്ന് പോലും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു ഗുൽസു ചെറുമംഗലം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അബ്ദുൽ ഹമീദ് സി കെ, മോൻ്റെ സ്വരം സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സമയം, ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ചെറിയൊരു അനുഭവം. ഒരു യാത്രയുടെ സമയത്ത് ജാറം അറിയല്ലോ, ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള മിക്ക ആളുകളും അഭയത്തിനു വേണ്ടി സഹായം ചോദിക്കാനും ഓരോ പ്രയാസങ്ങൾക്കും വേണ്ടി പോകുന്ന കേന്ദ്രമാണ് ജാറങ്ങൾ. അങ്ങനെ ഒരു ജാറമാണ് മമ്പുറം ജാറം. അതിലൂടെ യാത്ര ചെയ്യുമ്പം നേരിട്ട് കണ്ടൊരു അനുഭവമാണ്. ജാറത്തിൻ്റെ എടുത്തൊരു ചെറിയൊരു കബറുണ്ട്. ആ കബറിൻ്റെ മുകളിൽ മണലുണ്ടല്ലോ, നമ്മുടെ കടലിൻ്റെ അവിടെയുള്ള മണൽ ഒരു രണ്ട് വ്യക്തികൾ എടുത്തുകൊണ്ട് പോയി ബർക്കത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഒരു അള്ളാഹുവിനോടാണ് നമ്മൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും സങ്കടങ്ങളും രോഗങ്ങളും വിഷമങ്ങളും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹുവിനോടാണ് നമ്മൾ സഹായം തേടേണ്ടത്. പക്ഷെ ഇന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പകരം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുകയാണ്. മക്കളില്ലാത്തവർ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുകയാണ് രോഗം മാറാൻ, അതുപോലെ തന്നെ അസുഖങ്ങൾ മാറാൻ, മാരകമായ അസുഖങ്ങൾ മാറാൻ ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ മിക്ക ആളുകളും അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് അർപ്പിച്ചു കൊണ്ട് കിടത്. നേർച്ച പോലും അള്ളാഹു അല്ലാത്ത പേരിൽ നേർച്ചയാക്കിക്കൊണ്ട്. ഇതൊക്കെ ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് തൗബയില്ലാതെ മരണപ്പെട്ടുപോയാൽ അദ്ദേഹം നരകത്തിലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ നാം ശ്രദ്ധിക്കണം, ആലോചിക്കണം. അള്ളാഹുവാണ് നമുക്ക്, അള്ളാഹുവിനോട് നമുക്ക് ഏത് സമയത്ത് ചോദിച്ചാലും അള്ളാഹു എന്ത് ചെയ്യും, ഉത്തരം നൽകും. അതിന് പകലാണോ രാത്രിയാണോ എന്നില്ല, അള്ളാഹു ഏത് സമയത്തും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം, സഹായത്തിന് ഉത്തരം നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു സന്ദർഭത്തിൽ. അതുപോലെ ഒരുപാട് ആളുകൾ റൈഹാന ബാനു തുടച്ചിറ അസ്സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ഒരു സമയം അവസാനിക്കുന്നതിൻ്റെ മുന്നായി രണ്ട് പാട്ടും കൂടി കേട്ടിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിക്കാം. രണ്ട് വ്യക്തികളാണ് ഇതിലാർക്കും പാടാം.
2: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, ഉമ്മയുടെ കുറിച്ച്, ഉമ്മാനെ കുറിച്ചുള്ളൊരു നല്ലൊരു ഗാനം നമ്മൾ ശ്രദ്ധിച്ചു. ഉമ്മയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പ്രായമായ ഉമ്മമാരൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടയക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മളുള്ളത്. ഇരു പാട്ടിൽ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ആ മകനെ നല്ല രൂപത്തിൽ വളർത്തി പഠിപ്പിച്ചു, ജോലി കൊടുത്തു, അതുപോലെ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ജോലിക്കായി കയ്യിലൊക്കെ കുറച്ച് ക്യാഷാവുമ്പം സ്വന്തം ഉമ്മാനെ മറന്നുകൊണ്ട് ഉമ്മക്ക് രോഗങ്ങളും അതുപോലെ തന്നെ പ്രായത്തിൻ്റെ അസുഖങ്ങളുണ്ടാവുമ്പം ആ ഉമ്മാനെ നോക്കാൻ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയാക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു പാട്ട് നല്ലൊരു അനുയോജ്യമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കേട്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഷംനാദ് ഖാൻ മാഷാല്ലാ ഉമ്മയെക്കുറിച്ചുള്ള നല്ല പാട്ട് എന്നൊക്കെ മാഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു മറ്റൊരു പാട്ട്, അതാണ് അവസാനത്തെ ഈ ഒരു ഈവൻ ലൈവിലെ അവസാനത്തെ പാട്ട്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, നല്ലൊരു ഗാനം ആലപിച്ചു. ഒരുപാട് ആളുകൾ പ്രശംസിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, സംസാരിച്ചു. സഫിയ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. അടിപൊളി പാട്ട് ഉമ്മാനെ കുറിച്ച്. ഞാൻ എൻ്റെ ഉമ്മാനെ ഓർത്തുപോയി. എൻ്റെ ഉമ്മ ഇപ്പോൾ കബറിടത്തിലാണ്. കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുടെ ഉമ്മമാർ ഇന്ന് കബറിലാണ്. അവരുടെ എല്ലാം കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ രോഗികളായി ഹോസ്പിറ്റലിലുണ്ട്, വീടുകളിലുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റിക്കുറുക്കുമാറാട്ടെ. പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്വരം. ഒരു ഭാഗത്ത് ഇലക്കുഴിയും. ആലാപനം ലൈബ മുഞ്ചേരി.

0: പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ശ്രോതാക്കൾ കാത്തിരിക്കുന്ന മറ്റൊരു പരിപാടിയിലേക്കാണ് പീസ് റേഡിയോ പോകുന്നത്. പീസ് റേഡിയോ ഓർമ്മ ശബ്ദാവിഷ്കാരം നമുക്ക് നൽകുന്നത് ബഹുമാന്യനായ അബ്ദുസമദ് കല്ലടിക്കോട്.
2: കേരളീയ മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഗണ്യമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയ കെ എം മൗലവി സാഹിബിന്റെ സ്മരണിക ഒരനുസ്മരണം. എഴുത്ത് മൗലവി അബുസബാഹ് അഹമ്മദ് അലി. മഹാനായ പണ്ഡിതനും നിഷ്കളങ്ക ഹൃദയനും ദൈവഭക്തനും സേവകനുമായ കെ എം മൗലവി സാഹിബിന്റെ വേർപാടിൽ ദുഃഖിക്കാത്തവരും അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കാത്തവരുമായി ആരുമുണ്ടാവുകയില്ല. അനുകരണയോഗ്യമായ പല പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ഡോക്ടർ, എഞ്ചിനീയർ, മതപണ്ഡിതന്മാർ എന്നീ നിലയിൽ വളർത്തിയെടുത്ത വിവാഹിതരും സദ്വൃത്തരുമായ സന്താനങ്ങളും മനുഷ്യവർഗത്തിനും വിശിഷ്യ മുസ്ലിം സമുദായത്തിനും ഉപകാരപ്രദമായ നൂറുൽ ഇസ്ലാം മദ്രസ, തിരൂരങ്ങാടി യത്തീംഖാന മുതലായ സ്ഥാപനങ്ങളും എന്നെന്നും കെ എം മൗലവിയെ അനുസ്മരിപ്പിക്കുന്നതാണ്. എനിക്ക് അദ്ദേഹവുമായി 1942 ശേഷമാണ് പരിചയപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചത്. മറ്റു പലരെയും പോലെ അദ്ദേഹവും ആദ്യം എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതിയും ഹൃദയവിശാലതയും കാരണം അത് അധികനാൾ നീണ്ടുനിന്നില്ല. തന്നിമിത്തം പിന്നീട് ഞങ്ങൾ വളരെ സ്നേഹത്തിലും അടുപ്പത്തിലുമായി. അദ്ദേഹവും ഞാനും പലപ്പോഴും ഒന്നുചേർന്ന് ആശയവിനിമയം നടത്തുകയും പല രംഗങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റൗദത്തുൽ ഉലൂം അസോസിയേഷനിൽ ഒരു മെമ്പറും കൂടിയായിരുന്നു. കേരള മുസ്ലിം നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്ന കെ എം മൗലവിയുടെ സ്മരണിക നിഷ്കളങ്ക ഹൃദയൻ. എഴുത്ത് കെ എം അലി. മൗലവി സാഹിബിന്റെ ഒരു സമ്പൂർണ്ണ ജീവചരിത്രം എന്നെങ്കിലും എഴുതപ്പെടുമെങ്കിൽ അതിലേക്ക് വലുതായ ഒരു സംഭാവനയായിരിക്കും എന്റെ എളിയ ഓർമ്മകൾ എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം വ്യക്തമാണ്. 1921 പൊട്ടിപ്പുറപ്പെട്ട അവസാനത്തെ മലബാർ ലഹളയെന്നോ മാപ്പിള ലഹളയെന്നോ അറിയപ്പെടുന്ന സംഘടിതമായ കലാപകാലം മുതൽക്കാണ് മൗലവി സാഹിബിനെ ഞാൻ അറിയാൻ തുടങ്ങിയത്. അന്ന് എനിക്ക് 10 വയസ്സു മാത്രം പ്രായമുള്ളൂ. സ്മര്യപുരുഷനാകട്ടെ അന്നൊരു വൃദ്ധനായിട്ടാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട്ടേക്ക് വന്നതെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഒരു മധ്യവയസ്കന്റെ പ്രായം പോലും വാസ്തവത്തിൽ അന്ന് ആയിട്ടില്ലായിരിക്കാം. എങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, മരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ ആകാരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി തോന്നിയിട്ടില്ല. തീക്ഷ്ണതയോടെ ജ്വലിച്ചിരുന്ന രണ്ടു കണ്ണുകൾക്ക് ഒടുവിൽ കാഴ്ച കുറഞ്ഞുവെന്നല്ലാതെ അവയിൽ കൂടി ജ്വലിച്ച് ബഹിർഗമിച്ചിരുന്ന ബുദ്ധിസാമർത്ഥ്യത്തിന്റെ കിരണങ്ങൾക്ക് ഒരു മാന്യവും സംഭവിച്ചിട്ടുണ്ടാവില്ല. പ്രായം കൂടുന്തോറും ദേഹപ്രകൃതിക്ക് വലിയ വ്യത്യാസം വരുന്ന ദേഹപ്രകൃതി, അദ്ദേഹം സ്ഥൂല ശരീരനായിരുന്നു. എന്നാൽ വേറെ ഒരു വശം കൂടി ചിന്താർഹമാണ്. എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ കാലം കൊണ്ടുവരുന്ന ആകാരവ്യത്യാസങ്ങൾ വളരെ സ്പഷ്ടമല്ലായിരിക്കാം. ആദ്യമേ പ്രസ്താവിച്ചതുപോലെ മലബാർ ലഹളകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പോലീസിനാലും പട്ടാളത്താലും പിന്തുടരപ്പെട്ട, നാടും വീടും ഉപേക്ഷിച്ച് ഒരഭയാർത്ഥിയായിട്ടാണ് 1921 അദ്ദേഹം കൊടുങ്ങല്ലൂരിലെത്തിയത്. ഒരു നാട്ടുരാജ്യമായ കൊച്ചി സംസ്ഥാനത്തിന്റെ ഒരു താലൂക്കായിരുന്നു അന്ന് കൊടുങ്ങല്ലൂർ. അന്നത്തെ ഉടമ്പടി പ്രകാരം ഏറെക്കുറെ പരമാധികാരമുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക നിയമം ഉപയോഗിച്ച് സാധ്യമായിരുന്നില്ല. കാത്തിബ് മൗലവി സാഹിബാകട്ടെ അപ്രകാരം ഒരു കോടതിയിലും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ആ നിലയിൽ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം അയൽ സംസ്ഥാനമായ കൊച്ചി രാജ്യത്തിൽ അഭയം തേടിയത് സ്വാഭാവികമാണെന്ന് മാത്രമായിരുന്നില്ല, വളരെ ബുദ്ധിപൂർവകവുമായിരുന്നു. കേരളത്തിൽ അങ്ങിങ്ങായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ഉൽപ്പതിഷ്ണുക്കളും പ്രമാണികളുമായ മുസ്ലിങ്ങളെ തമ്മിൽ മൈത്രീ ബന്ധത്തിൽ ഉറപ്പിക്കാനും അവർക്കൊരു പൊതുവേദി സൃഷ്ടിക്കാനും എന്ന നിലയിൽ കേരളത്തിലെ മുസൽമാരെ ഒരന്തസ്സും ജീവസ്സുള്ള ഒരു സമുദായമായി മാറ്റാനും സംഘടിതമായ ആദ്യത്തെ ശ്രമമായിരുന്നു കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ആവിർഭാവം. കൊടുങ്ങല്ലൂരിൽ നിന്ന് 11 മെമ്പർമാരോടുകൂടി വളരെ വിനീതമായി ആരംഭിച്ച നിഷ്പക്ഷ സംഘമാണ് പിൽക്കാലത്ത് കേരള മുസ്ലിം ഐക്യസംഘമായി രൂപാന്തരപ്പെട്ടത്. പരേതനായ കെ എം സീതി സാഹിബ് നിഷ്പക്ഷ സംഘത്തിന്റെ രൂപീകരണത്തിനുവേണ്ടി മുൻകൈയെടുത്തിരുന്നു. അന്നത്തെ കൊടുങ്ങല്ലൂരിന്റെ യഥാർത്ഥ നില അനുസ്മരിക്കുന്നത് ഉചിതവും ഏറെക്കുറെ രസാവഹവുമായിരിക്കും. പ്രവാചക ശിരോമണിയുടെ ജനനകാലത്തെ അറേബ്യയെ നമുക്കൊന്ന് മനസ്സിൽ ചിത്രീകരിക്കാം. ഗോത്രങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ദുരഭിമാനത്തിൻ്റെ പേരിൽ നിസ്സാരമായ കാര്യങ്ങൾക്കു വേണ്ടി കൊലയും കൊള്ളിയും പുറമേ ചില അവസരങ്ങളിൽ സംഘടിത രൂപത്തിലുള്ള കലഹങ്ങളും അന്ന് തുടങ്ങിയിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരുന്നത്. അറബികളുടെ പേരക്കിടാങ്ങളെന്ന് അഭിമാനിച്ചു പോന്ന കൊടുങ്ങല്ലൂരിലെ ആദിമ മുസൽമാന്മാർ തങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്തത്തിലുണ്ടായിരുന്ന കലഹവാസന നിലനിർത്തിയെങ്കിൽ അത് സ്വാഭാവികമെന്ന് ഭംഗിക്ക് പറയാമെങ്കിലും കേരള മുസൽമാന്മാരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കളങ്കം തന്നെയായിരുന്നു. മർഹൂം സിദി സാഹിബിന്റെ ഉപ്പാപ്പമാരുടെ കാലത്ത് തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. മർഹൂം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കുടുംബം, മർഹൂം മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെ കുടുംബം തുടങ്ങിയ പല എണ്ണപ്പെട്ട കുടുംബങ്ങളും സിദി സാഹിബിന്റെ കുടുംബത്തോട് അന്യോന്യം അടുത്ത ബന്ധുക്കളായിരുന്നു. പല കുടുംബങ്ങൾ തമ്മിലും രക്തബന്ധമോ കെട്ടുബന്ധമോ ഉള്ളവരായിരുന്നു. ഇന്നും അവിടുത്തെ നില അതുതന്നെയാണ്. അറബിയിലെ ഖുറൈശി വംശജരുടെയും മറ്റു പ്രസിദ്ധമായ അറബി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയായിരുന്നുവല്ലോ. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ആ കുടുംബക്കാരോട് ഒന്നടങ്കം പ്രതികാരം ചെയ്യാൻ സാധ്യമെങ്കിൽ അതൊരു പരാജയമായി മറ്റേ കുടുംബക്കാർ കരുതിയിരുന്നു. കൊലയ്ക്കു പകരം കൊല, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന രീതിയായിരുന്നു അന്നത്തെ അറേബ്യയിലെ പ്രതികാര വാഞ്ച. കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ഇത്രത്തോളം വഷളായിരുന്നുവെങ്കിലും അതിൻ്റെ ആംബ്രിഡ്ജ് എഡിഷൻ ആയിരുന്നു. അറേബ്യയിലെ ഇത്തരം പ്രവണതകൾ ഇസ്ലാമിൻ്റെ മഹനീയമായ ആവിർഭാവത്തോടെ മൂടൽ മഞ്ഞ് എപ്രകാരം സൂര്യരശ്മിയിൽ അപ്രത്യക്ഷമാകുന്നുവോ അത്രയും വേഗത്തിൽ അറേബ്യയിലും അങ്ങനെ അപ്രത്യക്ഷമായി. അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മുഴുകി ക്രമേണ നശിച്ചുകൊണ്ടിരുന്ന കേരള മുസ്ലിം സമുദായത്തെ മുസ്ലിം ഐക്യസംഘവും അവരെ ഉദ്ധരിക്കാൻ പോയ ആദ്യത്തെ സംഘടിതമായ കൽവെപ്പായിരുന്നുവെന്ന് പറയാം. ഐക്യസംഘത്തിൻ്റെ ആദ്യത്തെ വാർഷിക യോഗം ഏറിയാട് വച്ച് വളരെ വിപ്ലവകരമായ തോതിൽ മർഹൂം വക്കംമൗലവി സാഹിബിൻ്റെ മഹനീയ അധ്യക്ഷതയിലും നേതൃത്വത്തിലും കൊണ്ടാടപ്പെട്ടു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ സമ്മേളനം ഒരു ഗംഭീര വിജയമായിരുന്നു. അക്കാലത്ത് സന്ദർശകർക്കും പ്രതിനിധികൾക്കും വേണ്ടി ഹോട്ടൽ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നുവെന്ന് പറയുമ്പോൾ സമ്മേളനത്തിൻ്റെ വൈപുല്യവും ഏറെക്കുറെ ഊഹിക്കാമല്ലോ. പിന്നെ കേരളത്തിൻ്റെ പല പ്രധാന നഗരങ്ങളിലും വെച്ച് ഐക്യസംഘത്തിൻ്റെ വാർഷികങ്ങൾ കൊണ്ടാടിയിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ പ്രബലരായ മുസ്ലിം ധനാഢ്യരുടെ മൂരാച്ചിത്തം ഐക്യസംഘത്തെ എതിർക്കാനും സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താനും ഒരുങ്ങിയിരുന്നു. ഇവർക്ക് പ്രേരണ നൽകാൻ അവരുടെ സ്വന്തം യാഥാസ്ഥിതികത്വത്തിനു പുറമെ അന്ന് ഐക്യസംഘത്തിലേർപ്പെട്ടിരുന്ന മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരുടെ മതബോധത്തിലുള്ള അജ്ഞതയെ ചൂഷണം ചെയ്തിരുന്ന കൃത്രിമ ആലിമീങ്ങളായ മുസ്ലിയാക്കന്മാരുടെ പ്രേരണയുമുണ്ടായിരുന്നു. പക്ഷേ ഈ വക എതിർപ്പുകളെല്ലാം തട്ടിനീക്കി മുസ്ലിം ഐക്യസംഘം ഒരു മലവെള്ളം പോലെ മുന്നോട്ട് പ്രവഹിക്കുക തന്നെ ചെയ്തു. ആദ്യ നേതാക്കന്മാരായിരുന്ന മർഹൂം വക്കംമൗലവി സാഹിബ്, മർഹൂം സീദി സാഹിബ്, മർഹൂം കെ എം മൗലവി സാഹിബ്, ഇ കെ മൗലവി സാഹിബ്, മർഹൂം മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരുടെ പേരുകൾ ഇന്നത്തെ തലമുറ നന്ദിയോടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. ഉത്തര തിരുവിതാംകൂറിലെ ചിറയങ്കീഴ് താലൂക്കിലും പരിസരങ്ങളിലും കാണുന്ന അഭ്യസ്തവിദ്യരും പുരോഗമന പണ്ഡിതന്മാരും വക്കംമൂലവി സാഹിബിന്റെ മഹൽ ത്യാഗത്തിന്റെ ഉറവിൽ നിന്ന് ഉടലെടുത്തവയാണ്. കൊടുങ്ങല്ലൂരിലെയും പരിസരങ്ങളിലെയും എന്നുവേണ്ട, കൊച്ചി രാജ്യത്തിലെ നവീന വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള ആവേശം ഹൃദ്യമായി പകർന്നുകൊടുത്തത് സീദി സാഹിബും മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുമായിരുന്നു. കുഞ്ഞഹമ്മദ് ഹാജിയെ സംബന്ധിച്ച് വേറെ ഒരു വിശേഷതയുണ്ടായിരുന്നത്, അദ്ദേഹം ഡിഗ്രിയോ ഡിപ്ലോമയോ കരസ്ഥമാക്കിയിരുന്നില്ലെന്ന് മാത്രമല്ല, പഴയ മെട്രിക്കുലേഷൻ വരെ പോലും പഠിച്ചിട്ടില്ലാത്ത ആളായിരുന്നു. എങ്കിലും നവീന വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. തൽഫലമായി അദ്ദേഹം ഒരു ആശയത്തിൻ്റെ പ്രചാരണത്തിനുവേണ്ടി തൻ്റെ ശക്തമായ പേനയും നാവും അനുസ്യൂതം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭാഷയും ആകർഷകമായ സംവിധാനവും തന്മയത്വമേറിയ ഉപമാലങ്കാരങ്ങളും ഫലിതവും അന്നൊരു സംസാര വിഷയമായിരുന്നു. അന്യർക്ക് അദ്ദേഹം ഉപദേശിച്ചത് സ്വന്തം വീട്ടിലും പ്രയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെല്ലാവർക്കും അദ്ദേഹം നവീന വിദ്യാഭ്യാസം ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും യഥാസമയം നൽകിയിരുന്നു. ആൺമക്കളിൽ രണ്ടുപേർ അലീഗർ ബിരുദധാരികളാണ്. അനുജൻ മർഹൂം കൊച്ചി മൊയ്തീൻ ഹാജിയുടെ രണ്ടു പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനയക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പ്രേരണ മറ്റു സകലരുടെയും എതിർപ്പുകളെ നിർജ്ജീവമാക്കിക്കളഞ്ഞു. അതിലൊരാൾ ഒരു സബ്ജഡ്ജിയാണെന്ന കാര്യം മറക്കരുത്. ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു മലയാള പള്ളിക്കൂടം പോലും കണികാണാത്ത കെ എം മൗലവിയുടെ സംഭാവന കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ചരിത്രം അപൂർണമായി പോകും.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, ഒരനുസ്മരണം. ഈ വിഷയത്തിലുള്ള ലേഖനത്തിൽ നിന്ന് അതിന് ശബ്ദാവിഷ്കാരം നൽകിയത് ബഹുമാന്യനായ അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യചിന്തകൾ. ചുടങ്ങ്, ഇവ ശ്രദ്ധിക്കുക. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചുണങ്ങ് കുട്ടികളിലും പ്രായമായ ആളുകളിലൊക്കെ കാണുന്നതാണല്ലോ ചുണങ്ങ്. ചുണങ്ങ് പ്രധാനമായിക്കൊണ്ടും കാണുന്നത് കൂടുതൽ വിയർപ്പുള്ള സ്ഥലങ്ങളിൽ, അമിതമായ വിയർപ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ടാണ് ഇത് കൂടുതലായിക്കൊണ്ടും കാണുന്നത്. അതുപോലെ കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള ആളുകളിൽ ഉണ്ടാകാം. ഇപ്പോൾ തൊക്കിലും മുഖത്തുണ്ടാകാം, അങ്ങനെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും, അങ്ങനെ വിയർപ്പ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലാണ് അധികവും ചുണങ്ങുണ്ടാവാറുള്ളത്. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. മലസീസിയ ഗ്ലോബോസ, അതേപോലെ മലസീസിയ ഫർഫൂറ എന്നീ രണ്ട് തരത്തിലുള്ള ഫംഗലുകളാണ് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു ചുണങ്ങ് ഉണ്ടാക്കുന്നത്. ടീനിയ ആൽബ അല്ലെങ്കിൽ ടീനിയ വെസിക്കോളാർ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് വെസിക്കോളാർ എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. ഇത് ചൊറിച്ചിലും നീറ്റലൊക്കെ ചില ആളുകളിൽ ഇവയുണ്ട് ഉണ്ടാകാറുണ്ട്. ചൊറിച്ചിലുണ്ടാകും, നീറ്റലുണ്ടാകും. ഇത് പകരുന്ന ഒരസുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു ചുണങ്ങുണ്ടെങ്കിൽ അവരുപയോഗിച്ച തോർത്തോ ടവലോ ഒക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ അവർക്കും ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി പരിശോധനകൾ നടത്തി കൃത്യമായ ഇടവേളകളിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഈ ചുണങ്ങുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഫസ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞു വരികയോ അത് ചെയ്താൽ പിന്നെ നിർത്തും, പിന്നെ അത് വീണ്ടും വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. നമ്മളൊരു സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നൊരവസ്ഥ ഇത്തരം കേസുകളിൽ ഉണ്ടാവരുത് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിയമങ്ങളുടെ പ്രായോഗികത ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് പടച്ച റബ്ബിൽ നിന്ന് അവതീർണമായതാണ് എന്നതിൻ്റെ ചില തെളിവുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായി പറയാവുന്ന മറ്റൊരു തെളിവാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാവിയിൽ നടക്കുമെന്ന് അറിയിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ ആദ്യം പറയുകയും അഥവാ വിശുദ്ധ ഖുർആൻ പറയുകയും പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് റോമക്കാരുടെ വിജയം എന്ന് പറയുന്നത്. റോമ പേർഷ്യ സാമ്രാജ്യങ്ങളാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ വലിയ ശക്തികളായി ലോകത്തുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ റോമക്കാർ പൊതുവെ വേദക്കാരാണ്, പേർഷ്യക്കാർ ബഹുദൈവ വിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്. ഇപ്പം ഈ രണ്ട് വ്യത്യസ്തമായ മതക്കാർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. സ്വാഭാവികമായും അഹ്ലു കിതാബ് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം എന്നുള്ള നിലയിലും വേദക്കാർ എന്നുള്ള നിലയിലും മുസ്ലിമീങ്ങൾക്ക് അഭിവാഞ്ചം ഉണ്ടായിരുന്നത്, ഒരു ചായ്വ് ഉണ്ടായിരുന്നത് റോമക്കാരോടാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അനുഭാവം ഉണ്ടായിരുന്നത് പേർഷ്യക്കാരോടാണ്. അങ്ങനെ യുദ്ധം നടന്നു. റോമിനെ പേർഷ്യക്കാർ പരിശാക്കുന്ന അവസ്ഥയുണ്ടായി, അമ്പയെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇത് കണ്ട സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിമീങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, അവർ മുസ്ലിമീങ്ങളെടുക്കുമെന്ന് പറഞ്ഞു. ഇതാ നിങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അടുത്ത ഊഴം നിങ്ങളുടേതാണ്, നിങ്ങൾ ജാഗ്രത കാണിച്ചോളൂ, ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ റോമക്കാരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാം. ഇത് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു റോമിൽ, നിങ്ങളാലോചിക്കും, റോമക്കാരെ സംബന്ധിച്ചൊരു അധ്യായം തന്നെ ഖുർആൻ നൽകുകയാണ് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളെക്കുറിച്ച്. എന്താണ് റോമ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞത്? ഗുലിബത്തി റോം, റോം അതിജയിക്കപ്പെട്ടിരിക്കുന്നു. ഫി അദനിൽ അർലി വഹും മിൻ ബഅദി ഗലബിഹിം സയഗലിബുൻ, ഒരു ഭൂമിയുടെ താഴ്വരയിൽ വെച്ചുകൊണ്ട്. പക്ഷേ ഈ അതിജയിക്കപ്പെട്ടതിന് ശേഷം അവർ മറ്റുള്ളവരെ, ശത്രുവിനെ അതിജയിക്കുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതെന്നായിരിക്കും? ഫി ബിദ്അ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഇത് ഒരു സത്യവചനമായിക്കണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ ആളുകളോട് പന്തയം വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം അന്ന് ആ രീതിയിൽ പന്തയം വെക്കുന്ന വിരോധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നില്ല, മുസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്നല്ലോ. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തന്നെ റോമക്കാർ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടും തന്നെ പേർഷ്യക്കാരെ അതിജയിക്കുകയും അവരെ നിലംപരിശാക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, വയോ ഉമ്മൈദി യഫ്രഹൽ മുഅ്മിനൂൻ, അന്ന് വിശ്വാസികൾ സന്തോഷിക്കും, അവർക്ക് സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങളോട് അന്ന് അനുഭാവം പുലർത്തിയിരുന്ന വേദക്കാരായിരുന്ന ആളുകൾ, അവർ വിജയിച്ചതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇവിടെ മുശ്രിക്കുകളായ ആളുകൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ അവിടെ മുന്നോട്ട് വച്ചത്. പക്ഷേ ആളുകൾ അതിനെ പരിഹസിച്ചു, തള്ളിക്കളഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോമ അത്രയും നിലംപരിശായി കിടക്കുന്ന റോമ ഇനി എങ്ങനെയാണ് പേർഷ്യ അതിജയിക്കുക എന്നൊക്കെ ആളുകൾ ചോദിച്ച് വഷളാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും. പക്ഷേ അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഥവാ നടക്കാനിരിക്കുന്നൊരു കാര്യത്തെ വളരെ കൃത്യമായി ആ ഇന്ന സമയത്തിനുള്ളിൽ, ഫീ ബിലാ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10 വർഷത്തിന് താഴെയുള്ളതിനാണ് സാധാരണ ബിലാ എന്ന് പറയുക, അത് സംഭവിക്കുക തന്നെ ചെയ്തു. അപ്പോൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ സാധ്യമല്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പോലും അത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അത് സംഭവിച്ചപ്പോൾ പ്രവാചകൻ്റെതല്ല ഖുർആൻ, മുസ്ലിമീങ്ങളുടെതല്ല ഖുർആൻ, അന്ന് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ്റെതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അബൂ ലഹബ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പിതൃവന്മാരിൽപ്പെട്ട ഒരു വ്യക്തി പ്രവാചകനെ അതിമോശമായിക്കൊണ്ട് നിക്ഷേപിച്ചു. തബ്ബൻ ലക്ക് എന്നൊക്കെ പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, തബ്ബത്ത് യദാ അബീ ലഹബി വതബ്ബ മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത ൽഹത്തബ് ഫീ ജീദിഹ ഹബ്ലുൻ മിൻ മസദ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കാഫറായ മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇവൻ നരകത്തിലാണ്, ഇവനും ഇവൻ്റെ ഭാര്യയും നരകത്തിൻ്റെ വിറകുകളായിരിക്കും, ചുവറകു ചുമട്ടുകാരികളായിരിക്കും. ഇത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയ ആയത്താണ്. അത് കഴിഞ്ഞ് പ്രവാചകൻ എത്ര വിജീവിച്ചു, അത് കഴിഞ്ഞ് അബൂലഹബ് എത്ര ജീവിച്ചു. ഒരിക്കൽ പോലും അബൂലഹബിന് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് മുഹമ്മദ് നീ പറയുന്ന ഖുർആൻ തെറ്റാണ്, ഞാനിത് വിശ്വാസിയായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി ഒരു രേഖയുമില്ല, അത് പറയുകയുമില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ എങ്ങനെയാണ് ഇയാൾ നരകത്തിലാണെന്ന് ഖണ്ഡിതമായിക്കൊണ്ട് പറയാൻ കഴിയുക? മാത്രമല്ല, അങ്ങനെ ഒരു പ്രത്യക്ഷമായിക്കൊണ്ട് പോലും, അതായത് മനസ്സിലില്ലെങ്കിൽ പോലും ഒരു പ്രത്യക്ഷമായിക്കൊണ്ടെങ്കിലും ഇസ്ലാമായി എന്ന് ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആയത്ത് ഇനി എങ്ങനെ നിങ്ങൾ ഓതുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും മുസ്ലിമിനോട് ചോദിക്കാമായിരുന്നില്ലേ? പക്ഷെ അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ എന്നുള്ളതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ആ ഖുർആൻ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിട്ടുള്ളൂ എന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമങ്ങളുടെ പ്രായോഗികത. അത് ദൈവികമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾപ്പെട്ട ഒന്നാണ്. ബുദ്ധിശൂന്യമായ, അർത്ഥശൂന്യമായ, നീതിരഹിതമായ ഒരു നിയമം അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ച ആ നിയമത്തിൽ ഏതെങ്കിലും ഒരു നിയമം ഇന്ന് മാറ്റേണ്ടതായിട്ടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം എത്ര തിരുത്തുകൾ, അമെൻമെൻറ്റുകൾ അതിൽ വരുത്തിയിട്ടുണ്ട്, എത്ര തിരുത്തുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ ശരീഅത്തും 14 നൂറ്റാണ്ടായി ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഹർഫ് പോലും, ഒരു വാചകം പോലും അത് നമുക്ക് ഈ കാലത്ത് തിരുത്തേണ്ടതാണ്. പറയാൻ പറ്റില്ല, ആർക്കും പറയേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ട്? അതിൻ്റെയുള്ള നിയമങ്ങളുടെ പ്രായോഗികതയാണത്. ഇതൊരു ഒരു മനുഷ്യന് ഇതുണ്ടാക്കാൻ കഴിയുമോ? 14 അല്ല 10,000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് തിരുത്തേണ്ട ആവശ്യം വരാത്ത വിധം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നിയമം സൃഷ്ടിക്കാൻ സാധിക്കുക? ഇത് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ? 10,000 വർഷങ്ങളൊരു മനുഷ്യൻ ജീവിച്ചാലും ആ 10,000 വർഷത്തേക്കും ആവശ്യമായ ഒരു നിയമം ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അസംബന്ധം ലോകത്തെന്താള്? അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നൊരു തെളിവാണത്. ഇനി നിങ്ങൾ ഖുർആൻ പറഞ്ഞ് ഏത് കാര്യം എടുത്തോക്കൂ, ക്രിമിനൽ കുറ്റങ്ങൾ. ചില ആളുകൾ പറയും ഇസ്ലാമിൽ സ്ത്രീ സമത്വമില്ല. നമ്മൾ പറയുന്നു ഇസ്ലാമിൽ എന്ന ലോകത്തെവിടെയില്ല. ആണും പെണ്ണും രണ്ട് സ്വത്തങ്ങളാണ് എന്ന് അംഗീകരിക്കാത്തവർ ലോകത്താരാണുള്ളത്. അത് ഖുർആൻ മാത്രം പഠിപ്പിച്ചതല്ല. വലൈ സദ്ദക്കുറു കല്ലുൻസ, ആണിനെപ്പോലെയല്ല പെണ്ണ്, പെണ്ണിനെപ്പോലെയല്ല ആണ്. ഇത് ഖുർആൻ്റെ കട്ടായമായ നിർദ്ദേശമാണ്. ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധമുള്ളത്? ഇനി ആണും പെണ്ണും ഒന്നാണെന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പം ഇന്ത്യൻ, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്, നമ്മുടെ ഇസ്ലാമൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടന എടുക്കുക. ഒരു മനുഷ്യൻ ഒരു ആണിനെ ആക്രമിക്കുന്നു, ഒരു പെണ്ണിനെ ആക്രമിക്കുന്നു, ഒരേ നിയമമാണ് ഇന്ത്യയിൽ ശിക്ഷക്ക്? അല്ലല്ലോ. പ്രത്യേകമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കില്ലാത്തതാണ്. ഒരു ആണിനെ ഒരു മനുഷ്യൻ ആക്രമിക്കുന്നു, ഒരു പെണ്ണിനെ ആക്രമിക്കുന്നു തമ്മിൽ ഒരുപാട് ശിക്ഷയിലടക്കം വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ആണും പെണ്ണും ഒന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഇതൊക്കെ തിരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ബസ് ഇളവനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പുരുഷനോട് അനീതിയാണോ? അപ്പോൾ ആണും പെണ്ണും ഒന്നാണ് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ബോയ്സ് സ്കൂളുകളും അതുപോലെ ഗേൾസ് സ്കൂളും ഒക്കെ നമുക്ക് നിരവധി കാണാൻ കഴിയും, ഗവൺമെൻറ് തലത്തിൽ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലാണ് വേണ്ടത്, ജസ്റ്റിസ് നീതിയാണ് വേണ്ടത്, ഒരിക്കലും ഈക്വാലിറ്റി അല്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറാനിലും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ നിയമം, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ നിയമങ്ങളുണ്ട്. അതേസമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ, ആരാധനകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ, പുരുഷൻ വിഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യണം. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, പ്രതിക്രിയകളിൽ, ഹദൂദുകളിൽ, ആണ് കെട്ടാലും പെണ്ണ് കെട്ടാലും ഒരേ ശിക്ഷയാണ് ഇസ്ലാമിൽ. അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകൾ, ഇങ്ങനെ ഇസ്ലാമിൽ പല സംഗതികളും പിന്നെ യഥാർത്ഥത്തിൽ തുല്യതയുള്ളതുണ്ട്, നീതിപൂർവമുള്ളതുമുണ്ട്. എല്ലാ സ്ഥലത്തും തുല്യതയായാൽ അത് അനീതിയായിരിക്കും, എല്ലാ സ്ഥലത്തും തുല്യതയില്ലാതിരുന്നാൽ അതും അനീതിയായിരിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ ഖുർആൻ പറഞ്ഞ പ്രായോഗിക നിയമങ്ങൾ എത്ര സുന്ദരമാണ്! ഇതൊരു പ്രവാചകന് ഉമ്മിയായ, അക്ഷരമറിയാത്ത, വായിക്കാനറിയാത്ത, എഴുതാനറിയാത്ത മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നിയമങ്ങൾ ഒരു മനുഷ്യൻ കെട്ടി ഉണ്ടാക്കി എഴുതി കൂട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ് ലോകത്തുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഇത് പ്രവാചകൻ്റെതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇനി അതിൻ്റെ നിയമങ്ങൾ ഓരോന്നെടുത്തുവാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. എൻ്റെ പ്രായോഗികത, സ്ത്രീ സുരക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമം തന്നെ മാത്രം എടുക്കുക. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. ചില ആൾക്ക് തെറ്റിദ്ധരിച്ചത് സ്ത്രീകൾക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ. സ്ത്രീകളെക്കാൾ എത്രയോ നിയമങ്ങൾ പുരുഷന്മാർക്ക് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് സ്ത്രീ സുരക്ഷയാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെ ഈ രാജ്യങ്ങളുള്ളതിനേക്കാൾ, ഇസ്ലാമല്ലാത്ത രാജ്യങ്ങളുള്ളതിനേക്കാൾ അവിടെ സ്ത്രീ സുരക്ഷിതയാണോ? അല്ലേ? ആണല്ലോ. എന്തുകൊണ്ട്? അവിടെയും ഉള്ളത് ആണാണ്, പെണ്ണാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ പെണ്ണ് സുരക്ഷിതയാണ്? അത് നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുടെ കണിശതയും അത് പ്രാവർത്തികമാക്കുന്നതിൽ അവിടുത്തെ ഗവൺമെൻറ്റിനുള്ള ആർജവുമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ, സ്ത്രീകൾ അവിടെ സുരക്ഷിതയാക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു. ആ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ട് അത് വരൂല. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ നിയമങ്ങളുടെ പ്രായോഗികത തെളിവാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രവചനം നടത്തി ഖുർആൻ. ഈ രണ്ട് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നിയമങ്ങളുടെ പ്രായോഗികത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സൊലാഹി.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടായതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതനുസരിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രകാശം ലഭിക്കും. യഥാർത്ഥ പ്രകാശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വഴികളിൽ പ്രകാശത്തെ അന്വേഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിലേക്കാണ് ചെന്നെത്തുക. ഉദാഹരണം, മനുഷ്യരിൽ നിലീനമായ വികാരത്തെ ശമിപ്പിക്കാൻ ഇസ്ലാം അംഗീകരിച്ച മാർഗമാണ് വിവാഹം. എന്നാൽ വിവാഹമെന്ന പവിത്ര ബന്ധത്തെ ഉപേക്ഷിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ആസ്വാദനം തേടുമ്പോൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ലൈംഗിക രോഗങ്ങൾ, പിതാക്കളില്ലാത്ത മക്കൾ, അവരുടെ സംരക്ഷണം, സമൂഹത്തിന്റെ ഭദ്രത, ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതായത്, ദൈവിക പ്രകാശത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ അവർ ചെന്നെത്തുന്ന വഴികൾ ഇരുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും. ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്ത് ഇല്ലായിരുന്നുവെങ്കിൽ സക്കാത്തിന്റെ നിസാബ് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, നമസ്കാരത്തിന്റെയും ഹജ്ജിന്റെയും രൂപം, സമയം, ജനങ്ങൾ വിവിധ മാർഗങ്ങൾ തേടിപ്പോയാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അത് തെറ്റിപ്പോകുമായിരുന്നു. ഇതുപോലെ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നന്മക്കും ഭദ്രതക്കും നൽകിയിരിക്കുന്ന സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ കൈയൊഴിച്ചാൽ പിന്നെ അവർ പിന്തുടരുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളായിരിക്കും. അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുക. മറ്റൊരു വിഭാഗം മതത്തിന്റെ ഉള്ളിൽ നിന്ന് നന്മയെന്ന് കരുതി ചെയ്യുന്ന ചില വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. യഥാർത്ഥ പ്രവാചക ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റിദ്ധരിച്ചോ അറിഞ്ഞോ അറിയാതെയോ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവരും യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. കുൽഹൽ നുനബ്യവുക്കും ബിൽ അക്സരീൻ ആൾമാല, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഹിയഹും ഫിൽ ഹയാത്തി ദുന്യ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പേച്ചവരത്ര അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103-104 സൂക്തങ്ങൾ. ജീവിതത്തിലെ നിഖില മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ മനുഷ്യൻ ആ പ്രകാശത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തടയേണ്ട അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ട പണ്ഡിത വേഷധാരികളും സുന്നത്തിന്റെ ദിവ്യപ്രകാശത്തെ ഉപേക്ഷിച്ച് വഴികേടിന്റെ നൂതന വഴികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അവർ അതിന് നൽകുന്ന ന്യായീകരണങ്ങൾ നിരവധിയാണ്. കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥിന്റെ ഉത്ഭവങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. വിദ്വത്തുകൾ ആപേക്ഷികമാണ്. ചില സ്ഥലങ്ങളിൽ കാണുന്ന നൂതന ചര്യകൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബിദ്അത്തുകൾ തന്നെ പലതും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും വ്യത്യസ്തങ്ങളായിരിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഖബർ മൂടുമ്പോൾ പൂക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഖബർ മൂടാൻ അത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ തന്നെ ചില മക്ബറകളിൽ നിലവിളക്കുണ്ട്, ചില സ്ഥലങ്ങളിൽ നിലവിളക്കില്ല. മരിച്ച വീട്ടിൽ മരിച്ച ആളുകൾക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി 70,000 ദിക്കറുകൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ യഥാർത്ഥ വഴിവിട്ട് പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കുന്നു. അതിന് ധാരാളം ന്യായീകരണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അതായത്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചവും തെളിച്ചവും വിട്ട് അവ്യക്തതയുടെയും സംശയത്തിന്റെയും ദുർമാർഗത്തിന്റെയും നരകത്തിന്റെയും വഴികൾ അവർ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ മുൻഗണന നൽകുക. പലപ്പോഴും ദീനിൽ നൂതന കർമ്മങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് ഇതാണ്. ഖുർആനിനും സുന്നത്തിനും എതിരെ തങ്ങളുടെ ശൈഖന്മാരുടെ സംഘടനകളുടെ കക്ഷികളുടെയും ഗോത്രക്കാരുടെയും പിതാക്കന്മാരുടെയും സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക. വൈദാ കീല ലഹും തഅലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി കാലു ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന അവലൗകാന ആബാഉഹും ലാ യഅലമൂന ഷൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ തങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് തന്നെ മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അത് മതിയെന്നാണ് അവർ പറയുക. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 104-ാമത്തെ സൂക്തം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ റഅയ മഅ സുന്നത്തി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ ചര്യകൾക്കൊപ്പം മറ്റൊരാളുടെയും അഭിപ്രായത്തിന് സ്ഥാനമുള്ളതായി ഞാൻ കാണുന്നില്ല. ലൈസ ലി അഹദി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ ഇദാ സഹ്ഹൽ ഖബറു അൻഹു. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. ചുരുക്കത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴികൾ വിട്ട് വലാലത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അത് നാം സൂക്ഷിക്കണം. ബിദ്അത്തുകളുടെ ഉത്ഭവത്തിനും ആധിക്യത്തിനും കാരണമായി വർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം ദേഹേച്ഛകളെ പിൻപറ്റൽ. അതുകാരണമായി മതത്തിൽ പഠിപ്പിക്കപ്പെട്ട ചര്യകളിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയി. എന്നാൽ ദേഹേച്ഛകളെ പിൻപറ്റിയാലുള്ള അപകടത്തെക്കുറിച്ച് ഖുർആൻ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം അവരുടെ ഇച്ഛയെ പിൻപറ്റി എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വൈലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അള്ളല്ലു മിമ്മൻ ഇത്തബാ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടരുന്നവരെക്കാൾ വഴിവിഴച്ചവൻ ആരുണ്ട്? അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലേക്കാക്കുകയില്ല. തീർച്ച. ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ സൂക്തം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ നാസറുദ്ദീൻ സഹദി റഹ്മഹുല്ല പറഞ്ഞത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അറിഞ്ഞുകൊള്ളുക പ്രവാചകരെ, നിങ്ങളെ പിൻപറ്റൽ അവർ ഉപേക്ഷിച്ചും കൊണ്ട് സത്യത്തിലേക്കോ സന്മാർഗത്തിലേക്കോ അവർ എത്തുകയില്ല. മറിച്ച് അവരുടെ ഇച്ഛകളെ പിൻപറ്റൽ മാത്രമാണത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയവരാണ് ഏറ്റവും പിഴച്ചവർ. കാരണം അവന്റെ മുമ്പിൽ സന്മാർഗവും അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും എത്തിക്കുന്ന ചൊവ്വായ പാതയും സമർപ്പിക്കപ്പെട്ടു. പക്ഷേ അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ നാശത്തിലേക്കും ദൗർഭാഗ്യത്തിലേക്കും എത്തിക്കുന്ന വഴികളിലേക്ക് അവന്റെ ഇച്ഛ അവനെ ക്ഷണിച്ചു. ആ ക്ഷണം അവൻ സ്വീകരിക്കുകയും സന്മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാളേക്കാൾ വഴിവിഴച്ചവൻ വേറെ ആരുണ്ട്? നാസറുദ്ദീൻ സഹദിയുടെ സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ. എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്രവെക്കുകയും അവന്റെ കണ്ണിന്മേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ സൂക്തം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവൻ തന്റെ ഇച്ഛയോട് കൂടിയാലോചന നടത്തുന്നു. എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്യും, എന്താണോ ചീത്തയായി തോന്നുന്നത് അത് ഒഴിവാക്കും. നന്മയും തിന്മയും ബുദ്ധി കൊണ്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന മുഅ്തസിലികൾക്കെതിരെ ഈ ആയത്തുകൊണ്ട് തെളിവ് പിടിക്കാവുന്നതാണ്. ഇബ്നു കസീർ മുഅവിയ റളിയല്ലാഹു അൻഹു നിവേദനം, وَإِنَّهُ سَيَخْرُجُ مِنْ أُمَّتِي أَقْوَامًا تَجَارَى بِهِمْ تِلْكَ الْأَهْوَاءُ كَمَا يَتَجَارَى الْكَلْبُ لِصَاحِبِهِ لَا يَبْقَى مِنْهُمْ عِرْقٌ وَلَا مَفْصِلٌ إِلَّا دَخَلَهُ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ പല ആളുകളും വരും, നായ കടിച്ച ആളുടെ ശരീരത്തിൽ രോഗം പടരുന്നത് പോലെ ഇച്ഛ അവരിൽ പടർന്നു പിടിക്കും. ഒരു നാടിയും സന്ധിയും ബാക്കിയാക്കാത്ത നിലയ്ക്ക് എല്ലായിടത്തും ആ ഇച്ഛ വരുന്നതാണ്. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം സാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വ്യത്യസ്ത കക്ഷികളായി പിരിയാൻ കാരണമാകുന്ന തന്റെ ഉമ്മത്തിലെ ഇച്ഛകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ഹൃദയങ്ങളെ ഇച്ഛ പിടികൂടും. സാധാരണ നിലക്ക് അതിൽ നിന്ന് ഒഴിവാകുവാനോ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുവാനോ അവർക്ക് കഴിയുകയില്ല. നായയുടെ രോഗം ബാധിക്കുന്നത് പോലെയാണത്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിൽ നിന്ന് ഒഴിവാകുകയില്ല. ചികിത്സയെ സ്വീകരിക്കാത്ത ഒരു തരം വ്യാപനമാണ് ഈ രോഗത്തിനുള്ളത്. ഒരു മരുന്നും അതിന് പ്രയോജനപ്പെടുകയില്ല. അതുപോലെയാണ് ഇച്ഛ പിടികൂടുകയും ഇച്ഛയോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയുടെ ഹൃദയം. ഉപദേശങ്ങൾ അതിൽ പ്രവർത്തിക്കുകയില്ല, തെളിവുകളെ സ്വീകരിക്കുകയുമില്ല. അലിയത്തിസാം 2-ാം വോളിയം 92-ാമത്തെ പേജ്.
5: ചുരുക്കത്തിൽ ദേഹേച്ഛകൾ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അവരുടെ എല്ലാ സന്ധികളിലും അത് വ്യാപിക്കുകയും അങ്ങനെ ദേഹേച്ഛയുടെ ചിന്തകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രകാശം ലഭിക്കാതെ അന്ധകാരങ്ങളിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ അനുസരിക്കാൻ പാടില്ല എന്നും ഖുർആൻ പറയുന്നു. ഏതൊരു ഹൃദയത്തെ നമ്മുടെ സ്മരണ വിട്ടു നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരുകവിഞ്ഞതാകുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 28-ാം ആയത്ത്. സത്യത്തിൽ വിശ്വസിക്കാത്ത തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവോട് ഭയഭക്തിയില്ലാതെ അക്രമവും അനീതിയും കൈകൊണ്ട് ഐഹിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ നാം അനുസരിക്കരുത്. കാരണം അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രകാശത്തെ ഉപേക്ഷിച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. സത്യത്തിൽ അവർ അന്ധകാരങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുക. സുന്നത്തിനെ ഉപേക്ഷിച്ച് ബിദ്അത്തുകളിലേക്ക് പോകുന്ന ആളുകളുടെ മറ്റു ചില വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാഹ്, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സലാഹി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ 1158 ഹദീസ്. وعن أوس بن أوس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي. رواه أبو داود بإسناد صحيح. أوس بن أوس رضي الله عنه റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിശ്ചയമായും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാകുന്നു, വെള്ളിയാഴ്ച ദിവസമാകുന്നു. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീഹ്, അതിനാൽ എൻ്റെ മേൽ സ്വലാത്തുകൾ നിങ്ങളതിൽ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസത്തിൽ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും, കാണിക്കപ്പെടുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് കസറത്തു സ്വലാത്തി അലൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത്. വലാ ശക്ക അന്നൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമുൽ ഖൽഖി ഹുഖൂഖൻ അലൈൻ, സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഹക്ക് അവിടത്തോടുള്ള കടമയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹുക്കൂഖുഹു അലൈന അഅ്ളമു മിൻ ഹുക്കൂഖി അൻഫുസിന അല അൻഫുസിന, നമ്മുടെ സ്വന്തത്തെക്കാൾ ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യജിബു അൻ തുഖദ്ദിമ മഹബ്ബത്തുഹു അല മഹബ്ബത്തി നഫ്സിക വബിനിക വബീക വഉമ്മിക വസൗജിക വകുല്ലിന്നാസ്, മുഴുവൻ മനുഷ്യരെക്കാളേറെ നിന്റെ ഇണയെക്കാളും മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളേറെ നിന്റെ സ്വന്തത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ഉണ്ടാവേണ്ടത് നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് അതാവശ്യമാണ്. ആ മഹബ്ബത്തില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതല്ലേ, നിങ്ങളിലൊരാൾ സത്യവിശ്വാസിയാവുകയില്ല തന്നെ ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എല്ലാത്തിനേക്കാളേറെ, മുഴുവൻ ജനങ്ങളെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, എല്ലാം. അതാണ് വലാ യുംകിനു അയ്യതിമ ഈമാനുക, നിന്റെ ഈമാൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ഇല്ലാ ബി അൻ തുഖദ്ദിമ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മഹബ്ബത്തി കുല്ലി അഹദിൻ, മറ്റാരേക്കാളും നിനക്കേറ്റവും കൂടുതൽ സ്നേഹം, നിനക്കിഷ്ടം, മഹബ്ബത്ത്, അത് ഏറ്റവും നീ മുൻഗണന നൽകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കിൽപ്പെട്ടതാണ് മിൻ ഹഖിഹി അലൈക, നിന്റെ മേൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയാണ്. അൻ തുക്സിറ മിന സ്വലാത്തി വസ്സലാമി അലൈഹി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നുള്ളത്. വഹുവ ലൈസ ബിഹാജത്തിൻ ഇലാ സ്വലാത്തിക വസലാമിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്റെ സ്വലാത്തും നിന്റെ സലാമും ആവശ്യമില്ല. വലാക്കിന്നക അൻത ബിഹാജത്തിൻ ഇലാ അജ്രി ഹാദിഹി സ്വലാത്തി വസ്സലാം, പക്ഷേ നീ ആവശ്യക്കാരനാണ് ഈ സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും ഒക്കെ പ്രതിഫലം. സഹോദരങ്ങളെ, ലിഅന്നക ഇദാ സല്ലൈത അലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ വാഹിദ സല്ലല്ലാഹു അലൈക ബിഹാ അശ്റ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ അതിന് നിനക്ക് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. വൈദ അകുൽച്ച അള്ളാഹുമ സല്ലി അലാ മുഹമ്മദ്, അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹം ചൊരിയണേ എന്ന പ്രാർത്ഥനയാണത്. അങ്ങനെ നീ പറയുമ്പോൾ സല്ലല്ലാഹു അലൈക അശറ മറാത്ത്, പത്തനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. മഅ അന്നക ഫീ ഹാജത്തിൻ ഇലാ ദാലിക വർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഫീ ഹാജത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ആവശ്യമില്ല, പക്ഷേ നിനക്കത് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് നിർബന്ധമായും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്, മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന്. അത് നിങ്ങൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ മായന, അതിൻ്റെ അർത്ഥമെന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ അധികം ആളുകൾക്കും ഈ കലിമത്തിൻ്റെ മായന അറിയുകയില്ല. മുഹമ്മദിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അബുൽ ആലിയ റഹിമഹുല്ല പറയുന്നുണ്ട്, സ്വലാത്തുല്ലാഹി അലാ നബിയിഹി സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തുണ്ടല്ലോ, അതിനെ വിശദീകരിച്ചുകൊണ്ട് അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നബിയെ അവിടെ വാഴ്ത്തുകയാണ്. അവിടെ മലഉൽ അഅലയിൽ അത്യുന്നതമായ സ്ഥാനത്ത് മലക്കുകളുടെ എല്ലാം ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദൽ മലായിക്കത്തിൽ മുഖർറബീൻ, അള്ളാഹുവിൻ്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സനാ യുസ്നി അലൈഹി, അതാ അബ്ദി ഫുലാൻ ഫീഹി കദാ വകദാ വയദ്കുറു മിൻ സിഫാത്തിഹിൽ ഹമീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുത്യർഹമായ വിശേഷണങ്ങൾ അവിടെ പറയപ്പെടുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, അസ്നല്ലാഹു അലൈക അശറ മറാത്ത്, നിശ്ചയമായും നിന്റെ സ്ഥാനം അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ പറയപ്പെടുകയാണ്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാം അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് ഫി യൗമിൽ ജുമുഅത്തി വഫി കുല്ലി വഖ്തിൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും അതല്ലാത്ത സമയങ്ങളിലുമെല്ലാം ആ ഒരു കാര്യം നിർവഹിക്കണം എന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഹദീസ് വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഇന്ന മിന അഫ്ളി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിശ്ചയമായും നിങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആദ നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഖുബിള, ആദ നബി മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി നഫ്ഖ വഫീഹി സഇഖ, ലോകാവസാനം സംഭവിക്കുക അത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീ, വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ പേരിൽ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിശ്ചയമായി നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, കൈഫ തുഅറദു സ്വലാത്തുന അലൈക, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടുക. വഖദ് അരിംച ഔ ബലീച, നിങ്ങൾ നുരുമ്പി ദ്രവിച്ചു പോയിരിക്കുകയില്ലേ നിങ്ങൾ മരണശേഷവും നിങ്ങളുടെ മരണശേഷവും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ അസ്സവജൽ ഹറമ അലൽ അർദി അജസാദൽ അംബിയ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ ശരീരങ്ങളെ ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. മണ്ണ് തിന്നുക എന്നുള്ളത് നിഷിദ്ധമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ അധികരിപ്പിക്കുക എന്നതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ നേതാവാണ്. വയൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ജുമുഅ ദിവസം എന്നത് ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ വഫി സ്വലാത്തി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ യൗമി മസായ ലൈസത്തിൽ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത വിധം പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റു ഹിക്മത്തുകളും അതിലുണ്ട്. അന്ന കുല്ല ഖൈരിൻ നാലത്തുഹു ഉമ്മത്തുഹു ഫീ ദുനിയാ വല്ലാഖിറ ഫഇന്നഹമാ നാലത്തുഹു അലാ യദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിനുള്ള ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകളെല്ലാം വന്നെത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെയാണ്. ഫജമഅ അല്ലാഹു ലി ഉമ്മത്തിഹി ബിഹി ബൈന ഖൈരി ദുനിയാ വല്ലാഖിറ, ആ ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെയാണ്. ഫഅലമു കരാമത്തിൻ തഹ്സുലു ബിഹി ലഹും, അവർക്കെല്ലാവിധ ആദരവും മഹത്വവും ലഭിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അതുകൊണ്ട് തന്നെ ഈ ജുമാ ദിവസത്തിൽ ആ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സ്ഥാനം നൽകും. സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ മഹത്വമാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് ദിവസങ്ങളിൽ ശ്രേഷ്ഠമാക്കിക്കൊടുത്ത വെള്ളിയാഴ്ച ദിവസത്തിൽ, ആ ദിവസത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം എന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികരിപ്പിക്കുക. ഇഷ്ഗലു അംഫുസകും ഫി യൗമിൽ ജുമാ ബികസറത്തി സ്വലാത്തി അലൈ ബികസറത്തി സ്വലാത്തി അലയ്യ. നിങ്ങൾ ജുമാ ദിവസത്തിൽ എൻ്റെ പേര് സ്വലാത്തുകളെ അധികരിപ്പിക്കുന്നത് അതിൽ മുഴുകുക എന്നതാണ്. ഹത്ത തനാലോ അൽ അജ്ര വസ്സവാബ്, നിങ്ങളതിൻ്റെ പ്രതിഫലം നേടിയെടുക്കുന്നതുവരെ, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്തുകൾ നിശ്ചയമായും അത് എത്തിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കപ്പെടുന്നതാണ്. അതിന് പ്രത്യേകം മലക്കുകളുണ്ട്. ഇന്ന ലില്ലാഹി സയ്യാഹീന, ഇന്ന ലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന ഫിലർ, ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നതായ മലക്കുകളുണ്ട്. യുബല്യഗുനാൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തിൻ്റെ സലാമുകൾ അവിടെ എത്തിക്കുന്നതാണ്. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഖബറുകളിൽ അതുപോലെ ഉണ്ടാകും. അത് മണ്ണ് തിന്നുക എന്നുള്ളത് ഭൂമിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്ത് വെച്ചും എവിടെ വെച്ചും സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതിനെ പ്രത്യേകമായിക്കൊണ്ട് കൂടിയിരുന്ന് ഒരു മജ്ലിസായിക്കൊണ്ട് ചൊല്ലണം എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഓരോരുത്തരും അവനവന് യാത്രയിലാകുമ്പോഴും മസ്ജിദിലാകുമ്പോഴും വീട്ടിലാവുന്ന സന്ദർഭത്തിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ടതായ സ്വലാത്ത്, ഇബ്രാഹീമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഈ ഒരു സ്വലാത്ത്, തശഹുദിൽ നമ്മൾ ചൊല്ലുന്നതായ സ്വലാത്ത്, ഇബ്രാഹീമിയ സ്വലാത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും ലഭിച്ചതുപോലെ അള്ളാഹുവെ നീ അനുഗ്രഹം നൽകണയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അഷർ, നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട്, 10 നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. അൽ ബഖീൽ, പിശുക്കനാണ്. മൻ ദുക്കിർത്തു ഇന്ദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേരൊരാളുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ പിശുക്കനാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. റഹിമ അം ഫുറജുലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറിയ സന്ദർഭത്തിൽ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞല്ലോ. അതിലൊരു വിഷയം ഇതായിരുന്നു, ഒരാൾ മുഖം കുത്തി വീഴട്ടെ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളുടെ ബാധ്യതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹഖാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. എല്ലാ സന്ദർഭത്തിലും സ്വലാത്തു ചൊല്ലുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി ഈ ഹദീസിൽ നമ്മോട് കൽപ്പനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നബി സല്ലല്ലാഹു അലൈഹിക്കുള്ള എല്ലാവിധ ഖൈറിനും നന്മക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. നസ്അലുല്ലാഹ സുബ്ഹാനഹു അൻ യർസുഖനാ വഇയാകുമുൽ ഖിയാമ ബിഹഖിഹി, നബി സല്ലല്ലാഹു അലൈഹിയോടുള്ള ആ ഹഖിൽ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനോടുള്ള ഹക്കും വഹക്ക് റസൂലിഹി വഹക്ക് ഇബാദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോടൊക്കെയുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മാഇൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ജീവിച്ചിരിക്കുന്ന പ്രായമായ ഒട്ടും വയ്യാത്ത ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി മക്കൾ ഉംറ നിർവഹിക്കാമോ? മകനും ഉമ്മയും നേരത്തെ ഉംറ നിർവഹിച്ചവരാണ് എന്നാണ്.
4: ഒന്നാമതായി, സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ളവരും അതുപോലെ മക്കയിലെത്തി പ്രയാസമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയുന്നവർക്കുമാണ് അത് നിർബന്ധമാകുന്നത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിമായൊരു വ്യക്തിക്ക് രോഗം കാരണമോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ കഴിയാത്തതിനാൽ പകരം മറ്റൊരാൾ ഹജ്ജോ ഉംറയോ നിർവഹിക്കൽ അനുവദനീയമാണ്, പുണ്യകരമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മാക്ക് പകരം മക്കയിൽ പോയി ഉംറകർമ്മം നിർവഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മുമ്പ് ഉംറ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി അത് നിർവഹിക്കൽ പുണ്യകരമാണ്, അവർക്കതിന് പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹസാം ഗോത്രത്തിലെ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബി ഷെയ്ഖുൻ കബീർ, എൻ്റെ വാപ്പ എൻ്റെ പിതാവ് വളരെ പ്രായമുള്ള ഒരു വൃദ്ധനാണ്, അദ്ദേഹത്തിന് വാഹനത്തിൻ്റെ പുറത്തിരിക്കാനോ അല്ലെങ്കിൽ യാത്ര പോകാനോ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുജ്ജി അൻഹു, അവർക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്നാണ്. അതേപോലെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേപോലെ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എൻ്റെ വാപ്പാക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്, അവർക്ക് ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ കഴിയില്ല, വാഹനപ്പുറത്ത് ഇരുന്ന് യാത്ര പോകാനും കഴിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹജുജ് അൻ അബീക വഅ്തമിർ, നിന്റെ പിതാവിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യുക അതുപോലെ ഉംറ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഉംറയുടെ പ്രതിഫലം നിങ്ങൾക്കൊരൽപ്പം പോലും കുറയാതെ തന്നെ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും, അവർക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും അതുപോലെ വേറെയും പ്രമാണങ്ങൾ നമുക്കിതിന് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത്തരം വയസ്സായ അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന അവർക്ക് വേണ്ടി പകരം നമുക്ക് ഹജ്ജോ ഉംറയോ നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു അലം.
3: നമ്മൾ മരണവാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ വേറെ വല്ല പ്രാർത്ഥനയും പറയേണ്ടതുണ്ടോ? മയ്യത്ത് കണ്ടാലുള്ള പ്രാർത്ഥന ഒന്ന് പറയാമോ എന്നാണ്.
5: ഒരാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ അല്ലദീന ഇദ അസ്വാബതു മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തർജീഅ ചെയ്യുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബൈത്തുൽ ഹന്ദ് ലഭിക്കുന്ന സത്യവിശ്വാസിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, തൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ശേഷം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. മരണപ്പെട്ട വ്യക്തിക്കു വേണ്ടി മയ്യിത്ത് നമസ്കാരം പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, മയ്യിത്തിനു വേണ്ടി നിങ്ങൾ ഖൈറ് മാത്രം പറയുക, മലക്കുകൾ നിങ്ങൾ എന്താണോ പറയുന്നത് അതിനുവേണ്ടി ആമീൻ ചൊല്ലുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വൽ ഇഖ്വാനിൽ ലദീന സബഖൂന ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായി മരണപ്പെട്ടു പോയ ഞങ്ങൾ വിശ്വാസികൾക്ക് റബ്ബെ പുറത്തു കൊടുക്കണേ എന്ന് വിശ്വാസി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇന്നത് മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അത് മയ്യിത്ത് നമസ്കാരത്തിൽ അല്ലാഹു മഗ്ഫിർലഹു വറഹ്മഹു ആഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാകാം, അതല്ലാത്ത പ്രാർത്ഥനയാകാം. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പം ഇല്ല. അല്ലാഹു തആല ആലം.
3: ആഴ്ചയിൽ നൽകുന്ന പണം സ്വർണമായി തിരിച്ചെടുക്കുന്നു, പലിശയില്ലാതെയാണിത്. പണം നൽകുന്നതിന് ഇത്ര കണക്ക് എന്നില്ല, എത്രയാണോ കയ്യിലുള്ളത് അത് അടച്ചാൽ മതി. ഇത് തെറ്റാണോ? വിശദീകരണം പ്രതീക്ഷിക്കുന്നു എന്നാണ്.
5: ചുരുക്കി നമ്മൾ പറയുകയാണ് എങ്കിൽ, കുറി അല്ലെങ്കിൽ നറുക്ക് ഇവ സ്വർണത്തിൻ്റെ പേരിലാകുന്നു എന്ന് മാത്രം. സാധാരണ കാശിന് വേണ്ടി കുറി വെക്കാറുള്ളത് പോലെ സ്വർണത്തിന് വേണ്ടി കുറി വെക്കുന്നു. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അടച്ചു കൊടുക്കുകയും ആ മാസത്തിൽ ഒരു നറുക്കെടുപ്പുണ്ടാകുകയും അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ ഈ കുറി അവസാനിക്കുന്ന വേളയിലോ ആ തുകക്ക് സമാനമായ സ്വർണം നൽകുകയും ചെയ്യുന്ന ജ്വല്ലറി നടത്തുന്ന ആളുകളുടെ പുതിയ ഒരു രീതി ആണ് ഇത്. കച്ചവടത്തിന് പല വഴികളുണ്ടായേക്കാം, പക്ഷേ പ്രത്യേകിച്ച് സ്വർണ കച്ചവടം, വെള്ളി കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. മറ്റ് കച്ചവടങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളല്ലാത്ത പല നിയമങ്ങളും സ്വർണം, വെള്ളി എന്നിവ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വർണം നമ്മൾ വാങ്ങുന്നത് രൂപ കൊണ്ട് അല്ലെങ്കിൽ ഡോളർ, റിയാൽ, മറ്റ് കറൻസികൾ കൊണ്ടാണ്. ഈ കറൻസികൾ സത്യത്തിൽ കേവലം ചില കടലാസുകളല്ലോ, അവയൊക്കെ തന്നെയും മൂല്യമുണ്ട്. ആ മൂല്യം നിശ്ചയിക്കുന്നത് ഓരോ രാജ്യത്തുമുള്ള സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ വില നിശ്ചയിച്ചിട്ടാണ്. അതുകൊണ്ട് കറൻസി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്വർണമാണ് അല്ലെങ്കിൽ വെള്ളിയാണ് അതിൻ്റെ വില. ഇങ്ങനെ സ്വർണവും സ്വർണവും കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധന ഇവിടെ സ്വർണ കച്ചവടത്തിൽ പ്രത്യേകമായി പാലിക്കണം. അത് രണ്ട് നിബന്ധനകളാണ്. ഒന്ന് ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കണം. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വസ്തു വാങ്ങുക എന്ന രൂപത്തിൽ ഉടനെ കൈമാറ്റം ചെയ്യണം. രണ്ടാമത്തെ നിയമം, എത്രയാണോ കൊടുത്തത് അത്രയും തിരിച്ചു വാങ്ങണം. ഈ രണ്ട് നിയമങ്ങളാണ് സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓൺ ദ സ്പോട്ടിൽ കൈമാറ്റം നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം കുറികൾ നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. ഒന്നുകിൽ കാശ് മാസാമാസവും ഓരോ സംഖ്യ കൊടുക്കുകയും എന്നിട്ട് കുറി അവസാനിക്കുന്ന വേളയിൽ കൊടുത്ത കാശിന് പകരമായി സ്വർണം വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ കാശ് മുൻകൂട്ടി കൊടുക്കുന്നു, സ്വർണം പിന്നീട് വാങ്ങുന്നു. യദംബിയത്, ഉടൻ കൈമാറ്റം നടത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബീഉ സ്വർണം ബിസ്വർണം ഇല്ലാ മിസ്ലം ബിമിസ്ലി, സ്വർണവും സ്വർണവും നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ തത്തുല്യമായ അളവിലായിരിക്കണം എന്നാണ്. ഉബാദ ഇബ്ന സ്വാമിത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അദ്ദേഹവു ബിസ്വർണം വൽ ഫിള്ള ബിൽ ഫിള്ള മിസ്ലം ബിമിസ്ലി സവാഅ ബിസവാ യദംബിയത്, സ്വർണവും സ്വർണവും അല്ലെങ്കിൽ വെള്ളിയും വെള്ളിയും കൈമാറ്റം നടത്തുമ്പോൾ അത് തുല്യമായിരിക്കണം, സമാസമമായിരിക്കണം, ഉടൻ കൈമാറ്റം നടത്തേണ്ടതുണ്ട്, ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടത്തേണ്ടതുണ്ട് എന്ന്.

0: കൊണ്ടാണ് എന്നാണ്.
1: ഇവിടെ ചോദ്യത്തിൽ വന്ന ഒരു കാര്യം, പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് പരിചരണത്തിന് മറ്റ് സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ്. അതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇജാറത്ത് എന്നാണ് പറയുക. വാടകയ്ക്ക് വെക്കുക, വാടകയ്ക്കെടുക്കുക, കൂലിക്ക് വെക്കുക എന്നതുപോലെ. നമ്മൾ വീട്ടിലുള്ള തെങ്ങിൻ ചൂട് നന്നാക്കുവാൻ ഒരാളെ കൂലിക്ക് വെക്കാറുണ്ടല്ലോ, അതിന് ഈജാർ എന്നാണ് പറയുക, കൂലിക്ക് വെക്കുക. അതേപോലെ തന്നെ ശമ്പളം, കൂലിവേല, ഇതിനൊക്കെ അവരുടെ അധ്വാനത്തിന് പകരമായി പ്രതിഫലം കൊടുക്കുന്ന ഈജാർ എന്നാണ് പറയുക. ഇസ്ലാമികമായി അനുവദനീയമായ ഒരു ഏർപ്പാടാണ് ഈജാർ. അത്തരത്തിൽ സ്ത്രീയെ ശുശ്രൂഷിക്കുവാനും കുഞ്ഞിനെ പരിചരിക്കുവാനും ഒക്കെയായി പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ ശുശ്രൂഷക്ക് നിൽക്കുന്നുവെങ്കിൽ അതിലൊരിക്കലും ഒരു നിഷിദ്ധം, ഹറാം എന്ന് പറയുവാനില്ല, അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ഒരു സ്ത്രീയെ, അതും ഒരു അന്യ സ്ത്രീയെ പരിചരണത്തിന് വേണ്ടി വെക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കുവാൻ അവളുടെയോ അവൻ്റെയോ ഉമ്മ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പരിചരിക്കുവാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കല്ലേ ഒന്നാം സ്ഥാനം നൽകേണ്ടത്? അവരല്ലേ പരിചരിക്കേണ്ടത്? ഉമ്മയല്ലേ ശുശ്രൂഷിക്കേണ്ടത്? ഇത് അവളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, 40 ദിവസം ഒരു വീട്ടിലാണെങ്കിൽ മറ്റ് 40 ദിവസം മറ്റൊരു വീട്ടിൽ, ആ വീട്ടിലുള്ള കുറ്റവും കുറവുകളുമൊക്കെ ഇവിടെ പറയുകയും ഈ വീട്ടിൻ്റെ രഹസ്യങ്ങൾ മറ്റു വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ന്യൂനതകൾ വരുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണോ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് നിർത്തേണ്ടത്? പലപ്പോഴും എത്ര ദാരിദ്ര്യത്തിലുള്ള ആളുകളായിരുന്നാലും ശരി, കേരളത്തിൻ്റെ ചില മുക്കുമൂലകളിൽ അങ്ങനെ തന്നെക്കൊണ്ട് ഒരു സ്ത്രീയെ വെക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും അത് നാട്ടിലെ സമ്പ്രദായം അപ്രകാരമാണ്. അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി തീരും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവളുടെ വീട്ടുകാരെന്താണ് പറയുക എന്ന ഒരു പൊങ്ങച്ചത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരം സ്ത്രീകളെ വെക്കുന്നത്. കുഞ്ഞിൻ്റെ തുണിയും വസ്ത്രവും അവളുടെ വസ്ത്രവുമൊക്കെ അലക്കുന്നതിലാണല്ലോ പ്രധാനപ്പെട്ട ഒരു കർമ്മം. അതിലേറ്റവും അനുയോജ്യം ഒരു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടാണെങ്കിൽ 40,000-45,000 ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതിന് പകരം 10,000 രൂപ കൊടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുറേ പ്രശ്നങ്ങൾ അതോടുകൂടി ഇല്ലാതെയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഏർപ്പാട് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടതാണ്. പൊങ്ങച്ചം, ധൂർത്ത്, ആർഭാടം ആളുകൾക്കിടയിൽ അറിയുക എന്ന ഒരു ഉദ്ദേശത്തിനാകുവാൻ പാടില്ല. രണ്ടാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചില സ്ത്രീകളെങ്കിലും, ഇങ്ങനെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർ ആ വീട്ടിൻ്റെതായ കുറേ ഔറാത്തുകളുണ്ട്. ആ വീട്ടിലേക്ക് ഏത് സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ വീടുകളിൽ പലപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കും. ഈ കാലയളവിലൊക്കെ അന്യപുരുഷന്മാരുമായുള്ള കൂടിക്കലരുകളും മറ്റും സംഭവിക്കുവാൻ ഇടയുണ്ട്, നിഷിദ്ധങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ആരെയെങ്കിലും അങ്ങനെ ജോലിക്ക് പോകുന്നുവെങ്കിൽ ആരെ ആക്ഷേപിക്കാനുമല്ല. പക്ഷേ പലപ്പോഴും തെറ്റുകൾ, അഥവാ ഒരു അന്യ പുരുഷൻ, ഇതൊക്കെ ഉണ്ടാകുവാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വീട്ടിനും ഓരോ രഹസ്യങ്ങളുണ്ടാവും. ഓരോ വീട്ടിൻ്റെയും വീട്ടിലുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ, അത് പലപ്പോഴും മറ്റു വീടുകളിലേക്ക്, അടുത്ത വീട്ടിലേക്ക് 40 ദിവസം പോകുമ്പോൾ ഇവിടുത്തെ ന്യൂനതകൾ അവിടെ പറയുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. ഇതിലൊക്കെ ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ, അഥവാ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെ കുളിപ്പിക്കുന്നത് ഈ വന്ന വാടകയ്ക്ക് വന്ന അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി വന്ന സ്ത്രീകളാണ്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിനല്ലാതെ ഒരു

0: സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടുണ്ടോ? ശരീരത്തിൽ എണ്ണയും കുഴമ്പും മറ്റുമൊക്കെയായി തേച്ചു പിടിപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതി ഒരു അന്യസ്ത്രീക്ക് ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടുണ്ടോ? പലപ്പോഴും ഈ ഒരു വിഷയം ഇത്തരം ആളുകൾ ചിന്തിക്കാറില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, ലാ യൻദുറു അർ-റജുലു ഇലാ ഔറത്തിർ റജുൽ വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്കോ നോക്കുവാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ഇംറഅത്തിൻ തളഉ സിയാബഹ ഫീ ഗൈരി ബൈത്തി സൗജിഹ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെയാണ് വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, അഥവാ ഭർത്താവിൻ്റെ മുമ്പിലല്ല വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, ഫഖദ് ഹത്തഖത്ത് സിത്ര ബൈനഹ വബൈനല്ലാഹ്, അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയുള്ള മറ അവൾ വലിച്ചു കീറി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, തന്നെ ശുശ്രൂഷിക്കുവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് തന്നെ പ്രസവിച്ച ഉമ്മയാണ് അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആളുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെയും പ്രത്യേകമായി പറഞ്ഞുവല്ലോ ഒരു സ്ത്രീ അവളുടെ സീനത്ത് ആർക്കെല്ലാം പ്രകടിപ്പിക്കാം എന്നത്. ഭർത്താവിനു മുമ്പിൽ പ്രകടിപ്പിക്കാം, എന്നാൽ ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാവുന്ന ഭംഗി മെഹ്റമായ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ പാടില്ല. ഉപ്പ, ആങ്ങളമാർ, മക്കൾ, അമ്മാവന്മാർ, പിതാവിൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ മെഹ്റമാണ്. ഭർത്താവിൻ്റെ മുമ്പിലുള്ള ഔറത്ത്, ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന ഔറത്ത് ഈ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. അതേ കൂട്ടത്തിലാണ് നിങ്ങളുടെ സ്ത്രീകൾക്കിടയിൽ നിങ്ങളുടെ സ്ത്രീകളും എന്ന് പറഞ്ഞു, അഥവാ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ ഏത് ഭംഗിയാണോ പ്രദർശിപ്പിക്കൽ ഒരു സ്ത്രീക്ക് അനുവാദമുള്ളത്, അല്ലെങ്കിൽ ഒരു മെഹ്റമായ ആൾക്ക് ഒരു സ്ത്രീയുടെ തൻ്റെ മെഹ്റമിൽപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഏത് ഭാഗങ്ങളെല്ലാം കാണാൻ പാടുണ്ടോ, അതേ ഭാഗം മാത്രമാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടേത് കാണൽ അനുവദനീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖല്ലതായ വലിയ ഔറത്തിലേക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ നോക്കുവാൻ പാടില്ല. ഓപ്പറേഷൻ പോലുള്ള സാഹചര്യങ്ങൾ പ്രസവ ചികിത്സാ രംഗങ്ങളിലൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഇതിലപ്പുറം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ 40 ദിവസം നിൽക്കുക, ശുശ്രൂഷക്ക് നിൽക്കുക എന്നുള്ള ഒരു അനാചാരം എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് അതിൽ നിഷിദ്ധം കലർന്നു വരുന്നത് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: നിർഭാഗ്യവശാൽ പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയം പിറകെ വന്ന കുറച്ചുപേർ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ ചേരണമോ അതോ ഒറ്റയ്ക്ക് തന്നെ പൂർത്തിയാക്കണമോ എന്നാണ്.
0: ഈ വിഷയവുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഈ വ്യക്തിക്ക് 2-3 രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, ആ നമസ്കാരം തനിച്ച് പൂർത്തീകരിക്കുക, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, അദ്ദേഹം നമസ്കരിക്കുന്ന ആ ഫർള് നമസ്കാരം സുന്നത്താക്കി മാറ്റുക. ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് നിയ്യത്ത് മാറ്റാവുന്നതാണ്, കാരണം ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുവാൻ വേണ്ടി. തുടർന്ന് അയാൾക്ക് ജമാഅത്തായി നമസ്കരിക്കാവുന്നതുമാണ്. അപ്പം നമസ്കാരം ഇടയ്ക്ക് വെച്ച് നിർത്തുക എന്നത് ശരിയായ ഒരു ഏർപ്പാടല്ലോ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞുവല്ലോ. ശരിയാണ്, പക്ഷേ ഇവിടെ നമസ്കാരം അവിടെ നിർത്തുകയല്ല, മറിച്ച് അവിടെ സുന്നത്തായി പരിഗണിച്ച് സലാം വീട്ടി പിന്നീട് അതിനേക്കാൾ ശ്രേഷ്ഠമായ ജമാഅത്തിലേക്ക് അയാൾ നീങ്ങുന്നു എന്നതുകൊണ്ട് അനുവദിക്കപ്പെടുമെന്നാണ്. ഒരു പക്ഷേ ഈ ഒരു 2 രൂപത്തിലും അയാൾക്ക് നീങ്ങാവുന്നതാണ് ഇൻഷാല്ലാ.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ അളിയൻ ബാങ്ക് ലോൺ എടുത്തുണ്ടാക്കിയ വീട്ടിൽ എനിക്ക് സ്ഥിരമായി താമസിക്കാമോ? ഞാൻ പലിശയുമായി ബന്ധപ്പെടാത്തയാളാണ് എന്നാണ്.
0: ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണോ ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതല്ലാതെ വായ്പ അല്ലെങ്കിൽ കടം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ബാങ്ക് ലോൺ തരുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ അവിടെ ഓടിയെത്തുന്നത് ബാങ്കിൽ വല്ലതും പണയം വെച്ച് എടുക്കുന്ന കാശ്, അതിനാണ് ലോൺ എന്ന് പറയുന്നത്. അത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയായി അടച്ചു കൊടുക്കണം. കൂട്ടത്തിൽ നിശ്ചിത ശതമാനം പലിശയും കൊടുക്കണം. വാങ്ങിയതിനേക്കാൾ കൂടുതലായി അവിടെ പലിശ കൊടുക്കേണ്ടി വരും എന്ന കാര്യമാണ് ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ ശ്രോതാക്കളോടും സൂചിപ്പിക്കുവാനുള്ളത്, എന്തുകൊണ്ട് മനുഷ്യർ ലോണിലേക്ക് നീങ്ങുന്നു? അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എത്ര പാവപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അവരുടെ ജീവിതത്തിൽ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറേ അഴിക്കാൻ സാധിക്കാത്ത കുടുക്കുകളുണ്ട്. പണക്കാർ എന്ത് ചെയ്യുന്നു, അത് അപ്രകാരം തന്നെ ധൂർത്തിനും പൊങ്ങച്ചത്തിനും യാതൊരു കുറവുമില്ലാതെ അവരുടെ പൊങ്ങച്ചും അതേപോലെ തങ്ങളും സ്വീകരിക്കണം. അതുകൊണ്ട് വിവാഹം, സൽക്കാരങ്ങൾ, മറ്റ് കാര്യങ്ങളിലൊക്കെ പണം അത് സുലഭമായി തരാൻ ആളുകളുണ്ട്. അല്പം കാശ് അധികം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്കെത്തുന്നു. പൊങ്ങച്ചവും അപ്രകാരത്തിലുള്ള പ്രകടനങ്ങളും പലിശ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തൊരു കാരണം, മനുഷ്യർ പരസ്പരമുള്ള സാഹോദര്യബന്ധം വിസ്മരിക്കുകയും ഒരു പാവപ്പെട്ടവന് പ്രയാസം ഘട്ടം വന്നാൽ, ഒരു പാവപ്പെട്ടവന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനെ സഹായിക്കണം എന്ന ഒരു ബോധം നഷ്ടപ്പെടുകയും എനിക്ക് ഞാനും എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളും മാത്രം മതി എന്ന ചിന്തയും മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ്. ഇസ്ലാം വായ്പ കൊടുക്കുന്നതിനും കടം കൊടുക്കുന്നതിനും വമ്പിച്ച പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സ്വതക്കയിലൂടെയും കടം വായ്പ നൽകിക്കൊണ്ടും സഹായിക്കുവാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ലോണുമായി ഇസ്ലാമിൻ്റെ വിധി, ലോൺ അതിൽ പലിശയാ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അതുകൊണ്ട് ലോൺ ഹറാമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹറാമിൻ്റെ വഴികൾ സ്വീകരിച്ചുകൂടാ. ഒരുപക്ഷെ നമ്മൾ വളരെ ഞെരുക്കം അനുഭവപ്പെടുന്ന വേളയിലാണ് താൻ ഇങ്ങനെ ലോൺ എടുത്തത് എന്ന് വാദിക്കുന്നുവെങ്കിലും ആത്യന്തികമായി പരിശോധിച്ചാൽ അത് ഒരു ഞെരുങ്ങിയ, ഇടുങ്ങിയ, വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ലോൺ എടുത്തതായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഞാൻ ലോൺ എടുത്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാവതല്ല. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ലോൺ എടുക്കുന്നത് വീടിൻ്റെ മോടി വർദ്ധിപ്പിക്കുവാനും വീടിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും പുരയിടം നന്നാക്കുവാനും വാഹനം ഒന്നുകൂടെ മെച്ചമുള്ളതാക്കുവാനും വേണ്ടിയൊക്കെയാണ്. ഇതൊക്കെ ഒരുപക്ഷെ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഘടകങ്ങളിൽ ഉൾപ്പെടുക. ആ കാര്യങ്ങൾക്കൊന്നും ലോൺ അഥവാ പലിശ എടുക്കുവാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. വളരെ ഗുരുതരമായ പാപമാണ് ലോൺ എന്ന് ഏതൊരു വിശ്വാസിക്കും അറിയാമെങ്കിലും അതെല്ലാം ഇത്തരത്തിലോരോ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഒരാൾ അറിവില്ലായ്മ മൂലമോ മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ മനസ്സിലാക്കാതെ, ഗൗരവം മനസ്സിലാക്കാതെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ വാഹനം ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്നാണ്. അല്ല, ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് താൻ എടുത്ത ലോൺ, അത് കടവും പലിശയും ഒക്കെ, എത്രയും പെട്ടെന്ന് അതിൽ രക്ഷപ്പെടുക എന്ന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. പലിശ കൊടുക്കാത്ത രൂപത്തിൽ അഥവാ പലിശ കൊടുക്കേണ്ടതില്ലാത്ത രൂപത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ല, വളരെ നല്ലത്. ഇനി അതല്ല, ആ കടം കൊടുത്തു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്ന ഒരു മാർഗം സ്വീകരിച്ചാൽ അത് തന്നെയാണ് ഉത്തമം. തുടർന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക. അത്തരം വാഹനങ്ങളും വീടുകളും ഉപയോഗിക്കുന്നു എന്നിൽ കുഴപ്പമില്ല. ഒരു പക്ഷേ വാഹനം വിറ്റുകൊണ്ടോ വീട് തന്നെ വിറ്റുകൊണ്ടോ കടം വീട്ടേണ്ടി വന്നാൽ അപ്പോൾ അതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. തൻ്റെ ശരീരത്തിൽ താനുമായി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും പലിശ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ വിശ്വാസികളും കാർക്കശ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹറാമുകളിൽ നിന്ന് സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരെയും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: يا من يرى مد البعوض جناحها.
3: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിന്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ നേർരേഖ പ്രോഗ്രാമിൻ്റെ സമയമാണ്. ഈ മനുഷ്യന് എന്തു പറ്റി? ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഒരു മുതിർന്ന ഒരു സഹോദരിയുടെ വാട്സപ്പിൽ അയച്ചു തന്നൊരു ടെക്സ്റ്റ് വല്ലാതെ മനസ്സിനെ ചിന്തിപ്പിച്ച ഒരു ടെക്സ്റ്റാണത്. സാധാരണ തങ്ങളുടെ ഭർത്താക്കളുടെ അടുക്കൽ നിന്നും എന്തെങ്കിലും അവിഹിതമായിട്ടുള്ള വല്ല പ്രവണതകളും കാണുമ്പോൾ സ്ത്രീകളാകെ തകർന്നു പോകുന്ന സന്ദർഭങ്ങളാണത്. അതേ ഒരു സാഹചര്യം വന്നു ചേർന്ന അല്പം ഒരു മുതിർന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീ തന്നെ, അവർ ഭർത്താവിനെക്കുറിച്ചുള്ള വിഷമങ്ങളും പരാതികളും അദ്ദേഹം ചെയ്യുന്ന അവിഹിത ബന്ധങ്ങളും എല്ലാം പേരോ അഡ്രസ്സോ ഒന്നും പറയാതെ അതെല്ലാം പറഞ്ഞ് ഒരു മനസമാധാനത്തിന് വേണ്ടി ചില ഉപദേശനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതെല്ലാം പറഞ്ഞ് തീർന്നിട്ട് അവസാനം അവർ പറഞ്ഞൊരു വാചകമാണ് വല്ലാതെ മനസ്സിൽ കൊണ്ടത്. അവർ പറഞ്ഞു, എന്തിനാണ് ഈ പുരുഷന്മാരിങ്ങനെ തികച്ചും വൃത്തികെട്ട അവിഹിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്കെന്തുകൊണ്ട് നിസ്കരിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാവില്ലല്ലോ. അവർക്കെന്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ദീന് പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന നല്ല സദസ്സുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. അവിടേക്കൊക്കെ എന്നെ കൂട്ടി വാഹനത്തിൽ എന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ച് ആ ക്ലാസ് കേട്ട് അങ്ങനെ നമ്മുടെ ആരാധനകളൊക്കെ നിർവഹിച്ച് നമ്മുടെ കുട്ടികളൊക്കെ കളിപ്പിച്ച് അവരുമായി സഹവസിച്ച് അവിടെയൊക്കെ സംസാരിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ എന്താണ് ഈ പുരുഷന്മാർക്ക് തോന്നാത്തത് എന്ന ഒരു ചോദ്യം വളരെ ഹൃദയസ്പർശിയായി തോന്നി. പൈശാചികമായ ഒട്ടനവധി തിന്മകളിലും അതേപോലെ തന്നെ ഇത്തരം ലൈംഗിക അരാജകത്വങ്ങളിലും അവിഹിത ബന്ധങ്ങളിലുമെല്ലാം പെട്ടുകിടക്കുന്നവർ പലരും വിചാരിക്കുന്നു ഇത് തന്നെയാണ് ജീവിതം, ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ആനന്ദവും സന്തോഷവും എനിക്ക് വേറെ കിട്ടില്ല, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല, അതിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് തികച്ചും നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും പ്രതികൂലമാക്കുന്ന, ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നമ്മുടെ അഭിമാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, അപമാനിതരാക്കുന്ന ഇത്തരം തിന്മകളെക്കൊണ്ട് എന്തു പ്രയോജനമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? നാം ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ആലോചിച്ചു പോകുന്നൊരു കാര്യമാണ് രണ്ട് വർഗങ്ങളെ ഇവിടെയുള്ളൂ, ആണ് പെണ്ണ് എന്ന് പറയുന്നവർക്ക്. എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലേ? എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ലേ? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങനെ ചെറിയ വ്യത്യസ്തതകൾ സൗന്ദര്യത്തിലും ശരീരപ്രകൃതികളിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംതൃപ്തിക്ക് അവൻ്റെ ഭാര്യ പോരെ, ഭാര്യയ്ക്ക് ഭർത്താവ് പോരെ എന്ന ചോദ്യം പ്രസക്തമല്ലേ സുഹൃത്തുക്കളെ? ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് മാന്യമായും അതേപോലെ തന്നെ മതധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ എന്തൊരു വലിയ മതിപ്പാണ്, ആദരവാണ്, ബഹുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്! എന്തൊരു ആത്മനിർവൃതിയാണ്, സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്! എന്നാൽ ഇത്തരം തെറ്റുകളും കുറ്റങ്ങളും അവിഹിതങ്ങളും, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും ഒരു ഭർത്താവിൻ്റെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുട്ടികൾ പോലും നമ്മളെ ഉപദേശിക്കുകയും ശാസിക്കുകയും അപഹസിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ പ്രായമോ മാന്യതയോ സ്ഥാനമോ പരിഗണിക്കാതെ നമ്മളെ അവമതിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം എന്തിന് നമ്മൾ വരുത്തി തീർക്കണം എന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ തെറ്റായ കാര്യങ്ങളെ, ഒരു പ്രയോജനവുമില്ലാത്ത പൈശാചിക കാര്യങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ട് ഇവർക്കെന്ത് കിട്ടും, എത്ര വലിയ നഷ്ടമാണ് പറ്റുന്നത് എന്ന് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റില്ലെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റും. നാം ഒരു തിന്മയിൽ വ്യാപൃതരാകുമ്പോൾ, ഒരു തിന്മയുടെ ഭാഗമാകുമ്പോൾ, നാം അതിൽ മുഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടഞ്ഞ് നമ്മുടെ ചിന്തകൾ മരവിച്ച് ആ തെറ്റിനിൽ അതിൻ്റെ ആസക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ നാം ചെയ്യുന്നത് എത്രമാത്രം നമുക്ക് ദുരന്തമുണ്ടാക്കുന്നതാണ് എന്ന് നമ്മുടെ മനസ്സുകൊണ്ടല്ലാതെ ചിന്തിക്കുന്ന, നമ്മുടെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മനസ്സിലാകും ഇവനെന്തു പറ്റിപ്പോയി എന്നവർ ചോദിക്കുന്നത്. ആ ആസക്തിയുടെ മനസ്സവർക്കില്ലല്ലോ. അവർ തികഞ്ഞ ബോധത്തോടുകൂടെ, പക്വതയോടുകൂടെ, ചിന്താശേഷിയോടുകൂടെ അവർ ചോദിക്കുകയാണ് ഇവരെന്തു പറ്റിപ്പോയി എന്ന്. അതുകൊണ്ട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം. തിരുത്താൻ ശ്രമിക്കുന്നവരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മയും ശ്രദ്ധയും പുലർത്തി മറ്റുള്ളവരെ കണ്ണീർ കുടിപ്പിക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രായത്തിനും സമയത്തിലും ധാർമ്മികമായി രഹസ്യ പരസ്യ ജീവിതങ്ങളെ നന്നാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സഹായം.
4: ഈ മനുഷ്യന് എന്തുപറ്റി? ഈ വിഷയകമായി ഇന്നത്തെ നേർരേഖ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കിമറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ്, തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദുർബലതകളും അശക്തതകളുമുള്ളവരാണ് നമ്മൾ. രോഗം ബാധിക്കുന്നു, അതുപോലെ തന്നെ ശാരീരികമായ ക്ഷീണങ്ങൾ വരുന്നു, മാനസികമായ പ്രയാസങ്ങൾ വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ദുർബലതകൾ നമ്മെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പൂർണ്ണനല്ല, എല്ലാറ്റിനും കഴിവുള്ളവനല്ല. എന്നാൽ എല്ലാം തികഞ്ഞ, എല്ലാ വിഷയങ്ങളിലും സമ്പൂർണത കൈവരിച്ച, എല്ലാറ്റിനും കഴിവുള്ള ഒരു സൃഷ്ടാവ് നമുക്കുണ്ട്. ആ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്. വഅലല്ലാഹി ഫതവക്കലു, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ അള്ളാഹു പറയുന്നുണ്ട്. വതവക്കൽ അലൽ ഹയ്യല്ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരണപ്പെടാത്ത അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. സൂറത്തുൽ ഫുർഖാന്റെ 58-ാമത്തായത്താണ്. വിശ്വാസികളുടെ ക്വാളിറ്റിയായിട്ടും അള്ളാഹു സൂറത്ത് ഇബ്രാഹീമിന്റെ 11-ാമത്തായത്തിൽ പറഞ്ഞത് അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീരുമാനിക്കുവാൻ, ആലോചിക്കുവാനൊക്കെയാണ് നമുക്ക് സാധിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചത് പ്രകാരം, നമ്മൾ പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെ ആ കാര്യം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചുകൊള്ളണം എന്നില്ല. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ്, മഷീഅത്ത്, ഉദ്ദേശം നമുക്കാവശ്യമാണ്. അതുകൊണ്ടാണ് സൂറത്തു ആലു ഇമ്രാനിൻ്റെ 159-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞത് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും, ആലോചിക്കാൻ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും, അതുപോലെ ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കുക, അതോടൊപ്പം അള്ളാഹുവിൽ അത് ഭരമേൽപ്പിക്കുകയും ചെയ്യുക. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, സൂറത്തു ത്വലാഖിൻ്റെ 3-ാമത്തായത്താണ്. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവന് അള്ളാഹു മതിയായതാണ്, അവന് അള്ളാഹു മതിയാകുന്നതാണ്, അവൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യദ്ഖുലുൽ ജന്നത്ത അഖ്വാമുൻ, ചില ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരുടെ പ്രത്യേകത, അഫ്ഇദത്തുഹും മിസ്ലു അഫ്ഇദത്തി ത്വയ്യർ, അവരുടെ ഹൃദയങ്ങൾ പക്ഷിയുടെ ഹൃദയം പോലെയായിരിക്കും എന്നാണ്. അഥവാ ലോലമായ ഹൃദയമായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അവർ പക്ഷികളെപ്പോലെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരിക്കും എന്നുള്ളതാണ്. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹക്ക തവക്കുലിഹി, നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ഭരമേൽപ്പിച്ചിരുന്നു എങ്കിൽ, ലറസഖക്കും കമാ യർസുഖു ത്വയ്യർ, പക്ഷികൾക്ക് ഉപജീവനം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉപജീവനം ലഭിക്കുമായിരുന്നു. പക്ഷികളുടെ പ്രത്യേകത, തഹ്ദു ഹിമാസ, ഒട്ടിയ വയറുമായി അവർ യാത്ര തിരിക്കുന്നു. അപ്പോൾ രാവിലെ തൻ്റെ കൂട്ടിൽ നിന്നും പാറിപ്പോകുന്ന പക്ഷി അതിനറിയുകയില്ല, ഇന്ന ഭാഗത്താണ് എൻ്റെ ഭക്ഷണമുള്ളത്, ഇന്നതാണ് ഇന്ന് എൻ്റെ ഭക്ഷണം, ഇന്ന് ഇത്ര ഭക്ഷണമാണ് എനിക്ക് ലഭിക്കുന്നത്. അതിനറിയില്ലല്ലോ. മാസാമാസം തൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സാലറി പക്ഷിക്കില്ല. ഏതെങ്കിലും കമ്പനിയിൽ ചേർന്ന് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുന്നൊരവസ്ഥ പക്ഷിക്കില്ല. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പറക്കുന്നു, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പറക്കുന്നു, വത്തറൂഹു ബിത്വാന, വൈകുന്നേരത്തിൽ നിറവയറുമായി അത് തിരിച്ചു വരുന്നു. ഇതാണ് അള്ളാഹുവിൽ ഈ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്നവന് അള്ളാഹു ഉപജീവനം നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തവക്കുൽ ഇതേറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹ്, അല്ലാഹു മിന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളിലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. നമ്മൾ വഴിപിഴച്ചു പോകുന്നതിൽ നിന്നുമുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയില്ല പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിടങ്ങുക, ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിറങ്ങിയാൽ ഷെയ്ത്വാനിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു അവൻ നൽകും എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ മേഖലയിലും, നമ്മുടെ സാമ്പത്തിക മേഖലയാകട്ടെ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളുടെ വിഷയത്തിലാകട്ടെ, എല്ലാ മേഖലയിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അങ്ങനെ തവക്കുൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സൽസ്വഭാവം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ദീനിൽ ഇസ്ലാം മനുഷ്യരായ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തണമെന്നും ഇസ്ലാം കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നന്മകൾ ചെയ്യാൻ അറിവ് മാത്രമല്ല, അതിന് മുന്നോടിയായിക്കൊണ്ട് ജീവിതത്തിലെ പെരുമാറ്റത്തെ, സ്വഭാവത്തെ അതിനെ നിയന്ത്രിക്കാൻ, അതിനെ നന്മയിൽ കൊണ്ടുവരാൻ ആദ്യം നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമാണ് നന്മകളെ വീണ്ടും വീണ്ടും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട്, വ്യക്തിശുദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ധാരാളം പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തുർമുദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി, മിൻ മുൻകറാത്തി അൽ അഖ്ലാഖി, മിൻ മുൻകറാത്തിൽ അഖ്ലാഖി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഅമാലി വൽ അഹ്‌വാ വൽ അഅമാലി വൽ അഹ്‌വാ വൽ അഅമാലി വൽ അഹ്‌വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. ഇതുപോലെ തന്നെ വേറെയും ഒരു പ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി, അതുപോലെ ഇനി എൻ്റെ സ്വഭാവവും നീ നന്നാക്കണമേ. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. രണ്ട് പ്രാർത്ഥനകൾ നാം പഠിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ പഠിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാ, അതുപോലെ അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. ഈ രണ്ട് പ്രാർത്ഥനകളും മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. സൽസ്വഭാവം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: പരസ്പര സഹകരണം ശീലമാക്കൂ, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും സേവിച്ചും സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനുഷ്യാരംഭം മുതൽ തന്നെ അവർ കുടുംബമായും കൂട്ടമായും കൂട്ടായ്മയുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പരസ്പര സഹായ സഹകരണങ്ങളില്ലാതെ വ്യക്തികൾക്ക് ഒറ്റയ്ക്കായി ജീവിക്കുക എന്നത് അസാധ്യമാണ്. ആരും സമ്പൂർണരല്ലാത്തതുകൊണ്ടും സ്വയംപര്യാപ്തരല്ലാത്തതുകൊണ്ടും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് പരസ്പര സഹകരണം കൂടിയേ തീരൂ. മാത്രമല്ല, ജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന രോഗ അപകട ദുരന്താവസ്ഥകളിൽ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിഞ്ഞെങ്കിലേ ജീവിതം മുന്നോട്ടു പോകൂ. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികളിൽ സഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി 19 ആഗസ്റ്റിന് നടക്കുന്ന വാർഷിക ആചരണമാണ് ലോകമാനുഷിക ദിനം. ഭയാനകമായ പ്രതിബന്ധങ്ങളും അപകടങ്ങളും ഉണ്ടായിരുന്നിട്ടും സഹായമാവശ്യമുള്ളവർക്ക് സധൈര്യം സഹായം നൽകുന്ന വ്യക്തികളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കുമിടയിലും അതിജീവനത്തിനും ക്ഷേമത്തിനും ബഹുമാനത്തിനും വേണ്ടി ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികളെ പ്രചോദിപ്പിക്കുന്നതിനാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈ ദിനം ആചരിക്കുന്നത്. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുക, ലോകമെമ്പാടുമുള്ള ദുർബല സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക, മാനുഷിക സംഘടനകൾക്കും സംരംഭങ്ങൾക്കും പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വാദിക്കുക, മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലോകമാനുഷിക ദിനം ഒരു സുപ്രധാന അവസരമാണ് നൽകുന്നത്. അത് സന്നദ്ധ പ്രവർത്തനത്തിലൂടെയോ സംഭാവനകളിലൂടെയോ അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിലൂടെയോ ആകാം. 2003 ആഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദ് കനാൽ ഹോട്ടലിൽ നടന്ന ദാരുണമായ ബോംബാക്രമണത്തിൽ ഇറാഖിനായുള്ള UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി സെർജിയോ വിയേര ഡിമെല്ലോ ഉൾപ്പെടെ 22 മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി 5 വർഷത്തിനുശേഷം ഐക്യരാഷ്ട്ര പൊതുസഭയാണ് ആഗസ്റ്റ് 19 ലോകമാനുഷിക ദിനമായി പ്രഖ്യാപിച്ചത്. ഫലസ്തീനിലും ഇറാനിലും മറ്റിതര സംഘർഷ മേഖലകളിലും ഇത്തരം സഹായ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വക്താക്കൾ വരെ നിഷ്കരുണം കൊല്ലപ്പെടുന്ന അതീവ ദുഃഖകരമായ സന്ദർഭത്തിലാണ് ഈ ദിനം വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും കഷ്ടപ്പെടുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രദേശത്തിന്റെയുമൊക്കെ ക്ഷേമത്തിനും അന്തസ്സിനും അതിജീവനത്തിനും വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. മാത്രമല്ല, അതിന് സന്നദ്ധരാകുന്ന വ്യക്തികളെയും കൂട്ടങ്ങളെയും സഹായിക്കാനും പരിഗണിക്കാനും അത്തരം ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ സ്വാംശീകരിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാനുഷിക സന്നദ്ധഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന സന്ദർഭമായിരുന്നു വയനാട് ദുരന്തഭൂമിയിൽ നാം കണ്ടത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ അവിടേക്ക് സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ ഹസ്തങ്ങളുടെയും പ്രവാഹമൊക്കെ ഈ മാനുഷിക മൂല്യങ്ങളുടെ അടയാളപ്പെടുത്തലാണ്. അമ്മമാർ നഷ്ടപ്പെട്ട കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നറിയിക്കുന്ന സ്നേഹസമ്പന്നരായ യുവതികളും വനാന്തരങ്ങളിൽ അഴുകിയ ജഡങ്ങൾക്കരികെ കാവിൽ നിൽക്കുകയും ആ മനുഷ്യജഡങ്ങളെപ്പോലും ഹിംസ്രജന്തുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരും അഴുകിയ ദുർഗന്ധം വമിക്കുന്ന ജഡങ്ങൾ പോലും അതീവ ശ്രദ്ധയോടും പവിത്രതയോടും കൂടി പരിപാലിക്കുന്ന ശവസംസ്കാര പ്രവർത്തനവുമൊക്കെ ഇത്തരം മാനുഷിക ഗുണങ്ങളുടെ മകുടോ

0: അനവധി സന്നദ്ധ സംഘടനകളും ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും വർഷം മുമ്പ് വന്ന കോവിഡ് പാൻഡമിക് സമയത്താണ് ഈ മാനുഷിക മാനവിക മുഖം നമുക്കേറ്റവും കൂടുതൽ ദൃശ്യമായത്. ഒരു വശത്ത് മുഴുവൻ മനുഷ്യരാശിയും കോവിഡിന്റെ പിടിയിലമരുന്നു. ഭൂരിപക്ഷം ആളുകളും ബേജാറും വെപ്രാളവുമായി സ്വന്തത്തിലേക്കും വീടകങ്ങളിലേക്കും ചുരുങ്ങുന്നു. അപ്പോൾ മറ്റു ചില ചുരുക്കം ചില സ്വന്തം ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്കായി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ധീരരായ ഡോക്ടർമാരും നേഴ്സുമാരുമടക്കം ധാരാളം ആരോഗ്യപ്രവർത്തകരും മറ്റു സന്നദ്ധ പ്രവർത്തകരും എത്രായിരം ആളുകളുടെ ജീവനാണ് രക്ഷിച്ചത്. വിശിഷ്യ മനുഷ്യത്വത്തെ പരമോന്നതമായി കണക്കാക്കുകയും ഇരകളെ സാധ്യമായ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അസാധാരണമായ ആളുകൾ. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നു. അവർ നമ്മെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ക്രോധം എപ്പോൾ എവിടെ എങ്ങനെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടും എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ കടമ നിറവേറ്റുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും പരിധികളും മറികടന്ന് മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടിലായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ശരിയായ സഹായം നൽകേണ്ടത് നമ്മുടെ കടമയായി മാറുന്നത്. അത്തരം പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും സ്പോട്ട്ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നിലവിൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള അല്ലെങ്കിൽ റാഗിങ് അതുപോലെയുള്ള വിഷയങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിരിക്കെ ഈ അടുത്ത കാലത്ത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖനായ ഒരു MLA ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അത് പല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിന്റെ ഒരു സമ്മറി എടുത്തു നോക്കുകയാണെങ്കിൽ, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും തന്നെ ക്യാമ്പസുകൾ ഈ അടുത്ത കാലത്തെ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബറാമി, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് എന്താണ് നമുക്ക് എവിടെയാണ് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്?
1: സത്യത്തിൽ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നിടത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് തോന്നും. കാര്യം വിദ്യാഭ്യാസ രംഗത്തും സ്കൂളിലും കുട്ടികളുമൊക്കെയായിട്ട് എൻഗേജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു വിഷമവും സത്യവുമാണ് MLA വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ചത്. അഥവാ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അവരുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റം, ഇനി എത്രയൊക്കെ നമ്മളൊന്നായി പരിശ്രമിച്ചാലും അല്ലപ്പോൾ തൂഫാൻ പോലുള്ള സംഗതിയൊക്കെ വളരെ ശക്തമായി നമ്മുടെ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും പിന്നെ നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നു. സത്യത്തിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഏർലി ഡിറ്റക്ഷൻ പോയിന്റായി വർത്തിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കേവലം ആ വിഷയം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യുക എന്നതോടൊപ്പം തന്നെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി വർക്ക് ചെയ്യേണ്ടതാണ് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ. ഈ രണ്ട് സംഗതിയും കഴിഞ്ഞ ഒരു പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു സ്കൂൾ എന്ന നിലക്ക് ഒരു എല്ലാ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം അവരുടെ ആക്റ്റീവ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അവരുടെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാകുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ഏറ്റവും ആദ്യം അവർ പുറത്തെടുക്കുന്ന സ്ഥലവും സ്കൂളായിരിക്കും. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഇപ്പം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയം സെക്ഷൽ അബ്യൂസും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി ഇതടക്കമുള്ള സംഗതികളെ സ്കൂളിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ എന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എക്കോസിസ്റ്റം തന്നെ അങ്ങനത്തെ വാല്യൂസിനെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു മോറൽ പോലീസിങ് ആയി, അതൊരു സദാചാര പോലീസ് എന്നൊക്കെ ഉള്ള ഒരു ഡീഗ്രേഡിങ് ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ എതിരേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇവിടെ ഉണ്ടായൊരു വലിയ ഷിഫ്റ്റ് ഒരു ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ അവരുടെ അവകാശ ബോധത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ പ്രയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പരിധിയിൽ കവിഞ്ഞ അവബോധം കുട്ടികൾക്കുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. അത് പറഞ്ഞാൽ അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സെമിനാറുകളിൽ നിന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, ഈ സെലിബ്രിറ്റീസ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഇൻപുട്ടുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സംഗതി, സിനിമകൾ പോലെയുള്ള സംഗതികൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അപ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കൺസേൺഡ് ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ് ആ വിഷയത്തിൽ. പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റാത്ത സാഹചര്യമാണ് സ്കൂളുകളിലുള്ളത്. അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇപ്പം സമൂഹത്തിൽ എല്ലാവരും തെറ്റാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികളിലുണ്ടായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഇപ്പോൾ ശ്രമിക്കുമോ എന്ന് നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ ഇപ്പം അങ്ങനത്തെ തലവേദനക്കൊന്നും നിൽക്കണ്ട, നമ്മൾ പഠിപ്പിക്കുക, റിസ്ക് എടുക്കണ്ട, കാരണം അത് അവരെ കരിയറിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ സദുദ്ദേശത്തോടു കൂടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ നന്നാക്കാൻ വേണ്ടി എടുത്ത എന്തെങ്കിലും ഒരു കറക്റ്റീവ് മെഷേഴ്സ് പോലും അവർക്കെതിരെ അവരെ പ്രതി ചേർക്കാൻ പറ്റുന്ന സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നതാണ് ടീച്ചേഴ്സ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ രൂപപ്പെട്ടു എന്നതിൽ നമുക്ക് ഭയങ്കരമായ ആലോചന ഉണ്ടാക്കണം. ഇനി അതെങ്ങനെ തിരുത്താൻ പറ്റും എന്നതിലും നമുക്ക് ഭയങ്കര ആലോചന ഉണ്ടാകണം. കുട്ടികൾക്ക് സ്വാഭാവികമായും അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ നടക്കുന്ന വയലൻസിനെയോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഹറാസ്മെൻറ്റിനെയോ ഒന്നും 1% പോലും നമുക്ക് പിന്തുണക്കാൻ പറ്റുന്നതല്ല. അതിനെ മാറ്റേണ്ടത് തന്നെയാണ്, തർക്കമല്ല. അതിൽ പ്രോപ്പർ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അത്തരം പിന്നെ ഒരു റോങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഒരു ടീച്ചർ എടുത്താൽ അതിനെ കണ്ടെത്താനും പരിഹരിക്കാനും പറ്റുന്ന മാർഗങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ സ്വീകരിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സ് പിന്നെ എന്നതിനെ കുറിച്ചിട്ട് ബാധ്യതയെക്കുറിച്ച് കുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ശതമാനം വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ ബൗണ്ടറീസ് എന്താണ്, ഇത് നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുത്താൽ അതൊരു അധികപ്പറ്റായ ധാർമ്മികത മൊറാലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സോക്കോൾഡ് പുരോഗമന ലോകത്ത് നമുക്ക് അത്തരം സംഗതികളൊക്കെ എടുത്താൽ അവർ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കുട്ടികളെ അങ്ങനത്തെ കറക്ഷൻസ് എടുക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാകണില്ല, അവരൊരുക്കല്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, അവരെ കരിയറിനെ സംബന്ധിച്ച് അവർക്ക് പേടിയാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാലും കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ഷിഫ്റ്റാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഈ ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ്. ടീച്ചർ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ആ വർക്ക് ലോഡിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ നന്നാക്കാനും കൂടെ സത്യത്തിൽ അവർക്ക് നേരമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ വരുന്ന പിന്നെ ഇത്തരം നമ്മുടെ സമൂഹത്തെ ഒന്നാകെ നമ്മുടെ ഒരു നല്ല ഒരു ക്രീം അടുത്തൊരു ജനറേഷനെ ഇല്ലാതാക്കി വൈപ്പ് ഔട്ട് ചെയ്യുന്ന, അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കി കളയുന്ന, അവരുടെ ഒരു നല്ല റിസോഴ്സ് നമുക്ക് തരുന്നതിനൊക്കെ ഡാമേജിലാക്കുന്ന ഇത്തരം സംഗതികളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമുക്ക് വേണം. അങ്ങനെ ഒരു കറക്റ്റീവ് മെസ്സേജ് എടുത്ത് പോകുന്ന ടീച്ചേഴ്സിന് ആത്മവിശ്വാസം കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കഴിയണം, സൊസൈറ്റിക്ക് കഴിയണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കഴിയണം. ആ അർത്ഥത്തിലൊക്കെ ചിന്തിച്ച് തുടങ്ങി ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അത്തരം റിവേഴ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യം തോന്നുന്നത്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ഒരു കറക്റ്റീവ് മെസ്സേജസ് എടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു ഒരു അഡൾട്ട് എന്ന നിലക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മൊറാലിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു മോറൽ പിന്നെ ഒരു ഒരു രീതിയിൽ അവർക്ക് ഉണ്ടാകേണ്ട ഒരു ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയായി മാറാൻ ടീച്ചേഴ്സിന് ഇനി കഴിയുമോ എന്നതിലും ഭയങ്കര വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ടിക്ടോക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഒരു രസകരമായൊരു ടെർമിനോളജി ഉണ്ട്, ടിക്ടോക്കും ടീച്ചിങ്ങും കൂടെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ടീച്ച് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ പഠിപ്പിക്കുക. എല്ലാ പ്രത്യേകിച്ച് ചില ടീച്ചേഴ്സ് അവർ ചില കാര്യങ്ങൾ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസകരമായിട്ട് അവർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് വിചാരിക്കുകയാണ് ഇത് ഒന്ന് നല്ല നന്നായി റെക്കോർഡ് ചെയ്ത് ആളുകൾ കാണിച്ചു കൊടുത്താൽ എന്താണ്, അതൊരു നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മോർ ദാൻ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഒരു മൈക്രോ സെലിബ്രിറ്റി ആയി മാറുക എന്നിടത്തേക്ക് കാഴ്ചപ്പാടുണ്ട്. സെലിബ്രിറ്റി വലിയ സിനിമാ നടന്മാരാകാൻ ആദ്യഘട്ടത്തിൽ ആർക്കും കഴിയില്ല, ആരും അത് കൊതിക്കണും ഉണ്ടാവില്ല. പക്ഷെ ഒരു 2000-3000 പിന്നെ ഇങ്ങനെ ഒരു 10,000 ഒരു 50,000 ഒക്കെ വ്യൂവേഴ്സുള്ള ഫോളോവേഴ്സ് കൂടി വരുന്ന ഒരു മൈക്രോ സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കാത്ത ആരും ഇപ്പോൾ നമ്മൾ ടീച്ചർ പ്രത്യേകിച്ച് ഒരു ബഡ്ഡിങ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെടുക്കുന്ന കുറേ എക്സസൈസുകളുണ്ട്. അത് പിന്നെ ഇപ്പം പിന്നെ ക്ലാസ് റൂമിലൊന്നും ഒരു നിലക്കും പ്രൈവസി ഇല്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ അവരുടെ ഭയങ്കരമായ നിഷ്കളങ്കതയിൽ ക്ലാസ് റൂമിൽ കാണിക്കുന്നത് നല്ല മാർക്കറ്റ് കിട്ടും, നല്ല ഷെയർ കിട്ടും, നമ്മളൊക്കെ അത് കുറേ ആളുകൾ കാണും, നല്ല വ്യൂവർഷിപ്പ് കിട്ടും. അപ്പോൾ ഇത് ഒരു ടീച്ചർ ആ നിഷ്കളങ്കതയെ എന്താക്കുക, അത് നന്നായി റെക്കോർഡ് ചെയ്ത് നല്ല മ്യൂസിക്കും സംഗതികളൊക്കെ കൊടുത്തൊരു വീഡിയോ ആക്കിയാൽ ആ അക്കൗണ്ട് നന്നായി റീച്ച് ചെയ്യും. അതേസമയം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആ ടീച്ചർ ആ കുട്ടിയോട് ചെയ്യുന്നത്. കാരണം ആ നിഷ്കളങ്കത ചിലപ്പോൾ ആ സമയത്ത് നല്ലൊരു തമാശയൊക്കെ ആയിരിക്കും. ഇമാജിൻ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ഈ കുട്ടീൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അവരെവിടേക്ക് എത്തിപ്പെടേണ്ടതാണ്. ചിലപ്പോൾ അതിൽ പിന്നെ ബാല്യത്തിൻ്റെ തെറ്റുകളുണ്ടാകാം, അത് വളരെ ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മളെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ അതിനെ ഒരു പ്രോബ്ലമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെലിബ്രിറ്റി ആവുക, ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ കൾച്ചറൽ ലൂപ്പിൽ പെടുക എന്നതിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇനി അതിനു മാത്രമുള്ളൊരു ആരോഗ്യം നമ്മുടെ ടീച്ചേഴ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ടീച്ചേഴ്സിനുള്ളത് ഈ ലൂപ്പിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ, കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തിയല്ലോ. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു അധ്യാപക സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുമായി സംസാരിക്കുമ്പോൾ അപ്പം അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ ഈ അടുത്ത ഒരു 6 വർഷത്തിനിടയ്ക്ക് ബി എഡും DLEDഡും TTC ഒക്കെ കഴിഞ്ഞ് അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ടീച്ചർമാരുടെ ഒരു മനോഭാവത്തിലെ വ്യത്യാസം. അപ്പോൾ അവരെ സത്യത്തിൽ കാണുന്നത് മുന്നിലുള്ള കുട്ടിയോ ടീച്ചറോ അവരുടെ ഭാവിയോ ഞാൻ അടച്ചാക്ഷേപിക്കല്ല, എന്നാൽ പോലും അതൊരു വലിയ എന്താ പറയുക ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു അലാമിങ് ആണ് അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പങ്കുവെക്കുന്ന സംഗതി എന്തും ഇപ്പോൾ ഒരു സ്റ്റാഫ് റൂമിൽ ഒരു പ്രോഗ്രാം ആലോചിക്കുമ്പം ഈ നമുക്ക് പറയാം ജെൻസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഇത് കുട്ടികളിൽ അക്കാദമികമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിൽ എത്ര മനോഹരാക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു, മുമ്പൊക്കെയാണ് വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് എന്താണ് ക്വിസ് മത്സരങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഷൂട്ടൗട്ട് മത്സരങ്ങളുണ്ടാവും. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടായിരുന്നത് എന്തൊരു പേരുണ്ടായിരുന്നു ഫിഫയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫാൻഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അതെന്താ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തുള്ളി കളിക്കുക, ഇത് നന്നായി ചിത്രീകരിച്ച് വീഡിയോ റീലാക്കുക എന്നുള്ളതാണ്. ഈവൻ ബഷീർ ഡേ, നമ്മളൊക്കെ സ്കൂൾ കാലത്ത് ബഷീർ ഡേ എന്ന് പറഞ്ഞാൽ ക്വിസ് മത്സരങ്ങൾ വായിക്കാൻ, ഇപ്പോൾ ഒരു വായനയിലേക്ക് വരാൻ ഒരു കുറച്ച് ആളുകൾക്ക് തുടക്കടാൻ നല്ല ഒരു മെറ്റീരിയലാണ് ബഷീറിൻ്റെ എഴുത്തുകൾ. കാരണം വളരെ മനോഹര ഒഴിക്കൽ അങ്ങനെ പോകും, ചെറിയ കുട്ടികൾക്കും വായിച്ചു തുടങ്ങാം, നമുക്കൊക്കെ അങ്ങനത്തെ ഓർമ്മകളാണുള്ളത്. പക്ഷെ ഇപ്പം കഴിഞ്ഞ ബഷീർ ദിനത്തിൽ ഒരു സ്കൂളിലുണ്ടായിരുന്നു എന്താ വെച്ചാൽ റീൽ മത്സരം. എന്താ ബഷീർ ദിനത്തിലെ ബഷീർ ക്യാരക്ടേഴ്സിനെ നന്നായി അഭിനയിച്ച് റീലിടുക എന്നുള്ളതാണ് മത്സരം. സി അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അത് ഒരു പ്രൈമറി LP ക്ലാസ്സിലെ കുട്ടികൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 5 അധ്യാപക ദിനം. എന്താ അധ്യാപക ദിനത്തിൽ ഇപ്പോൾ അവധി ദിനം കൂടെ ആയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 5, ഒരു ശനിയോ ഞായറോ എന്തോ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ സാധാരണക്ക് സ്കൂളിലുള്ള പ്രോഗ്രാമുകൾ നടക്കാൻ പറ്റായിരുന്നു. അപ്പോൾ അവധി ദിനത്തിന് എന്താണ് നല്ലൊരു ടീച്ചറായി അഭിനയിക്കുന്നതിൻ്റെ റീൽ മത്സരം. അപ്പോൾ ഈ സത്യത്തിൽ ഈ കുട്ടികൾക്ക് ഇതുകൊണ്ടൊക്കെ കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? ഇവിടെ ഉള്ളൊരു ലൂപ്പിനകത്ത് സെലിബ്രിറ്റി കൾച്ചറിലേക്കൊക്കെ തന്നെ കയറാനാണ് നമ്മൾ എന്താക്കുന്നത്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് ഗംഭീരമായ ടാസ്ക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ MLA പറഞ്ഞതുപോലെ കേസുകൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിപ്പോൾ നമുക്കൊരു പുരോഗമനത്തിൻ്റെ ടാഗ് പോകുമോ അല്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വീകാര്യത കുറയുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളേറെ നമ്മളൊരു ക്രീം യൂത്ത് കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റിയിലും അവരുടെ വളർച്ചയിലുമൊക്കെ ഭയങ്കര തകർച്ച നേരിടുന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറേ കാലമായി ഇത് ബോധവൽക്കരിക്കാൻ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അധ്യാപകരെ ബോധവൽക്കരിക്കുന്നുണ്ട്, കുട്ടികളെ ബോധവൽക്കരിക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുന്നുണ്ട്. അവിടേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മാറി എത്രമാത്രം പെട്ടെന്ന് മാറി ചിന്തിക്കുന്നോ അത്രയും നമുക്ക് നമ്മളെ കുട്ടികളെ സേവ് ചെയ്യാമെന്ന് തോന്നും. ഓക്കെ,
0: സഫൻ പറഞ്ഞു വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശരിക്ക് സൊസൈറ്റിക്കും ഒരു വലിയൊരു ബാധ്യത ഈ ഒരു വിഷയത്തിലുണ്ട്. നമ്മുടെ ഈ കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നതിലും അതുപോലെ കുട്ടികളെ ഈ കാര്യങ്ങളുടെ മനസ്സിൽ ടീച്ചേഴ്സിനെയും കുട്ടികളെ ചെന്ന ഒരു ഇക്കോസിസ്റ്റത്തിന് മൊത്തം ഇതിനൊരു ഭാഗമാക്കാൻ സൊസൈറ്റിക്കും ഒരു വാല്യൂ ഉണ്ടെന്നാണ് അമീർ സാർ.
2: ഞാൻ ആദ്യമേ ഈ നമ്മുടെ MLA ഇക്കാര്യത്തിൽ ഒന്ന് അഭിനന്ദിക്കുകയാണ്.
0: ശരി,
2: കാരണം എന്താ വെച്ചാൽ ഈ പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യം അല്പം ഒരു ശങ്കയോടെയാണെങ്കിലും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല അതിനെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ അദ്ദേഹം അതിനെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സാഗ്രേറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ അതേസമയം പറയേണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകൾ പ്രത്യേകിച്ചും സ്കൂളുകൾ സുരക്ഷിതമല്ലാതെയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കൂളെന്ന് പറയുമ്പോൾ ഏർലി ബഡ്ഡിങ്ങിൻ്റെ ഒരു ഇയേഴ്സാണ്. അതിനകത്തൊരു പക്ഷേ ഇപ്പോൾ കിൻഡർ ഗാർട്ടൺ തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോഴദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അത് അവിടുത്തെ ലഹരി ഉപയോഗവുമായും റാഗിങ്ങുമായിട്ടും സെക്ഷുവലി അസോൾട്ടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കൂ, ഇതേ കുട്ടികൾ, കാരണം അതിന് ചില കാരണങ്ങളുണ്ടല്ലോ, കുട്ടികൾ ഇതിനകത്തേക്ക് പോയതിൻ്റെ ചില കാരണങ്ങളുണ്ട്, അവരെ രൂപപ്പെടുത്തിയ ചില ഈ സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയയോ ഒക്കെ ഉണ്ട്. ഇതേ കുട്ടികൾ നാളെ ഇതിനേക്കാളും വേഴ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ബാലപീഡകരായിട്ടും എന്ത് ചെയ്യാം, മാറി. ഇപ്പോൾ അവരുടെ സെയിം ഏജിലുള്ളവരെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള വരെയൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു പരിണാമത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമൂഹം നാളെ നേരിടാൻ പോകുന്നതെന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം സ്കൂളുകളിൽ പരസ്പരമുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം മാറി എന്നുള്ളതാണ്. അത് നമ്മൾ എൻ്റെ ഒരു സഹജീവി, എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിത എന്ന രീതിയിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെയും ഇത് മാറ്റിമറിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മാനുഷിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്കറിയാം അതിൽ മതത്തിന് പങ്കുണ്ട്, ധാർമ്മിക ബോധത്തിന് പങ്കുണ്ട്, സദാചാര സങ്കല്പങ്ങൾക്ക് പങ്കുണ്ട്, സാമൂഹ്യ ബോധത്തിന് പങ്കുണ്ട്. ഇത്തരത്തിലുള്ള അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളൊക്കെ അട്ടിമറിക്കുന്ന ഒരു പുതിയ ചിന്താ ലോകം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നവരെയൊക്കെ തന്നെ പഴഞ്ചന്മാരാക്കി മാറ്റി തള്ളിക്കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പരിഹാരമെന്നൊരു സാധനം നിശ്ചയിക്കാൻ പെടാപ്പാട് പെടേണ്ടത് ആരാ പിന്നെ? അപ്പോൾ അവിടെ എന്തു ചെയ്യും? ഇതിന് പരിഹാരമായിട്ട് വരികയാണ്. പരിഹാരങ്ങൾ എന്താണ്? ഇതിനേക്കാൾ സ്യൂഡോ ആയിട്ടുള്ള പരിഹാരങ്ങൾ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, കഴിഞ്ഞ അതായത് അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിലാണ് സ്കൂളുകളിൽ കുട്ടികൾ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അപ്പോൾ ഒരു പരിഹാരം വേണമല്ലോ. അപ്പോൾ പരിഹാരമായിട്ട് എന്താ വരുന്നത്? എന്നാൽ കുട്ടികൾ കുറച്ച് ഡാൻസ് കളി, സുംബേ എന്തോ ആയിക്കോട്ടെ, അത് ഡാൻസ് കളിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ആലോചിച്ച് നോക്കൂ, അപ്പോൾ കുറച്ച് നേരം ഡാൻസ് കളിച്ചാൽ കുട്ടികൾ റിലാക്സ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. ആയിക്കോട്ടെ, അതായത് ഫിസിക്കലായിട്ട് അത്തരത്തിലുള്ള ചില സാധനങ്ങൾക്കൊക്കെ എന്തുണ്ട്, സ്ട്രെസ് റിലീഫിനുള്ള ഒരു മെഷറാണത്. പക്ഷേ ഇവരെന്താണ് കാണിക്കുന്നത്? ഈ ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഉള്ളൊരു തുള്ളിച്ചാട്ടാണല്ലോ. ഇതിനെന്തെങ്കിലും തരത്തിലൊരു മോറൽ ഡീക്കേ ഉണ്ടോയെന്ന് നമ്മളാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തായി, പറ്റ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുള്ള സമീപനത്തിലേക്കല്ല പോകുന്നതെന്നുള്ളതിനാണ്. അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരിഷ്കാരങ്ങൾ, അതായത് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഡെലിവറി, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താകണം, എങ്ങനെയാകണം എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ കാതലായിട്ട് ചർച്ചകൾ നടക്കുന്നു ഒരു ഭാഗത്ത്, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ നമ്മുടെ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഒന്നും എന്താണ് ഈ മിനിമം ഇത് എടുത്തു കളയുന്നുള്ളു. ആലോചിച്ച് നോക്കൂ, വർഷങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അത്തരത്തിലുള്ളൊരു ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയും നടപ്പാക്കിയ ഒന്നായിരുന്നു കുട്ടികളുടെ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നടത്തിയ സമയത്ത് കേരളത്തിലെ മറ്റേ കുട്ടികളിലും ഇതിൽ വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് വേണമെന്നുള്ളത് വന്നതിന് ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ആ രീതിയിലുള്ള ഒരു പിന്നെ 30% മാർക്ക് വാങ്ങണം എന്നുള്ളതും, അത് വാങ്ങാത്ത കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നുകൂടെ പഠിച്ചെഴുതണം എന്നുള്ളതും. അപ്പോൾ ഒരു ഗൗരവ സ്വഭാവം, പഠനം എന്നുള്ളത് ഗൗരവമുള്ളൊരു കാര്യമാണ് എന്ന തോന്നലിലേക്ക് കുട്ടികൾ എത്തിക്കാന്നുള്ളായിരുന്നു. ഈ ഗൗരവമില്ല എന്ന് വന്നാലോ, എന്തായാലും പാസ്സാവുന്നു വന്നാലോ, അവരെ സംബന്ധിച്ചോളം സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനോ തങ്ങളുടെ ഭാവി നന്നാക്കാനോ ഒന്നുമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ എൻജോയബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, അതിന് വേണ്ടിയാണെന്നുള്ള തോന്നലേക്ക് എന്ത് വരും. അവിടെ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് റിസ്കുകളുണ്ട്, ഞാൻ മറ്റേ വശത്തേക്ക് പോകുന്നതല്ല. അതെന്താ വെച്ചാൽ ഇതിനാരാണോ തടസ്സം നിൽക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ ശത്രുക്കളാകും, എളുപ്പത്തിൽ അവരൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ അവർക്ക് നിയമങ്ങൾ കൂടെ അനുകൂലമാണെങ്കിൽ അത്തരത്തിൽ ആരെയും ടാർഗറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നിയമങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അതിപ്പോൾ 100 കുട്ടികളുടെ 100 കുട്ടികൾ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ആൾ കരുതിയാൽ എന്ത് ചെയ്യും? ഈ അധ്യാപക സമൂഹത്തെ നിശ്ചലമാക്കാൻ, നിഷ്ക്രിയമാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായി പറയുകയാണ്, RTE എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്തിനാണോ വന്നത് ആ പർപ്പസിനപ്പുറമുള്ള പലതിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സ്കൂള്, എന്തിനായിരിക്കണം സ്കൂള്, കുട്ടികൾക്ക് ആവശ്യമുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ സമൂഹം ചിന്തിക്കേണ്ട സമയമായിരിക്കണം. അതിൽ അധ്യാപകരുടെ റോൾ എന്താണ്, അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്, മാതാപിതാക്കളുടെ റോൾ എന്താണ്, അവർക്ക് വകവച്ച് നൽകേണ്ട അവകാശങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടെ ചർച്ചയുടെ ഭാഗമായി വരണമെന്നേ വേണം. ഇപ്പോഴെന്താ സംഭവിച്ചു വെച്ചാൽ, ഈ അധ്യാപകരൊരു ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത്. നമ്മളെ നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു ദ്വന്ദ്ങ്ങളെ വെച്ചുകൊണ്ടുള്ള കളിയാണ്, അതായത് സ്ത്രീ ശത്രു ആരാ, പുരുഷൻ. അതായത് സമന്വയിക്കപ്പെടേണ്ട, ഒന്നിച്ചു പോകേണ്ട, സ്നേഹത്തോട് മറ്റേ യോജിച്ചു പോകേണ്ട ഒന്നാന്നുള്ളതല്ല, എൻ്റെ സകല അവകാശങ്ങളും തടഞ്ഞു വച്ചിരിക്കുന്നത് അവനാണ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിലൂടെ ഒരു ശത്രുപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നൊരു സാമൂഹിക സ്വഭാവം. ഇത് തന്നെ പുരുഷൻ സ്ത്രീ, ഭാര്യ ഭർത്താവ്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭാര്യയുടെ അവകാശങ്ങളൊക്കെ അവൾ സ്വയം എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് നേടണം. അപ്പോൾ കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായ ഉടനെ എന്ത് ചെയ്യുക, പൊട്ടിത്തെറിച്ച് നീ പോയിക്കോന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള ഒരു ദ്വന്ദ്ം സ്കൂളുകളിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പല നിയമങ്ങളും അതിന് അനുകൂലമാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പം നേരത്തെ പറയാൻ പറഞ്ഞ പോലെ അധ്യാപകർക്ക് ഒരു നിലക്കും ഇടപെടാൻ കഴിയാത്ത വിധമുള്ള ഒരു നിയമസുരക്ഷ കുട്ടികൾക്കുണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകുന്നു. അവർക്കിന്നിപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട പിന്നെ ഒരാൾ, ഒരു കസിൻ സിസ്റ്ററാണ്, അവർ വളരെ വർഷങ്ങളായിട്ട് US അവരൊരു 10-25 വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പറഞ്ഞിട്ട്, അവിടെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അന്നത്തെ ഈ കുട്ടികളൊക്കെ ഒരു 10-14 വയസ്സാകുമ്പോൾ തന്നെ എന്താണ്, വീടൊക്കെ വിട്ട് അവർ ചിലപ്പോൾ ഒരു ചക്കനൊക്കെ ആയിട്ട് ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എങ്ങനെ അതൊക്കെ സാധ്യമാവെന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആ കുട്ടികളെങ്ങാനും ഇവർ തടയാൻ ശ്രമിച്ചാൽ, മാതാപിതാക്കൾ തടയാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, ഉടനെ അവർ മാതാപിതാക്കൾക്കെതിരെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിന് എന്ത് ചെയ്യും, ഒരു ഇത് കൊടുക്കും, എന്നെ അച്ഛൻ എന്താണ് പീഡിപ്പിക്കേണ്ടെന്നോ അല്ലെ അമ്മ തീ എന്ന് പറഞ്ഞാൽ അതോടെ അവരെന്ത് ചെയ്യും, തൂങ്ങിത്തിരിയും. ഈ പേടി കാരണം ഈ കുട്ടികൾ വീട് വിട്ടുപോകുന്നത് തടയാൻ പറ്റാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. പിന്നെ അത് ഒരു നോമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ചോദിക്കാൻ തന്നെ, നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലേ, എന്നാൽ കുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്, കുട്ടിയെ പിടിച്ചെന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് വിടുന്നേക്ക്. അപ്പോൾ ഈ രീതിയിലൊരു സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനോഘടനയെ മാറ്റിയെടുക്കാൻ പലപ്പോഴും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു എൻഫോഴ്സ്ഡ് ആയ രൂപത്തിൽ ഒരു പ്രക്രിയ ആയിട്ട് മാറുന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത്, അധ്യാപകർക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ചില രീതിയിൽ അവരെങ്ങനെ ഇടപെടാൻ അവർക്ക് കഴിയുന്ന അവസ്ഥ, ഇതൊക്കെ ഇല്ലാതെയാകുമ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല, ഒരു പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഭാഗം രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ തങ്ങളുടെ, ഇന്ന് ഞാനൊരു പ്രസ്താവന കണ്ടു, എന്നുവെച്ചാൽ അത് മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനും അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും മാതാപിതാക്കളോടും സമൂഹത്തോടും അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഈ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെയാണ്. അവർ ഇപ്പോൾ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു വളർത്തുയന്ത്രം, ആ പ്രായം വരെ വളർത്തിയുണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള യന്ത്രം. അപ്പം ആ രീതിയിലൊരു ചുരുക്കത്തിലേക്ക് പോകുന്നുള്ള, ഞാൻ വെച്ചാൽ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്ന പ്രക്രിയ തന്നെ അവസാനിക്കണം. സമൂഹത്തിൽ നിന്ന് അങ്ങനത്തെ ചിന്തകൾ തന്നെ എടുത്തു കളയേണ്ടതുണ്ട്. അത് കേവലം ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ളതല്ല, കാരണം ഒരു ആ അതേ സാധനത്തിൻ്റെ വേറൊരു രൂപമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു നമ്മുടെ സാമാന്യ അർത്ഥത്തിൽ നോക്കിയാൽ പോലും സമൂഹത്തെ പൂർണ്ണമായി അരക്ഷിതാവസ്ഥയിലേക്ക്, ശത്രുതയിലേക്ക്, ഏറ്റുമുട്ടലുകളിലേക്ക് അതിൻ്റെ ഒരു ഹാർമണിയെ പൂർണ്ണമായും തകർത്ത് കളയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമപരിഷ്കാരങ്ങളൊക്കെ തന്നെ മനുഷ്യനെ യോജിപ്പിക്കാനും കൂടുതൽ സുരക്ഷിതമാക്കാനും ആകേണ്ടതുണ്ട്. ഇവിടെ ഇനി ഒരു കാര്യം അറിയിച്ചു, ഇനിയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്താലെന്ത്?
0: അവർക്കും ചെയ്യാലോ?
2: അല്ല, ഒരു ചെയ്താലോ? ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല. അപ്പം നമ്മുടെ താമരശ്ശേരി എവിടെയാണ് ആ ഒരു കുട്ടിയെ അടിച്ചു ബാക്കിയുള്ള കൊന്നപ്പോൾ അതിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എന്താണ്? എടാ, ഇതൊന്നും പേടിക്കണ്ട, നമുക്കെതിരെ എന്തില്ല, നിയമമൊന്നും വരില്ല, നമുക്കെതിരെ ശിക്ഷയൊന്നും വരില്ല. കാരണം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു അപകടത്തെ ഈ നിയമ പാലകരെ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവർ തിരിച്ചറിയണ്ടേ? കാരണം സ്കൂളുകളിൽ ഇത് ഇതിനേക്കാൾ വഷളായി കഴിഞ്ഞാൽ ഏതു രീതിയിലാണ് സുരക്ഷിതത്വം കൊണ്ടുവരാൻ പോകുന്നത്? നമുക്ക് പല മോഡേൺ ഇതൊക്കെ പറയാം, പക്ഷെ അതൊന്നും അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യില്ല, ഈ ക്രൈസിസിനെ പരിഹരിക്കാനാവില്ല. അപ്പോൾ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവണം, എൻഗേജ്മെൻ്റ് ഉണ്ടാവണം, ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം, കൂടുതൽ എന്ത് ചെയ്യണം, സ്കൂളുകൾ അവർക്ക് അനുയോജ്യമായ ഇടമാകണം, ചേർത്ത് പിടിക്കണം. ഇങ്ങനെ പല വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ അടിസ്ഥാനപരമായുള്ള പരിഹാര മാർഗമെന്ന് പറയുന്നത് ധാർമ്മികതയുടെ സദാചാരബോധത്തിൻ്റെയൊക്കെ തിരിച്ചുവരവാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകർക്കും നൽകേണ്ട കൃത്യമായ ശിക്ഷണമുണ്ട്. അവരിതുപോലെ തന്നെ മോഡേണൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കൃത്യമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ റീലുകളുടെ സംസ്കാരം എന്ന് പറയുന്നത്, വീഡിയോ സംസ്കാരം എന്ന് പറയുന്നത് അപകടകരമായ ഒരു ചേഞ്ചിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ വേണം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ നിയമവിരുദ്ധമായി എക്സ്പോസ് ചെയ്യുന്നത്, അതൊക്കെ ഇൻഷാല്ലാ എന്താണ് മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊരു പെർമിസീവായ ഒരു ലെവൽ എന്താണെന്നുള്ളത്, കുട്ടികളുടെ ഒരു ടാലൻറ്റിന് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതും കുട്ടികളെ ഒരു സെലിബ്രിറ്റി മോഡിൽ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറ്റേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം പാരൻസ് ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളെ കുട്ടികൾ എന്തു ചെയ്യുന്നു, എന്താ നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, ആ ഡിവൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും ശരി, ഇത് ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പല കുട്ടികളും അനുഭവിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളല്ല. ഇപ്പോൾ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടല്ലോ, അത് വളരെ ഇൻറ്റാക്റ്റായിട്ട് കുട്ടികളെ ഉള്ളിൽ ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയും സംഭവിക്കുന്നുണ്ട്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾ, അടിസ്ഥാന സങ്കല്പങ്ങൾ, അടിസ്ഥാന ധാർമ്മികത, സദാചാരബോധം ഇതൊക്കെ തന്നെ മാറ്റിയെടുക്കുക തന്നെ വേണ്ടി വരും. അതല്ലാതെ സുരക്ഷിതമായൊരിടമാക്കി മാറണപ്പോൾ ഏറ്റവും അടുത്ത ബാലാവകാശ കമ്മീഷൻ്റെ ഒരു പിന്നെ മറ്റേ സജഷൻ എന്താണ്, കുട്ടികൾ മുടി വെട്ടി വളർത്തിക്കോട്ടെ. അത് വായിച്ചതിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ചില ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ഇടയിലുള്ള പാരഗ്രാഫിന് ഒരു വില
0: ഉണ്ടാവില്ല.
2: മറിച്ച് ഇതിൻ്റെ മുകളിലും താഴെയുള്ള സാധനം മാത്രമേ ഉള്ളൂ, കുട്ടിക്ക് അതിൻ്റെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക, മുടി വളർത്തുക എന്നുള്ളത്. ആലോചിച്ച് നോക്കും, അതൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന അപകടകരമായിട്ടുള്ളൊരു മാറ്റം എന്താണ്, കുട്ടികൾ ഏത് കോലത്തിലും ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ഇന്ന് തന്നെ കുട്ടികൾ കണ്ണാടിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വന്ന അവനെന്താണ്, എവിടെയെങ്കിലും ഒരു കണ്ണാടുണ്ട്. ഇതെന്തുകൊണ്ടാണ്, അവൻ അവനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ ഈ മുടി തീന്ന് അവൻ്റെ മുടിയിൽ നിന്ന് കൈ എന്ത് ചെയ്യില്ല, ഓരൂല്ല. പിന്നെ അവന് ചീർപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഒക്കെ കൈകൊണ്ട് എന്ത് ചെയ്യണം, റെഡിയാക്കി എടുക്കണം. ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
1: സ്വന്തമായിട്ട്
2: അതെ, അവൻ്റെ സമയം, അവൻ്റെ ശ്രദ്ധ എല്ലാം തന്നെ ഇത്തരം ചില കാര്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ രീതിയിലൊക്കെയുള്ള ചില ഈ സർക്കുലറുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നന്നായി എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ബാക്ക് അല്ലേ സംഭവിക്കാനായിട്ടുള്ള കൂടെ ആലോചിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്.
0: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഇത്തരം കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് നമുക്ക് ഒരു പരിധി വരെ രക്ഷിതാക്കളും അല്ലെങ്കിൽ കുട്ടികളെയും ബോധവൽക്കരിക്കുന്ന രക്ഷിതാക്കൾക്കും അധ്യാപകന്മാർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് സിസ്റ്റങ്ങൾക്കുമൊക്കെ തുല്യമായ പങ്കാളിത്തമുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തോടു കൂടി മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ നമുക്കൊരു ഒരു മെച്ചപ്പെട്ട എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ നാട്ടിനെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമായിട്ട് പറയുമ്പോൾ. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ, മുൻകാലങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ വളരെ കൊട്ടിക്കോശി സംസാരിച്ചിരുന്ന പല വിദേശ രാജ്യങ്ങളും ഇന്ന് അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ജനസംഖ്യ വർധനവിന് വേണ്ടി സംസാരിക്കുകയും അതിന് പലവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരവസരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പുതിയ ജനനിരക്ക് റീപ്ലേസ്മെൻ്റ് വാല്യൂവിനേക്കാൾ താഴെ പോയി എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഈ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടി വരുന്നു എന്നുള്ളത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് സാർ പറയാനുള്ളത്?
2: അല്ല, നമ്മൾ ഒരുപക്ഷെ ഈ വാർത്തകൾ വായിക്കുന്ന ആളുകൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താ വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ പോപ്പുലേഷൻ ഫാള് ഏറ്റവും സിവിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ ബർത്ത് മറ്റേ റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതൊരു വലിയ ത്രെട്ടായിട്ട് മനസ്സിലാക്കുകയും അത്തരം രാജ്യങ്ങൾ പല രീതിയിലും ഇത് കൂട്ടാൻ വേണ്ടി ഉള്ള ഇൻസെൻറ്റീവ്സോ സപ്പോർട്ടുകളോ കൊടുത്തു തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു തോന്നൽ എന്താണ്, ഓക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പോൾ പോപ്പുലേഷൻ പ്രോ ആണ് എന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഈ പറയുന്ന ഈ പ്രൊജക്റ്റ്, ഇത് പോപ്പുലേഷൻ കൺട്രോളിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായി ലോകത്ത് കൊണ്ടുവന്ന നിഗൂഢമായ താല്പര്യങ്ങളോടെ തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. അതിന്നും തുടരുകയും ചെയ്യുന്നുണ്ട്. അത് അവസാനിച്ചിട്ടില്ല. സംഭവിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ കൊക്കിന് വെച്ചത് കൊഴുക്ക് കൊള്ളുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചില മാനുഷിക പ്രതിസന്ധികളും സാമൂഹിക പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനവർക്ക് പെട്ടെന്നൊരു പരിഹാരം കാണാനോട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വാർത്തയാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ ഒരു രണ്ടു ലൈൻ സമരം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്കറിയാം, ഈ പോപ്പുലേഷൻ കൺട്രോൾ ആദ്യമായി കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ മതസമൂഹങ്ങൾ അതിനെതിർത്തു. കാരണം അത് ബൈബിളിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന് നിരക്കാത്തതായിരുന്നു. മുസ്ലിം സമൂഹമാണെങ്കിലും ഒക്കെ അതിനെന്താണ്, എതിരായിരുന്നു. അപ്പോൾ അത്തരം വിഭാഗങ്ങൾ അവിടെ ഇപ്പോൾ ഇതിനെ ഉയർത്തിക്കാണിക്കുകയും ആ രീതിയിൽ പിന്നെ ഇതിനനുകൂലമായിട്ട് അത് പോപ്പുലേഷൻ പ്രൊജക്റ്റിനെതിരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം, ആരു ജനിക്കണം, ആരു ജീവിക്കണം, ഇവിടുത്തെ വിഭവങ്ങളുടെ മുകളിലുള്ള അവകാശം ആർക്കായിരിക്കണം, അതെങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ഇതേ യൂറോപ്പിൽ തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ നിയന്ത്രണമുള്ള, രാഷ്ട്രീയാധികാരമുള്ള, സാമ്പത്തികാധികാരമുള്ള ഒരു വിഭാഗം അവിടെ തന്നെ ഉണ്ട് താനും. പിന്നെ ഞാൻ പറഞ്ഞാൽ ഈ യൂജനിസ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം 19-ാം നൂറ്റാണ്ട് അവസാനത്തിൽ ഒന്നാണ്. അത് ഒരു എലൈറ്റായിട്ടുള്ള മനുഷ്യന്മാർ ജീവിച്ചാൽ മതി, നല്ല ബുദ്ധി, നല്ല ഭംഗി, നല്ല ആരോഗ്യം ഒക്കെ ഉള്ള ആളുകൾ എന്താണ് ലോകത്ത് സർവൈവ് ചെയ്താൽ മതി എന്നുള്ള ഒരാശയം. അത് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ബ്ലൂ ബ്ലഡഡ് മെൻ എന്ന് പറയില്ലേ, അവർ മതി എന്നുള്ള ഇത്, അല്ലെങ്കിൽ അവരാണ് ലോകത്ത് ബാക്കി നിൽക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ അനിഹിലേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരാശ. അത് ഒരു ഫിലോസഫിയായി അല്ലെങ്കിൽ ഒരു തത്വചിന്തയെ പോലെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇത് സ്വാധീനം ചെലുത്തിയിരുന്നു. ആ സ്വാധീനത്തിൻ്റെ ഒരു പിന്നെ ആഫ്റ്റർ ഇഫക്റ്റാണ് നാസി ജർമ്മനിയിലൊക്കെ നടന്നത്. അത് മറ്റു പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരാശയം ഒരു ഇൻഹ്യൂമൻ ആണ് എന്തുകൊണ്ട് തന്നെ വളരെ പബ്ലിക്കായിട്ട് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് ആകാൻ കഴിയില്ല. പക്ഷേ ആ ആശയത്തെ ഉൾക്കൊണ്ടവർ തന്നെയാണ് ഇന്നും ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഓട്ടോണമി, ജീവിക്കാനുള്ള, ജനിപ്പിക്കാനുള്ള ഒരു ഓട്ടോണമിയെ അവർ പൂർണ്ണമായിട്ടും തടയുന്നുണ്ട്. ജീവൻ്റെ പവിത്രത എന്നുള്ളൊരാശയം ഇതിനെ എന്താണ് തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ മാൽത്തൂസാണല്ലോ ഈ ഒരാശയം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവിടുത്തെ വിഭവങ്ങൾ തികയാതെ വരും. അല്ലെങ്കിൽ വിഭവങ്ങളെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ വമ്പിച്ച പട്ടിണി ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, മരിക്കും എന്നുള്ളതാണ്.
1: ആളുകൾക്ക് പാർക്കാൻ സ്ഥലം
2: ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ്, അത് എല്ലാ ഇൻവെൻഷൻസിനെയും നീ ത്വരിതപ്പെടുത്തുന്ന അതിലേക്ക് എത്തിക്കുന്നത് എന്താണ്, നെസസിറ്റിയാണ്. അത് നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പം ജപ്പാനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിലാണെങ്കിലും പല രാജ്യങ്ങളിലൊക്കെ കുറഞ്ഞ സ്ഥലത്ത് വമ്പിച്ച തോതിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി എന്ത് ചെയ്തു, വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഒരു ഫാൾസ് സയൻസ് ആയിരുന്നു അന്ന് വെച്ചത്. പക്ഷെ എങ്കിൽ പോലും ആ സാധനത്തെ ഇന്നും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് വെച്ചാൽ കൃത്യമായ താല്പര്യത്തോടെ. അപ്പോൾ ഈ 1968 പോപ്പുലേഷൻ ബോംബ് എന്ന് പറയുന്ന പോൾ എർലിക്സിൻ്റെ ഒരു പുസ്തകം വരുന്നത്, അന്ന് അദ്ദേഹം വാദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതെന്ത് ചെയ്യണം, അതിന് പിന്നെ തടയേണ്ടതുണ്ട്. പിൽക്കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പുസ്തകവും ഈ വ്യക്തിയും ഈ ആശയമൊക്കെ തന്നെ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന്, ബേബിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 1950 തന്നെ യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ IPPF എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്ലാൻഡ് പാരൻഹുഡ് ഫെഡറേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവരിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് ആദ്യകാലത്ത് ഇവർക്ക് ഫണ്ട് ചെയ്തത് പ്രൈവറ്റ് ഏജൻസീസാണ്. വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വെച്ചാൽ ഫോർഡ് ഫൗണ്ടേഷനും റോക്ക് ഫെല്ലർ ഫൗണ്ടേഷനുമാണ് ഫണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ചില ഗവൺമെൻറ് എന്ന് ഫണ്ട് കിട്ടാൻ തുടങ്ങി. ഇവരുടെ ആശയം എന്താണ്, പ്ലാൻഡ് വാക്കുകൾ വളരെ കൃത്യമാണ്, പാരൻറ്റിങ്, അങ്ങനത്തെ ഒരു കുടുംബമാണ് ആവശ്യമുള്ളത്. ഇത് 1970 തന്നെ കുറച്ചൊക്കെ തുറന്നു കാട്ടപ്പെട്ടു ഇവരുടെ താല്പര്യം എന്താണെന്നുള്ളത്. പക്ഷെ അപ്പോഴേക്കും ഈ 68 മറ്റേ പുസ്തകം വരികയും ലോകത്തുടനീളം മനുഷ്യ സമൂഹം ഒരു വലിയ ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ട് ലോകമഹായുദ്ധങ്ങളും അവസാനിച്ചു, അതോടെ കുറേ ആളുകൾ പോയി. ഇനിയിപ്പോൾ ഒരു ലോകമഹായുദ്ധം വരാൻ പറ്റില്ല, ഉണ്ടാവില്ല എന്ന്, കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പാക്റ്റൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്തായിരിക്കും, പല രൂപത്തിലത് വിഭവപ്രശ്നമുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഉൾച്ചേർത്തൊരു സാധനമായിരുന്നു ഈ ക്ലൈമറ്റ് ക്രൈസിസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഡീക്ക് എന്നൊക്കെ പറയുന്നത്. ഇതിനെയും ഇവരിങ്ങനെ മെല്ലെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ തുടങ്ങി. കാരണം അത് എങ്ങനെയാണ് പിന്നെ പിൽക്കാലത്ത് പ്രയോഗിക്കപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് വിഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന, അവർക്ക് വളരെ സന്തോഷമായി സമൃദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നൊരു ലോകം രൂപപ്പെടുത്തുക എന്നുള്ള ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ പിറകിലുള്ള തത്വം എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാർബൺ എമിഷൻ ആണെങ്കിലും ഇതൊക്കെ സാധാരണക്കാർ ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ സാധാരണക്കാർ ചെയ്യുന്ന ഒന്നുമല്ലല്ലോ. അപ്പോൾ നിലവിലുള്ള ഇക്കോളജിക്കൽ ക്രൈസിസിൻ്റെ ഒന്നും തന്നെ പ്രാഥമികമായ സ്രോതസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഉണ്ടാക്കുന്നതല്ല. എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ ഡൽഹിയിൽ കുറച്ചൊരു 5-8 മുമ്പ് എന്താ വെച്ചാൽ ഈ ചാണകം കത്തിക്കുന്നതും വൈക്കൂല് കത്തിക്കുന്നതും ഒക്കെ നിരോധിച്ചു. അവിടെ ഹരിയാനയുടെ ഇതൊക്കെ വെച്ചാൽ അവർ മൾച്ചിങ് ചെയ്യും, അത് കൃഷി ഇടുന്നതിന് മുമ്പ് നീ ഒക്കെ കത്തിച്ച്. ശരിക്കും അവരുടെ ഒരു വലിയൊരു പെസ്റ്റ് കൺട്രോൾ മെഷർ കൂടെയാണ് ആയിരുന്നു അത്. ഇത് നിയന്ത്രിക്കാൻ പറഞ്ഞ കാരണം എന്തായിരുന്നു, ആ പുകയാണ് ഡൽഹിയിൽ എന്ത് ചെയ്യുന്നത്,
0: കാർബൺ
2: ഇതാക്കുന്നത്. അതൊക്കെ നിരോധിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ്, ഡൽഹിയിൽ അത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടായി, വേറൊരു ഭാഗത്താകട്ടെ ഇതിനൊരു യഥാർത്ഥ കാരണങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വെച്ചാൽ 2009 ലണ്ടനിൽ നടന്ന സൺഡേ ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ലോകത്തു നിന്നുള്ള സ്വയം പ്രഖ്യാപിത മിഷിഹാമാരായിട്ടുള്ള ചില മുതലാളിമാർ, അതിനെ താരക്കണ്ടച്ചാൽ ബിൽ ഗേറ്റ്സ്, ടെട്ടേണൽ എന്നുവെച്ചാൽ ഈ മീഡിയ രംഗത്തെ വലിയ ഒരു ടൈക്കൂണായിട്ടുള്ള അദ്ദേഹം, പിന്നെ ഡേവിഡ് റോക്ക്ഫെല്ലർ ജൂനിയർ, ജോർജ് സോറോസും വാറൻ ബഫറ്റും, അതായത് മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഇവർ ഒരു യോഗം ചേർന്നു. അപ്പോൾ ഇവരൊക്കെ യോജിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരപ്പോഴും ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, നമ്മുടെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തടയണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള വാക്സിനേഷൻ പ്രോസസ്സ് ഇൻഡയറക്റ്റായിട്ട് ഇത് നടപ്പാക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കണത് നേരത്തെ നടത്തിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ എക്സ്പോസ്ഡായി. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലാത്ത പുതിയ രൂപത്തിൽ ഇനി എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നത് ദിയെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനിവർ ഉപയോഗിച്ച വാക്കെന്താ അറിയോ, ഈ പൊട്ടൻഷ്യലി ഡിസാസ്ട്രസ് എൻവയോൺമെൻ്റൽ സോഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ത്രെട്ട് എന്നാണ് പോപ്പുലേഷൻ. അപ്പോൾ അവരെ മനസ്സിൽ നിന്ന് അവരെ കാഴ്ചപ്പാടിൽ നിന്ന് അവരെന്തെടുത്ത് കളഞ്ഞിട്ടില്ല, നമ്മളീ പറയുന്ന എടുത്ത് കളഞ്ഞിട്ടില്ല, അവരിപ്പോഴും അതേ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഈ ഈ എന്നിട്ട് ഇവർ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ഈ നടപ്പാക്കുന്ന പ്രൊജക്റ്റുകളിൽ 90% സൗത്തിലാണ്, ഈ നമ്മൾ പറയുന്ന ആഫ്രിക്കൻ അങ്ങനത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ ചാഡിലാണെന്ത് ഏറ്റവും കൂടുതൽ ഈ റേറ്റ് ഉള്ളത്, 5.7%. പിന്നെ നൈജർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുപോയിട്ട് നടപ്പാക്കുന്നത്. ഏത് പ്രൊജക്റ്റ്? ഇവരിപ്പോഴും ഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫണ്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇടക്കാലത്ത് UN പോലും ഇവരോട് ആവശ്യപ്പെട്ടു എന്തിനാണ്, അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഫണ്ട് ചെയ്യാൻ, അതുപോലെ അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് ചെയ്യാൻ. പക്ഷെ അവർ ഫണ്ട് ചെയ്യുന്നത് ഒന്ന് അവർ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന പേരിൽ ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള വാക്സിനേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇതുകളുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൃത്യമായ പ്ലാൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ത്യയിലും സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഈ 1960s തന്നെ ഇവർ ഈ വെസ്റ്റേൺ പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1960 ഒരു പകുതി ആയപ്പോൾ എന്താണ്, അന്നത്തെ ലിൻഡൻ ബി ജോൺസൺ അദ്ദേഹം അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, ഞാൻ ഇനി അങ്ങനെ ഈ ഇന്ത്യൻ അല്ല അമേരിക്കൻ ഫണ്ട് ഇങ്ങനെ പിസ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല അല്ലെ ഇന്ത്യയിലേക്ക്. ആ വാക്കാണ് അത് ഉപയോഗിച്ച, പിസ് തന്നെയാണ്, മൂത്രമൊഴിക്കണമാരെന്താണ് കൊടുക്കാൻ പോകുന്നില്ല. എങ്ങനെയല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ഇന്ത്യ നടപ്പാക്കുന്നില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ അന്നത്തെ ഈ ഗോതമ്പും മറ്റൊക്കെ ഫ്രീ ആയിട്ട് തന്നിരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ ഇതിന് കൃത്യമായിട്ട് അവർ വെച്ച പിന്നെ ഒരു ഗൈഡ് ലൈനിൽ എന്തായിരുന്നു, പോപ്പുലേഷൻ കൺട്രോൾ നടപ്പാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ എന്ത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് കൊണ്ടുവന്നു, റൂറൽ ഏരിയകളിൽ കൊണ്ടുവന്നു. ആദ്യം ചെയ്തതെന്താ വെച്ചാൽ ഈ കോൺട്രാസെപ്റ്റീവ്സ് കൊടുക്കായിരുന്നു, ടാബ്. അപ്പോൾ അത് ഫെയിലായി, കാരണം എല്ലാ ദിവസവും എന്താണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഓരോ സമയത്തും ഇതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് അത്ര അട്രാക്റ്റീവായി തോന്നിയില്ല. അപ്പോൾ അത് ഫെയിലായപ്പോഴാണ് ഈ IUD അത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. നമുക്കറിയാലോ അത് മറ്റേ ഉള്ളിൽ തീയുന്ന ഇതുകൾ, വജനയുടെ ഉള്ളിൽ തീയുന്ന, എന്താ വെച്ചാൽ ഇത് ശരിക്കു പറഞ്ഞാൽ പലർക്കും ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന, എക്സസീവായിട്ടുള്ള ഇൻഫെക്ഷന് കാരണമാകുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ചൈനൊരു പറഞ്ഞൊരു കാരണം എന്താ വെച്ചാൽ അത് കുറേ പേരിൽ ഫലിച്ചോളും, അപ്പോൾ ഇത് ഉണ്ടെന്നൊരറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് മറക്കുമല്ലോ, മാത്രമേ കുട്ടികളുണ്ടാവില്ല, എന്താ പിന്നെ കുട്ടി ഉണ്ടാവാത്തതിനെ മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവരെ മറപ്പിച്ച് കളയുന്നൊരു സാധനമാകുന്നായിരുന്നു. പക്ഷേ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത്രത്തോളം രീതിയിൽ അത് ഫലിച്ചില്ല. അപ്പോഴാണ് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഐഡിയ, ഫാമിലി പ്ലാനിങ് എന്നൊരു സാധനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഫാമിലി പ്ലാനിങ് നല്ല ഒരു, നമ്മളെങ്ങനെയാണ് പറയുക, അതിനെങ്ങനെ മറ്റേ ഈ എല്ലാ കാര്യങ്ങളും വളരെ മാർദ്ദവമുള്ള ഒരു ആശയമായിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവെയർനെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് വന്നത്. പക്ഷേ അത് നന്നായിട്ട് റൂട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ 1970s ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ സ്വാധീനിച്ചു, പഠനങ്ങൾ പറയുന്ന കാര്യമായിട്ട്. അതായത് ആ ആ ലീഡർഷിപ്പ്, അത് ഏത് പാർട്ടി എന്നുള്ളതൊന്നുമല്ല, ആ ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ലോവർ കാസ്റ്റിനോട് ഇത് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും അവർക്ക് എന്താണ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുകയും അങ്ങനെ ഇന്ത്യയുടെ ബജറ്റിങ്ങിൽ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാംസിലേക്ക് ഇത് കൃത്യമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ് 1970s എത്തിയപ്പോൾ അന്നത്തെ ഹെൽത്ത് ബജറ്റിൻ്റെ 59% ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എന്ത് ചെയ്തു, ഈ അന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ, അവർ കൃത്യമായി പറഞ്ഞ് നമ്മളൊരു വാർ ഫൂട്ടേജിലാണ് തന്നെയാണ്, ഈ ക്രൈസിസ്
0: അത്രയും
2: വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ചിലപ്പോൾ നമുക്ക് ചില ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ അവർ പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, സം പേഴ്സണൽ റൈറ്റ്സ് ഹാവ് ടു ബി കെപ്റ്റ് ഇൻ അബിയൻസ് ഫോർ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ നേഷൻ, ദ റൈറ്റ് ടു ലിവ്, ദ റൈറ്റ് ടു പ്രോഗ്രസ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു എന്താ മനുഷ്യ നിസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വികാസത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ വ്യക്തികളുടെ ചില അവകാശങ്ങളൊക്കെ ഹനിക്കേണ്ടി വരുന്നതാണ്. അപ്പം അതൊരു ഒരു ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്ന് മനസ്സിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം അപ്രഖ്യാപിത യുദ്ധം തന്നെയാണെന്ത്
0: അത്.
2: ഇത് എന്ത് വെച്ചാൽ, ഇത് നമുക്കറിയാം പിന്നീടാണ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ഇത് വാസക്ടമി ചെയ്യുന്നത്. അതിനെ വളരെ ആസൂത്രിതമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഉപയോഗിച്ചത്. എങ്ങനെയാ വെച്ചാൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് പലതും നിർബന്ധമാക്കി. പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വാസക്ടമിയുടെ ഇത് വേണമെന്ന് പറയും, കറണ്ട് കിട്ടാൻ, ലാൻഡ് പതിച്ച് കിട്ടാൻ, വെള്ളത്തിന്, അങ്ങനെ മറ്റേ ഹെൽത്ത്, മറ്റേ ആശുപത്രിയിൽ പോകുമ്പോൾ എന്താണ് മറ്റേ ഇത് കാർഡ് വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധ്യാപകർക്കടക്കം എന്താണ് കോട്ട കൊടുത്തു. അപ്പൊ ഈ ആലോചിച്ചു നോക്കുക, അധ്യാപകരെ സംബന്ധിച്ചോളം അവരാരെയും ഭീഷണിപ്പെടുത്തുക, കുട്ടികളെ അച്ഛനോട് പോയിട്ട് എന്ത് ചെയ്യും, ചെയ്തു വരാൻ പറയാം, അല്ലെങ്കിൽ അന്നേ തച്ച് എന്ത് ചെയ്യും, ശരിയാക്കും. ഇതൊക്കെ ലിറ്ററലി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ കോട്ടകൾ കൊടുക്കുകയും ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ബക്കറ്റും മറ്റേ അരിയോ അല്ലെങ്കിൽ മറ്റേ സാധനങ്ങളോ കൊടുക്കുക, വേറൊരു ഭാഗത്ത് ഫോഴ്സ്ഡ് ആയിട്ട് ഇത് ചെയ്തു. ഇതിൻ്റെ ഒരു ആത്യന്തിക ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പിന്നെ വളരെ മാസീവായ രൂപത്തിലുള്ള ഈ മറ്റേ നമുക്കറിയാലോ, അത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത് ഡൽഹിയിലും മറ്റും അതൊക്കെ അരങ്ങേറുന്നത്. കൂട്ടത്തിൽ എന്താ വെച്ചാൽ, യു പിയിൽ ഒരു കണക്കുകൾ പറയുന്നത് 41% വരുന്ന ഈ ലോവർ കാസ്റ്റ് ആളുകൾ വന്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹരിയാനയിൽ ഒരു ഗ്രാമം മുഴുവനും വളഞ്ഞ് പോലീസിൻ്റെ സഹായത്തോടെ എന്താണ് അവർ താണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ സർക്കാരൊരു പിന്നെ പ്രപ്പോസൽ വെച്ചു, 3 കുട്ടികളുള്ള അവർ ഇനിയും വാസക്ടമി ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഓരോ ജയിലിലിടണം എന്നും. അവൻ്റെ പ്രാബല്യത്തിൽ ഒന്നുമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ വളരെ നിഷ്ഠൂരമായ ഒരു ഇൻഹ്യൂമനായൊരു ഹിസ്റ്ററി ഇതിൻ്റെ പിറകിലുണ്ട്. അത് ഇപ്പം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വിഭവ സമ്പത്തിന്, മനുഷ്യകുലത്തിന്, ഒരുപക്ഷെ ഇന്ത്യക്ക് ലോകം പിടിച്ചെടുക്കണം എന്ന് നോക്കുക, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് ചെയ്യാനുള്ളത് ഈ മനുഷ്യ വിഭവ സമ്പത്തിനെ ലോകത്തെല്ലായിടത്തും ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവരെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ആ രീതിയിൽ ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ടവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു ശേഷിയെ ആണെന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യവശാൽ എന്നിട്ടും അത് അപ്പൊന്നും ചെയ്യില്ല, അത്
0: ഫുൾ എക്സ്റ്റെൻഡിലായിട്ടില്ല.
2: പക്ഷേ ഇന്ന് എന്ത് ചെയ്യുന്നു, ഒരു ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ 3-ലോക രാജ്യമായി ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമേറിയ ഒരു ക്രൈസിസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം മറ്റു പല രാജ്യങ്ങളും ടെക്നോളജി കൊണ്ട് മറികടക്കുന്നത്, ഇന്ത്യക്ക് പെട്ടെന്ന് ടെക്നോളജി കൊണ്ട് മറികടക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം എന്ത് ചെയ്തു, ചൈന വളരെ പെട്ടെന്ന് തന്നെ മെഷേഴ്സ്
0: ഇപ്പോൾ
2: ടെക്നോളജിയിലേക്ക് ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, ജനങ്ങൾക്ക് മാറാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സ്ത്രീകളോ നിങ്ങൾ വീട്ടിലിരുന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാനഡ, ഇപ്പോൾ കാനഡയിൽ ആലോചിച്ചപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ 1.5 വർഷം അവർക്ക് ശമ്പളത്തോടുള്ള ലീവ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന റോക്ക്ഫെല്ലറും ഫോർഡും ഒക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ, വൈറ്റ് ജനസംഖ്യ കൂട്ടാനുള്ള ശ്രമമാണ്. അതാണ് ഇന്ത്, അവർ ആരെയാ ഓർമ്മിപ്പിക്കുന്നത്? ഇറ്റലിക്കാർ, ഇംഗ്ലണ്ടുകാർ, ഫ്രാൻസുകാരെ, അമേരിക്കക്കാരോട് പറയുന്നു, നിങ്ങളെ ജനസംഖ്യ കുറയുന്നത് അപകടകരമാണ്, കാരണം നിങ്ങൾ ഈ ലോകം ഭരിക്കേണ്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനസംഖ്യ കൂട്ടണം. പക്ഷേ മറ്റൊരു ഭരിക്കപ്പെടേണ്ടവണ് അവിടെ നമുക്ക് എന്ത് നടപ്പാക്കണം, ഈ പോപ്പുലേഷൻ കൺട്രോൾ പ്രൊജക്റ്റ് നടപ്പാക്കി അവിടുത്തെ ജനസംഖ്യ കുറക്കുകയും വേണം, അങ്ങനെ കൂടുതൽ ആധിപത്യം നമുക്ക് നേടാൻ പറ്റണം. അതല്ലെങ്കിൽ അവർ നമ്മളെ പണ്ടത്തെ പോലെ ബാർബേറിയൻസ് ഈ സിവിലൈസേഷനെ ആക്രമിച്ച് കീഴടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇത് ആണ് ഇതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇന്ത്യ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്? അല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇന്ന് നടക്കുന്ന പലതും. കാരണം നമുക്കറിയാം, ഇന്നിപ്പോൾ ഇവിടെ സെൻസസ് നടക്കുന്നു, 10 കോടിയോളം ജനങ്ങൾ സെൻസസിൻ്റെ പുറത്തേക്ക് വരും. അവരെന്തു ചെയ്യും? ഒന്നുകിൽ അവരെ ജയിലിലിടണം, അല്ലെങ്കിൽ പുറത്താക്കണം. മറ്റൊരു ഭാഗത്ത് എന്ന് വെച്ചാൽ മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഭയവിഹ്വലതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെയാണ് ഇവിടുത്തെ ഒരു ജനസംഖ്യയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ നശിപ്പിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നൊരു സമ്പത്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചോളം അതിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്ന ബുദ്ധിജീവികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങേണ്ടതുണ്ട്. അവരിതിനെ ഓപ്പണായ ഡിസ്കഷന് വിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യ ചർച്ചകളിൽ ഇത് വരേണ്ടതുണ്ട്. നമ്മുടെ ഈ പുരോഗതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ ഇതിന് എല്ലാ തലങ്ങളും വിശകലന വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇന്ത്യ വീഴാനിരിക്കുന്ന വലിയൊരു ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ.
0: അതെ, സാർ പറഞ്ഞ നോക്കുമ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ശരിക്ക് പോപ്പുലേഷൻ അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പല രീതിയിലും നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ടെക്നോളജി പോലെയുള്ള ഇതിൻ്റെ അപ്ഗ്രേഡേഷൻ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മനുഷ്യ വിഭവശേഷി കൊണ്ട് സാധിക്കാം. അപ്പോൾ അതിലേക്ക് ഇനിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരുപാട് ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സഫാൻ
1: ഇവിടെ ഇതിൻ്റെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഡിപ്പെൻഡൻ്റ് പോപ്പുലേഷനാണ്. പിന്നെ ഇനി ഇങ്ങനെ തന്നെ പോയാൽ കൂടുതലാവുക എന്നുള്ളതാണ്. അഥവാ ഒന്നുകിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ മുതിർന്ന, അഥവാ അവർക്ക് രാജ്യത്തിന് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തു തരാൻ പറ്റില്ല. രാജ്യം നമ്മുടെ സമ്പത്തിൽ നിന്ന് വലിയൊരു ഭാഗം എടുത്തിട്ട് അവരെ ടേക്ക് ചെയ്യണം. അപ്പോൾ ആ പോപ്പുലേഷനാണ് ഇനി പ്രപ്പോർഷൻ കൂടി വരിക എന്നുള്ളതാണ്. ഈ പോപ്പുലേഷൻ ഒന്നാകെ കുറഞ്ഞാലുള്ള പക്ഷെ ഇത് സത്യത്തിൽ അക്കാദമികമായി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിട്ട് അത് വർദ്ധിപ്പിക്കാൻ വേണ്ട പണികൾ ഈ പറയുന്ന രാഷ്ട്രങ്ങൾ എടുക്കുന്നു, അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ചിന്തകളെന്ന് പറഞ്ഞാൽ, ഒന്നിനി അത് എത്ര പെട്ടെന്നത് സാധിക്കും. ഇപ്പോൾ ഇവിടെ അമിത് മാഷ് പറഞ്ഞമാതിരി വലിയൊരു സ്റ്റെപ്പ് എടുത്ത് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ അത് എന്താ പറയുക, അതെ, അതൊരു കോൺക്രീറ്റ് ആയ അവസ്ഥയിലേക്ക് ആ സംഗതി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുകൾ എത്ര നമ്മൾ പറഞ്ഞാലും അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ റിസ്കുകളാണ് ആളുകൾ ചിന്തിക്കുക. ഒരു കുട്ടിയോടെ വന്നാൽ അവരെ എഫേർഡ് ചെയ്യാൻ നമുക്ക് പറ്റുമോ, അവർക്കുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ. അതിന് ഇസ്ലാമികമായ കാഴ്ചപ്പാട് പ്രകാരം ഒരു കുട്ടിയോടെ വന്നാൽ അത് ആ കുട്ടിയെ പഠിപ്പിക്കുകയും നന്നായി വളർത്തുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ റിസോഴ്സ് നമുക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കാൻ ഇനി ഭയങ്കര പ്രയാസമായ അവസ്ഥയിലിരിക്കുണ്ടാകും. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ കുറേ പിന്നെ ആളുകൾ അത് അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും വലിയൊരു ഡെമോഗ്രഫിയുള്ള ഭയങ്കര സ്കാറ്റേഡായി കിടക്കുന്ന ഒരു കൾച്ചറും മറ്റൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും അത്ര ഒരു ഫാളിലൊക്കെ പോയിട്ടില്ലാത്തത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം നിന്നത് അത് ആലോചിക്കുമ്പോൾ ഇപ്പം ആ രൂപത്തിലുള്ള അഥവാ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം ഇത് വലിയ ത്രെറ്റാണ് എന്നൊന്നും നമ്മൾ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. മറ്റതൊരു വലിയ സയൻസായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇപ്പം അതൊക്കെ ഓൾറെഡി പുസ്തകങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു പഠിപ്പിച്ച ഒരു സംഗതി ഇനി ആളുകളുടെ മനസ്സിൽ നിന്ന് മാറി എത്രമാത്രം വരും എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം അവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും എന്താ പറയുക ഭയങ്കര പ്രോജ്വലിച്ച് നിൽക്കും. ഒരാ തെക്കുത്തൊരു ഔലാദക്കും ഹഷിയത്ത ഇംലാക്ക്. സത്യത്തിൽ ഈ റിസോഴ്സുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിലെ സമ്പത്ത് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ, എൻ്റെ ശക്തി കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ അല്ലാതെ എനിക്ക് ഭക്ഷണം തന്ന അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. സത്യത്തിൽ ഇതിൽ നമ്മൾ അധ്വാനിച്ച് കൊണ്ടൊന്ന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പരിശ്രമം കൊണ്ടല്ല. അത് തന്നെ വലിയൊരു അർത്ഥമാണ്. അഥവാ എൻ്റെ പരിശ്രമം കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ ആണെങ്കിൽ എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യശേഷിയും എൻ്റെ വിദ്യാഭ്യാസവും ഉള്ള എല്ലാവരും ഞാൻ കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടത് പറ്റണില്ല. ചിലർക്കത് സമ്പാദിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഇനി സമ്പാദിച്ചാൽ തന്നെ ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ആരോഗ്യാവസ്ഥ അവർക്കില്ല. അപ്പോൾ ഇത് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ

0: കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ അത്രത്തോളം രാജ്യത്തിന് ഉപകാരപ്പെടുന്ന മറ്റൊരു റിസോഴ്സ് വേറെ ആയിട്ടില്ലതാണ്. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം എന്നതിൽ തർക്കമല്ല. അതിന് ചില ഇടങ്ങളിലൊക്കെ അക്കാഡമിക് ഡിസ്കഷൻസായിട്ട് മറ്റൊക്കെ നടക്കുന്നു എന്നതിലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ ഇനി ആളുകളുടെ മൈൻഡ് സെറ്റ്, ഇപ്പോൾ ലോ ഫെർട്ടിലിറ്റി മാറ്റാൻ എന്തൊക്കെയാണ് എടുക്കേണ്ട സ്റ്റെപ്പ്, ഗൈഡ് ലൈൻസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലേറ്റ് മാരേജ് ഒഴിവാക്കണമെന്ന്. കാരണം ലേറ്റ് മാരേജ് സ്വാഭാവികമായിട്ടും പിന്നെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അവരുടെ നല്ല, അവർക്ക് നല്ല ഒരു ഫെർട്ടിലിറ്റി ഉള്ളൊരു പ്രായം കഴിഞ്ഞ് അവർ പ്രസവിക്കുമ്പോൾ അതിന് അതിൻ്റെതായ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുമാത്രമല്ല, ഇനി കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കാനും അവിടെ പ്രയാസപ്പെടും. ഇപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും എന്താ പറയുക, യൂറോപ്പ് ഇപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ അക്കാഡമിക് ഡിസൻസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇനി അവിടെ പഴകി പിടിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇനി ഒരുപാട് സമയമെടുക്കും. നമ്മുടെ നാട്ടിലിപ്പം ലേറ്റ് മാരേജിനെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പഠനങ്ങളും ഈ ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയവരൊക്കെ നേരത്തെ അമീർ മാഷ് പറഞ്ഞമാതിരി ഒരു ട്രാഡ് വൈഫ് മൊമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരിക്കും, അത് വലിയ സമ്പത്തായിരിക്കും എന്ന് പറയുന്നൊരു മൂമെൻ്റ് നടക്കുമ്പോൾ നമ്മൾ അല്ല നിങ്ങൾ പറക്കൂ എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇജ്ജത്തുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ഒരു സ്റ്റാൻഡ്, അതിപ്പോൾ അന്ന് ശരിക്കും ഇത് ഇതിൻ്റെ ഒരു ആലോചന നടത്തുന്ന ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു ചെറിയ സർക്കിൾ വെച്ച് നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ ഇത് പരമമായ സത്യമാണെന്ന് മനസ്സിലാക്കി അക്കാദമിക സത്യസന്ധതയോട് കൂടെ നടപ്പില എക്സിക്യൂഷന് വേണ്ടി ശ്രമിച്ച ആളുകളായിരിക്കും. പക്ഷേ അവരുടെ പരിമിതി എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് അവർ കാണുന്ന ലോകത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഇൻ്റർവെൻഷൻസ് കൊണ്ടുവന്ന് ഭക്ഷണത്തിനും അട്ടിക്കട്ടിക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച ആളുകൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് അന്നത്തെ ആളുകളുടെ മാനസികാവസ്ഥയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മനുഷ്യർ താമസിക്കുന്നു, കൾട്ടിവേഷൻസ് നടക്കുന്നു, ഇൻ്റർവെൻഷൻസ് വരുന്നു. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നടക്കുന്ന മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ അതെല്ലാ കാലത്തേക്കും പിന്നെ സർവകാലികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും എന്നത് നമ്മുടെ ഒരു ഇജ്ജത്ത് കൂടെയാണ്. അപ്പം മുസ്ലിങ്ങളോട് നമുക്ക് പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ ആയത്തും അത് നമുക്ക് നൽകുന്ന ഗുണപാഠവും തന്നെയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നൊരിക്കലും ഈ പിന്നെ റിപ്രൊഡക്ഷനിൽ നിന്ന് മാറി നിൽക്കരുത്. അതോടൊപ്പം ഇത് ബർക്കത്താണ്, ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സാണ് എന്നാണ്. അപ്പം മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: നമ്മൾ ഈ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്ത രണ്ട് വിഷയവും വളരെ ഗൗരവമായ വിഷയമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയാണെങ്കിലും അതുപോലെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും വളരെ ഗൗരവമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ ഇതിന് ഇത്ര ചരിത്രം ഉണ്ടായിരുന്നില്ലേ ഇതിന്.

0: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന അസ്മാഉൽ ഹുസ്ന പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അസ്സലാം, സമാധാനം നൽകുന്നവൻ എന്ന വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
1: അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ.

0: അമ്മ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, ഏറ്റവും പുണ്യമർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമം, അതർത്ഥമാക്കുന്നത് അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അതോടൊപ്പം സമാധാനം നൽകുന്നവനാണ്, അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. അസ്സലാം എന്ന നാമത്തിൻ്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ, അതുപോലെ തന്നെ സമാധാനമുള്ളവൻ, സുരക്ഷിതത്വമുള്ളവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷിതത്വം നൽകുന്നവനും അള്ളാഹുവാണ്, സമാധാനം നൽകുന്നവനും അള്ളാഹുവാണ്, അതുപോലെ തന്നെ നിർഭയത്വം നൽകുന്നവനും അള്ളാഹു മാത്രമാണ് എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിർഭയത്വമുള്ളവനാണ്, അള്ളാഹു സമാധാനമടഞ്ഞവനാണ്, അള്ളാഹു സംരക്ഷകനാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും നിർഭയത്വമുള്ളവനും അതുപോലെ തന്നെ സമാധാനം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ തിരിച്ചറിയുക. അസ്സലാം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന നാമം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് സൂറത്തുൽ ഹഷറിൻ്റെ 23-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുക്മിൻ എന്ന് പറയുന്ന ആ ആയത്ത്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തിലാണ് അസ്സലാം എന്ന നാമം പരിചയപ്പെടുത്തുന്നത്. അസ്സലാം എന്ന നാമം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സംരക്ഷണം നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ് എന്ന അർത്ഥങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും ഒരു പ്രത്യേകമായ ഒരു ഫളലും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുന്ന മറുപടി, ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹുവാണ് സലാം, അവനാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, അവനാണ് അസ്സലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്കി പറഞ്ഞു, വഅല ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. സമാധാനത്തിൻ്റെ കേന്ദ്രം അള്ളാഹുവാണ്, അതുകൊണ്ട് ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. തീർന്നില്ല, വഅലൈക്കസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു, നബിയെ താങ്കൾക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ഇന്നല്ലാഹ ഹുവസ്സലാം എന്നാണ്. അള്ളാഹുവാണ് സലാം, അസ്സലാമായവൻ, സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള ധാരാളം വിശാലമായ അർത്ഥങ്ങൾ നിറഞ്ഞുകൊള്ളുന്ന ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന് ശേഷം, നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ച ചില പ്രത്യേകമായ ദിക്റുകളും ദുആകളുമായി കൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടൻ എന്താ നമ്മൾ ചെയ്യുക? മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയല്ലേ. അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ആദർശമാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, നീയാണ് സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ട്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കേണ്ടത്, ശാന്തി ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് ആശ്വാസം ലഭിക്കേണ്ടത്, സംരക്ഷണം ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നും പ്രഖ്യാപിക്കാൻ. അപ്പോൾ ആ അല്ലാഹു അസ്സലാം, സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സലാം പറയുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന സലാം ഇസ്മു മിൻ അസ്മാഇല്ലാ. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഫഅഫ്ഷു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാം എന്ന ആ ഒരു നാമത്തെ വ്യാപിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് വ്യാപിപ്പിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമ്മൾ ആവശ്യക്കാരനാണ്, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമുള്ളവരാണ്, നിർഭയത്വം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം, അസ്സലാമായ അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളുമുയർത്തിക്കൊണ്ട് ആ സമാധാനവും നിർഭയത്വവും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും തേട്ടവും നമുക്കുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക എന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെല്ലുമായിരുന്നു. മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലും. സാധാരണ ഒരാൾ മാർക്കറ്റിൽ ചെല്ലുന്നത് എന്തിനാ? ആ, ഭക്ഷണം വാങ്ങാൻ, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ വില പറഞ്ഞ് മേടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരാൾ മാർക്കറ്റിൽ പോകുന്നത് അല്ലേ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോകുന്നത് സാധനം വാങ്ങാനോ, അല്ലെങ്കിൽ വിലപേശാനോ, അല്ലെങ്കിൽ സാധനങ്ങൾ കച്ചവടം ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്? കച്ചവടം ചെയ്യാനല്ലെങ്കിൽ, ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ആളുകൾ, ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിൽ സലാം വ്യാപിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവനാണ്. ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിത്തീരുവാനും പരസ്പരമുള്ള സലാം വ്യാപിപ്പിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ സലാം പരസ്പരം വ്യാപിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഹിയ്യത്ത് നടത്തുക, അസ്സലാമു അലൈക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനാ രൂപത്തിൽ തന്നെ പറയാൻ ശ്രമിക്കണം. സാധാരണ ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ലാഘവത്തോടുകൂടി അസ്സലാമു അലൈക്കും പറഞ്ഞു പോകുന്നതുണ്ട്. എന്നാൽ ഇതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉരുവിടുന്നത്. ആ പ്രാർത്ഥന മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന് 10 നന്മയെന്നാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നുകൂടി പറഞ്ഞാൽ അവന് 20 നന്മയെന്നാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് പറഞ്ഞാൽ അവന് 30 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പൂർണ്ണമായി കൂടുതൽ നന്മകരസ്ഥമാക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് തന്നെ തൻ്റെ ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പരിശ്രമിക്കണം എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂത വയൗമ യുബഅസു ഹയ്യ. യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്, ജനിച്ച ദിവസം, മരണപ്പെടുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്ന് സലാം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, ശാന്തി ലഭിക്കും. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, വസലാമുൻ അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ. ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്നൊക്കെ സലാമാണ്. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ജനനം ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളും ഒന്നേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിർഭയത്വം ലഭിച്ചാൽ, സമാധാനം ലഭിച്ചാൽ, ശാന്തി ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം അവർക്ക് ലഭിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ സമാധാനം ലഭിക്കണം. അതിലേറ്റവും പ്രധാനം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, അന്ന് ഭീതിയുടെ ദിവസമാണ്. ആരെങ്ങോട്ട് എന്നറിയില്ല. കത്തിജ്വലിക്കുന്ന സൂര്യൻ തൻ്റെ മുകളിലുണ്ടാകും, വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കും, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീരാ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഭീതിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ സമാധാനം ലഭിക്കുക എന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു സമാധാനത്തിന് വേണ്ടി അസ്സലാമായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ ഒരു അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം. അള്ളാഹുവിനോട് ഈ സന്ദർഭങ്ങളിൽ നിർഭയത്വം ലഭിക്കാൻ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും ശത്രുക്കളിൽ നിന്നുള്ള നിർഭയത്വം, അതോടൊപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് അവിടെ ഈ നിർഭയത്വത്തോടുകൂടി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശ്രമമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടാവില്ല. പരിശ്രമിക്കുക എന്നത് ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നത് പരിശ്രമമാണ്. പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അസ്സലാമായ സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി, അസ്സലാമായ റബ്ബിനെ മനസ്സിലാക്കി, അവൻ്റെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു വർഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ അതിവിശിഷ്ട നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു യുഗചരിതം. സുറാത്ത് പാലം ആദ്യമായി കടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുതൂതർ എന്ന രചനയിൽ നിന്നും സുറാത്ത് പാലം ആദ്യമായി കടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സിറാത്തു പാലം ആദ്യമായി കടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള അധ്യായമാണ്. ഭീതിയോടെ വിശ്വാസികൾ കേൾക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒന്നാണല്ലോ ഖിയാമത്ത് നാളിലെ സിറാത്തു പാലം. അത് കടന്നുവേണം സ്വർഗത്തിലെത്താൻ. പാപികൾ അതിലൂടെ വിട്ടുകടക്കാൻ കഴിയാതെ നരകത്തിലേക്ക് വീഴുന്നതാണ്. അന്ന് ആദ്യമായി അത് വിട്ടുകടക്കുന്നത് മുഹമ്മദ് നബിയായിരിക്കും. അള്ളാഹുവെ, പ്രവാചകന്റെ കൂടെ ആ പാലം കടക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തേണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിനെപ്പറ്റി പറഞ്ഞു തരുന്നത് കാണുക. അങ്ങനെ ജഹന്നമിന് മുകളിൽ സിറാത്ത് നിർമ്മിക്കപ്പെടും. അപ്പോൾ റസൂലുകളിൽ നിന്ന് തന്റെ ഉമ്മത്തിനെയും കൊണ്ട് ആദ്യം അതിനെ വിട്ടുകടക്കുന്നവൻ ഞാനായിരിക്കുന്നതാണ്. അന്നേ ദിവസം റസൂലുകളുടെ സംസാരം ഇതായിരിക്കും: അള്ളാഹുവെ, രക്ഷപ്പെടുത്തേണമേ, രക്ഷപ്പെടുത്തേണമേ. സഅദാൻ ചെടിയുടെ മുള്ളുപോലെയുള്ള കൊളുത്തുകൾ നരകത്തിനുണ്ടായിരിക്കുന്നതാണ്. സഅദാന്റെ മുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു: അതെ. നബി പറഞ്ഞു: എന്നാൽ അത് സഅദാൻ മുള്ളിനെ പോലിരിക്കും. എന്നാൽ അതിന്റെ വലുപ്പത്തിന്റെ അളവ് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ജനങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അത് നരകത്തിലേക്ക് റാഞ്ചി വലിക്കുന്നതാണ്. നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന പാലമാണ് സിറാത്ത്. അതിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അന്ന് എല്ലാ നബിമാരും അവരുടെ ജനതയെയുമായി അതിലൂടെ പോകും. പാപികൾ നരകത്തിൽ വീഴും. ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും അത് വിട്ടുകടക്കുക. അന്ന് പ്രവാചകന്മാരല്ലാതെ ഒരാളും സംസാരിക്കുകയില്ല. പ്രവാചകന്മാരുടെ സംസാരം തന്നെ എന്താണ്? അള്ളാഹുവേ, സല്ലിം സല്ലിം, രക്ഷിക്കണേ രക്ഷിക്കണേ എന്നാണ്. നോക്കൂ, പ്രവാചകന്മാർ പോലും പേടിയോടെ അള്ളാഹുവിനോട് രക്ഷക്കായി തേടുന്ന സമയം. സഅദാൻ ചെടിയുടെ മുള്ളുപോലെയുള്ള കൊളുത്തുകൾ നരകത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. ആ പാലത്തിലൂടെ കടക്കുന്ന പാപികളെ ആ കൊളുത്തുകൾ കൊളുത്തുകയും നരകത്തിലേക്കവരെ വലിച്ചിടുകയും ചെയ്യുന്നതാണ്. സഅദാൻ ചെടിയുടെ മുള്ളിന്റെ വലുപ്പവും അത് തട്ടിയാലുള്ള നീറ്റലും പുകച്ചിലും അസ്വസ്ഥതയും സഹാബികൾക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അതിനേക്കാളും ഭീകരമാണ് അതെന്നും അതിന്റെ വലുപ്പവും സ്വഭാവവും അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുന്നു. ആ കൊളുത്തുകൾ സിറാത്തിലൂടെ പോകുന്നവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊളുത്തുകയും നരകത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവേ, നീ ഞങ്ങളെ രക്ഷിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിരിക്കുമല്ലോ അന്ന് ആദ്യം അതിലൂടെ പോകുന്നത്. പിന്നീട് വരുന്നവരിൽ കർമ്മങ്ങളുടെ തോതനുസരിച്ച് വേഗത്തിൽ ആളുകൾ കടക്കുന്നതാണ്. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ രക്ഷക്കായി അള്ളാഹുവേ രക്ഷിക്കണേ, അള്ളാഹുവേ രക്ഷിക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നരകത്തിന് മുകളിൽ പാലമോ? അതിന്റെ മുകളിൽ ഒരു പാലമുണ്ടായാൽ അത് കരിഞ്ഞുപോകില്ലേ? എങ്ങനെയാണ് അതിന് മുകളിൽ അങ്ങനെയൊരു പാലം നിൽക്കുക? എങ്ങനെയാണ് അതിലൂടെ നടന്നു പോകുക എന്നെല്ലാം ചോദിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം ഗൈബിയായ കാര്യങ്ങളെ പരിഹസിച്ചും നിഷേധിച്ചും കളവാക്കുന്ന പലരും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇന്നും അവരുടെ വാദങ്ങളേറ്റ് പിടിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം സ്ഥിരപ്പെട്ട എത്ര വചനങ്ങളെയാണ് അവർ അവഗണിക്കുകയും തള്ളുകയും ചെയ്യുന്നത്! അൽ വസീല എന്ന ഉന്നതസ്ഥാനം, സ്വർഗത്തിലെ ഉന്നതമായ പദവിയാണ് അൽ വസീല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിക്കുന്ന സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. അബ്ദുല്ലാഹിബ്നു അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേൾക്കുകയുണ്ടായി: മുഅദ്ദിനെ അഥവാ ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നതുപോലെ നിങ്ങളും പറയുവിൻ. പിന്നീട് എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ ചോദിക്കുക. തീർച്ചയായും ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്തിനെ ചോദിച്ചാൽ അത് മുഖേന അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. പിന്നീട് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ വസീലയെ ചോദിക്കുകയും ചെയ്യുക. കാരണം തീർച്ചയായും അത് സ്വർഗത്തിലെ ഒരു ഉന്നത സ്ഥാനമാകുന്നു. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കല്ലാതെ അത് അനുയോജ്യമാകുന്നതല്ല. അത് ഞാൻ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ആരെനിക്ക് വേണ്ടി വസീലയെ ചോദിക്കുന്നുവോ അവന് ശഫാഅത്ത് അനുവദനീയമായി. ബാങ്കിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും ബാങ്കിനു മുമ്പ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കേൾക്കാം. അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ കാണിച്ചു തരാത്ത പുത്തൻ സമ്പ്രദായമാണിത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രം അടുത്ത എപ്പിസോഡുകളിൽ തുടർന്ന് കേൾക്കാം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിൽ നിന്നും സുറാത്ത് പാലം ആദ്യമായി കടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
5: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ്. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന പീസ് റേഡിയോയിലെ ഈ തുടർ പ്രോഗ്രാം, അതിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ റാവിയും താബിഈങ്ങളിൽ പ്രമുഖനുമായ കഅബ് ബിനു മാത്തിർ അൽ ഹംയരി എന്നു പേരുള്ള കഅബുൽ അഹ്ബാറിനെ കുറിച്ചുള്ള ഒരു ദുരാരോപണമാണ്. ഉമർ റളിയല്ലാഹു തആലാനുവിന് അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ വധത്തിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ടെന്നും കഅബുൽ അഹ്ബാർ യഥാർത്ഥ വിശ്വാസിയായിരുന്നില്ല, ഇസ്ലാമിനെതിരിൽ ഇസ്ലാമിൻ്റെ ഖലീഫ വിശേഷ ഉമർ റളിയല്ലാഹു തആലാനുവിനെതിരിൽ പ്രവർത്തിക്കുവാൻ വേഷം കെട്ടിയ ഒരു ജൂതസൃഷ്ടിയാണ് കഅബുൽ അഹ്ബാർ തുടങ്ങിയാണ് പ്രസ്തുത പ്രചരണങ്ങളുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ ആരാണ് ഈ കഅബുൽ അഹ്ബാർ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഒറ്റ തെറ്റിദ്ധാരണക്കും തെറ്റിദ്ധരിപ്പിക്കലിനും തൽപരകക്ഷികൾ കൊണ്ടു നടക്കുന്ന ഒരു ചരിത്ര റിപ്പോർട്ട് അത് മനസ്സിലാക്കുക. പിന്നീട് വിഷയത്തിൻ്റെ നിജസ്ഥിതിയും. കഅബുൽ അഹ്ബാർ കഅബ് ഇബ്നു മാത്തിർ അൽ ഹംയരി അൽ യമാനി, അദ്ദേഹം ദീറഈൻ എന്ന ഹിമ്യർ ഗോത്രത്തിൻ്റെ ഉപഗോത്രത്തിലെ മെമ്പറാണ്. ജൂതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് മദീനയിലേക്ക് യമനിൽ നിന്ന് ആഗതനായ കഅബുൽ അഹ്ബാർ റഹിമഹുല്ലാഹ് ഉമറിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സിറിയയിലേക്ക് പുറപ്പെടുകയും സിറിയയിലെ ഹിംസിൽ ശിഷ്ടകാലം ജീവിക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് ഹിജ്റാബ്ദ 32 ഹിംസിൽ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അൽ അല്ലാമത്തുൽ ഹബർ എന്നാണ്. അല്ലാമത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിത ശ്രേഷ്ഠൻ. അൽ ഹബർ എന്ന് പറഞ്ഞാലും ജ്ഞാനവരണ്യൻ എന്നർത്ഥമാണുള്ളത്. അല്ലദി കാന യഹൂദിയൻ, കഅബുൽ അഹ്ബാർ ഒരു യഹൂദനായിരുന്നു. ഫഅസ്ലമ ബഅദ വഫാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദിമൽ മദീനത്ത മിനൽ യമനി ഫി അയ്യാമി ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ ശേഷം ഇസ്ലാം ആശ്ലേഷിച്ച് യമനിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം ആഗതനാവുകയുണ്ടായി. അദ്ദേഹം സഹാബത്തിനോടൊത്ത് ഇരുന്ന് ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അത്ഭുത വൃത്താന്തങ്ങൾ അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു. സഹാബ കിറാമുകളിൽ നിന്ന് സുന്നത്തുകൾ അദ്ദേഹം പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, വകാന ഹസനൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ച് നല്ല ഇസ്ലാമിൽ നല്ല ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. കഅബുൽ ഹബർ അല്ലെങ്കിൽ കഅബുൽ അഹ്ബാർ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അൽ ഹബർ എന്ന് പറഞ്ഞാൽ ജൂത പണ്ഡിതന്മാർക്കാണ് അത് പൊതുവെ പറയപ്പെടാറ്. കഅബുൽ ഹബർ എന്ന് കഅബുൽ അഹ്ബാറിനെ വിളിക്കുന്നത് മുഹമ്മദ് ഇബ്നു സീരീൻ വെറുത്തിരുന്നു. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് കഅബുൽ മുസ്ലിം എന്നാണ്. ഇതൊക്കെ അറിയിക്കുന്നത് ഈ കഅബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്ഥാനവും ശ്രേഷ്ഠതയുമാണ്. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് ചില ആളുകളൊക്കെ ശരിയല്ലാത്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുകയും അദ്ദേഹം ഒരു ജൂത സൃഷ്ടിയാണെന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യാറുണ്ട്. അത് മഹാ അപകടമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര പഠനം നടത്തിയ പ്രാമാണികരുടെ വിലയിരുത്തലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അടുത്ത വിഷയം, ഉമർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത വധത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ കാബിൽ അഹ്ബാർ ഉണ്ട് എന്നും ആ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. ഇബ്നു ജരീർ അത്തബരി അൽമിസ്വർ ഇബ്നു മഹ്റമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ചരിത്ര റിപ്പോർട്ട്, ആ ചരിത്ര റിപ്പോർട്ടിനെ പ്രാമാണികർ നിരൂപിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ തബരിയെപ്പോലുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അത് സഹിയായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ അത് സഹിയാണ് എന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടില്ല. അദ്ദേഹം ചരിത്ര ഗ്രന്ഥത്തിൽ നൽകുന്ന എല്ലാ റിവായത്തുകളും സഹിയാണെന്നോ അത് സഹിയാകണമെന്ന നിഷ്കർഷത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നോ പണ്ഡിത ലോകം വിധിച്ചിട്ടില്ല. ചരിത്ര റിപ്പോർട്ടുകളെ അത് നല്ലായാലും പതിരായാലും ക്രോഡീകരിക്കുക തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ. ഇതായിരുന്നു ഇബ്നു ജരീർ അത്തബരി, അതുപോലെ അൽ ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു അസാക്കിർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരുടെ നിലപാട്. അവർ ചരിത്ര സംഭവം അതിൻ്റെ സനദോടുകൂടി നൽകും, അതെല്ലാം സഹിയാകണം എന്ന നിഷ്കർഷത അവർക്കുണ്ടായിരുന്നില്ല. സനദ് നൽകിയതിൽ പിന്നെ ആ സനദ് നോക്കിയിട്ട് പണ്ഡിതന്മാർക്ക് ശേഷക്കാർക്ക് വിധിക്കാവുന്നതും തീരുമാനിക്കാവുന്നതുമാണ് അത് പ്രബലമാണോ അല്ലേ എന്നുള്ളത്. ഇത് ഈ ഒരു വിഷയത്തിൽ തരീഖ് തബരിയിൽ നിന്നുള്ള റിവായത്ത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്തിലുള്ളത്? കാബിൽ അഹ്ബാർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, യാ അമീർ അൽ മുഅ്മിനീൻ ഇഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാത്തി അയ്യാം. അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ വസിയ്യത്തോതിയാലും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ഉമർ ചോദിച്ചു, അത്ര ഉമ്മ യുദ്രീഖ്, അത് നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? അപ്പോൾ കാബിൽ അഹ്ബാർ, അദ്ദേഹം യഹൂദനായിരുന്നു, അദ്ദേഹത്തിന് തൗറാത്ത് അറിയാം, അദ്ദേഹം പറഞ്ഞു, അജീദു ഹുഫി കിതാബില്ലാഹ് അത്തൗറാത്ത്, നിങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുള്ള കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ കിതാബായ തൗറാത്തിൽ കാണുന്നു. അപ്പോൾ ഉമർ പ്രതികരിച്ചത്, ആ അള്ളാഹു ഇന്നക ലതജിദു ഉമർ ബിൻ അൽ ഖത്താബ് ഫി തൗറാത്ത്, തൗറാത്തിൽ നിങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് എന്നുള്ളത് കാണുന്നുണ്ടോ? അള്ളാഹുവാണ് ഉമറുടെ ചോദ്യം. അപ്പോൾ അള്ളാഹുമ്മ ലാ വലാകിന്നി അജീദു സിഫതക് വഹലിയതക് വഅന്നഹു ഖദ് ഫനിയ അജലുക്, നിങ്ങളുടെ പേര് കാണുന്നില്ല, പക്ഷേ നിങ്ങളുടെ വിശേഷണങ്ങൾ, നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ അവധി അവസാനിച്ചിരിക്കുന്നു എന്നതും ഞാൻ കാണുന്നുണ്ട്. ഇത് കാബിൽ അഹ്ബാർ പറഞ്ഞു. ഉമറാകട്ടെ, ലാ യുഹിസ്സു വജഅന വല അലമൻ, മരണലക്ഷണമായിട്ട് വല്ല വേദനയോ പ്രയാസമോ ഒന്നും കാണുന്നുമില്ല. അങ്ങനെ ഫലം മക്കാന മിനൽ ഖദി ജാഅഹു കാബിൻ, കാബിനിൽ അഹ്ബാർ പിറ്റേന്ന് വന്നു, എന്നിട്ട് പറഞ്ഞു, അമീർ അൽ മുഅ്മിനീൻ ദഹബ യൗമൻ വബഖിയ യൗമൻ വലൈല, അമീർ അൽ മുഅ്മിനീൻ ഒരു ദിവസം കഴിഞ്ഞുപോയി, ഇനി ഒരു ദിവസവും ഒരു രാവുമാണ് ശേഷിക്കുന്നത്. വഹിയ ലക ഇല സബീഹതിഹ, ആ രാവിൻ്റെ പ്രഭാതം വരേക്കും നിങ്ങൾ ശേഷിക്കും, നിങ്ങൾക്കുള്ളതാണത്. അങ്ങനെ ഫലം മക്കാന സുബ് ഖറജ ഇല സലാ, രാവ് അവസാനിച്ച് സുബഹിയായി, നിസ്കാരത്തിന് പുറപ്പെട്ടു. അങ്ങനെ ആ സുബഹി നമസ്കാരത്തിലാണ് അമീർ ഉൽ മുഅ്മിനീൻ ഉമർ വധിക്കപ്പെടുന്നത്. അബൂ ലുലു അൽ മജൂസി ലഅനഹുല്ലാ ഉമറിനെ കുത്തി ഉമറിനെ വധിക്കുന്നത്. ഈ ഒരു കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിലുള്ള ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ റിവായത്ത്, അതിനെ മുഖവിലക്കെടുത്ത് ചില ചിന്തകന്മാരും ചരിത്ര ഗവേഷകരും അമീർ ഉൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വധത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ കാബിൽ അഹ്ബാറിൻ്റെ പങ്ക് സ്ഥിരീകരിക്കാൻ പെടാപാടുപെട്ടിട്ടുണ്ട്. പ്രാമാണികരായ പലരും അത്തരക്കാർക്ക് മറുപടിയും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ഇമാം ഇബ്നു ജരീർ അത്തബരിയുടെ ഈ റിവായത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് ബലപ്പെട്ടതല്ല എന്ന് പ്രാമാണികർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഉണർത്തുന്നതിന് മുമ്പ് എന്താണ് ഉമർ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഏതാനും വിഷയങ്ങൾ. ഉമർ ഹിജ്റാബ്ദം 23 ഹജ്ജ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അബുതഹിൽ വന്ന് മണൽ കൊണ്ടൊരു കൂനയുണ്ടാക്കി അതിൽ മലർന്നു കിടന്ന് ഇരു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി ദൃഷ്ടി ആകാശത്തിന് നേരെ പായിച്ച് അല്ലാഹുമ്മ കബുറത് സിന്നി വദഅഫത് ഖുവതി വൻതശറത് റഇയതി ഫഖ്ബിദ്നി ഇലൈക ഗൈറ മുദയ്യിഇൻ വലാ മുഫരിത് എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, പ്രായം കൂടി, ശക്തി ക്ഷയിച്ചു, പ്രജകൾ പ്രചരിച്ചു, ഒരു വീഴ്ച വരുത്താത്തവനായി, ഒരു ഹക്ക് പാഴാക്കുന്നവൻ ആയി ജീവിക്കാതെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. എന്നിട്ടാണ് ഉമർ റളിയല്ലാഹു തആല മദീനയിലേക്ക് വരുന്നത്. അദ്ദേഹം ഫഖ്ബുദ്നി ഗൈറ മുദയ്യിഉൻ വലാ മുഫരിത്, ഒരവകാശം പാഴാക്കാത്തവനായി, വീഴ്ച വരുത്താത്തവനായി നീ എന്നെ മരണത്തിലൂടെ പിടികൂടണമേ എന്ന് ദുആ ചെയ്തിട്ട് രക്തസാക്ഷിത്വം തേടി അള്ളാഹിനോട്, അള്ളാഹുമ്മ റസുഖ്നി ഷഹാദത്തം ഫി സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ നീ എനിക്കൊരു രക്തസാക്ഷിത്വം പ്രദാനം ചെയ്യണമേ. വജഅൽ മൗതി ഫി ബലദി നബീക് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ അഥവാ വിശുദ്ധ മദീനയിൽ എൻ്റെ മരണം നീ നിശ്ചയിക്കുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ രക്തസാക്ഷിത്വത്തിന് തേടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മരണം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമുള്ള ദുആ. ആ ദുആ ചെയ്ത് പിന്നെ മദീനയിലെത്തിയതിന് ശേഷമാണ് ഹിജ്റാബ്ദം 23 ദുൽഹജ്ജ് മാസം അതിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ 63-ാമത്തെ വയസ്സിൽ ഒരു ബുധനാഴ്ച ദിവസം ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമറിൻ്റെ ഈ തേട്ടം ഉപരിലോകത്തെ കബൂലാക്കി. അദ്ദേഹം ആഗ്രഹിച്ച രക്തസാക്ഷിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കനിഞ്ഞു എന്ന് നമ്മൾ ചരിത്രത്തിൽ, എന്തിനാണ് ഈ ചരിത്രം ആമുഖമായി ഇവിടെ ഇമാം തബരിയുടെ റിവായത്ത് റിപ്പോർട്ട് അതിനെ പഠനവിധേയമാക്കുന്നതിനും അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ പ്രാമാണികരുടെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർത്തിയത്, മനസ്സിലാക്കിയത്, ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ തേട്ടത്തിൻ്റെ ജവാബാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല എറിയതായ മദീനയിൽ വെച്ചുള്ള മരണം എന്ന് മനസ്സിലാക്കാനാണ്. കഅബുൽ അഹ്ബാറുമായി ബന്ധപ്പെട്ട് ഇമാം തബരിയുടെ റിവായത്തിൽ, യാ അമീർ അൽ മുഅ്മിനീൻ ഇഅഹദ് ഫഇന്നക മയ്യിതുൻ ഫീ സലാസത്തി അയ്യാം, അമീർ അൽ മുഅ്മിനീൻ നിങ്ങൾ വസിയ്യത്ത് ഓതിക്കോളീം, നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് കഅബുൽ അഹ്ബാർ പറഞ്ഞപ്പോൾ, അത് ഉമർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ ഷഹീദാകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പാണല്ലോ, അത് ശരിയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കഅബുൽ അഹ്ബാർ അല്ലാത്ത വേദങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ള വേറെയും ജൂതരായിരുന്ന ജൂത പണ്ഡിതരായിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നവർ മദീനയിലുണ്ട്. എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരോടൊന്നും അതിനെക്കുറിച്ച് ചോദിച്ചില്ല? താൻ മരിക്കും എന്നാണ് കഅബുൽ അഹ്ബാർ പറയുന്നത്. എങ്കിൽ അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള പ്രമുഖരുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം കഅബുൽ അഹ്ബാറിനെ പോലെയല്ല. കഅബുൽ അഹ്ബാർ തിരുവിയോഗത്തിന് ശേഷം, പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്, യമനിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി വരുന്നത്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ ആദ്യ നാളുകളിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അദ്ദേഹം യഹൂദരിൽ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ, അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്വീമു തആം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം എന്ന് പറഞ്ഞ് മദീനയിലേക്ക് ആഗതമായത് ഈ അബ്ദുല്ലാഹി ഇബ്നു സലാമാണ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ ആ മുഖം ഒരൊറ്റ നോക്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വ്യാജവാദിയുടെ, കള്ളം പറയുന്ന ആളുടെ മുഖഭാവമല്ല എന്ന്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിക്കുക ചെയ്തത്. ഇസ്ലാം സ്വീകരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം യഹൂദരെ ക്ഷണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് യഹൂദർ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, റസൂലെ ഞാൻ മാറി നിൽക്കാം, എന്നെക്കുറിച്ച് നിങ്ങൾ ഈ വരുന്ന യഹൂദരോട് ചോദിക്കണം, അവരെന്താ പറയുന്നത് നോക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദർ വന്നപ്പോൾ ചോദിക്കുകയാണ്, കൈഫ ഫീക്കും അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയുള്ള മനുഷ്യനാണ്? അപ്പോൾ യഹൂദർ പറയാണ്, സയ്യിദുന വബ്നു സയ്യിദിന ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ? അവ യഹൂദർ പറയുന്നത് ഒരിക്കലും സ്വീകരിക്കൂല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇറങ്ങി വന്നിട്ട് പറയാണ്, മറയിൽ നിന്ന് പുറത്ത് വന്നിട്ട് പറയാണ്, ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവർ ഷർറുന ഇബ്നു ഷർരിന, ഞങ്ങളിൽ ഏറ്റവും മോശക്കാരനാണ് എന്ന് പറഞ്ഞ് അവർ ജൂതന്മാർ എളിഭ്യരായി കൊഞ്ഞനം കുത്തുന്നത്. ഇവിടെ ഞാൻ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് ഇത് പറഞ്ഞത്, അദ്ദേഹത്തിന് വേറെ ശ്രേഷ്ഠതകളുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. യഹൂദർ തങ്ങളുടെ നേതാവായി ഗണിച്ചിരുന്നു. അദ്ദേഹത്തിനും വേദത്തിൽ നല്ല പരിജ്ഞാനമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും കഅബുൽ അഹ്ബാർ തൗറാത്തിനെ ഉദ്ധരിച്ച് ഉമറിൻ്റെ മരണം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളവരോട് ഉമർ വിഷയം തിരക്കിയിട്ടില്ല. തൗറാത്തിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടുമില്ല. തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഉമർ അത് അന്വേഷിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അബ്ദുല്ലാഹി ഇബ്നു സലാം ഉസ്മാൻ റളിയല്ലാഹു തആലാനും ഒക്കെ ഇതായി. പിന്നീടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം പിൽക്കാലത്താണ് മരിക്കുന്നത്. ഉമറുടെ രക്തസാക്ഷിത്വ നാളിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ട്. എന്തുകൊണ്ട് ഉമർ തിരക്കിയില്ല? അങ്ങനെ തിരക്കിയിട്ട് കാബിൽ അഹ്ബാർ പറഞ്ഞത് ഇത് വ്യാജമാണ് എന്നുള്ളത് തെളിയിക്കാനും ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കുവാനും ഉമർ അവസരം കാണൂലേ. അതേപോലെ കാബുൽ അഹ്ബാർ പിൽക്കാലക്കാരൻ, അദ്ദേഹത്തിന് മാത്രം എങ്ങനെ ഈ വിവരം കിട്ടി തൗറാത്തിൽ ഇതുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ളതായ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ട് ആ വിഷയത്തിൽ അറിവുണ്ടായില്ല? ഇതൊക്കെ ഇബ്നു ജരീർ റത്തബരി നൽകിയതായ നിവേദനത്തെ, അതിൻ്റെ പ്രബലതയെ ചോദ്യം ചെയ്യുന്നതായ സംശയങ്ങളും പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ളതായ ചോദ്യങ്ങളുമാണ്. പിന്നെ മാത്രമല്ല, ഉമറിനെ വധിക്കുവാൻ കാബുൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അതാണ് ഈ സംഭവം റിവായത്ത് അറിയിക്കുന്നത് എങ്കിൽ, ഒരു വ്യക്തിയെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ മറ്റൊരു വ്യക്തി താൻ ഗൂഢാലോചന നടത്തിയ വിഷയം അത് പരസ്യപ്പെടുത്തുക. ഉമറിനെ വധിക്കാനാണ് ഗൂഢാലോചന എങ്കിൽ ആ ഉമറിനോട് തന്നെ ചെന്നിട്ട് ഇങ്ങനെയൊരു വിഷയം അതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ഒരു വ്യക്തി ചെന്ന് പറയുമോ? അത് മൗട്ടിയല്ലേ? മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ ഉമറിനെ പോലുള്ളവരുടെ വിഷയത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ നിഗൂഢമായി രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു വാർത്തയല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വാർത്ത അതെങ്ങനെയാണ് കാബിൽ അഹ്ബാർ ആ സംഭവിക്കുന്നതിന് മുമ്പ് പരസ്യപ്പെടുത്തുക? കഴിഞ്ഞിടത്തോളം അത് ഒളിപ്പിക്കാനല്ലേ? ഒരു നിലക്കും ഇങ്ങനെ ഒരു വാർത്ത തന്നെ കാതിലെത്താതിരിക്കാൻ ആ വിഷയം ഒളിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ തൗറാത്തിലുണ്ട് എന്നാണ് ആ റിവായത്തിലുള്ളത്, ഇബ്നു ജരീർ തബരിയുടെ റിവായത്തിലുള്ളത്. തൗറാത്തിലുണ്ട് നിങ്ങളുടെ ആയുസ് ഇനി മൂന്നീസേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ മരിക്കും. അല്ലാഹുമ്മ ലാ വലാകിന്നി അജിദു സിഫതക വഹില്യതക വഅന്നഹു ഖദ് ഫനിയ അജലുക. നിങ്ങളുടെ ആയുസ് തീർന്നിരിക്കുന്നു, നിങ്ങളുടെ വേഷവും വിശേഷണവുമൊക്കെ ഞാൻ തൗറാത്തിൽ കാണുന്നു എന്ന് കാബിൽ അഹ്ബാർ പറഞ്ഞു എന്നാണ്. ആളുകളുടെ ആയുസ് അതെത്രയെന്നും ഉമറിൻ്റെ ആയുസ് അത് ഇത്രയുള്ളൂ എന്നും ഒക്കെ വിവരിക്കാനുള്ള കിതാബ തൗറാത്ത്. ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉള്ള പ്രസ്തുത റിപ്പോർട്ടിലുള്ളത് കാരണത്താൽ പ്രാമാണികർ പറഞ്ഞിട്ടുണ്ട് തബരിയുടെ ആ റിവായത്ത് അത് സഹിഹായി ഉള്ള റിവായത്തല്ല. ഇത്തരം പരാമർശങ്ങളൊക്കെ അതിൻ്റെ സിഹത്തിനെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബു സുഹ്ര ഈ സന്ദേഹങ്ങളൊക്കെ പ്രസ്തുത റിവായത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയതിന് ശേഷം, ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതിന് ശേഷം, നിസ്സംശയം ഈ കഥ കാബിൽ അഹ്ബാറിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്, ഈ കഥ വ്യാജനിർമ്മിതമാണ്, കാബിൽ അഹ്ബാറിനെ ഇസ്ലാമിനെതിരിൽ കുതന്ത്രം പ്രയോഗിക്കുവാൻ ഉള്ള ആളാണ് കാബിൽ അഹ്ബാർ എന്ന് ആരോപിക്കുവാൻ കെട്ടിണ്ടാക്കിയ കഥകളാണിത് എന്ന് ഉണർത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇവിടെ ഈ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട റിവായത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ച് കൊണ്ടെത്തിച്ച് ഇത്തരം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ കാരണം, ഇസ്ലാമിൻ്റെ റാവിമാർ, സഹാബത്താകുന്ന താബിഈങ്ങളാകുന്ന റാവിമാർ, ഈ റാവിമാരുടെ വിലയിടിച്ചും അവരുടെ സ്ഥാനം ഹനിച്ചും ചില പേനയുന്തികൾ പലവിധ പരാമർശങ്ങളും ആരോപണങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ കോറിയിട്ടിട്ടുണ്ട്. അവരുടെ ദുരാരോപണങ്ങളുടെ ബലിയാടുകളിൽ ഒരാളാണ് കാബിൽ അഹ്ബാർ. കാബിൽ അഹ്ബാർ അദ്ദേഹം ശ്രേഷ്ഠ പണ്ഡിതനാണ്, വിശ്വസ്ത റാവിയാണ്. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ആദർശം നന്നായി ഉൾക്കൊണ്ട് ജീവിച്ച് സഹാബികളോടൊത്തിരുന്ന് തിരുമൊഴികൾ പഠിച്ച് സുന്നത്തുകൾ സ്വീകരിച്ച് ജീവിച്ച മഹാൻ കാബിൽ അഹ്ബാർ. അദ്ദേഹത്തിലൂടെ കുറേ ദീനീ വിഷയങ്ങളും ദീനീ കാര്യങ്ങളും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ സംശയം ജനിപ്പിക്കുവാൻ, ആ സുന്നത്തുകളെയെല്ലാം സംശയദൃഷ്ടിയിൽ ആളുകൾ വായിക്കുവാനും അതിനെ വിഗണിക്കുവാനും റാവിമാരെ വികലമാക്കി ചിത്രീകരിക്കുന്ന, മാർഗേണെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു വിശേഷമാണ് ഈ കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു ജരീർ ഉത്തബരി നൽകിയതായ പ്രസ്തുത റിപ്പോർട്ട് അതെടുത്തിട്ടാണ് ഇവർ കാബിൽ അഹ്ബാറിനെ മോശപ്പെടുത്തുന്നത്. ഇസ്ലാമിനെതിരിൽ ഗൂഢപ്രവർത്തനം, കുതന്ത്രം പയറ്റിയ വ്യക്തിയാണ് കാബിൽ അഹ്ബാർ എന്ന് അവർ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വൃഥ ശ്രമിക്കുന്നത്. ഇബ്നു ജരീർ അത്തബരി ചരിത്രത്തിൽ ചരിത്ര റിപ്പോർട്ടുകളെ, അഖ്ബാറുകളെ ക്രോഡീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം താൻ ക്രോഡീകരിക്കുന്ന എല്ലാം സഹിയാണ് എന്നുള്ള കണിശത അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹം ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചു, അതിൻ്റെ സനദുകളെയും ഉദ്ധരിച്ചു. എല്ലാം ശരിയാണ് എന്ന് അദ്ദേഹത്തിന് വാദമില്ല, അതിലുള്ളതെല്ലാം സഹിയാണ് എന്ന് പണ്ഡിതന്മാരും വിധിച്ചിട്ടില്ല. പ്രസ്തുത ചരിത്രങ്ങളെ പഠനം നടത്തി അതിൽ ശരിയായത്, സനദ് സ്ഥിരപ്പെട്ടത്, വിശ്വാസ യോഗ്യമായത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രാമാണികരുടെ നിലപാട്, ശരിയായ നിലപാട്. കാബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ പ്രമുഖനാണ്. നമുക്കറിയാം, താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച്, ദീൻ ഉൾക്കൊണ്ട് ഹദീസുകൾ കേട്ട് തലമുറയിലേക്ക് കൈമാറിയ ഉത്തമരാണ്. ഖൈറു ഉമ്മത്തി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. എൻ്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഉത്തമർ ഞാൻ ഏതൊരു തലമുറയോടൊത്താണോ ആ തലമുറയാണ്. അതാണ് സഹാബത്ത്. പിന്നെ ഉത്തമം ആരാണ്? സുമല്ലദീന യലൂനഹും, സഹാബികളാകുന്ന തലമുറയെ തുടർന്ന് വരുന്ന തലമുറ, ആ തലമുറയാണ് താബിഈങ്ങൾ എന്ന് പറയുന്ന തലമുറ. ആ താബിഈങ്ങളിൽ പണ്ഡിത ശ്രേഷ്ഠർ പ്രമുഖർ പലരുമാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യബിനെ പോലുള്ള, ഇമാം അൽ ഹസൻ അൽ ബസറിയെ പോലുള്ള, ഉവൈസ് ഇബ്നു മുറാദ് അൽ ഖർനിയെ പോലുള്ള, മുഹമ്മദ് ഇബ്നു സിരീനെ പോലുള്ള പ്രമുഖർ പലരുമാണ്. ആ വിശിഷ്ട കണ്ണികളിൽ ഒരു കണ്ണിയാണ് കഅബ് ഇബ്നു മാത്തി അൽ ഹിമ്യരി അൽ യമാനി എന്ന മഹാൻ. അദ്ദേഹം കഅബുൽ അഹ്ബാർ എന്ന പേരിലാണ് ചരിത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളത്. കഅബുൽ ഹബർ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ അദ്ദേഹത്തെ കഅബുൽ ഹബർ എന്ന് വിളിക്കാതെ കഅബുൽ മുസ്ലിം എന്ന് വിളിച്ച് ഓമനിച്ചായിരുന്നു അദ്ദേഹത്തെ അറിയിച്ചിരുന്നത് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആലാനുവിനെ വധിച്ചത് അബു ലുലുഅ എന്ന് പറയുന്ന മജൂസിയാണ്. അൽ മുഗീറ ഇബ്നു ഷുഅബ റളിയല്ലാഹു തആലാനുവിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു അബു ലുലുഅ എന്ന് പറയുന്ന മജൂസി. ഉമറിനോട് മനസ്സിൽ വിദ്വേഷവും തികഞ്ഞ ഈർഷ്യതയും കൊണ്ടു നടന്നിരുന്ന അബു ലുലുഅ ഉമറിനോട് തൻ്റെ പക തീർക്കുവാൻ അവസരം പാത്ത് ആ പക തീർത്തതാണ് ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചത്. മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന യജമാനൻ തന്നോട് കാർക്കശ്യത്തിൽ പെരുമാറുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറിനോടൊരിക്കൽ അബു ലുലുഅ അൽ മജൂസി ആവലാതിപ്പെട്ടപ്പോൾ അബു ലുലുഅയെ സംസാരിച്ച് പറഞ്ഞ് നിർത്തിയ ഉമർ മുഗീറയോട് സംസാരിക്കുവാൻ ഭാവിച്ചിരുന്നു. പക്ഷേ അബു ലുലുഅ അൽ മജൂസി മനസ്സിലാക്കിയത് ഉമർ തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് തന്നെ പല്ലുറുമ്മി അബു ലുലുഅ അൽ മജൂസി ലഅനത്തുല്ലാഹി അലൈഹി ഉമറിൻ്റെ ആ നിലപാടിൽ പറഞ്ഞത് എല്ലാവർക്കും ഉമറിൻ്റെ നീതിയുണ്ട്, എനിക്ക് ഉമറിൻ്റെ നീതിയില്ല എന്ന് പറഞ്ഞ് ഉമറിനോട് വിദ്വേഷം പക മനസ്സിൽ നിറച്ച് പിന്നെ ഉമറിനെ വധിക്കുവാനുള്ള അവസരം പാത്ത് അങ്ങനെ ഉമർ റളിയല്ലാഹു തആലാനെതിരിൽ ആയുധം കരുതി രണ്ടറ്റത്തും മൂർച്ചയുള്ള ഒരു കടാര കയ്യിൽ കരുതി ഉമർ റളിയല്ലാഹു തആലാനുഹു സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ ബുധനാഴ്ച ദിവസം സുബഹി നമസ്കരിച്ച് അതിൻ്റെ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു തആലാ നമസ്കാരം തുടങ്ങിയപ്പോൾ ഈ മജൂസി ഉമറിനെ തുരുതുര കുത്തുകയാണ് ഉണ്ടായത്. അടിവയറിൽ ആഞ്ഞുകുത്തിയ ആ കുത്തലിൽ ഉമർ റളിയല്ലാഹു തആലാനു മലർന്നു വീണു. ഉമർ റളിയല്ലാഹുവിനെ നിസ്കരിച്ചിരുന്ന നമസ്കാരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാനു പൂർത്തീകരിച്ചു. മജൂസി ഉമറിനെ കുത്തിയതിൽ പിന്നെ തൻ്റെ ഇടവും വലവുമുള്ള ആളുകളെയും കുത്തി. അങ്ങനെ ഉമറിനോടൊപ്പം പലരും ആ കുത്തേറ്റ് ഷഹീദായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ദുഷ്ടൻ അബു ലുലു അൽ മജൂസി പിന്നെ സ്വയം കുത്തി ആത്മഹത്യ ചെയ്ത് അവൻ നരകാഗ്നിയുടെ വറകായി തീരുകയാണ് ഉണ്ടായത്. ഇത് ആ ചരിത്രത്തിൻ്റെ ഒരു പൂർണ്ണത എന്നോണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഈ അബു ലുലുഅൽ മജൂസിയുടെ ഈ ക്രൂരതയ്ക്ക്, ഈ ഇനകൃത്യത്തിന് ഇസ്ലാമിൻ്റെ റാവി താബിഈങ്ങളിൽ മഹാൻ പണ്ഡിത ശ്രേഷ്ഠൻ കഅബുൽ അഹ്ബാർ ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ കൂടാലോചനയിൽ പങ്കുകൊണ്ടു ഉമറിനെ വധിച്ചതിൽ കഅബുൽ അഹ്ബാറിന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ചില മോഡേൺ പേനേന്തികളും ചില ചരിത്ര രചയിതാക്കളും, അവർ ഒരിക്കലും കഅബുൽ അഹ്ബാറിനോട് നീതി കാണിക്കുന്നില്ല, ചരിത്രത്തോട് നീതി കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരികയാണ്. അവർ കൊണ്ടുപിടിക്കുന്ന ഈ റിപ്പോർട്ട് ശരിയല്ല, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല പല ചരിത്ര വസ്തുതകളെയും പല ചരിത്ര വസ്തുതകളോടും അത് ഏറ്റുമുട്ടുന്നുണ്ട് താനും. ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങൾ, കാബിൽ അഹ്ബാറിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കുവാനുള്ള ഏതാനും ചരിത്രങ്ങൾ, ഇൻഷാ അല്ലാ മറ്റൊരു ചരിത്രം, അതിൻ്റെ വിഷയം അടുത്ത പംക്തിയിൽ ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്.

0: ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള പ്രധാന കാരണങ്ങൾ അവൻ ദുനിയാവിനെ പിൻപറ്റുന്നു, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതും പരമവഞ്ചകനായ പിശാജ് അവൻ ചെയ്യുന്ന കുതന്ത്രങ്ങളിൽ പെട്ടുപോവുകയും നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ തിന്മകളിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി അവൻ്റെ വിവിധതരം തന്ത്രങ്ങളെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളതും നാം മനസ്സിലാക്കുകയുണ്ടായി. നാം ചെയ്യുന്ന ഏതേത് തെറ്റുകളും വളരെ നല്ല ഒരു കാര്യമായിക്കൊണ്ട് നമുക്ക് തോന്നിപ്പിച്ചു തരും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സർവ്വസാധാരണയായി ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുകയും അതുകൊണ്ട് ഞാൻ ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന ചിന്ത കാരണം അത്തരം തെറ്റുകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നെല്ലാം ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കാനുള്ള അവസരങ്ങളെ അവൻ ഇല്ലാതാക്കുക എന്നുള്ളത്. ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മറ്റു കർമ്മങ്ങളിലൂടെയുമുള്ള അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ തട്ടിത്തെറിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യഖീദു ശൈത്താനു അലാ കാഫിയതി റഅ്സി അഹദികും സലാസ അഖ്ദിൻ. പിശാജ് നിങ്ങളുടെ മൂർദാവിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് കെട്ടുകളിടുന്നതാണ്. യൽറിബു കുല്ല അഖ്ദതിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. കുറേ സമയമുണ്ട് ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പ് നാം സാധാരണ എഴുന്നേൽക്കാറുള്ള സമയങ്ങളിൽ അവനിങ്ങനെ നമ്മെ മന്ത്രിച്ചുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയും. കുറേ സമയം ഉറങ്ങാനുണ്ട്, അതുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കെട്ടുകൾ അടിച്ചുകൊണ്ട് അവൻ പ്രേരിപ്പിക്കും. ഫഇനിസ്തയഖല, ഇനി ഒരു വ്യക്തി ഉണർന്നു, സുബഹിക്ക് ഉണർന്നു. ഫദക്കറല്ലാഹ വൽഹംദുലില്ലാ അല്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ആ ഒരു ദിക്ർ അവൻ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റാൽ, വഇൻ ഹല്ലത ഉഖദ, അവൻ കെട്ടിയ ആ ഒരു കെട്ട് അവിടുന്ന് അഴിഞ്ഞു പോകുന്നതാണ്. വഇൻ തവല്ല വഇൻ ഹല്ലത ഉഖദ, അയാൾ വുളു ചെയ്താൽ പിശാചിൻ്റെ രണ്ടാമത്തെ കെട്ടും അവിടെ അഴിഞ്ഞു വീഴുന്നതാണ്. ഫഇൻ സല്ല വഇൻ ഹല്ലത ഉഖദ, അവൻ നമസ്കരിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കെട്ടും അവിടുന്ന് അഴിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, ഈ മൂന്ന് കെട്ടുകളും അടിയുന്നതോടുകൂടി അവൻ്റെ ആ ഒരു ദിവസം അവൻ വളരെ ഉന്മേഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവന് നേരം പുലരുന്നതാണ്. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, ഇനി ഏതെങ്കിലും കെട്ടുകൾ അഴിയാൻ ബാക്കിയുണ്ട് എങ്കിൽ, നേരം വെളുത്തപ്പോൾ അവൻ ദിക്ര ചൊല്ലിയില്ല, അല്ലെങ്കിൽ വുളു ചെയ്തില്ല, നിസ്കരിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഖബീസൻ നഫ്സി കസ്ലാൻ, ഒരു മടിയനായിക്കൊണ്ട് ഉന്മേഷമില്ലാത്തവനായി അവന് നേരം പുലരുന്നതാണ് എന്നുള്ളതാണ്. പിശാചിൻ്റെ കെട്ടുകൾ അഴിക്കാനുള്ള മാർഗങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. അൽഹംദുലില്ല പറയണം, വുളു ചെയ്യണം, നമസ്കരിക്കണം, ഇല്ല എങ്കിൽ ആ കെട്ടുകൾ അവിടെ ബാക്കിയാവുകയും ഒരു അലസനായിക്കൊണ്ട് അവൻ ജീവിക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതെല്ലാം അതീവ ദുർബലമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നക്കെ ഇതശ്ശൈത്വാനി കാന ലൈഫ, പിശാചിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ദുർബലമാണ്, അത് അതീവ ദുർബലമാണ് എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിശാജ് പിന്നെ ഒരു പ്രശ്നമല്ലാതായി മാറുകയാണ്. പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അൽ ഈമാനു ബില്ലാ വത്തവക്കുലു അലൈഹി, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ജീവിതത്തിലുണ്ടായിരിക്കെ, അവനിൽ ബലമേൽപ്പിക്കാനുള്ള മനസ്സ് തനിക്കുണ്ടായിരിക്കെ, പിശാചൊരിക്കലും നമ്മുടെ അടുക്കലേക്ക് വരികയില്ല എന്നുള്ളതാണ്. കാരണം ഈമാൻ എത്ര കണ്ട് ശരിയാവുന്നുവോ അതിനനുസരിച്ച് പിശാജ് നമ്മിൽ നിന്ന് ഓടിപ്പോകുമെന്നുള്ളതാണ്. നമ്മുടെ ഈമാനിന് കാര്യരിമ്പിൻ്റെ കരുത്തുള്ളതായാൽ അത്ര തന്നെ പിശാജ് നമ്മിൽ നിന്നും മാറി നിൽക്കും, ഓടിപ്പോകും എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും പിശാജ് അവന് യാതൊരു അധികാരവുമില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനു, ഈമാൻ ശരിയാക്കിയവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. യഥാർത്ഥ ഈമാനിൽ അടിയുറച്ച് ജീവിക്കുന്ന അള്ളാഹുവിനെ പേടിയുള്ള ഒരാളുടെ മേൽ പിശാചിന് യാതൊരു കുതന്ത്രവും പ്രയോഗിക്കാൻ സാധിക്കുന്നതല്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവൻ്റെ മേലും പിശാചിന് അധികാരമില്ല. അള്ളാഹുവിൽ വരമേൽപ്പിച്ച് യഥാർത്ഥ ഈമാനോടുകൂടി നാം മുന്നേറുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ വഴിതെറ്റിക്കാൻ പിശാചിന് സാധിക്കൂല എന്നുള്ളതാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ. അള്ളാഹു പറയുകയാണ്, അവൻ്റെ അധികാരം മാരുടെ മേലാകുന്നുവോ, ഇനി അവൻ്റെ അധികാരം മാരുടെ മേലാണ് എന്ന് അള്ളാഹു പറയാണ്, അലല്ലദീന യതവല്ലൗനഹു, പിശാചിനെ തന്നെ പിൻപറ്റണമെന്ന് ആഗ്രഹിച്ച് നന്മയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളില്ലേ, തോന്നിവാസികൾ, അവൻ്റെ മേലാണ് പിശാചിന് അധികാരമുള്ളത്. വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാരോ, ശിർക്ക് ചെയ്യുന്നവരാരോ, അവരുടെ മേലാണ് പിശാചിന് അധികാരമുള്ളത് എന്നുള്ളതാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈമാനുണ്ടോ നമുക്ക്? ശിർക്കില്ലാത്ത തൗഹീദോടുകൂടിയുള്ള ജീവിതമാണോ നമ്മുടേത്? ഏത് പ്രതിസന്ധികളിലും റബ്ബിനെ ബരമേൽപ്പിക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? എങ്കിൽ പിശാച് നമ്മുടെ അടുത്തുപോലും വരികയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് കടന്നു വരാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രം നേർച്ച നൽകി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് മാത്രം ബരമേൽപ്പിച്ച് ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിൻ്റെ എല്ലാ ശിർക്കുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശത്രുവിനെ കീഴ്പ്പെടുത്താം. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين أما بعد. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഖുർആനുമായിട്ട് റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ, നാം കഴിഞ്ഞൊരു എപ്പിസോഡിൽ എവിടെയാണ് നിർത്തിവെച്ചത്, അതിനുശേഷമുള്ള ഭാഗമാണ് നാം പഠിക്കാൻ പോകുന്നത്. നാം സൂറത്തു ഇബ്രാഹിം ആണല്ലോ മനഃപ്പാഠമാക്കുന്നത്. അതിൽ നാം 21-ാമതായത്താണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം പഠിച്ചത്. അതുവരെ എല്ലാ ശ്രോതാക്കളും ക്ലിയറായി ഒരു തെറ്റും കൂടാതെ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. അള്ളാഹു അതിനോട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇനി 22-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഒരു ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്, അത് ഞാൻ പാരായണം ചെയ്യാം.

ربكم وعد الحق إن الله وعدكم وعد الحق ووعدتكم

قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم

الأمر إن الله وعدكم وعد الحق فأخلفتكم ووعدتكم فأخلفتكم

0: وعدكم وعد الحق ووعدتكم فأخلفتكم.
1: അൽഹംദുലില്ലാ, നാം ഇന്ന് പഠിച്ചത് 22-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തൊരു ഭാഗമാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെ ബാക്കി ഭാഗം നാം പഠിക്കാം, നമുക്ക് പഠിക്കാം. അള്ളാഹു അതിലുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 22-ാം വചനത്തിൽ നിന്നും ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. അയാളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഭാവമായിരുന്നില്ല ആ മുഖത്ത്. തളർന്ന് പരവശനായി ദയനീയമായ അവസ്ഥയിലായിരുന്നു അയാൾ. ഉയരം കൂടിയ അതിനൊത്ത തണ്ടും തടിയുമുള്ള ഓഫീസിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് സങ്കടവും ഉണ്ടായിരുന്നു. നികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ സാവകാശം തേടിയാണ് അയാളെത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നു അയാൾ. വലിയ ശമ്പളമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളത് കിട്ടിയിരുന്നു. കുറച്ചു കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ഥാപന ഉടമ അയാളെ സമീപിച്ചു. താരതമ്യേന മെച്ചപ്പെട്ട ജോലിയായതുകൊണ്ട് പുതിയത് സ്വീകരിച്ചു. അന്യസംസ്ഥാനക്കാരനായ ഒരാളായിരുന്നു ഉടമ. കുറച്ചു മാസം കൃത്യമായി ശമ്പളം കിട്ടി. ഒരു നാൾ മുതലാളി വന്നത് നിരാശയോടെയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നികുതി വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. അധികാരികൾ ആവശ്യപ്പെടുന്ന അനിവാര്യമായ രേഖകൾ സംഘടിപ്പിക്കാൻ കുറേ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും കിട്ടിയ മേൽക്കൂര നിർമ്മാണ സാധനങ്ങളുടെ വിതരണ ഓർഡറുകൾ കൈവിട്ടുപോകുമെന്നും അയാൾ സങ്കടപ്പെട്ടു. തൻ്റെ രേഖകൾ കൊടുക്കാമോ എന്ന മുതലാളിയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. പിന്നെ രേഖകളിൽ മാത്രമേ അയാൾ ഉണ്ടാകുകയുള്ളൂവെന്നും ബാക്കി എല്ലാ കാര്യവും മുതലാളി ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ആ സാധു വീണുപോയി. നിഷ്കളങ്കനായ അയാൾ ആവശ്യപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തു. നിർദ്ദേശിക്കപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പിട്ടുകൊടുത്തു. ഏതാനും മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സ്ഥാപനം നടന്നു. സമീപത്തെ ആശുപത്രി സമുച്ചയത്തിലേക്ക് വരെ സാധനങ്ങൾ വിതരണം ചെയ്തു. എന്നാൽ പിന്നീട് ബിസിനസ് കുറഞ്ഞു. അയാൾക്ക് ശമ്പളം വൈകിത്തുടങ്ങി. പിന്നെ മുടങ്ങി. ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും മുതലാളിയുടെ വരവ് കുറഞ്ഞു. ബന്ധം ഫോണിൽ മാത്രമായി. പിന്നെ അതും ഇല്ലാതായി. അങ്ങോട്ട് വിളിച്ചാലോ ഫോൺ എടുക്കാതെയുമായി. ജോലിയും കൂലിയും ഇല്ലാതായ അയാൾ പണ്ടുള്ള ജോലി കളഞ്ഞതിൽ പരിതപിച്ച് വിട പറഞ്ഞു. മറ്റൊരു കമ്പനിയിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന സെയിൽസ്മാനായി. മാതാപിതാക്കളും ഭാര്യയും മക്കളുമുള്ള ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് നീക്കി. ആയിടെയാണ് സ്ഥാപനത്തിലെ 500,000+ രൂപ നികുതി കുടിശ്ശിക അടവാക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരെത്തിയത്. പഴയ മുതലാളിയുടെ ശരിയായ വിലാസം പോലും ആ പാവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒടുക്കം വീട്ടുകാരറിയാതെ കടം വാങ്ങി അത് അടച്ചു തീർത്തു. ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇനിയും 100,000+ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ കാര്യമറിയുന്നത്. കരുത്തനായ അയാളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കുടിശ്ശിക ഒഴിവാകില്ല എന്നറിയാമായിരുന്നിട്ടും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. പൂർണ്ണ പലിശ ഇളവും നികുതി തുകയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് നൽകാനുള്ള ഉത്തരവും നൽകി അയാളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പണമടച്ചു തീർക്കാൻ ആ സാധുവിന് സാധിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. അയാൾക്കും മുതലാളിയെ വിശ്വസിച്ചു എന്ന തെറ്റുമാത്രമാണ് ആ നിഷ്കളങ്കൻ ചെയ്തത്. ഇതുപോലെ ചതിയിൽപ്പെട്ട അനവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. കടം വാങ്ങാൻ വാക്കാൽ കൂടെ നിന്നവർ, പണം തിരിച്ചടയ്ക്കാതെ മുങ്ങിയവർ, കുടുങ്ങിയവർ, കോടതിയിൽ ജാമ്യം നിന്ന് പ്രതി അറിയാതെ മുങ്ങിയതിനാൽ കെണിയിലകപ്പെട്ടവർ, ലോണിന് ജാമ്യം നിന്ന് കുടുങ്ങി ശമ്പളത്തിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നവർ, പണവസ്തു ഇടപാടിൽ രേഖാമൂലം ജാമ്യം നിന്നവർ, ഇങ്ങനെ പലരുടെയും നല്ല വാക്കിലും വാഗ്ദാനങ്ങളിലും വീണ് പണവും മാന്യതയും സമാധാനവും നഷ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. ചതിക്കപ്പെടാൻ ഇനിയും നിഷ്കളങ്കർ ഉണ്ട് എന്നതാണ് ചതിക്കാൻ തുനിയുന്നവരുടെ കരുത്ത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ. റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം, സുറത്തു അൽ മുഅ്മിനൂൻ 23 മുതൽ 25 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിന്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ ശേഷം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് പിന്നീട് സൂചിപ്പിച്ചത്. അതിനുശേഷം ആകാശങ്ങളുടെ, അതേപോലെ തന്നെ സൃഷ്ടികളുടെ, ജന്തുജാലങ്ങളുടെ ഒക്കെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു. മനുഷ്യന് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട മൃഗങ്ങളിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും അല്ലാഹു സൂചിപ്പിച്ചു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്. അല്ലാഹുവിൻ്റെ തൗഹീദാണ്, അല്ലാഹുവിൻ്റെ വഹദാനിയത്താണ് നമുക്കതിലൂടെ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം നൽകുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുണ്ട്? ഈ ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബല്ലാതെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന ഒരു ചോദ്യവും ചിന്തയും ആണ് വായനക്കാരൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കുന്നത്. അതിലൂടെ അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ, ഏകത്വത്തിന് നമുക്ക് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വഹദാനിയത്ത്, അവൻ്റെ തൗഹീദിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹു പിന്നീട് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കാണാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വഹദാനിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെ തുടർന്ന് അല്ലാഹു ചരിത്രത്തിലെ ഒരു സംഭവം കൊണ്ടുവരുന്നത് പതിവാണ് എന്നാണ്. ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ഈയൊരു അല്ലാഹുവിൻ്റെ സുന്നത്ത് കാണാൻ സാധ്യമാകുമെന്ന് അല്ലാമ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നു. അപ്രകാരം അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ, കഴിവിനെ സൂചിപ്പിച്ച ശേഷം അല്ലാഹു ഇവിടെയും ചരിത്രമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതും പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ 22 വചനമായി പഠിപ്പിച്ചത് വഅലീഹ വഅലൽ ഫുൽകി തുഹ്മലൂൻ, ഒട്ടകത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ കാലികളുടെ പുറത്തും അതേപോലെ തന്നെ കപ്പലിലും അവർ വഹിപ്പിക്കപ്പെടുന്നു എന്ന്. കപ്പലിനെക്കുറിച്ച് അല്ലാഹു സൂചിപ്പിച്ച ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ കപ്പലും തൊട്ട് മുമ്പത്തെ ആയത്തും ഇനി വരുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം അവിടെയാണ് എന്നും അല്ലാഹു റാസി പഠിപ്പിക്കുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി കപ്പലുണ്ടാക്കിയ വ്യക്തി. അപ്പോൾ കപ്പലും നൂഹ് നബിയുടെ ചരിത്രവും തമ്മിൽ, അല്ലാഹു കപ്പലിനെക്കുറിച്ച് ദൃഷ്ടാന്തം പറഞ്ഞതും പിന്നീട് നൂഹ് നബിയുടെ ചരിത്രം കൊണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഈ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. അപ്പോൾ ഇൻഷാല്ലാ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്, 23, 24, 25 വചനങ്ങൾ. ഈ വചനങ്ങളിൽ നേരത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ തജ്വീദിന് നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. വലഖദ് എന്ന സ്ഥലത്തൊക്കെ കൽക്കലയുടെ നിയമങ്ങളാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ മിൻ ഇലാഹിൻ എന്നിടത്ത്, സമാനമായ സ്ഥലങ്ങളിലൊക്കെ ഇളഹാറിൻ്റെ നിയമങ്ങൾ അഥവാ സുക്കൂനൽ നൂറിന് ശേഷം ഹറൂഫുൽ ഹൽക്ക്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ അവിടെ ഇളഹാർ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണമെന്ന നിയമമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച മദ്ദുൻ മുത്തസിൽ, ഒരേ വാചകത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ ചൊല്ലുന്ന വലൗ ശാഅ മലായിക്ക, അവിടെയൊക്കെ ആബാഇന എന്നിടത്തൊക്കെ ആ മദ്വൻ മുത്തസിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ 24-ാമത്തെ വചനത്തിൽ ഫഖാലൽ ഉല്ലദീന കഫറു മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശർ. അവിടെ മാ ഹാദാ എന്നതൊരു പദമാണ്, ഇല്ല എന്നത് മറ്റൊരു വാക്കാണ്. നമ്മൾ പറഞ്ഞു മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ ദീർഘിപ്പിക്കണം. അത് നേരത്തെ നമ്മൾ പഠിച്ച മദ്ദുൽ മുത്തസിൽ ഒറ്റ വാക്കിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാലുള്ള നിയമമാണ് പറഞ്ഞത്. ഇവിടെ മാ ഹാദാ എന്നത് ഒരു വാക്കാണ്, അഥവാ മദ്ദക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമാണ്. ഇല്ല ഹംസ അടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരവുമാണ്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ രണ്ട് വാക്കുകളിലായിക്കൊണ്ട് മദ്ദക്ഷരവും ഹംസയും വന്നാൽ ഇത് വേർപെട്ട് കഴിഞ്ഞു, എന്നാൽ അവിടെ നീട്ട അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്ദിനെ മദ്ദുൻ മുൻഫസിൽ എന്നാണ്. നേരത്തെ നമ്മൾ മദ്ദുൻ മുത്തസിൽ ചേർന്ന് വരുന്ന മദ് എന്ന് പറഞ്ഞു, ഇവിടെ മദ്ദുൻ മുൻഫസിൽ വേർപെട്ട് നിൽക്കുന്ന മദ് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. മദ്ദുൻ മുത്തസിൽ നമ്മൾ പറഞ്ഞു അനിവാര്യമായും 5-7 ഒക്കെ 5 മുതൽ 7 വരെയൊക്കെ നമ്മൾ നീട്ടി ഓതണമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് 2 മാത്രം ഓതിയാലും ശരിയാകും, അതേപോലെ തന്നെ ദീർഘമായി 6 മാത്ര രൂപത്തിൽ നീട്ടി ഓതിയാലും ശരിയാകും. ഒന്നുകിൽ മാ ഹാദ ഇല്ല എന്ന് നമുക്ക് ഓതാം, അല്ലെങ്കിൽ മാ ഹാദ ഇല്ല ബഷർ എന്നും നമുക്ക് ഓതൽ അനുവദനീയമാണ്. അപ്പോൾ ആ നിയമമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേറെയും നിയമങ്ങളിൽ ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഒരു ദിവസം ഒരു നിയമം രൂപത്തിൽ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ പറയുന്നത്? വലഖദ് നേരത്തെ ആവർത്തിച്ച് വന്ന പദമാണ്. അതിൻ്റെ അർത്ഥം വലഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ് അർത്ഥം. ലഖദ് അർസൽനാ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നർത്ഥം. അർസൽനാ എന്ന് പറഞ്ഞാൽ നാം അയച്ചു എന്നാണ് അർത്ഥം. അർസൽനാ നാം അയച്ചു. ആരെ? നൂഹൻ, നൂഹിനെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം അയച്ചു. ഇലാ ഖൗമിഹി, ഖൗമെന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നൊക്കെയാണ് അർത്ഥം. ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സമൂഹം എന്നാണ്. ഇവിടെ നൂഹ് നബി ആകുമ്പോൾ നമ്മളർത്ഥം വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ അർത്ഥം വെക്കണം ബഹുമാന പുരസരം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവനെ എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ നാം അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, ഫ എന്നിട്ട് ഖാല അദ്ദേഹം പറഞ്ഞു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗം എൻ്റെ സമൂഹമേ. യാ എന്നത് അടുത്തോ അകലെയോ ഒക്കെ ഉള്ള ആളെ നീട്ടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഹർഫു നിദ എന്നാണ്, നിദ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. ആ നിദാവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് യാ. യാ അബ്ദുള്ള, യാ ഫാത്തിമ എന്നൊക്കെ നമ്മൾ വിളിക്കും. എ ഫാത്തിമ, എ അബ്ദുള്ള എന്ന്. അദ്ദേഹം ഇവിടെ എ സമൂഹമേ, യാ ഖൗം, എ സമൂഹമേ, ഖൗമീ എന്നാണ് അവിടെ യാ നഷ്ടപ്പെട്ടതാണ് പാരായണത്തിൻ്റെ ഭാഷാ നയം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ യാ ഖൗമി, അല്ലയോ എൻ്റെ സമൂഹമേ, ഉഅബ്ദുള്ള. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാ ഖൗം എന്ന് നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ഉഅബ്ദു എന്നാണ് ഓതേണ്ടത്. ബഇന ലമ്മാണ്. എന്നാൽ ചേർത്തി ഓതുകയാണെങ്കിൽ യാ ഖൗമി ഉഅബ്ദുള്ള, മീമിൻ്റെ ഹർക്കത്തിലേക്ക് ചേർത്തിയാണ് നമ്മൾ ഓതേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുക അല്ലാ അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഇലാഹ് ആരാധ്യൻ, ഗൈറുഹു അവനല്ലാതെ. അപ്പോൾ വലക്കത് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാൽ യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞാൽ നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തു, എൻ്റെ സമൂഹമേ, നിങ്ങൾക്ക് അവനല്ലാതെ അല്ല, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന്. അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, തഖ്വ പാലിക്കുന്നില്ലേ. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞതുമായ ആവശ്യവുമാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഖൗം അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ് അടുത്ത വചനത്തിൽ അള്ളാഹു പറയുന്നത്. ഫഖാൽ, അപ്പോൾ പറഞ്ഞു. അൽ മല, മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ എന്നർത്ഥം, അഥവാ ഉന്നത കുലത്തിലുള്ള, അധികാരമുള്ള, സോപാനങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ്, ഉന്നതിയിലുള്ള ആളുകൾക്കാണ് പ്രമാണിമാർ, പ്രധാനികൾ എന്നൊക്കെയാണ് മല എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള മലകൾ, എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറു, നിഷേധികളായ, സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു. മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ഖൗമിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പ്രതികരിച്ച രൂപമാണ് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? മാ ഹാദ, ഇതല്ല. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. മാ ഹാദ, ഇതല്ല. ഇല്ലാ ബഷറുൻ, ബഷറല്ലാതെ, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലാ ബഷർ മനുഷ്യനല്ലാതെ, മാ ഹാദാ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനല്ലാതെ മറ്റാരുമില്ല, അഥവാ ഇതൊരു മനുഷ്യൻ മാത്രമാകുന്നു. രണ്ട് നെഗറ്റീവുകൾ ചേർക്കുന്ന രൂപത്തിലൊരു വാചകം വന്നാൽ അത് മാത്രം എന്ന അർത്ഥമാണ് കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇലാഹില്ല ആരാധനയില്ല, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ മാത്രമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ മാ ഹാദ ഇല്ലാ ബഷർ, ഇത് മനുഷ്യനല്ലാതെ മറ്റാരുമില്ല. എങ്ങനെയുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള ബഷർ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള. മിസൽ എന്ന് പറഞ്ഞാൽ പോലെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ലാതെ മറ്റാരുമില്ല ഇത്. യുരീദു, ആ മനുഷ്യൻ, അവൻ അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു, അയ്യ തഫദ്ദല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഫളൽ ഉണ്ടാകുവാൻ. ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. നിങ്ങൾക്കുമേൽ ശ്രേഷ്ഠനാകാൻ വേണ്ടിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലൗ ഷാ അല്ലാ, വലൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, അങ്ങനെ ആയാൽ എന്നൊക്കെ അർത്ഥമാണ്. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഉദ്ദേശിച്ചു അല്ലാ. വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ല അൻസല, അവൻ അയക്കുക തന്നെ ചെയ്യും, മലായിക്കത്തൻ, മലക്കിൻ്റെ ജമ്മാണ് മലായിക്കത്ത്, അവൻ മലക്കുകളെ അയക്കുക തന്നെ ചെയ്യും. എങ്ങനെയുള്ളത്? മാസ് അദ്ദേഹം അയക്കുക തന്നെ ചെയ്യും, അഥവാ ഈ നൂഹ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നൂഹ്, അവൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാകാൻ വേണ്ടി, വലിയവനാകാൻ വേണ്ടി അവൻ സ്വമേധയാ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പ്രമാണിമാർ സാധാരണക്കാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാരണം എന്താണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രേഷ്ഠനാകാൻ വേണ്ടി ഇവിടെ ചില ജൽപ്പനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാ സമി അന ബിഹാദ ഫിയാബായിൻ ലൗലിൻ, മാ സമി അന, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ ഇപ്രകാരമുള്ള ഒരു കാര്യം, ഫി ആബായിന, ഞങ്ങളുടെ അബിൻ്റെ ജമ്മാണ് ആബ, ഞങ്ങളുടെ പിതാക്കളിൽ നിന്ന്, ഞങ്ങളുടെ മുൻകാലഘട്ടത്തിലെ ഞങ്ങളുടെ പിതാക്കളിൽ നിന്നും അവരുടെ പിതാക്കളിൽ നിന്നും പ്രപിതാക്കളിൽ നിന്നും, അൽ ഔവലീൻ, ആദ്യ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ മുമ്പേ കടന്നുപോയ പൂർവികരായ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും, ഇവൻ ഈ പറയുന്ന അഥവാ നൂഹ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു കേട്ട പരിചയമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു, ഇന്നുഹുവ ഇല്ല റജുലുൻ ബിഹി ജിന്ന, ഇന്നുഹുവ, നിശ്ചയമായും അവനല്ല, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനല്ലാതെയല്ല, ബിഹി, അവനെ ബാധിച്ചിരിക്കുന്നു, ജിന്നതുൻ, അവന് ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു. ഫതറബ്ബസൂ, അതിനാൽ നിങ്ങൾ കരുതിയിരിക്കുക, ബിഹി, അവനെ, ഹത്താഹീൻ, കുറച്ച് കാലം നിങ്ങൾ കരുതിയിരിക്കുക. നിശ്ചയമായി ഇവനീ പറയുന്നത് അവൻ്റെ ഭ്രാന്ത് നിമിത്തം മാത്രമാണ്, അതുകൊണ്ട് ഇവൻ്റെ ഭ്രാന്തിൻ്റെ ഒരു വ്യക്തത വരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ എന്ന് അദ്ദേഹത്തെ ഭ്രാന്തനായിക്കൊണ്ട് ചിത്രീകരിച്ച് ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശ്രദ്ധ തിരിക്കുവാൻ, അദ്ദേഹം ജനങ്ങളെ വഴിപഴപ്പിക്കുവാനും വേണ്ടി പ്രമാണികൾ പരിശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയച്ച ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാ സമിഅന ബിഹാദ ഫി ആബായിനൽ ഔവലീൻ, ഞങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കേട്ടിച്ചില്ല എന്ന് പറഞ്ഞ അവർക്ക് പരിചയമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെയുള്ള വർത്തമാനം അവർക്ക് പരിചയമില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു വിലക്കിയ കനി കഴിച്ചത് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുമൊക്കെയായി സന്താന പരമ്പരകളുണ്ടായി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം അള്ളാഹുവിനെ മാത്രമാണ് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റൊരാരാധന അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം അള്ളാഹു ഉണ്ടാക്കിയ മനുഷ്യനാണ്, സൃഷ്ടിച്ച മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളും അള്ളാഹു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമായ ഇസ്ലാമിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള 10 തലമുറകൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞുള്ള 10 തലമുറകൾ ശുദ്ധ തൗഹീദിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 10-ാമത്തെ തലമുറയാണ് അവരിലേക്കാണ് ശിർക്ക് കടന്നു വന്നത്. പിശാജ് ആദ്യം അവരിലെ മാന്യന്മാരായ നല്ലവരായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ, വദ്ദ്, സുവാ, യഊഖ്, യഊസ്, നസർ പോലെയുള്ള അവരുടെ മുൻഗാമികളായ സജ്ജനങ്ങളെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടുശേഷമുള്ള ആളുകളുടെ വന്നുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികളെ ഇനി ബാക്കിൽ വരുന്ന ആൾക്ക് പരിചയമുണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അവരുടെ രൂപം വരച്ച് വെക്കണം, അവരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് അവരെ വശംവദനാക്കുകയും അവർ നല്ലതാണെന്ന് കരുതിക്കൊണ്ട് അവർ പ്രതിമ ഉണ്ടാക്കി രൂപമുണ്ടാക്കി വെക്കുകയും അതിനുശേഷം അടുത്ത തലമുറയിൽ വരുന്നവർ ഈ പ്രതിമ അവരുടേതാണെന്ന് അവർക്കറിയാതെ വന്നപ്പോൾ പിശാജ് വീണ്ടും അവരിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഒന്നും പ്രതിമകളും ചിത്രങ്ങളും കാണാനില്ല. അപ്പോൾ ഇവർ മഹാന്മാരാണ്, ആരാധനമാരാണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുകയും അങ്ങനെ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ മഹാന്മാരിലേക്ക് തിരിയുന്ന ശിർക്ക് ആദ്യമായി വരുന്നത് 10 തലമുറകൾക്ക് ശേഷമാണ്. ആ ശിർക്ക് കടന്നു വന്ന സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി റിസാലത്തുമായി കൊണ്ട് പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിനു മുമ്പ് കടന്നുപോയി ആദം, ഇദ്രീസ് പോലെയുള്ള പ്രവാചകന്മാരൊന്നും റസൂലുമാരായിരുന്നില്ല, അവരൊക്കെ നബിമാരാണ്. നബിമാരും റസൂലും തമ്മിലെ വ്യത്യാസം എന്താണ്? നബിമാരെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശരീഅത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ പ്രബോധനം ചെയ്യാനും വേണ്ടി നിയുക്തരാക്കപ്പെട്ടവരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ നിലവിലെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ശരീഅത്ത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റിസാലത്ത് പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് റസൂലുമാർ. അങ്ങനെ ആദ്യത്തെ റസൂലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ പ്രവാചകൻ ശിർക്ക് ചെയ്ത ഈ സമൂഹത്തെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ശിർക്കാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുന്ന സൂറത്ത് നൂഹിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ പ്രബോധന ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഇന്നീ ദഅവ്തു ഖൗമി ലൈലൻ വ നഹാറ ഫലം യസീദുകും ഇല്ലാ ഫിറാറ. അല്ലാഹുവേ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ വിളിച്ചു, എന്നാൽ അവർ ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അവരെ ഒറ്റക്ക്, അവരെ സംഘമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട്, പരസ്യമായിക്കൊണ്ട് ഒക്കെ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാതെ ചെവിയടച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഓടി ഒളിക്കുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ഇന്നഹു ഇല്ലാ റജുലും ബിഹി ജിന്ന, ഇത് വെറും ഭ്രാന്തന് മാത്രമാണ്, നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന രൂപത്തിലെ പരിഹാസവാചകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും ഇതല്ലാത്തതുമായ പരിഹാസങ്ങൾ ധാരാളം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ, അഥവാ ഹൃദയം ധൈര്യം കൊടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകനായി നൂഹ് നബി എണ്ണിയിട്ടുള്ളത്. 950 വർഷമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. ആ 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിന് വളരെ വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ദൗത്യത്തിന്റെ ഉത്തരമായി കൊണ്ട് കിട്ടിയത്. സ്വന്തം മകനെപ്പോലും അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൻ്റെ കൂടെ കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നത്. ആദ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൗമിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 23-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? മാലക്കും ബിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്, നിങ്ങൾക്ക് അവനല്ലാത്ത മറ്റൊരാരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പ്രമാണിമാരായ ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് അവർ പറഞ്ഞ ന്യായങ്ങൾ എന്തായിരുന്നു? എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും പറഞ്ഞ ന്യായമാണ് ആദ്യം മുതൽ ആളുകൾ പറഞ്ഞത്. ഈ മനുഷ്യൻ ഇന്നഹുവ ഇല്ലാ ബശറുൻ, ഈ മാഹാദ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് ഇവൻ. അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൗത്യം കൃത്യമായി പഠിപ്പിക്കണമായിരുന്നെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു മലക്കിനെ പറഞ്ഞേക്കുമായിരുന്നു, പക്ഷേ ഇത് മനുഷ്യന് മാത്രമാണ്, അതുകൊണ്ട് ഇവനെ കേൾക്കേണ്ടതില്ല, ഇവന് ഭ്രാന്ത് കൊണ്ട് ഇവന് വിളിച്ചു പറയുന്നതാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തിയത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും ഇതേ വർത്തമാനമാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു നൂഹ് നബിയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
4: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും. നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: تواصوا بالصبر.
1: الحمد لله. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒരു സൂറത്തായ സൂറത്തുൽ അസറാണ് നമ്മൾ കേട്ടത്. അല്ലേ,
2: കാലഘട്ടത്തെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യും. കാലഘട്ടം എന്ന് പറയും കാലത്തെ, സമയത്തെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരിക്കൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ മണിയാണ് ടൈം എന്ന് പറയുന്നത്.

0: എടുക്കുക എന്നുള്ളതാണ്. അപ്പം പരലോകത്തിലേക്കുള്ള കർമ്മ പദ്ധതിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ ടൈമാണ്.
1: അതെ,
0: ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്തുനിന്ന് ആർക്ക് അവൻ്റെ ക്യാപിറ്റൽ മണി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, അവന് വലിയ നഷ്ടക്കാരൻ തന്നെയാണ്. അപ്പോൾ സമയം അതിന് ഇൻസാൻ ലഫി ഹുസർ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം വസീയത്ത് ചെയ്യുകയും ചെയ്ത ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുമ്പോൾ തുടക്കം ആ ഒരു സത്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പം ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകൾ വിശ്വാസവും സൽക്കർമ്മങ്ങളുമായിട്ട് അവൻ്റെ ജീവിതത്തെ ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ. മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലൂടെ മധുരം ഖുർആനിലെ ഈ വചനം നമ്മൾ കേട്ട് കഴിഞ്ഞു.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ഈസ് റേഡിയോ നേർരേഖ യാത്ര തെറ്റുകളുണ്ടാക്കും. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു പ്രോഗ്രാമിൽ സ്വാഗത ഭാഷണം നടത്തിയ സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ പീസ് റേഡിയോയിൽ നിന്നുള്ള ലൈഫ് കോഴ്സ്, നമസ്കാരത്തെക്കുറിച്ചുള്ള കോഴ്സ് സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ നമസ്കാരത്തിലെ തെറ്റുകൾ ഞാൻ രേഖപ്പെടുത്തിയപ്പോൾ ഏകദേശം 26 തെറ്റുകൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ കേട്ടതനുസരിച്ച് എൻ്റെ നമസ്കാരത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, മാനസികവും ശാരീരികവുമായി നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദു, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, അത് നേടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന്

0: ആണ് നമസ്കാരം എന്നത്. അനവധി നിരവധി നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാണ്. എന്തെല്ലാം ജീവിതത്തിൽ നമുക്ക് ആശങ്കകളും ആവശ്യങ്ങളുമുണ്ടോ അതെല്ലാം ഇഹലോകത്തും പരലോകത്തും നേടിത്തരാൻ സാധ്യമാകുന്ന ഒന്നാണ് നമസ്കാരം. തിന്മകളെന്ന് വിട്ടുനിൽക്കാൻ നമസ്കാരം കൊണ്ട് സാധ്യമാകും. നമ്മുടെ മനസ്സിൻ്റെ മുഷിപ്പും വിഷമങ്ങളും മാറ്റി ആശ്വാസവും റാഹത്തും നൽകാൻ, സന്തോഷവും നൽകാൻ നമസ്കാരത്തിന് പറ്റും. ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തിനും ആത്മബോധത്തിനും നമസ്കാരം കാരണമായി തീരുന്നു. അള്ളാഹുവിലേക്ക് നിർബന്ധ നമസ്കാരങ്ങളോട് അടുക്കുകയും നാം ചോദിക്കുന്ന എന്തു കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നതിനുള്ള ഒരു ബന്ധം അള്ളാഹുവുമായി സ്ഥാപിക്കുവാൻ നമസ്കാരം കൊണ്ട് നമുക്ക് സാധ്യമായിത്തീരും. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമസ്കാരവും അതിനോടനുബന്ധമായ കാര്യങ്ങളും ഒരു നിമിത്തമായിത്തീരും. ഇങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ നമസ്കാരത്തെക്കുറിച്ചുണ്ട്. പക്ഷേ ഈ പ്രയോജനങ്ങളെല്ലാം യഥാർത്ഥ നമസ്കാരത്തിൽ, ആത്മാവുള്ള ഭക്തിയുള്ള യഥാർത്ഥ നമസ്കാരത്തിൽ നിന്നാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ രണ്ട് വശങ്ങളും ശരിയാക്കി തീർക്കുവാനുള്ള ഒരു തീവ്ര പരിശ്രമം, അതേപോലെ തന്നെ അടങ്ങാത്ത ഒരാഗ്രഹം, ത്യാഗപൂർണമായിട്ടുള്ള ഒരുക്കം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിലൊന്ന്, നമസ്കാരം ജീവനുള്ളതാവുക, ആത്മാവുള്ളതാവുക എന്നതാണല്ലോ ഒരു വശം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചു, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാകുന്നു, ഖുശൂഉള്ളവരാകുന്നു എന്ന് ഖുർആൻ പറയുമ്പോഴും ഈ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. ഈ ഭക്തി എന്നുള്ളത് നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളും അതിൻ്റെ ആശയങ്ങളും ഉൾക്കൊള്ളുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഒന്ന്, നമസ്കാരത്തിൽ നമ്മൾ കൂടുതൽ ചൊല്ലുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങളാണ്. ഫാത്തിഹ സൂറത്ത്, അനുബന്ധമായി ഓരുന്ന സൂറത്തുകളെല്ലാം ഖുർആനിൽ നിന്നുള്ളതാണ്. ഇപ്പം ഈ ഖുർആനെന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ഓതുമ്പോൾ വിശുദ്ധ ഖുർആനിനൊരു മഹത്വമുണ്ടല്ലോ, അത് മനസ്സുകളെ സ്വാധീനിക്കുമല്ലോ, അത് നമ്മളിൽ രോമാഞ്ചവും അതേപോലെ തന്നെ നമുക്ക് വലിയ ഭക്തിയും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നവയുടെ അർത്ഥങ്ങളും ആശയങ്ങളും ശരിയായി പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ പ്രാർത്ഥനകൾക്കും അതിവിശാലമായ അർത്ഥങ്ങളുണ്ട്. നമ്മളെ റുക്കുഴിലായാലും സുജൂദിലായാലും അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലായാലും അത്തഹിയാത്തിലായാലും നമ്മൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ വിശാലമാണ്, നമ്മുടെ വളരെ പ്രയോജനപ്രദമാണ് ഓരോ വാക്കുകളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് മനസ്സാന്നിധ്യമുണ്ടാവുകയും മനസ്സാന്നിധ്യത്തോടുകൂടെ നമസ്കാരം നിർവഹിക്കാൻ പറ്റുകയും ആത്മാവുള്ള ജീവനുള്ള ഒരു നമസ്കാരമാക്കി നമ്മുടെ നമസ്കാരത്തെ മാറ്റാൻ ആന്തരികമായി നമുക്ക് കഴിയും. നമസ്കാരത്തിൻ്റെ മറ്റൊരു വശമാണ് അതിൻ്റെ ബാഹ്യരൂപങ്ങൾ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിഷിദ്ധമാക്കുക എന്നതാണ്. അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ നമസ്കാരത്തിൽപ്പെടാത്ത എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാണ്. പിന്നെ നമസ്കാരത്തിൽ നിർദ്ദേശിച്ചതേ നാം ചെയ്യാൻ പാടുള്ളൂ. നമസ്കാരത്തിൽ നിർദ്ദേശിക്കാത്ത രൂപത്തിലുള്ള ചലനങ്ങളോ സംസാരങ്ങളോ ചിരികളോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ നമസ്കാരത്തിൽ സംഭവിച്ചു പോകാൻ പാടില്ല. അതിനെയെല്ലാം നിഷിദ്ധമാക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇനി സലാം വീട്ടുന്നതുവരെ നാം എന്തു പറയണം, എന്ത് ചൊല്ലണം, എവിടെ കൈവയ്ക്കണം, എവിടെ നമ്മൾ നമ്മുടെ അവയവങ്ങൾ ചലിപ്പിക്കണം, എങ്ങോട്ടേക്ക് നോക്കണം, ഇതെല്ലാം ഇനി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രകാരം മാത്രമേ പറ്റൂ. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി നമ്മൾ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കൈയെ ഏതുവരെ ഉയരണം, നമ്മുടെ ചുമല് വരെയോ ചെവി വരെയോ ഉയരണം എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ രൂപം. എവിടെയാണ് കൈ വയ്ക്കേണ്ടത്, എങ്ങനെയാണ് കൈ വയ്ക്കേണ്ടത്, റുക്കോയിൽ പോകുമ്പോൾ കൈ എവിടെ വെക്കണം, സുജൂദിൽ പോകുമ്പോൾ കൈ എവിടെ വെക്കണം, അത്തഹിയാത്തിലിരിക്കുമ്പോൾ കൈ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, ഇതിനെല്ലാം നിർണയങ്ങളുണ്ട്. നമ്മുടെ കാല് ഏത് രൂപത്തിൽ വെക്കണം, ആദ്യത്തെ തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം, രണ്ടാമത്തേതിൽ എങ്ങനെ ഇരിക്കണം, ഇതിനെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു റക്അത്ത് നമസ്കാരത്തിൻ്റെ ബാഹ്യരൂപം ശരിയായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ സുന്നത്തും ഫറളുമായ എല്ലാ നമസ്കാരങ്ങളും നമുക്ക് ശരിയാക്കി തീർക്കാൻ പറ്റും. ആത്മവിശ്വാസത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയാണ് മോനെ, ഇങ്ങനെയാണ് മോളെ നമസ്കരിക്കേണ്ടത് എന്ന് അവരോട് നമുക്ക് ആത്മധൈര്യത്തോടുകൂടെയും അറിവോടുകൂടെയും പറയത്തക്ക വിധത്തിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ രൂപങ്ങളെക്കുറിച്ചുള്ള കണിശമായ ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. നമ്മുടെ റേഡിയോ ഉപയോഗിച്ചിട്ടോ, അതല്ലെങ്കിൽ നമ്മളതിനു വേണ്ടിയുള്ള നമസ്കാരത്തിൻ്റെ പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടോ, അതല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ഉള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് അറിവുള്ള പണ്ഡിതന്മാരെ കൊണ്ട് ഒരു വർക്ക്ഷോപ്പ് എന്ന രൂപത്തിൽ നമ്മുടെ നമസ്കാരം ശരിയായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടോ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയണം. നാളെ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുവാനുള്ള, നരകമോചനം ലഭിക്കുവാനുള്ള, അള്ളാഹുവിനടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു നമസ്കാരം അതിൻ്റെ ബാഹ്യ രൂപത്തിലും അതിൻ്റെ ആത്മാവിലും ആന്തരികമായും ഏറ്റവും ഭക്തിപൂർവ്വമാക്കാനും, മരണപ്പെട്ടു പോകുമ്പോൾ പടച്ചവനെ നമസ്കാരം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. യാത്ര തെറ്റുകളുണ്ടാക്കും. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വാർത്താമുറികളിലെ വംശീയത, ഒരു ടെക്സ്റ്റ് ബുക്ക് കേസ്. എഴുത്ത് ഡോക്ടർ അബ്ദുല്ല ബാസിൽ. കേരളത്തിലെ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമ ചർച്ചകൾക്കും വാർത്താമുറികൾക്കും വലിയ പങ്കുണ്ട്. എന്നാൽ സമീപകാലത്തായി ഈ വാർത്താമുറികൾ ആരോഗ്യകരമായ സംവാദങ്ങൾക്കു പകരം വർഗീയവും വംശീയവുമായ ധ്രുവീകരണങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രമായി മാറുന്നുണ്ടോ എന്ന ഗൗരവതരമായ ചോദ്യം സമൂഹത്തിനു മുമ്പിൽ ഉയരുകയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒരു പരാമർശത്തെ മുൻനിർത്തി ഒരു മലയാളം വാർത്താ ചാനലിൽ നടന്ന ചർച്ചയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഈ ചോദ്യത്തെ കൂടുതൽ പ്രസക്തമാക്കുകയാണ്. ഒരു വ്യക്തിയുടെ യാഥാസ്ഥിതിക നിലപാടുകളോടുള്ള വിയോജിപ്പ് എന്നതിനപ്പുറം ഒരു സമുദായത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഭാഷയിലേക്ക് ഇത്തരം ചർച്ചകൾ വഴിമാറുമ്പോൾ അത് കേവലം ഒരു മാധ്യമത്തിന്റെ മാത്രം പ്രശ്നമല്ലാതാകുന്നു. മറിച്ച് കേരളത്തിന്റെ ജനാധിപത്യ ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അപകടകരമായ പ്രവണതകളുടെ സൂചനയാണത്. വിമർശനവും വംശീയ അധിക്ഷേപവും തമ്മിലുള്ള അകലം. ജനാധിപത്യത്തിൽ വിമർശനാതീതരായ ആരുമില്ല. ഒരു മതപണ്ഡിതൻ പ്രസ്താവനകളെ നിശിതമായി വിമർശിക്കാനും അതിലെ യുക്തിയില്ലായ്മയെ പൊളിച്ചെടുക്കാനും ഏതൊരു മാധ്യമത്തിനും പൂർണ്ണ അവകാശമുണ്ട്. അതാണ് സംവാദങ്ങളുടെ അടിസ്ഥാനം. എന്നാൽ പ്രസ്തുത ചർച്ചയിൽ ഉപയോഗിക്കപ്പെട്ട ഭാഷയും ന്യൂസ് കാർഡുകളിലെ വാചകങ്ങളും ആ വിമർശനത്തിന്റെ അതിരുകൾ കടക്കുന്നതായിരുന്നു. ആണൊരുത്തൻ കഞ്ചാവടിച്ചാലും MDMA കേസിൽ അറസ്റ്റായാലും അന്യന്റെ പെണ്ണുപിടിച്ചാലും അത് കിതാബിലെ സുന്നത്തെന്ന് കരുതുന്ന മതാചാര്യന്മാരുണ്ട്. അറിവുള്ള പെണ്ണെല്ലാം ഹറാം പിറപ്പോ, കിതാബിന്റെ സുന്നത്തെല്ലാം പുരുഷനോ? ഔറത്ത് മറക്കല്ലേ മറക്കല്ലേ എന്ന് പെണ്ണിനോട് മാത്രം പറയുന്നത് എന്തുകൊണ്ട്? ഈ പ്രയോഗങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇതൊരു വ്യക്തിയോടുള്ള വിയോജിപ്പല്ല, മറിച്ച് സുന്നത്ത്, ഹറാം, കിതാബ്, ഔറത്ത് തുടങ്ങി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സാങ്കേതിക പദങ്ങളെ ബോധപൂർവം അപകീർത്തികരമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ തെറ്റിനെ ഒരു സമുദായത്തിന്റെ മുഴുവൻ വിശ്വാസ പ്രമാണങ്ങളുമായി കൂട്ടിക്കെട്ടി സാമാന്യവൽക്കരിക്കുന്നത് വംശീയതയുടെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. ഇത് വിശ്വാസികളെ വേദനിപ്പിക്കുകയും സമൂഹത്തിൽ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. ചർച്ചയിലേക്കുള്ള ക്ഷണം മുതൽ 31/8/2026 സംഭവത്തിന് ആധാരമായ ചർച്ചയ്ക്ക് ലേഖകന് ക്ഷണം വരുന്നത്. സ്ത്രീകളുടെ പൊതുപ്രവേശവുമായി ബന്ധപ്പെട്ട് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മതവീക്ഷണമാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണം സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മറ്റു 3 പേരെയായിരുന്നു പാനലിസ്റ്റുകളായി പറഞ്ഞിരുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വിദ്വേഷ യൂട്യൂബർ കൂടി പങ്കെടുക്കുന്ന ചർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഉടനെ അവതാരകയെ ബന്ധപ്പെടുകയും മാന്യമായ ചർച്ചയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ക്ഷണം സ്വീകരിച്ചതെന്നും ഇത്തരം നിലവാരം കുറഞ്ഞവരുള്ളത് അറിയിക്കാതെ ചർച്ച സംഘടിപ്പിച്ചത് ശരിയായില്ല എന്നും അറിയിച്ചു. മാത്രമല്ല, ഈ വിദ്വേഷ യൂട്യൂബർ എന്റെ മാതാവിനെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും വൃത്തികെട്ട ഭാഷയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്ത വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു വ്യക്തിയുടെ കൂടെ ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഞാൻ പിന്മാറുകയാണെന്നും അറിയിച്ചു. വിദ്വേഷ പ്രചാരകനെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ അവതാരക കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അവസാനം ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് കാണുന്നത് ആ വിദ്വേഷ പ്രചാരകൻ എന്താണോ പറയാനിരുന്നത് അത് മുഴുവൻ അവതാരകയുടെ നാവിലൂടെ പുറത്തുവരുന്നതാണ്. ചർച്ചയിൽ വെച്ച് തന്നെ അത് തെറ്റാണെന്നും മാപ്പ് പറയണമെന്നും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അവതാരക അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ഉള്ളവന് സമയം അനുവദിച്ചതുമില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് ശേഷം ഉടനെ തന്നെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ സംഭവിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവതാരകയുടെ വംശീയ പരാമർശങ്ങൾ കേൾപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും ചാനലിനെതിരെ രംഗത്ത് വരികയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ചാനലിന് പ്രസ്തുത വംശീയ പരാമർശങ്ങളടങ്ങിയ ചർച്ച പിൻവലിക്കേണ്ടി വന്നു. ഇതോടൊപ്പം ചാനൽ പുറത്തുവിട്ട ഖേദപ്രകടനത്തിൽ വംശീയത സംഭവിച്ചുപോയി എന്ന തുറന്നു പറച്ചിലിനു പകരം ആരൊക്കെയോ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്രയേറെ വലിയ വംശീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഗൗരവരഹിതമായി സമീപിച്ചത് വീണ്ടും വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പക്ഷേ പിന്നീട് കണ്ടത് വിചിത്രമായ ചില നടപടികളായിരുന്നു. വിദ്വേഷവാക്കുകൾ പറഞ്ഞ അവതാരക അത് ചൂണ്ടിക്കാണിച്ച ലേഖകനെതിരെ കേസ് കൊടുക്കുന്നു. ചാനലിൽ വംശീയ വിദ്വേഷം ചർദ്ദിച്ച അവതാരകയ്ക്കെതിരെ നടപടിയെടുക്കാതിരുന്ന പോലീസ് തിടുക്കത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു. അത് ആഘോഷിച്ചുകൊണ്ട് അവതാരകയും ചാനലും ഒന്നാം പ്രതി അബ്ദുല്ലാബാസിൽ എന്ന് ന്യൂസ് കാർഡ് ഇറക്കി ആഘോഷിക്കുകയും ചെയ്യുന്നു. വംശീയതയെ തെളിവ് സഹിതം വിശകലനം ചെയ്ത് ചോദ്യം ചെയ്ത വ്യക്തിക്കെതിരെ പോലീസ് തിടുക്കത്തിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. ഇവിടെ പ്രതിചേർക്കപ്പെട്ടതിന്റെ യുക്തിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഒരാൾ ഒരു പൊതുവിഷയത്തിൽ വിശകലന വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് ആളുകൾ കമന്റിടുന്നു. അതിലേതെങ്കിലും അജ്ഞാതൻ നിയമവിരുദ്ധമായൊരു കമന്റിട്ടാൽ വീഡിയോ ചെയ്തയാൾ എങ്ങനെ ഒന്നാം പ്രതിയാകും? ഈ കേസ് കേവലം ഒരു വ്യക്തിക്കെതിരായ നടപടിയല്ല, ഭാവിയിൽ ആർക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു അപകടകരമായ ടൈംപ്ലേറ്റ് ആണ്. ഈ യുക്തി അംഗീകരിക്കപ്പെട്ടാൽ കേരളത്തിൽ ഒരു പൊതുപ്രവർത്തകനോ മാധ്യമപ്രവർത്തകനോ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല. ഒരു ഫെയ്ക്ക് അക്കൗണ്ടും ഒരു മോശം കമന്റും ഉപയോഗിച്ച് ആരെയും കേസിൽ കൊടുക്കാമെന്ന അവസ്ഥ വരും. ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കേസ് നിർത്തിവെക്കാൻ പോലീസ് തയ്യാറായെങ്കിലും അതൊരു പൂർണ്ണമായ പരിഹാരമല്ല. ഒരു കേസ് മരവിപ്പിക്കുക എന്നത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും സജീവമാക്കാവുന്നൊരു ഭീഷണിയാണ്. ഒരാളുടെ തലയ്ക്ക് മുകളിൽ ഒരു FIR തൂങ്ങിക്കിടക്കുക എന്നത് അയാളുടെ പൊതുജീവിതത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മരവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ശിക്ഷിക്കപ്പെടുമോ എന്നതിനേക്കാൾ ഭാവിയിൽ സംസാരിക്കാൻ മടിക്കുമോ എന്നതാണ് ഇത്തരം കേസുകളുടെ വിജയമായി കണക്കാക്കപ്പെടുന്നത്. നീതി നിർവഹണത്തിലെ ഇരട്ടത്താപ്പും സർക്കാരിന്റെ ഇടപെടലും. ഇത്തവണ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നത് ശ്രദ്ധേയമാണ്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങളും ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കന്മാരും ന്യായത്തിനു വേണ്ടി നിലകൊണ്ടു. സ്വന്തം പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാതെ തെറ്റുതെറ്റാണെന്ന് പറയാൻ ഭരണപക്ഷ പാർട്ടികളുടെ നേതൃത്വങ്ങൾ കാണിച്ച ആർജവും വലുതാണ്. ഇടതു നേതാക്കന്മാരാരും നീതിക്കു വേണ്ടി ശബ്ദിക്കാൻ മുന്നോട്ടു വന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാരായ ആക്ടിവിസ്റ്റുകൾ നീതിക്കൊപ്പം തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായി ആഭ്യന്തരമന്ത്രി ഇടപെടുകയും ലേഖകനെതിരെയുള്ള കേസ് മരവിപ്പിക്കുകയും വിദ്വേഷ പ്രചാരണം നടത്തിയ യൂട്യൂബർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ഒടുവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഈ നടപടി സ്വാഗതാർഹമാണെങ്കിലും വലിയ പൊതുജന ശ്രദ്ധ ലഭിക്കുന്ന പരാതികളിൽ മാത്രം നടപടിയുണ്ടാകുന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. ഇത് സിസ്റ്റത്തിന്റെ സ്വാഭാവിക നടപടിക്രമമായി മാറണം. വിദ്വേഷത്തിന്റെ സാധാരണവൽക്കരണം. 10 വർഷം മുമ്പ് മലയാളിയുടെ ചർച്ചാമണ്ഡലത്തിലില്ലാതിരുന്ന പദാവലികളാണ് ഇന്ന് വാർത്താമുറികളിൽ യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകിയെത്തുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ചരിത്രമുണ്ട്. മതവിമർശനമെന്ന പേരിൽ അശ്ലീലവും വംശീയവുമായ പദപ്രയോഗങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കടത്തിവിട്ട ഒരു കൂട്ടം വിദ്വേഷ യൂട്യൂബർമാരുടെയും പ്രോ സയനിസ്റ്റ് പ്രൊഫൈലുകളുടെയും സൃഷ്ടിയാണത്. അവർ സൃഷ്ടിച്ച ഭാഷ യൂട്യൂബ് കമന്റ് ബോക്സുകളിൽ നിന്ന് തുടങ്ങി ക്രമേണ ദൈനംദിന സംസാരത്തിലേക്കും ഒടുവിൽ മുഖ്യധാര ന്യൂസ് സ്റ്റുഡിയോകളിലേക്കും വളർന്നിരിക്കുന്നു. ഒരു വാർത്തയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നയാൾക്കും അത് വായിക്കുന്ന അവതാരകയ്ക്കും അതിന് ഗ്രാഫിക്സ് നൽകുന്ന ഡിസൈനർക്കും ഈ ഭാഷ കടന്നുപോകുമ്പോൾ അതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇസ്ലാമോഫോബിയ അത്രമാത്രം അവരുടെ ഉപബോധ മനസ്സിൽ വേരുറപ്പിച്ചിരിക്കുന്നു. ബോധപൂർവമായ വിദ്വേഷത്തെക്കാൾ ഭയക്കേണ്ടത് ഇത്തരത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ട വിദ്വേഷങ്ങളെയാണ്. കാരണം സാധാരണമായിപ്പോയ ഒന്നിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിലെന്താണ് പ്രശ്നം എന്ന മറുചോദ്യമാകും വരിക. അതുകൊണ്ട് തന്നെ ആ ചാനൽ അവതാരകയെ ഒരു വ്യക്തി എന്ന നിലയിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വ്യക്തിയെ വേട്ടയാടുക എന്നതല്ല മറിച്ച് ഈ സാമൂഹ്യ അന്തരീക്ഷത്തെയും അത് നിർമ്മിച്ചെടുത്ത സിസ്റ്റത്തെയും ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. മാധ്യമങ്ങൾ തിരുത്തേണ്ട പാഠങ്ങൾ. വിവാദങ്ങളെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ അടിസ്ഥാനപരമായി ചില തിരുത്തലുകൾ അനിവാര്യമാണ്. 1. സമൂഹത്തെയും സംസ്കാരത്തെയും പഠിക്കുക. ഒരു സമുദായത്തെയോ മതത്തെയോ വിമർശിക്കുന്നതിന് മുമ്പ് അവരുടെ പദാവലികളും വിശ്വാസങ്ങളും ആന്തരിക വൈവിധ്യങ്ങളും മാധ്യമപ്രവർത്തകർ മിനിമമെങ്കിലും അറിഞ്ഞിരിക്കണം. അർത്ഥമറിയാതെ വാർപ്പു മാതൃകകളെ നിരന്തരം ആവർത്തിക്കുന്നത് വിമർശനമല്ല, അധിക്ഷേപമാണ്. 2. സാമാന്യവൽക്കരണം എന്ന കെണി. ഒരു സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ നടത്തുന്ന പ്രസ്താവനകളെ ആ സമുദായത്തിന്റെ മുഴുവൻ ബാധ്യതയായി ചിത്രീകരിക്കുന്ന ഫ്രെയിമിംഗ് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ഒരാളുടെ തെറ്റിന് ഒരു സമുദായം മുഴുവൻ മറുപടി പറയണമെന്ന രീതി മാധ്യമപ്രവർത്തനമല്ല. 3. വിദ്വേഷ ഭാഷകളെ പഠിക്കുപുറത്തു നിർത്തുക. സൈബറിടങ്ങളിലെ വിദ്വേഷ പ്രചാരകർ നിർമ്മിച്ചെടുക്കുന്ന ഭാഷകളെയും ഫ്രെയിമുകളെയും ന്യൂസ് റൂമുകളിൽ നിന്ന് മാറ്റി നിർത്താൻ എഡിറ്റോറിയൽ ജാഗ്രത കാണിക്കണം. 4. മാപ്പിലെ ആത്മാർത്ഥത. ഒരു വംശീയ പരാമർശം സംഭവിച്ചാൽ കേവലം വഴുതി മാറാനായി ഒരു പൊതുമാപ്പ് അപേക്ഷ നടത്തുന്നതിനപ്പുറം ഏതു പരാമർശമാണ് പ്രശ്നമായതെന്നും അത് ഇനി ആവർത്തിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ആത്മാർത്ഥമായ തിരുത്തലാണ് സമൂഹത്തിനാവശ്യം. വംശീയതയെ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്താനുള്ള അനിവാര്യതയാണ്. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒരു അനീതി കണ്ടാൽ ശബ്ദിക്കാൻ കേരളത്തിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ള സന്നദ്ധതയാണ് മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. ചർച്ചകളുടെയും സംവാദങ്ങളുടെയും വാതിലുകൾ കുട്ടിയടച്ച് നിയമ നടപടികളിലൂടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനു പകരം ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന കൂടുതൽ തെളിഞ്ഞ സംവാദങ്ങൾക്കുള്ള വേദിയായി കേരളം മാറേണ്ടതുണ്ട്. കേസുകൾക്ക് പകരമാകേണ്ടത് ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ തന്നെയാണ്.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കവർ സ്റ്റോറി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പീസ് റേഡിയോ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വൈബ്സിൽ നമ്മോടൊപ്പം വൈബായിട്ടുള്ള നുസാൻ രണ്ടത്താണിയുണ്ട്, കൂടെ ഞാൻ അബുൽ ഫാദിയുണ്ട്. ഏതായാലും ഇന്ന് കളറായിട്ട് നമുക്ക് നമ്മുടെ ഈ റേഡിയോ വൈബ്സിനെ ഒന്ന് കാണേണ്ടത്.
1: ഈ അബുൽ ഫാദി എന്ന് പറഞ്ഞത് നിങ്ങളെ പേര് കവർ ചെയ്യാനുള്ള മറ്റൊരു പേരായിട്ട് നിങ്ങൾ ഉപയോഗിച്ചതാണോ?
0: അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. വലിയ മക്കളെ മകനായിട്ടുള്ള ഫാദിയുടെ വാപ്പയാണ് ഞാൻ, അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് അബുൽ ഫാദി എന്നുള്ള
1: എന്തായാലും പുതിയ
0: സ്വയം സ്വീകരിച്ചതാണ്,
1: സ്വയം പ്രഖ്യാപിത രൂപത പേരാണ്. ഓക്കെ, മാഷാല്ലാ. എന്തായാലും അങ്ങനെ ഒരു പേരുമായിട്ട് നമ്മളെ മുസ്തഫ മാഷ് എത്തിയിട്ടുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഇഷ്ടം.
0: യെസ്,
1: ഓക്കെ. അപ്പം എന്തായാലും ഇൻഷാല്ലാ നമ്മൾ നമ്മളെ വൈബിലെ നിങ്ങൾ വൈബായി തുടങ്ങിയോണ്ട് വൈബിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നില്ലേ. എന്തായാലും പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഒരു പുതിരക്ഷകരെ തേടുന്ന പാശ്ചാത്യ ലോകം എന്നുള്ള രൂപത്തിൽ എന്നുള്ളൊരു വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ സംസാരിച്ച ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും പുതിയ കാലഘട്ടത്തിൻ്റെ ചരിത്ര സംഭവങ്ങളെയും പുതിയ കാലഘട്ടത്തിലെ സമകാലീന വിഷയങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും ഒരു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസൈറ്റ് നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി വസല്ലം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ കേൾവിക്കാറി, 1980കളിൽ സോവിയറ്റ് യൂണിയൻ്റെ പതനാനന്തരം ശീത യുദ്ധാനന്തര കാലഘട്ടമെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ആ ഒരു സമയത്ത് 1993 ലോക വ്യവസ്ഥകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ അധികരിച്ചുകൊണ്ട് സാമുവൽ ടി ഹണ്ടിങ്ടൺ തൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ സംഘടനം എന്ന പേരിലുള്ള കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഈ കൃതിയിൽ അദ്ദേഹം ഭാവിയിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലായിരിക്കുകയില്ല എന്നും അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും എന്നൊരു പ്രവചനമാണ് നടത്തിയത്. ഇവിടെ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലുകൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നാളിതുവരെ മനുഷ്യനാർജിച്ച മഹത്വങ്ങളുടെ ആകത്തുകയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ഇനി ഉയർന്നു വരാനിരിക്കുന്നത് ഇസ്ലാമിക നാഗരികതയാണ് എന്നും അതുകൊണ്ട് തന്നെ ആ വളർച്ചയെ ഉയർച്ചയെ പ്രതിരോധിക്കേണ്ടത് പാശ്ചാത്യ ലോകത്തിൻ്റെ ബാധ്യതയാണ് എന്നും അദ്ദേഹം ആനുഷംഗികമായി പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിനൊരു വർഷം മുൻപ് 1992 ഫ്രാൻസിസ് ഫുക്കുയാമ എന്ന ജാപ്പനീസ് ചരിത്രകാരൻ അല്ലെങ്കിൽ സാമൂഹിക വിശകലന വിദഗ്ധൻ, അദ്ദേഹം പാശ്ചാത്യ ലിബറൽ ജനാധിപത്യത്തെ ചരിത്രത്തിൻ്റെ അന്തിമഘട്ടമായി വിശേഷിപ്പിക്കുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ മനുഷ്യൻ തൻ്റെ വളർച്ചയുടെ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ ഏറ്റവും ഉച്ചയിലെത്തി നിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം. ഇസ്ലാമിനെ പൊതുശത്രുവാക്കിക്കൊണ്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് ഇറാഖിനും അഫ്ഗാനിസ്ഥാനും സിറിയക്കും ഇപ്പോൾ ഗാസക്കും ലബനാനുമെല്ലാം മുകളിൽ അധിനിവേശത്തിനുള്ള ഒരു ലൈസൻസായിക്കൊണ്ട് പാശ്ചാത്യരും അല്ലെങ്കിൽ അമേരിക്കയും മറ്റ് ഇതര രാജ്യങ്ങളിലുമെല്ലാം ഉപയോഗിച്ചത്. എന്നാൽ തീർച്ചയായും ഇന്ന് 10-30 ശേഷം നമ്മൾ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. യൂറോപ്പിലാകമാനം ഈ നേരത്തെ അതിശക്തമായി പ്രചാരത്തിലുണ്ടായിരുന്ന ലിബറൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനു പകരമായി യാഥാസ്ഥിതിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന തീവ്ര വലതുപക്ഷത്തേക്കുള്ള ഒരു വ്യതിയാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ യൂറോപ്പിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ, വിശ്വാസങ്ങളിൽ, മനോഭാവങ്ങളിലെല്ലാം വന്നുകഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ. റൊണാൾഡ് എഫ് ഇംഗൾഹാർട്ട് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഇതിനെ അധികരിച്ചുകൊണ്ട് നടത്തിയ ചില പഠനങ്ങൾ, അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ അല്ലെങ്കിൽ ചെറിയ ചില മുദ്രാവാക്യങ്ങളെ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിൻ്റെ ചില സൂചനകളാണ്. നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നു, അത് തിരിച്ചുപിടിക്കണം. നമ്മുടെ രാഷ്ട്രം അത് തകർന്നുകൊണ്ടിരിക്കുന്നു, അതിനെ പുനഃസൃഷ്ടിക്കണം. ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങൾ. ആരാണ് പൊതുശത്രു എന്നതിന് നമ്മുടെ സേവനങ്ങൾ കയ്യേറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാർ, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നവർ, ഇവർ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്നുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് യു എൻ്റെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറായ വോൾക്കർ ടാർക്ക് ഈ അടുത്തൊരു ദിവസം ഈ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, യൂറോപ്പിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമെല്ലാം കനത്ത ആഘാതമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. സത്യത്തിൽ യൂറോപ്പ് നാളിതുവരെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, അവർ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നുവെന്നാണ്. മനുഷ്യത്വത്തിൻ്റെ, സഹകരണത്തിൻ്റെ, നന്മയുടെ എല്ലാം ഔന്നത്യത്തിലാണ് അവർ നിൽക്കുന്നതെന്നാണ്. മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന, അവനെ മനുഷ്യനായി ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് യൂറോപ്യന്മാർ എന്ന രീതിയിലുള്ള വളരെ പുരോഗതി പ്രാപിച്ച ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്നുള്ള വാദം. ഇന്ന് ഈ വാദം, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ വാദം നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നവ ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്. നവലിബറൽ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ തങ്ങളുടെ ഉൾക്കാമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയങ്ങളെ തിരസ്കരിക്കുകയാണ് യൂറോപ്പ് ചെയ്യുന്നത്. മറ്റൊന്ന്, സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ ലോകത്തിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമാണ് ലോകത്തിന് മുന്നേറാൻ കഴിയുക എന്ന രൂപത്തിൽ അവർ പ്രചരിപ്പിച്ച ആശയങ്ങളെ അവർ തന്നെ തിരസ്കരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. നമ്മൾ ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ലോകത്തുടനീളം ഈ യൂറോപ്യൻ ശക്തികൾ, പലപ്പോൾ യൂറോപ്പ് മാത്രമല്ല പാശ്ചാത്യ ശക്തികളെല്ലാം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രീൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻസ്, അതിനുവേണ്ടി അവർ നടത്തുന്ന വാദമുഖങ്ങൾ, എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഇന്ന് അനാവരണം ചെയ്യപ്പെടുകയാണ്. യൂറോപ്പിന് തന്നെ അതൊരു വലിയ ബാധ്യതയായി മാറി എന്നാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇതിനെ തിരസ്കരിക്കുന്നതിലൂടെ നമ്മോട് പറയുന്നത്. എന്നിട്ട് ഇതിനെല്ലാം മുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പുരോഗമനവാദികൾ, യുക്തിവാദികൾ, ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, മനുഷ്യന് ശാസ്ത്രബോധമുണ്ടായാൽ, അല്ലെങ്കിൽ ശാസ്ത്രബോധം ഉൾക്കൊണ്ടാൽ മനുഷ്യന് മഹത്വത്തിലേക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ്. ശാസ്ത്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള, ശാസ്ത്രത്തെ ഏതാണ്ട് മതമായി ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഈ സമൂഹങ്ങളെ, ഈ രാഷ്ട്രങ്ങളെ ഇന്നെങ്ങനെയാണ് ഏറ്റവും വന്യമായ, ഏറ്റവും നികൃഷ്ടമായ, മനുഷ്യത്വരഹിതമായ ഒരു രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ, അതിനെ പുൽകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത്. വംശീയതയുടെ, ദേശീയതയുടെ, പലപ്പോഴും അന്യ ദേശക്കാരെ, അന്യമതക്കാരെ, അന്യവിഭാഗങ്ങളെ, അന്യഭാഷക്കാരെ എല്ലാം തന്നെ മനുഷ്യരല്ലാത്ത വിധം തല്ലിച്ചതയ്ക്കുവാൻ, കൊല്ലുവാൻ, അവരെ അട്ടിപ്പുറത്താക്കുവാൻ, അവരെ മറ്റൊരു തരം ജീവികളായി തന്നെ കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുവാൻ മാത്രമുള്ള ആധികാരികമായ ഒരു മനോഭാവമാറ്റം, ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. തീർച്ചയായും അവർ ആർജിച്ച സംസ്കാരത്തിൻ്റെ അന്തസത്തയില്ലായ്മയാണ് എന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ കൂടുതലായി ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ മനുഷ്യന് മഹത്വത്തിലേക്ക് നയിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ സ്വഭാവം, അടിസ്ഥാന പ്രകൃതം, വിശ്വാസങ്ങൾ, മനോഭാവം, അവൻ്റെ അവബോധങ്ങളും അഹംബോധങ്ങളും, ഇതൊന്നും സംസ്കരിക്കുവാൻ അവനിൽ മനുഷ്യത്വം, കാരുണ്യം, സഹാനുഭൂതി, സഹജീവി സ്നേഹം എന്നിവ പകരം വയ്ക്കുവാനും തന്നെ ശാസ്ത്രത്തിനോ ശാസ്ത്രാവബോധത്തിനോ ശാസ്ത്രത്തിലൂടെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടോ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് നമ്മൾക്ക് ഒരു തിരിച്ചറിവായി നൽകുന്നതാണ് യൂറോപ്പിൻ്റെ ഈ പിന്മടക്കം എന്ന് നമ്മൾ മറക്കുക. കാരണം മനസ്സിലാക്കുക, വംശീയതയുടെയും ദേശീയതയുടെയൊക്കെ അക്രമോത്സുകമായ കുടുസുമുറികളിലേക്കാണ് ഇന്ന് യൂറോപ്പ് തിരിച്ചു നടക്കുന്നത്. ഇസ്ലാം വിമർശകർ എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല? നമുക്കറിയാം, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം തിരസ്കരിച്ച അടിമത്വത്തിൻ്റെ പേരു പറഞ്ഞുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ തങ്ങളുടെ വീടുകളിലേക്ക്, തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മറ്റാരും കയറി വരരുത്, വന്നാൽ തന്നെ അവർ രണ്ടാംകിട പൗരന്മാർ ആയിരിക്കണമെന്ന് വാദിക്കുന്ന ഈ പൊതുദേശീയത ഏതൊരു കാലഘട്ടത്തിൻ്റെ, ഏതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ സോഷ്യൽ സർവേ എന്ന ഒരു സർവേ നടക്കുന്നുണ്ട്. 200,000-ലധികം ആളുകൾ ഈ കാര്യത്തിൽ ഇതുവരെ ഈ സർവേയുടെ ഭാഗമായിട്ട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഈ സർവേകളിൽ കണ്ടെത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രോഗവും വൈകല്യങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ യൂറോപ്പ് രക്ഷകരെ തേടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന വാദവുമായി, അല്ലെങ്കിൽ അത്തരം വ്യാമോഹ ചിന്തകളുമായി അവരെ സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരെ സ്വാധീനിക്കാൻ കഴിയുകയും, ഇതാണ് ഇന്ന് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ഒരുപക്ഷെ മുൻകാലത്ത് സോഷ്യലിസത്തിൻ്റെയും ലിബറൽ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഈറ്റില്ലങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വംശീയതയും ദേശീയതയും വംശ വെറിയുമെല്ലാം വളർന്നു വരുവാൻ കാരണമായിട്ടുള്ളത്. നമ്മൾക്ക് നോക്കിയാൽ കാണാം, ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യം, അത് വലതുപക്ഷത്തേക്ക് ചായുന്നു. ഹംഗറി, അത് വലതുപക്ഷത്തേക്ക് ചായുന്നു. ഗ്രീസും ഇറ്റലിയും നെതർലാൻഡും ഫിൻലാൻഡും, അങ്ങനെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഔന്നത്യങ്ങളിൽ വിരാജിച്ചിരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം ഈ ഒരു പതനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് രക്ഷകനെ തേടുന്ന യൂറോപ്പ് എന്ന ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസങ്ങളെ കൈവിട്ട, യഥാർത്ഥ നന്മകളെ കൈവിട്ട, മനുഷ്യനാവശ്യമായ അടിസ്ഥാന ധാരണകളെ, വിശ്വാസങ്ങളെ, കാഴ്ചപ്പാടുകളെ, മൂല്യങ്ങളെ എല്ലാം തിരസ്കരിച്ച ഈ പാശ്ചാത്യ ലോകം ഇന്ന് ഒരു പുതുരക്ഷകനെ തേടാൻ ശ്രമിക്കുമ്പോൾ, തീർച്ചയായും ആ പുതുരക്ഷകൻ കൈനീട്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഈ ഏറ്റവും വൈകല്യം നിറഞ്ഞ പൈശാചികമായ ആശയങ്ങളെ അവരേറ്റവും വലിയ മൂല്യങ്ങളായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഇന്നത്തെ യൂറോപ്പ് തീർച്ചയായും ഒരു തിരിച്ചു നടത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിമർശനാത്മകമായി കാണുന്നവർക്ക് ഇസ്ലാം കൂടുതൽ മൂല്യബദ്ധിതമായി, കൂടുതൽ പുരോഗമനാത്മകമായി, കൂടുതൽ മനുഷ്യത്വമുള്ള, കൂടുതൽ ലോകത്തിന് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ ഉൾക്കൊണ്ടാൽ കൂടുതൽ നന്മയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ആശയമായി ഇന്ന് തിരിച്ചറിയപ്പെടുന്നതും. ഇതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, യൂറോപ്പ് പാശ്ചാത്യ ലോകം ഇന്ന് പുരോഗതിയുടെ ഒരു രേഖയിലല്ല, ആ മാർഗത്തിലല്ല, മറിച്ച് തിരിച്ചടികളുടെ തിരിച്ചുപോക്കിൻ്റെ ഒരു ലോകത്താണുള്ളത്. ഇവിടെ രക്ഷകനെ തേടുന്ന യൂറോപ്പിന് പിശാച്ച് രക്ഷകനായിത്തീരുന്നു എന്ന് മാത്രം. ഇസ്ലാം വീണ്ടും അജയ്യമാണ്. ഇസ്ലാം തന്നെയാണ് ലോകത്തിൻ്റെ പുരോഗമനത്തിൻ്റെ, അതിൻ്റെ മഹത്വത്തിൻ്റെ, ഔന്നത്യത്തിൻ്റെ പതാക വഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശയം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും ലോകം അത്തരമൊരു തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, നമ്മൾ പുതിയ വിഷയങ്ങൾ കേൾക്കാൻ നമുക്കൊരു ആവേശം ഉണ്ടാകും. ഏതായാലും ഇൻസൈറ്റിലൂടെ നമുക്ക് വളരെ ഉൾക്കാഴ്ച നൽകുന്ന പല വിഷയങ്ങളുമാണ് ഓരോ ദിനവും റേഡിയോ വൈബ്സിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഇന്ന് നാം കേട്ടത് പുതു രക്ഷകരെ തേടുന്ന പാശ്ചാത്യ ലോകമെന്ന വിഷയത്തിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ അവതരിപ്പിച്ച ഇൻസൈറ്റായി.
1: നമുക്കൊരു പാട്ട് കേട്ടുണ്ട്.
0: പാട്ട് ഭയങ്കര രസമല്ലേ കേൾക്കാൻ?
1: ഓക്കെ,
0: നമുക്ക് കേൾക്കാം
1: സ്വരത്തിലേക്ക്.
3: ഹംദും ശുക്രും നിനക്ക് മാത്രമാണ് ഹദേ നിൻ കൃപ തേടിനാ

0: ഔ എന്താലേ പാട്ട്, ഇതൊക്കെയാണ് സ്വരം എന്ന് പറഞ്ഞാൽ അല്ലേ.
1: യെസ്
0: യെസ് മാഷാല്ല അടിപൊളിയായി. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്തേ നമുക്കിനി കൂടുതൽ വൈകിക്കണ്ട, നമുക്ക് വളരെ സുപ്രധാനമായൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആരോഗ്യവിചാരം.
1: ഓക്കെ, ആരോഗ്യവിചാരത്തിൽ ആൻറ്റിബയോട്ടിക് ചില തിരിച്ചറിവുകൾ. പലപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു പനി വന്നാൽ അല്ലെങ്കിൽ എന്ത് ചെറുതുണ്ടെങ്കിലും വേഗം ആൻറ്റിബയോട്ടിക്സിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനായ ആഷിഖ് ഹസൻ, ഡോക്ടർ ആഷിഖ് ഹസനുമായി കൊണ്ട് നടത്തിയ പീസ് റേഡിയോ പ്രതിനിധി കൂടിയായിട്ട് ബഹുമാന ഡോക്ടർ അബ്ദുൽ മാലിക് പി പി നടത്തിയ ആരോഗ്യ വിചാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് എന്ന ഒരു തരം മരുന്നിൻ്റെ കാര്യങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതരം അസുഖങ്ങളുടെ ചികിത്സക്കും വളരെ വ്യാപകമായ രീതിയിൽ തന്നെ മോഡേൺ മെഡിസിനിലെ ഒരു ചികിത്സ മരുന്നാണ് ആൻറ്റിബയോട്ടിക്കൾ എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് പല ധാരണകളും തെറ്റിദ്ധാരണകളും ഇന്ന് സമൂഹത്തിൽ ഉണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് PVS ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആഷിഖ് ഹസൻ. പ്രിയ ഡോക്ടറെ, ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് പല രീതിയിലുള്ള ഒരു ധാരണയുമാണ് ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. തൻ്റെ അസുഖത്തിന് വേണ്ടി ഡോക്ടറെ കാണിച്ച് അതിൻ്റെ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഇല്ലേ എന്ന് ചോദിച്ച് ഡോക്ടറെ കൊണ്ട് എഴുതിച്ചു വാങ്ങുന്ന ആളുകൾ മുതൽ ഡോക്ടറെ തരുന്ന കുറിപ്പടിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടോ എന്ന് ഭീതിയോടെ നോക്കുന്ന രോഗികൾ വരെ, ആ രണ്ട് എതിർദിശയിൽ ഇരിക്കുന്ന ആളുകളാണ് ഇന്ന് പൊതുവെ നാം കാണാറുള്ളത്. എന്താണ് ആൻറ്റിബയോട്ടിക് എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: അതായത് ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ചയെ തടയുകയോ ചെയ്യുന്ന രാസവസ്തുക്കളാണ് ആൻറ്റിബയോട്ടിക്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ മൂലം ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സയായും ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ രോഗം വന്നതിനു ശേഷം അവ ചികിത്സിക്കാനും അപൂർവം ചില ഘട്ടങ്ങളിൽ വളരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളിൽ രോഗം വരാതിരിക്കാനായും നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളെ ഉപയോഗിക്കാം. ആൻറ്റിബയോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ പേരിന്റെ ഉത്ഭവം. അതായത് സൂക്ഷ്മജീവികളുടെ ജീവനെതിരെ എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1942 ഡോക്ടർ സൽമാൻ വാക്സ്മാൻ എന്ന ജൈവശാസ്ത്രജ്ഞനാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്.
2: ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാധിക്കുന്ന ബാക്ടീരിയ എന്ന അണുക്കളെ നശിപ്പിക്കാൻ അവ മൂലമുള്ള അണുബാധക്കെതിരെ മാത്രമാണ് ഈ ഒരു ആന്റിബയോട്ടിക് എന്നുള്ള മരുന്ന് ഉപയോഗിക്കുന്നത്.
3: ബാക്ടീരിയകൾക്കെതിരെ മാത്രമാണ് നമ്മൾ ഇത്,
2: മറ്റുള്ള സൂക്ഷ്മാണുക്കളുടെ അണുബാധയ്ക്ക് ഇത് ഉപയോഗിക്കുന്നില്ല.
3: ഇല്ല, സാധാരണയായി വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ ഇതെല്ലാം നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വൈറസുകൾക്കെതിരെ ആൻറ്റിബയോട്ടിക് ഒരിക്കലും നമുക്ക് അത് ഫലപ്രദമല്ല. ചില ഫംഗസുകൾക്കും പ്രോട്ടോസോവയ്ക്കും എതിരെയുള്ള മരുന്നുകളും ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക് എന്ന ഗണത്തിലല്ല പെടുക. മറ്റു ചില രാസവസ്തുക്കൾ നമുക്ക് അതിനെതിരെ കൊടുക്കാൻ പറ്റും.
2: ഓക്കെ, ഈ ആൻറ്റിബയോട്ടിക് എന്നുള്ള മരുന്നിലെ ഏതൊക്കെ ടൈപ്പ് മരുന്നുകളുള്ളത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് സിമ്പിൾ ഭാഷയിലൊന്ന് പറയാൻ പറ്റുമോ?
3: സി, നമുക്ക് മൂന്ന് രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകളെ തരംതിരിക്കാം. ഒന്ന്, നാച്ചുറലി ഒക്കറിങ്, അതായത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള ചില സോയിൽ ബാക്ടീരിയ അതല്ലെങ്കിൽ ഫംഗസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ, പെൻസിലിൻ, ടെട്രാസൈക്ലിൻ തുടങ്ങിയ മരുന്നുകളാണ് അവയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് കൃത്രിമമായി നിർമ്മിക്കുന്നവ, സിന്തറ്റിക് ആന്റിബയോട്ടിക്. അതിൽപ്പെടുന്ന പ്രധാനത് ക്വിനലോൺസ്, സൾഫണമൈൽസ് തുടങ്ങിയ മരുന്നുകളാണ്. മൂന്നാമത്തേത് സെമി സിന്തറ്റിക് ഉണ്ട്, അതായത് നാച്ചുറലായി കിട്ടുന്ന മരുന്നുകൾ തന്നെ ചില രാസപ്രക്രിയകൾ വഴി ചില മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില മരുന്നുകളുണ്ട്. അപ്പോൾ ഇത്തരം ഇതാണ് പ്രധാനമായും മൂന്ന് തരത്തിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളെ തിരിക്കാൻ പറ്റുന്നത്.
2: ഓക്കെ, ഈ ഇന്ന് പലതരം ആൻറ്റിബയോട്ടിക്കുകൾ നാം ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട്. പല പേരിലും പല കമ്പനിക്കാരും വർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: അതായത് 2000 മുമ്പ് തന്നെ രോഗപ്രതിരോധത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ചില മിശ്രിതങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ തെളിവുകളുണ്ട്. പുരാതന ഗ്രീസിലും അതുപോലെ തന്നെ ഈജിപ്തിലുമെല്ലാം സസ്യങ്ങളുടെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസുകൾ തുടങ്ങിയവ ഉപയോഗിച്ചിട്ട് രോഗത്തിൻ്റെ ചികിത്സക്കായി അവർ ഉപയോഗിച്ചിരുന്നതിന് ചില തെളിവുകളുണ്ട്. മോഡേൺ ഇറയിലേക്ക് വരുമ്പോൾ, അതായത് പുതിയ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴേക്കും ശാസ്ത്രജ്ഞർ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അതായത് സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുന്നതിൽ ചില സൂക്ഷ്മാണുക്കൾക്ക് തന്നെ ചിലത് ചെയ്യാൻ കഴിയും എന്ന് അവർ നിരീക്ഷിക്കുകയും ആ നിരീക്ഷണം പിന്നീട് ആന്റിബോട്ടികളുടെ സ്വാഭാവിക കണ്ടെത്തലുകളിലേക്ക് നയിക്കുകയും ചെയ്തു. ലൂയി പാസ്ചർ, ജോസഫ് ലിസ്റ്റർ, പോൾ എർലിക് തുടങ്ങിയ ചില ശാസ്ത്രജ്ഞർ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 1928 ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായി പെൻസിലിൻ

0: ാണ് മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാർ, അല്ലെങ്കിൽ WHO ആയിരിക്കും ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ WHO എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒരു വീക്ക് ആചരിക്കുന്നുണ്ട്?
1: ആന്റിബയോട്ടിക് അവബോധ വാരം ഈ വർഷം നമ്മൾ ആചരിച്ചത് കഴിഞ്ഞ മാസം നവംബർ 13 മുതൽ 19 വരെയാണ്.
0: ഓക്കെ,
1: എല്ലാ വർഷവും ഇതുപോലെ ഒരാഴ്ച ഇത്തരത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ആന്റിബയോട്ടിക് അവബോധ വാരം ആചരിക്കുന്നത് എന്നറിയണമെങ്കിൽ ആദ്യം നമുക്കൊരു ഒരു വാക്കിനെ പരിചയപ്പെടാം. അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ പരിചയപ്പെടാം. ആന്റിബയോട്ടിക്കുകളെ ചെറുക്കാനായി ബാക്ടീരിയകൾ സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
0: ഓക്കെ, ബാക്ടീരിയക്കെതിരെ കൊടുക്കുന്ന മരുന്നുകൾക്ക് അവ പ്രതിരോധം തീർക്കുക.
1: അതെ അതെ, സ്വയം പ്രതിരോധം തീർക്കുക. നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനായി ബാക്ടീരിയകൾ തന്നെ സ്വയം പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. കൃത്യമല്ലാത്ത അളവിലും അതിൻ്റെ ദൈർഘ്യം കൃത്യമായി കൊടുക്കാതിരിക്കുകയും വളരെ അലക്ഷ്യമായും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി ബാക്ടീരിയകൾ അവയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തും. അവരുടെ ജനിതക ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്താം, അതല്ലെങ്കിൽ ഈ ആന്റിബയോട്ടിക്കുകളെ നിർവീര്യമാക്കാനുള്ള ചില രാസവസ്തുക്കൾ അവർ സ്വയം ഉൽപ്പാദിപ്പിക്കാം തുടങ്ങിയ ചില പ്രക്രിയകളിലൂടെ ഈ ആന്റിബയോട്ടിക്കുകളെ ചെറുക്കാൻ അവർ സ്വയം പര്യാപ്തമാകുന്നു. ഇതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇത്തരത്തിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന ബാക്ടീരിയകളെ നമ്മൾ സൂപ്പർ ബഗ്സ് എന്ന് വിളിക്കും. ഈ സൂപ്പർ ബഗ്സ് പിന്നീട് നമ്മുടെ പ്രകൃതിയിൽ വ്യാപിക്കുകയും അവ മനുഷ്യരിലും മൃഗങ്ങളിലും മറ്റ് പല ഏരിയകളിലുമായി ഇവ വ്യാപിക്കുകയും ഇത്തരത്തിൽ വ്യാപിക്കുന്നത് വഴി വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ബോധം ഇപ്പോൾ നമുക്ക് എല്ലാവരെയും അതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇത്തരത്തിലൊരു അസുഖങ്ങൾ ഈ സൂപ്പർ ബഗ്സ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷന് നമ്മൾ സാധാരണ ആന്റിബയോട്ടിക്കുകൾ കൊടുത്താൽ അവ ഫലം കാണാതെ വരികയും രോഗം മൂർച്ഛിക്കാനുമുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത പൊതുജനങ്ങളിലേക്കും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടേഴ്സും നഴ്സും ഫാർമസിയിലെ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ ഒരു അവബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആന്റിബയോട്ടിക് അവയർനെസ് വീക്ക് നമ്മൾ ആചരിക്കുന്നത്.
0: ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പറഞ്ഞു, അലക്ഷ്യമായിട്ട് കൃത്യമല്ലാത്ത ഡോസിലൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, ആരാണ് ഈ ഒരു അവസ്ഥക്ക് ഉത്തരവാദി?
1: നമുക്ക് ഈ അവസ്ഥക്ക് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്വമായിട്ട് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഓരോരുത്തരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഉദാഹരണം ആന്റിബയോട്ടിക് കൊടുക്കുന്ന ഡോക്ടർമാർ, എല്ലാ അസുഖങ്ങൾക്കും ആന്റിബയോട്ടിക് ആവശ്യമില്ല എന്നുള്ളത് ഡോക്ടർമാർക്ക് പൊതുവേ അറിയാം. എങ്കിൽ കൂടിയിട്ട് നമ്മൾ വളരെ ആവശ്യമുള്ള അത്യന്താപേക്ഷിതമായ സിറ്റുവേഷനിൽ മാത്രം ആന്റിബയോട്ടിക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒന്നും ചെയ്യാനുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ രോഗനിർണയ ചെയ്യുന്നതിലുള്ള തെറ്റുകൊണ്ടാവാം ആന്റിബയോട്ടിക് അല്ലാതെ കൊടുക്കുന്നത്. ചിലപ്പോൾ രോഗം മൂർച്ഛിക്കും എന്നുള്ള രോഗിയുടെ പേടികൊണ്ടോ അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ആന്റിബയോട്ടിക് എഴുതുന്നതായിട്ട് കാണാറുണ്ട്. ഒരു കാരണം അതാണ്. രണ്ട്, സ്വയം ചികിത്സയാണ്. രോഗികൾ സ്വയം തീരുമാനിക്കുന്നു എനിക്ക് ഇന്ന മരുന്ന് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിലെ മറ്റൊരു മെമ്പറിന് കൊടുത്തിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ കുറച്ചെടുത്ത് കഴിച്ച് എന്നിട്ട് ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ ഡോക്ടറെ പോയി കാണുക. അപ്പോൾ അതിൻ്റെ ആന്റിബയോട്ടിക്കിൻ്റെ പൂർണ്ണമായ കോഴ്സ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഫാർമസിയിൽ പോയി നമുക്ക് നമ്മളുടെ രോഗലക്ഷണങ്ങൾ പറഞ്ഞ് അപ്പോൾ ഫാർമസിക്കാർ ഓക്കെ ഇന്ന് ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ആ ചോയ്സ് തെറ്റായിരിക്കും ആന്റിബയോട്ടിക്കിൻ്റെ, അവർക്ക് വേണ്ട മരുന്നായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടാവും. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനത്തിനായി വളർത്തുന്ന മൃഗങ്ങൾക്ക്, ഇപ്പോൾ കന്നുകാലികൾ, കോഴികൾ തുടങ്ങിയ അവയ്ക്ക് വളർച്ച അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം അവയിലും സൂപ്പർ ബഗ്സ് ഡെവലപ്പ് ചെയ്യുകയും ആ ബഗ്സ് നമ്മളുടെ ശരീരത്തിലോട്ട് ഓട്ടോമാറ്റിക്കലി ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുകയും ഇത് പ്രകൃതിയിൽ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തടയാനായിട്ട് നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ തന്നെ സൂക്ഷിക്കുക, അതായത് റെസിസ്റ്റൻസ് ഇൻഫെക്ഷൻ നമുക്ക് കിട്ടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, എപ്പോഴും വൃത്തിയുള്ളതാവുക, കൈ വാഷ് ചെയ്യുക, രോഗികളെ പരിചരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന വിധം, അതിലെ സൂക്ഷ്മത, അതുപോലെ തന്നെ പോഷകാഹാരങ്ങളെല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വരിക, ബാലൻസ്ഡ് ആയിട്ട് സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളതൊക്കെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബഗ്സിനെ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാനും അത് കയറിയാൽ തന്നെ ഇൻഫെക്ഷൻ ആയിട്ട് വരാതിരിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
0: ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നാം കേട്ടത്. അതായത് ഈ ഒരു ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്ന ജീവൻ രക്ഷാ മരുന്നുകളായിട്ട് നാം ഉപയോഗിക്കുന്ന പല മരുന്നുകളും അലക്ഷ്യമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ ജീവന് തന്നെ ഭീഷണി.

0: പ്രതിജ്ഞയാവുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഒരു പ്രതിഭാസം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ആയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോക്ടർമാർ മുതൽ, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടർമാരെ കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതിപ്പിക്കുന്ന രോഗികൾ മുതൽ, ആവശ്യത്തിനും അനാവശ്യത്തിനും സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് ഷോപ്പിൽ പോയി ഫാർമസിസ്റ്റിനെ സോപ്പിട്ട് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങുന്ന ആളുകൾ മുതൽ ഒക്കെ ഇതിൽ പ്രതികളാണ് എന്നുള്ള ഒരു വളരെ ദുഃഖകരമായ എന്നാൽ ഒരു വേറെ രീതിയിൽ ആലോചിച്ച രസകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമുക്ക് നാം ഒരു അസുഖമായി ഒരു ഡോക്ടറത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ആൻറ്റിബയോട്ടിക് വേണോ വേണ്ട എന്നുള്ളത്. ഒരിക്കലും ഡോക്ടറെ കൊണ്ട് ആൻറ്റിബയോട്ടിക് ചോദിപ്പിച്ച് എഴുതിച്ച് വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഇനി ആൻറ്റിബയോട്ടിക് എഴുതി കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനാണോ അല്ല എന്നുള്ള നമ്മളെ ഡൗട്ട് എന്ത് ചെയ്യുക, ഡോക്ടറോട് ചോദിക്കുക. ആ രീതിയിൽ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് ആവശ്യമാണെങ്കിൽ നമ്മൾ കഴിക്കുകയും ചെയ്യും, ആവശ്യമില്ലാതെ കഴിക്കാൻ വേണ്ട. ആ രീതിയിലുള്ള ഒരു വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ രോഗിക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതിനാണ് ഈ ഒരു ഡിസ്കഷനിൽ നാം ഉരുത്തിരിഞ്ഞു വന്നത്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിൻ്റെ കാര്യം വളരെ സൂക്ഷിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി നാം ഈ സമയത്ത് ഓർമ്മിപ്പിക്കണം. കാരണം വൃത്തി ഈ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും ആയ വൃത്തി എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി ഒരു സമയത്ത് അടിവരായിട്ട് മനസ്സിലാക്കണം. നമുക്ക് സ്വഭാവത്തിന് അടുത്തൊരു ഭാഗത്തേക്ക് ചർച്ച പോകുമ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ ഒരു കോഴ്സായിട്ട് കഴിക്കണം എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ അഡിക്കേറ്റ് ഡോസ് കിട്ടിയിട്ടുണ്ടാവല്ലോ, കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഫാർമസിയിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങുന്ന അവസ്ഥയിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക് എന്താണ്?
1: എന്താണെന്ന് വെച്ചാൽ, ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയകൾക്കും നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ കോഴ്സ് അല്ലെങ്കിൽ ആ ദൈർഘ്യം അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില രോഗങ്ങൾ സാധാരണ നമ്മൾ കാണുന്നത് തൊണ്ടവേദന, ഒരു ഫാരിഞ്ചൈറ്റിസ്, ബാക്ടീരിയൽ ഫാരിഞ്ചൈറ്റിസ് ഒക്കെ ആണെങ്കിൽ 5 മുതൽ 7 ദിവസം വരെയാണ് ആൻറ്റിബയോട്ടിക് സാധാരണ കഴിക്കേണ്ടത്. എന്നാൽ ക്ഷയരോഗം പോലെയൊരു അസുഖമാണെങ്കിൽ അത് 6 മാസം മുതൽ 9 മാസം വരെ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആൻറ്റിബയോട്ടിക് കോഴ്സാണ്. അത് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്ര ദൈർഘ്യത്തിൽ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത്. അതായത് ആ ശാസ്ത്രീയമായി നമ്മളത് പഠിക്കുമ്പോൾ പൂർണ്ണമായും ഈ അണുക്കളെ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും അതിനുശേഷം രണ്ടാമത് ഈ അണുബാധ ശരീരത്തിൽ വരാതിരിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര കാലം, എത്ര ഡ്യൂറേഷൻ, എത്ര ഡോസിൽ ഈ മരുന്ന് കഴിക്കണം എന്നെല്ലാം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രോഗത്തിന് ഒരു ഡോക്ടർ ഡോസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ആ രോഗിയുടെ ഉത്തരവാദിത്വമാണ്. പൂർണ്ണമായിട്ടും അത് രോഗി കഴിച്ചു എന്ന് ഉറപ്പാക്കേണ്ടത് ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം വീണ്ടും വരികയാണ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ പ്രശ്നം വരും. ഈ അണുക്കൾ ആ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടാമത് രോഗം, സെയിം രോഗം വീണ്ടും വരും. അപ്പോൾ വീണ്ടും പുതിയൊരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. മൂന്നാമത് വന്ന രോഗം പൂർണ്ണമായും മാറിപ്പോകുന്നില്ലെങ്കിൽ രണ്ടാമത് വരുന്നതിനേക്കാളും കൂടുതൽ ശക്തിയായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആക്കണമെന്നും വളരെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം.
0: പലപ്പോഴും ആളുകളിൽ നിന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു അസുഖമായിട്ട് വന്നു, അണുബാധയായിട്ട് വന്നു, അപ്പോൾ അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് അതിലുണ്ടെങ്കിൽ ഈ അസുഖം ഒന്നും കുറയുമ്പോൾ, കുറഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ രോഗി ചികിത്സ സ്വയം നിർത്തുന്നു. എല്ലാം കുറഞ്ഞല്ലോ, ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സ്വയം നിർത്തുന്നു. അത് വളരെ അപകടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്. ഇനി മറ്റൊരു കാര്യം അന്വേഷിക്കാനുള്ളത്, ഈ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിയുള്ളത് പല അസുഖങ്ങളിലെയും അവസാനത്തെ ഒരു സ്റ്റെപ്പാണ്. ചെറിയ ചെറിയ ഡോസിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടൊന്നും കുറയാത്ത അസുഖങ്ങൾക്കാണ് ആൻറ്റിബയോട്ടിക് എന്നുള്ള ഒരു ഡോസ് കൂടിയ മരുന്ന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് വളരെ ഡോസ് കൂടിയ മരുന്നായതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും, കിഡ്നിയും ലിവറൊക്കെ നശിച്ചു പോകും എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും പലരും ചോദിക്കും. ഞാൻ നേരത്തെ ഫസ്റ്റ് തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ആൻറ്റിബയോട്ടിക് ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഡോക്ടറെ എന്നുള്ള ഭീതിയോടുകൂടി ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അതാണ്. ഇത് കഴിക്കുമ്പോഴൊക്കെ ലിവറും കിഡ്നിയൊക്കെ അടിച്ചു പോകും എന്നുള്ള ഒരു ചിന്തന എന്താണ് ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ?
1: എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മരുന്നുകൾക്കും അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് ആണെങ്കിലും ആൻറ്റിബയോട്ടിക് അല്ലാത്ത മരുന്നുകളാണെങ്കിലും ഒക്കെ അതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഓരോ മരുന്നിൻ്റെയും സൈഡ് എഫക്റ്റുകൾ, അത് കൊടുത്താൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നം രോഗിക്ക് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാം. അപ്പൊ രോഗിയുടെ അസുഖം എന്താണെന്നും അതിന് ഏറ്റവും സേഫായിട്ടുള്ള മരുന്നിന്റെ ചോയ്സ് എന്താണെന്നുള്ളതും ഡോക്ടർ തീരുമാനിക്കുകയും എന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ് സാധാരണ പതിവ്. അത് കൊടുത്തതിന് ശേഷം ഡോക്ടർ ആ രോഗിയെ ഒബ്സർവ് ചെയ്യുകയാണ്, എന്തെങ്കിലും ഇതിന്റെ നോൺ സൈഡ് എഫക്റ്റുകൾ വല്ലതും വരുന്നുണ്ടോ എന്നറിയാനായിട്ട് പേഷ്യന്റിനെ തന്നെ നോക്കിയിട്ട് തിരിച്ചറിയാൻ ഡോക്ടറിന് പറ്റും. അതല്ലെങ്കിൽ ചില വളരെ സിമ്പിളായിട്ടുള്ള രക്തപരിശോധനകളിലൂടെ ഇതിന് സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും അതിന് പ്രതിമാർഗം ഉടനെ തന്നെ നിർദ്ദേശിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഡോസ് കൂടിയ മരുന്ന് അതല്ലെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക് എന്നുള്ള ധാരണ ശരിയല്ല. ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണ വളരെ മൈൽഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്, സീരിയസ് ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് കൊടുക്കാൻ ശക്തമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, ചെറുക്കാൻ ജീവൻ രക്ഷ എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് എഫക്റ്റുകൾ നമ്മൾ ഉണ്ടാവുന്നത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല ഓരോ രോഗികളും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് ഈ ആൻറ്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുക. ഒട്ടുമിക്ക ആൻറ്റിബയോട്ടിക്കുകൾക്കും ചെറിയ ചെറിയ വളരെ മിനിമം ലഘുവായിട്ടുള്ള ചില സൈഡ് എഫക്റ്റുകൾ മാത്രമേ കാണാറുള്ളൂ. ചെറിയ വയറിളക്കം, അലർജി, മേല് തൊലിപ്പുറമേയുള്ള ചൊറിച്ചിൽ, വേദന തുടങ്ങിയ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതിന് ഡോക്ടർ ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വന്നാൽ ഭയപ്പെടേണ്ടതില്ല എന്നും താൽക്കാലികം മാത്രമാണെന്നുള്ള റീഅഷുറൻസോട് കൂടിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറെ പോയി കാണുകയും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും.
0: ഓക്കെ, അപ്പോൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ഗുണം അത് ആ മരുന്നുകൾ കൊടുത്താൽ ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ നാം ഉപയോഗിക്കാറുള്ളൂ അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. നമ്മളൊരു രോഗിയെ കാണുമ്പോൾ തന്നെ ഈ മരുന്നുകൾ ആ രോഗിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു തുടങ്ങുന്നത്. അതൊരു ജീവൻ രക്ഷാർത്ഥം ആയിട്ടുള്ള മരുന്നായിട്ടുമാണ് സാധാരണ അത് കൊടുക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുകയും ആ രോഗം പൂർണ്ണമായും മാറുകയും ചെയ്യണമെങ്കിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് കൊടുത്തേ തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നോക്കുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഗുണമാണ് ഒരുപാട് ഒരുപാട് കൂടുതലാണ്. സൈഡ് എഫക്റ്റുകൾ വളരെ മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിൻ്റെ റോള് ചെറുതൊന്നുമല്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ രോഗിയുടെ ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളരെ കുറവുള്ള ആളുകളിൽ ഈവൻ ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ പോലും അത് പിന്നീട് കൂടുകയും സീരിയസ് ആവുകയും സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാനും ഈ ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും.
0: ഓക്കെ, അപ്പോൾ വളരെ സുപ്രധാനമായ ചില പോയിന്റുകളാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ ഒരു അവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്കുകൾ എന്നുള്ളത് അത്യാവശ്യമായി നാം കൊടുക്കുന്ന മരുന്നാണ്. എന്നാൽ അതിൻ്റെ പലപ്പോഴും അതിൻ്റെ ദുരുപയോഗം കാരണം പല ഭവിഷ്യത്തുകളും ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇതൊരു മുന്നോട്ട് പോക്കിന് തടസ്സമാവുന്ന രീതിയിൽ ഉള്ളൊരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാതെ നോക്കാൻ കൂടുതൽ എന്തൊക്കെ സജഷനാണ് താങ്കൾക്ക് നൽകാനുള്ളത്?
1: നമുക്ക് ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം, ഇപ്പോൾ നമ്മൾ ഇന്ത്യ അല്ലാതെ മറ്റ് പല രാജ്യങ്ങളിലും, ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും ഒക്കെ ഒരു ആൻറ്റിബയോട്ടിക് പോളിസി ഉണ്ട്. നമ്മളുടെ നാട്ടിലും ഇപ്പോൾ അങ്ങനെ ഒരു പോളിസി, ആക്ഷൻ പ്ലാനൊക്കെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്ലാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയറിൻ്റെ കീഴിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. അതിൽ ഒന്ന്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ തടയാൻ പറ്റും നമുക്ക്. അതായത് ഫാർമസിയിൽ പോയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഡോക്ടറുടെ കുറിപ്പില്ലാതെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ചില പോളിസീസ് ഉണ്ടാക്കാം. രണ്ട്, ഡോക്ടർമാർ തന്നെ ആൻറ്റിബയോട്ടിക് എഴുതുന്നതിൻ്റെ യൂസും അത് ആവശ്യമുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില മാർഗ്ഗങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഓഡിറ്റ് ഉണ്ടാവും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചതിൻ്റെ ഹോസ്പിറ്റലിലും മറ്റ് നഴ്സിംഗ് കെയറുകളിലെല്ലാം ഒരു ഓഡിറ്റ് നടത്തി എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക് കൊടുത്തത്. അപ്പം പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തെ തടയാനും അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമാണോ അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാനും, രണ്ട്, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പല സ്റ്റേജുകളിൽ നിന്നും അത് തടയാനൊക്കെ ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനേക്കാളും ഒക്കെ ഉപരി നാം തന്നെ സ്വയം അതിന് തയ്യാറാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അത് കൊടുക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ നമ്മളത് തിരിച്ചറിയണം. ഇതിനൊരു വലിയ വിപത്ത് ഈവൻ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന പല ആൻറ്റിബയോട്ടിക്കുകളും ഇത്തരം സൂപ്പർ ബോക്സ് ഡെവലപ്പ് ചെയ്യാനും അത് കാരണമുള്ള ഇൻഫെക്ഷൻ വളരെ അപകടം പിടിച്ചതാവാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് നമ്മളത് ഡോക്ടർ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഡോക്ടർ തന്നെ അത് നിർദ്ദേശം അതിനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പേടിയൊന്നും കൂടാതെ തന്നെ നമ്മൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വയം പഠിക്കുക. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഉള്ളത് മറ്റുള്ളവർക്കും ഈ അറിവ് നമ്മൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്.
0: വളരെ നന്ദിയുണ്ട്. നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു അറിവാണ് ഇന്ന് ആരോഗ്യചാരത്തിൽ നാം ശ്രവിച്ചത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന കോഴിക്കോട് PVS ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആഷിഖ് ഹസന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ ഉപകാരപ്രദമായ വിഭവങ്ങളുമായി ഇൻഷാല്ലാ തുടർന്നും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
2: മാഷാല്ലാ, ആരോഗ്യചാരം കേട്ടപ്പോൾ ഒരു കാര്യം ഒന്നും കൂടി എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എഴുതുന്ന ആൻറ്റിബയോട്ടിക് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ 6 ദിവസമോ ഒരു കോഴ്സായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ മരുന്ന് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അസുഖം വരുമ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ മരുന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് പോയിട്ട് ഈ മരുന്ന് ചോദിക്കും. പക്ഷെ അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ അവർ പറയും ഇത് ആൻറ്റിബയോട്ടിക് ഇതിൽ തരാൻ കഴിയില്ല, അത് ഓരോ സമയത്തേക്ക് ആ ഇതിനനുസരിച്ച് രോഗത്തിനനുസരിച്ച് ഡോസ് ചെയ്തെന്നാണ്. അതേ ഡോസ് പിന്നെ നമുക്ക് തരാൻ കഴിയില്ല, അത് ഡോക്ടർക്ക് പോയിട്ട് ഡോക്ടറിനെ തരണമെന്ന് പറയും. അത് വലിയൊരു പിന്നെ സന്ദേശം തന്നെയാണ്. ചില ആളുകളൊക്കെ അങ്ങനെ വേടിച്ച് കുടിച്ചിട്ട് അവസാനം കിട്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
3: ഇനി നമുക്കൊരു പ്രാർത്ഥനാ പഠനത്തിലേക്ക് പോകാം. പ്രാർത്ഥനാ പഠനത്തിനുള്ള പഠിക്കാൻ പോകുന്ന ഇഹപര അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥനയാണ്.
2: അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്
3: പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളാണ്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ആവേശപൂർവ്വം അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിന് നന്ദി പ്രകടിപ്പിക്കുവാനുമുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചില പ്രാർത്ഥന എന്നോണം ചില ആയത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഖസസിൻ്റെ 70-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കാം. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. ഇതിൻ്റെ അർത്ഥം അവനാണ് യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ ലോകത്തും പരലോകത്തും അവനാകുന്നു സർവസ്തുതിയും, അവനാണ് പരമമായ വിധികർത്തൃത്വവും. പ്രാർത്ഥന ആവർത്തിക്കാം. വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. വഹുവല്ലാഹു വഹുവല്ലാഹു വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ലഹുൽ ഹംദു വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ ഫിൽ ഊല വൽ ആഖിറ ഫിൽ ഊല വൽ ആഖിറ വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറത് വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറത് വലഹുൽ ഹുക്മ് വലഹുൽ ഹുക്മ് വലഹുൽ ഹുക്മ് വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ് വഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറതി വലഹുൽ ഹുക്മ്. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വേറെയും ചില പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ അവൻ്റെ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ നല്ലൊരു പ്രാർത്ഥന പഠിച്ചു. എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥന പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. അതും നമ്മളിങ്ങനെ ചൊല്ലി കൂടെ ചൊല്ലി പഠിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠന സെഷൻ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.
3: ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന പഠിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര പ്രാർത്ഥന പഠിക്കാൻ പഠിച്ചു പറ്റിയിട്ടുണ്ടാവും.
2: അതെ അതെ
3: അല്ലേ. ഒരു ദിവസത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ചൊല്ലേണ്ട എത്ര പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അത് കൃത്യമായിട്ട് നമ്മളൊന്ന് ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചൊക്കെ. ഇപ്പോൾ ഒരുപാട് ചെറിയ കുത്തൈബകളുണ്ട്, ചെറിയ കുത്തൈബ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ. കുത്തൈബ പറഞ്ഞാൽ ചെറിയ പുസ്തകങ്ങളാണല്ലോ. അപ്പോൾ ചെറു പുസ്തകങ്ങൾ, ആ ചെറു പുസ്തകങ്ങൾ, അതേപോലെ തന്നെ ചെറിയ പാംഫ്ലെറ്റുകൾ. അപ്പോൾ ഒന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നീളത്തിലുള്ള സാധനമുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ റിങ് ചെയ്ത് കണ്ടപ്പോൾ ചെറിയ പ്രാർത്ഥനകൾ വരുന്നുണ്ട്, അതായത് ചെറിയ ചെറിയ കാർഡുകൾ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ ഒരു കാർഡുണ്ട്, സദസ്യം അറിയാം. അള്ളാഹു 99 നാമം ചെറിയ ഒരു ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു ചെറിയ ബോർഡായിട്ട് അതിൽ ആ പേരുകൾ റിങ് വെക്കുന്നുണ്ട്. അതേപോലെ ചെറിയ പ്രാർത്ഥനകളുടെ സാധനങ്ങളുണ്ട്. നമ്മൾ ലൈഫിൽ നമ്മൾ കൊണ്ടടക്കേണ്ടത് കുറേ സാധനങ്ങൾ, അതൊക്കെ മീൻസ് കൊണ്ടടക്കുക വെച്ചാൽ അത് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധനങ്ങളാണ്. പക്ഷെ വേറൊരു സാധനമുണ്ട്, അത് നമ്മളെല്ലാവരും ഫോണിലുള്ള സാധനമാണ്. പറയാൻ പറ്റുമോ? അതെ, നമ്മുടെ ജമീൽ ആപ്പിൽ പ്രാർത്ഥന പഠനം നടത്താനുള്ള അധികാരികളുണ്ട്. അത് ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു സെൽഫ് ഇവാലുവേഷനുള്ള സിസ്റ്റം പോയിന്റ് വൈലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് ഒരു കൃത്യമായ ഒരു അടുക്കും ചിട്ടയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
2: കൊണ്ടുപോകാൻ പറ്റും,
3: കൊണ്ടുപോകാൻ പറ്റും.
2: ഈ പ്രാർത്ഥനാ പഠനത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, ഇത് ഡെയിലി എഴുതി വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രോതാക്കളൊന്ന് ഒന്ന് പ്രതികരിക്കണം. അതായത് ഓരോ ദിവസവും ഇത് എഴുതി വെച്ചുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ സംവിധാനങ്ങളിൽ ആ എഴുതി പഠിക്കുമ്പോൾ നേരെ തലച്ചോർക്ക് കയറും. അത് ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ എഴുതി പഠിക്കുന്നത് നമ്മൾ മനസ്സ് കയറുമല്ലോ. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഭക്ഷണം ഐറ്റോ ഇതോ മേടിച്ചു കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ കുത്തൈബ അല്ലെങ്കിൽ ഈ ചെറിയ ഈ പിന്നെ അള്ളാഹുവിൻ്റെ പേരുകളെക്കുറിച്ചുള്ള സംഭവം, അത് ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഒരു കിട്ടലേക്ക്. ഇന്ന് പൊതുവെ ഈ സമ്മാനങ്ങൾ കൊടുക്കൽ ഇല്ലല്ലോ, ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് സമ്മാനം കൊടുക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു ഒരു നേട്ടം കിട്ടിയ ഒരാൾ, അയാൾ എങ്ങനെ സമ്മാനം കൊടുക്കുന്നത്? അയാൾ ഒരാൾ ഓരോ ഹോട്ടലുകൾ കൊണ്ടുപോകും, ഭക്ഷണം കഴിപ്പിക്കും അല്ലേ. പക്ഷെ അവിടെ ചിലവാക്കുന്ന 500s ആയിരങ്ങളും ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു 4 lakh വളരെ ചെറിയ പൈസക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താൽ എത്ര സന്തോഷകരമായിരുന്നു.
3: ഈ ഗിഫ്റ്റ് ബന്ധപ്പെട്ട സംഭവം അനുഭവം പറയാം. എൻ്റെ കസിന് അൽഹംദുലില്ലാഹ് ചെറുപ്രായത്തിൽ തന്നെ മാഷാ നല്ല നല്ല പഠിത്തവും നല്ല അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടൊരു കുട്ടിയാണ്. അവള് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 5th class റാങ്ക് ഉണ്ടായിരുന്നു, 1st or 2nd റാങ്ക് ഉണ്ടായിരുന്നു. 7th class അന്ന് 7th classലാണ് പൊതുവെ ആ 7th class 3rd റാങ്കോ 2nd റാങ്കോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് SSC എത്തിയപ്പോൾ ഫുൾ A+ ഉണ്ടായിരുന്നു. +2 എത്തിയപ്പോഴും അത്യാവശ്യം നല്ല ഫുൾ A+ നല്ല മാർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റിന് പോയി, റിപ്പീറ്റിൽ നല്ല റാങ്ക് കൊണ്ടിട്ട് പാസ്. അപ്പോൾ ഓരോ സമയത്തും ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്ത് വേറെ ഈ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് മാഷാ. അപ്പോൾ അതുപോലെ നല്ല ഒരു മറ്റേ എക്സ്ട്രാ കരിക്കുലർ സയൻസ് ഫെയർ അങ്ങനത്തെ പങ്കെടുത്ത് അതിൽ വേറെയും ക്യൂസിലൊക്കെ പങ്കെടുത്ത് ഒക്കെ പങ്കെടുത്തല്ല. അപ്പോൾ ഓരോ സമയം കിട്ടുമ്പോഴും ഈ ഷീൽഡാണല്ലോ കിട്ടുക. ഷീൽഡ് ആണ് നമുക്ക്. അതെ, അപ്പോൾ തമാശക്കിൻ്റെ വല്യമ്മ പറഞ്ഞേ ഇജ്ജ് കൊടുത്തിട്ടുള്ള ഈ മരപ്പലൊക്കെ വെച്ചിട്ട് വെക്കാനുള്ള അലമാറോടെ ഫുള്ളായിക്കിടി വേറെ വല്ലതും തരാൻ പറയാം. അപ്പോൾ ഉപകാരമുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ എന്താ സാർ വിട്ടുപോയപ്പോൾ ഒരു ഷെൽഫ് ഒരു ഒരു ഷെൽഫ് മൊത്തം വ്യത്യസ്ത അവളുടെ ഷീൽഡുകളാണ് വെക്കുന്നത്. അപ്പോൾ വലിയ തമാശക്ക് പറഞ്ഞാണ് ഇവിടെ തിങ്ങി വെക്കാൻ സ്ഥലമില്ല ഇനി വേറെ വല്ലതും തരാൻ പറയുന്നില്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉപകാരമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മെച്ചതാണ്. നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നടത്താനും പറ്റും. അതിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനമാണ് എന്ത്, ഇതേപോലെയുള്ള പ്രാർത്ഥന പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊടുക്കാനുള്ളത്.
2: എന്താറിയോ, ഈ സമ്മാനങ്ങളൊക്കെ വിഷയം പറയുമ്പോഴേ ഓരോ ഘട്ടത്തിലാണ് സമ്മാനം കിട്ടുക. ഇതൊക്കെ പാടെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു സാധനം കൊടുക്കേനി അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ സമ്മാനങ്ങൾക്കും പകരം ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമൊക്കെ ആകുമ്പോൾ ഓക്കെയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ ഷീൽഡാണെങ്കിലും ഇനി എന്ത് വുഡിൻ്റെ സംഗതികളാണെങ്കിലും ഓർമ്മകളും സന്തോഷങ്ങളും അത് വലുതാണ്. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ജീവിതത്തിലൊരു പ്രയാസഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ചില കഴിഞ്ഞ ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഓർക്കാൻ ഈ ഈ ഗിഫ്റ്റുകളാണ് നമുക്ക് ഏറെ അല്ലേ കാരണമാവുക. അപ്പോൾ അതൊക്കെ സന്തോഷം കൂടിയാണ്. പിന്നെ കുട്ടികൾക്ക് മാതൃകയാണല്ലോ, കുട്ടികൾക്ക് ഭാവിയിൽ കാണിച്ചു കൊടുക്കാമല്ലോ, ഇതൊക്കെ നിങ്ങളെ ഉമ്മച്ചി ഞാൻ അല്ലേ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ ഇപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കതാ നേടിയതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു അഭിമാനം, അന്തസ്സ് എനിക്കും അങ്ങനെ കാണണം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും. ഏതായാലും ഇൻഷാല്ലാ ഒരു പ്രാർത്ഥനാ പഠനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇഹ വരാനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ മുസ്ലിം വണ്ടൂരിൻ്റെ പ്രാർത്ഥനാ പഠനം നമുക്ക് കിട്ടി കഴിഞ്ഞത്.
3: ഇനി നമ്മൾ പോകുന്നത് പൂമ്പലത്താണിലേക്കാണ്. തൗഹീദിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ അബ്ദുസലാം വിട്ടിയുടെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ നമ്മൾ പല വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരോടൊപ്പം ഒത്തുചേരുന്ന ഒരു വൈജ്ഞാനികവും അതുപോലെ തന്നെ ആസ്വാദനകരവുമായിട്ടുള്ള ഒരു സമയമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെ മൂന്ന് കൂട്ടുകാരാണ് ചേരുന്നത്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ അമീൻ വി, അതുപോലെ തന്നെ ഹാസിക് ബിൻ ഹബീബ് അർഷ്, ഈ മൂന്ന് കൂട്ടുകാരാണ് ഇന്ന് പൂമരത്തണ്ണിൽ നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടണം. അതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ നമുക്ക് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അർഷ്, അർഷ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എട്ടേല്. അർഷിൻ്റെ വീട് എവിടെയാ?
6: മാവൂർ.
5: മാവൂര്. ഇപ്പം ഗ്രീൻ വാലി സ്കൂളിൽ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നത്. പിന്നെ അമീൻ എത്രാം ക്ലാസ്സിൽ
7: പഠിക്കുന്നു?
5: വീട് എവിടെയാ?
7: വീട് കണ്ണൂർ.
5: കണ്ണൂരാണ്. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ഹോസ്റ്റലിലാണ് അല്ലേ. ആ ഇനി ഹാസിക് ബിൻ ഹബീബ്.
8: ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു.
5: എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. വീട് എവിടെയാ ഹാസിക്കിൻ്റെ?
8: എരഞ്ഞിമാവ്.
5: എരഞ്ഞിമാവ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ സുഖമായിട്ട് പോകണം അല്ലേ?
7: അൽഹംദുലില്ലാഹ്.
5: അപ്പോൾ നമ്മൾ ഇന്ന് പൂമരത്തണലിൽ, പൂമരത്തണലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തണലിൽ നമ്മളിരിക്കുമ്പോൾ ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും കൂടി ചർച്ച ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇന്ന് പൂമരത്തണലിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? തൗഹീദിൻ്റെ പ്രാധാന്യം. അമീനെ, അപ്പോൾ നമുക്ക് തൗഹീദിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് തൗഹീദ്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും?
7: തൗഹീദ് നമ്മളെ സൃഷ്ടിച്ചതന്നെ നമ്മളെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആയത്തിൻ്റെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹു എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
5: അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യനെ ജിന്നുകളെ അല്ല സൃഷ്ടിച്ചിട്ടില്ല അല്ലേ. ആ
7: അപ്പം തൗഹീദ് ഉണ്ടെങ്കിലുള്ള നമ്മളെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുക, അത് നമ്മളെ അടിത്തറയാണ്. നമ്മുടെ ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്.
5: നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അതായത് തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ കുറിച്ച് നമുക്ക് ഈ പൂമരത്തണ്ണിൽ ഒന്ന് പറയാൻ തോന്നുന്നല്ലേ? എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞ
7: സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം.
5: സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെയാണ്, അതാണ്. അപ്പം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് തൗഹീദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അല്ല ആസിക്കെ? അതെ. എന്താണ് രണ്ടാമത്തെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ എന്താ നമ്മൾ പറയാം? ഹാസിക്ക് ഒന്ന് പറയാം, രണ്ടാമത്തെ ഒരു ഒരു പ്രാധാന്യം എന്താണ്?
8: തൗഹീദിന്റെ ശുദ്ധ പ്രകൃതി.
5: എന്താണ്
8: തൗഹീദിന്റെ ശുദ്ധ?
5: തൗഹീദാണ് ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത്. തൗഹീദാണ് ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാസിക്ക് പറയാൻ പറ്റും.
8: അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്
6: എന്താണ് അമീൻ പറയൂ?
7: അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് തൗഹീദിലായിക്കൊണ്ട് തന്നെയാണ്. പിന്നെ അവർ മതം മാറി വരുന്നത് അവരുടെ മാതാപിതാക്കള്, അവരെ പ്രകൃതി,
6: അതായത് മനുഷ്യനൊക്കെ ജനിക്കുന്നത് തൗഹീദിൽ തന്നെയാണ് അല്ലേ, ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. കാരണം നമ്മുടെ ആത്മാവിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ, എല്ലാ മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോഴും അള്ളാഹു ഒരു കാര്യം എല്ലാവരോടും ചോദിക്കേണ്ട, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മനുഷ്യനായി പിറന്നുപോയവരും പിറക്കാനിരിക്കുന്നവരും ഇപ്പം ജീവിക്കുന്നവരുമായ എല്ലാവരുടെ ആത്മാവിനെ ആദനബിനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ആത്മാവിനോടൊക്കെ അള്ള പറഞ്ഞിട്ടുണ്ട്, എന്ത് അലസ്തു പിറപ്പിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. അപ്പം എല്ലാ മനുഷ്യൻ്റെ ആത്മാവും സമ്മതിച്ചിട്ടുണ്ട് അതേന്ന്. പിന്നെ അതാത് സമയങ്ങളിൽ ആ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അള്ളാഹു ആത്മാവിനെ കൊടുക്കുമ്പോൾ ഓരോ മനുഷ്യനായിട്ട് ജനിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനായി ജനിക്കുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്,
7: ജനിക്കുന്നത്.
6: ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടാവുക അമീനെ? അതായത് ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം ഒന്ന്,
7: അതിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമസ് ഔ യുമജ്ജിഹസാനിഹി കമാ തുൻതജു അൽഹി البهيمة بهيمة جمعا هل تحسون فيها من جدعاء بم ഏതൊരു കുഞ്ഞും ശുദ്ധപ്രകൃതിയോട് കൂടി അല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവനാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ അതിൽ കാതു മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിച്ചു.
6: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു അല്ലേ, അപ്പോ പിന്നെ ആ പ്രസവ വേളയിൽ, അപ്പൊ അതിലൊന്നുമില്ല. പിന്നീട് അതിനുശേഷം വല്ല മാറ്റങ്ങൾ, പിന്നീട് കാതിന് ക്ലിപ്പൊക്കെ ഇടും പിന്നീട് മനുഷ്യനെ. അപ്പൊ ജനിക്കുന്ന സമയത്തൊന്നും, അപ്പൊ ജനിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരും എന്തുപോലെയാണ്, എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്. അവിടെ പടച്ചോന എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പടച്ചോനുണ്ട്. പിന്നെ അവർ ജനിച്ചത് മജൂസിയുടെ വീട്ടിലാണോ, ക്രിസ്ത്യാനിയുടെ വീട്ടിലാണോ, യഹൂദിയുടെ വീട്ടിലാണോ, അപ്പോൾ അവരതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശുദ്ധ പ്രകൃതി ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പടച്ചവനിലേക്ക്, അവൻ്റെ ഉള്ളിൽ ആ ഒരൊറ്റ പടച്ചവനെ അവിടെ ഉള്ളൂ, പിന്നെ പല പടച്ചവനായിട്ട് മാറുന്നതൊക്കെ പിന്നെയാണ് അല്ലേ. എല്ലാവരും ഉള്ളിലും ഒരൊറ്റ ദൈവമാണ്, ഒരു സൃഷ്ടാവാണുള്ളത്. ഇസ്ലാം ശരിക്കും ആ സൃഷ്ടാവിലേക്കാണ് ആരെ വിളിക്കുന്നത്, ജനങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ നേരത്തെ ഒരു ആയത്ത് ഓതിയല്ലോ, അതിനു വേണ്ടിയിട്ടല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചില്ല. അപ്പൊ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത അല്ലേ. അതെങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുക, അള്ളാഹുക്ക് മാത്രം ചെയ്തുകൊണ്ട് അല്ലേ. ശരി, ഇനി വേറെ ഏതെങ്കിലും ഈ തൗഹീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയിക്കുന്ന വേറെ അതിന്റെ ഒരു പോയിന്റ്സുകൾ വേറെ ആരാ പറയാം? ആർക്കും പറയാം,
9: സൃഷ്ടാവായ
6: ഹർഷ് പറയാം.
9: മനുഷ്യന്റെ കരാറാണ് തൗഹീദ്,
6: അല്ലാഹുവിന്റെ എങ്ങനെ
9: അല്ലാഹുമായുള്ള മനുഷ്യന്റെ കരാറാണ് തൗഹീദ്.
6: അല്ലാഹുമായിട്ടുള്ള മനുഷ്യന്റെ ഒരു കരാറ്, ആ കരാറ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ് ആ കരാറ്? ജനിക്കണ സമയത്ത് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ആത്മാവിനോട് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേന്ന് ചോദിച്ചു. അപ്പൊ അതേ എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് കരാറെടുത്തിട്ടാ വന്നത്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ആ പടച്ചോനില്ല, എന്നിട്ട് ആ പടച്ചോനെ വിട്ടിട്ട് വേറെ പടച്ചോനിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറെ വേറെ ആൾ പടച്ചോനാണെന്ന് പറയാ, അതാ കരാറിന്റെ ഒരു ലംഘനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അല്ലാഹു ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് അമീനെ വേറെ എന്തെങ്കിലും ഒരു ഒരു വചനം ഇതുമായി ബന്ധപ്പെട്ട്, ഈ കരാറുമായി ബന്ധപ്പെട്ട്, ആ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയുണ്ടോ, അതിലെന്തെങ്കിലും ഉണ്ടോ?
7: يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء
6: എന്താണ് അതിന്റെ
7: ആശയം? ഐഹിക ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അക്രമകാരികളെ അല്ലാഹു ദുർമാർഗത്തിലാക്കുകയും ചെയ്യും. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു.
6: ഇവിടെ ബിൽ ഖൗലി സാബിത്ത് എന്ന് പറഞ്ഞല്ലോ അല്ലേ, ആയത്തിൽ പറഞ്ഞല്ലോ. എന്താണ് ഖൗല് സാബിത്ത് എന്ന് പറഞ്ഞ ഒരു, അതിന്റെ അർത്ഥം എന്തായിരിക്കും വരിക? സുസ്ഥിരമായ വാക്ക് എന്ന് പറയുന്നത്, സുസ്ഥിരമായ വാക്ക് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്താണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ച ഈ സുസ്ഥിരമായ വാക്ക് എന്ന് പറഞ്ഞത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ഉറപ്പിച്ചു നിർത്തും മുഅ്മിനീങ്ങളെ സുസ്ഥിരമായൊരു വാക്കുകൊണ്ട് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ് മനുഷ്യനെ. അതിൽ നിന്ന് പിടുത്തം വിട്ടാൽ മനുഷ്യൻ തെറ്റിപ്പോയി അല്ലേ? അപ്പൊ അതൊരു പോയിന്റ് നമ്മളവിടെ പറഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് ഏതാ പറയാം?
7: ദൈവിക മതത്തിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്.
6: ആ ശരിക്കുള്ള ദൈവികമായ മതം, ആ മതത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് ഇസ്ലാം ദൈവിക മതമാണ്. ആ ഇസ്ലാമിന്റെ ബേസ് എന്താ? തൗഹീദാണ്. ഇത് അറിയിക്കുന്ന ആയത്തുകളെ ഏതാ ആർക്കും പറയാൻ
7: പറ്റുമോ? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹു ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, അതിനുവേണ്ടി അള്ളാഹു ദൂതരെ ഓരോ സമുദായത്തിൽ
6: അയച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ചത്
7: എല്ലാ
9: സമുദായത്തിലേക്കും നിയോഗിച്ചു.
7: ഇപ്പം അവര് ബഹുദൈവക ആരാധകരേക്കും, അപ്പം അതിനെ മാറ്റി നിർത്തി ലാലാള പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു ദൂതരെ നിയോഗിച്ചതാണ്.
6: നിയോഗിച്ച് ഹാസിക്ക് നീ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണ്ടായില്ല എന്തെങ്കിലും എന്ന് പറയുമ്പോ?
8: ഓരോ സമുദായത്തിലും പല പല ആരാധനകളായിരിക്കും.
6: വ്യത്യസ്ത ആരാധന ആളുകൾ പിഴച്ചു. അപ്പൊ ആദനബി വന്നപ്പോ ഓക്കെ ആയിരുന്നു, പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? വിഗ്രഹങ്ങൾ ആരാധിക്കുന്നിടത്തേക്ക് എത്തി. അങ്ങനെ അങ്ങനെ അങ്ങനെ
8: അങ്ങനെ അള്ളാഹു ദൂതരെ അയച്ചു ഓരോ സമുദായത്തിലേക്കും.
6: ആ എന്നിട്ട് ആ ദൂതരിലൂടെ ഈ സത്യം തൗഹീദ് അവരെ പഠിപ്പിക്കാൻ അല്ലേ? ആദ്യമായി അങ്ങനെ വന്നതാണ് നൂഹ് നബി, ആദ നബിക്ക് ശേഷം അല്ലേ?
7: അവര് വലിയ ആൾക്കാരെ, അവര് വലിയ ഇതിന്റെ വന്നിട്ട് വലിയ പ്രത്യേകത ഉണ്ട്, അവരെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക, ആരാധിക്കുക, അങ്ങനെ ചെയ്യുമായിരുന്നു.
9: അവരിൽ നിന്ന് ബർക്കത്ത് ലഭിക്കും.
6: അപ്പൊ അങ്ങനെ വിചാരിച്ച ആളുകളോട് അല്ലാ തഅബുദു ല്ലേ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലോ നബിമാരെ അയച്ചിട്ടുള്ളത്. അപ്പൊ തൗഹീദിന് അതിൻ്റെ ഒരു പ്രാധാന്യമാണ്. തൗഹീദ് ഇല്ലാതെ ഒരു നബിനെ എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. മറ്റൊരു പ്രാധാന്യം എന്തായിരിക്കും?
8: ഐക്യത്തിനുള്ള മാനദണ്ഡം.
6: ഐക്യത്തിനുള്ള മാനദണ്ഡം. അപ്പൊ ഐക്യം എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകൾ, മനുഷ്യരൊക്കെ വിവിധ ആളുകളായിട്ട് മാറുമ്പോൾ എല്ലാവർക്കും ഒന്നിക്കാനുള്ള മാനദണ്ഡം ഏതാ? അർഷ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐക്യത്തിനുള്ള മാനദണ്ഡം പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? ഹസിക്ക അമീന പറയാൻ പറ്റുമോ എന്താ ഈ ഐക്യത്തിനുള്ള മാനദണ്ഡം?
7: അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദത്തിന് വാന റബ്ബുക്കും ഫഅബ്ദൂൻ. മനുഷ്യരെ, തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം, ഞാൻ നിങ്ങളുടെ രക്ഷിതാവും, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ.
6: ഉമ്മത്തും വാഹിദൻ ഒറ്റ സമൂഹമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമൂഹത്തിന്റെ പടച്ചോനെ ആരാധിക്കുമ്പോ അപ്പൊ അവിടെ ഐക്യം ഉണ്ടാവുന്നത്? അല്ലെങ്കിലോ ഓരോരുത്തർക്ക് ഓരോ റബ്ബായി, അപ്പൊ അനൈക്യമായി. സാക്ഷാൽ റബ്ബ് എല്ലാവരെയും പടച്ചോനാണ്. ആ പടച്ച റബ്ബിനെ, എല്ലാവരെയും പടച്ച റബ്ബിനെ എല്ലാവരും ആരാധിക്കും. എന്തായി മാറി? ഐക്യായി, ഒന്നായി. അപ്പൊ ഒറ്റ സമൂഹമായി. പക്ഷേ ആ റബ്ബിനെ ആരാധിക്കാതെ കുറച്ചാൾക്കാർ ആ റബ്ബിനെ, കുറച്ചാൾക്കാർ വേറെ അള്ള പടച്ച പടപ്പുകൾ ആരാധിക്കും. എന്തായി? ഭിന്നിപ്പായി അല്ലേ? അപ്പൊ ഐക്യത്തിന്റെ, അതെ അതെ. അപ്പൊ ഷിർക്കാവും. പിന്നെ മറ്റൊരു പോയിന്റ് എന്താ ഇതിൽ തൗഹീദിന്റെ പ്രാധാന്യം?
7: നന്മകൾ സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം. തൗഹീദ് ഉണ്ടെങ്കിലുള്ള മാത്രമേ നമ്മളെ കർമ്മങ്ങളും ചെയ്യുന്നത്
6: സ്വീകരിക്കുള്ളൂ. അയ്യോ, തൗഹീദ് ഇല്ലാത്ത കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹു സ്വീകരിക്കൂല. ലൈൻ അശ്റക്ത ലയഹബത്തന്ന അമലുക വലതകൂന മിനൽ ഖാസിരീൻ വലതകൂന മിനൽ ഖാസിരീൻ. ഇത് നബിയാണ് ഷിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നബിയുടെ കർമ്മങ്ങളൊക്കെ
7: പൊളിഞ്ഞു.
6: അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ആരുണ്ടാവണം? പടച്ചോ മാത്രാവണം. ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ. അല്ലാഹുവിനോട് മാത്രം ആരാധിക്കുക, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. അപ്പൊ നമ്മളെല്ലാ സഹായ തേട്ടത്തിന്റെയും നമ്മള് ഒരു പടച്ചോനോട് തേടുന്ന പോലെ വേറൊരാളോട് തേടാൻ പറ്റുമോ?
9: ഇല്ല.
6: പടച്ചോനോട് പറയുന്ന പോലെ വേറൊരാളോട് പറയാൻ പറ്റുമോ?
9: ഇല്ല.
6: അത് സാധാരണ നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തരുന്ന പോലെയാണോ? അല്ലല്ലോ. അല്ല, പടച്ചവനോട് എന്ത് നമ്മൾ പറയുന്നോ അത് ഒരാളോടും വേറെ സൃഷ്ടികളോട് പറയാൻ പാടില്ല. പടച്ചവൻ്റെ പടപ്പുകളോടതില്ല. അപ്പം സഹായം തേട്ടും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ
7: ബാത്തിൽ.
6: മറ്റൊരു ഉദാഹരണം, മറ്റൊരു ഒരു ഐക്യ ആഡ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എന്തായിരിക്കും?
7: തൗഹീദിനെ സംബന്ധിച്ചാണ് ഖബറിൽ ആദ്യമായി ചോദ്യം ചെയ്യുക.
6: ഖബറിലാദ്യം മരിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നിടത്ത് അല്ലേ, അത് അത് നിശ്ചയിക്കുന്ന തന്നെ ഖബറിൽ ആദ്യത്തെ ചോദ്യം കൊണ്ടാണ്. എന്തായിരിക്കും മാസിക ആ ചോദ്യം? അല്ല, എന്തായിരിക്കും ഖബറിലെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? അപ്പൊ തൗഹീദ് ഇല്ലാത്തവൻ എന്തായിരിക്കും? ഉത്തരം പറയാൻ വിട്ടോ? കിട്ടുമോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് ഏർഷെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം പറയാൻ കഴിയുള്ളൂ. അപ്പൊ അവൻ മൻ റബ്ബുക ചോദിച്ചപ്പോ അവരെന്താ പറയാ? റബ്ബാര റബ്ബി അല്ലാ എന്ന് പറയും. എന്റെ റബ്ബാര അള്ളാഹു ആണെന്ന് പറയും അല്ലേ. അതൊന്ന്. പിന്നെ മറ്റൊരു, അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു ഖബറിലെ ഒന്നാമത്തെ ചോദ്യം, അത് തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള. പിന്നെന്തായിരിക്കും പോയിന്റ്?
7: സ്വർഗപ്രവേശത്തിനും നരകമോചനത്തിനുമുള്ള മാനദണ്ഡം.
6: ഒരാൾ സ്വർഗത്തിൽ പോവാനും നരകത്തിൽ പോകാനും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ തൗഹീദുണ്ടോ? എന്നോ എന്താണ്? തൗഹീദില്ലേ, നരകത്തിലേക്ക്. ഇനി ഒരാളുടെ ഇപ്പോൾ നമ്മുടെ മീസാന് അല്ല തൂക്കിയിട്ട് അത് കനം തൂക്കുമ്പോൾ തിന്മ തൂങ്ങി, പക്ഷെ അതിൽ ശിർക്കില്ല, വേറെ കുറേ തിന്മകളുണ്ട്, അയാൾക്ക് എന്ത് ചെയ്യും? നരകത്തിൽ പോയാലും ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കാരണം എന്താണ്? ഈ ഒരു കടുകു മണിൻ്റെ അത്ര ഈമാന് തൗഹീദ് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾക്ക് അവസാനം രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്, ശിക്ഷ അനുഭവിച്ചിട്ടാണെങ്കിലും. അല്ലാത്തവനോ? കാലാകാലം തന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് നിങ്ങൾ മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാക്ക് എന്താവണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി മാറണം, എന്നാ അവന് സ്വർഗത്തിൽ പോകും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ മരിക്കുമ്പോ പറയാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറണം. ഇത് ശരിക്ക് എന്താണ്, ഇതിൽ അവസാനത്തെ ഒരു പോയിന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
7: സൃഷ്ടികളിൽ നിന്ന് അല്ലാഹുവിന് കിട്ടേണ്ട അവകാശമാണ് തൗഹീദ്.
6: അതെ, നമ്മളെടുത്ത് നിന്ന് അല്ലാഹ് കിട്ടേണ്ട അവകാശമാണ് എന്ത്? തൗഹീദ്. അപ്പൊ അല്ലാഹു നമുക്ക് തരേണ്ട അവകാശമാണ് എന്ത്? സ്വർഗം. അപ്പൊ തൗഹീദ് ഉണ്ടെങ്കിൽ എന്തായി? സ്വർഗം ഉണ്ടായി. ഈ തൗഹീദ് നശിപ്പിക്കാൻ പിശാച് എന്ത് ചെയ്യുന്നു? ഉറുമ്പരിച്ച് വരുമ്പോ ആരെയും കാണൂ എന്നതുപോലെ ശിർക്ക് അരിച്ചു വരും. അത് ഏതൊക്കെ രൂപത്തിലോ ഓരോ പടച്ചവനിലുള്ള വിശ്വാസത്തെ കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആരെ വിശ്വസിക്കാനോ, ആളുകളെ വിശ്വസിക്കാനോ, ആളുകളെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ തുടങ്ങും. പടച്ചവൻ അവിടെ ഉണ്ടാവില്ല, അവിടെ പകരം ഇന്നാളടുത്ത് പോയാൽ മതി, അയാൾ രക്ഷപ്പെടുത്തും, ഇന്നാൾ രക്ഷപ്പെടുത്തും. പടച്ചവന് മനസ്സിലില്ലാതെയാവും അല്ലേ. അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവുമ്പോൾ പടച്ചവനോട് പറഞ്ഞതിൽ ആറെ വിഷമത്തോടു കൂടി ആരോട് പറയാൻ തുടങ്ങും?
7: സൃഷ്ടികളോട്.
6: അതിലിപ്പോൾ ഒരു ഉദാഹരണം ആരാ നമുക്ക് പറയാം? നമ്മളെ നാട്ടിൽ സാധാരണ സംഭവിക്കണം എന്തായിരിക്കും? നമ്മളെ നാട്ടിൽ സാധാരണ ഈ തൗഹീദ് നഷ്ടപ്പെട്ടു വരുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും? നമ്മളെ നാട്ടിൽ ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന തൗഹീദിന് വിരുദ്ധം, തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നു,
7: ഷെയ്ഖന്മാര്,
6: അതുപോലെ തന്നെ ബീവിമാര്, തങ്ങന്മാര്, ബദ്രീങ്ങളും ബദ്രീ ശുഹദാക്കളുടെ പേരിൽ, ഉഹുദ് ശുഹദാക്കളുടെ പേരിൽ, നബിയുടെ പേരിൽ ഒക്കെ വിളിച്ച് പ്രാർത്ഥനകൾ നടക്കുന്നു, അവർ രക്ഷപ്പെടുത്തുന്നു വിചാരിക്കുന്നു, അവരല്ലാഹ് കാണുന്ന പോലെ കാണുന്നു
7: വിചാരിക്കുന്നു.
6: ആ ഒരു രൂപം വരും. നബിയിൽ നമ്മൾ വിശ്വസിക്കണം, പക്ഷേ നബിയോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നബിയെ ആദരിക്കണം, പക്ഷെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മുഅ്ജിസത്തുണ്ട്, പക്ഷെ നബിക്ക് എല്ലാം കാണാൻ പറ്റുമോ? പറ്റൂല. നബിക്ക് അല്ല എന്താ അറിയിച്ചു കൊടുത്തു, അത് കഴിയും. എന്നാ നബി സാധാരണ ഒരു മനുഷ്യനാണ്? അല്ല, നബി വഹി കിട്ടിയ റസൂലാണ്, അള്ളാഹു പലതും നബിക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പം നബിക്ക് അതറിയും. നബി മഅസൂമാണ്. അപ്പം അങ്ങനെ നബിയുടെ മൂജിതത്വം, ഔലിയാക്കന്മാരുടെ മൂജിതത്വം, അല്ല കറാമത്തുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തൗഹീദിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്ന് നമുക്ക് കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം നമുക്ക് ഈ ഒരു പിന്നെ ഇനി എന്തെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഏകദേശമായി എല്ലാ കാര്യങ്ങളായിട്ടും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൂടെ ഈ തൗഹീദിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആ പറയും ആരൊക്കെയാണ്? അർഷ് മുഹമ്മദ്,
7: അമീൻ,
6: നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കിൽ പുതിയ വിഷയങ്ങളുമായിട്ട് കുറച്ചുകൂടി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന വിഷയങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുമിച്ച് കൂടാം. അവസാനിപ്പിച്ചാലോ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അള്ളാഹ്, പൂമരത്തണലിൽ എന്ന പ്രോഗ്രാം വളരെ ഹൃദ്യമാണ്, കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. വളരെ സുന്ദരമായി തൗഹീദിൻ്റെ പ്രാധാന്യത്തെ കുട്ടികളുടെ മനസ്സുകളിലേക്ക് പകർന്നു കൊടുത്ത ഒരു സംസാരമായിരുന്നു നാം ഇതിൽ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഏതായാലും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് റേഡിയോ വൈവ്സിൽ നമുക്കറിയാം വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്രാഹ്യമായി അല്ലെങ്കിൽ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് അസ്മാൽ ഹുസ്ന.
1: അബ്ദുർ റൌഫ് അൽ ഹിക്കമിയാണ് പ്രകാശമേകുന്നവൻ എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് വിശേഷണം, ഗുണവിശേഷണമാണ് പ്രകാശമേകുന്നവൻ. അപ്പോൾ അതിലേക്കുള്ള ആ നാമത്തെക്കുറിച്ചുള്ള സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലിൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ അന്നൂർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ അന്നൂർ എന്ന നാമം, അത് വേറെ രൂപത്തിലും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. നൂറു സമാവാത്തി വൽ അർദ്, അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന പേരാണ് ഉള്ളത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും. അന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അള്ളാഹു വെളിച്ചമേകുന്നവനാണ്. അള്ളാഹുവിന് പ്രകാശമുണ്ട്. അള്ളാഹു പ്രകാശത്തിലൂടെ വിശ്വാസികളെ നയിക്കുന്നു. പ്രകാശം നൽകുന്നവൻ, പ്രകാശമുള്ളവൻ, പ്രകാശം കനിയുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകാശമെന്നത് സന്മാർഗം എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹിദായത്ത് നൽകുന്നവൻ എന്നതും അന്നൂർ എന്നതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗത്ത് പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാത്തി വൽ അർദ് വമൻ ഫീഹിന്ന. അല്ലാഹുവെ, നിനക്കാണ് സർവസ്തുതിയും. നീ ആകാശഭൂമികളും അതിലുള്ളതിൻ്റെയും പ്രകാശമാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും നൂറു സമാവാത്തി വൽ അർദ് എന്ന് വന്നതുകൊണ്ട് തന്നെ അന്നൂറ് എന്നും അതുപോലെ തന്നെ നൂറു സമാവാത്തി വൽ അർദ് എന്നും അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് ഈ നാമം പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അന്നൂർ, അത് പ്രതിപാദിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മളെല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് ചെയ്ത നന്മകളും തിന്മകളും കണക്കാക്കുന്ന, തൂക്കി നോക്കുന്ന, നീതി നടപ്പിലാക്കുന്ന ഒരു ലോകമുണ്ട്. വിചാരണ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകാശമായിക്കൊണ്ട് അവിടെ ഹാജരാകും എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു സുമറിലെ 69-ാമത്തെ ആയത്ത് ആ വിഷയം നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ആ ഭൂമി മഹ്ശറ വൻസഭ അത് പ്രകാശപൂരിതമായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ആയത്തിൻ്റെ ബാക്കി പറയുന്നത്. വഉദിഅൽ കിതാബ്, ആ ഗ്രന്ഥം, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് കൊണ്ടുവരപ്പെടും. വജീഅ ബിന്നബിയീന വശുഹദ, ശുഹദാക്കളും നബിമാരും ഹാജരാകുന്ന ഒരു സന്ദർഭം. വഖുലിയ ബൈനഹും ബിൽ ഹഖി, സത്യം കൊണ്ട്, നീതി കൊണ്ട് അവിടെ വിധിക്കപ്പെടും. വഹും ലാ യുളമൂൻ, അവർ അക്രമിക്കപ്പെടുകയില്ല, അവർ അനീതി കാണിക്കുകയില്ല, അനീതിക്ക് വിധേയമാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നീതി നടപ്പിലാകുന്ന ആ വേളയിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ഇരുട്ട് നിറഞ്ഞ ആ സ്ഥലം അത് പ്രകാശപൂരിതമാകും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നൂറുണ്ട്, പ്രകാശമുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖൽഖഹു ഫീ ളുൽമതിൻ, അള്ളാഹു സുബ്ഹാനഹു വതാല ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ഇരുട്ടിലായിക്കൊണ്ടാണ്. എന്നിട്ട് ഫഅൽഖ അലൈഹിം മിൻ നൂരിഹി, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രകാശം അവരിലേക്ക് ഇട്ടുകൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ അസാബഹു മിൻ ദാലിക നൂർ ഇഹ്തദ, ഇനി ആർക്കാണോ ആ വെളിച്ചം ലഭിച്ചത് അവരാണ് സന്മാർഗം ലഭിച്ചത്, അവർക്ക് സന്മാർഗം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ നൂർ ഇട്ടുകൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഹിദായത്താണ്. അതുകൊണ്ടാണ് ആർക്കാണോ ആ നൂർ ലഭിച്ചത്, ആ വെളിച്ചം ലഭിച്ചത്, അവൻ ഇഹ്തദ, അവൻ സന്മാർഗം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മാത്രമല്ല ഹദീസിൻ്റെ ബാക്കി പറഞ്ഞു, വമൻ അഖ്തഅ, ഇനി ആർക്കെങ്കിലും ആ ഒരു നൂറ് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഒമൻ അഖ്തഅഹു വല്ല, അവൻ വഴിപിഴച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഉദ്ദേശം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അള്ളാഹുവിൻ്റെ നൂറ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് ഹിദായത്താണ്. അപ്പോൾ ഹിദായത്തേകുന്നവൻ എന്ന അർത്ഥവും അന്നൂർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ മാത്രമേ ഹിദായത്തിലാക്കുകയുള്ളൂ. മയ്യഹ്ദില്ലാഹു ബിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, സന്മാർഗം ലഭിക്കുകയുള്ളൂ. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ അബൂ ത്വാലിബിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഹിദായത്ത് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സത്യം മനസ്സിലാക്കിയിട്ട് പോലും ഹിദായത്ത് സ്വീകരിക്കാതെ, ലാ ഇലാഹ ഇല്ലല്ല പറയാതെ, അള്ളാഹുവിൻ്റെ ആ ഒരു ഹിദായത്ത് അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത് കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ഹിദായത്തേകുന്നവനാണ് എന്ന അർത്ഥവും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ആ ഖുർആനും നൂറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകും.

ഞങ്ങൾ സ്വീകരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹു നൂറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് അത് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാത്തി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു. വിശ്വാസികളുടെ വലിയാണ് അള്ളാഹു. ഇപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷാപ്രയോഗമാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുക എന്നതാണ്. ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ്. അപ്പോൾ ദുർമാർഗത്തിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു. ഈ രൂപത്തിൽ അള്ളാഹു അന്നൂറാണ്. അവൻ പ്രകാശമേകുന്നവനാണ്. അവൻ ഹിദായത്ത് നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വമൻ യജഅലില്ലാഹു ലഹു നൂറൻ, ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു തആല നൂറ് പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചത്, ഫമാ ലഹു മിൻ നൂരിൻ, അവനല്ലാതെ ആ പ്രകാശം ലഭിക്കുകയില്ല. അള്ളാഹു പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രകാശം ലഭിക്കും, അതല്ലാത്തവർക്ക് പ്രകാശം ലഭിക്കുകയില്ല. അതായത് ഹിദായത്ത് ലഭിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ അവന് ഹിദായത്ത് ലഭിക്കും, സന്മാർഗം ലഭിക്കും, അല്ലാത്തവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല. അപ്പോൾ അള്ളാഹു നൂറ് നൽകുന്നവനാണ്. അള്ളാഹു അന്നൂറാണ്. മാത്രമല്ല യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശം നൽകുമെന്നാണ്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അള്ളാഹു നൂറാണ്. അവൻ നൂറേകുന്നവനാണ്. അവന് നൂറുണ്ട്. അവൻ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ, താങ്കൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ലേ? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നൽകുക. അപ്പോൾ ഈ ചോദ്യം എന്തായാലും പ്രസക്തമാണ്. പ്രവാചകൻ ഇസ്റാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട്, ആകാശലോകത്തേക്ക് പോയിട്ടുണ്ട്, അള്ളാഹുവുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന നിലക്കാണ് ചോദിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, നൂറുൻ അന്ന അറ, അള്ളാഹു നൂറാണ്, എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അള്ളാഹുവും അടിമകളും തമ്മിൽ ഈ ലോകത്ത് ഒരു പ്രകാശത്താലുള്ള മറയുണ്ട്. ആ മറ നീക്കുന്നത് നാളെ സ്വർഗത്തിലാണ്. എല്ലാ അടിമകളും വിശ്വാസികളായ നന്മകൾ ചെയ്ത സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫയക്ഷിഫുൽ ഹിജാബ്, അടിമയും ഉടമയും തമ്മിലുള്ള അതിനിടയിലുള്ള ആ ഒരു മറയെ അള്ളാഹു നീക്കുമെന്നാണ്. അതാണ് വിശ്വാസികൾക്ക്, സ്വർഗനിവാസികൾക്ക് ഏറ്റവും വലിയ മനോഹരമായ അനുഭൂതിയെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ നൂറുള്ളവൻ അള്ളാഹുവാണ്, നൂറേകുന്നവൻ അള്ളാഹുവാണ്, ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്, ഹിദായത്ത് തടഞ്ഞു വയ്ക്കുന്നവനും അള്ളാഹുവാണ്. ആ നൂറ് ലഭിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ നൂറ് ലഭിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തും നൂറ് ലഭിക്കും, പ്രകാശം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, ഇർഫഉ റുഊസക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല മഹ്ശറ വൻസബയിൽ ആളുകളെ വിളിച്ചുകൊണ്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തുക. ഫയർഫഊന റുഊസഹും, ആ സമയത്ത് തലകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ നിൽക്കും. എന്നിട്ട് അവിടെ നടക്കുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു നൽകുന്നു, ഫയുതീഹിം നൂറഹും അലാ ഖദ്രി അഅ്മാലിഹിം, അവർ ചെയ്ത നന്മകൾക്കനുസരിച്ച് കൊണ്ടുള്ള തോതിനനുസരിച്ച് കൊണ്ട് അവർക്ക് നൂറ് നൽകപ്പെടുന്നതാണ്. നാളെ പരലോകത്ത് നൂറ് പ്രകാശം നൽകും. അള്ളാഹു നൂറ് നൽകുന്നവനാണ്. അവൻ ആ പ്രകാശം നൽകും. അവർ എത്രയാണോ നന്മ ചെയ്തത് അതിനനുസരിച്ച് അവർക്ക് പ്രകാശം ലഭിക്കും. ചില ആളുകൾ വലിയ പർവ്വതക്കണക്കിന് സമാനമായ പ്രകാശവുമായി അവർ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് ഈത്തപ്പനയുടെ അത്രയുള്ള പ്രകാശം ലഭിക്കും എന്നാണ്. ചില ആളുകൾക്ക് അവരുടെ കാലിൻ്റെ വിരലിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരല്പം പ്രകാശം ലഭിക്കും എന്നാണ്. അത് ചിലപ്പോൾ അണഞ്ഞു പോകും. അപ്പോൾ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസികളായ ആളുകൾ സിറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പ്രകാശവുമായി കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. കപട വിശ്വാസികൾ
വിശ്വാസികളുടെ ആ പ്രകാശത്തിൻ്റെ നിഴലിനാൽ

0: അവർ മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസികൾ പോവുകയും കപടവിശ്വാസികൾ ആ സിറാത്തിൽ നാശമടയുകയും ചെയ്യുന്ന, നരകത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു നൽകുന്ന നൂറ് പ്രകാശം അത് നമുക്ക് ഉപകാരപ്പെടും. ആ നൂറ് ലഭിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത്തരത്തിൽ കപടവിശ്വാസികളായ ആളുകൾ അവർ നാശമടയുന്നത് കാണുന്ന സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റബ്ബന അത്മിം ലന നൂറന ഫഗ്ഫിർ ലന ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകണം, വഴിയിൽ കെടുത്തിക്കളയരുത്. അള്ളാഹുവേ, നീ ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർത്തീകരിച്ചു തരണം, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസികൾ ആ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു നൂറേകുന്നവനാണ്. അതാണ് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവൻ്റെ ആ നൂറ് വിശ്വാസികൾക്ക്, അടിമകൾക്ക് നൽകിയാൽ മാത്രമേ അവർക്ക് ഇരുലോക വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നൂറ് ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശം നമുക്ക് ലഭിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. വുദു എടുക്കുക. നാളെ പരലോകത്ത് വുദുവിൻ്റെ അടയാളങ്ങൾ പ്രകാശമായി കാണും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം വുദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഖൽബി നൂറ, അല്ലാഹു നീ എൻ്റെ ഹൃദയത്തിന് പ്രകാശം നൽകണമേ. ഒഫി സംഇ നൂറ, എൻ്റെ കേൾവിക്ക് നീ പ്രകാശം നൽകണമേ. ഒഫി ബസരി നൂറ, എൻ്റെ കാഴ്ചയിലും നീ പ്രകാശം നൽകണമേ. വ അൻ യമീനി നൂറ വ അൻ ഷിമാലി നൂറ, എൻ്റെ ഇടതിലും വലതിലും. ഒ ഫൗഖി നൂറ വ തഹ്തി നൂറ, എൻ്റെ മുകളിലും താഴെയും എൻ്റെ ഖൽഫിലും പുറകിലും മുന്നിലും എല്ലായിടത്തും നീ പ്രകാശം നൽകണമേ. വ ജഅൽലി നൂറ, എന്നെ നീ പ്രകാശപൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു അന്നൂർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവൻ പ്രകാശം നൽകുന്നവനാണ്, ഹിദായത്ത് നൽകുന്നവനാണ്, അവൻ പ്രകാശമുള്ളവനുമാണ്. അല്ലാഹു അടിമയും ഉടമയ്ക്കും ഇടയിലുള്ള ഒരു മറയെന്നത് പ്രകാശത്താൽ ഉള്ള മറയാണ്. അവനെ ഈ ലോകത്ത് നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കാത്തത്രയുമുള്ള പ്രകാശത്താൽ, നൂറിനാൽ മറയിട്ട് വച്ചിട്ടുണ്ട് എന്നതാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അന്നൂർ എന്ന് പഠിക്കുമ്പോൾ ആ അല്ലാഹുവിൻ്റെ നൂറ് നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കേണ്ടത്. ആ നൂറ് നേടിയെടുത്താൽ മാത്രമേ, ആ പ്രകാശം ലഭിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അസ്മാൽ ഹുസ്നയാണ് നാം ഇതുവരെ കേട്ടത്. ദറൂഫ് അൽ ഹിക്കമി തിരുവനന്തപുരത്തിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ നാമമായ പ്രകാശമേകുന്നവൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ

0: ഇനി നമ്മൾ പ്രവേശിക്കുന്നത്, നമുക്കൊരു കാര്യം ചെയ്താലോ, കുട്ടികൾ കിടന്നുറങ്ങുമ്പോളേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു സാധനമാണെന്ത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടെ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മടിയുണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയൊരു സാധനമാണെന്ത് കഥ പറയാൻ പ്രോഗ്രാം.
1: ഓക്കെ, ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മൾ അബ്ദുസ്സലാം വീട്ടി ഗൾഫിൽ നിന്നൊരു ഫോൺ എന്നുള്ള ഒരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ ഭാഗം 21-ാമത്തെ ഭാഗത്തിൽ നിന്നുള്ള ഒരു കഥ നമുക്ക് കേട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 21. ഗൾഫിൽ നിന്ന് ഒരു ഫോൺ. 3 മാസം കഴിഞ്ഞാൽ തിരിച്ചുവരുമെന്നുറപ്പ് തന്ന ചെറിയാപ്പ 5 മാസം കഴിഞ്ഞിട്ടും വന്നു കാണാത്തതിൽ സുമയ്യക്ക് പ്രയാസം തോന്നി. പലരും അവളോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതാണ് പ്രയാസത്തിന് കാരണം. അവളുടെ മനപ്രയാസം മനസ്സിലാക്കിയ അമ്മായിയമ്മ സമാധാനപ്പെടുത്തി, "മോളെ, കിട്ടിയത് മഹാഭാഗ്യം. എത്ര കൊല്ലായി നിന്നെപ്പറ്റി ചോദിക്കാനോ നിനക്ക് ചോദിക്കാനോ ആരുമില്ലായിരുന്നല്ലോ. ചെറിയപ്പ വന്ന് ഇവിടെ 6 മാസം താമസിച്ചതുകൊണ്ടല്ലേ രണ്ടാമതും വരാത്തതുകൊണ്ട് നിനക്ക് പ്രയാസം തോന്നുന്നത്. ആ പ്രയാസത്തിനുണ്ടൊരു സുഖം, കാരണം നിനക്കൊരാളെപ്പറ്റി ചോദിക്കാനുണ്ടല്ലോ. അതിൽ ഭർത്തൃപിതാവും പങ്കുകൊണ്ടു. ഉമ്മ പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. ഹസനിൽ വന്ന് നമ്മളുമായി ബന്ധപ്പെട്ട 6 മാസം ജീവിച്ചതിൽ സുമിയേക്കാൾ അധികം മനസമാധാനം എനിക്കാ. ഞാൻ കിടപ്പിലാവുകയോ മരണപ്പെടുകയോ ചെയ്താൽ ഹസനലിയുണ്ടെങ്കിൽ ഓൻ എൻ്റെയും കുട്ടികളുടെയും രക്ഷിതാവായി വേണ്ടതു ചെയ്തോളും. അതൊന്നും പറയില്ലിപ്പാ, എനിക്ക് പേടിയാവുന്നു. പടച്ചോൻ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആയുസ്സിന് നീട്ടം തരികയും രണ്ടാൾക്കും ആരോഗ്യം തരികയും ചെയ്യട്ടെ. ആമീൻ. അതൊക്കെ മോള് പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് പണ്ടത്തെക്കാളും ഉന്മേഷവും ആരോഗ്യവുമുണ്ടിപ്പോൾ. അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. എന്നാലും ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുകയും തുറന്നു പറയുകയും വേണം. ഒരു ദിവസം എല്ലാവരും ഈ ലോകത്തു നിന്ന് യാത്രയാകും. ദുനിയാവ് എന്നത് ഒരു ഇടത്താവളമാണ്. വണ്ടി വരുന്നതുവരെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതുപോലെയാണ് ഈ ജീവിതം. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം കളിയും വിനോദവും അലങ്കാരവും. നിങ്ങൾ പരസ്പരം തുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി. പിന്നീടതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീടത് തുരുമ്പായി പോകുന്നു. അത്രയും ചെറുതാണ് മോളെ ദുനിയാവിലെ ജീവിതം. എന്നുവെച്ച് ദുനിയാവിലെ നമ്മുടെ വിഹിതം നാം മറക്കരുത്. മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ച് ജോലിയെടുക്കാതിരിക്കരുത്. പണമുണ്ടാക്കാൻ ശ്രമിക്കണം. കിട്ടിയതെല്ലാം ചെലവഴിച്ച് തീർക്കരുത്. അത്യാവശ്യത്തിന് ചെലവ് ചെയ്ത് അല്പം മിച്ചം വെക്കണം. നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ മടിക്കുകയും ചെയ്യരുത്. അദ്ദേഹം സംസാരം നിർത്തി മുറ്റത്തേക്ക് നോക്കാൻ തുടങ്ങി. സുമയ്യക്ക് കാര്യം മനസ്സിലായി. മുറ്റത്ത് അസറുമുല്ല വിരിഞ്ഞിട്ടുണ്ട്. അത് ഉപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണണം. അങ്ങനെയുള്ള ഏത് കാഴ്ച കണ്ടാലും അതിനെപ്പറ്റി ഉപ്പ ഖുർആനുമായി ബന്ധിപ്പിച്ച് സംസാരിക്കും. മോളെ, അസറുമുല്ല വിരിഞ്ഞത് കണ്ടോ? എന്നും ഒരേ സമയത്തത് വിടരും. 10 മണിമുല്ലയും അതുപോലെ തന്നെ. അതിൽ മാറ്റമില്ല. കൃത്യമായ ടൈം ടേബിൾ. അതൊക്കെ പടച്ചോന്റെ സംവിധാനമാണ്. എന്തു വളമിട്ടാലും എത്ര ദുർഗന്ധമുള്ള മണ്ണിൽ വളർന്നാലും മുല്ലച്ചെടിയിൽ മുല്ലപ്പൂവ് തന്നെ. അതിൻ്റെ സുഗന്ധത്തിന് നിറത്തിന് ഒരു മാറ്റവുമില്ല. അത് റബ്ബിൻ്റെ കഴിവാണ് മോളെ. അവന് നമ്മുടെ ജീവിതത്തിന്മേലും ഒരു കളിയുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെയും ഉമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സംസാരം തീർന്നെന്ന് സുമയ്യക്ക് തോന്നി. ഇനിയൊരു ചായ കിട്ടിയാൽ വലിയ ഇഷ്ടമായിരിക്കും. അവൾ എഴുന്നേറ്റു. മോള്, നല്ല ചൂടിലൊരു ചായയും എടുത്താ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ ബാപ്പക്ക് ചായ വേണ്ടി വരുമെന്ന്. അതിനാലാ ഞാൻ എഴുന്നേറ്റത്. ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു, 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മക്കൾ സ്കൂൾ വിട്ടുവരും. അവർ 2 പേരും വന്നാൽ 4 പേർ വന്ന ഫലമാണ്. വീടിനൊരു ജീവൻ വെക്കും. സ്റ്റൗവിനടുത്തേക്ക് എത്തിയതേയുള്ളൂ. അതാ ഉമ്മയുടെ വിളി, വേഗം വാ. ചായ കൊണ്ടുവരാനല്ല വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾ ധൃതിയിൽ അങ്ങോട്ടേക്ക് തന്നെ ചെന്നു. ഇതാ മൊബൈലിൽ നിന്നൊരു തരിപ്പ്, എന്താന്ന് നോക്കിയേ. അവൾ ചിരിച്ചു. നമസ്കരിക്കുമ്പോൾ സൈലൻ്റാക്കിയതാണ്, വൈബ്രേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഉമ്മ തരിപ്പ് എന്ന് പറഞ്ഞത്. അവൾ മിസ് കോൾ പരിശോധിച്ചു. ഹാവൂ, എന്താടി, ചെറിയപ്പാൻ്റെ നമ്പറാണ്. അൽഹംദുലില്ലാ. അത് പറഞ്ഞു തീരേണ്ട താമസം വീണ്ടും ഫോൺ ശബ്ദിച്ചു. ഹലോ, സുമിയല്ലേ? മോളെ, ഞാൻ ഞായറാഴ്ച കാലത്ത് വിമാനത്താവളത്തിലെത്തും, ഇൻഷാ അല്ലാ. ചെറിയാപ്പ ഫോൺ വെച്ചപ്പോൾ മക്കൾ സ്കൂളിൽ ഇന്ന് വേഗം വന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. വന്നാൽ അവർക്ക് നൽകാൻ സന്തോഷമുള്ളൊരു വാർത്തയുണ്ടല്ലോ. പെട്ടിയിൽ നിറയെ സമ്മാനങ്ങളുമായി ചെറിയാപ്പ നാളെ വരുമെന്ന്.
0: മാഷാ അല്ലാ, കഥ പറയാം എന്ന ഈ പംക്തിയിൽ നമ്മൾ കേട്ടത് ഗൾഫിൽ നിന്നൊരു ഫോൺ എന്ന തലക്കെട്ടിൽ, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നും നാം കേട്ടുകഴിഞ്ഞ അബ്ദുസലാം വീട്ടിയുടെ അവതരണമാണ് നാം കേട്ടുകഴിഞ്ഞത്. ഇനി നമുക്ക് ഒരു യാത്ര പോകാം. യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിനു അലി എടത്തനാട്ടുകരയും ഹനീഫ വണ്ടൂരുമാണ്. ജറാവകളെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇനി ദൃശ്യത്തിലൂടെ നാം കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെക്കുറിച്ചുള്ള ഇബിനു അലി എടത്തനാട്ടുകരയുടെ വിവരങ്ങളിലാണ് നമ്മൾ കടന്നുപോയത്. അതിൻ്റെ തുടർച്ച എന്നോണം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇവിടുത്തെ കൃഷി, അതുപോലത്തെ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടു, അവിടേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ വിവരിക്കുകയുണ്ടായി. അവിടെ പിന്നെ പൊതുവെ ആളുകൾ ഒരു ജറുവ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്, അതായത് കാട്ടുവാസികൾ, തീരെ നമ്മുമായി ബന്ധമില്ലാത്ത അങ്ങനത്തെ ഒരു വിഭാഗത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പലരുടെയും സംസാരങ്ങളിലും ലേഖനങ്ങളിലൊക്കെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടോ? എന്താണ് സത്യത്തിൽ ആ വിഭാഗം? എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വിവരിക്കാനാണ് താല്പര്യപ്പെടുന്നത്.
4: ജറാവകൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ജറുവകൾ എന്നൊക്കെ അവർ ലോക്കൽ സംസാരത്തിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു ഗോത്രവർഗ്ഗക്കാരാണ്.
3: ഗോത്രത്തിൻ്റെ പേരാണോ ജറാവ?
4: ആ വിഭാഗത്തിൻ്റെ
3: പേരാണ്.
4: അത് ഗോത്രവർഗം എന്ന് പറയുമ്പോഴറിയാലോ, ആളുകളുമായി നേരിട്ട് മിക്സ് ചെയ്യാത്ത,
3: നമ്മുടെ നാട്ടിലേക്കുള്ള ആദിവാസികൾ എന്ന് പറയുന്ന രൂപമാണോ? അതാണ് ഉദ്ദേശം.
4: അതിൻ്റെയും കുറെ പിന്നിലുള്ള രൂപത്തിൽ വിചാരിച്ചാൽ
3: നമ്മുടെ നാട്ടിൽ ഡെവലപ്പായി അവർ ഒക്കെ വന്നു. അല്ല, പണ്ട് കാലങ്ങളിൽ നമ്മളങ്ങനെ ആണല്ലോ, ആ ഒരു വിഭാഗമാണോ?
4: അതെ അതെ, അതുപോലുള്ളൊരു വിഭാഗം നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ജറാവകളെ കണ്ടോ എന്നുള്ളതാണ് മിക്കവാറും ആൻഡമാനിൽ പോയാലുള്ള ആദ്യത്തെ ചോദ്യം.
3: അതെ അതെ അതെ,
4: കണ്ടോ എന്ന് സ്ഥിരമായി ചോദിക്കും. സ്വാഭാവികമായിട്ടും നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകം യാത്രയാണ് ആദ്യം ഞാൻ ഉദ്ദേശിച്ചത്. NH4 ഒരു 50 കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്രയാണ്. ആ യാത്ര തന്നെ ഒരു രസം, ത്രില്ലിംഗ് ആണ്. പക്ഷേ
3: നല്ല
4: റോഡ്, വലിയ മോശമില്ലാത്ത റോഡാണ്. NH4 പേര്. പോർട്ട് ബ്ലെയറിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഒരു 50 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യണം. അതിലെ യാത്രയുടെ പ്രത്യേകത പറയുമ്പോൾ, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം, അതെ ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോ, ഐഡൻറ്റി കാർഡിൻ്റെ കോപ്പി കൊടുക്കണം, അവിടെയൊക്കെ നോക്കി പരിശോധിച്ചിട്ട് തരുള്ളൂ. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം, ഡ്രൈവറുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊടുത്ത്, പിന്നെ ഈ റോട്ടിൽ കൂടി യാത്ര ചെയ്യാനുള്ളതാണത്.
3: അതെ,
4: പിന്നെ നമ്മൾ അന്ന് VIP കളാണ്, കാരണം നമ്മുടെ മുന്നിലും പിന്നിലൊക്കെ പോലീസ് ഉണ്ടാവും.
3: അത് ശരി, അവരാകമ്പടിയോടെ കൊണ്ടുപോകും.
4: അകമ്പടിയാണ്, പോലീസ് അകമ്പടിയോടെ മാത്രമേ അതിൽ പോകാൻ പാടുള്ളൂ. പിന്നെ അത്യാവശ്യം വല്ല പിന്നെ അപകടങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ, ആംബുലൻസ് ഒന്നും അല്ലാത്ത കാലി വണ്ടികളൊക്കെ മാത്രമേ അതിലൂടെ കടത്തി വിടുള്ളൂ. അല്ലാത്ത ഓരോ സമയമുണ്ട്, രാവിലെ 9 മണി, 11:30 അങ്ങനെ ഒരു നിശ്ചിത സമയമുണ്ട്. ഒരു സമയം 2-3 സമയമൊക്കെ ഉള്ളൂ. ആ സമയം മൊത്തം അവിടെ വന്ന വണ്ടികളൊക്കെ തന്നെ നിർത്തിയിട്ട്, വരി വരിയായിട്ട് നിർത്തിയിട്ട് അങ്ങനെ അവർ കൊണ്ടുപോകും. മുന്നിൽ പോലീസ് ഉണ്ടാവും, പിന്നിൽ പോലീസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഞാൻ നേരത്തെ ഞങ്ങളുടെ ഒരു പിന്നെ സ്കൂട്ടുകാരൻ്റെയൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്, ഒരു മൊയ്തുക്ക
3: പറഞ്ഞു,
4: മൊയ്തുക്കാൻ്റെ മോനുണ്ട്, അവൻ്റെ പേര് റാഷിദ് എന്നൊക്കെയാണ്, അവിടെ ചോട്ടുബായി എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ അവനും പിന്നെ അവൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സബായി. ചോട്ടുബായി ഹോട്ടലിൽ മൊയ്തുക്കാൻ സഹായിക്കുന്ന ആളാണ്. അവൻ്റെ സുഹൃത്താണ് ഈ സാലിംബായി. അവൻ അവിടുത്തെ ഒരു ഫ്രീലാൻസ് വീഡിയോഗ്രാഫറാണ്. അപ്പോൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവരും രണ്ടാളും കൂടിയാണ് ഞങ്ങൾക്കുള്ള ഡയറക്ഷനും കാര്യമൊക്കെ തന്നത്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു, സ്കോർപ്പിയോ വണ്ടിയായിരുന്നു. അതിൽ ഡ്രൈവർ ഷറഫ് ഒരു പയ്യനായിരുന്നു, അവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്, മലയാളം സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമ്മളെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം
3: പേടിപ്പിക്കുകയാണ്,
4: അതൊരു ആകാംക്ഷയാണത്. അത് പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മൾ വാഹനം യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്, മൊബൈൽ ഫോണൊക്കെ തൽക്കാലം എടുത്തു വെക്കുക, യാതൊരു കാരണവശാലും പിന്നെ മൊബൈൽ ഫോണ് നിങ്ങൾ ചിത്രം എടുക്കാൻ പാടില്ല. ഈ ജറവകളെ കണ്ടു കഴിഞ്ഞാൽ ചിത്രമെടുക്കരുത്, അവരെ നോക്കാം, അവരുടെ നാണ്യം കാണിക്കരുത്, അവരെ കളിയാക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ വാഹനം അവിടെ നിർത്തില്ല, അങ്ങനെ ഓടി അങ്ങനെ പോവുകയേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. അത് നിങ്ങൾ ഫോട്ടോ എടുത്താൽ അതെന്തായാലും പിടിക്കപ്പെടും, പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഫൈൻ ഉണ്ടാവും, എനിക്കും പോകാൻ പറ്റില്ല, എനിക്കും ഫൈൻ ഉണ്ടാവും, വണ്ടിക്കും ഡ്രൈവർക്കും എല്ലാം കൂടി മൊത്തം പ്രശ്നം, നിങ്ങളെ യാത്ര മുടങ്ങും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് പൊതുവെ എന്ത് കണ്ടാലും ഫോട്ടോ
3: എടുക്കുന്ന അവരെ ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ അവരെ നോക്കിയാലൊക്കെ പ്രശ്നം പറയുമ്പോൾ എന്താണ് അത്രമാത്രം ഭീകരത? എന്താണ്
4: ഭീകരത എന്നതിനപ്പുറം അവരുടെ സ്വകാര്യതയിൽ ആരും കടന്നു കയറാൻ പാടില്ല. സർക്കാർ അവർക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരവിടുത്തെ VIP കളാണ്, നമ്മളാണ് അവിടുത്തെ രണ്ടാം തരക്കാർ. ആ രൂപത്തിലാണ് അവരെ അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ പ്രയോറിറ്റിയും സർക്കാർ കൊടുക്കുന്നു. അങ്ങനെ ഈ ജറാവകളെ കാണുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്.
3: അവരെ ആകാരമൊക്കെ നമ്മുടെ മനുഷ്യൻ അങ്ങനെ തന്നെ അല്ല, വേറെ എന്തെങ്കിലും അല്ല ഈ ജറാവ എന്നൊക്കെ പറയുന്നേ.
4: പിന്നെ ഞങ്ങള് കുറെ യാത്ര നല്ല രസമായിരുന്നു. രണ്ടു ഭാഗത്തും പിന്നെ കാടുകള് ഇങ്ങനെ പതുക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഷറഫ് പറഞ്ഞു, ഇൻഷാല്ല ഞങ്ങളെ എന്തായാലും ജറാവകളെ കാണിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ കുറെ ദൂരം പോയിട്ടും ഒന്നും കണ്ടില്ല. അപ്പോൾ ഇട മിന്നൽ പോലെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീ രണ്ട് കുട്ടികളും ഒരു വലിയ കൊട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒക്കെ ഒരു മിന്നാട്ടൊക്കെ കണ്ടുള്ളൂ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവെ ചുവന്ന വേഷത്തോട് വലിയ താല്പര്യമാണ്. അത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് നമ്മളിവിടെ മാക്സി കെട്ടുന്നുണ്ട്, മാക്സി അതുപോലെ ഒരു സാധനമായിട്ടിരുന്നത്. അങ്ങനെ ചെറിയ കൂട്ടുകാരൊക്കെ തുള്ളി അങ്ങനെ തള്ളി ഇങ്ങനെ ആ ഒരു ലെവലിൽ, പക്ഷേ നമുക്കൊന്ന് വിശദമായി കാണാൻ പറ്റി. പിന്നെ അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പോകും. അപ്പോൾ അതിനിടക്ക് വണ്ടികളിങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ മാലമാലയായിട്ട് അങ്ങനെ പോവുക, വലിയ ഉണ്ടാവില്ല, ഒരു ശരാശരി സ്പീഡിൽ അങ്ങനെ. അപ്പോൾ ഇടക്ക് മുന്നിലുള്ള വന്നു, സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പിന്നിലുള്ള വണ്ടികളൊക്കെ വന്നു. അപ്പോൾ ഷറഫ് പറഞ്ഞു, അതാ വണ്ടിയിൽ ജറാവ പറഞ്ഞു. അപ്പോൾ ഒരു നമുക്ക് കൊട്ട ജീപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ജീപ്പിനെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്,
3: ജറാവുകൾ തടഞ്ഞു നിർത്തി
4: നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ അവർ ആരി കൊടുത്താലേ വണ്ടിക്ക് പോകാൻ പാടുള്ളൂ, അവരവിടെ നിൽക്കുന്ന അവിടെ നിൽക്കന്നെ, അല്ലാതെ അവരെ ശല്യപ്പെടുത്തിയും കൊണ്ടോ ഹോൺ അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും ചെയ്യില്ലാരും, എന്തെങ്കിലും ചെയ്താൽ ശിക്ഷയാണ്. അപ്പോൾ അവർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവർ വണ്ടി പരിശോധിക്കുകയാണ് സാധനം ഉണ്ടോ നോക്കിയിട്ട്. അതിൽ അപ്പോൾ ഒരു ഒരു നാലഞ്ച് പേര് അവർക്ക് രൂപം എന്ന് പറയുമ്പോൾ നല്ല കരിമല്ലന്മാരാണ്, കറുത്ത ആൾക്കാർ. അപ്പോൾ അവർക്ക് ചില ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഞങ്ങൾ പറഞ്ഞു കേട്ടത് നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഉപ്പൊന്നും അവരുടെ ശരീരത്തിന് യോജിച്ചതല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും കൊടുക്കില്ല. പക്ഷെ അവർ കൈ കാണിച്ച് തടഞ്ഞെത്തിയിട്ട് എടുത്തുകൊണ്ട് പോകും, പിന്നെ വെള്ളക്കുപ്പി അതൊക്കെ അവർ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഈ വണ്ടിയെ തടഞ്ഞ് ഒരു കുറച്ച് നേരം നിർത്തി, രണ്ട് മൂന്നാൾ ഇവിടെ പിന്നിൽ കയറി, കൊട്ട ലോഡ് കയറുന്ന സ്ഥലത്ത് കയറി, രണ്ട് മൂന്നാൾക്കാർ മുന്നിലും അങ്ങനെ വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ജറാവടെ കണ്ടൊരു ഭയങ്കര സന്തോഷം. അതും വളരെ അടുത്ത് കണ്ടു, പറഞ്ഞല്ലോ നല്ല തടിമുടുക്കുള്ള. അതിനേക്കാൾ നമ്മളെ പേടിപ്പിക്കുന്നത് അവരുടെ കയ്യിലെ കാമ്പുവില്ലുണ്ട്. അതിൽ
3: പരമ്പരാഗത
4: രീതിയിൽ കുറച്ച് വലിപ്പം കുറഞ്ഞ കുട്ടികളുടെ അടുത്ത് ചെറിയ അമ്പും വലുത്, മറ്റുള്ളവരുടെ വലുതും കാണുമ്പോൾ ഒരു ഭീമസ്ഥയല്ല, ഒരു താൻപോരിമ ഉണ്ടല്ലോ, അമ്പട ഞാനേന്നുള്ള, ഞാനാണ് ഇവിടുത്തെ അധികാരി, നിങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു സൗകര്യത്തിൽ പോയിക്കോ, ഒരു കന്നിവിൽ അങ്ങനെയാണ് പോയിക്കോട്ടെ അതാണ് ആ ഒരു ഭീഷണിയല്ല പക്ഷെ അവരുടെ നാട്ടില് നമ്മള് അവരുടെ നാട്ടില് നമ്മൾ ഇടിച്ചു കയറിയിട്ടുള്ള ആ ഒരു ഇത് അവരാണ് അവിടുത്തെ അധികാരികളുടെ രൂപത്തിൽ. അങ്ങനെ ആ വണ്ടി കുറച്ച് നേരം പോയി കുറെ കണ്ട് നിർത്തി പിന്നെ കയറിയിരുന്ന ആൾക്കാർ ഈ മൂന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ കുട്ടികളെ കടക്കുള്ള ഒരു ടീം ഇവരെ കാത്തുനിന്നു. ഇതെങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തറിയില്ല, അത് ഒരു സ്ഥിരം പോയിന്റ് ആണെന്ന് അറിയില്ല. ചിലപ്പോഴും ഇവർ ഈ വാഹനത്തിൽ കയറാനുള്ള കൗതുകം കൊണ്ട് വെറുതെ കയറുന്നു. അത് കഴിഞ്ഞ് വാഹനം വീണ്ടും മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ മുന്നിലിരുന്ന രണ്ടാൾക്കാരും ഇറങ്ങി.
3: അല്ല ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല അല്ലേ?
4: ഉപദ്രവിക്കില്ല, പക്ഷേ ഇവർ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരെന്തെങ്കിലും അവരെ എന്തെങ്കിലും ചെയ്തു
3: ആക്രമിച്ചുകൊണ്ട് അങ്ങനെ
4: അത്ര ഉള്ളൂ. ചിലപ്പോഴും സാധനങ്ങളൊക്കെ ചോദിക്കും, അപ്പൊ
3: അതിന്റെ ഭാഷ തന്നെയാണോ
4: അവര് വേറെന്തൊക്കെയോ പിന്നെ ഭാഷകളാണ്. പക്ഷെ ചില വാക്കുകളൊക്കെ അവർക്ക് അറിയുന്ന പറഞ്ഞത് വാങ്ങിത്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേണം എന്നൊക്കെ ഉള്ള അങ്ങനെ ചെറിയ കാര്യങ്ങള്. വസ്ത്രം അവിടെ പ്രകടമായിട്ട് കണ്ടത് പയ്യന്മാരെയാണ്. ഒക്കെ ഒരു ഒരു 20-25 ഏജിലുള്ള കുട്ടികളാണ്. ഒക്കെ അങ്ങനെ ജിമ്മിന്ന് അപ്പൊ ഇറങ്ങി വന്ന അങ്ങനെ ഉണ്ടാവും. മസിലൊക്കെ പെരുപ്പിച്ച് അങ്ങനെ നല്ല കറുത്ത ബോഡി, അങ്ങനെ എണ്ണ മിനുപ്പുള്ള ബോഡി പോലെ. അതുപോലെ അവർ ചിരിക്കുമ്പോ ഒക്കെ അവർ ആ കറുത്ത ശരീരത്തിലുള്ള പല്ലുകളാണ് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കയ്യിൽ അമ്പു വില്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് രണ്ടാളുടെ കയ്യിലുള്ള വില്ലിന്റെ സോറി അമ്പിന്റെ തറ മൂർച്ചയുള്ള എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മള് കത്തിയൊക്കെ മൂർച്ചിട്ട് ഇങ്ങനെ തിളങ്ങുന്ന സംഭവം ഉണ്ടല്ലോ അതുപോലെ. അതേപോലെ അവര് വേട്ടയാടുമ്പോഴും മറ്റൊക്കെ
3: അല്ല അവരെ ഭക്ഷണ രീതി തന്നെ, അതോ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമാണോ?
4: അവര് കായ്കനികള്, പഴങ്ങള്, മത്സ്യം, അതേപോലെ കാട്ടുനികളൊക്കെ വേട്ടയാടും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത്.
3: അല്ല മൃഗങ്ങള്, വന്യമൃഗങ്ങളൊക്കെ
4: മൃഗങ്ങളുള്ള കാടാണ്. പക്ഷെ അങ്ങനെ അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നു അറിയുന്നില്ല. പിന്നെ കാടാകുമ്പോൾ
3: സ്വാഭാവികമായിട്ടുണ്ടാവും.
4: വീടുകള് പിന്നെ ജെറുകളുടെ തരത്തിലുള്ള ഒരു വീടുണ്ട്. അതായത് അതിന്റെയൊക്കെ മാതൃകകൾ നമ്മൾ കണ്ടത് ഒരു കോഴിമുട്ട പകുതി മുറിച്ചിട്ട് കമ്പഴ്ത്തി വെച്ച് അങ്ങനെ
3: ഉണ്ടാവും.
4: പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ വീട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോഴിമുട്ടയുടെ പകുതി കമഴ്ത്തി വെച്ചാൽ അവരുടെ വീടിന്റെ ഷേപ്പ് ഒരു ചെറിയൊരു ദ്വാരം പോലെ, അതിങ്ങനെ തല കുനിച്ച ഉള്ളിൽ കയറണം. ഉള്ളില് വേറെ പാർട്ടീഷനും കാര്യങ്ങളും ഒന്നുമില്ല,
3: എല്ലാം
4: ഒരു റൗണ്ടിലൊരു ഹാള്. കുടുംബമൊക്കെ പാടെ അവിടെ തന്നെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ അതിൽ രസകരമായ ഒരു കാര്യം പറഞ്ഞത്, അവര് മാനുകൾ കണ്ടമാനെ കാട്ടിലുണ്ടാവും, പക്ഷെ മാനുകളെ അവർ ഉപദ്രവിക്കില്ല. ഈ അതിന് കേട്ടൊരു കഥ എന്താന്ന് വെച്ചാല്, വേനൽക്കാലത്തുമ്പോൾ വെള്ളം ഒക്കെ ടൈറ്റ് ആവും, വെള്ളത്തിന്റെ ലഭ്യത കുറയും. അപ്പൊ ഈ മാനുകൾക്ക് വെള്ളം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ഒരു സവിശേഷത സ്വാഭാവികമായിട്ടും കാട്ടിലെ മൃഗമുണ്ടാവുമല്ലോ. അപ്പൊ ഈ മാനുകള് വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിച്ചാല് അവർ ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം കേട്ടാല് പിന്നെ അവിടെ വെള്ളമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവിടെ പോയിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിക്കും. അപ്പൊ അതുകൊണ്ട് വെള്ളം കണ്ടെത്തുന്ന ഒരു ദൈവതുല്യമായ ഒരു ആരാധനയാണ്. മാനുകൾ ഒരിക്കലും ഒരു വേട്ടയാടില്ല എന്നാണ് പറഞ്ഞത്. പഴങ്ങളും കായ്കനികളും പിന്നെ മീന് പോലെയുള്ള കടലിലെ ഇതും അതേപോലെ പിന്നെ വേട്ടയാടുന്ന മറ്റു മൃഗങ്ങളൊക്കെയാണ് അവരുടെ ഭക്ഷണം.
3: ഈ ഗവൺമെന്റ് ഇപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അവരാരോഗ്യ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
4: ഞങ്ങള് പിന്നെ ഈ സാലിം എന്ന് പറഞ്ഞത് പിന്നെ ആദിവാസികളുടെ കൂടെയൊക്കെ അവരോട് കൂടെയൊക്കെ ചെന്ന് അവരുടെ ഭാഷയൊക്കെ കുറേശ്ശൊക്കെ പഠിച്ച് പഠിക്കല്ല, അവരുടെ മീഡിയേറ്റേഴ്സ്
3: ഉണ്ടാവും,
4: അങ്ങനെ കൂടുതൽ അറിയാനാണ്. അപ്പോൾ അവർ പറഞ്ഞത് വിദ്യാഭ്യാസം ഇപ്പോൾ കുറച്ചൊക്കെ ഈ ഏക അധ്യാപക വിദ്യാലയം എന്നൊക്കെ പറഞ്ഞ മോഡലായിരിക്കണം, കുറേയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആയില്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ അവരുടെ ഭാഷകൾ ഭാഷ സംസാരിക്കുന്ന ആളുകളെ അവരുടെ കൂട്ടത്തിൽ പുറത്തുനിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൻ്റെ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കും അവരുടെ ഭാഷയൊക്കെ പഠിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. അതേപോലെ അവർക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പിന്നെ പുറത്തുനിന്ന് ചെല്ലുന്ന അവരുടെ ഭാഷ അറിയാവുന്ന അവർക്ക് സെക്യൂരിറ്റി കൂടുന്ന ആളുകൾ അവർക്ക് ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കും. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് എന്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു മറ്റൊക്കെ. ഇപ്പോൾ സർക്കാർ ഭക്ഷണത്തിനുള്ള കൊടുക്കുന്നു, അതേപോലെ ഭക്ഷണത്തിൻ്റെ ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളും ചോദിച്ചൊരു ചോദ്യമാണ് ഈ അവർക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ അവർക്ക് കുറവാണ്.
3: കാരണം
4: ഒരു കാട്ടിൽ നിങ്ങളൊന്നും ആലോചിച്ചു, കാട്ടിലൊരു കുപ്പായം ഇടാതെ ട്രൗസർ മാത്രം നടക്കുകയാണ് ഈ കൊതുകടി തന്നെ, കൊതുകും മട്ടയും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനൊക്കെ അവർക്ക് പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ സാധനമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതൊക്കെ രക്ഷപ്പെടും, എന്തൊക്കെ പോയക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞവര്. അപ്പം ഈ അവരുടെ ചികിത്സക്ക് ഈ പറഞ്ഞ രണ്ട് ബന്ധങ്ങളിലെ ആളുകളുണ്ടല്ലോ, അവർ വഴിയാണ് ആശുപത്രിയിലേക്കൊക്കെ അപൂർവമായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇജളെ കാണുന്നു പറഞ്ഞപ്പോൾ നമ്മൾ സാലിംബായി പിന്നെ ഒരു ഹോസ്പിറ്റലിലെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അന്വേഷിച്ച് നോക്കി ഞങ്ങൾ പിന്നെ കാണാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നു എൻ്റെ കൂടെ അങ്ങനെ വരിക, ഒന്നും സംസാരിക്കാൻ പാടില്ല, ഞാനിങ്ങനെ ചൂണ്ടി പറയും, കൈയൊന്നും ചൂണ്ടാൻ പറ്റില്ല, ഇടതുഭാഗത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് നോക്കണം. അങ്ങനെ സാലിമ് മുന്നിലും ഞങ്ങൾ ആറ് ആൾക്കാരെ പിന്നിലായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു ഈ ഭാഗത്ത് അവിടെ ആളില്ല പറഞ്ഞു. പിന്നെ തിരിച്ച് അയാളെ വീണ്ടും ഫോൺ ചെയ്യും, അപ്പോൾ വേറൊരു ഭാഗത്താണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു വാർഡുണ്ട്, നമ്മൾ സ്കൂളിലൊരു രണ്ട് മൂന്ന് ക്ലാസ് റൂമുകൾ ഒരുമിച്ചുള്ള ഒരു സാധനം പോലെ ഒരു ഹാള്, അവിടെ ഇവർക്ക് ഇവരെ പിന്നെ ചികിത്സിക്കുന്ന ഒരു പ്രത്യേക വാർഡാണെന്നാണ് പറഞ്ഞത്. അവർ കൂട്ടുകുടുംബമായിട്ടുള്ള ഒരുമിച്ചുകൊണ്ട് പോരും. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ മിന്നൽ പോലെ ഒരു സ്ത്രീനെ കണ്ടു, രണ്ട് കുട്ടികളെയും കണ്ടു. അത് നമുക്കൊരു ആൾക്കാരെ കൃത്യമായി നോക്കി മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. തന്നെ ഞങ്ങൾ ഈ അഞ്ചാറ് ആൾക്കാർ നടക്കുന്നത് കണ്ടപ്പോൾ ഓഫീസിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കാറിൽ
3: പോകുന്നില്ലേ.
4: അതെ അതെ, അതാണ് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ.
3: ഇനിയും കുറേ ഡെവലപ്പായി വരാനുണ്ട്.
4: പിന്നെ ഞങ്ങൾ വീണ്ടും പോയപ്പോഴ് രണ്ടാമത്തെ ഒരു സംഘത്തിനെ കൂടി കണ്ടു. അത് പിന്നെ നമ്മൾ ചെറിയ ജാഥ ഒക്കെ നടത്തുന്ന പോലെ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് അമ്പുമ്പിൽ കേട്ട് ഇങ്ങനെ റോട്ടിൽ കൂടി നടന്നു വരികയാണ്. ബസ്സിൻ്റെ കൂടെ ഇങ്ങനെ വാഹനങ്ങളുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു.
3: അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജോലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ അങ്ങനെ വേട്ടയാടുന്നു അങ്ങനെ, അല്ലാതെ നമ്മളെപ്പോലെ ജോലി വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെ ചിന്തിക്കണമെന്നു
4: ഇല്ല. പക്ഷികളെ പോലെ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നില്ല, ഒരു ഒരു സങ്കടമല്ല. നമുക്ക് റേഷൻ കാർഡ് ബി പി എൽ
3: പക്ഷെ മനുഷ്യന്റെ മാനസികമായ വികാരങ്ങൾ ഇപ്പൊ ശരിക്കും അവർക്ക് ഉണ്ടാവില്ല. അതൊക്കെ
4: തീർച്ചയായിട്ടും
3: സ്വന്തമായിട്ടൊരു വീട് അങ്ങനെയൊക്കെ ഉള്ള കുറെ സ്വപ്നങ്ങൾ, എന്തായാലും മനുഷ്യനാണല്ലോ കാട്ടുവാസിയാണെങ്കിലൊക്കെ
4: അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് ഒരു കാറ് വേണം, അല്ലെങ്കിൽ വലിയ വീട് വേണം, വലിയ ഫോണ് വേണം, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ പരിമിതമാണ്. അവർക്ക് വലിയ വീട് വേണമെന്നില്ല, അവർക്ക് ഉറങ്ങിയാൽ മതി,
3: ഉറങ്ങിയാൽ മതി.
4: പിന്നെ നമുക്ക് ഫാനും സോഫയും ബെഡും എ സിയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവുള്ളൂ. അവർക്ക് കാട്ടിൽ കിടങ്ങാൻ പറ്റും, അവരുടെ മനസ്സത്രയും
3: റോട്ടിലൂടെ വന്നപ്പോ കണ്ടു. അപ്പൊ അവര് കാടിനകത്ത് കുറെ വിദൂരത്താണ് ശരിക്കും താമസം.
4: അവർക്ക് പിന്നെ സർക്കാർ വെച്ചു കൊടുത്തിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിന്ന് ആ പരിസരത്ത് അവർ കാണില്ല. അവര് ഉൾഭാഗത്താണെന്നാണ് കൂടുതൽ താമസിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോ ജറാവകളെ കാണാനുള്ളൊരു ആഗ്രഹം.
3: അതെ അതെ, ജറാവ എന്ന് പറയുമ്പോ ഒരു നമ്മള് സാധാരണ ഒരു മനുഷ്യനല്ലാന്നുള്ള രൂപത്തിലാണ്, അത് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഇപ്പം ജറാവയെ മനുഷ്യൻ തന്നെ, പക്ഷെ ഒരു പ്രത്യേക തരം അല്ലേ,
4: ഒരു ആദിമവാസികൾ.
3: പക്ഷെ നമ്മളിപ്പം ഒരുപാട് അറിവുകളാണ് നമ്മൾ ഈ കൂടുതൽ മനസ്സിലാക്കിയത്. ആൻഡമാനിലെ ജറാവകളെ കുറിച്ചും അവരുടെ ഭക്ഷണ രീതിയെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും നമുക്ക് കുറേ കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് എന്നാണ് താങ്കളുടെ സംസാരത്തിൽ മനസ്സിലാകുന്നത്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാം ഇൻഷാല്ലാ. ഈ എപ്പിസോഡോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ കേട്ടത് ജറാവകളെ തേടി എന്നുള്ള വിഷയത്തിൽ ഇബ്നു അലി അടത്തനാട്ടുകാരെയും ഹനീഫ വണ്ടൂരും നടത്തിയ ഒരു ദൃശ്യം പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മനോവേദനകൾക്കും മാധുര്യമുള്ള പരിഹാരം എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ താജുദ്ദീൻ സലാഹി നിർവഹിച്ച സ്നേഹക്കൂടിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ സമയങ്ങളിലായി ശ്രോതാക്കൾ ഉയർത്തിയ ചില സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും വ്യക്തിഗത ദുഃഖങ്ങളും വേദനകളുമാണ്. ഇതിലെ പല വിഷയങ്ങൾക്കും നേരിട്ട് തന്നെ, പ്രായോഗികമായി നേരിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകുകയും സമയബന്ധിതമായി അത്തരം വിഷയങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് ബാക്കിയുള്ളവർക്ക്, സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഉപകാരം ലഭിക്കണം എന്ന നിലക്കാണ്. ഈയൊരു ഘട്ടത്തിൽ നമ്മൾ ആരിസ്മോലിയോട് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചില ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകും, അത്തരം സന്ദർഭങ്ങളിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ദിനചര്യകൾ നോക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അമിതമായ സങ്കടവും മരണത്തെക്കുറിച്ച് ഭയവും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും എന്ന സ്ഥിതിയും എല്ലാം ഉണ്ടാകും. രോഗത്തിന് കുറച്ച് ശമനം കിട്ടിയാൽ സ്വാഭാവികമായും ആ വിഷമങ്ങൾക്കൊരു ആശ്വാസമാകും. പഴയതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടും, കുടുംബാംഗങ്ങളോട് സംസാരിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ പോകും. രോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്, എനിക്ക് അള്ളാഹുവിനെ ധാരാളം ഓർക്കാൻ അതുവഴി സാധിക്കുന്നു. പക്ഷേ അമിതമായുണ്ടാകുന്ന വിഷമവും പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും ദിനചര്യകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമൊക്കെ വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്ന ചോദ്യത്തോടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആരിസ്മോലിവി ആദ്യം പ്രതികരിക്കുന്നത്.
6: ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ഒരു ഡിപ്രഷൻ, ചെറുതായിട്ടൊരു വിഷാദം സാധാരണ ആളുകൾക്ക് ഉണ്ടാവണത് തന്നെയാണ്, അങ്ങനെ വന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചാലത് ശരിയാവും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം ഒരു നല്ല ഡോക്ടർ കാണുന്നതായിരിക്കും നന്നായിരിക്കാം. സാധാരണഗതിയിൽ എല്ലാറ്റിലും ചികിത്സകളുണ്ട്, ആയുർവേദത്തിലും ഹോമിയോയിലും അലോപ്പതിയിലും ഒക്കെ ചികിത്സകളുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള നിലക്കുള്ള എന്തെങ്കിലും ചികിത്സകൾ സ്വീകരിക്കലായിരിക്കും ഇതിലേറ്റവും നന്നായിരിക്കാൻ തോന്നുന്നുണ്ട്.
5: ഈ സഹോദരിയുടെ ചോദ്യം ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിന് ആരിസ്മോലി നൽകിയ ഉത്തരവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രോഗം എനിക്ക് ഹയറാണ് എന്ന് അവർ പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ അവർക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവായി എനിക്ക് തോന്നുകയാണ്. രോഗം എനിക്ക് ഹയറാണ്, കാരണം രോഗാവസ്ഥയിലെത്തുമ്പോൾ ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും സങ്കടങ്ങളിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ, ആശ്വാസം കിട്ടാൻ പലപ്പോഴും അദ്കാറുകളിലും പ്രാർത്ഥനകളിലും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും ഒക്കെ മുഴുകുകയും ചെയ്യുന്നു എന്നാണ് ആ സഹോദരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ രോഗം എനിക്കൊരു ഹയറാണ് എന്ന് ചിന്തിക്കാൻ ഭാഗ്യം ലഭിച്ച ആ സഹോദരി, അവർ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് അതിൽ ടെൻഷനാവുകയും അസ്വസ്ഥതപ്പെടുകയും പലപ്പോഴും വലിയ വിഷമങ്ങൾക്ക് അത് പിന്നീട് കാരണമാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ സഹോദരിയെ അവരുടെ വീടന്തരീക്ഷത്തെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഒരു ആത്മവിമർശനത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് അവരുടെ ആ വരിയിൽ വലിയ ഉത്തരങ്ങളുണ്ട്. അതോടൊപ്പം ആ സഹോദരിക്ക് കൊടുത്തിട്ടുള്ളൊരു സജഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. എന്നിട്ട് ആ സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് അവരുടെ ഒരു മൈൻഡ് മാപ്പിങ്ങും അനുബന്ധ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ കൊടുക്കുന്നൊരു ഡയറക്ഷൻ ഉണ്ടാകും. ആ ഡയറക്ഷൻ സ്വീകരിച്ച്, ആ മാർഗനിർദ്ദേശം സ്വീകരിച്ച് കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരത്തിലെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, മറ്റു ചില അനുബന്ധങ്ങൾ ഒക്കെ ഇത്തരം മാനസിക പ്രതിസന്ധികൾക്ക് പലപ്പോഴും കാരണമാകാറുണ്ട് എന്നതുകൊണ്ടാണ് ആരിസ്മോലിവി അങ്ങനത്തെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഈയൊരു സഹോദരിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. നമ്മൾ അറിയാത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകം കിട്ടുമെന്ന കാര്യം മറക്കരുത് എന്ന് ഞാൻ എൻ്റെ പീസ് റേഡിയോ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മാനസിക വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുടെ കമൻസുകൾ വായിക്കുന്ന ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അടുത്തത് പോകുന്നത് മറ്റൊരു വ്യക്തിയിലേക്കാണ്. കഴിഞ്ഞു പോയ ചില സംഭവങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ, അങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വല്ലാതെ മനസ്സിൽ കടന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ധാരാളം ദുആയും പ്രാർത്ഥനയുമൊക്കെ ചെയ്യാറുണ്ട്, എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അമിതമായി മനസ്സിൽ വരുന്ന ചിന്തകളെ എങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ഓർത്തും വിഷമിച്ചും അങ്ങനെ കുറേ നേരം കഴിഞ്ഞാണ് അതെല്ലാം വിട്ടുപോകുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം തന്നെ നിരാശയിൽ കഴിയും, പിന്നെ അത് മാറി ഇബാദത്തിൽ മുഴുകും. പക്ഷേ വീണ്ടും അതിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ മാറുന്നു. ഇതാണ് അവസ്ഥ. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വേഗത്തിൽ എങ്ങനെ കരകയറാൻ പറ്റും? അനാവശ്യമായ ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പേ എങ്ങനെ രക്ഷപ്പെടണമെന്നാണ്. മനസ്സ് വല്ലാത്തൊരു ചുഴിയിലകപ്പെട്ട ഒരു പ്രതിസന്ധി തീർച്ചയായും അവരനുഭവിക്കുന്നു. വിഷയത്തോട് ആരിസ് മൗലവി പ്രതികരിക്കുന്നു.
6: ഇത് മാനസികമായൊരു വിഷമത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ നമസ്കാരം ഏകാഗ്രമായി നിർവഹിക്കുക, നമ്മുടെ അധികാരങ്ങൾ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടികളൊക്കെ വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൊതുവെ ഒരാളുടെ ജീവിതം വളരെ സ്മൂത്തായിരിക്കും. എന്നാൽ നമ്മളൊരിക്കലും വിചാരിക്കാത്ത, നമ്മൾ താല്പര്യപ്പെടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക, ആ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുക, നമ്മുടെ സാധാരണ ജീവിതത്തെ നമുക്ക് വിഷമകരമാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെന്തെങ്കിലും ആ സമയത്തൊരു കാരണം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, പെട്ടെന്നുള്ള വല്ല മരണങ്ങളും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരിക്കുക, അല്ലെങ്കിൽ നിരന്തരമായ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭയപ്പെടുത്തുന്ന ന്യൂസുകൾ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരിക, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ വളരെ പ്രയാസകരമായ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരവസ്ഥ വരാം. അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഒരു സ്വാഭാവികമായി ഒരു മാനസികമായ ഒരു അസുഖം, രോഗം എന്ന നിലക്ക് വരാം. അത് നമുക്ക് ഈസിയായിട്ട് മെഡിസിനിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വിശദമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് നേരിട്ടിരുന്ന് അയാളുടെ എല്ലാവിധ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച ശേഷം മാത്രമേ ഇതിലൊരു പൂർണ്ണമായ തീരുമാനത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ.
5: ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ചില പരിമിതി മറുപടി പറയുന്നിടത്തുണ്ട് എന്നുള്ള കാര്യം ശ്രോതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ മാനസിക സാഹചര്യങ്ങളെയും അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയും ഒക്കെ ഒരു മൂന്നോ നാലോ വരികളിൽ ഒതുക്കി എന്താണ് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതി, അതുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും ഒക്കെ ഇത്തരം ചോദ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ടെലഫോൺ വഴി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സംവിധാനമാണ് വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന വിസ്ഡം അലൈവ്. വിസ്ഡം അലൈവിൽ നിങ്ങൾക്ക് ഡയറക്ടർ കൗൺസിലേഴ്സിനെ ലഭ്യമാണ്, ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഒരു അനുബന്ധം ഞാൻ ചേർത്ത് വെക്കുന്നു, നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അത് നമ്മൾ ഓർക്കുന്നത് അനുഗ്രഹമായി കണ്ട് അങ്ങനെ തെറ്റുകൾ ഓർമ്മ വരുമ്പോഴൊക്കെ അതിന് ഇസ്തിഗ്ഫാർ നടത്തുക, ഇസ്തിആദത്ത് നടത്തുക എന്നുള്ളത് ചെയ്തു പോയ തെറ്റുകളിലെ തെറ്റുകൾ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാക്കുന്ന പിശാചിൻ്റെ പദ്ധതിയെ തകർക്കാനുള്ള നല്ലൊരു വഴിയാണ്. ഒരു അവിഹിതം ചെയ്തു, വളരെ യാദൃശ്ചികമായി അപ്രതീക്ഷിതമായ ഒരു അവിഹിതം ചെയ്തു, ആ അവിഹിതത്തിൻ്റെ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിനെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ നോവിക്കുക, എന്നിട്ട് മാനസികമായി തകർക്കുക, നമ്മളിലെ ഒരു ഹൈവീയത്തിനെ, ഒരു എനർജിയെ, ഒരു ഉന്മേഷത്തെ ഇല്ലാതാക്കുക എന്നത് ശൈത്താൻ്റെ വളരെ വലിയൊരു പദ്ധതിയാണ്. തെറ്റ് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി അതിലെ കുറ്റബോധത്തെ അവനനുകൂലമാക്കി തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശൈത്താൻ്റെ അമൽ, ശൈത്താനിൽ പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള പരിഹാരം തെറ്റുകളോ അബദ്ധങ്ങളോ ഒക്കെ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ ഇസ്തിആദത്ത് നടത്തുക. أعوذ بالله من الشيطان الرجيم بسم الله لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇസ്തിആദത്തിൻ്റെ രൂപങ്ങൾ സ്വീകരിക്കാം. അതോടൊപ്പം ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ അലദീം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ അസ്തഗ്ഫിറത വരുമ്പോൾ ഷെയ്ത്താന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായും ചേർത്ത് വെക്കുന്നത്. പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ അരിസ്മലി പറഞ്ഞതുപോലെ എന്താണത് എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. അതായത് മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും അക്രമം ചെയ്ത വ്യക്തികൾ, ഇതിലൊന്നും ഒരു വിശദാംശങ്ങൾ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമുക്കുള്ള നഷ്ടങ്ങൾ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ ഓർമ്മകളുടെയൊക്കെ മുന്നിൽ ഞാൻ ക്ഷമ അവലംബിക്കുന്നതിലൂടെ ക്ഷമാലുക്കൾക്കുള്ള പുണ്യം വളരെ വിശാലമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവർക്കൊപ്പമാണ്. ഉപ്പ വളരെ യാദൃശ്ചികമായൊരു ദിവസം നഷ്ടപ്പെട്ടു, ഉമ്മനെ അപ്രതീക്ഷിതമായൊരു ദിവസം നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ അരികിൽ നിന്ന് അവർ വിട്ടുപോയി, അല്ലെങ്കിൽ ആശിച്ച് കൊതിച്ച് കടന്നെത്തിയ ദാമ്പത്യത്തിൻ്റെ പൂക്കൾ വിടർന്നതിൻ്റെ സുഗന്ധം നുകരുന്ന, അതിൻ്റെ തേൻ നുകരുന്ന ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അല്ലെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ നഷ്ടദുഃഖങ്ങളാണ് ഇവിടെ ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചതെങ്കിൽ ഒരു സംശയമല്ല, നമുക്കതിൽ കൃത്യമായി പറയാൻ സാധിക്കും. നമ്മളവിടെ സ്വബർ എന്നൊരു ഭാഗം തന്നെയാണ് ഓർക്കേണ്ടത്. സ്വബർ കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന മഹത്തായ പുണ്യങ്ങൾ എനിക്കുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ന് ഓർത്ത് നമുക്ക് ആ ഒരു കൊടുങ്കാറ്റിനെ, മനസ്സിനെ മഥിക്കുന്ന ആ ഒരു പേമാരിയെ, ഇടിമിന്നലിനെ, കൊടുങ്കാറ്റിനെ നമുക്ക് തീർച്ചയായും അതിജീവിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല, വളരെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിനെ കീഴടക്കാൻ ഇത്തരം ചില വളരെ ഇടപെട്ടുകൊണ്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാകും, ദുആ അങ്ങനെ പോയി പിന്നെ മനോദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം ദുആകളുണ്ട്. മനോദുഃഖത്തിൽ നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഗമ്മി വൽ ഹമ്മി എന്നൊക്കെ തുടങ്ങുന്ന ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അദ്കാർ സബാഹും അദ്കാറുൽ മസായിലൊക്കെ ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. മനസ്സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ക ഷെഡ്യൂൾ അവർക്ക് വേണം. രാവിലെ എണീറ്റാൽ ഒരു പേജ് ഖുർആൻ ഓതും, ശേഷം അദ്കാർ സബ ഒരു പേജല്ല കഴിഞ്ഞത്ര ഖുർആൻ ഓതും, അദ്കാർ സബാഹും അദ്കാറുൽ മസാഹും ഒക്കെ ചൊല്ലും. പിന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കാതെ നമ്മുടെ ഷെഡ്യൂളിലേക്ക് പോകും. ഫ്രീ ടൈം ഇല്ലാതെ നോക്കി, ആലോചനകൾക്കിടമില്ലാതെ നോക്കി, കാര്യങ്ങളിലൂടെ അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടന്ന് പോയി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, തലച്ചോറിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു റിമൈൻഡറിൻ്റെ ആ ഒരു കോഡുകൾ, ആ ഒരു അവസ്ഥകൾ അത് പൂർണ്ണമായി അങ്ങോട്ട് ഡിലീറ്റായി പോകുന്ന വിധമുള്ള പ്രാക്ടീസസിലേക്ക് തീർച്ചയായും നമ്മൾ പോകണം. ഒരു മല കയറുന്ന ദൗത്യമുണ്ട് എന്നത് ഇത്തരം ആളുകൾ മറക്കരുത്. മല കയറി പകുതി എത്തുമ്പോൾ നിർത്തി താഴോട്ട് തിരിച്ചു പോരുന്ന ഒരുവനെ പോലെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ഡിപ്രഷൻ മോഡലുള്ള ആളുകൾ. അതോടൊപ്പം മരുന്ന് കഴിക്കണം, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ തീർച്ചയായും ഇതൊക്കെ വളരെ സിമ്പിളായി, ഒരു പ്രശ്നമല്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഖുർആൻ കേൾവി, പഠനം, പാരായണം, മക്കളുടെ പിന്നെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യം. അതോടൊപ്പം പാർട്ട്ണർമാരുടെ, പങ്കാളികളുടെ പൂർണ്ണ സഹകരണങ്ങൾ ഇതിലുണ്ടാകണം. പാരൻസിൻ്റെ പൂർണ്ണ സഹകരണങ്ങൾ ഉണ്ടാവണം. അത്തരം വിഷയങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഗൈഡ് ലൈനുകൾ കിട്ടേണ്ടതുണ്ടെങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഇടപെടലുകൾ കൂടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായും പൂർണ്ണതയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ഹാരിസ് മൗലവി പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു അനുബന്ധമായി ഈ ഒരു സന്ദർഭത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ചോദ്യകർത്താവ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, പഠിക്കാനോ നിസ്കരിക്കാനോ പറയുമ്പോൾ മക്കൾക്കത് ചെയ്യാൻ മടിയാണ്. സ്കൂളിലും മദ്രസയിലും പറഞ്ഞയച്ചിട്ടല്ലേ ഇതൊക്കെ പഠിക്കേണ്ടിയും ചെയ്യേണ്ടിയും വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കവിടെ പോകാൻ ഇഷ്ടമില്ല, പിന്നെ നിങ്ങൾ പറയില്ലല്ലോ ഇതൊന്നും ചെയ്യാൻ എന്നാണ് അവർക്കൊക്കെ അവർ മറുപടി തരുന്നത് എന്നാണ് ഒരു സഹോദരി വളരെ പ്രയാസത്തോടു കൂടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഹാരിസ് മൗലവിയുടെ മറുപടിയിലേക്ക് പോകാം.
6: ഇതൊന്നിപ്പോ ഒരു പ്രശ്നമല്ലല്ലോ, കാരണം എല്ലാ വീട്ടിലും, കുട്ടികളുള്ള വീട്ടിലെല്ലാം ഉമ്മമാരെ പണി എന്താ വെച്ചാൽ നീ നിസ്കരിച്ചോ, നീ പഠിച്ചോ, ഈ രണ്ട് ചോദ്യങ്ങളാണ് എല്ലാ ഉമ്മമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഉമ്മമാർ ചോദിക്കുമ്പോൾ കുട്ടികൾ വേഗം നിസ്കരിച്ചോന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർ പാങ്കു ഇക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കാരം തുടങ്ങുന്നില്ല. അതേമാതിരി പഠിച്ചോന്ന് ചോദിക്കുമ്പോൾ പിന്നെ പുസ്തകം എടുത്ത് പഠിക്കലും വായിക്കലും അതൊന്നും ഉണ്ടാവില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചില കളികളും തമാശകളും വിനോദങ്ങളും ആഗ്രഹങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ തന്നെയാണ് അവരുടേത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ തന്ത്രപരമായി അവരെ എന്തു ചെയ്യാണ്, കാര്യഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളവരെ ബോധപൂർവം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാനും അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനുവേണ്ടിയുള്ള നല്ല നല്ല പ്രശംസകൾ നടത്തി അവരെ നമ്മൾ എന്തു ചെയ്യാണ് സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഭീഷണികളാകും, ചിലപ്പോൾ ഒരു സന്തോഷപരമായ എന്തെങ്കിലും ഓഫറുകളാകും, അങ്ങനെയാണ്. ഈ കുട്ടികളുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചില പ്രതീക്ഷകളാണ് അവരെ നയിക്കുന്നത്. പ്രതീക്ഷകളാണ് അനിയു പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ കുട്ടി എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കുക. അതേപോലെ തന്നെ അടുത്ത ഏപ്രിലൊരു ടൂറുണ്ട്, അതൊക്കെ 6 മാസം 7 മാസം പോലും ആ മനസ്സിൽ ആ പ്രതീക്ഷകൾ ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കുട്ടി എനിക്ക് എല്ലാ വിഷയത്തിലും 8+ വേണം, എനിക്ക് 8-ാം ക്ലാസ്സിൽ ഞാൻ ടോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത്. കാരണം ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യങ്ങളും നേടണമെങ്കിൽ അപ്പോൾ നല്ല പ്രതീക്ഷകൾ കൊടുത്ത്, നല്ല സമ്മാനങ്ങൾ കൊടുത്ത്, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനും നിങ്ങളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാതിരിക്കാനും അവർ പരമാവധി എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഐഡിയകളോ അല്ലെങ്കിൽ നല്ല മറുപടികളോ നല്ല ലോജിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ മെല്ലെ രക്ഷപ്പെട്ടു പോകും. അപ്പം നമ്മൾ അവരെക്കാളും വളരെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലതായ ലക്ഷ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ്. ഒരാട്ടിടയൻ ആടിനെ നോക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം എന്താണോ, അതിനേക്കാളും പ്രയാസമാണ് മനുഷ്യരെ നയിക്കാൻ. ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉമ്മമാർ അനുഭവിക്കുന്നത്. നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ത്തോടും കൂടെ കാര്യങ്ങൾ സമീപിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
5: ഈ ഒരു കുട്ടികളുടെ പ്രായം എത്രയാണ് എന്നത് ഈ ചോദ്യത്തിൽ വ്യക്തമല്ല. പലപ്പോഴും പാരൻസ് കുട്ടികളെ ദീനിയായി വളർത്തണം എന്ന നിലക്ക് അവരോട് നമസ്കാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ബോധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത പ്രായത്തിൽ, നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊരു നിർബന്ധപൂർവം അവരോട് നിർദ്ദേശിക്കേണ്ട പ്രായമാണ് ഒരു 7 വയസ്സിന് ശേഷമുള്ള പ്രായം. നിർബന്ധമല്ല, ഒരു അവർക്കതിലൊരു കൃത്യത വേണം എന്ന നിലക്ക് പറയേണ്ട ഒരു പ്രായമാണ്. 10 വയസ്സ് കഴിയുമ്പോൾ ഒരു നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ട സമയമാണ്. അതിൻ്റെയും മുമ്പുള്ള ടൈമിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കുട്ടികൾ കളിച്ച് ആവേശപൂർവ്വം കളിക്കുന്നതിൻ്റെ ഇടക്ക് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളെ ഇതിലേക്ക് നിർബന്ധിച്ച് തള്ളിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അത്തരം സംഗതികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കൂല, അതിലെന്താ സംശയമുള്ളത്? അപ്പോൾ അവരുടെ കളിയുടെ രസച്ചരടിനെ മുറിക്കുന്ന ആ കാര്യം അതവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് റുഖ്സയുള്ള ആശ്വാസമുള്ളതെല്ലാം അവരെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അതിലൊക്കെ ഉപരി ഇപ്പോൾ ഈ ഓൺലൈൻ കാലത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ വീട്ടിൽ തന്നെയാണ്. മറ്റേത് അവരുടെ എനർജി ഓടിത്തീർക്കാനും ചാടി തീർക്കാനും ഒക്കെ സ്കൂളുണ്ടായിരുന്നു. ഇതൊന്നും പാരൻസ് സഹിക്കേണ്ടി വന്നിരുന്നില്ല. സ്കൂളിലോ മദ്രസയിലോ ഒക്കെ ടീച്ചറോ അല്ലെങ്കിൽ അധ്യാപകനോ ഒന്ന് കണിശമായി നോക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ എല്ലാ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അധ്യാപകനെ എങ്ങനെ പൂട്ടിക്കാം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്കൊക്കെ അറിയണൊരു വസ്തുതയാണ്. അത് സ്കൂളിലെ അവരുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെങ്കിലും അവർക്ക് അവരുടെ കളിസമയം അവരുടെ പഠനം തന്നെ കളിയായി മാറുന്ന ചുറ്റുപാട് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഈ വീട്ടിലെ അതും പുറത്തിറങ്ങാൻ കഴിയാതെ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മൂക്കും വായൊക്കെ മൂടിക്കെട്ടി ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ഒട്ടും ഇല്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഇവർ ഇത്തരം കാര്യങ്ങളേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ കുട്ടികൾ ഈ ചെറിയ കുറച്ചുകൂടി പ്രായം ചെന്ന കുട്ടികളായിരിക്കും. അവിടെ ആരംഭം മുതൽ അവരെ കൈകാര്യം ചെയ്ത് കൊടുത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും എന്ന് തന്നെ അനുമാനിക്കണം. ഇനി ഇല്ലെങ്കിലും പൊതുവായ ചില പ്രകൃതങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതിലൊക്കെ ബേജാറായി ടെൻഷനായി നമ്മൾ ഇടപെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആരിസ്മോലി പറഞ്ഞ ആ ഭാഗം റിവൈൻഡിൽ നിന്ന് നിങ്ങൾ ഒരു തവണ കൂടി കേട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. പലപ്പോഴും പ്ലാനില്ല, പാരൻസിന് പ്ലാനില്ല, എന്താണ് കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം, എന്താ അവനെവിടെ വരെ കൊണ്ടുപോകണം, എന്തിലെല്ലാം ഇൻവോൾവ് ചെയ്യിക്കണം, എന്തിലെല്ലാം പങ്കെടുപ്പിക്കണം, ഇതിലൊന്നൊരു പ്ലാനും ഇല്ല. അവന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ 1, 2, 3, 4, 5 ഇങ്ങനെ 5 ഉത്തരങ്ങളുണ്ട്. ആ 5 ഉത്തരങ്ങൾ ഇന്ന സമയത്തിന്നത്, അടുത്ത ആഴ്ച ഇന്നത്, അങ്ങനത്തെ പ്ലാനും ഇല്ല. അപ്പം അതുകൊണ്ട് പ്ലാനുകളിലൂടെ മാത്രമേ നമുക്ക് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അടിയും ബഹളവും നിർബന്ധിക്കലും ഭീഷണിപ്പെടുത്തലും അതൊക്കെ എന്താണ്, അതൊക്കെ അതൊരു ആത്യന്തിക പരിഹാരമല്ല എന്നത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുകൂടി ഈ ഒരു വാചകങ്ങളോടൊപ്പം ഞാൻ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ സമയം വൈകുന്നു, അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ചോദ്യം. ഞാൻ 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ ഉമ്മ ഞാൻ പറയുന്ന ഒരു വാക്കിന് ഒരു വിലയും തരാറില്ല. വീട്ടിലെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഉമ്മ എന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാൻ തീരെ താല്പര്യമില്ല. ഇതിൻ്റെ പേരിൽ ഉമ്മ എന്നെ കുറേയധികം ആക്ഷേപിക്കുകയും ചെയ്യും. ഇത് ഉമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി 20 വയസ്സുള്ള മോള് ചോദിച്ചിട്ടുള്ളത്. ആരിസ്മോലിയുടെ ഉത്തരം നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാം.
6: നമ്മൾ ഈ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചതുപോലെ തന്നെ വീടുകളിൽ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അത് വീടാണെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു വിദ്യാലയം ആണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം കൊണ്ട് നടക്കുന്ന ആ വ്യവസ്ഥകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളും ഉണ്ടായിരിക്കും. അതിൻ്റെ ഡയറക്ടറാവാം, അല്ലെങ്കിൽ വീട്ടിനാവും ഉമ്മയാകാം, അല്ലെങ്കിൽ വാപ്പയാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനാവാം. എല്ലായിടത്തും എന്തുണ്ടാകും, ഒരു വ്യവസ്ഥയും ഉണ്ടാകും. അതേപോലെ തന്നെ ആ വ്യവസ്ഥയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡർ ഉണ്ടായിരിക്കും, ഒരു തലവനുണ്ടായിരിക്കും, ഒരു അമീർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നായകത്വം നൽകുന്ന വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ താല്പര്യവും അറിവും കഴിവും പ്രാപ്തിയും അനുസരിച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ സിസ്റ്റങ്ങൾ രൂപപ്പെട്ട് വരിക. അതാരും എഴുതിണ്ടാക്കണതല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ എപ്പോൾ ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം ഉണ്ടാവണം, എങ്ങനെ ചിലവഴിക്കണം, എത്ര വൃത്തി വേണം, എത്ര വൃത്തി വേണ്ട, എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, കുട്ടികൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇതൊക്കെ ഓരോ സഹോദരിമാരും അവരുടെ ഒരു അറിവനുസരിച്ച് കൊണ്ട് അവർ രൂപപ്പെടുത്തണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്ത് അവിടെ അതിന് കീഴിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഓരോ വ്യക്തികളും തങ്ങളുടെ താല്പര്യം ഇന്നതാണ് എന്ന നിലക്ക് ആ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പല മരുമക്കളും അമ്മായിമ്മമാർക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത്. അമ്മായിമ്മയുടെ സിസ്റ്റവുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റൂല, അവിടെ സിസ്റ്റമായിട്ട് അമ്മായിമ്മയ്ക്ക് യോജിക്കാൻ പറ്റൂല. എന്നാൽ അമ്മായിമ്മയുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്യാനും അത് അംഗീകരിക്കാനും കഴിഞ്ഞാൽ ആ വീട്ടിൽ സമർത്ഥമായി നിന്ന് പോകാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഒരു മകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സംവിധാനങ്ങളെ വ്യവസ്ഥകളെ നമുക്ക് കഴിയുന്നത് പോലെ പിൻപറ്റി മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ സംതൃപ്തരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ മുഴുവനും മാറ്റിത്തിരുത്തി നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളത് നമ്മളവിടെ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ എപ്പോഴും അവിടെ വഴക്കും അതേപോലെ തന്നെ ബഹളങ്ങളും വാഗ്വാദങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്തു ചെയ്യുക, നിങ്ങൾക്ക് മതപരമായി ബുദ്ധിമുട്ടില്ലെങ്കിൽ

അല്ലെങ്കിൽ ശകാരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും പകരം വളരെ സ്നേഹപൂർവം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഈ കുട്ടി അവൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അത്ര സ്യൂട്ടബിളായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത്ര കൃത്യമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഉമ്മ ഇങ്ങനത്തെ ഒരു ശൈലി സ്വീകരിക്കുന്നത്. പക്ഷേ ഒരാളെയും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും ഒന്നും വിഷയം പരിഹരിക്കാനല്ല, കൂടുതൽ വലിയ വിഷയങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക. മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ ഈ അടുക്കള ജോലിയിലും വീട്ടുജോലിയിലും ഒക്കെ ഇടപെടുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. നന്നായി ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു മൂന്നാലാളുകൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല. അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങനെ ചെയ്യല്ല, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ അവസ്ഥയായിരിക്കും ചിലപ്പോഴൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ. അവളൊരു കറി വെക്കുമ്പോൾ അതിലേക്ക് ആദ്യം മല്ലി കൊണ്ടേയിട്ടു, എന്നിട്ട് മുളകിട്ടു. ചിലപ്പോൾ മുളകായിരിക്കും ആദ്യം ഇടേണ്ടത്, അവളിട്ടത് മല്ലിയായിരിക്കും. അപ്പോൾ അതിന് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നിന്നോട് എത്ര തവണ പറഞ്ഞതാന്നൊക്കെ ചോദിക്കുന്നതോടുകൂടെ അവരുടെ ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കും. ആ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയാതെ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കി, ആ കറി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു, ഇന്ന് ഇന്ന ആളുണ്ടാക്കിയ മോള് ഇന്ന് ഫാത്തിമ ഉണ്ടാക്കിയ കറിയാണെന്ന് പറയുമ്പോൾ ആ കറി രുചിച്ച് അത് ചിലപ്പോൾ ഒത്തിരി ചമർപ്പുള്ളതാണെങ്കിലും ഓ നന്നായിണ്ട്, പക്ഷെ ഇതിൽ ആ മല്ലി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതൊന്ന് കുറച്ചാൽ ഒന്നും കൂടിയും ടോപ്പാകും എന്ന് പറയുമ്പോൾ അടുത്ത തവണ മല്ലി ഇടാൻ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഓർമ്മ വരും, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉപ്പാൻ്റെ ശബ്ദം അല്ലെ ഉമ്മാൻ്റെ ശബ്ദം ഇങ്ങനെ വരും അല്ലേ. നേരെ മറിച്ച് ആക്ഷേപമാണെങ്കിലോ, ആ കറിയൊക്കെ അങ്ങോട്ട് ഉന്തി മാറ്റി എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ജീവിതത്തിലുടനീളം ആ ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സാധാരണ പറയാറുണ്ട് ഈ ISRO സയൻറ്റിസ്റ്റുകൾ, ഇന്ത്യയുടെ ആകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണല്ലോ, ശൂന്യാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ISRO. ISRO സയൻറ്റിസ്റ്റുകൾ ഒരു ഉപഗ്രഹ വിക്ഷേപം അത് വിജയിച്ചാൽ അവിടുത്തെ ജൂനിയർ സയൻറ്റിസ്റ്റുകളാണ് പത്രസമ്മേളനം നടത്തുക, ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരാണ് മുന്നോട്ട് വരിക. എന്നാൽ കോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് കത്തിത്തകർന്ന് താഴെ വീണാൽ മുതിർന്ന ആളുകൾ രംഗത്ത് വരും, എന്നിട്ട് അവരത് ഏറ്റെടുക്കും, അപ്പോൾ ജൂനിയേഴ്സിനെ പറഞ്ഞേക്കില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ അടുത്തുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഇങ്ങനത്തെ കാര്യത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്, അവരെ ചേർത്ത് നിർത്തി തിരുത്തലാണ് എപ്പോഴും നന്നാവുക. മറുവശത്ത് മക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ആരിസ്മലിയുടെ പറഞ്ഞ പോലെ നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനഃശാസ്ത്രമോ സൈക്കോളജിയോ ഒന്നും അറിയില്ല, പച്ച മനുഷ്യരാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടാകില്ല, ഒരുപാട് മനസ്സംഘർഷങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഇതൊക്കെ അവർ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നത് കുട്ടികൾ മനസ്സിലാക്കി ക്ഷമാപൂർവ്വം അവരുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നോക്കി, ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് കുറച്ചും കൂടി ഒരു താല്പര്യവും അനുകൂല മനസ്സും ഉണ്ടാകും എന്ന ഒരു ഭാഗവും കൂടി ഇതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിലായ ഒരു ഒരു ചോദ്യത്തിലേക്കാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വീടുകളുടെ സന്തോഷവും, വീടുകളിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ നിന്നൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ആ ഒരു പിന്നെ മാനസികാവസ്ഥക്ക് ഉള്ള ഉത്തരവൊക്കെ യഥാർത്ഥത്തിലാകുന്നത്. ദയവചെയ്ത് എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകണം എന്ന റിക്വസ്റ്റോടുകൂടെ സഹോദരി തുടരുകയാണ്. മാനസികമായി അത്രയും തളർന്നിരിക്കുകയാണ് ഞാൻ, മറുപടി എന്തായാലും എനിക്ക് വേണം. വേറെ എവിടെ നിന്നും ഒരു പരിഹാരവും എനിക്ക് കിട്ടാനില്ല. പീസ് റേഡിയോ അതിൻ്റെ അണിയറ പ്രവർത്തകർ അവരുടെ ഇടനെഞ്ചിൽ എപ്പോഴും സൂക്ഷിക്കുന്നൊരു വികാരമാണിത്. ഈയൊരു സംവിധാനമല്ലാതെ ആശ്വാസം കണ്ടെത്താനും പഠിക്കാനും മനസ്സിലാക്കാനും മറ്റൊന്നുമില്ലാത്ത ആയിരങ്ങളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന നീയത്തോടു കൂടെയാണ് പീസ് റേഡിയോയെ എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിലും അതിൻ്റെ പ്രചാരണ മേഖലയിലുമൊക്കെ അധ്വാനിക്കുന്നവർ പലപ്പോഴും അതിനെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ ഒരു വാചകം അവരുടെ ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ വിഷയം ഇതാണ്: എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, നിക്കാഹ് മാത്രമായിരുന്നു നടന്നത്, പിന്നെ കുറച്ച് പേര് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുകാർ സ്വർണമൊന്നും കാര്യമായി നൽകിയിരുന്നില്ല. പിന്നീട് 7ാം മാസത്തിൽ പ്രസവത്തിന് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് വീട്ടുകാർ എൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരുടെ 15 പവൻ വീതം സ്വർണം എടുത്ത് 30 പവൻ തന്നത്. എന്നാൽ ഇക്കാര്യം ഞാൻ ഭർത്താവിനോടോ വീട്ടുകാരോടോ പറഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഭർത്താവ് ഇതറിയുകയുണ്ടായി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇത് നാത്തൂന്മാരുടെ സ്വർണമാണെന്നൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു.
അതെന്റെ ഭർത്താവിനെ വളരെയധികം പ്രയാസപ്പെടുത്തി. എന്റെ ഭർത്തൃ വീട്ടുകാർ സ്വർണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല.

0: കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒന്നുമില്ലാതെ തന്നെയാണ് കൊണ്ടുപോയത്. എൻ്റെ വീട്ടുകാരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് പിന്നീട് 7 മാസത്തിൽ ഇങ്ങനെ ഒരു സ്വർണം തന്നത്. ആ സമയത്ത് ഭർത്തൃ വീട്ടുകാർ എത്രയുണ്ടെന്നൊന്നും എന്നോട് ചോദിച്ചിരുന്നില്ല. അവർക്ക് സ്വർണത്തോട് അങ്ങനെ പ്രിയമൊന്നുമില്ല. പക്ഷെ പിന്നീട് ഇതാ അറിഞ്ഞതിൽ പിന്നെ ഭർത്താവ് എന്നെ മാനസികമായി തളർത്താൻ തുടങ്ങി. നിന്റെ വീട്ടുകാർക്ക് നിനക്ക് നാത്തൂന്മാരുടെ സ്വർണമാണോ നൽകാൻ തോന്നിയത്, നിനക്കായി സ്വർണം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്നെൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അങ്ങനെ സ്വർണം വാങ്ങി നൽകാനുള്ള സാമ്പത്തികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് സാമ്പത്തികമായി ഉണ്ടായപ്പോൾ അവർ രണ്ട് നാത്തൂന്മാർക്കും 15 പവൻ വീതം മേടിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നത്, ആ വാങ്ങി നൽകിയത് നിനക്ക് നൽകാമായിരുന്നല്ലോ, നിനക്ക് പുതിയ സ്വർണം ധരിക്കാൻ ആഗ്രഹിച്ചുകൂടെ? ഞങ്ങൾ ചോദിക്കുകയോ സ്വർണം ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് പഴയ സ്വർണം വീട്ടുകാർ നൽകിയത്? ആ സ്വർണം നാത്തൂന്മാരുടെ ഉപ്പമാർ അവർക്ക് നൽകിയതല്ലേ, അതെങ്ങനെ നീ ഉപയോഗിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കരമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ വിഷമങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നത്, നിനക്ക് നൽകിയ സ്വർണം എങ്ങനെ കിട്ടിയെന്ന്, എവിടെ നിന്ന് കിട്ടിയെന്നോ നിന്റെ ഭർത്താവും വീട്ടുകാരും അറിയേണ്ടതില്ല. നിനക്ക് നൽകാനുള്ളത് ഞങ്ങൾ നൽകി. ജ്യേഷ്ഠന്മാർക്ക് വാങ്ങി നൽകാൻ കഴിയില്ലെങ്കിൽ നാത്തൂന്മാരുടെ സ്വർണം തന്നെയാണ് നൽകുക എന്നൊക്കെ ഉമ്മയും പറയുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നാത്തൂന്മാരുടെ സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 30 പവൻ സ്വർണവും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. ഭർത്താവ് പറയുന്നത്, എന്തു തന്നെ വന്നാലും ആ സ്വർണത്തിൽ ഞാൻ തൊടില്ല എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് നമ്മൾ ഹാരിസ് മൗലവിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ്.
1: ഇതിലെന്താന്ന് വിചാരിച്ചാൽ, ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോ അതിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ, ഈ സ്വർണം എപ്പോഴും ഭർത്താവിന് കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെ ഒരു ധാരണ. സത്യത്തിൽ ഒരു പിതാവ് തങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന സ്വർണം 100% അവരുടെ അവകാശത്തിലും അവരുടെ കൈകാര്യത്തിലും പെട്ടതാണ്. അതിൽ യാതൊരു അവകാശവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഭർത്താവിന് കൊടുത്തതല്ലല്ലോ, അത് തൻ്റെ മകൾക്ക് വിവാഹ സമയത്ത് കൊടുത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് പലപ്പോഴും തൻ്റെ ഭർത്താവിന് കൊടുത്ത പോലെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഭർത്താവ് അത് എടുക്കേണ്ട കാര്യമല്ല, ഭർത്താവിൻ്റെതല്ല തന്നെയത്. അപ്പോൾ ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹയർ എന്നുള്ളതാണ്. അതൊരു വാഗ്വാദത്തിലേക്കോ വിവാദത്തിലേക്കോ ചർച്ചയിലേക്കോ നിങ്ങൾ പോകേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ പറ്റിച്ചോ വഞ്ചിച്ചോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കണം. അത് അയാൾക്കുള്ളതല്ലല്ലോ. പിന്നെ അയാൾ സ്വീകരിക്കാതിരിക്കേണ്ട പറ്റി നിങ്ങളെന്തിനാണ് വെറുതെ വ്യാകുലപ്പെടേണ്ട കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ലൊരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നൊരു ബന്ധമല്ലേ? ആ ബന്ധത്തിന് ഒരിക്കലും ഈ ഒരു പണം, പലപ്പോഴും വിവാഹ സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന കാറ്, സ്ത്രീധനം, പണ്ടം, ഇതൊക്കെ പിന്നീട് എന്തായിരിക്കും, ദാമ്പത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം എന്താ വെച്ചാൽ, ഈ പണം കടമായി കൊടുക്കുക അല്ലെങ്കിൽ ദാനമായി കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക, ഇങ്ങനെയൊന്നും അല്ലാതെ ആരതാണെന്ന് നിർവചിക്കപ്പെടാതെ ഇത്തരം പണങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഭർത്താവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്വത്ത് അവനെങ്ങനെ എടുക്കാന്നുള്ളതിലൊക്കെയായിരിക്കും ഭാര്യയും അതേപോലെ തന്നെ വീട്ടുകാരും ഉണ്ടായിരിക്കുക. എടുക്കാതിരുന്നാൽ എന്താണ് അവരത് എടുക്കാത്തതെന്നായിരിക്കും. അതുകൊണ്ട് ഇതൊരു പുലിവാല് പിടിച്ചൊരു സ്വത്താണ് ഈ വിവാഹ സമയത്ത് കൊടുക്കുന്നതെല്ലാം. അതുകൊണ്ട് നമ്മൾക്കത് നിങ്ങൾക്ക് ഉപ്പാപ്പ തന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു എന്നുള്ള നിലക്ക് സമാധാനമായിട്ട് നിന്ന് പോവുക എന്നുള്ളത് അതൊരു ചർച്ചയാക്കി നിങ്ങളുടെ കുടുംബജീവിതം പ്രശ്നകലുഷിതമാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും.
0: തീർച്ചയായും വളരെ ക്ലിയറായൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ സഹോദരിക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇങ്ങനത്തെ നമ്മളെ ചിന്തകളെ വല്ലാതെ കെട്ടിമുറുക്കുന്ന ഇത്തരം ചില കാര്യങ്ങളുടെ കറക്റ്റൊരു ഇസ്ലാമികമായ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഭാര്യയുടെ കയ്യിലുള്ള സ്വർണം എൻ്റേതാണ് എന്ന് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഭർത്താവ് ചിന്തിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പൊതുവെ പറയാം. പക്ഷേ അവളത് അങ്ങോട്ട് മാറ്റുകയോ ഇങ്ങോട്ട് മാറ്റുകയോ എന്തിലേക്കും കൊടുക്കുകയോ അനിയത്തിക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ അമ്മായിൻ്റെ മോൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുന്നു. അതിൽ നമുക്ക് പുരുഷന്മാർക്ക് ഒരു അവകാശവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരാളും തീർച്ചയായും അങ്ങനത്തെ ഭാര്യയുടെ ആ കൈകാര്യ കർത്തൃത്വത്തെ മണ്ടത്തര അബദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഡ്വൈസ് കൊടുക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്തൊരു രീതിയിൽ ഒരിക്കലും ഇടപെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സ്വർണം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അതിലിപ്പോൾ വിഷമിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഒരു ഘട്ടം വരുമ്പോൾ ആ സ്വർണം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമോ സന്ദർഭമോ വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ദീനീയ കാര്യങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ പരലോകത്തേക്കുള്ള ഒരു ദാനമായി സദഖയാക്കി മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിയിച്ചു കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം എന്ന് ആരിസു മൗലവി പറഞ്ഞ ആ ഒരു ഉത്തരം നമുക്ക് വലിയൊരു സമാശ്വാസം നൽകുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ വേദനകളാണ് നമ്മൾ പങ്കുവച്ചത്, കൺഫ്യൂഷനുകളാണ് നമ്മൾ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയക്കുക. പൊടുന്നനെ മറുപടി കിട്ടേണ്ട ചില കാര്യങ്ങൾ, എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടണം എന്ന ടെക്സ്റ്റിംഗ് തീർച്ചയായും നന്നായിരിക്കും. ഇത് നൂറുകണക്കിന് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വരുന്നു. അതോരോന്നും സോർട്ട് ചെയ്തെടുത്ത് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി അലിജാബ് വഴിയും സ്നേഹക്കൂട് വഴിയുമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ തീർച്ചയായും ഉണ്ടാകണം. പീസ് റേഡിയോ പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ലഭിക്കേണ്ട ധാരാളം ആളുകൾ അസ്വസ്ഥരായി പല വീടുകളിലും കഴിയുന്നുണ്ട്. അവർക്ക് പീസ് റേഡിയോ അറിയില്ല. അതുകൊണ്ട് പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന ഒരു ചെറിയ വാട്സാപ്പ് കൂട്ടായ്മ സംവിധാനമുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പീസ് റേഡിയോയുടെ എല്ലാ പരിപാടികളുടെയും പോസ്റ്ററുകളും വീഡിയോസും ഒക്കെ ലഭിക്കും. അത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ തീർച്ചയായും അയക്കാനും സാധിക്കും എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പൊതു അഭിപ്രായം എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് റേഡിയോ എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ നിങ്ങളെ പ്രസ്തുത ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വരാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാ, സ്നേഹക്കൂട് വളരെ മനസ്സിന് നമുക്ക് വലിയൊരു ഇടം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. കാരണം മനോവേദനകൾ അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. വ്യത്യസ്തമായ വേദനകൾക്കുള്ള ഒരു കൃത്യമായ പരിഹാരമാർഗം നമുക്ക് നൽകിയത് താജുദ്ദീൻ സുലാഹിയാണ്. സ്നേഹക്കൂടാണ് നാം ഇതുവരെ കേട്ടത്.
3: ഇനി നമ്മൾ ഉസൂലിലേക്കാണ്. അൽ മുസൽസിൽ എന്നുള്ള വിഷയത്തിൽ ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം എന്ന ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അൽ മുത്തസിൽ എന്ന ഇനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ സഹാബികളിലേക്കോ താബിഈകളിലേക്കോ പരമ്പര മുറിയാതെ ചേർന്നു വന്ന് ഓരോ റാവിയും അതിൻ്റെ തൊട്ടു മുകളിലുള്ള അഥവാ തങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ കേട്ടു എന്നോ അതല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു എന്നോ രീതിയിൽ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് അൽ മുത്തസിൽ എന്ന് പറയുക. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ മുസൽസൽ എന്ന ഇനമാണ്. മുസൽസൽ എന്ന് പറയുമ്പോൾ സൽസല എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അത്. സൽസല എന്ന് പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുക എന്നാണ് അർത്ഥം. സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്, പരമ്പര എന്നൊക്കെ പറയും. അപ്പോൾ മുസൽസൽ എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കപ്പെട്ടത് എന്ന അർത്ഥം അതിനുണ്ട്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ മുസൽസലുൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ഇത്തഫഖ ഫീഹി റുവാതു فنقلوه بصيغة معينة أو حال معينة. ഇതാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ വിശദീകരണം. മുസൽസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാവിമാർ എല്ലാവരും ഒരേ അവസ്ഥയിൽ യോജിക്കുക. എങ്ങനെയാണ്? രണ്ട് രീതിയിൽ വരാം. ഫനഖലൂഹു ബിസീഗത്തിൻ മുഅയ്യന, എല്ലാവരും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ടു തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യുക. അതല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഇതെങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് ഫനഖലുഹു ബിസീഖത്തി മുഅയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദത്തിലുള്ള ഐക്യം എല്ലാവരും. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഇമാം ഹമീദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി പറയുന്നു ഖാല ഹദ്ദസന അൽ ഹമീദി. ഇമാം ഹമീദി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ കുറിച്ച് ഖാല ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറയുന്നു ഹദ്ദസന ഫുലാൻ ബിൻ ഫുലാൻ. അതേതെങ്കിലും ഒരു താബിഈയോ അല്ലെങ്കിൽ സഹാബിയോ ആണെങ്കിൽ ആ സഹാബി പറയുന്നു ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് ആ ഹദീസിൻ്റെ പരമ്പരയിൽ ഉടനീളം ഒരേ പദം പ്രയോഗിക്കുക. ഇനി സമിഅത്തു എന്നാണെങ്കിൽ സമിഅത്തു എന്നതാണ് ആ ഹദീസിൻ്റെ പരമ്പരയിൽ എല്ലാ തബക്കയിലും എല്ലാ റാവിമാരും സമിഅത്തു സമിഅത്തു സമിഅത്തു എന്ന് പറയുക. അതല്ലെങ്കിൽ അഖ്ബറനി എന്നാണെങ്കിൽ എല്ലാവരും അഖ്ബറനി എന്ന് പറയുക. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, നേരെ മറിച്ച് അങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ള ഒരു കാര്യം യാദൃശ്ചികമായി കൂടി വരുമ്പോഴാണ് മുസൽസൽ സംഭവിക്കുന്നത്. അതല്ലാതെ മുസൽസൽ ആക്കാൻ വേണ്ടി എല്ലാവരും അഖ്ബർനി എന്ന് പറയുന്നതല്ല. അപ്പോൾ വസ്ഫുൽ അദാ ഫീ സീഗത്തി മുഅയ്യന, ഒരു പ്രത്യേകമായ സീഗയിലുള്ള ഏകത, ഐക്യം, ഒരുപോലെയാവൽ. രണ്ടാമതായി ഔ വസ്ഫി ഹാലിർ റാവി, റാവിയുടെ അവസ്ഥ, ഇത് ഏകമായി വരിക. ഉദാഹരണമായി ഈ റാവി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം വിശദീകരിക്കുന്നു. ആ സംഭവം വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരിയിരിക്കുന്നതിനിടയിലാണ് അത് വിശദീകരിക്കുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. ഇത് സഹാബി താബിഈങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സഹാബിയും പ്രവാചകം ചെയ്തതുപോലെ ചെയ്യുന്നു, ചാരിയിരുന്നതിന് നേരെ ഇരിക്കുന്നു. താബിഈ അത് തൻ്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ചാരിയിരുന്നത് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നേരെ ഇരിക്കുന്നു. ഇങ്ങനെ ഹദീസിൻ്റെ അവസാന വ്യക്തി വരേക്കും ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ വശബ്ബക ബൈനി യദൈ, പ്രവാചകൻ രണ്ട് കൈകളും ശബക പോലെ കൂട്ടിപ്പിടിച്ചു, ഒരു വല പോലെ കൂട്ടിപ്പിടിച്ചു എന്നിട്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്. ഇതേ ഹദീസ് സഹാബി തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇതേ പദം പറയുന്നു, എന്നിട്ട് തൻ്റെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേ ഹദീസ് താബിഈ തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതേ ഹദീസ് പറയുന്നു, വിരലുകൾ കൂട്ടിപ്പിടിക്കുന്നു, അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലുമുള്ള ഏകത, ഒരേ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ എല്ലാ ഹദീസിൻ്റെ റാവിമാരും നിന്നുകൊണ്ട് പറയുന്നു. ഇരുന്നുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിൽ ആ പ്രവാചകന്റെ അവസ്ഥ എന്താണോ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേ അവസ്ഥയിൽ എല്ലാ റാവിമാരും പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് ആ ഹദീസിന് എന്തെങ്കിലും പ്രത്യേകമായി മെച്ചം, അതിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിലും പ്രത്യേകിച്ചും അതുകൊണ്ടൊരു കാര്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്ക് ചില ഫായിദകളുണ്ട്, ചില ഉപകാരങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, തൻബീഹ് അല അന്ന റാവി ഖദ് ലബത്ത് റിവായ, ഒരു ഫായിദ ഒരു ഗുണമെന്ന് ചോദിച്ചാൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സ്വഹാബി അല്ലെങ്കിൽ താബിഈ തബഈ അതാരായിരുന്നാലും ആ ഹദീസിന്റെ റാവി റിപ്പോർട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. പ്രവാചകന്റെ ആ അവസ്ഥ എന്താണെന്നത് ആ വാക്കിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കോണ്ടക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം കൂടി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ കൂടി, അതിൻ്റെ അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ ആ റാവിക്കുള്ള കഴിവും പ്രാപ്തിയുമാണ് ഇത്തരം ഹദീസുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം. അപ്പോൾ ഇത്തരം ഹദീസുകൾ അഥവാ മുസൽസലായി വന്നിട്ടുള്ള ഹദീസുകൾ ഒരുപാട് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇത് മുസൽസലായ ഹദീസാണ് എന്നോ എന്നും ഒന്നും നോക്കിയിട്ടല്ല പറയുക. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പിന്നീട് നമ്മൾ വിലയിരുത്തി ഓരോ ഹദീസിൻ്റെയും റാവിമാരുടെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ മുസൽസൽ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം മുസൽസലായ ഹദീസിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ ആരാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു വിളിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. ഫല തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാത്ത്, അതുകൊണ്ടു തന്നെ ഓരോ ഫർള് നമസ്കാരാനന്തരവും നീ പറയാതെ വിട്ടുപോകരുത്. എന്ത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ, നിന്നെ ഓർത്ത് ജീവിക്കുവാൻ, വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കുവാൻ, വ ഹസ്നി ഇബാദതിക, നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുവാൻ എനിക്ക് നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് ഓരോ നമസ്കാരാനന്തരവും മുആദ് നീ പറയാതെ പോകരുത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തൻ്റെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ഓരോ ഹദീസുകളും ഓരോ റാവിയും ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫലാ തദഅന്ന അൻ തഖൂല ദുബ്ര കുല്ലി സ്വലാ, ദുബ്രി കുല്ലി സ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ റാവിമാർ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഹദീസിൻ്റെ മാറ്റ് വർദ്ധിക്കുകയാണ് അതിൻ്റെ ഓരോ തബഖയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഓരോ റാവിയും ഓരോ റിപ്പോർട്ടറും താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൻ്റെ അതിൽ വരുന്ന പദത്തിൻ്റെ ഏകമാനത, ഏകമായ അവസ്ഥ വരിക, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ അവസ്ഥ ഏകമായി വരിക, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, ചിരിച്ചുകൊണ്ട്. ചില ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ആ ഹദീസ് പ്രവാചകന്റെ സഹാബികളിൽ നിന്ന് ഹദീസ് താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ സഹാബികൾ ചിരിക്കും ഈ ഹദീസ് പറഞ്ഞിട്ട്. താബികൾ തൻ്റെ തബഅ താബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ താബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതുപോലെ ചിരിക്കും. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് നമ്മൾ അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വിശദീകരണം, മുസൽസലും ഖുൽ മാ അലാ വസ്ഫിൻ അത മസലു അമാ വല്ലാഹി അംബഅനിൽ ഫത. മുസൽസലുൻ, മുസൽസൽ എന്ന് പറഞ്ഞാൽ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു മാ അമാ വല്ലാഹി അംബഅനി അൽ ഫത. അംബഅനി അൽ ഫത അതൊരു പ്രയോഗമാണ്. എന്നോട് ഒരു യുവാവ് പറഞ്ഞു. അപ്പോൾ അംബാനി അൽ ഫത എന്നാണെങ്കിൽ ഹദീസിന്റെ എല്ലാ ഘട്ടത്തിലും അംബാനി അൽ ഫത, അമാ വല്ലാഹി അംബാനി അൽ ഫത, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് കസമു ചെയ്തുകൊണ്ടാണ് ഹദീസിന്റെ സീഗയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും അമാ വല്ലാഹി അംബാനി അൽ ഫത എന്ന ആ പ്രയോഗമാണ് കാണുക. അപ്പോൾ മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത, ഒരേപോലെ പദത്തിലുള്ള ഏകത്വം, അതിൻ്റെ അവസ്ഥയിൽ വരുന്ന ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ ആ പ്രവാചകനിൽ ഹദീസ് ഉദ്ധരിക്കുന്നു സഹാബി ഹദീസ് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹാബി പറയും അമാ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഈ രീതിയിൽ ഉള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയുടെ പൂർണ്ണമായ ഒരു ചിത്രമാണ് ഹദീസിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദത്തിൽ മാത്രമല്ല, നാം വിശദീകരിച്ചു അതിൻ്റെ ഹാല് അവസ്ഥ, ഓരോ അവസ്ഥയിലും അഥവാ ഹദീസ് ഉദ്ധരിക്കുന്ന അവസ്ഥ ഏതാണ്, നമസ്കാരത്തിലാണോ അതല്ല, നമസ്കാരത്തിന് ശേഷമാണോ, നമസ്കാരത്തിന് ശേഷമാണോ എങ്കിൽ എല്ലാവരും നമസ്കാരത്തിന് ശേഷം ഈ ഹദീസ് പറയും, ഇങ്ങനെ ഒരേ വസ്ഫിൽ പറയുന്ന പേരുകൾ. ഇനി അംബഅനി ഫുലാൻ, ഖാല അംബഅനി ഫുലാൻ എന്നിങ്ങനെ അതിൻ്റെ സനദിൻ്റെ അവസാന ഭാഗം വരേക്കും ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് പറയുന്നതിനാണ് മുസൽസൽ എന്ന് പറയുക. അങ്ങനെ മുസൽസലായ ഹദീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല യാ മുആദ് ഇന്നി യുഹിബ്ബുക فلا تدعن ان تقول دبر كل صلاه اللهم اعني على ذكرك وشكرك وحسن عبادتك. ഈ പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും നീ ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇതേ ഒരു വസിയത്ത് സഹാബികൾ താബിഈകൾക്ക് നൽകി, താബിഈകൾ തബഈഈകൾക്ക് നൽകി, അങ്ങനെ നമ്മുടെ കൈകളിലൂടെ അത് എത്തിപ്പെടുന്നു. ഈ രീതിയിലുള്ള ഹദീസുകൾക്കാണ് നമ്മൾ മുസൽസലായ ഹദീസുകൾ എന്ന് പറയുക. ഇത്തരം മുസൽസലായ ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതൊരു ഹദീസിന്റെ വിഷയത്തിൽ ഒരു റായത്ത്, ഒരു കൗതുകമാർന്ന, ഒരു ഭംഗിയാർന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ. എല്ലാവരും ഒരേ ശീഖ പോലെ, എല്ലാവരും ഒരേ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാവരും ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുസൽസൽ നടക്കുന്നതും. അത് കേവലം യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കാം എങ്കിൽ കൂടിയും യാദൃശ്ചികത്വത്തിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിശ്രമം കൂടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ഒരേ അവസ്ഥയിൽ റാവി, അതിൻ്റെ റിപ്പോർട്ടർ ഹദീസ് ഉദ്ധരിക്കുന്ന പദത്തിൻ്റെ ഒരേ പദം പ്രയോഗിച്ചുകൊണ്ട് എല്ലാവരും റിവായത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഹദീസിൻ്റെ റാവി, ആ റാവി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അവസ്ഥയിലാണോ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ സഹാബിമാരും താബിഈകളും തബഅ താബിഈകളും ഒക്കെ ആ ഹദീസിന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതിനാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇമാം ബൈഖൂനിയുടെ വരി ഒന്നുകൂടി കേൾപ്പിക്കാം. മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫത. മുസൽസലുൻ ഖുൽ മാ അലാ വസ്ഫിൻ അത മിസ്ലു അമാ വല്ലാഹി അംബഅനി അൽ ഫത. അംബഅനി അമാ വല്ലാഹി അംബഅനി അൽ ഫത എന്നതുപോലെ ഒരേ വസ്ഫിൽ ഹദീസിന്റെ സനദിൽ മുഴുവൻ ഉണ്ടാവുക എന്നുള്ളതാണ് അൽ മുസൽസൽ എന്ന് പറയുക. ഇതാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണവും ഉദാഹരണവും. ചുരുക്കത്തിൽ മുസൽസലായ ഹദീസുകളുടെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും കൂടിയും ഹദീസിൻ്റെ വിഷയത്തിലുള്ള ഭംഗിയും അതിൻ്റെ വബുത്ത് ആ റാവിയുടെ ഗ്രഹണ ശ്രവണശേഷിയുടെ ഓർമ്മശക്തിയുടെ ഒരു യഥാർത്ഥത്തിലൊരു പ്രതിഫലനം കൂടിയാണ് ഇത്തരത്തിലുള്ള മുസൽസലായ ഹദീസുകളെന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലാവിൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ ഹദീസുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വളരെ ഗൗരവമായ പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സെഷനാണ് അൽ-ഉസൂൽ, പ്രത്യേകിച്ച് ഹദീസുകളെക്കുറിച്ച്. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് അൽ മുസൽസൽ എന്ന വിഷയത്തിലുള്ള അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമായിരുന്നു. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
3: അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ വൈബ്സിൽ നമ്മൾ കേട്ട പരിപാടികളും അതുപോലെ തന്നെ വൈബ്സ് മോർണിംഗ് ലൈവ് ഷോ നമ്മുടെ പഞ്ചാന്ത ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വൈബ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി ബുലൂഗുൽ മറാം ഗ്രന്ഥപരിചയം, അവതരണം ഹംസ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പഠിച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ മുഖദ്ദിമയിൽ ആണ്, ആമുഖ ഭാഗത്താണ് നമ്മളിപ്പോഴുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ ഗ്രന്ഥം, അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള ഒരു ആമുഖമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രകീർത്തിച്ചും മഹത്വപ്പെടുത്തിയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയും പ്രവാചകൻ്റെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വിജ്ഞാനത്തിൻ്റെ മഹത്വവും വിജ്ഞാനം സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ബാധ്യതയുമൊക്കെ ഉണർത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഫഹാദ മുഖ്തസർ, ഈ ഗ്രന്ഥം ഒരു ചുരുക്ക ഗ്രന്ഥമാണ്. വളരെ വിശാലമായി ഒരു വിഷയത്തിലുള്ള മുഴുവൻ ഹദീസുകളും ഉൾക്കൊള്ളിച്ച് എല്ലാ തെളിവുകളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വിഷയത്തിൻ്റെയും തെളിവുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അലാ ഉസൂലിൽ അദില്ല, ഓരോ വിഷയത്തിലുമുള്ള തെളിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അസുലുകൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദലീലുകൾ, അത് ഖുർആനിൻ്റെ ദലീലാണെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ ഗ്രന്ഥം ഹദീസിൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അലാ ഉസൂലിൽ അദില്ലത്തിൽ ഹദീസിയ, ഹദീസിൻ്റെ ദലീലുകൾ ഓരോ വിഷയത്തിലുമുള്ളത് ക്രോഡീകരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ചില ഗ്രന്ഥങ്ങളൊക്കെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്വഹാബത്തിൻ്റെ കൗലുകളും താബിഈങ്ങളുടെയും മറ്റുമൊക്കെ കാലഘട്ടത്തിലുണ്ടായ ഫത്വകളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണമായി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം ഒന്നിൽ കൂടുതൽ തെളിവുകൾ ഓരോ ബാബിലും ഉൾപ്പെടുത്തും. പലപ്പോഴും ആ ബാബിൻ്റെ തുടക്കം തന്നെ ഒന്നോ രണ്ടോ ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടത് പരാമർശിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ അത്തരം ഖുർആനികമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു ഹദീസ് ഗ്രന്ഥമായിട്ടാണ് കർമ്മശാസ്ത്ര രംഗത്തുള്ള വിഷയങ്ങളിലെ ഹദീസിൻ്റെ തെളിവുകൾ ക്രോഡീകരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളുമല്ല ലിൽ അഹ്കാമിശ്ശറഇയ്യ, ശരീഅത്തിൻ്റെ അഥവാ ശറഇയായിട്ടുള്ള വിധികൾ, മതപരമായ ഓരോ വിഷയത്തിലുമുള്ള വിധികൾ, ആ വിധികളാണ് ഇതുകൊണ്ട്, അതിലുള്ള തെളിവുകളാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അഹ്കാമുശ്ശറഇയ്യ എന്ന് പറഞ്ഞാൽ ശറഇൻ്റെ നിയമങ്ങൾ, വിധികൾ, അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് അഹ്കാമുകൾ, എന്താണ് ഹുക്കുമ്, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ ഫത്ഹുദിൽ ജലാലി വല്ലിക്കറാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ഷെയ്ഇൻ ലിഷെയ്ഇൻ നഫിയൻ ഔ ഈജാബ, ഒരു കാര്യത്തിന് ഇന്ന വിധിയുണ്ട്, ഇന്നതാണ് അതിൻ്റെ വിധി എന്ന് പറയുക. ആ വിധി ഒരുപക്ഷേ അനുകൂലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. ഉദാഹരണമായി ചത്ത വസ്തു തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതതിൻ്റെ ഒരു വിധിയാണ്. ചത്ത വസ്തുവുമായി ബന്ധപ്പെട്ട്, അത് ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വന്നിട്ടുള്ളത്. എന്നാൽ അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, കച്ചവടം എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധി എന്താണ്, ഹലാൽ എന്നതാണ്, അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിനെ അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഈ രണ്ട് വിധികൾക്കും, അഥവാ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട്, അത് അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമാണ്, അത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിധികൾക്കാണ് ഹുക്മ് എന്ന് പറയുന്നത്. അത് മതപരമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, അഥവാ ശരീഅത്തിൻ്റെ തെളിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിൽ നിന്ന് പരാമർശിക്കപ്പെട്ട ഒരു വിധിയോട് അതിൻ്റെ കാരണങ്ങളിലും അതേപോലെ തന്നെ അതിൻ്റെ ഇല്ലത്തുകളിലുമൊക്കെ യോജിപ്പുള്ളതുകൊണ്ട് അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന വിധികൾ, ആ വിധികൾ പ്രധാനമായും അഞ്ചെണ്ണമാണ്. ഒന്ന് ഹലാല്, രണ്ട് ഹറാം, മൂന്ന് വാജിബ്, നാല് കറാഹത്ത്, മറ്റൊന്ന് ഇസ്തിസ്ഹാബ് എന്നുള്ളതാണ്. എന്താണ് ഈ ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്? ഒരു വസ്തു അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വിധിയുണ്ട്, ആ വിധിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ, ഖുർആൻ ഇറങ്ങി, ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ പ്രവാചകൻ്റെ കാലശേഷവും ആ വിധിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന് ഇസ്തിസ്ഹാബുൽ അസ്ൽ എന്നാണ് പറയുക. അഥവാ അതിൻ്റെ മുമ്പുള്ള വിധി എന്താണോ അതങ്ങനെ തന്നെ തുടരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന ഒരു കാര്യം, നേരത്തെ അതിൻ്റെ വിധി എന്താണ്, ആ വിധി അതങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെയൊക്കെയാണ് അഹ്കാമുശ്ശറഇയ്യ വരുന്നത്. ഈ അഹ്കാമുശ്ശറഇയ്യ അല്ലാത്ത മറ്റു ഹുക്കുമുകൾ ഏതൊക്കെയാണ്? അഹ്കാമുൽ അഖ്ലിയയുണ്ട്, ബുദ്ധിപരമായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് രണ്ട് അരകൾ കൂടി ചേർന്നതാണ് ഒന്ന്, അല്ലെങ്കിൽ ഒന്നിൻ്റെ രണ്ട് ഭാഗം, തുല്യ രണ്ട് ഭാഗങ്ങളാണ് അര എന്ന് പറയുന്നത് എന്ന് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു അഹ്റാബിയോട്, നീ എങ്ങനെ അള്ളാഹു ഉണ്ട്, ഒരു രക്ഷിതാവുണ്ട് ഈ ലോകത്തിന് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിപരമായിട്ട് തന്നെ ഒരു മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകങ്ങൾ, അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിയാണല്ലോ, ഒട്ടകങ്ങൾ ഒരു സ്ഥലത്തുകൂടി പോകുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ ഇവിടെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ ആളുകളുടെ കാൽപ്പാടുകൾ ഒരു പ്രദേശത്ത് കാണുകയാണെങ്കിൽ, മണലിൽ കാണുകയാണെങ്കിൽ, ഇതിലൂടെ മനുഷ്യർ നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാശികളുള്ള ആകാശവും അതേപോലെ തന്നെ മലകളും കുന്നുകളും അതിനിടയിലുള്ള ഇടയിലൂടെയുള്ള വഴികളും ഒക്കെ അടങ്ങിയ ഈ ഭൂമിയും അലയടിക്കുന്ന തരമാലകൾ നിറഞ്ഞ സമുദ്രവും ഈ കാര്യങ്ങളൊക്കെ വളരെ താളപ്പിഴയില്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നു എന്നത് കാണാനും കേൾക്കാനും അതേപോലെ തന്നെ നിയന്ത്രിക്കാനും കഴിവുള്ള യുക്തിമാനായ ഒരു സ്രഷ്ടാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ലേ എന്ന് അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് പറയുന്നു. അപ്പോൾ അഹ്കാമു അഖലിയ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ കടന്നു വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഈ ചർച്ചാ വിഷയമല്ല. അതേപോലെ തന്നെയാണ് അഹ്കാമു ആദിയ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിചയിച്ച് ശീലിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. വിത്തിട്ടാൽ മുളച്ചു വരുമെന്ന്, അതേപോലെ തന്നെ മഴയുണ്ടെങ്കിലേ സസ്യങ്ങൾ മുളക്കൂ എന്ന്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇന്ന വസ്തു കഴിച്ചാൽ ഇന്ന ഗുണമുണ്ടാകുമെന്ന്, ഇന്ന ദോഷങ്ങളുണ്ടാകുമെന്ന്, നമ്മൾ അത് പരിചയിച്ച് അത് ശീലിച്ചു പോന്നതാണ്. ആ ശീലിച്ചു പോന്നത് അതിന് അഹ്കാമു ആദിയ എന്നാ പറയുക. ഇത്തരം കാര്യങ്ങളല്ല നമ്മൾക്ക് മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാനുള്ളത്, മറിച്ച് മതഗ്രന്ഥങ്ങളിൽ അഹ്കാമു ശറഇയയാണ് ഉണ്ടാവുക. അത് തന്നെ അദ്ദേഹം പറയുന്നു, ഹറർതുഹു ലിയസീറ മൻ യഹ്ഫലുഹു, ഇത് ഞാൻ വളരെ കെട്ടിക്കൊടുക്കില്ലാതെ വളരെ സ്പഷ്ടമായി ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ആറ്റിക്കുറുക്കിയെടുത്ത അവ്യക്തതകളില്ലാത്ത ഒരു ഗ്രന്ഥമാക്കിയിട്ടാണ് രചിച്ചിട്ടുള്ളത്. കാരണം അത് മനഃപ്പാഠമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥം മനഃപ്പാഠമാക്കിക്കഴിഞ്ഞാൽ മിംബൈനി അഖറാനിഹി നാബിഗ, അവനത് മനഃപ്പാഠമാക്കുന്നതോടുകൂടി മറ്റുള്ളവരിൽ നിന്നവൻ ഉയർന്നവനായി, വിജ്ഞാനരംഗത്ത് തെളിച്ചം വന്നവനായി അവൻ മാറും, അവൻ ഉയരും എന്ന്. അതേപോലെ തന്നെ വയസ്തഈന ബിഹി ത്വാലിബുൽ മുബ്തദി, ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് വളരെ ചുരുക്ക ഗ്രന്ഥം എന്ന നിലക്ക് ഇത് വളരെയേറെ സഹായം ചെയ്യും. വല യസ്തഗ്നി അൻഹു അർറാഗിബുൽ മുൻതഹി, അതോടൊപ്പം തന്നെ ധാരാളം തെളിവുകൾ പഠിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ ഈ ഗ്രന്ഥം ഉപകാരപ്പെടും, അവർക്കും ഇത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എല്ലാം ഓരോ വിഷയത്തിലുമുള്ള തെളിവുകൾ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല വഖദ് ബയ്യൻതു ആഖിബ കുല്ലി ഹദീസിൻ മൻ അഖ്റജഹു മിനൽ അഇമ്മ, ഓരോ ഹദീസും അതാരാണ് എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലി ഇറാദത്തി നുസ്ഹിൽ ഉമ്മ, ആളുകൾക്ക് ഒരു നസീഹത്ത് എന്ന നിലക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് വളരെ വലിയ ഒരു നസീഹത്താണല്ലോ. ഷെഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറയുന്നു, ഒരു ഗ്രന്ഥത്തിൽ ഒരു തെളിവായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചാൽ സാധാരണക്കാർ മനസ്സിലാക്കുക, അത് വായിക്കുന്നവൻ മനസ്സിലാക്കുക ഇത് ശരിയാണ് എന്നാണ്. പക്ഷേ അതിന് ദുർബലതയുണ്ടാകും. അത് ദുർബലമാണ് എന്ന്, അതിൻ്റെ സനദിൽ ഇന്ന ആളുണ്ട് എന്ന്, അത് തെളിവിന് സ്വീകരിക്കുന്നതാൻ പറ്റുമോ ഇല്ലേ എന്ന് വിശദീകരിക്കാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് അവിടെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഹദീസും ഇത് ഇന്നയാൾ ഉദ്ധരിച്ചതാണ് എന്ന്, അത് സ്വഹീഹാണ് എന്ന്, അത് ളഈഫാണ് എന്ന് വേർതിരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ, വേർതിരിക്കുന്ന രൂപത്തിൽ എഴുതുമ്പോൾ മാത്രമേ ആ ഗ്രന്ഥം കൊണ്ട്, ആ തെളിവുകൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഹദീസിൻ്റെ തെളിവുകൾ അതാര് എവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അത് പറയുന്ന ഒരു ശൈലി കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ റവാഹുസ്സബ്അ, ഇത് ഏഴ് പേർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ആ ഏഴ് പേർ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഇമാം അഹമ്മദ്, രണ്ട് ഇമാം ബുഖാരി, മൂന്ന് മുസ്ലിം, നാല് അബൂദാവൂദ്, അഞ്ച് ഇമാം തിർമദി റഹ്മത്തുല്ലാഹി അലീഹി, ആറ് ഇമാം നസാഇ റഹ്മത്തുല്ലാഹി അലീഹി, ഏഴ് ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലീഹിം ജമീഅ, ഈ പറയുന്ന ആളുകളെയാണ്. ഇവിടെ ഈ ഹദീസുകൾ പ്രധാനമായി ഒരു വിശ്വാസിയുടെ കർമ്മരംഗത്ത് വരുന്ന ഹദീസുകളെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അധികവും അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അവിടെയൊക്കെ ഇമാം അഹമ്മദിൻ്റെ ഗ്രന്ഥം പതിനായിരക്കണക്കിന് ഹദീസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ മുന്തിച്ചു പറഞ്ഞത്. മാത്രമല്ല, ഇവരെക്കാളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മുത്തഖദ്ദിം എന്ന് നമുക്ക് പറയാൻ പറ്റിയ, മരണം കൊണ്ട് ജീവിതം കൊണ്ട് ഇവരെക്കാളൊക്കെ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആൾ എന്ന നിലക്ക് ഇമാം അഹമ്മദിനെ മുന്തിച്ചു. അക്കൂട്ടത്തിൽ തന്നെ ഇമാം അഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ, ശരിക്ക് പൊതുവിൽ നമ്മൾ ഇമാം എന്ന് ഉപയോഗിക്കുന്നത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഇമാം എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇമാം അഹമ്മദ്, ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക് തുടങ്ങിയ ഇമാമുകൾ. കാരണം അവർക്ക് അവരുടെ അതേ അസലുകൾ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര രംഗത്ത് പിന്തുടരുന്ന ധാരാളം പണ്ഡിതന്മാരും അനുയായികളുമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് ഉപയോഗിക്കേണ്ടുന്നത് ഇതുപോലുള്ള ആളുകൾക്കാണ്. എന്നാൽ ചില ആളുകളൊക്കെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്ന് പറയും. അവർ ഇമാമുകൾ തന്നെയാണ്. പക്ഷേ ഇമാമുകൾ എന്ന് അവരെപ്പറ്റി പറയേണ്ടുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്ന സമയത്താണ് പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് നമ്മൾ പറയേണ്ടുന്നത്. പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് പറയേണ്ടുന്നത് ഹദീസിൻ്റെ വിഷയത്തിൽ അവർ ഇമാമുകളാണ്. എന്നാൽ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സുള്ള ആളുകൾക്കാണ് ഇമാമുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ എന്ന നിലയ്ക്ക് ഇമാം ഷാഫി അവരുടെ ഇമാമാണ് അവരുടെ എന്നല്ലെങ്കിൽ അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ ഒരു ഇമാമായി കണക്കാക്കുന്ന ആളാണ് അദ്ദേഹം. ആ നിലക്ക് മൊത്തത്തിൽ ഇമാം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടുന്നത് ഈ ഇമാം അഹമ്മദ് എന്ന ഇമാം അഹമ്മദിനേക്കാൾ കൂടുതൽ സഹീഹ് എന്ന വിഷയത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത്. സഹീഹ് മാത്രം ഉദ്ധരിച്ചു എന്ന നിലക്ക്, അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത എന്ന നിലക്ക് ഇമാം ബുഖാരിക്കും പിന്നീട് ഇമാം മുസ്ലിമിനും ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഏഴ് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏഴ് പേരാണ്. ചിലപ്പോൾ ആറ് പേർ എന്ന് പറഞ്ഞു, സിത്ത ഒബി സിത്ത, ഏഴ് പേർ, അഥവാ അഹ്റജഹുസ്സിത്ത അല്ലെങ്കിൽ റവാഹുസ്സിത്ത എന്ന് പറഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇമാം അഹമ്മദ് ഉണ്ടായിരിക്കില്ല, ബാക്കിയുള്ള ആറ് പേർ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമദി, നസാഇ, ഇബ്നു മാജ, ആറ് പേരായിരിക്കും. ഒബിൽ ഹംസ, ചിലപ്പോൾ നമ്മൾ അഹ്റജഹുൽ ഹംസ എന്ന് പറയും. അവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയും മുസ്ലിമുമല്ലാത്ത ബാക്കി അസ്ഹാബു സുനനുൽ അർബ ഇമാം അഹമ്മദ്, ഈ അഞ്ച് പേരായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ അർബ വ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടും ഇതേ കാര്യം തന്നെ പറയാറുണ്ട്. മറ്റ് ചില സന്ദർഭത്തിൽ അഹ്റജഹുൽ അർബഅ എന്ന് പറയും. അഹ്റജഹു അൽ അർബഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇമാം അഹ്മദും ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല, എന്നാൽ അസ്ഹാബു സുനനിൽ അർബഅ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒബിസലാസ മൻ അദാഹും വ അദൽ അഖീർ, അഥവാ ബുഖാരിയില്ല, മുസ്ലിമില്ല, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടില്ല, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടില്ല. മുത്തഫഖുൻ അലൈഹി എന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് എന്നാണ് അതിനർത്ഥം. ചിലപ്പോൾ മറ്റുള്ള കിതാബിലും ഉണ്ടാകുമെങ്കിലും എന്ത് ചെയ്യും, അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം എന്നോ അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് മാത്രമോ പറഞ്ഞ് മറ്റാരും അതുദ്ധരിച്ചതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ പോകും. കാരണം ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഇല്ല എങ്കിലും ആ ഹദീസ് അത്രയും പവിത്രമാണ്, സ്വഹീഹാണ് എന്നാണ് അതിനർത്ഥമാക്കുന്നത്. ഇനി ഈ പറയുന്ന ഏഴ് ഗ്രന്ഥത്തിലും ഇല്ലാത്ത ഒരു തെളിവ്, അത് വളരെ കുറച്ചേ ഉണ്ടാകൂ. അങ്ങനെ ഒരു വിഷയം ബുഖാരിയിലുമില്ല, മുസ്ലിമിലുമില്ല, ഇമാം അഹ്മദിൻ്റെ സുനനിലില്ല, മറ്റു നാല് ഗ്രന്ഥങ്ങളിലും ഇല്ല എങ്കിൽ ആ ഏത് ഗ്രന്ഥത്തിലാണോ അതുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഫഹുവ മുബയ്യനും, ഞാനത് വിശദീകരിച്ച് തന്നെ ഇന്ന ആൾ ഇന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ശൈലി. ആ ഗ്രന്ഥത്തിന് വസമ്മയ്തുഹു ബുലൂഖൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കാരം എന്നാണ്, ബുലൂഖുൽ മറാം എന്നാണ്. ഓരോ വിഷയത്തിലും തെളിവുകൾ കണ്ടെത്തുക എന്നത് ഒരാളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് അവിടെ എത്തലാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും അവസാനമായി കൊണ്ടൊരു പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താണ് പ്രാർത്ഥന? വല്ലാഹ അസ്അലു അല്ലാ യജ്അല മാ അലിംന അലൈന വബാല. അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, ഞാനീ പഠിച്ച കാര്യങ്ങൾ, ഞാനീ ചെയ്ത കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് തന്നെ എതിരാകാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിക്കുകയാണ്. അത് ചെറിയ ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറയുന്നത്, വഹാദ സുആലുൻ അലീമുൻ ജിദ്ദൻ. ഇത് വലിയ ഒരു ദുആയാണ്, ഒരു ചോദ്യമാണ്. എപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെ ശിക്ഷയായിക്കൊണ്ട് കുറ്റമായിക്കൊണ്ട് വരുന്നത്? നമ്മൾ പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുന്ന, അത് പ്രാവർത്തികമാക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ്. കാരണം നമുക്കെതിരെയുള്ള തെളിവ് നമ്മളുടെ കൈകളിൽ തന്നെ ഉണ്ടായി, നമ്മെ അടിക്കാനുള്ള വടി നാം തന്നെ കയ്യിൽ കരുതി, നമ്മെ വെട്ടാനുള്ള വാള് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായി. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടാകുന്നതിൽ നിന്ന് ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന അമലായിരിക്കണം നമ്മുടേത്. ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലമാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ പഠിച്ച അറിവ് നമുക്ക് എതിരാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ അല്ലിംന മാ യംഫഉന വംഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഇൽമ് വർദ്ധിപ്പിച്ചു തരാനും പഠിച്ച അറിവുകൊണ്ട് ഗുണം ലഭിക്കാനും ഗുണമുള്ള അറിവുകൾ വീണ്ടും വീണ്ടും പഠിക്കാനുമുള്ള അവസരത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. വ അൻ യർസുഖനൽ അമല ബിമാ യുർലീഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കുന്ന, പ്രീതി കാംക്ഷിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്നും ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിക്കുന്നത്. ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഇത്രമാത്രം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, പണ്ഡിതന്മാർ അവലംബവും ആധാരവുമാക്കുന്ന ഒരു ഗ്രന്ഥമായി തീരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സും ആ നല്ല നിയ്യത്തും അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം ലോകപ്രശസ്തമായി. ധാരാളം വിശദീകരണങ്ങൾ ഈ ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ എഴുതി. ഇവിടെ നമ്മൾ ഈ ഗ്രന്ഥത്തിന് ആധുനികനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി എഴുതിയ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ക്ലാസുകൾ നമ്മൾ എടുക്കുന്നത്. അള്ളാഹു ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
5: മാഷാഅല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ബുലൂഉൽ മറാം ഗ്രന്ഥപരിചയം നടത്തിയത് ഹംസ മദീനി.
7: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
5: Peace Radio. Tune to reality.
8: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുറാനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന്
9: കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാൻ ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം

0: എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്.
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പെട്ടിരുന്നത് അവിടെ. ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഫാന്ന തുസാറൊന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ കറാത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ കറാത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പുരോഗമനത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പേരിൽ ധാർമ്മിക മൂല്യങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിനേന വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം അശ്ലീലതയായി കണ്ടിരുന്ന പലതും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിസാരവൽക്കരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളും ഉണ്ടാവുന്നതിന് പകരം അതിനെ അനുകൂലിക്കാനും ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവർക്കെതിരെ അവരെ വളരെ പഴഞ്ചനായിക്കൊണ്ട് ചിത്രീകരിക്കുവാനുമാണ് പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ സമാധാനവും നിർഭയത്വവും സുരക്ഷിത ബോധവും സമൂഹത്തിൻ്റെ കെട്ടുറപ്പും നശിപ്പിക്കാൻ മാത്രമേ അതിരുകളില്ലാത്ത സ്വതന്ത്രവാദത്തിന്, സ്വതന്ത്ര ചിന്തകൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വതന്ത്ര ലൈംഗികതയും അധാർമ്മിക പ്രവണതകളും സാധാരണയായി കണ്ടു ജീവിക്കുക വഴി പുതുതലമുറയുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. വലിയ ദുരന്തങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൈംഗികത ആസ്വദിക്കാനുള്ള ഏക മാർഗം അത് വൈവാഹിക ജീവിതമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, കാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ ബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മളെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. വയൻഹ അനി തബത്തുലി നഹിയൻ ശദീദ, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം ചെയ്ത് ജീവിക്കുന്നതിനെ പ്രവാചകൻ വിലക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലൈംഗിക ദാഹം തീർക്കാനുള്ള മാന്യമായ ധാർമ്മികമായ മാർഗമാണ് വിവാഹമെന്ന് ഇസ്ലാം കണക്കാക്കുകയും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും കഴിയുന്നവരെല്ലാം വിവാഹം കഴിക്കണമെന്ന് കൽപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. അല്ലയോ യുവാക്കളെ, നിങ്ങൾ വിവാഹത്തിനുള്ള പ്രായമായി കഴിഞ്ഞാൽ, അതിനുള്ള സൗകര്യങ്ങളിൽ നിങ്ങളിലേക്ക് ഒത്തുചേർന്നാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള സമ്പത്ത് നിനക്കുണ്ട് എങ്കിൽ ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം. വിവാഹത്തിനുള്ള സമയവും സന്ദർഭവും ഒത്തുകിട്ടിയാൽ വേഗം തന്നെ അത് നിർവഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം കൂടി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഫഇന്നഹു അഅല്ലുൽ ബസറ വഅഹ്സനുൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, ഹറാമുകൾ കാണാതിരിക്കാൻ, അശ്ലീലതകൾ കാണാതിരിക്കാൻ, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ വിവാഹം നിങ്ങളെ സഹായിക്കുന്നതാണ്. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് സുരക്ഷിതത്വം നൽകാനും വിവാഹത്തിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിവാഹം കഴിക്കുന്നതോടുകൂടി ജീവിതത്തിനൊരു വിശുദ്ധിയുണ്ടാകും. നിങ്ങളുടെ

0: ഘടനകളെ നിയന്ത്രിക്കാൻ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇനി അവനെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായി പ്രയാസമുണ്ട് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ, അങ്ങനെ അവൻ്റെ ലൈംഗിക ദാഹം അവൻ ശമിപ്പിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടർന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളൊക്കെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികളുടെ ഗുണങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അള്ളാഹു പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വല്ലദീനഹും, അവർ ഒരു വിഭാഗമാണ്, ഒരു കൂട്ടം ആളുകളാണ്. ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. അവിഹിതങ്ങളിലേക്ക് ചെന്ന് ചാടാത്തവരാണവർ. സ്വന്തം ജീവിതത്തെ അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന്, വിജയിക്കുന്ന സ്വർഗവാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഭാര്യമാരിലോ ഭാര്യമാരെപ്പോലെ സ്വീകരിക്കാൻ അള്ളാഹു ഉടമപ്പെടുത്തി കൊടുത്തവരല്ലോ അല്ലാതെ. സ്വന്തം ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യമാരെപ്പോലെ അള്ളാഹു ഉടമപ്പെടുത്തി തന്നവർ, ഇവരിൽ മാത്രമാണ് ഒരു വിശ്വാസി അവൻ്റെ ലൈംഗിക ദാഹം തീർക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലാതെ അവൻ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നവനല്ല. അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. പ്രിയമുള്ളവരെ, അവിഹിത ലൈംഗിക ബന്ധങ്ങൾ വളരെ വലിയ കുറ്റമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു കാര്യം അവിടുന്ന് അറിയിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യമാരിലല്ലാതെ ആ നിലക്ക് അവിവാഹിത ബന്ധം ഒരു അടിമക്ക് പോലും പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, ഫമനിബ്തഗ വറാ അദാലിക ഫഉലൈകഹുമുൽ അദൂൻ. ഫമനിബ്തഗ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വറാ അദാലിക, തൻ്റെ ഭാര്യമാരോടല്ലാതെ മറ്റൊരാളോട് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫഉലൈകഹുമുൽ അദൂൻ, അവർ അതിര് കവിഞ്ഞവരാണ്, അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയിലല്ലാതെ നമുക്കൊരു ലൈംഗിക വികാരം തോന്നിക്കഴിഞ്ഞാൽ അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റായ ലൈംഗിക രീതികൾ ആസ്വദിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുപ്പം കാണിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് നിങ്ങൾ അടുക്കാനേ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള നോട്ടമാകട്ടെ, അതിനെക്കുറിച്ചുള്ള സംസാരമാവട്ടെ, കേൾവിയാവട്ടെ, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന സ്പർശനങ്ങളോ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ആൺ പെൺ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളോ ഇതൊന്നും പാടില്ല എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, കാരണം അത് മ്ലേച്ഛകരമായ പ്രവർത്തനമാണ്, അത് ദുഷിച്ച മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ. വിവാഹം കഴിക്കാനുള്ള പ്രായമെത്തിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നിർവഹിക്കുക, നമ്മുടെ ജീവിതത്തിലൊരു വിശുദ്ധി ലഭിക്കാനുള്ള കാരണമാണ് വിവാഹം എന്ന് പറയുമ്പോൾ, അതിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിശുദ്ധിയാർന്ന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. 2500 രൂപയുടെ വാഴപ്പഴം. ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
2: ഇതിൻ്റെ ഒരു മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ, ഇത് ഒന്നോ രണ്ടോ ആദ്യമായോ അല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്നൊരു വിഷയം കൂടിയാണ്. ആളുകൾ എന്നിട്ടും ഇത്തരം ചൂഷകന്മാരുടെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്?
3: എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഒക്കെ നമ്മൾ അങ്ങാടിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിരുന്നൊരു കാഴ്ചയാണ്. അവിടെ ഒരു വ്യക്തി, മിക്കവാറും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ തന്നെ കണ്ടിരുന്നത്, അവരിങ്ങനെ വലിയ കഥകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും, ഈ ആൾക്കൂട്ടത്തിൽ അപ്പോഴേക്കും ആൾ കൂടും, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിക്കും, മിക്കവാറും ഒരു കുട്ടിയൊക്കെ അത്. അപ്പോൾ ഏതോ ഒരു കുട്ടിയെ വിളിക്കുക. അപ്പോൾ കുറച്ചോ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്താണ് കുട്ടികളായതുകൊണ്ട് മുന്നിലേക്ക് നിൽക്കില്ല, അങ്ങനെ നമ്മളെങ്ങനെ വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ കുട്ടിയെ വിളിക്കും. കുട്ടിയെ വിളിച്ചിട്ട് മെല്ലെ എന്തു ചെയ്യും, തലയിലിങ്ങനെ ഒരു തുണിയിടും. അപ്പോൾ ആ കുട്ടി ആദ്യമൊക്കെ ഒന്ന് ഇങ്ങനെ വിറക്കും, പിന്നെ മുമ്പ് പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും, ഇതൊരു കത്തി എടുക്കും. കത്തി എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ അവസാനം എന്ത് ചെയ്യും, കുട്ടിയുടെ നാവ് മുറിക്കും. അങ്ങനെ നാവ് മുറിച്ച് കുട്ടി പെട്ടഞ്ഞ് ചോരയൊക്കെ ചെയ്ത് അങ്ങനെ അവനവിടെ കിടത്തും, തുണിയൊക്കെ വിരിച്ച് അവിടെ കിടത്തും, പിന്നെ അവിടെ കിടക്കും കുട്ടി കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഒരു മരുന്ന് വിൽപ്പനയാണ്. അപ്പോൾ ഒന്ന് ഈ
4: ആളുകളെ ആകർഷിക്കാനും
3: പിന്നെ പറയും നമ്മുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തരാം. അങ്ങനെ ഒടുവിൽ കുട്ടിനെ എന്ത് ചെയ്യും, പിന്നെ നീപ്പിക്കും, നാവ് ചേർത്ത് വെക്കും. അങ്ങനെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യും, ശരിയായിട്ട് കുട്ടി നീറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ വലിയ അത്ഭുതമായിരുന്നു, എന്താണ് ഇപ്പോൾ ഈ സംഭവിക്കുന്നത്, നാവ് മുറിക്കുന്നു പിന്നെ നാവ് ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാകുമ്പോഴാണ് എന്തോ ഒരു വലിയ തമാശയായിരുന്നു, ഒരു പൊറാട്ട് നാടകമാണ് നമ്മൾ തീയുന്നത്. പക്ഷെ അത് അന്വേഷിച്ച് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സംഭവം ഉണ്ടല്ലോ, ഇത് വളരെ മൈനറാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ആത്മീയ തട്ടിപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈനറായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോൾ ഒരു പഴം കൊണ്ടുവന്ന് ഇത് തങ്ങൾ ഊതിയതാണ്, ഈ കറാമത്തുള്ള തങ്ങൾ ഊതിയ പഴമാണ്, ഇതുകൊണ്ട് എന്തു സാധിക്കും എന്നു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഒരു പ്രശ്നവുമില്ല.
4: ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് അറിയാം.
3: അതെ, വേണ്ടവരും അല്ല, അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ പള്ളികളിലും ഒക്കെ ഒരു പിന്നെ മജ്ലിസ് കഴിഞ്ഞാൽ നല്ല ലേലം പുള്ളി ഉണ്ടാവുമല്ലോ, അതിൽ സംഭവിക്കാറില്ല. എന്താണ്, ഒന്നുമില്ലാത്ത ആരെങ്കിലും കൊണ്ടുവന്ന കോഴിമുട്ടയും ആരെങ്കിലും കൊണ്ടുവന്ന പഴമൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു അബദ്ധം കാണിച്ചത്, ഇതെന്ത് ചെയ്തു, ജിന്ന് മുറിച്ച പഴമാണ് വരുത്തി. അപ്പോഴാണല്ലോ ആളുകൾക്ക് ഇത് അന്വേഷിക്കാനുള്ള പോലെ ഉണ്ടായത്. അതിലെന്താ വെച്ചാൽ ആളുകൾ അന്വേഷിച്ചു, തട്ടിപ്പ് എന്ത് ചെയ്തു മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യും, പഴം നാം മുറിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം കുടുങ്ങി. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ചെറുതാണ്, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു മറ്റേ വാട്സപ്പിലൊരു സാധനം കണ്ടാണ്, ഒരു വ്യക്തി അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലിളകൂല, അദ്ദേഹത്തിൻ്റെ കാലുള്ള തട മാത്രം എന്ത് ചെയ്യും, ഇളകും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കറാമത്ത്, മുസ്ലിമൊന്നുമല്ല മറ്റൊരു. അപ്പോൾ ഇതൊക്കെ ആളുകൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ എൻ്റെ എന്താണ്
4: അത്ഭുതങ്ങളാണ് ആളുകൾ.
3: അപ്പോൾ ഇത്തരത്തിൽ ചില അത്ഭുതങ്ങൾ കാണിച്ച് മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാനസികമായി തയ്യാറാക്കിയെടുക്കുന്നൊരു പ്രക്രിയയാണ്. ഇവിടെ മരിച്ച ചിലർ, ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനിടയിൽ ദൈവത്തിൻ്റെ തൊട്ടടുത്തുനി ഒപ്പണം മുകളിലെ നമുക്കറിയാത്ത ഒരാളാണ് സി എം മടവൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ എങ്ങനെയാണ് ഒരു സാമാന്യ വിശ്വാസമുള്ള ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്, നമുക്ക് ഒരിക്കലും പിടികിട്ടൂല. അത് ഖുർആനും മറ്റ് ഹദീസുകളും പറയുന്ന പരിചയപ്പെടുത്തുന്ന ഒരു ഇസ്ലാം, ഒരു അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം, ഇതുമായിട്ട് ഒരു നിലയ്ക്കും യോജിക്കാത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആലോചിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിവാദ പുരുഷനായ ഒരു വ്യക്തിയാണ് ഷെയ്ഖുന കാന്തപുരം അബൂബക്രം സിയാർ. ഇദ്ദേഹത്തെക്കുറിച്ച് അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് ചില കഥ പറയുന്ന ചില പകരകളൊക്കെ ഉണ്ട്. ആ കഥകൾ തന്നെ കേട്ടാൽ നമുക്കറിയാം എത്രത്തോളം അദ്ദേഹം വലിയ ഒരു മഹാനാണെന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കറാമത്തുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മറച്ചു വെക്കണം
2: മരണശേഷം പുറത്തെടുക്കാൻ.
3: അതിന് വേണ്ടി മാത്രമല്ല, കാരണം ഇന്ന് അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു സൗകര്യം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് വന്നാൽ പിന്നെ ഈ കേരളത്തിലും ലോകത്തിലും മുഴുവൻ ആൾക്കൂട്ടം ചെയ്യും. ഇപ്പോൾ ഒരു അൻവർ ഇബ്രാഹിം മാത്രമൊന്നുമില്ല, എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ മുമ്പിലിരിക്കും, അദ്ദേഹത്തിന് ഉറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് ശിഷ്യന്മാർ അദ്ദേഹത്തെ എട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരു ഫ്ലഡ് പോലെ പുറത്തു വരാൻ പോകുന്ന ഒരുപാട് കറാമത്തുകളുണ്ടാവും. അത് പറഞ്ഞത് തമാശയായിട്ട് പറയല്ല, സത്യത്തിൽ രണ്ട് തരത്തിൽ, ഒന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പോൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ, പൊട്ടിത്തെറിക്കുന്ന മറ്റേ കല്ല് അല്ലെങ്കിൽ കത്തുന്ന വെള്ളം, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിളായ ചില ഈ ശാസ്ത്രീയമായ സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഇതൊന്നിപ്പോൾ മുതുകാട് നടത്തുന്ന മാജിക്കോളൊന്നും ചെയ്യില്ല, വരൂല. അപ്പോൾ അതിനേക്കാളും സിമ്പിളാണ്. ഇപ്പോൾ തന്നെ വേറൊരു വിഭാഗം ആളുകൾ ശരിക്കും ഡിലൂഷനിലാണ് വെച്ചാൽ, സ്വയം തന്നെ എന്താണ് ദൈവമാണെന്ന് കരുതുന്ന, അല്ലെങ്കിൽ തനിക്ക് ചില കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ഭ്രാന്താണ്, അത് ചികിത്സിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതിനെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിങ്ങനെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വലാത്ത് മറ്റേ മജ്ലിസുകൾ, അതുപോലെ അല്ലേ സദസ്സുകൾ, അങ്ങനെയുള്ള പല ഈ ഗ്യാദറിങ്ങുകളും, ഈ ഗ്യാദറിങ്ങുകളെല്ലാം അൾട്ടിമേറ്റായിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കുന്ന സദസ്സുകൾ, അല്ലെങ്കിൽ വേറെ ഏതും പ്രവാചകനാരോയിക്കോട്ടെ സഹായിക്കുന്ന സദസ്സുകളാണ് എന്ന് വരുത്തി തീർത്ത് അവിടെ നടക്കുന്ന ഈ പറയുന്ന സൊലാത്തോ അല്ലെങ്കിൽ ദിഖറോ എന്തോ ആവട്ടെ, ഇത് അഭൂതപൂർവമായി ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ മറ്റേ സഹായകരമാവുമെന്ന് വരുത്തി തീർത്തുകൊണ്ട് പണം പിടുങ്ങുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില പാറ്റേണുകളുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷേ ഞാൻ കാണുന്ന ഒരു അപകടം എന്താ വെച്ചാൽ, ഒരു ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സമൂഹത്തിൽ അത്രമാത്രം വ്യാപകമായിരുന്നൊരു സമയത്ത് ഇതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവരെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. വേറൊരു ഭാഗത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ആയിട്ട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മതത്തിലും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെ തുറന്നു കാണിക്കുന്ന, പൊളിച്ചു കാണിക്കുന്നതുണ്ടായി. ഇപ്പോൾ ഇസ്ലാമിലൊക്കെ ആണെങ്കിൽ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടന്ന ചർച്ചകൾ, ക്ലാസുകൾ, പ്രസംഗങ്ങൾ, ഇത് ഒരു ഒരു കൂട്ടം ആളുകളെ സത്യം തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മിറാക്കിൾസ് പിന്നെ പൊളിച്ചെടുക്കുക നമ്മൾ പറയില്ലേ, ആ രീതിയിൽ തന്നെ ഇപ്പോൾ കോവൂരിൻ്റെ എട്ടി കോവൂരിൻ്റെ രണ്ട് വോളിയം പുസ്തകമുണ്ട്. ആ രണ്ട് വോളിയത്തിലും എന്തുതന്നെയാണ് അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, അദ്ദേഹം പൊളിച്ച കഥകളാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി വ്യാപകമാക്കി നടത്തിയ ഇത് ശ്രമങ്ങളുണ്ട്. അദ്ദേഹം മറ്റേ അന്ന് സായിബാബയെ അവരെന്താണ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മറ്റേ പ്രക്രിയ കേരളത്തിലും പല രീതിയിലൊക്കെ നടന്നിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനി പട്ടത്താനം അവസാനമായിട്ട് മാതാ അമൃതാനന്ദമയ്യെ ഈ പറഞ്ഞ പോലെ വെല്ലുവിളിക്കുകയും അതിനെതിരെ അദ്ദേഹത്തിന് ശക്തമായിട്ട് കിട്ടുകയും ചെയ്തതോടെ അതെന്ത് ചെയ്തു, ഏതാണ്ട് അവസാനിച്ചു. പിന്നെ ഇപ്പോൾ പുതിയ യുക്തിവാദികളും മറ്റേ ദേശീയ മറ്റേ യുക്തിവാദികളൊക്കെ എന്താണ്, അവർക്കിപ്പോൾ ഇസ്ലാമോ ഫോബിയ വളർത്തലില്ലാതെ വേറെ ജോലിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള തട്ടിപ്പുകൾക്ക് കൂടുതൽ വളം ലഭിക്കുന്നത് ഇവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ വന്നൊരു മാറ്റം കൂടെ ആണെന്നുള്ളതാണ്. അതിന് ഉത്തരവാദികൾ എന്തായാലും എന്താണ് ഈ പറയുന്ന ഒരു കൂടെയാണ് എന്തായാലും അത് നടക്കുക. പക്ഷെ ഇതിൻ്റെ അപകടം എന്താ വെച്ചാൽ, മനുഷ്യനൊരു യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാതെ വന്നതാണ്. എപ്പോഴും ഇവരുണ്ടാക്കുന്ന ഈ പേടികൾ, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഇല്യൂഷൻസ്, ഇതിനകത്തുള്ള ഒരു കുമിള, ഇതിനകത്താണ് പലപ്പോഴും ആളുകൾ ജീവിക്കുന്നത്. അതൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് വിട്ടാൽ വേറൊന്ന്, ഇങ്ങനെ അവരുടെ പണം പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. രണ്ടെന്താ വെച്ചാൽ, ഈ മതത്തിൽ നിന്ന് ആളുകൾ രണ്ട് രീതിയിലകറ്റും.
5: ഒന്നെന്തെച്ചാൽ യഥാർത്ഥ ദൈവസങ്കല്പം, യഥാർത്ഥത്തിലുള്ള ഈ മറ്റേ ഒരു മതത്തിൻ്റെ ആശയങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകൾ വികലമാക്കിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. രണ്ടെന്തെച്ചാൽ ഇത് പൊളിയുന്നതോടെ കുറച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇതേർന്നപ്പോലെ മതം എന്ന് പറഞ്ഞ് മതം തന്നെ വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് യുക്തിവാദികൾക്ക് സഹായകരമാണ്. കാരണം ഇവരിപ്പോൾ പറയാറുള്ളത് എന്താണ്, ഈ മതങ്ങൾ തട്ടിപ്പാണ് ഇറങ്ങുമ്പോൾ, മതങ്ങൾ തട്ടിപ്പാണ് തെളിയിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഏറ്റവും എളുപ്പത്തിലുള്ള ആശയം എന്താണ്, ഇതാണെന്നുള്ള. പക്ഷേ യഥാർത്ഥത്തിൽ മതം അതല്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ഈ ആത്മീയതയുടെ ഒരു മനഃശാസ്ത്രത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് വളരുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അന്നാമിൽ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഖുൽ ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകരെ പറയുക എൻ്റെ കയ്യിലെന്തില്ല, അള്ളാഹൻ്റെ ഖജാനകളൊന്നുമില്ല എന്നുവെച്ചാൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഒന്നും എനിക്ക് തരാൻ തീരെ പറ്റൂല. പ്രവാചകനേക്കാൾ വലിയ ഒരു ഷെയ്ഖോ തങ്ങളോ മറ്റേ കറാമത്തുള്ള ഒരാളോ ഒന്നും ഇല്ലല്ലോ,
4: ആരും
5: പറയില്ല. പക്ഷെ ആ പ്രവാചകനോടാ പറയുന്നത് എന്നോട് നിങ്ങൾ എന്ത് ചോദിച്ചാൽ എനിക്ക് തരാൻ തീരെ കഴിയില്ല. പിന്നെ എന്തുമല്ല, എനിക്ക് അയബുമില്ല, എനിക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവും തീരെ അറിയില്ല. ഇവരൊക്കെ അവകാശപ്പെടുന്നതാണ് തങ്ങൾക്കും അതറിയാന്നുള്ളതാണ്. പിന്നെ പറയുന്നതാണ് വല അക്കൂലക്കും ഇന്നീ മലക്കും, ഞാൻ ഒരു മലക്കല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജിന്നുമില്ല, മലക്കുമില്ല, ഒന്നുമില്ല, എനിക്കതിനുള്ള യാതൊരു വിധത്തിലുള്ള കഴിവുകളുമില്ല. അപ്പോൾ അത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകനോട് തന്നെ അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഈ ലങ്കോട്ടിട്ട് നടക്കുന്ന ലോക്കൽ തങ്ങന്മാർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കറാമത്തിൻ്റെ വക്താക്കളാകുന്നത് എന്ന ചോദ്യമെങ്കിലും അല്പം ചിന്തിക്കുന്ന ഒരു മുസ്ലിം തന്നോട് തന്നെ ചോദിച്ചാൽ, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ തൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ അവസാനിക്കുന്നതാണ് ഈ തട്ടിപ്പുകൾ. മുസ്ലിങ്ങളോട് നമുക്ക് അത്രയേ പറയാനുള്ളത്. ബാക്കിയുള്ളവർക്ക് അവരുടെ പ്രമാണമനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കുന്നു എന്തിയ കരുതുക. എന്തായാലും ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, 2500 രൂപയുടെ വാഴപ്പഴം, ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരിന്നെത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എഴുതിക്കുട്ടിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി, അവർ 28 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, അവരുടെ 18-ാമത്തെ വയസ്സിൽ അവർ കല്യാണം കഴിഞ്ഞതാണ്. അന്ന് മുതലേ ഭർത്താവിന് ഒരു അറ്റാച്ച്മെൻറ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അന്ന് പക്വതയും പാകതയൊന്നും ഇല്ലാത്തത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അതൊന്നും മനസ്സിലായില്ല. എന്നിരുന്നാലും എവിടെ എന്തോ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതീതി അവർക്ക് ഉണ്ടായിരുന്നു. ഭർത്താവ് ഒരു എന്താ വെച്ചാൽ ഒരു ദാമ്പത്യത്തിൽ ഒരു തീരെ ഒരു താല്പര്യക്കുറവ് കാണിച്ചു. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു തലവേദനയാണ്, മൈഗ്രെയിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടായി. അങ്ങനെ എങ്ങനെയോ രണ്ട് കുട്ടികൾ അവർക്കുണ്ടായി എന്ന് അവർ തന്നെ പറയും. എങ്ങനെയോ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞ വോയിസിലുള്ളത്. ഇപ്പോൾ അവർ പറ്റേ അവരിൽ നിന്ന് അകന്നു. കാരണം അവർ ഒരു പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നൊരവസ്ഥ അവർ കണ്ടു, അവർ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് അവരെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വല്ലാത്തൊരു വെറുപ്പായി. അപ്പോൾ അദ്ദേഹവുമായി ചില സംസാരങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത് അവർ പോരാ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കാരണമാണോ അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ട് എനിക്ക് കുറ്റം കിട്ടുമോ എന്നാണ് ചോദ്യം.
4: ഓക്കെ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം റസൂലുള്ള. ഇത് നമ്മൾ ഈ വിവാഹശേഷം പുരുഷന്മാരിൽ കാണുന്ന ഇത്തരം ലൈംഗികമായ വൈകൃതങ്ങൾ, അത് ഒരിക്കലും വിവാഹശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവുന്നല്ലാതെ, ഇവരേകദേശം ഒരു 25-26 അല്ലെങ്കിൽ ഒരു 22-23 വയസ്സിലൊക്കെ കല്യാണം കഴിക്കണേ. പൊതുവെ ഇവർക്ക് വൈകാരികമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ഒരു 14 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ വന്നു തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കൂട്ടുകാരും ആളുകളും കാണിക്കുന്ന ഒരു വഴിയിലൂടെ ഇവരെന്ത് ചെയ്തും എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെടും. അതും മാസ്റ്റർബേഷൻ ആവാം, അല്ലെങ്കിൽ ഇതേപോലെ ഗേ ആണുങ്ങളോടുള്ള സമ്പർക്കമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ LGBTQ എന്നൊക്കെ പറയണ്ടല്ലോ, അതുകൊണ്ട് എന്തൊക്കെ വൈകൃതങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലൂടെയൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യും, സംതൃപ്തി കിട്ടും. അപ്പോൾ അതിനൊക്കെ ആളുകൾ അഡിക്റ്റ് ആവും. മൃഗങ്ങളെ ഭോഗിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്രിമമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്തിലാണോ അവർ താല്പര്യം കാണിക്കുന്നത് അതിൻ്റെ അഡിക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ, ഇങ്ങനെ സൗഹൃദത്തിലും ബന്ധത്തിലുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ എന്തായിരിക്കും, ഇങ്ങനെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആളായിരിക്കും. പിന്നെ വിവാഹം കഴിക്കണം എന്തിനാ വെച്ചാൽ, സമൂഹത്തിൽ എന്ത് ചെയ്യണം, ഒരു സമയമായ കല്യാണം കഴിച്ചിട്ട് ചോദിക്കും, അപ്പോൾ കല്യാണം കഴിക്കും. ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാരായി വരുന്ന ആളുകൾ എന്ത് വെച്ചാൽ, അവർക്ക് ഈ ഭാര്യന് ആവശ്യം ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷുവലായ കാര്യങ്ങൾക്ക് ഒരു ഭാര്യ വേണ്ട. മാത്രമല്ല, ഭാര്യ അവർക്കൊരു തടസ്സമാണ്. കാരണം ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടൂ എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നൊക്കെ. വിവാഹം വരെ ആ പ്രശ്നമില്ലല്ലോ, വിവാഹം കഴിച്ചാൽ അവർക്കൊരു തടസ്സമാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എന്തെങ്കിലും നിലക്ക് ഇവർക്ക് വൈഫിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട്, അതായത് ഇപ്പോൾ ഈ തലവേദനയാണ്, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകണത് അങ്ങനെയാണ്. അവരെന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിർവഹിക്കും. ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്താന്ന് വെച്ചാൽ, ആവശ്യമില്ലാതൊരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വഴിതരമാക്കി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇയാളെ കിട്ടാതെ പോയിട്ട് ഒരു ജീവിതം മുഴുവനും ഇങ്ങനത്തെ ചില തെറ്റായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം ഹോമിക്കപ്പെടുന്നു എന്നുള്ള ദാരുണമായ ഒരു പരിപാടിയാണുള്ളത്. ഇതിപ്പോൾ അള്ളാഹു വിരോധിച്ചൊരു വഴി ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, സ്ത്രീകൾ ഇതൊക്കെ തിരിച്ചറിയണം. എന്താ വെച്ചാൽ പുരുഷനാണെങ്കിൽ എന്തായിരുന്നാലും നമ്മളോടൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യം കാണാതിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇയാളെന്തെങ്കിലും പോൺ സൈറ്റുകൾ കാണുകയാണോ, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും പിന്നെ സ്വവർഗരിതിൻ്റെ ആളാണോ? ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ആളാണെങ്കിൽ പിന്നെ അവരെ നമ്മൾ മാറ്റിയെടുക്കുക, അവരെ ശരിയാക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ചെറിയൊരു ശ്രമമൊക്കെ നടത്തി വെക്കുക, നടക്കണില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം നമ്മൾ നമ്മുടെ വഴി നോക്കുക എന്നുള്ളതാണ് അതിൽ കാര്യം. ഇപ്പം ഇവരിത്രയും വർഷങ്ങളായിട്ടും ഈ താല്പര്യക്കുറവ് കണ്ടിട്ടും അവരെന്ത് ചെയ്യില്ല, ഇത് മനസ്സിലാക്കിയില്ല. വൈകി കണ്ടപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് അവർ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇനിയും ആ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്, ശക്തമായ താക്കീത് കൊടുത്ത് അയാളൊരു ചികിത്സക്കും മാറ്റത്തിനും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വെറുതെ അയാൾക്കും വേണ്ടി ഇനിയും ബാക്കിയുള്ള ജീവിതം ഹോമിക്കണമെന്ന് ആരും എന്ത് ചെയ്യൂല, പറയൂല. അപ്പോൾ അവർ നല്ലൊരു വഴി കാണുമായിരിക്കും, നല്ലതായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കാം നന്നാക്കിയെടുക്കാൻ, കാരണം അയാളെ പരലോകം നന്നാണല്ലോ. ഇത് പറഞ്ഞാൽ സത്യം പറയണമെങ്കിൽ പരസ്ത്രീ ബന്ധത്തിനേക്കാളും വലിയ അപകടമുള്ളതാണ് ഈ വിചാരം. അത്രയും ഗുരുതരമായ കാര്യമാണ്. ഈ പിന്നെ ചെയ്ത ആളെയും ചെയ്യപ്പെട്ട ആളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ തെറ്റാണ്. അപ്പം അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ച് ഇന്ന് മടങ്ങുന്നില്ല എന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരവരെ വഴി സ്വീകരിക്കുക എന്നുള്ളതേ ഇതിൽ ഉചിതമായിട്ടുള്ള മാർഗമുള്ളൂ, വേറൊന്നുമില്ല. നേരാക്കി എടുക്കാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തി
5: നോക്കുക. കാത്തിരിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വർത്തമാനകാല സാഹചര്യം ലിബറൽ ചിന്താഗതികൾ കുട്ടികളിൽ വല്ലാതെ അഡിഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിബറലിസ്റ്റിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ ഒരു സൈക്കോളജി വശം അതുപോലെ തന്നെ ദീനീ വശം, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, അത് മുഴുവൻ നമുക്കിവിടെ വായിക്കാൻ സമയമല്ല. കുട്ടികളുടെ സംസാര രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള മിംഗ്ലിങ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ പിന്നെ അതിന് രക്ഷിച്ചെടുക്കാൻ പറ്റും, ഒരു ദിശ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും?
4: ആദ്യം നമ്മൾ ധാരണയിലാണ് ചില മാറ്റങ്ങൾ വരേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇന്ന് പൊതുവേ ഇവിടുത്തെ ലിബറലുകൾ വരുത്തി തീർത്തിട്ടുള്ള ഒരു പിന്നെ ആശയം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ലോകം പുരോഗമിക്കുമ്പോൾ ഇസ്ലാമിനും കാലോചിതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും ഖുർആനിലുമൊക്കെ വേണം എന്നാണ് ഇവിടെ ലിബറലുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, മതനിഷേധികളൊക്കെ വാദിക്കുന്നത്. അപ്പോൾ സത്യം പറയുമ്പോൾ നമ്മൾക്കും നമ്മുടെ മനസ്സിലിങ്ങനെ ഇതൊരു കാലഹരണപ്പെട്ടതാണോ, പുതിയ തലമുറക്ക് സ്വീകാര്യമല്ലാത്തതാണോ, അതുകൊണ്ടാണോ അവരിതിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നത്, അപ്പോൾ ഈ മതം ഒരു പഴഞ്ചനായോ ആറാം നൂറ്റാണ്ടായോ എന്നൊക്കെ ചില തോന്നലുകൾ എന്തുണ്ട് പുതിയ തലമുറയിലും രക്ഷിതാക്കളിലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇത് ഭയങ്കര അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ഒരു വളരെ ആസൂത്രിതമായി ഇവിടുത്തെ മാധ്യമങ്ങളും മീഡിയകളും സൃഷ്ടിച്ചെടുക്കുന്നതാണെന്ത് ഒരു ലിബറൽ ചിന്താഗതികളെ അങ്ങനെ സൃഷ്ടിച്ചത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയണത്, ഇപ്പോൾ ഒരാൾ അയാളുടെ മാതാവിനെ അമ്മനെ അല്ലെങ്കിൽ പെങ്ങളെ വിവാഹം കഴിക്കുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, എന്തൊരു കാര്യമാണ് ഈ പറയണത്, ഇതെത്ര ആധാർമികമാണ് എന്നിവിടെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയില്ലേ. എന്നൊരു 10 കൊല്ലം ഇവിടുത്തെ മീഡിയകളൊക്കെ ഒന്ന് അങ്ങോട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എന്തപ്പോൾ നിങ്ങൾ പറയണത്, ഈ അമ്മനെയും പെങ്ങളെയൊക്കെ പിന്നെ വിവാഹം കഴിക്കണം ഭോഗിക്കുക എന്നൊക്കെ പറയണത് എന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ 6-ാം നൂറ്റാണ്ട് തന്നെ പറയാം. കാരണം ജനങ്ങൾ മുഴുവനും ഇതിനെ പരിഷ്കരണമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും കാണുന്നൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ശരി പറയുന്നവരെ എന്തായിട്ട് കാണും, 6-ാം നൂറ്റാണ്ടായിട്ടാണ് കാണും. അപ്പോൾ സത്യത്തിൽ ഇതെന്താ വെച്ചാൽ, ക്രമേണ ഒരു മസ്തിഷ്കത്തെ നമ്മുടെ കുട്ടികളുടെ ചിന്താഗതികളെ ക്രമപ്രബുദ്ധമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ വെച്ചാൽ ഈ മതവും ധാർമ്മികതയ്ക്കും ഒരു കാലത്തും കാലഹരണപ്പെടൂല, മനസ്സിലെ. ഇപ്പോൾ വ്യഭിചാരം ഏത് സമൂഹത്തിലും എന്താണ് തെറ്റായിട്ടാണ് കണ്ടിരുന്നത്, അത് ഇന്നും തെറ്റായിട്ടല്ല കാണുന്നത്. പലിശ അതൊരു ദുരന്തമാണെന്ന് ഇന്നും അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ അധാർമികമായ അസത്യം പറയുക, ഒരാളെ വഞ്ചിക്കുക, ചതിക്കുക, അളത്തത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കുക, ഒരാളെ കൊല്ലുക, ഇതിനൊക്കെ എന്തെങ്കിലും ലോകം പരിഷ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ തിന്മകളൊക്കെ നന്മകളാകുമോ? ആളുകൾക്ക് ദാനം ചെയ്യുക, മതങ്ങൾ പറയുന്നൊരു തത്വമല്ലേ അത്, ഇസ്ലാം പറയുന്ന വലിയ തത്വം, ദാനം നൽകുക, സക്കാത്ത് കൊടുക്കുക, അതിപ്പോൾ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവും ഏതെങ്കിലും കാലം വരുമ്പോൾ. ഈ സക്കാത്തൊക്കെ ഒരു 6-ാം നൂറ്റാണ്ട് പറയും. ഈ മൂല്യങ്ങളും ധാർമ്മികതകളൊന്നും മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യൂല, അതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൂല്യങ്ങൾ തന്നെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇനി രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെന്താ വെച്ചാൽ ഈ മതത്തെക്കുറിച്ച് അടിസ്ഥാന വിവരം നൽകാതിരിക്കേണ്ടത്. വിശ്വാസം, ഇപ്പം എന്താണ് ആ ദൈവവിശ്വാസം, എങ്ങനെയാണ് ഈ മതം നമ്മൾ അംഗീകരിക്കുന്നത്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നാന്നില്ല, എന്താ ഉറപ്പ്, അതിനെന്താ തെളിവ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓർക്കൊരെ ചിന്തിക്കാൻ അന്തം വരുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് അവരെന്ത് ചെയ്യും, വാദിക്കും. ഇപ്പം ദൈവമില്ല എന്ന് പറയാൻ ഇന്ന് ഒരു വിധം യുക്തിവാദികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, മടിക്കുന്നുണ്ട്. ഒരു ദൈവമുണ്ട്, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമില്ലാതെ പറ്റൂല എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആ ദൈവം ഉണ്ടെന്ന മനുഷ്യൻ്റെ ബോധത്തിൽ ഏതാണ് ദൈവം, എന്താണ് ദൈവം, എന്താണ് അള്ളാഹു, ആ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുലേക്ക് നമ്മൾ ബന്ധപ്പെടുക, അള്ളാഹു നമ്മളേറ്റ് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, അള്ളാഹു നമ്മോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ബേസിക്കായ ഈമാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികളിൽ ഭാവിയിൽ വരാവുന്ന ചിന്താഗതികളെ പ്രതിരോധിക്കാനുള്ള ആശയപരമായ വിവരങ്ങൾ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാലഘട്ടം വരുമ്പോൾ അവർ എന്ത് ചിന്താഗതികൾ വന്നാലും ആ ബേസിക്കായിട്ടുള്ള അറിവുകൾ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ പര്യാപ്തമാകും. എനിക്ക് തോന്നുന്നത് ഇന്ന് മിക്കവാറും കുട്ടികളൊക്കെ ഇതിൽ നിന്ന് പോകുന്നതും ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്നതും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ അവരെ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും നിസ്കരിപ്പിച്ചും കർമ്മങ്ങൾ ചെയ്തും കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അപ്പുറത്തേക്ക് പോകും, നമ്മളെ ധിക്കരിക്കാൻ പറ്റുന്ന സമയം വരും. അവിടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഇതിൻ്റെ പരിഹാരമുള്ളൂ. പിന്നെ ഇന്ന് നടക്കുന്ന എല്ലാ ലിബറൽ ചിന്താഗതികൾക്കെതിരെയും ശക്തമായി നമ്മുടെ കുട്ടികൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്തരം മറുപടികളും വീഡിയോസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുക, അത്തരം ആളുകളുമായി സംസാരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പ്രോഫ്കോണൊക്കെ പോലുള്ള അത്തരം വേദികളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇന്നുണ്ടാകുന്ന പുതിയ ചിന്താഗതികളെ പ്രതിരോധിക്കുന്നത് ആശയങ്ങൾ അവരെ കേൾപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിഹാരം.
5: അടുത്തൊരു ചോദ്യമായി വന്നിട്ടുള്ളത്, ഒരു സഹോദരി, അവർ ഒരു അത്യാവശ്യം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലായിരുന്നു ആ കുട്ടി ജനിച്ചതും വളർന്നതൊക്കെ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു, ആ അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ഗൾഫിൽ. അങ്ങനെ വളരെ ഇയാളുമായി ഇയാൾ എന്തു പറയുന്നു അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് ആ സ്നേഹത്തിൻ്റെ ആ ഒരു മാത്രം ഭാഗമായിട്ട് അവൾ മാറി. അങ്ങനെ പല നിലക്കും ഇയാൾ പല ആളുകളിൽ നിന്നും സാമ്പത്തികമായി കടം വാങ്ങുന്നു, അതൊന്നും ഈ കുട്ടി അറിയുന്നില്ല. അങ്ങനെ ഇയാൾ വലിയ ലക്ഷക്കണക്കിന് രൂപക്ക് കടത്തിൽപ്പെട്ടു, പലരും അന്വേഷിച്ച് വരൽ തുടങ്ങി. അപ്പോഴും അയാൾ മറുപടി പറയുന്നത് ബിസിനസ്സിന് വേണ്ടി അത് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു. പക്ഷേ കുറേ വൈകി ആയപ്പോഴേക്കും ഇയാൾ വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായി, പല ആളുകളിൽ നിന്നും ഭീമമായ സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവള് എന്താ വെച്ചാൽ സ്വന്തമായിട്ട് നിക്കക്കള്ളില്ലാത്തൊരവസ്ഥ വന്നപ്പം സ്വന്തമായിട്ടൊരു ചെറിയ കട തുടങ്ങി. ആ കട പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കടയുടെ പേരിലും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പണം കടം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് കടയിൽ ജോലി ചെയ്യുക അല്ല കട നടത്തുന്ന മറ്റൊരാൾ ഇവരുടെ ഈ പ്രയാസങ്ങളെ കണ്ടപ്പം അവളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൾക്ക് അറിയാം പിന്നെ ഇതൊക്കെ ഒരു ചെറിയ തെറ്റാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി, പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, അവളെ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ കുടുംബത്തിലും അയൽവക്കത്തുള്ളവരൊക്കെ ഇവളെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഉപയോഗിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പാവം കുട്ടിയായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ കാര്യം വിവാഹം കഴിഞ്ഞപ്പോൾ അത്രയും അറ്റാച്ചായ ഭർത്താവിനോട് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ എന്തായി, ഇയാൾ ഇതൊക്കെ എടുത്ത് പറയാൻ തുടങ്ങി. അപ്പോൾ ഇയാളൊന്ന് കുറച്ച് കടം വാങ്ങി, കാരണം കടയിൽ പിന്നെ സാമഗ്രികൾ കൊണ്ടുവരാൻ വേണ്ടി കടം വാങ്ങി, തിരിച്ചു കൊടുത്തു, വേറെ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു, നീ അവനുമായിട്ട് ഇന്ന ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഇവളെയും ഇയാളെയും പറ്റി ഭർത്താവ് തന്നെ പറഞ്ഞു. സത്യത്തിൽ 1% പോലും അതിൽ സത്യമില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ക്രമേണ എന്ത് ചെയ്തു, ഇവളുടെ പ്രയാസങ്ങളൊക്കെ ഇയാളോട് പറയൽ തുടങ്ങി, ഇയാളതിന് ആശ്വാസം കണ്ടെത്തി പറയൽ തുടങ്ങി. അങ്ങനെയൊക്കെ എന്നാലും അനാവശ്യമായൊരു വാക്കോ നോട്ടമോ അയാൾ നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തോ പ്രശ്നത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്, എൻ്റെ കുടുംബവും പ്രശ്നമാണ്, ഞാൻ ഇയാളായിട്ട് എന്തായാലും ജീവിക്കാൻ ഇനി ശ്രമിക്കുന്നില്ല, ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ബന്ധമുള്ള ഇയാളുമായി ഒരു വിവാഹബന്ധം ഏർപ്പെടുന്നത് തെറ്റാണോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്.
4: നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ എല്ലാ ആൺപെൺ ബന്ധങ്ങളും ഉണ്ടാവുന്നത് ഈ തരത്തിലാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ആ കണക്ഷന് പിന്നിൽ ഒരു പുരുഷൻ്റെ താല്പര്യം എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ത്രീയാണ് എന്ന നിലക്കാണ് അവരെ പ്രത്യേകം പരിഗണിച്ച് സഹായിക്കുക. ഞാൻ അല്ലാതെ സഹായിക്കില്ല എന്നല്ല പറഞ്ഞത്. പൊതുവേ എന്താ വെച്ചാൽ നമ്മൾ എത്രയോ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, ഓർക്കൊന്നും ചെയ്യാത്തൊരു സഹായം ഒരു സ്ത്രീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ത്രീ എന്ന നിലക്ക് ആദ്യൊരു സിമ്പതിയും ഒരു സഹതാപവും ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായി വരുമ്പോൾ സ്വാഭാവികമായി ആ ബന്ധങ്ങളുടെ പരിണിതി എന്താണ്? ഇപ്പോൾ ഈ സ്ത്രീ എന്നെ പാതയിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല, എന്നാലിപ്പോൾ അവരൊന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് മനസ്സെത്തിയില്ലേ? ഇപ്പം എന്തായാലും ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ചാൽ സ്വാഭാവികമായും അവരെന്ത് ചെയ്യും? ഒരുമിക്കണം എന്നതിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇവരും അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം, അവർ തമ്മിൽ മോശമായ ഈ ഇത്തരം ബന്ധങ്ങൾ ഇനി നല്ല ബന്ധമാണെങ്കിലും ഇത് തുടരുന്നത് ശരിയല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് ഇപ്പം തന്നെ എന്ത് ചെയ്യണം? സ്റ്റോപ്പാക്കണം. അയാളുടെ നമ്മളെ വിഷമങ്ങൾ പറയുക, അതൊരു അന്യയാളാണല്ലോ, നമ്മൾ മനസ്സടുക്കും, അത് അപകടങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനൊരു പരിചയമുണ്ടായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടായതാണെങ്കിൽ, ഒരു വിവാഹ ജീവിതം അവർ തമ്മിൽ നടക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അതിന് യോജിച്ച ഒരു വധൂവരന്മാരല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഒന്നിച്ചാൽ പ്രായോഗികമായി പിന്നീട് എന്ത് ചെയ്യും? ബുദ്ധിമുട്ട് വരും, വീണ്ടും ഒരു ഡൈവേഴ്സിലേക്കൊക്കെ എത്തേണ്ടി വരും, വീണ്ടും പ്രയാസങ്ങളിലേക്ക് വരും. അതായത് ഒരു വിവാഹേതര ബന്ധത്തെ പോലെയല്ല ഒരു വിവാഹത്തിന് ശേഷമുള്ള ബന്ധമെന്ന് പറഞ്ഞത്, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ശാശ്വതമായൊരു കുടുംബജീവിതത്തിന് പറ്റുന്നൊരു രൂപമുണ്ടോ എന്ന് ആലോചിക്കണം. അതിനെന്ത് ചെയ്യണം? ഒന്ന്, ഈ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് തലാക്ക് വാങ്ങി എന്ത് ചെയ്യണം? അയാൾ ഒരു 3 മാസത്തെ വൈദ്യമൊക്കെ കഴിഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിവാഹമോചിതയാണോ? ആയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, വിവാഹത്തിലിരിക്കുന്ന സമയത്ത് വേറൊരാളെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് തന്നെ എന്താണ്? ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ കുറേ തെറ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, അവിഹിതമായൊരു ബന്ധം ഉണ്ടാവുകയാണ്. ഇങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇയാളെ തന്നെ സഹിച്ച് ജീവിതകാലം മുഴുവൻ പോകണം എന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഈ ബന്ധങ്ങൾ ഒഴിവാക്കുക. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഭർത്താവ് ഒഴിവാക്കപ്പെടുന്ന സമയമുണ്ടായി, പിന്നീട് എന്ത് ചെയ്യാണ്? ഒരു വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഒരു വിവാഹത്തിന് പറ്റുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആ സമയത്ത് വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊരു അന്വേഷണമോ കാര്യങ്ങളോ ആഗ്രഹമോ വെച്ച് പുലർത്തുന്നത് പോലും അയാളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്, ഇസ്ലാമികമായി നിഷിദ്ധമായൊരു കാര്യമാണ്.
5: അതുപോലെ തന്നെ മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ അവരുടെ ഭർത്താവ് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം പള്ളിയിലേക്ക് പോയി എല്ലാ ഭക്തും ജമാഅത്തിന് പോകും, അതുപോലെ തന്നെ ജമാഅത്ത് കഴിഞ്ഞ് ഒരുപാട് സമയം പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം. രാവിലെ അതുപോലെ തന്നെ ഈ സ്ത്രീ പറയുന്നത്, ഹറാമായ ഒരു വസ്തു ഞങ്ങൾ ഇതുവരെ ഒരു കാര്യവും ഞങ്ങളുടെ നോട്ടം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അത്രത്തോളം സൂക്ഷ്മതയിലാണ് അദ്ദേഹം ഞങ്ങളെ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ കുറച്ച് ഇപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി വരണം, അല്ലെങ്കിൽ ടൗണിൽ പോയി എന്തെങ്കിലും ചെരുപ്പോ കോടയൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള അദ്ദേഹമാണെങ്കിൽ നാട്ടുമ്പുറത്തേറാണ്, അപ്പോൾ അവിടുന്ന് വാങ്ങാം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു എന്ത് ചെയ്താലും അവരിങ്ങനെ ഒരു ചീത്ത പറയുന്ന, അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ അവിടെ പോയി വാങ്ങണം, ഇവിടുന്ന് വാങ്ങിയാൽ പോരെ, അത്രയും ദൂരം സഞ്ചരിച്ച് വാങ്ങണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ അവർ തമ്മിൽ രണ്ടുപേരും രണ്ട് ദിശയിലാണുള്ളത്. അവർ കുറച്ച് ടൗണിലൊക്കെ പോയി ഒന്ന് വാങ്ങണം എന്നുള്ള, എന്നാൽ ഇവർക്ക് തന്നെ അറിയാം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് നോക്കുന്നത്. അദ്ദേഹം നല്ല വെയിൽ കൊണ്ട് നല്ല പ്രയാസപ്പെട്ട് ജോലി കൂലിപ്പണി ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇവർക്ക് അറിയാം. പക്ഷെ ഇവർ തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ഇല്ല, സംസാരമില്ല. അദ്ദേഹം വരുന്നു, എന്തെങ്കിലും കാണുമ്പോൾ ചീത്ത അറിയുന്നു, എന്താ പോടെ ആ ഡെസ്ക് എന്താ പോടെ ഇട്ടിരിക്കണം, അല്ലെങ്കിൽ കത്തി എന്താ പോടെ, അങ്ങനെ ചൂടാവുന്നു. ഒരു ഇതില്ലാത്തൊരു സ്നേഹപ്രകടനം അദ്ദേഹത്തിനില്ല. അദ്ദേഹം കടന്നുറങ്ങും, ഭക്ഷണമേക്കും കടന്നുറങ്ങും, അല്ല കുട്ടികളുമായിട്ടൊന്ന് ഇരുത്തോ, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഇരുത്തോ, അങ്ങനത്തെ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയ അകൽച്ചയിലാണുള്ളത്. അപ്പോൾ ഈ ഭർത്താവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദ്യം.
4: അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് നമ്മൾ പറയലോ, അതായത് ഒരു വൈകാരിക ബന്ധം. ആ വൈകാരിക ബന്ധം ഇല്ലാത്ത കുറേ ദാമ്പത്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ വൈകാരിക ബന്ധമുണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ആണും പെണ്ണും എന്നുള്ള നിലക്ക് ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കരമായ ഒരു സ്നേഹമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഭർത്താവില്ല എന്ന് വിചാരിച്ചോളൂ, ലോകത്ത് ആരുണ്ടെങ്കിലും അവൾക്കൊരു വില ഉണ്ടാവില്ല. ഇപ്പോൾ ഭർത്താവ് ഉള്ളതുകൊണ്ടാണ് അവളെ വീട്ടിലേക്ക് അവളെ വില ഉണ്ടാവുന്നത്, ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് അവളെ നാട്ടിലേക്ക് വില ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ളത് അവളെ മാത്രം പരിഗണിക്കുന്ന, അവൾക്ക് മാത്രം ജീവിക്കുന്ന ഒരാളെ ഭർത്താവ്, തിരിച്ചു ഭാര്യ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതൊരു ഭയങ്കരമായ വൈകാരിക സ്നേഹബന്ധമാണ്. ഈ ബന്ധം നല്ല നിലക്ക് പോയിട്ടില്ല, അതിനൊക്കെ ജീവിതത്തിനൊരു അർത്ഥമല്ലേ. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പോയി പണിയെടുക്കാം, അത് വീട്ടിൽ കൊടുത്ത് നിൽക്കാം, ചിലവ് ചെയ്യാന്നുള്ള ഈ കവിഞ്ഞിട്ട് എന്തില്ല. ഇവരുടെ പിന്നെ പിന്നെ ഇഷ്ടത്തെക്കുറിച്ചോ അനിഷ്ടത്തെക്കുറിച്ചോ സന്തോഷത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ കേൾക്കി ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ബന്ധമുണ്ടായി കിട്ടാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ത് ചെയ്യണം, ഇങ്ങനൊരു പ്രയാസം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാളെ ബോധ്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും സമയത്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു വിഷമം, ഇപ്പോൾ അവരെ വിഷമം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് വൈകാരികമായ അയാളെ മുന്നേ അയാളെ കുറ്റപ്പെടുത്താൻ നല്ലതൊക്കെ പറഞ്ഞു നോക്കുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പുകളൊക്കെ അത് അയാളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ അവസ്ഥ അയാളെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. അതിപ്പോൾ ഒരു കൗൺസിലർ മുഖേനയാവാം, നമുക്ക് നേർക്കുനേരാവാം, നമ്മുടെ ബന്ധുക്കൾ മുഖേനയാവാം, മക്കൾ മുഖേനയാവാം, ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തത് എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ച് പിന്നെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ കുടുംബകാര്യങ്ങൾ, മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ അയാളോടിങ്ങനെ അടുത്തു പോയിരുന്ന് പറയാൻ ശ്രമിച്ചു നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇയാളതൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നുണ്ടാവില്ല, ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കുക ചില കാര്യങ്ങൾ. നമുക്ക് വലിയ ആർക്കും നമുക്ക് കുറ്റമൊന്നും കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അയാളോട് പറഞ്ഞു നോക്കുക. അതേമാതിരി തന്നെ അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യുക, അദ്ദേഹത്തിന് ചായ വേണമെന്ന് ചോദിക്കുക, അതൊരു ചായ കൊടുക്കുക ഒക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഉപ്പാനെയും കൂട്ടിങ്ങാട്ട് ഒരു സ്ഥലത്തേക്കാണ് പോകാറുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ പോകാൻ സമ്മതം ചോദിക്കല്ല, അപ്പോൾ കുട്ടികളുടെ ഒരു ആവശ്യമായിട്ട് വാപ്പാനെയും കൂട്ടുകാരെയുമ്പോൾ കുട്ടികളൊക്കെ പാടെ ആവശ്യം വരുമ്പോൾ അയാൾ വരും. അങ്ങനെ കൂടെ വരുമ്പോൾ അയാൾക്കൊരു വരാനൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രമേണ അയാളെ പ്രേരിപ്പിച്ചും നിർബന്ധിപ്പിച്ചും നമ്മൾ വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് അയാളെ പരിവർത്തിപ്പിക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യുക, ശ്രമിച്ചു നോക്കുക ക്രമേണ. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിൽ പറയാൻ പറ്റുള്ളൂ. രണ്ട് പേരുടെയും കാര്യങ്ങൾ കേട്ടിട്ട് രണ്ടാളും സംസാരിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തത കിട്ടുക.
5: ഒരു സ്ത്രീ സഹോദരി ചോദിക്കുന്നു, അവരൊരു വിധവയാണ്, ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി, 2 ആൺകുട്ടികളുണ്ട്, ഒരാൾ 9-ലും ഒരാൾ 12-ലും പഠിക്കുന്നു. ഭർത്താവിൻ്റെ ഉപ്പയും ഇപ്പോൾ മരണപ്പെട്ടു, 4 വർഷമായി. മക്കൾക്കും എനിക്കും നല്ല ആശ്വാസമായിരുന്നു ഉപ്പ. 2 വർഷം മുമ്പ് എൻ്റെ ഉപ്പയും മരണപ്പെട്ടു. ഞാൻ ഒറ്റ മോളാണ്. എല്ലാവരും എന്നോട് ചോദിച്ച് എല്ലാം ചെയ്യുകയുള്ളൂ. ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഉപ്പയെ പോയതിനു ശേഷം വല്ലാത്തൊരു ഒറ്റപ്പെടൽ, എല്ലാവരിൽ നിന്നും എനിക്കൊരു മാറ്റി നിർത്തൽ ഫീൽ ചെയ്യുന്നു. 1 മാസത്തോളം അസുഖമുണ്ടായി കിടന്നപ്പോൾ ആരും തന്നെ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, ആരും അന്വേഷിച്ചതായി വന്നതുമില്ല. അപ്പോൾ മനസ്സിലായി നമ്മുടെ ബന്ധങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന്. ഇപ്പോൾ എല്ലാവരും ജീവിതത്തിരക്കിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ എനിക്കുണ്ട്. ഞാൻ എനിക്ക് 35 വയസ്സായി, പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോൻ എനിക്കുണ്ട്. എനിക്ക് ഒരു നിലക്കും സന്തോഷം കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്?
4: ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഒരു വിധവയോട് ചോദിച്ചാലേ നമുക്കൊരു ഏകാന്തതയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വിധവയായ ഒരു സ്ത്രീക്കാണ് ശരിക്കും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ശരിക്കും അവസ്ഥ അറിയുക. ഇതിലിപ്പോൾ എന്താണ് ഇതിൻ്റെ നല്ലൊരു അത്ഭുതം എന്ന് വിചാരിച്ചാൽ, ഒരു കാലത്ത് ഭർത്താവില്ലാത്ത സമയത്ത് ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളതൊരു ഭയങ്കര സംഗതിയാണ്. വാപ്പയുമായുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് അത്ര ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ആ വാപ്പയും മകളും എന്നുള്ള ഒരു ആത്മബന്ധമുണ്ടല്ലോ. ആ ആത്മബന്ധം ഭർത്താവ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അകന്നു നിന്നാലും വീണ്ടും ഭർത്താവിൻ്റെ മരണശേഷം ആ പിതാവിലേക്ക് തന്നെ അവർ മടങ്ങുകയാണ്. അപ്പോൾ അവർ ഭർത്താവിൻ്റെ അഭാവം എന്ത് ചെയ്യുന്നില്ല, അറിയണില്ല. പക്ഷേ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിതാവ് മരിച്ചപ്പോൾ പിതാവിൻ്റെ അഭാവവും ഭർത്താവിൻ്റെ അഭാവവും അവരിപ്പോൾ അനുഭവിക്കുന്നു. ആ ഏകാന്തതയുടെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനും വിഷാദവും ഒക്കെയാണ് അവരുടെ ആ എഴുത്തിൽ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഭർത്താവും വാപ്പയും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു വിഷമാവസ്ഥ എന്ന് ആദ്യം അവർ റിയലൈസ് ചെയ്യണം, തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി എന്താ വെച്ചാൽ, നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും ഒരു സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ ഒരു ഭർത്താവ് കൂടെ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒറ്റപ്പെടലൊക്കെ എന്ത് ചെയ്യും, പരിഹരിക്കും. ഇനി അതിന് സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണല്ലോ നമ്മളെ ഭർത്താവിനെയും വാപ്പനെയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായും അതിലൊക്കെ ചില പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിഫലം തരാൻ വേണ്ടി അള്ളാഹു മജിർനി ഫി മുസീബത്തി, എൻ്റെ മുസീബത്തി എനിക്ക് പ്രതിഫലം തന്നെ അള്ളാഹു പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹു ഭയങ്കര പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, നല്ലൊരു ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, മകനെ നല്ല വിലക്ക് വളർത്തിക്കൊണ്ടുവരാൻ, അവനും കൂടിയും വിഷമം ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ വിഷമിക്കാതിരിക്കുക, വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും ഈ ഇന്നമാസ്രൻ പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ്. അപ്പോൾ ഈ പ്രയാസങ്ങൾക്ക് എന്തായാലും ഒരാശ്വാസം വരാനുണ്ട്. പ്രയാസത്തിൻ്റെ കൂടെയാണ് അത്ര ആശ്വാസം എപ്പോഴും സഞ്ചരിക്കുക. ആദ്യം വന്നു കയറുന്നത് പ്രയാസമായിരിക്കും, പക്ഷെ തൊട്ട് ബാക്കിൽ ആര് കാത്തു നിൽക്കുന്നുണ്ട്? ഈ ആശ്വാസം കാത്തു നിൽക്കുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നല്ല ഹൈറായ ഒരു ഭാവിയും മനസ്സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
5: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരെ ഭർത്താവിന് നല്ല സ്വഭാവമാണ്, ദീനിയാണ്, ഒക്കെയാണ്, പക്ഷേ വീട്ടു ജോലിയിൽ ഒന്നും അയാളെ സഹായിക്കില്ല, കുട്ടികളെപ്പോലും നോക്കൂല, കുട്ടികൾ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പോലും പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കത് ചെയ്യില്ല, ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചൂടാവും, എന്നിട്ട് പറയും ഞാൻ നിൻ്റെ ഉപ്പാനെപ്പോലെ നല്ല വെട്ടി നുറുക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ അവളെ ചീത്ത പറയും. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് അദ്ദേഹത്തിന് പോകാനൊക്കെ മടിയുണ്ട്, പിന്നെ ദേഷ്യമൊക്കെ പോയാൽ പിന്നെ എന്നോട് സോറി പറയും. ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യാന്നുള്ളത്?
4: നമ്മൾ പൊതുവേ നമ്മൾ ഈ സ്ത്രീകളൊക്കെ ചോദിച്ചു വയ്ക്കുമ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കോമൺ കാര്യമാണ്, ഇവർ ഒരു പ്രാഥമികമായ മര്യാദ പോലും പാലിക്കാത്ത ഭർത്താക്കന്മാരെ പറ്റി പറയുമ്പോൾ അയാൾ നല്ല ആളാണ്, നല്ല ഉഷാറാണ്, നല്ല ബന്ധമാണ്, ഇന്നെ നല്ല നോക്കുന്നൊക്കെ. അവസാനം ഇത് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരാളെക്കുറിച്ചാണോ ഇതുവരെ ഇവർ പറഞ്ഞതെന്ന് നമ്മൾ എന്ത് ചെയ്യും അത്ഭുതം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെ വെട്ടി നുറുക്കും എന്നൊക്കെ പറയുന്ന ആളെ പറ്റിയാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ത്രീകളുടെ ആ ഒരു ക്ഷമയും ഒരു പ്രതീക്ഷയും ഇയാളൊക്കെ നന്നായി വരും എന്നൊക്കെയുള്ള നല്ലൊരു പ്രതീക്ഷയും ഒക്കെയാണ് അവരെന്ത് ചെയ്യണത്, പ്രകടിപ്പിക്കണത്. ഞാൻ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പിന്നെ സ്ത്രീകൾ ഭയങ്കര ഹാർഡ് വർക്കാണ്, ഭയങ്കരമായ വർക്കാണ്. കാരണം സ്ത്രീകളുടെ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണ്. അപ്പോൾ ഈ പുരുഷന്മാരല്ലേ അധ്വാനിക്കണമെന്ന് ചിലപ്പോൾ ആൾക്കാർ പറയും. അത് നമ്മൾ പറയാൻ കാര്യം, പുരുഷന്മാരെ അധ്വാനം ഒരു ടെൻഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നാളെ എന്താണ് ഞാൻ ജോലിക്ക് പോകണം, എനിക്ക് എൻ്റെ മേലധികാരിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നാളെ ആ ലീവ് പറഞ്ഞാൽ മതി, മനസ്സിലേ, എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല. നേരെ മറിച്ച് സ്ത്രീകളെ കാര്യം അങ്ങനെയല്ല, രാവിലെ സുബൈക്ക് തീച്ചിട്ട് ഇന്ന് ഞാൻ ലീവാന്ന് പറയാൻ പറ്റും, മനസ്സിലായി? അവരെ ഉത്തരവാദിത്തങ്ങൾ അസുഖമാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഇഴഞ്ഞു വന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ സ്ത്രീകളെ വർക്ക് നമ്മൾ ഷെയർ ചെയ്യണ്ട, നമ്മളിപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകണ്ട. പക്ഷെ എന്നാൽ നമ്മളെന്താ വെച്ചാൽ ആ പാത്രം കഴുകുന്ന സമയത്ത് കുറച്ചേരം നമ്മളവിടെ നോക്കി നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഉണ്ട് അതിനുള്ള ആ പാത്രം കൊണ്ടുപോയിട്ട് അവൾക്ക് കൊണ്ടേ കൊടുത്തു, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സഹായമല്ല അവർക്ക് ഫീൽ ചെയ്യുക, മറിച്ച് എൻ്റെ വിഷമങ്ങളും എൻ്റെ ജോലി ഭാരങ്ങളൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പോൾ ഈ പുരുഷന്മാർ പല ആളുകളും എന്താ വെച്ചാൽ ഈ ചത്തു പണിയെടുക്കുന്ന ആളുകളെ അടുക്കളയിലും കുട്ടികളെ നോക്കാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല, അപ്പോഴാണ് സങ്കടമാണ് ഈ കാണുന്നത്. ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ അവരധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ഇപ്പോൾ രാവിലെ കുട്ടികൾ മൂന്നാളിനെ സ്കൂൾക്ക് പോകാണ്ടെങ്കിൽ എന്താ അവസ്ഥ? അപ്പോൾ അത് നീ ചൊരു കുട്ടീനെ അഴുക്കും, മറ്റേ കുട്ടീനെ സമയമായി, മറ്റേ കുട്ടീനെ സമയമായി, ആ കുട്ടിക്ക് ചോറാക്കണേ, ആ സമയത്തൊന്ന് വെറുതെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പത്രം ഫോണും നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ അന്തം മുട്ടിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ആ ഓനെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ, അഞ്ച് കുട്ടികൾ ഒരു കുട്ടീൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തുകൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് മനസ്സിലാവണത്? അത് ചെയ്യേണ്ടാന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ഈ വിഷമവും തിരക്കും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു, എന്നെ കണ്ടറിയുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എൻ്റെ വിഷമങ്ങളും അറിയുന്നു, ഇതെന്തൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, പരമാവധി വൈഫുമാരോട് സഹകരിച്ച് മുന്നോട്ട് പോകണം, അതൊന്ന് സഹകരിപ്പിച്ച് കൊണ്ടുവരാനുള്ളൊരു പരിശ്രമവും എന്ത് വേണം, ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് എഴുതി അയച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അവരുടെ സംശയനിവാരണങ്ങളുമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
6: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത

0: ോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ

0: നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി. പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഫെമിനിസം എന്ന പോരാട്ടം. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത നേതാക്കളായിട്ടുള്ള ആളുകൾ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചൂട് പിടിച്ച ചർച്ചകൾ പൊതുസമൂഹത്തിൽ, ചാനൽ ചർച്ചകളിൽ എല്ലായിടത്തും നടക്കുകയാണ്. ഇതിൻ്റെ പല രീതിയിലുള്ള ആംഗിളിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പം പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞത് ഫെമിനിസം വേണം, ഫെമിനിസം വേണം, ഫെമിനിസം ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവർ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളിത് കേട്ടോക്കും.
2: What is feminism according to SS Channa?
3: It's equality. It's equality. She's like, we are not asking ki we want to go punch up a man. When we talk about feminism, we are not saying ki hum bhi 60 kilo uthayenge, humme ye karenge, hum body banayenge, humko ye, hum wo nahi keh rahe. It's equality. Ki humko equal opportunity, equal respect.
1: സോ ഇത് സ്ഥിരം നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവിടെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു കാര്യമാണ് ഈ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വാലിറ്റിയാണ്, അതിനപ്പുറം പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതായത് ആണുങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് ഞങ്ങൾക്കും കിട്ടണം, അല്ലെങ്കിൽ അത് എന്താണോ കിട്ടുന്നത് അത് സ്ത്രീകൾക്കും കിട്ടണം അല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. ഇങ്ങനെയാണ് സാധാരണ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്താണ് ഫെമിനിസം എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് കുഴപ്പങ്ങളില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖിക്കുന്നുണ്ട്. ഈവൻ സെക്ഷൽ അസോൾട്ടുകൾ മുതൽ, അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നത് മുതൽ, അവർക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് മുതൽ, പല കാര്യങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നത് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫെമിനിസം വേണ്ടേ? കാരണം ഫെമിനിസം വന്നു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ആവും, ഡിസ്ക്രിമിനേഷൻസ്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും, ഫെമിനിസം വേണ്ടേ? അവിടെയാണ് എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഫെമിനിസം എന്താണെന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. പക്ഷേ ഞാൻ ഏറ്റവും നട്ട്ഷെല്ലായിട്ട് പറയുകയാണെങ്കിൽ, ഫെമിനിസം എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫോർ പൊളിറ്റിക്കൽ ഇക്കണോമിക് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് സെക്സസ്. അതായത് ഈ ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏത് തലങ്ങളിൽ പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, വൈയക്തികമായി പേഴ്സണലായിട്ടുള്ള, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ സാമ്പത്തികം, ഇക്കണോമിക് ആയിട്ടുള്ള, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈക്വാലിറ്റി വേണം. ഇതാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഡെഫിനിഷൻ. ഈവൺ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് പോലും 1895 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഫെമിനിസം ഇല്ലേ? ഇതിനു മുമ്പ് സ്ത്രീപക്ഷവാദങ്ങളില്ലേ? അവിടെയാണ് എന്താണ് ഇവർ ഈ പറയുന്ന ഫെമിനിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കറിയാം, പണ്ട് കാലത്ത്, ഇപ്പോൾ നമ്മുടെ കൊളോണിയൽ, നമ്മുടെ രാജ്യമൊക്കെ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അവരിപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിനെയോ, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെയോ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ, അറബ് രാജ്യങ്ങളെയൊക്കെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവിടേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചില കാരണങ്ങൾ ആവശ്യമായിരുന്നു. എന്തിന് നിങ്ങൾ അവിടേക്ക് ആക്രമിച്ചു, എന്തിന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില ഉത്തരങ്ങൾ ആവശ്യമായിരുന്നു. ആ ഉത്തരങ്ങളിലേക്ക് അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു, ഈ അറബ് കൺട്രീസിൽ, ഈ അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയുമില്ല, അവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ആ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ആക്രമിക്കുന്നത്, എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഞങ്ങൾ വിമോചിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്ന വൈറ്റ് മെൻ, അതായത് അന്ന് കാലത്തിൻ്റെ വെള്ളക്കാരായിട്ടുള്ള, അന്ന് കൊളോണിയൽ ആധിപത്യം കൊണ്ടുവന്ന ആളുകൾ പലപ്പോഴും ഒരു ന്യായമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനായിരുന്നു ആദ്യം നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ, നമ്മൾ കോളേജിലൊക്കെ പരിചയപ്പെടുന്ന ആളുകൾ, ഞാൻ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ അവരോട് നമ്മളൊന്ന് മാറി നിന്നിട്ട്, അപ്പോൾ അവിടെ അവർ അങ്ങനെ വലിയ പ്രസംഗം നടത്തുന്നിടത്ത് പോയിട്ട് അവരെ നമ്മൾ പരിഹസിക്കുന്നു വേണ്ട, അവരാ പ്രസംഗമൊക്കെ പ്രസംഗിച്ച ശേഷം, ഞാൻ വലിയ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ ശേഷം മെല്ലെ അവരെ വിളിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ടും ചോദിക്കുക, നിങ്ങൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ഫെമിനിസത്തിൻ്റെ ഏത് ധാരയിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ പ്രോട്ടോ ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? സെക്കൻഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ തേർഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ ഫോർത്ത് വേവിലാണോ? ഏ, അങ്ങനെയൊക്കെ ഉണ്ടോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുറേ വേവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു 99% ആളുകളും പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷവാദം അത്രമാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് എതിരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ പറയുന്ന ഒരു വാദം എന്നുള്ളത് മാത്രമാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതിൻ്റെ. ഇപ്പോൾ നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്താന്ന് പറഞ്ഞു, പ്രോട്ടോ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് മെൻസ് ഫെമിനിസം, അതായത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ, അറബ് ആഫ്രിക്കൻ കൺട്രീസിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഇൻവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായി കൊണ്ടുവന്നായിരുന്നു ഫെമിനിസം. പക്ഷേ ഈ പ്രോട്ടോ ഫെമിനിസം പിന്നീട് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബൂമറാങ്ങായിട്ട് തിരിച്ച് തിരിച്ചു കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അന്ന് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞു, അല്ല നിങ്ങൾ വലിയ കാര്യമായിട്ട് അറബ് കൺട്രീസിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഈ വിമോചനം ഒന്നും വേണ്ടേ, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് വിമൺ അഥവാ വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾ രംഗത്ത് വന്നു. അവരന്ന് അന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, വിൻഡിക്കേഷൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ, സോഷ്യൽ ആൻഡ് മോറൽ ഇക്വാലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, 1800s ഈ പറയുന്നത്, 1800s 1900s ആ ഭാഗത്താണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പാശ്ചാത്യരായിട്ടുള്ള നമ്മൾ വലിയ, അതായത് നമ്മളെയൊക്കെ വിമോചിപ്പിക്കാൻ വരുന്ന വള്ളക്കാരൻ്റെ നാടുണ്ടല്ലോ, ആ നാട്ടിലുണ്ടായിരുന്ന അവരുടെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇൻഫൻസി അതായത് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് അവിടെയുള്ള വള്ളക്കാരായിട്ടുള്ള ആണുങ്ങളാണ് ഇപ്പുറത്തുള്ള ആൾക്കാരെ വിമോചിപ്പിക്കാൻ വരുന്നത്, അതായത് നമ്മുടെ പിന്നെ ഏഷ്യൻ കൺട്രീസിലുള്ള അറബ് കൺട്രീസിലൊക്കെ ഉള്ള വുമൻസിനെ. അപ്പോൾ അവർ ഈ ചോദ്യം ഉന്നയിച്ചു, ഞങ്ങൾക്കിതൊന്നും വേണ്ടേ. അങ്ങനെ അവർ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും അങ്ങനെ കസ്റ്റഡി ഓഫ് ഇൻഫൻസ് ആക്ട് 1839 പാസ്സായി, അഥവാ ഒരു ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അന്ന് പുരുഷന് മാത്രമേ ആ കുട്ടികളെയൊക്കെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, സ്ത്രീക്കൊന്നും കിട്ടില്ല, കുട്ടികളടക്കം സ്ത്രീ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികളെ കസ്റ്റഡി വേണം എന്നവർ പറഞ്ഞ് ആ അങ്ങനെ ഒരു ആക്ട് പോലും നിലവിൽ വരുന്ന 1839 ആലോചിക്കണം, 1830 ഒരു 1200 മുമ്പ് മാത്രമാണ് അവർക്ക് ഈ പറയുന്ന നമ്മളെയൊക്കെ വലിയ കാര്യം പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സ്വന്തം കുട്ടികളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം കിട്ടുന്നത്, അവർക്ക് വോട്ടവകാശം കിട്ടുന്നത് ആ സമയത്താണ്, അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് സ്വത്തവകാശം കിട്ടുന്നത് ആ സമയത്താണ്. അപ്പോൾ 200 മുമ്പ് അങ്ങനെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അന്നുണ്ടായിരുന്ന ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഈ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് നമ്മളതിനെ പറയും, ഈ പറയുന്ന അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവർ പോരാടിയ പോരോട്ടം നമ്മൾ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയാം. ഈ ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊരിക്കലും ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണം അല്ലെങ്കിൽ ഞങ്ങളും പുരുഷന്മാരും ഈക്വലാണ് ഈക്വാലിറ്റി വേണമെന്ന് അവർ വാദിച്ചിരുന്നില്ല, ഞങ്ങൾക്കിതൊക്കെ വേണം, ഇങ്ങനെയുള്ള കുറച്ച് അവകാശങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് അവർ വാദിച്ചു, അവരത് നേടിയെടുത്തു. പക്ഷേ അതേസമയം തന്നെ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മാത്രം മതി, ഇവിടെയുള്ള കറുത്ത വംശജരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും വേണ്ട, കറുത്ത വംശജരായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻസൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന വോട്ടവകാശം ഒന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ പോകും, അപ്പം അങ്ങനെ പാടില്ല. അപ്പോൾ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഈവൻ കറുത്ത വംശജരായിട്ടുള്ള ആണുങ്ങൾക്ക് പോലും പുരുഷന്മാർക്ക് പോലും ഒന്നും വോട്ടവകാശം ഉണ്ടായിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം. അതിനുശേഷം സെക്കൻഡ് വേവ് ഫെമിനിസം വരാൻ, അത് 1960s മുതൽ 1980s വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്. അതിന് പ്രധാനികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, സിമോൺ ഡി ബൂവേ, ബ്രെറ്റി ഫ്രീഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നമ്മൾ ഇന്നും ആഘോഷിക്കപ്പെടുന്ന പല ഫെമിനിസ്റ്റുകളും, ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒക്കെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം, അതായത് അവരാ പേരിടാനൊരു കാരണമുണ്ടായിരുന്നു. സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് പ്രധാനമായിട്ടും വാദിച്ചതെന്ന് വെച്ചാൽ കുടുംബ വ്യവസ്ഥയ്ക്കെതിരായിരുന്നു, അതായത് ഇവിടെ നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ പുരുഷൻ സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കുന്നു, അവൻ്റെ അടിയിലായിക്കൊണ്ട് ദ സെക്കൻഡ് സെക്സ് ആയിക്കൊണ്ട് രണ്ടാമത്തെ ഒരു ലിംഗമായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കണം, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ വരുന്നത്. അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, ഇവിടെ പിന്നെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ജെൻഡറൊക്കെ സമൂഹ നിർമ്മിതിയാണ്, അങ്ങനെയാണ് LGBTQIA+ ആശയങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണ്. പിന്നെ അവർ അതിൽ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ്, വൺ ഈസ് നോട്ട് ബോൺ റാദർ ബിക്കംസ് വൺ, ആ വുമൺ ആരും സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ അവർ പറയുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ റോൾസ്, ഈ ജെൻഡർ റോൾസ് ഒക്കെ ഉണ്ടാവില്ല, പുരുഷൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള റോൾസും കാര്യങ്ങളൊന്നും പാടില്ല, അതൊക്കെ സ്ത്രീയെ പുരുഷൻ്റെ ഇൻഫീരിയർ ആക്കി പുരുഷൻ്റെ താഴെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം പരിപാടിയാണ്, അത് അതിനെ പരിഹസിച്ചുകൊണ്ട് അവർ ഇരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിന്നെന്താണ് മെറ്റേണൽ ഇൻസ്റ്റിക്ട്, ഇപ്പോൾ സാധാരണ ഒരു ഒരാണും പെണ്ണും അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീ ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്നുണ്ട് സിംപ്ലി, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിച്ചവൻ അവർക്ക് മാതൃത്വത്തിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ, എന്തൊരു ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്, എന്തൊരു ക്യൂട്ടായിട്ടുള്ള ബേബിയാണ് എന്നൊരു തോട്ട് അവർക്കുണ്ടാവും. അത് പുരുഷൻ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അത് ജനറലൈസ്ഡ് ചെയ്ത് പറയല്ല, പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു മാതൃത്വത്തിൻ്റെ ഒരു സംഗതി പഠിച്ചവൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഉണ്ടില്ല, അങ്ങനെ പറഞ്ഞതിനെന്ത് സംഭവിക്കും, അങ്ങനെ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അതായത് മാതൃത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് കുട്ടികളെ നോക്കേണ്ടത് അങ്ങനെയൊക്കെ ആ രീതിയിൽ വരുമല്ലോ, അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല. അതുപോലെ തന്നെ ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വിവാഹം കഴിച്ച് ഹൗസ് വൈഫ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ പാരസൈറ്റിസമാണ്, അട്ടകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അതേപോലെയാണ്. അതുപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക, ഒരു വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. അവർ പറഞ്ഞു വെച്ചാൽ ഒരു കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്, നിങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്ത്. അങ്ങനെ കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുള്ള നിലക്കാണ് ഈ രണ്ടാം വേവിലെ, സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കുറെ സംസാരിച്ചത്. ഞാനിപ്പം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോടാണ് പറയുന്നത്, ഒരു ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതേതെങ്കിലും അറിയോ? ഈ കുടുംബ വ്യവസ്ഥിതി തകർക്കാൻ നിന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഇങ്ങനെ വളരെ ബേസ് അടിസ്ഥാനപരമായിട്ട് റൈറ്റ്സ് പോലും ഉണ്ടാവാതിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ ഫെമിനിസം പഠിക്കുക. ഇത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, ഓർത്തോക്ക്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് അവർ പിന്നീട് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ ബെറ്റി ഫ്രീഡൻ, സിമോൺ ഡി ബോവിയർ രണ്ട് ആൾക്കാരെ പേര് പറഞ്ഞു. ഇന്നും വലിയ ഫെമിനിസ്റ്റുകളുടെ അപ്പോസ്തലന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം, അത് നമുക്ക് ഇവരുടെ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. നോ വുമൺ ഷുഡ് ബി ഓതറൈസ് ടു സ്റ്റേ അറ്റ് ഹോം. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്, പറയുന്നത് ഫെമിനിസ്റ്റുകളാണ്. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്. ടു റേസ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്. സൊസൈറ്റി ഷുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്, ഇങ്ങനെ ഉണ്ടാവാനേ പാടില്ല, വേറെ രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. വുമൺ ഷുഡിൻ ഹാവ് ദാറ്റ് ചോയ്സ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കുട്ടികൾ നോക്കിക്കോളൂ, വേണമെങ്കിൽ ജോലിക്ക് പോയിക്കോളൂ, ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് ആ ചോയ്സ് തന്നെ പാടില്ല. സ്ത്രീകൾക്ക് അങ്ങനെ വീട്ടിലിരുത്തി കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചോയ്സ് പാടില്ല. എന്തുകൊണ്ടാ? എന്നിട്ട് അവർ അതിന് ശേഷം അവർ പറയുന്നുണ്ട്, പ്രിസൈസ്ലി ബിക്കോസ് ഇഫ് ദെർ ഈസ് സച്ച് എ ചോയ്സ്, അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ ആ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടു മെനി വുമൺ വിൽ മേക്ക് ദാറ്റ് വൺ. കുറേ ആൾക്കാർ അത് സ്വീകരിക്കും, കുറേ ആൾക്കാർ പണിയെടുക്കാൻ പോകില്ല, തൊഴിലിടങ്ങളിലേക്ക് പോകില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് തന്നെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം പിന്നീട് തേർഡ് വേവ് ഫെമിനിസം വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വേവ് പറഞ്ഞു, പ്രോട്ടോ ഫെമിനിസം, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ഒക്കെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു. തേർഡ് വേവും പിന്നീട് വരുന്നുണ്ട്, സെക്സ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ട് ബയോളജി, നമ്മുടെ ജീവശാസ്ത്രത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് പിന്നീട് അവർ വരുന്നുണ്ട്. പിന്നെ ഫോർത്ത് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വളരെ റീസെൻ്റായിട്ട് നമുക്കറിയാം, മീ ടു വിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഹോളിവുഡിലെ ഒരു ഡയറക്ടർ എന്നെ പീഡിപ്പിച്ചു, കാസ്റ്റിംഗ് കോച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിവാദങ്ങൾക്ക് ഓർമ്മുണ്ടാവും. മീ ടു വിവാദങ്ങളും അതുപോലെ തന്നെ ബോഡി ഷെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫോർത്ത് വേവ് ഫെമിനിസം കാണാൻ പറ്റും. ഇങ്ങനെ പല വേവുകളായിട്ടാണ് ഫെമിനിസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും ഇസ്ലാം ഈ വിഷയങ്ങളിലെടുത്ത നിലപാട് എന്തായിരുന്നുള്ളൂ. അപ്പോൾ മദർഹുഡ്, മാതൃത്വം എന്നുള്ളതിനെ ഇസ്ലാം എങ്ങനെ പരിഗണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലിൻ്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതെന്ന് ചോദിച്ച സമയത്ത്, ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, അതിനുശേഷം മാത്രമേ ഉപ്പയെക്കുറിച്ച് പറയുന്നുള്ളൂ, പിതാവിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ സ്ഥാനമാണ് ഇസ്ലാം മദർഹുഡിന് കൊടുത്തതെങ്കിൽ ഫെമിനിസം കൊടുക്കുന്നത് മദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല. അങ്ങനെയുള്ള ഇൻസ്റ്റിങ് അങ്ങനെയുള്ള തോന്നലുകൾ പോലും ഇല്ല. മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഇല്ല. മദർഹുഡ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതും വലിയ സംഗതിയൊന്നുമല്ല എന്നുള്ള നിലക്കാണ് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ റോളുകൾ, പുരുഷൻ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെയൊന്നും പാടില്ല, എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, അങ്ങനെ ജെൻഡർ റോൾസ് പാടില്ല, ഈ നിലക്കാണ് ഫെമിനിസം പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരുപക്ഷേ ഒരു മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു തരത്തിലും അവകാശങ്ങളില്ലാതിരുന്ന വൈറ്റ് വുമൻസ് അവരായിരുന്നു ഈ ഫെമിനിസം ആദ്യമായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1400 വർഷങ്ങൾക്ക് മുമ്പേ മുസ്ലിങ്ങൾക്ക് സ്വത്തവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് കുട്ടികളുടെ അവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെ അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് 1400 വർഷം മുമ്പേ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന വെള്ള സ്ത്രീകൾക്ക്, വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് 200 മുമ്പ്, നമ്മളിപ്പോൾ 2026 നിൽക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പിന്നോട്ട് 200 സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ പറ്റും. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ കഷ്ടപ്പെട്ട് നടത്തിയൊരു പോരാട്ടമാണ് ഫെമിനിസം. അപ്പോൾ നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ള ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഫെമിനിസം വേണോ, ഇസ്ലാമിക് ഫെമിനിസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തൊരു അബദ്ധമാണ്. കാരണം നമ്മൾക്കിതൊക്കെ പഠിച്ചോ നേരത്തെ തന്നു കഴിഞ്ഞു. ഇന്നും മുസ്ലിം സ്ത്രീകൾക്കായിട്ടുള്ള ആളുകൾക്ക്, അതായത് പഠിച്ചോൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള പല അവകാശങ്ങളും ഫെമിനിസത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്നെ വസ്തുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ചരക്കുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല എന്നൊരു സ്ത്രീക്ക് ഇന്നത്തെ സമൂഹത്തിൽ പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇസ്ലാം അതിനെങ്ങനെ കണ്ടത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫെമിനിസം നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെമിനിസം ഒരു പോരാട്ടമാണ്, അത് യഥാർത്ഥത്തിൽ ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ ആ അനീതികളൊന്നും ഇല്ലാത്ത ഒരു ഒരു ഒരു ഒരു ജീവൽ വ്യവസ്ഥ അത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം ഉള്ള ഒരാൾക്ക് പിന്നെ ഫെമിനിസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഫെമിനിസം പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നേരിട്ടൊരു ഈക്വാലിറ്റി, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പഠിക്കുന്നതിനപ്പുറം എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഏതേത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ പോലും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഫെമിനിസം എന്ന പോരാട്ടം. ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ് ഇതുവരെ നമ്മോടൊപ്പം ഇൻസൈറ്റിൽ ചേർന്നത്. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
4: അപ്പോൾ നമുക്കേ ഇനി പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, പെന്നും പേപ്പറൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കെ.വി. അവതരിപ്പിക്കുന്ന തിരുമൊഴികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുമൊഴിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹം അപ്പോൾ അയില ആ ഹദീസ് റിവായത്ത് ചെയ്ത ആൾ, അയാൾ ആരാണ്, എന്നാ ജനിച്ചത്, അയാളെ ശരിക്കുള്ള പേരെന്താണ്, എന്നെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്ക് അത് വളരെ കൃത്യമാണ്, വെറുതെ പറഞ്ഞു പോവല്ല, നന്നായി പഠിക്കാൻ പറ്റാവുന്ന ഒരു സെഷനാണ്. ഇപ്പൊ നമുക്ക് തിരുമൊഴികളിലേക്ക് പ്രവേശിക്കാം.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ തിരുമൊഴികൾ, തിരുമൊഴികൾ,
4: തിരുമൊഴികൾ. തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് എന്ന വിഷയത്തിൽ ഇന്ന് ബഹുമാനനായ കെ.വി. മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു. കേട്ടുവരാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അസ്സാമിത് അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് ഖുൽതു യാ റസൂലുള്ളാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ് فقال ان احب الكلام الى الله سبحان الله وبحمده. امام مسلم തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് തിരുമൊഴിയാണ് വായിച്ചത്. മഹാനായ സ്വഹാബി അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ബിൻ അസ്വാമിത് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഈ അബ്ദുല്ലാഹി ബിൻ അസ്വാമിത് റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹുവിന്റെ സഹോദര പുത്രനാണ് എന്നതാണ് ചരിത്രം. അബു നദർ അൽ ഖഫാരി അൽ ബസരി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹിജ്റ 75-നോ 72-നോ ആണ് അദ്ദേഹത്തിന്റെ മരണം. അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ച് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഹിജ്റ 31-ലോ 32-ലോ ആണ് മരണപ്പെടുന്നത്. ജുന്തബ് എന്നാണ് അദ്ദേഹത്തിന്റെ, അബൂദർ റളിയല്ലാഹുവിന്റെ യഥാർത്ഥ നാമം. ജുന്തബ് ബിൻ ജുനാദ ഖഫർ ഗോത്രക്കാരനാണ്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഏകദൈവ ആരാധനയിൽ കൃത്യമായ സൂക്ഷ്മത പാലിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നില്ല, പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തിരുന്നില്ല എന്നൊക്കെ ചരിത്രമാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ഓടി വരികയും അദ്ദേഹം ദീൻ പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അബൂദർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അലാ ഉഖ്ബിറുക ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അലാ ഉഖ്ബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം. കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അതെന്നെ അറിയിച്ചു തരണം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വചനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി സുബ്ഹാനല്ലാഹി ബിഹംദിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ മലക്കുകൾക്കും അവന്റെ അടിമകൾക്കും വേണ്ടി തെരഞ്ഞെടുത്ത വചനമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിനേറെ ഇഷ്ടപ്പെട്ടതാണ്, അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം അബൂദർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച് കൊടുത്തത് എന്ന് നാം അറിയുക. അബൂദർ റളിയല്ലാഹു അൻഹുവിന് രോഗമുണ്ടായ സന്ദർഭത്തിൽ രോഗിയെ സന്ദർശിക്കുന്ന വേളയിലാണ്, രോഗസന്ദർശന വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തത് എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാനാകും. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചറിഞ്ഞതായിട്ടും ചില റിപ്പോർട്ടുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാണ് നബിയെ എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞു എന്നതും ചില റിപ്പോർട്ടുകളിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി, ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നതാണ് കാണാനാവുക. സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്നുമുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണല്ലോ. ഉനസ്സിഹുല്ലാ, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അവനെ യോജിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്. കൂട്ടുകാർ, ഇണകൾ, മക്കൾ, മറ്റെന്തൊക്കെ കുറവുകൾ അള്ളാഹുവിന് യോജിക്കാത്തതുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ സ്തുതിയും, അവന് മാത്രമാണ് അർഹതയുള്ളത് എന്നതാണ് സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്. വബി ഹംദിഹി എന്ന് പറയുമ്പോൾ അവൻ്റെ ഹംദ് കൊണ്ട്, അതായത് അവനെ തിരിച്ചറിയുകയാണ്. തസ്ബീഹ് നടത്താൻ, പരിശുദ്ധപ്പെടുത്താൻ അവൻ മാത്രമാണ് അർഹൻ. അവൻ്റേതാണ് എല്ലാ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകിയ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നതിലൂടെ ഒരടിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ആ വചനം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. അഹബുൽ കലാം എന്ന രൂപത്തിൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ എന്ന രൂപത്തിൽ മറ്റ് പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് അഹബുൽ കലാമി ഇലല്ലാഹി അർബാ, നാല് വചനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത് സുബ്ഹാനല്ലാ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നിങ്ങനെ പറഞ്ഞതും കാണാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന രൂപത്തിലും തസ്ബീഹിന്റെ വചനം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, തസ്ബീഹിന്റെ മഹത്വങ്ങളിൽ നിന്ന് ഒന്നാണ് ഇവിടെ നാം മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ചും ഓരോ ദിവസവും നൂറു പ്രാവശ്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച വചനം കൂടിയാണിത്. അതിനുമപ്പുറം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി അവനെ സ്തുതിച്ചുകൊണ്ട് ഒഴിവ് സമയങ്ങളൊക്കെ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ നാവിൻ തുമ്പിൽ വന്നുകൊണ്ട് ആശയമറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക, അത് നമ്മുടെ മീസാൻ നിറക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനൊക്കെ പര്യാപ്തമാണ്. ഒപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും സാധ്യതയുള്ളതാണ് ഈ വചനങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാല്ലാ, കെ വി മുഹമ്മദ് അലി മൗലവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച തിരുമൊഴികൾ, അത് വലിയ പുണ്യം കിട്ടുന്ന ഒരു ചെറിയ വാക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ സഹായിക്കുന്ന ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ്ശൈ

0: والصابئين من آمن بالله من اليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാകണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസി പാലിക്കേണ്ട നിയമങ്ങളും ചര്യകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 61 വചനം വരെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അതിന് ശേഷമുള്ള 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ അലൈഹിസ്സലാത്തു വസ്സലാമക്കും തൻ്റെ ജനതക്കും ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും എന്നാൽ ആ മരുഭൂപ്രദേശത്ത് വെച്ച് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അല്ലെ മണ്ണും സെലുവയും ഒക്കെ ഇറക്കിക്കൊടുത്ത ശേഷം ഇത് എന്നും ഈ ഒരേ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് മതിയാവുകയില്ല, സഹിക്കാൻ കഴിയുന്നില്ല, അതിനപ്പുറം ഞങ്ങൾക്ക് ചീരയും അല്ലെ മറ്റ് പയറും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടതുണ്ട്, ഭക്ഷണങ്ങൾ വ്യത്യസ്തമാക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വതആല കിട്ടിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിച്ചപ്പോൾ ആക്ഷേപിച്ചപ്പോൾ അതിൽ മതിവരാതെ അത്യാർത്ഥി കാണിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ശിക്ഷയും അവർക്ക് വന്ന് ഭവിച്ച സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ശേഷം അള്ളാഹു പറഞ്ഞത് നോക്കൂ, 62 ആയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് മുസ്ഹഫ് നിവർത്തി വച്ച് കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു നന്മയെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹാ وَعَمِلَ صَالِحًا فَلَهُمْ أَجْرُهُمْ عِندَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ
1: അവിടെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. അതുപോലെ ഇന്ദ റബ്ബിഹിം, ഇന്ദ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ ഇഖ്ഫാ ബിഗുന്നിയാണ്, മണിച്ച് അവ്യക്തമാക്കി പോകണം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ أَخَذْنَا مِيثَاقَكُمْ مِيثَاقَ ഖാഫാണ്, ക്കും എന്ന് പറയുമ്പോൾ അവിടെ കാഫാണ്, രണ്ട് രണ്ട് ഹറഫാണ്. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുംത്തൂർ, ഫൗഖകും അവിടെയാണ് തന്നെ, ഫൗഖകുംത്തൂർ, അത്തൂർ എന്ന് പറയുമ്പോൾ ത്വാ ആണ്. ഫൗഖകുംത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ വസ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. തജ്വീദുമായി ബന്ധപ്പെട്ട് തിലാവത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കേണ്ടതിൻ്റെ അള്ളാഹു കൂടുതൽ അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാണ് എന്നാണ് യഹൂദികളും ക്രിസ്ത്യാനികളും പറയാറുള്ളത്. 711 ആയത്ത് കാണാം. തനി വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു വാദമാണ് ഇത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത് കാണാം. അഥവാ നബിയിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ ക്രിസ്ത്യാനികളെന്നോ സ്വാബിഈങ്ങളെന്നോ മറ്റോ ഉള്ള വർഗവ്യത്യാസം കൂടാതെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരോ അവർക്കാണ് യഥാർത്ഥ മോക്ഷവും വിജയവും ഉള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ശരിക്കും ഇവിടെ പറഞ്ഞു തരാണ്. അഥവാ മോക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് വർഗോ സമുദായമോ നോക്കിയിട്ടല്ല, വിശ്വാസവും സൽക്കർമ്മവും നോക്കിയിട്ടാണ് എന്നാണ്. അൽ ഈമാനു വൽ അമലു സ്വാലിഹു ഹുവ മദാറുൻ നജാതി ഫീ കുല്ലി സമാൻ, എല്ലാ കാലത്തും രക്ഷയുടെ മാനദണ്ഡം ആ കേന്ദ്രമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ മദാർ അതിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞാൽ അത് ഈമാനും അമലു സ്വാലിഹുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ, വല്ലദീനഹാദു അല്ലേ, വല്ലദീനഹാദു. അതുപോലെ തന്നെ യഹൂദികളായ ആളുകൾ, ഹാദു അൽ യഹൂദ്. വൻ നസ്വാറ, ക്രിസ്ത്യാനികളായ ആളുകൾ. വസ്വാബിഈന, സ്വാബീകൾ, സ്വാബീകൾ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, അള്ളാഹുവിലും ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് എന്തുള്ളത്? ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തങ്ങൾ റബ്ബിൻ്റെ പക്കൽ അവർക്കാണ് കൂലിയുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയുമില്ല. അവർക്ക് മേൽ, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല. അപ്പോൾ സ്വാബിയാവട്ടെ, നസ്വാറാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, ആരാവട്ടെ, വിശ്വാസികളാവട്ടെ, അള്ളാഹുവിലും, അതാണ് അതിൻ്റെ നിബന്ധന. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, അപ്പോൾ ഈമാനും അമലു സ്വാലിഹും, അള്ളാഹുവിലും അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും, ആ അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും അത് ഉറപ്പിക്കുകയും അതിനനുസരിച്ച് അനുഗുണമായ സൽപ്രവർത്തനങ്ങൾ, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് യഥാർത്ഥ വിജയമുള്ളത്, മോക്ഷമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രതിപാദിക്കുന്നത് കാണാം. എന്താ? നബ്ബഹ തആല അല അന്ന മൻ അഹ്സന മിനൽ ഉമമി സാലിഫ വ അതാഅ ഫഇന്നലഹു ജസാഅൻ ലഹുസ്ന. അതായത് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ഏറ്റവും നല്ല അല്ലേ, മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലേ, അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം ഫീമാ യസ്തഖ്ബിലുനഹു, അവർ നേരിടേണ്ടി വരുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂന അലാ മാ യത്രുകൂനഹു വയുഖല്ലിഫൂനഹു, അവർ വിട്ടേച്ചു പോകുന്നതിനെ സംബന്ധിച്ച്, അവർ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബേജാറും ദുഃഖവും തോന്നേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, അല ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതുമില്ല. സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്താണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഏത് ഗോത്രമോ സമുദായമോ വർഗമോ അല്ലെങ്കിൽ തറവാടിത്തമോ കുലീനതയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വിശ്വസിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ, സുമ്മസ്തഖാമു, പിന്നീട് നേരായ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളും, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരുമെന്നാണ്. മലക്കുകളുടെ സാന്നിധ്യം അവർക്കടുത്ത് ഉണ്ടാകുമെന്നാണ്. വിശ്വാസികളോട് പറയുമെന്നാണ്. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം അനുഭവിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക എന്ന് ആ മലക്കുകൾ വിശ്വാസികളോട് പറയുമെന്നാണ്. സൂറത്തുൽ ഫുസ്സിലെ 30-ാമത്തെ ആയത്താണ്. അപ്പോൾ ആരാണ് വിശ്വാസി എന്നുള്ള നിർവചനം ശരിക്കവിടെ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നു അല്ലേ. അലി ഇബ്നു അബീ ത്വൽഹ ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ. വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്നല്ലദീന ആമനു ആരാണ്? വല്ലദീന ഹാദു, വൻ നസ്വാറ, വസ്വാബീൻ, സ്വാബിയാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, വിശ്വാസിയാവട്ടെ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച ആളാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാമല്ലാത്ത ഒന്നിനെ മതമായി ആരെങ്കിലും തേടുകയാണെങ്കിൽ, ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീന, അവർ പരലോകത്ത് നഷ്ടക്കാരുടെ കൂടുതൽ പെട്ടവനായിത്തീരുകയും ചെയ്യുമെന്ന് സൂറത്തു അലു ഇമ്രാൻ 3-ാം അധ്യായത്തിലെ 85-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ വിജയത്തിൻ്റെ, മോക്ഷത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും കൃത്യമായി വിശ്വസിക്കുക, സൽക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി ഞങ്ങൾക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമുള്ള മറുപടിയായി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സമുദായത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ കക്ഷികളുടെയോ വർഗത്തിൻ്റെയോ പേര് പറഞ്ഞതുകൊണ്ട് അവിടെ അള്ളാഹു സ്വർഗം
0: ആർക്കും നൽകുന്നില്ല. അതിനുള്ള മാനദണ്ഡമെന്ന് ബൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, അള്ളാഹു വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ഈമാൻ കാര്യങ്ങൾ കൃത്യമായി വിശ്വാസം ഉറപ്പിക്കുക, അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ പടച്ച റബ്ബിനടുത്തുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ്. ശേഷം 63-ാമത്തെ ആയത്ത് പറയുന്നു, നോക്കൂ, വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത് തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വതിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. വഇദ് അഖദ്നാ മീസാഖകും, അപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ നാം വാങ്ങുകയും, വഇദ് അഖദ്നാ നാം സ്വീകരിച്ചു വാങ്ങി, മീസാഖകും നിങ്ങളുടെ കരാറിനെ വാങ്ങുകയും, വറഫഅനാ നാം ഉയർത്തുകയും ചെയ്തു, ഫൗഖകും അത്തൂർ നിങ്ങളുടെ മീതെ ഒരു തൂർ ഒരു പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഖുദു നിങ്ങൾ സ്വീകരിക്കുക, മാ ആതൈനാകും ബിഖുവ, ആതൈനാ നാം നൽകിയതിനേക്കും നിങ്ങൾക്ക് ബിഖുവ, ആ നൽകിയതിനെ നിങ്ങളെ ബലത്തോടുകൂടി എടുത്തുകൊള്ളുക, സ്വീകരിച്ചുകൊള്ളുക. വദ്കുറു നിങ്ങൾ ഓർത്തുകൊള്ളുകയും ചെയ്യുക, മാ ഫീഹി അതിലുള്ളതിനെ, ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 63-ാമത്തെ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ട് പിന്നെയും അനുസരണക്കേട് കാണിക്കുന്ന ഈ ഒരു പ്രവണത, ഇസ്രായേലിലൂടെ ആ ഒരു പ്രവണത, അത് ഒരു ഉദാഹരണമായി ഈ വചനത്തെ അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. ഈ സംഭവം അന്നത്തെ ഇസ്രായേലർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധികം വിശദീകരിക്കാതിരിക്കുന്നത്. ഇപ്പം മീസാഖ് എന്ന വാക്കിന് ഉറപ്പ്, വൈദ അഹദിന മീസാഖക്കും, ആ മീസാഖ് എന്നുള്ള വാക്കിൻ്റെ അറബി ഭാഷയുടെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ഉറപ്പ്, ഉടമ്പടി, കരാറ് എന്നൊക്കെയാണ്. സത്യം ചെയ്തോ പ്രതിജ്ഞ വഴിയോ ഉറപ്പിക്കുന്ന കരാർ എന്നാണ് ഇമാം റാഗിബ് റഹ്മുള്ള അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൂർ ആണ്, തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ആറാഫ് 171-ൽ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ജബൽ, മല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൂർ എന്നതിൽ അത് തൂർ എന്ന അലിഫ്ലാം ആ ഒരു അവ്യയം ചേർത്ത് പറയുമ്പോൾ അത് സീനാ പർവ്വതത്തെ, തൂരി സീന, സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ച് ആയിരിക്കുവാനും സാധ്യതയുണ്ട്. തൂർ നിങ്ങളുടെ മീതെ നാം തൂർ ഉയർത്തി, ആ പർവ്വതത്തെ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് സീനാ പർവ്വതത്തെ ഉയർത്തി എന്നാണെന്ന് ചില മുഫസ്സുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പർവ്വതത്തെ ഉയർത്തി എന്നാണ് എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. എന്തായാലും പർവ്വതത്തിൻ്റെ പേര് അറിയുന്നതിൽ പ്രത്യേകമായി പ്രയോജനമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉറപ്പ് വാങ്ങി അല്ലേ, നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണണമെന്ന് ഇസ്രായേലർ ആവശ്യപ്പെട്ടതും അതിനെ തുടർന്ന് ഇടുത്തി ബാധിച്ചതും മറ്റും എടുത്തു പറഞ്ഞ ശേഷമാണ് സൂറത്തുൽ നിസാ 154-ൽ അള്ളാഹു ഈ വറഫഅനാ ഫൗഖഹുമുത് തൂറ ബിമീസാഖിഹിം, അവരുടെ ഉറപ്പിനെ അല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാമെന്ന് ആ പറഞ്ഞ കരാറിനെ, ആ ഉറപ്പിനെ സംബന്ധിച്ച് നാം അവരുടെ മീതെ തൂറിനെ ഉയർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലാതെ നേരെ മറിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പരീക്ഷണവും പല പ്രയാസങ്ങളും ഇട്ടുതരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇസ്രായേലിലൂടെ ഉദാഹരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പർവ്വതം ഉയർത്തിയതൊരു പ്രകൃതി ദൃഷ്ടാന്തം, പിന്നെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പം അതൊക്കെ അള്ളാഹു ചെയ്തു നടത്തുന്ന അനുഗ്രഹങ്ങളാണ്. ഇതിനൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അതൊന്നും ഒരിക്കലും ശരിയല്ല, പ്രമാണങ്ങളോട് യോജിച്ചതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പൂർവ്വപ്രവാചകന്മാരുടെ കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അല്ലേ, അവരുടെ മുഅ്ജിസത്ത്, പൂർവ്വകാല നബിമാരുടെ കൈക്കും വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആയത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വല്ലദീന ഹാദു ഐ അൽ യഹൂദ്, യഹൂദികളായ ആളുകളും, വന്നസ്വാറ ക്രിസ്ത്യാനികളായ ആളുകളും, വസ്വാബിഈന സ്വാബികളും, മൻ അവരാരാവട്ടെ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ,
1: മൻ ആമന ബില്ലാ അള്ളാഹു വിശ്വസിച്ചവർ വലിയമിൽ ആഖിരി അന്ത്യദിനത്തിൽ വിശ്വസിച്ചവർ വഅമില സ്വാലിഹ അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലഹും അപ്പോൾ അവർക്കുണ്ട് അജ്റുഹും അവരുടെ കൂലി പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല വലാഹും യഹ്സനൂന അവർ വ്യസനിക്കേണ്ടി വരികയുമില്ല വഇദ അഖദ്ന മീസാഖക്കും നിങ്ങളുടെ കരാർ നാം വാങ്ങിയപ്പോൾ റഫഅന ഫൗഖക്കും അത്തൂറ നിങ്ങളുടെ മുകളിലൂടെ മലകളെ അഥവാ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തപ്പോൾ ഖുദൂ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക മാ ആതൈനാകും നിങ്ങൾക്ക് നൽകിയതിനെ ബി ഖുവ്വത്തിൻ ശക്തമായി സ്വീകരിച്ചു കൊള്ളുക ആ വേദഗ്രന്ഥത്തെ ശക്തമായി നിങ്ങൾ മുറുകെ പിടിക്കുക വദ്കുറു മാ ഫീഹി അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക എല്ലാ സമയങ്ങളിലും ലഅല്ലക്കും തത്തഖൂൻ അത് നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാക്കിയേക്കാം തഖ്‌വ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്ന പ്രമാണത്തെ ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിലുള്ള കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുക അതിലപ്പുറം നിങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷകളും പരീക്ഷണവും നിങ്ങൾക്ക് വന്നിറങ്ങും അതുകൊണ്ട് നിങ്ങൾ കാവൽ തേടുകയും ആ പ്രമാണങ്ങളുള്ളതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി പഠിപ്പിക്കണം അപ്പോൾ സഹോദരങ്ങൾ നമുക്ക് ഇതിൽ നിന്നുള്ള പാഠമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശദീകരണമാണ് പ്രവാചക ചര്യകൾ സുന്നത്ത് ഹദീസുകൾ അത് രണ്ടിലുമുള്ളത് എന്താണോ അതനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ് അതിനപ്പുറം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ആ പ്രമാണങ്ങളുള്ള കാര്യങ്ങളനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൽക്രമങ്ങൾ പ്രവർത്തിക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹു ഏകനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ആ തൗഹീദിൻ്റെ സിദ്ധാന്തം ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു ആ രൂപത്തിൽ പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: മാഷാഅല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിച്ചത് സമുദായം ഗോത്രം ഏതായാലും ശരി വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിലേ റബ്ബ് വിജയികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന ജൂത ക്രിസ്ത്യാനികളുടെ വാദത്തിന് മറുപടിയാണ് ഈ വചനം പ്രമാണം ഉൾക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നതാണ് ഇതിലെ ഇതിവൃത്തം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിന അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അള്ളാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്ന് പാടെ അള്ളാഹ് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ വലിയൊരു തൗഫീക്ക് കൂടിയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളോട് ഏറ്റവും ഗൗരവമായി സൂക്ഷിക്കാൻ പറഞ്ഞ മേഖലയാണ് ചെറുപാപങ്ങളും വൻപാപങ്ങളെ തൊട്ടും വിട്ടുനിൽക്കുക എന്നുള്ളത് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപാപമെന്നോ വൻപാപമെന്നോ വേർതിരിച്ച് നോക്കാതെ തന്നെ പാപമാണെന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു വ്യഗ്രതയും ഒരു താല്പര്യവും അവർ കാണിച്ചിരുന്നു ചെറിയ വീഴ്ചകൾ പോലും വളരെ ഗൗരവത്തോടുകൂടി അവർ കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ചെറുപാപമാണോ വൻപാപമാണോ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ട വിഷയമല്ല ചെറുപാപമാണെങ്കിലും വൻപാപമാണെങ്കിലും അള്ളാഹ് നിഷിദ്ധമാക്കിയതാണോ നമ്മൾ ജീവിതത്തിൽ ഒരു നിലക്കും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ചില പാപങ്ങളുടെ വിഷയത്തിൽ ഗൗരവമേറിയ ചില ഉണർത്തലുകളാണ് ഉദ്ദേശിക്കുന്നത് ചെറുപാപങ്ങളും വൻപാപങ്ങളെന്നും രണ്ട് രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പാപങ്ങളെ തരംതിരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വെറുപ്പിന് കാരണമാകുന്നതും അതുപോലെ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പാപങ്ങളും വൻപാപങ്ങളുടെ കൂട്ടത്തിലുണ്ട് ശിർക്ക് കുഫർ പോലത്തെ പാപങ്ങൾ അതിന് താഴെ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചതും അതുപോലെ തന്നെ വളരെ ഗൗരവമേറിയ ശിക്ഷകൾ കൊണ്ട് നിർത്തിയതുമായ പാപങ്ങളാണ് വൻപാപങ്ങൾ എന്നാൽ ഇത്രത്തോളം ഗൗരവമില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാവുന്നതായ പല രീതിയിലുള്ള കുറവുകൾ വരുന്നതായ പാപങ്ങൾ ചെറുപാപങ്ങൾ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്ന കാര്യം ചെറുപാപങ്ങൾ വൻപാപങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് പൂർണ്ണമായും ശ്രദ്ധിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായ കാര്യമാണ്. മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ അധ്യാപനങ്ങളിൽ പ്രധാനമായും പഠിപ്പിക്കപ്പെട്ടുള്ളത്, ചെറുപാപങ്ങൾ വൻപാപങ്ങളിലേക്ക് എത്തിക്കുന്നതായ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അൽ ഇസ്റാർ എന്ന് പറയും. ഇസ്റാർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ചെറുപാപത്തിൽ ഉറച്ചു നിൽക്കുക. രണ്ട്, അൽ മുജാഹറത്ത്, ആ ചെയ്യുന്ന പാപങ്ങളെ മറ്റുള്ളവരിലേക്ക് പരസ്യപ്പെടുത്തുക. മൂന്ന്, അത്തഹാവുൻ, നിസാരവൽക്കരണം എന്ന് പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ അബദ്ധങ്ങൾ പോലും വൻപാപങ്ങളിലേക്ക് എത്തിക്കുമെന്നത് വലിയ ഒരു ഗൗരവമുള്ള കാര്യമാണ്. എന്താണ് ഇസ്റാർ ചെറുത് എന്ന് പറഞ്ഞാൽ, അതായത് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്തു, ചെറുപാപം, ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റിനെ പതിവായി ചെയ്യുക, അല്ലെങ്കിൽ പതിവായി ചെയ്യാൻ അയാൾ നിയ്യത്ത് വെക്കുക. അവസരം കിട്ടുമ്പോഴെല്ലാം നാം ചെയ്യുന്ന പാപങ്ങൾ ആലോചിക്കുക. ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം നമ്മൾ അവസരം ലഭിക്കുമ്പോൾ ഒക്കെ ആവർത്തിച്ച് ചെയ്യണ ഒരുപാട് പാപങ്ങൾ ഉണ്ടാവും. ഈ പാപങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും നമ്മൾ ഇസ്റാർ എന്ന് പറയുന്ന ഒരു വലിയൊരു തെറ്റിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ചെറിയ പാപം നമ്മൾ ഉറച്ചു നിൽക്കുന്നതിലൂടെ അത് വൻപാപത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. പല തിന്മകളും ഉദാഹരണം നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ ജീവിതത്തിലുണ്ടോയെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞ മുജാഹറത്ത് തന്നെ. അള്ളാഹു മറച്ചു വെച്ച ഒരു തിന്മ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോകുന്നൊക്കെ അള്ളാഹു ഒരിക്കലും പരസ്യപ്പെടുത്താറില്ല. ഇങ്ങനെ അള്ളാഹു മറച്ചു വെച്ച തിന്മയെ ഇന്നത്തെ കാലത്ത് വ്യാപകമായ ഒരു കാര്യമാണിത്. നമ്മൾ അയക്കുന്ന മെസ്സേജുകളിലൂടെ, പോസ്റ്റുകളിലൂടെ, അല്ലെങ്കിൽ പകൽ നമ്മുടെ സംസാരം കൂടിയിരിക്കുന്ന സംസാരങ്ങളിലൂടെ ഒക്കെ അത് പരസ്യപ്പെടുത്തുക എന്ന് പറയും. അത് മുജാഹറത്ത് എന്ന് പറയാം. കുല്ലുൻ മുആഫ ഇല്ല മുജാഹിരീൻ, എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും മുഹാജിരീങ്ങൾക്കൊഴികെ എന്ന് പ്രത്യേകം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ അതും ചെറുപാപങ്ങൾ ചെയ്തു, പക്ഷെ അത് വൻപാപങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ് നമ്മുടെ മുജാഹറത്ത്, ഈ ഒരു പരസ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ വിഷയമാണ് ഇസ്തിഹാനത്ത്, നിസാരവൽക്കരണം എന്നറിയാം. തിന്മ ചെയ്തു, അതിന് ഗൗരവം ഉൾക്കൊള്ളാത്തൊരവസ്ഥ, ഗൗരവം തോന്നാത്തൊരു മനസ്സ്, എല്ലാ തിന്മകളെയും നിസാരമാക്കി കാണാം. ഇത് ശ്രദ്ധിക്കേണ്ടതായ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിന്മകളോട് ഗൗരവം കുറച്ച് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, പടച്ചവനെ എന്റെ ഈ ചെറുപാപം വൻപാപത്തിലേക്ക് എത്തിക്കുമോ എന്നൊരു ചിന്തയായിരിക്കണം ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെറുപാപം എന്ന് നിസാരമായി കാണുന്ന പല പാപങ്ങളും നമ്മളുടെ ഈ ഇത്തരം ഈ ഒരു മൂന്ന് പ്രവർത്തനം പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചത്, ഈ പ്രവർത്തനത്തിലൂടെ അത് വൻപാപത്തിലേക്ക് എത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഫിത്നയിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ഫിത്നകളിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപാപങ്ങളെയും വൻപാപങ്ങളെയും ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സൂക്ഷിക്കുവാനുള്ള തൗഫീഖ് അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
5: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
6: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.